ആകാശവാണി കൊച്ചി FM 102.3. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ശകവർഷം 1948 ആശ്വിനം 15, കൊല്ലവർഷം 1202 കന്നി 21, 2026 ഒക്ടോബർ 7 ബുധനാഴ്ച. 102.3 MHz FM ബാൻഡിൽ ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 53:44. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഇന്നത്തെ പരിപാടികളിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. സുപ്രഭാതം.

0: സുഭാഷിതം.
1: സ്നേഹത്തിന്റെ കുളിർക്കാറ്റിലാണ് ലോകം നിലനിൽക്കുന്നത്. സ്നേഹമാണ് അഖിലസാരമൂഴിയിൽ എന്ന ആശാന്റെ കവിതാശകലം ഏറെ അർത്ഥവത്താകുന്നു. സ്നേഹം പ്രകടിപ്പിക്കണം. സ്നേഹം പ്രകടിപ്പിക്കാനുള്ളതാണ്. പ്രകടിപ്പിക്കാത്ത സ്നേഹം അർത്ഥരഹിതമാണ്. സ്നേഹം പ്രകടിപ്പിക്കുന്നതിൽ പഴയ തലമുറയിൽ നിന്നും വളരെ വ്യത്യസ്തത പുലർത്തുന്നവരാണ് പുതുതലമുറ. മുൻതലമുറയിലുള്ളവർ സ്നേഹം പ്രകടിപ്പിക്കാൻ മടിയുള്ളവരായിരുന്നു, പ്രത്യേകിച്ച് മാതാപിതാക്കൾ. മക്കളോടേറെ സ്നേഹമുണ്ടെങ്കിലും അത് പ്രകടിപ്പിക്കുന്നതിൽ വലിയ പിശുക്ക് കാണിച്ചിരുന്നു. അധ്യാപകർ കുട്ടികൾക്ക് നൽകുന്ന തിരുത്തൽ ശിക്ഷകളെ മാതാപിതാക്കൾ സന്തോഷത്തോടെ അംഗീകരിച്ചിരുന്നു. മക്കളുടെ മികവിലും നേട്ടങ്ങളിലും അവർക്ക് നൽകുന്ന പ്രോത്സാഹനങ്ങൾ അവരെ അഹങ്കാരികളാക്കുമെന്നും അങ്ങനെ അവർ മൂക്കാതെ പഴുത്തുപോകുമെന്നും മാതാപിതാക്കൾ ഭയപ്പെട്ടു. പാടത്തുനിന്ന് കയറാതെ പകലന്തിയോളം കലപ്പയിലും തൂമ്പയിലുമായി അച്ഛൻ ജീവിതം മുന്നോട്ട് നീക്കിയത് തനിക്കു വേണ്ടിയായിരുന്നുവെന്ന് അയൽക്കാരനോ അടുത്ത ബന്ധുവോ പറഞ്ഞറിയേണ്ടി വന്നു. അടുപ്പിലൂതി കലങ്ങിയ കണ്ണുകളും സ്കൂളിലേക്ക് പൊതികെട്ടിത്തന്ന ചോറും പാതി വെന്ത കറിയും അമ്മയുടെ ആഴമേറിയ സ്നേഹത്തിന്റെ പ്രകടനമായിരുന്നുവെന്ന് കാലം പിന്നീടെന്നോ പറഞ്ഞു തന്നു. തിരുത്തലുകളും ശിക്ഷകളും പ്രോത്സാഹനങ്ങളെക്കാളും സമ്മാനങ്ങളെക്കാളും പ്രധാനപ്പെട്ടതാണെന്ന് മാതാപിതാക്കൾ കരുതിയ കാലം. ശിക്ഷകൾ പലതും മാതാപിതാക്കളുടെ സ്നേഹത്തിന്റെ പ്രതിഫലനങ്ങളായിരുന്നുവെന്ന് വളരെ വൈകിയാണ് അത് ഏറ്റുവാങ്ങിയവർ തിരിച്ചറിഞ്ഞത്. പ്രകടിപ്പിക്കാത്ത സ്നേഹം ഉപയോഗശൂന്യമാണെന്ന് മനഃശാസ്ത്ര പഠനങ്ങൾ നമ്മോട് പറഞ്ഞു. കുട്ടികൾ മാതാപിതാക്കളുടെ സ്നേഹത്തണലിൽ വളരണമെന്നും അവർ മാതാപിതാക്കളുടെ പരസ്പര സ്നേഹം കണ്ടറിയണമെന്നും തിരിച്ചറിവുണ്ടായി. ശിക്ഷകളേക്കാൾ പ്രോത്സാഹനവും അഭിനന്ദനങ്ങളും മികച്ചതാണെന്ന് നമ്മൾ കണ്ടെത്തി. അത് ശരിയാണെന്ന് അനുഭവങ്ങൾ തെളിയിച്ചു. പുതിയ കാലഘട്ടത്തിലെ സ്നേഹപ്രകടനങ്ങൾക്ക് ഏറെ മാറ്റം സംഭവിച്ചിരിക്കുന്നു. ഇത് പ്രകടനങ്ങളുടെ കാലമാണ്. മാതാപിതാക്കളുടെ അമിത സ്നേഹപ്രകടനങ്ങളുടെ നടുവിലാണ് കുട്ടികൾ ഇന്ന് ജീവിക്കുന്നത്. ഇന്ന് നാം കുട്ടികളെ ശിക്ഷിക്കാറില്ല. അധ്യാപകരോ ഏറ്റവും അടുത്ത ബന്ധുക്കൾ പോലുമോ കുട്ടികളെ തിരുത്തുന്നതോ ചെറിയ ശിക്ഷകൾ നൽകുന്നതോ നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ല. കുട്ടികളുടെ സന്തോഷത്തിനും താൽപ്പര്യത്തിനും വിഘാതമായതൊന്നും നമ്മൾ ഇഷ്ടപ്പെടുന്നില്ല. കുട്ടികൾ ആഗ്രഹിക്കുന്നതൊക്കെയും ഗുണദോഷ വിചിന്തനങ്ങൾ കൂടാതെ അവർക്ക് നൽകാൻ താൽപ്പര്യപ്പെടുന്നവരാണ് പുതുകാലത്തെ മാതാപിതാക്കളിൽ ഭൂരിഭാഗവും. വെട്ടിയൊരുക്കലും ചില നിയന്ത്രണങ്ങളും ചെടികളെ തഴച്ചു വളരാൻ പ്രേരിപ്പിക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം. അതിനാൽ ശാസനകളും തിരുത്തലുകളും ചെറുശിക്ഷകളും സ്നേഹത്തിന്റെ അടയാളങ്ങളായി തന്നെ പരിഗണിക്കപ്പെടണം. മുതിർന്നവർക്കിടയിലും സ്നേഹപ്രകടനങ്ങൾക്ക് കാര്യമായ മാറ്റം സംഭവിച്ചിരിക്കുന്നു. ആലിംഗനവും ചുംബനവും അമിതമായ സ്നേഹപ്രകടനങ്ങളും നമുക്കിടയിൽ നിറഞ്ഞാടുമ്പോഴും സ്നേഹബന്ധങ്ങളിൽ പൊള്ളത്തരങ്ങളും കാപട്യവും അധികരിച്ചു വരുന്നു. പൊള്ളയായ സ്നേഹം പ്രണയത്തിലേക്കും കടന്നിരിക്കുന്നു. പുതിയ കാലപ്രണയത്തിൽ പുത്തൻ പദങ്ങൾ തന്നെ ഉരുത്തിരിഞ്ഞുവന്നു. തേപ്പ്, തേക്കുക എന്നിങ്ങനെയുള്ള പദപ്രയോഗങ്ങൾ പുതിയ കാലത്തിന്റെ പൊള്ളയായ പ്രണയബന്ധങ്ങളുടെ ബാക്കി പത്രങ്ങളായി കാണണം. വാലന്റൈൻസ് ഡേയും പ്രണയദിനങ്ങളുമൊക്കെ സ്നേഹപ്രകടനങ്ങളുടെ വേദികളായി മാറുമ്പോഴും പുതുകാല പ്രണയങ്ങൾ വയലൻസിനു വഴിമാറുന്നത് തെല്ലാശങ്കയോടെ കാണേണ്ടതുണ്ട്. പ്രകൃതിയെയും അതിലെ ജീവജാലങ്ങളെയും നമ്മുടെ സ്നേഹവലയത്തിനുള്ളിൽ നിർത്താൻ കഴിയേണ്ടതാണ്. പക്ഷികളോടും മൃഗങ്ങളോടുമുള്ള സ്നേഹപ്രകടനങ്ങളിലും ആശാവഹമായ മാറ്റങ്ങൾ വന്നിരിക്കുന്നു. പക്ഷിമൃഗാദികളുടെ സ്നേഹപ്രകടനങ്ങൾ അനുദിന ജീവിത സമ്മർദ്ദങ്ങളിൽ നിന്ന് പുറത്തു കടക്കുവാനും ജീവിതത്തിൽ സന്തോഷത്തിന്റെ ലെവൽ ഉയർത്താനും മനുഷ്യന് സഹായകരമായി തീരുന്നു. സ്നേഹപ്രകടനങ്ങൾ അതീവ പ്രാധാന്യമുള്ളതാണെന്ന് നമ്മൾ തിരിച്ചറിയുന്നു. അപ്പോഴും സ്നേഹം പൊള്ളയായ പ്രകടനങ്ങൾ

0: സാങ്കേതിക വിദ്യയുടെ ജനാധിപത്യവത്കരണം അനിവാര്യമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗ്ലോബൽ സിസ്റ്റം ഫോർ മൊബൈൽ കമ്മ്യൂണിക്കേഷൻസ് അസോസിയേഷൻ ബോർഡ് അംഗങ്ങളുമായി സേവാതീർത്ഥിൽ കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു പ്രധാനമന്ത്രി. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ വിമർശിച്ച് കേന്ദ്രമന്ത്രി കിരൺ റിജിജു, ജനങ്ങളെ സേവിക്കുകയും തിരഞ്ഞെടുപ്പ് ജനവിധി അംഗീകരിക്കുകയും ചെയ്യുക എന്നതാണ് രാഷ്ട്രീയ പാർട്ടികളുടെ കടമയെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്കാ ഗാന്ധിയുടെയും അറസ്റ്റ് ജനാധിപത്യ വിരുദ്ധമാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. നടപടിയിൽ ശക്തമായി പ്രതിഷേധിക്കുന്നുവെന്നും പോരാട്ടം തുടരുമെന്നും അദ്ദേഹം വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. പത്തനംതിട്ട അബാൻ മേൽപ്പാല നിർമ്മാണ കരാറുകാരൻ പണി പൂർത്തിയാക്കുന്നത് എഴുതി നൽകിയില്ലെങ്കിൽ ബ്ലാക്ക് ലിസ്റ്റിൽപ്പെടുത്തുമെന്ന് മന്ത്രി പി കെ ബഷീർ. മന്ത്രിയുടെ ചേംബറിൽ ചേർന്ന യോഗത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. കെ എസ് ആർ ടി സി ബസ്സുകളിലെ ഓൺലൈൻ സീറ്റുകളിൽ വയോജനങ്ങൾക്ക് സംവരണം ഏർപ്പെടുത്താൻ തീരുമാനം. വയോജന കമ്മീഷനുമായി നടത്തിയ ചർച്ചയിലാണ് സംവരണം ഏർപ്പെടുത്തുന്ന കാര്യം അറിയിച്ചത്. തുലാമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട ഈ മാസം 17 വൈകിട്ട് 5 തുറക്കും. തുലാം 1 18 രാവിലെ ശബരിമല മാളികപ്പുറം മേൽശാന്തിമാരുടെ നറുക്കെടുപ്പ് നടത്തും. 20 വർഷം കഴിഞ്ഞും സർവീസ് നടത്തിയ ബസ് മോട്ടോർ വാഹന വകുപ്പ് പിടിച്ചെടുത്തു. കോഴിക്കോട് മാളിക്കടവ് ഗോവിന്ദപുരം റൂട്ടിൽ സർവീസ് നടത്തിയിരുന്ന ബസ്സാണ് കസ്റ്റഡിയിലെടുത്തത്. 5 മത്സര പരമ്പരയിലെ ആദ്യ ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 2020 ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്ക് 8 ജയം. ലക്നൌവിൽ 172 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യ 2 നഷ്ടത്തിൽ 14.4 ഓവറിൽ ലക്ഷ്യം മറികടന്നു.
1: ആകാശവാണി FM വാർത്തകൾ.
0: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: 6:10 പ്രഭാതഗീതം, 6:27 കാർഷിക വാർത്തകൾ വിപണി, 6:32 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി പ്രധാന പത്രവാർത്തകൾ, തുടർന്ന് ഗ്രീൻ മോൺ സ്പൈസസ് കാവ്യധാര, ONV കുറിപ്പിന്റെ സൂര്യഗീതം എന്ന കവിത, 6:55 FM ഡയറിയുടെ ആദ്യഭാഗം, ഇതിൽ ചിന്താശകലം, ഇന്നത്തെ ചോദ്യം, സേവന വാർത്തകൾ, നാട്ടുവിശേഷം, 7 മഹിതം മലയാളം, ഗ്രീൻ മോൺ സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം, ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആരോഗ്യക്കുറിപ്പുകൾ, 7:35 FM ഡയറി തുടരും, ഇതിൽ സമകാലികം, മഴ മാറിയപ്പോൾ ദാഹിക്കുന്ന കൊച്ചി, 7:50 നോവൽ പാരായണം, ഫ്രാൻസിസ് നൊറോണ എഴുതിയ അശരണരുടെ സുവിശേഷം, വായിച്ചത് TS ആശാദേവി, തുടർന്ന് എന്തു പഠിക്കണം എന്താകണം, 8 ആകാശവാണി FM വാർത്തകൾ, ശാസ്ത്രദീപ്തി, 8:05 നിയമവേദി, പരാതികൾക്ക് മറുപടി, പ്രതികരണങ്ങൾ, 8:30 സ്പോൺസർഡ് പരിപാടി ഹലോ VPS ലേക് ഷോർ, 9 FM മോർണിംഗ് സെലക്ഷൻസ് ആകാശവാണി FM വാർത്തകൾ, 10 സ്പോൺസർഡ് പരിപാടി റേഡിയോ ഹെൽത്ത്, 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി ഇന്നത്തെ സ്വർണവില, തുടർന്ന് ഓർമ്മചിന്ത്, 11:30 NCERT സ്പോൺസർഡ് പരിപാടി ഉമംഗ്.
2: ഗ്രീൻ മൗൺ സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
3: ഗ്രീൻ മൗൺ കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
0: ഉച്ചയ്ക്ക് 1 പറയൂ നിങ്ങൾക്കറിയാമോ തത്സമയ പ്രശ്നോത്തരി, 2 ആകാശവാണി FM വാർത്തകൾ, വെള്ളിത്തിര തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി, 3 ആകാശവാണി FM വാർത്തകളെ തുടർന്ന് സഹയാത്രിക, ചലച്ചിത്ര താരം മഞ്ജുശ്രീയുമായി അഭിമുഖം, തുടർന്ന് ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ, 4 ആകാശവാണി FM വാർത്തകൾ, 4 പൂക്കൾ വാട്സാപ്പ് സന്ദേശഗാന പരിപാടി, 5 ആകാശവാണി FM വാർത്തകളെ തുടർന്ന് ഗുഡ് ഈവനിംഗ് കൊച്ചി ലൈവ് ഫോണിൻ പരിപാടി, ഇതിൽ വിവേകവാണി ദീപസ്തംഭം മഹാശ്ചര്യം, 5:45 സ്പോൺസർഡ് പരിപാടി ഞാറ്റുവേല, 6 പദ്ധതികൾ ജനനന്മയ്ക്ക്, 6:10 അറിയിപ്പുകൾ, മധുരം ഗീതം ലളിതഗാനം, സേവന വാർത്തകൾ, 6:40 ചലച്ചിത്ര ഗാനങ്ങൾ, 6:50 കാർഷിക ജീവനം, ലോക പരിസ്ഥിതിദിനത്തോടനുബന്ധിച്ച് പ്രത്യേക പരിപാടി, പങ്കെടുക്കുന്നവർ കൃഷി ഓഫീസർ M ബഷീർ അഹമ്മദ്, പരുത്തി കർഷകൻ രാജാറാം, 7:20 വിപണി, 7:25 FM ഈവനിംഗ്, ഇതിൽ സമകാലികം, മഴ മാറിയപ്പോൾ ദാഹിക്കുന്ന കൊച്ചി, 7:55 ഒരിടത്തൊരിടത്ത്, 8 ആകാശവാണി FM വാർത്തകൾ, ശാസ്ത്രദീപ്തി, 8:05 AIHMS ഹോമിയോപ്പതി FM ഹെൽത്ത് ലൈൻ, തലവേദന ഡോക്ടർ S ജവഹറുമായി അഭിമുഖം, 8:30 ഈവനിംഗ് മെലഡി. ഇന്നത്തെ പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് നിങ്ങൾ കേട്ടത്. ഇനി 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ.

സമയം 6:10:27. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ പ്രഭാതഗീതം. ഉണ്ണിമേനോൻ പാടിയ ഗാനമാണ് പ്രഭാതഗീതത്തിൽ ആദ്യം. ഗാനരചന AVV പോറ്റി, സംഗീതം ജയൻ.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. പ്രധാന പത്രവാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം റീഗൽ ജ്വല്ലേഴ്സ്,
0: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
2: കെ ജി മേനോൻ രചിച്ച്, എൽ കൃഷ്ണൻ സംഗീതം നൽകി, പി ലീല പാടിയ ഗാനം.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30.
0: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
3: ചിത്രപാടിയ ഗാനം പി സി അരവിന്ദന്റെ വരികൾക്ക് സംഗീതം നൽകിയിരിക്കുന്നത് സുരേഷ് മേനോൻ.

പ്രഭാതഗീതമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. ഇത് ആകാശവാണി കൊച്ചി FM 102.3 കാർഷിക വാർത്തകൾ. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള തൃശൂർ കണ്ണാറ വാഴ ഗവേഷണ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ വാഴ നടും കാലമായി 2026 എന്ന പരിപാടി

0: പരിപാടിയുടെ ഭാഗമായി പ്രദർശന വിൽപ്പന മേള ഈ മാസം 8-9 തീയതികളിൽ കണ്ണാറ വാഴ ഗവേഷണ കേന്ദ്രത്തിൽ വെച്ച് നടത്തുന്നു. രാവിലെ 10 മുതൽ വൈകിട്ട് 4:30 വരെയാണ് മേള സംഘടിപ്പിച്ചിരിക്കുന്നത്. മേളയിൽ വാഴ കർഷകർക്ക് ആവശ്യമായ ഗുണമേന്മയുള്ള നല്ല ഇനം വാഴ തൈകൾ, ജീവാണുവളങ്ങൾ, ജൈവ കീടരോഗ നിയന്ത്രണോപാധികൾ, മറ്റ് ഉൽപ്പാദന ഉപാധികൾ എന്നിവ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കും വിവിധ ഉൽപ്പന്നങ്ങൾ, നടീൽ വസ്തുക്കൾ എന്നിവയുടെ ലഭ്യത അറിയുവാനുമായി 0487269908 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. നമ്പർ ആവർത്തിക്കാം: 0487269908. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള ഈ പഠന കേന്ദ്രം ഈ മാസം 15 ആരംഭിക്കുന്ന സോയിൽ ഹെൽത്ത് മാനേജ്മെന്റ് എന്ന ഓൺലൈൻ പഠന സർട്ടിഫിക്കറ്റ് കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 6 മാസമാണ് കോഴ്സിന്റെ ദൈർഘ്യം. ഇംഗ്ലീഷ് ഭാഷയാണ് പഠനമാധ്യമം. 50% മാർക്കോടുകൂടി SSLC തത്തുല്യ വിദ്യാഭ്യാസമാണ് ഏറ്റവും കുറഞ്ഞ യോഗ്യത. താൽപ്പര്യമുള്ളവർ www.celkau.in എന്ന വെബ്സൈറ്റിലെ ഇ കൃഷി പാഠശാല മുഖേന രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അടുത്ത മാസം 15 ശേഷം പുതിയ രജിസ്ട്രേഷനുകൾ സ്വീകരിക്കുന്നതല്ല. കൂടുതൽ വിവരങ്ങൾക്ക് 0487243856 എന്ന ഫോൺ നമ്പറിൽ വിളിക്കുക. നമ്പർ ഒരിക്കൽ കൂടി പറയാം: 0487243856. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള തൃശൂർ കൃഷിവിജ്ഞാന കേന്ദ്രത്തിൽ ഈ മാസം 14 മുതൽ 16 വരെ സൂക്ഷ്മ ജലസേചനവും ലാൻഡ്സ്കേപ്പിംഗും എന്ന വിഷയത്തിൽ ത്രിദിന പരിശീലന പരിപാടി നടത്തുന്നു. പങ്കെടുക്കുവാൻ താൽപ്പര്യമുള്ളവർ ഈ മാസം 12 മുൻപായി രജിസ്റ്റർ ചെയ്യണം. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി 9400483754 എന്ന ഫോൺ നമ്പറിൽ ഓഫീസ് സമയത്ത് ബന്ധപ്പെടുക. 9400483754. 2026 റബ്ബർ തോട്ടങ്ങളിൽ റെയിൻ ഗാർഡിങ്ങും സ്പ്രേയിങ്ങും നടത്തിയതിനുള്ള ധനസഹായത്തിന് റബ്ബർ ഉൽപ്പാദക സംഘങ്ങൾക്ക് അപേക്ഷിക്കാം. പരമ്പരാഗത മേഖലയിലും പാരമ്പര്യേതര മേഖലയിലും ഉള്ളവർക്ക് മാത്രമേ സ്പ്രേയിങ് നടത്തിയതിനുള്ള ധനസഹായത്തിന് അർഹതയുള്ളൂ. റബ്ബർ ബോർഡ് വെബ്സൈറ്റിലുള്ള സർവീസ് പ്ലസ് പോർട്ടൽ വഴി ഈ മാസം 15 വരെ സംഘങ്ങൾക്ക് ഓൺലൈനായി അപേക്ഷകൾ സമർപ്പിക്കാം. അപേക്ഷയോടൊപ്പം ആവശ്യമായ രേഖകളും അപ്ലോഡ് ചെയ്യണം. ഹെക്ടറിന് പരമാവധി 4000 രൂപ വീതമാണ് ധനസഹായം. വിശദവിവരങ്ങൾക്ക് റബ്ബർ ബോർഡിന്റെ വെബ്സൈറ്റായ www.rubberboard.gov.in സന്ദർശിക്കുകയോ റബ്ബർ ബോർഡ് റീജിയണൽ ഓഫീസുകൾ, ഫീൽഡ് സ്റ്റേഷനുകൾ വഴിയോ കേന്ദ്ര ഓഫീസിൽ പ്രവർത്തിക്കുന്ന 0481257662 എന്ന കോൾ സെന്റർ നമ്പറിൽ ബന്ധപ്പെടുകയോ ചെയ്യാവുന്നതാണ്. കോൾ സെന്റർ നമ്പർ ഒരിക്കൽ കൂടി പറയാം: 0481257662. സംസ്ഥാന കൃഷിവകുപ്പ് കൃഷിയിടങ്ങളിൽ സൂക്ഷ്മ ജലസേചന പദ്ധതികളായ ഡ്രിപ്പ് ഇറിഗേഷൻ, സ്പ്രിംഗ്ലർ സ്ഥാപിക്കുന്നതിനുള്ള അപേക്ഷ കൃഷിഭവൻ മുഖേന ക്ഷണിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് അതത് കൃഷിഭവനുകളുമായോ 8075892092 എന്ന ഫോൺ നമ്പറിലോ ബന്ധപ്പെടുക. നമ്പർ ആവർത്തിക്കാം: 8075892092. കാർഷിക വാർത്തകളാണ് നിങ്ങൾ കേട്ടത്. ഇനി വിപണി. വെളിച്ചെണ്ണ ക്വിന്റലിന് 24,900 രൂപ, കൊപ്ര 15,500, കുരുമുളക് ഗാർബിൾഡ് 72,400, അൺഗാർബിൾഡ് 70,400, റബ്ബർ RSS4 28,100, RSS5 27,600 രൂപ. നിങ്ങൾ കേട്ടത് വിപണി.
1: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം.
0: പ്രകൃതിയുടെ രുചി. ആകാശവാണി കൊച്ചി FM 102.3. സമയം 6:32:10.
2: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. പ്രധാന പത്രവാർത്തകൾ:
3: പ്രായോജികർ
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
3: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
4: നമസ്കാരം, ഞാൻ മഞ്ജു.

0: വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
1: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.
2: റീഗൽ ജ്വല്ലേഴ്സ്, ഇടപ്പള്ളി, കൊച്ചി. പ്രധാന പത്രവാർത്തകൾ. ഹോർമൂസ് കടലിടുക്കിൽ പാനമ പതാകയുള്ള ചരക്ക് കപ്പലിന് നേരെയുണ്ടായ മിസൈൽ ആക്രമണത്തിൽ 11 ഇന്ത്യൻ നാവികരടക്കം 12 പേർക്ക് പരിക്കേറ്റു. എം ടി ഓൺ പീസ് എന്ന കപ്പലിന് നേരെയാണ് ആക്രമണമുണ്ടായത്. ഭൌതികശാസ്ത്ര നോബേൽ ബെൽജിയൻ അമേരിക്കൻ കണികാശാസ്ത്രജ്ഞൻ ഫ്രാൻസിസ് ഹാൽസന് ലഭിച്ചു. പ്രപഞ്ചത്തിലെ ഉയർന്ന ഊർജ്ജമുള്ള ന്യൂട്രിനോകളെ കണ്ടെത്താനും പഠിക്കാനുമുള്ള ഐസ് ക്യൂബ് ന്യൂട്രിനോ കേന്ദ്രം സ്ഥാപിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചയാളാണ് ഹാൽസൺ. പുതിയ വ്യോമസേനാ മേധാവിയായി നിലവിലെ ഉപമേധാവി എയർ മാർഷൽ അശുതോഷ് ദീക്ഷിതിനെ നിയമിച്ചു. മീറ്റർ റീഡർമാരുടെ സമരം മൂലം ഈ മാസം വൈദ്യുതി ബിൽ മുൻമാസങ്ങളിലെ ഉപയോഗത്തിന്റെ ശരാശരി കണക്കാക്കി തയ്യാറാക്കാൻ KSEB തീരുമാനിച്ചു. സ്വന്തമായി റീഡിംഗ് നടത്താൻ താൽപര്യമുള്ള ഉപയോക്താക്കൾക്ക് ആവശ്യമായ ക്രമീകരണം ഏർപ്പെടുത്തണമെന്നും നിർദ്ദേശമുണ്ട്. റാഗിംഗ് നിരോധന നിയമത്തിനുള്ള കരട് ബില്ലിന്റെ അടിസ്ഥാനത്തിൽ മാർഗനിർദ്ദേശങ്ങൾ തയ്യാറാക്കിയതായി സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു. കോളേജും സ്കൂളുകളും വിദ്യാർത്ഥികൾ താമസിക്കുന്ന സ്വകാര്യയിടങ്ങളുമടക്കം നിയമത്തിന്റെ പരിധിയിൽ വരും. 70th സംസ്ഥാന ജൂനിയർ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ മലപ്പുറം ചാമ്പ്യൻ പട്ടം കരസ്ഥമാക്കി. 2nd സ്ഥാനം പാലക്കാടിനാണ്. ഹർമൻ പ്രീത് കൌർ ഇന്ത്യൻ വനിതാ ടീം ക്യാപ്റ്റൻ പദവി ഒഴിഞ്ഞു. 2016 മുതൽ ഒരു ദശാബ്ദത്തോളം ഇന്ത്യൻ 2020 ടീമിനെ നയിച്ചു. വെസ്റ്റിൻഡീസിനെതിരായ 1st 2020 ടീം ഇന്ത്യയ്ക്ക് 8 വിക്കറ്റ് ജയം. ശ്രേയസ് അയ്യർക്ക് സെഞ്ചുറി. രാജ്യാന്തര സൌഹൃദ ഫുട്ബോൾ മത്സരത്തിൽ ഇന്ത്യയെ 6-1 തോൽപ്പിച്ച് യുറഗ്വായ്. ഇന്ത്യയുടെ ഏക ഗോൾ നേടിയത് അനിരുദ്ധ് ഥാപ്പ.
0: റീഗൽ ജ്വല്ലേഴ്സ്, ഇടപ്പള്ളി, കൊച്ചി. പ്രധാന പത്രവാർത്തകൾ.
1: പ്രായോജികർ
0: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
1: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
3: ദിവസവും രാവിലെ 7 മഹിതം മലയാളം. മലയാള ഭാഷയുടെ അഴകും ആഴവും തിരഞ്ഞു പോകാം. കേൾക്കൂ മഹിതം മലയാളം, ദിവസവും രാവിലെ 7
4: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര. പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ്, നെല്ലിക്കുഴി PO, കോതമംഗലം.
5: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
6: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
3: കാവ്യധാര.
7: മലയാളത്തിലെ കാലാതിവർത്തിയായ കവിതകളുടെ ആലാപനം.
3: ഒ എൻ വി കുറിപ്പെഴുതിയ സൂര്യഗീതം എന്ന കവിതയാണ് ഇന്ന് കാവ്യധാരയിൽ.

0: ഒ എൻ വി കുറുപ്പിൻ്റെ സൂര്യഗീതം എന്ന കവിതയാണ് കവ്യധാരയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ആലാപനം സൂരജ് ജെ ബി.
1: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
2: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
3: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര. പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ്, നെല്ലിക്കുഴി പി ഒ, കോതമംഗലം.
4: നിങ്ങൾക്കും ആകാശവാണിയിലൂടെ പരസ്യം ചെയ്യണോ എങ്കിൽ വിളിക്കൂ 90 20 620 630.
2: മീഡിയ വാണി
4: നമ്പർ മറക്കല്ലേ, 90 20 620 630.
5: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
6: എന്നും രാവിലെ 10:30.
5: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
6: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
7: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. ആരോഗ്യ കുറിപ്പുകൾ
6: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15.
7: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
8: പറയൂ, നിങ്ങൾക്കറിയാമോ?
0: പ്രശ്നോത്തരിയും ഇഷ്ടഗാനങ്ങളുമായി വരുന്ന പറയൂ നിങ്ങൾക്കറിയാമോ പരിപാടിയിൽ പങ്കെടുക്കുവാൻ ചെയ്യേണ്ടത് ഇത്രമാത്രം.
8: ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ 9446 4558 88 എന്ന ഫോൺ നമ്പറിലേക്ക് വാട്സപ്പ് സന്ദേശമായി അയക്കുക.
0: അപ്പോൾ ഇനി ബുധനാഴ്ചകളിൽ 1 മണിക്ക് മൊബൈൽ ഫോണുമായി കാത്തിരിക്കുക. പറയൂ നിങ്ങൾക്കറിയാമോ എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 1 മണിക്ക്.

0: നിയമവേദി.
1: പരാതികൾക്ക് മറുപടി, പ്രതികരണങ്ങൾ.
2: ഈ പരിപാടിയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം, പരാതികൾക്ക് മറുപടി, പ്രതികരണങ്ങൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, കൊച്ചി 21.
0: നിയമവേദി ബുധനാഴ്ചകളിൽ രാവിലെ 8:05 ഞായറാഴ്ചകളിൽ രാത്രി 9:30.
3: ഓരോ ആഴ്ചയിലും പ്രക്ഷേപണം ചെയ്യുന്ന നിയമവേദി പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ കേൾക്കുന്നതിനായി ആകാശവാണി കൊച്ചി FM യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. മുൻ ആഴ്ചകളിലെ പരിപാടികളും അവിടെ ലഭ്യമാണ്.

ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് സഹയാത്രിക ചലച്ചിത്ര താരം മഞ്ജുശ്രീയുമായി അഭിമുഖം. വൈകിട്ട് 6:50 കാർഷിക ജീവനം, ലോക പരുത്തി ദിനത്തോടനുബന്ധിച്ച് പ്രത്യേക പരിപാടി. പങ്കെടുക്കുന്നവർ കൃഷി ഓഫീസർ എം ബഷീർ അഹമ്മദ്, പരുത്തി കർഷകൻ രാജാറാം. ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സിയാബു പൊയിൽക്കാവ്. പ്രധാന വാർത്തകൾ. സാങ്കേതിക വിദ്യയുടെ ജനാധിപത്യവൽക്കരണം അനിവാര്യമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കമ്മീഷനെ കാണാൻ ഇന്നലെ വൈകിട്ട് 4 വരെ ഒരു രാഷ്ട്രീയ പാർട്ടിയും സമയം തേടിയിരുന്നില്ലെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധിയെ അറസ്റ്റ് ചെയ്ത നടപടിയിൽ പ്രതിഷേധിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്തെ തെരഞ്ഞെടുത്ത 30 കോളേജുകളെ ഡ്രഗ് ഫ്രീ ക്യാമ്പസുകളായി പ്രഖ്യാപിച്ചു. ഇന്ത്യ വെസ്റ്റിൻഡീസ് 2020 ക്രിക്കറ്റിൽ ഇന്ത്യക്ക് 8 വിക്കറ്റ് ജയം. വാർത്തകൾ വിശദമായി. സമൂഹത്തിലെ ഒരു വിഭാഗവും പിന്നിലായി പോകുന്നില്ലെന്ന് ഉറപ്പാക്കാൻ സാങ്കേതിക വിദ്യയുടെ ജനാധിപത്യവൽക്കരണം അനിവാര്യമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഇന്ത്യ മൊബൈൽ കോൺഗ്രസിന് മുന്നോടിയായി ഗ്ലോബൽ സിസ്റ്റം ഫോർ മൊബൈൽ കമ്മ്യൂണിക്കേഷൻസ് അസോസിയേഷൻ ബോർഡ് അംഗങ്ങളുമായി സേവാതീർത്തിൽ കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു പ്രധാനമന്ത്രി. ഇന്ന് ന്യൂഡൽഹിയിൽ ആരംഭിക്കുന്ന ഇന്ത്യ മൊബൈൽ കോൺഗ്രസ് ശനിയാഴ്ച സമാപിക്കും. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
2: സാങ്കേതിക വിദ്യ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന സുസ്ഥിരമായ വികസനത്തിന് ഉപാധിയായി മാറണമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. വികസ്വര രാജ്യങ്ങൾക്ക് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയുന്ന ഒരു ശക്തിയെന്ന നിലയിൽ ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചറിന് ഏറെ സാധ്യതകളുണ്ടെന്നും നരേന്ദ്രമോദി വ്യക്തമാക്കി. ഡിജിറ്റൽ സൈബർ തട്ടിപ്പുകൾ വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ ഇതിന് സാങ്കേതിക വിദ്യയിലൂന്നിയ പരിഹാരങ്ങൾ ആവശ്യമാണെന്നും തട്ടിപ്പ് കോളുകളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നതിന് ഉപയോക്താക്കൾക്ക് നിരന്തരമായ ബോധവൽക്കരണ സന്ദേശങ്ങൾ നൽകണമെന്നും നരേന്ദ്രമോദി പറഞ്ഞു. വളർന്നുവരുന്ന സാങ്കേതിക വിദ്യകൾക്ക് ആഗോള നിലവാരങ്ങളും പൊതുവായ ചട്ടങ്ങളും രൂപീകരിക്കേണ്ടതിന്റെ ആവശ്യകതയും പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞു.
1: സംയോജിത ഗതാഗത ചരക്ക് നീക്ക അതോറിറ്റി രൂപീകരിക്കുന്നതിന് ലഭിച്ച കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം രാജ്യത്തിന്റെ വളർച്ചയിൽ വലിയ സ്വാധീനം ചെലുത്തുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ചെറുകിട ഇടത്തര സംരംഭ വളർച്ചാ ഫണ്ടിന് അനുമതി നൽകിയ കേന്ദ്രമന്ത്രിസഭാ തീരുമാനം MSME മേഖലയ്ക്ക് വലിയ ഉത്തേജനം നൽകുന്നതും അടുത്ത തലമുറയിലെ സംരംഭകരെ വാർത്തെടുക്കുന്നതിന് സുപ്രധാന ചുവടുവെപ്പുമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ചെറുകിട ഇടത്തരം സംരംഭങ്ങൾക്ക് പ്രവർത്തനം വിപുലീകരിക്കാനും നൂതന സാങ്കേതിക വിദ്യകൾ സ്വീകരിക്കാനും

0: ഉൽപാദനം വർദ്ധിപ്പിക്കാനും ആഗോള വിപണികളിൽ പ്രവേശിക്കാനും ഇതിലൂടെ അവസരം ലഭിക്കുമെന്നും പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. പ്രതിപക്ഷ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് പ്രതിനിധികൾ വഴി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കാണാൻ ഇന്നലെ വൈകിട്ട് 4 വരെ ഒരു രാഷ്ട്രീയ പാർട്ടിയും സമയം തേടിയിരുന്നില്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി. എന്നാൽ അതിനുശേഷം ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധിയുടെ നേതൃത്വത്തിൽ എംപിമാരുടെ സംഘം കമ്മീഷനെ കണ്ട് നിവേദനം നൽകാൻ ആഗ്രഹിക്കുന്നതായി ഡൽഹി പോലീസിൽ നിന്ന് വിവരം ലഭിച്ചതായി കമ്മീഷൻ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. 240 എംപിമാരടങ്ങുന്ന സംഘവുമായി കൂടിക്കാഴ്ച നടത്താനാണ് അഭ്യർത്ഥനയുണ്ടായതെന്നും പാർലമെന്റ് ഹൌസ് അനക്സായിരുന്നു ഇതിനായി നിർദ്ദേശിച്ച സ്ഥലമെന്നും ഡൽഹി പോലീസ് DCP അറിയിച്ചു. ഈ അഭ്യർത്ഥന അസാധാരണമാണെന്നും അത് അംഗീകരിക്കാനാവില്ലെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിലയിരുത്തി. ഇത്തരം കൂടിക്കാഴ്ചകൾ പ്രോട്ടോകോൾ പ്രകാരം ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആസ്ഥാനത്താണ് നടക്കാറുള്ളതെന്നും കമ്മീഷൻ വ്യക്തമാക്കി. ജനങ്ങളെ സേവിക്കുകയും തെരഞ്ഞെടുപ്പ് ജനവിധി അംഗീകരിക്കുകയും ചെയ്യുക എന്നതാണ് രാഷ്ട്രീയ പാർട്ടികളുടെ കടമയെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു പറഞ്ഞു. ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജനപിന്തുണ നേടുന്നതിൽ പരാജയപ്പെടുമ്പോൾ ഭരണഘടനാ സ്ഥാപനങ്ങളെ ചോദ്യം ചെയ്യുന്ന നിലപാടാണ് കോൺഗ്രസ് സ്വീകരിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ഭരണഘടനാ സ്ഥാപനങ്ങളെ ലക്ഷ്യമിടുന്നത് രാജ്യത്തിനോ കോൺഗ്രസ് പാർട്ടിക്കോ ഗുണകരമല്ലെന്നും കിരൺ റിജിജു വ്യക്തമാക്കി. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധിയെയും പ്രിയങ്കാഗാന്ധി MPയെയും കൈയേറ്റം ചെയ്ത കേന്ദ്ര നടപടിയിൽ ശക്തമായി പ്രതിഷേധിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി VD സതീശൻ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. പോലീസ് നടപടി ജനാധിപത്യ വിരുദ്ധവും പൌരാവകാശങ്ങളുടെ ലംഘനവുമാണെന്നും അറസ്റ്റുകൊണ്ട് എല്ലാം അവസാനിച്ചെന്ന് BJP കരുതരുതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഭരണഘടനാ സ്ഥാപനങ്ങളെ അട്ടിമറിക്കുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ സമീപനങ്ങൾക്കെതിരെ കോൺഗ്രസ് രാജ്യവ്യാപകമായി പോരാട്ടം തുടരുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ഡൽഹിയിൽ പ്രതിഷേധിച്ച പ്രതിപക്ഷ MPമാർക്ക് നേരെ നടന്ന പോലീസ് അതിക്രമം അങ്ങേയറ്റം അപലപനീയമാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. രാജ്യത്തെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ വിശ്വാസ്യതയെ സംബന്ധിച്ച് ഗൌരവതരമായ ആശങ്കകൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അതിന് മറുപടി പറയേണ്ടത് ജനപ്രതിനിധികളെ അടിച്ചമർത്തിക്കൊണ്ടല്ലെന്നും കമ്മീഷന്റെ നിഷ്പക്ഷതയും സ്വതന്ത്ര സ്വഭാവവും സംരക്ഷിക്കപ്പെടേണ്ടത് ജനാധിപത്യ സംവിധാനത്തിന്റെ നിലനിൽപ്പിന് തന്നെ അനിവാര്യമാണെന്നും പിണറായി വിജയൻ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കാണാൻ സമയം ചോദിച്ചിരുന്നുവെന്ന അവകാശവാദത്തിൽ കോൺഗ്രസിനെയും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധിയെയും വിമർശിച്ച് BJP. പ്രതിപക്ഷത്തു നിന്ന് കൂടിയ യാതൊരു അഭ്യർത്ഥനയും ലഭിച്ചിട്ടില്ലെന്ന് കമ്മീഷൻ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടെന്ന് BJP ദേശീയ വക്താവ് ഡോ സുധാൻഷു ത്രിവേദി ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കാണാൻ എത്തിയ രാഹുൽഗാന്ധിയെയും പ്രിയങ്കയെയും അറസ്റ്റ് ചെയ്ത് നീക്കിയ നടപടി ജനാധിപത്യത്തെ ചവിട്ടിയരക്കലാണെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവിനെയും MPമാരെയും കാണാൻ കഴിയില്ലെന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാട് രാജ്യത്തെ ജനങ്ങളോട് പ്രകടിപ്പിക്കുന്ന വെല്ലുവിളിയാണെന്നും രമേശ് ചെന്നിത്തല തിരുവനന്തപുരത്ത് ആരോപിച്ചു. ജീവിതത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി വികസിത് ഭാരത് സങ്കല്പ് സഭയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബിനും ഇന്ന് അഭിസംബോധന ചെയ്യും. കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗ്, ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് തുടങ്ങി വിവിധയിടങ്ങളിൽ നിന്ന് വെർച്വലായി പരിപാടിയിൽ നിരവധി പേർ പങ്കെടുക്കും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്തെ തെരഞ്ഞെടുത്ത 30 കോളേജുകളെ ഡ്രഗ് ഫ്രീ ക്യാമ്പസുകളായി പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം മാർ ഇവാനിയസ് കോളേജ് ഓഡിറ്റോറിയത്തിൽ മന്ത്രി M ലിജു സംസ്ഥാനതല പ്രഖ്യാപനം നിർവഹിച്ചു. യുവതലമുറ ജീവിതത്തിലെ അവസരങ്ങളെ ലഹരിയാക്കണമെന്നും ലഹരി വസ്തുക്കൾ ജീവിതത്തിന്റെ ഭാഗമാക്കരുതെന്നും മന്ത്രി M ലിജു പറഞ്ഞു. KSRTC ബസ്സുകളിലെ ഓൺലൈൻ സീറ്റുകളിൽ വയോജനങ്ങൾക്ക് സംവരണം ഏർപ്പെടുത്താൻ നടപടികളുമായി ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ SMITHY M PALLURUTHI.
1: വയോജന കമ്മീഷനുമായി നടത്തിയ ചർച്ചയിലാണ് ബസ്സുകളിലെ ഓൺലൈൻ ടിക്കറ്റിംഗിൽ വയോജനങ്ങൾക്ക് കൂടി സംവരണം ഏർപ്പെടുത്തുന്ന കാര്യം KSRTC അറിയിച്ചത്. KSRTC ബസ്സുകളിൽ വയോജനങ്ങൾക്കുള്ള സീറ്റുകൾ അവർക്ക് തന്നെ ലഭ്യമാക്കാനുള്ള കർശന നടപടികൾക്കും തുടക്കം കുറിക്കും. ബസ്സുകളിലെ വാതിൽപ്പടികളുടെ ഉയരം കുറക്കുന്നതും വയോജനങ്ങൾക്കായി റിസർവ് ചെയ്ത സീറ്റുകളുടെ സ്ഥാനം ടയറുകളുടെ മുകളിൽ നിന്ന് മാറ്റുന്നതും പരിഗണിക്കുമെന്നും KSRTC അറിയിച്ചിട്ടുണ്ട്.
0: MLA ഫണ്ട് ഉപയോഗിച്ച് KSRTC ബസ് വാങ്ങാൻ ഗവൺമെന്റ് അനുമതി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പദ്ധതിയിലെ സംസ്ഥാനത്തെ ആദ്യ ബസ് കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടി മണ്ഡലത്തിൽ വരുന്നു. ബസ് വാങ്ങാനായി 40 ലക്ഷം രൂപയുടെ പ്രപ്പോസൽ കെ പ്രവീൺകുമാർ MLA കോഴിക്കോട് ജില്ലാ കളക്ടർ MS മാധവിക്കുട്ടിക്ക് കൈമാറി. ജനപ്രതിനിധികളുമായി ആലോചിച്ച് ബസിന്റെ റൂട്ട് പിന്നീട് തീരുമാനിക്കുമെന്ന് MLA അറിയിച്ചു. 5 മത്സര പരമ്പരയിലെ ആദ്യ ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ്

0: ട്വന്റി ക്രിക്കറ്റിൽ ഇന്ത്യക്ക് 8 വിക്കറ്റ് ജയം. ലക്നൌവിൽ അടൽ ബിഹാരി വാജ്പേയി ഏകന ക്രിക്കറ്റിൽ 172 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യ 2 വിക്കറ്റ് നഷ്ടത്തിൽ 14.4 ഓവറിൽ ലക്ഷ്യം അനായാസം മറികടന്നു. തുലാമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട ഈ മാസം 17 വൈകിട്ട് 5 തുറക്കും. തുലാമൊന്നായ 18 രാവിലെ 8 ശബരിമല മാളികപ്പുറം മേൽശാന്തിമാരുടെ നറുക്കെടുപ്പ് നടക്കും. ഇന്നു മുതൽ സന്നിധാനത്ത് 400 മുറികൾ ഓൺലൈനായി ബുക്ക് ചെയ്യാൻ സൗകര്യമുണ്ട്.
1: ശബരിമല സന്നിധാനത്ത് ഭക്തർക്ക് മുറികൾ ബുക്ക് ചെയ്യാനുള്ള സൌകര്യം പൂർണ്ണമായും ഓൺലൈനാക്കുന്നതിന്റെ ഭാഗമായി ഇന്ന് രാവിലെ 7 മുതൽ ബുക്കിംഗ് ആരംഭിക്കും. ഇതുവരെ 190 മുറികളായിരുന്നു ഓൺലൈനായി ബുക്ക് ചെയ്യാൻ സാധിച്ചിരുന്നത്. എല്ലാ മേഖലകളിലും ഓൺലൈൻ സേവനങ്ങൾ വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നടപ്പിലാക്കുന്ന സംവിധാനമാണിത്. www.onlinetdb.com എന്ന വെബ്സൈറ്റ് വഴിയാണ് മുറികൾ ബുക്ക് ചെയ്യാനാവുക. ബുക്കിംഗ് പൂർത്തിയാക്കാൻ സാധിക്കാതെ പണം അക്കൌണ്ടിൽ നിന്ന് നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ടായാൽ രേഖകൾ സഹിതം പരാതി അറിയിക്കാനുള്ള സംവിധാനവും ബോർഡ് ഒരുക്കിയിട്ടുണ്ട്. www.shabarimalaonline.org എന്ന വെബ്സൈറ്റ് വഴിയാണ് വെർച്വൽ ക്യൂ ബുക്ക് ചെയ്ത് ഭക്തർക്ക് ദർശനം നടത്താനാവുക.
0: സേവാ സങ്കല്പ അഭിയാന്റെ ഭാഗമായ തിരുവനന്തപുരം BJP സിറ്റി ജില്ലാ കമ്മിറ്റിയുടെ സേവാ ജ്യോതി യാത്ര ഇന്ന് പടിഞ്ഞാറേക്കോട്ടെ ശ്രീപത്മം ഓഡിറ്റോറിയത്തിൽ നിന്ന് ആരംഭിക്കും. 10 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓൺലൈനായി യാത്രയുടെ പൊതുപരിപാടിയെ അഭിസംബോധന ചെയ്യും. ശേഷം ബൈക്ക് റാലി നടത്തും. ബൈക്ക് റാലിയിൽ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പങ്കെടുക്കും. BJP അഖിലേന്ത്യാ അധ്യക്ഷൻ നിതിൻ നബിൻ നയിക്കുന്ന സേവാ ജ്യോതി യാത്രയോടനുബന്ധിച്ച് എറണാകുളം സിറ്റി ജില്ലയുടെ സേവാ ജ്യോതി യാത്ര തൃപ്പൂണിത്തുറയിൽ ഇന്ന് ആരംഭിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. സാങ്കേതികവിദ്യയുടെ ജനാധിപത്യവൽക്കരണം അനിവാര്യമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കമ്മീഷനെ കാണാൻ ഇന്നലെ വൈകിട്ട് 4 ഒരു രാഷ്ട്രീയ പാർട്ടിയും സമയം തേടിയിരുന്നില്ലെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധിയെ അറസ്റ്റ് ചെയ്ത നടപടിയിൽ പ്രതിഷേധിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി വി.ഡി. ഹരീശൻ. സംസ്ഥാനത്തെ തെരഞ്ഞെടുത്ത 30 കോളേജുകളെ ഡ്രഗ് ഫ്രീ ക്യാമ്പസുകളായി പ്രഖ്യാപിച്ചു. ഇന്ത്യ വെസ്റ്റിൻഡീസ് 2020 ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്ക് 8 ജയം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
2: ആകാശവാണി കൊച്ചി FM 102.3.

മനസ്സിൽ സൂക്ഷിക്കാൻ ഒരുപിടി നല്ല ചിന്തകളും അറിവുകളും കുഞ്ഞുവിശേഷങ്ങളും ഇമ്പമാർന്ന സംഗീതവും കോർത്തിണക്കിയ എഫ് എം ഡയറിയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഹൃദയപൂർവ്വം സ്വാഗതം. ഇന്ന് എഫ് എം ഡയറിയിൽ നിങ്ങളോടൊപ്പം ഞാൻ ബിനി ആന്റണി. ചിന്താശകലം. പ്രശാന്തമായ അന്തരീക്ഷത്തിൽ നടക്കുന്ന കഠിനമായ സംഘർഷം, അതാണ് ടെന്നീസ്. പ്രശാന്തമായ അന്തരീക്ഷത്തിൽ നടക്കുന്ന കഠിനമായ സംഘർഷം, അതാണ് ടെന്നീസ്. ബില്ലി ജീൻ കിങ്ങിന്റെ വാക്കുകൾ. ഇനി ഇന്നത്തെ ചോദ്യം. ടെന്നീസിലെ അപൂർവ നേട്ടമാണ് ഒരു കലണ്ടർ വർഷത്തിലെ ഗോൾഡൻ സ്ലാം, അതായത് വിംബിൾഡൺ, ഓസ്ട്രേലിയൻ ഓപ്പൺ, യു എസ് ഓപ്പൺ, ഫ്രഞ്ച് ഓപ്പൺ എന്നിവയ്ക്കൊപ്പം അതേ വർഷം തന്നെ ഒളിമ്പിക്സ് സ്വർണവും നേടുക. സിംഗിൾസിൽ ഈ നേട്ടം സ്വന്തമാക്കിയ ഒരേ ഒരു താരമേയുള്ളൂ. ആരാണ് ആ താരം? ചോദ്യം ആവർത്തിക്കാം. ടെന്നീസിലെ

അപൂർവ നേട്ടമാണ് ഒരു കലണ്ടർ വർഷത്തിലെ ഗോൾഡൻ സ്ലാം, അതായത് വിംബിൾഡൺ, ഓസ്ട്രേലിയൻ ഓപ്പൺ, യു എസ് ഓപ്പൺ, ഫ്രഞ്ച് ഓപ്പൺ എന്നിവയ്ക്കൊപ്പം അതേ വർഷം തന്നെ ഒളിമ്പിക് സ്വർണവും നേടുക. സിംഗിൾസിൽ ഈ നേട്ടം സ്വന്തമാക്കിയ ഒരേ ഒരു താരമേ ഉള്ളൂ. ആരാണ് ആ താരം? ഈ ചോദ്യത്തിന്റെ ഉത്തരം പറയാം എഫ് എം ഡയറിയുടെ അവസാന ഭാഗത്ത് 8:28. നാട്ടുവിശേഷം. ഇടപ്പള്ളി ചങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രത്തിൽ സാഹിത്യ കൂട്ടായ്മ രാവിലെ 10:00. ഇടപ്പള്ളി സീനിയർ സിറ്റിസൺസ് ഫോറം അവതരിപ്പിക്കുന്ന വയോജനോത്സവം വൈകിട്ട് 5:30. നിങ്ങൾ കേട്ടത് നാട്ടുവിശേഷം. സേവനവാർത്ത. കൊച്ചി NPOL കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, കെമിക്കൽ എഞ്ചിനീയറിംഗ്, റബ്ബർ ടെക്നോളജി, പോളിമർ ടെക്നോളജി, നാനോ ടെക്നോളജി, മെറ്റീരിയൽ സയൻസ്, ഒപ്റ്റോ ഇലക്ട്രോണിക്സ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, ഇൻസ്ട്രുമെന്റേഷൻ എഞ്ചിനീയറിംഗ്, ഫിസിക്സ്, ഓഷ്യാനോഗ്രഫി, ഓഷ്യൻ ടെക്നോളജി, മെറ്റീരിയോളജി എന്നീ വിഷയങ്ങളിൽ ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പിനുള്ള വാക്ക് ഇൻ ഇന്റർവ്യൂ ഈ മാസം 10 രാവിലെ 9:30 തൃക്കാക്കരയിലെ ഭവൻസ് വരണ വിദ്യാലയത്തിൽ നടത്തുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി www.drdo.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി പറയാം: drdo.gov.in.

0: പാലക്കാട് മംഗലം ITIയിൽ ഒരു വർഷത്തെ ഡിപ്ലോമ ഇൻ ലോജിസ്റ്റിക്സ് ഷിപ്പിംഗ് വെയർഹൌസ് ആൻഡ് മെറ്റീരിയൽ മാനേജ്മെന്റ്, ഡിപ്ലോമ ഇൻ പ്രീ പ്രൈമറി ടീച്ചർ ട്രെയിനിംഗ്, 6 മാസത്തെ പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ടിഗ് ആൻഡ് മിഗ് വെൽഡിംഗ് എന്നീ കോഴ്സുകളിലെ ഒഴിവുള്ള സീറ്റുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഇന്റേൺഷിപ്പ്, പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് എന്നിവ ഉണ്ടായിരിക്കും. താൽപര്യമുള്ളവർ നേരിട്ടെത്തി അഡ്മിഷൻ എടുക്കണം. വിളിക്കേണ്ട ഫോൺ നമ്പർ 0492225 45 45, 0492225 45 45. FM ഡയറിയാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ
1: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
2: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇന്ന് മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ പി ആന്റണി.
3: അലങ്കാരശാസ്ത്ര രംഗത്ത് മലയാളത്തിൽ ആദ്യമുണ്ടായ ഗ്രന്ഥം ഫാദർ ജെറാർഡ് കണ്ണമ്പള്ളി രചിച്ച അലങ്കാരശാസ്ത്രം എന്ന ഗ്രന്ഥമാണ്. 1881 ഈ ഗ്രന്ഥത്തിന്റെ രചന. അലങ്കാരശാസ്ത്ര വിഷയത്തിൽ മലയാള സാഹിത്യ വിദ്യാർത്ഥികളുടെ പാഠപുസ്തകമായി ദീർഘകാലം വർത്തിച്ച ഭാഷാഭൂഷണം എന്ന ഗ്രന്ഥം 1902 പ്രസിദ്ധപ്പെടുത്തുന്നത്. ഭാഷാഭൂഷണം സാഹിത്യ പഠനത്തിനുള്ള ആധികാരിക ഗ്രന്ഥങ്ങളിൽ ഒന്നായിട്ടാണ് പരിഗണിക്കപ്പെട്ടിരുന്നത്. ഫാദർ ജെറാർഡിന്റെ അലങ്കാരശാസ്ത്രം പ്രഭാഷണകലയുടെ അഭ്യസനത്തിനുള്ള ഉപാധി എന്ന വിധമാണ് രചിക്കപ്പെട്ടിരിക്കുന്നത്. പാഠകം പറച്ചിലിന്റെയും മറ്റും പാരമ്പര്യം ഉണ്ടായിരുന്നെങ്കിലും പ്രസംഗം എന്ന കല കേരളത്തിലേക്ക് കടന്നു വരുന്നത് ക്രിസ്ത്യൻ മിഷനറിമാരുടെ കാലത്തോടെയാണ്. സെമിനാരിയിൽ വൈദിക വിദ്യാർത്ഥികളുടെ പരിശീലനം ലക്ഷ്യമാക്കി രചിച്ചതാണ് അലങ്കാരശാസ്ത്രം. അതുകൊണ്ട് തന്നെ അതിനു പുറത്ത് കാര്യമായ പരിഗണന ഈ ഗ്രന്ഥത്തിന് ലഭിച്ചില്ല. ഗ്രീക്ക്, ലാറ്റിൻ തുടങ്ങിയ പാശ്ചാത്യ ഭാഷകളിലും സംസ്കൃതത്തിലും പാണ്ഡിത്യം നേടിയിരുന്ന ഫാദർ ജെറാർഡ് 2 പാരമ്പര്യങ്ങളിലെയും അറിവിനെ ഗ്രന്ഥരചനയിൽ പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. എങ്കിലും അരിസ്റ്റോട്ടിൽ, ടെർട്ടുല്യൻ തുടങ്ങിയ പാശ്ചാത്യ പണ്ഡിതരുടെ രചനകളെയാണ് അലങ്കാരശാസ്ത്രത്തിന്റെ താത്വിക അടിത്തറയായി അദ്ദേഹം സ്വീകരിക്കുന്നത്. പ്രഭാഷണകലയുടെ സാധ്യതകൾ പ്രയോജനപ്പെടുത്താൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഗ്രന്ഥകാരൻ ചർച്ച ചെയ്യുന്നത്. പ്രഭാഷണത്തെ ഭദ്രശില്പമാക്കുക

0: ആക്കാൻ വേണ്ട തർക്കശാസ്ത്ര തത്വങ്ങളും വിശദമാക്കുന്നു. അവതാരിക എന്ന പേരിലുള്ള ആമുഖത്തിനു പുറമെ മൂന്ന് കാണ്ഡങ്ങളായിട്ടാണ് ഗ്രന്ഥത്തിന്റെ രചന. അലങ്കാരശാസ്ത്രത്തിന്റെയും തർക്കശാസ്ത്രം അഥവാ ലോജിക്കിന്റെയും തത്വങ്ങളാണ് ഇവിടെ ആശ്രയിക്കപ്പെടുന്നത്. എഴുത്തച്ഛൻ, പൂന്താനം, കുഞ്ചൻ നമ്പ്യാർ, അർണോസ് പാതിരി, ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ തുടങ്ങിയവരുടെ കൃതികളിൽ നിന്നാണ് തത്വവിശദീകരണത്തിന് ഗ്രന്ഥകാരൻ ഉദാഹരണങ്ങൾ കണ്ടെത്തുന്നത്. ഭാഷണ തന്ത്രങ്ങളുടെ വിവരണത്തിനാണ് ഊന്നൽ നൽകുന്നത്. ഫാദർ ജെറാർഡ് നൽകുന്ന ഒരു നിർദ്ദേശം ഇന്നും വളരെ പ്രസക്തമാണ്. അന്യ ഭാഷകളിൽ നിന്നുള്ള ഭാഷാഘടനയും അലങ്കാരങ്ങളും നമ്മുടെ ഭാഷയ്ക്ക് ചേരുന്നതല്ലെങ്കിൽ അവയെ വർജിച്ച് മാതൃഭാഷയുടെ ഘടനയും ശൈലിയും സ്വീകരിച്ച് എഴുതണം. നസ്രാണി ദീപികയുടെ പ്രഥമ മാനേജിംഗ് എഡിറ്ററായിരുന്ന ഫാദർ ജെറാർഡ് കേവലം 40 വയസ്സുള്ളപ്പോൾ അന്തരിച്ചു.
1: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
2: മഹിതം മലയാളം എല്ലാ ദിവസവും രാവിലെ 7 മണിക്കും രാത്രി 8:50.
3: KCB അറിയിപ്പ്. 110 KV കണ്ടനാട് സബ്സ്റ്റേഷനിൽ പുതിയ പാനൽ സ്ഥാപിക്കുന്ന ജോലികളുമായി ബന്ധപ്പെട്ട് ഇന്ന് രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെ കണ്ടനാട് സബ്സ്റ്റേഷൻ പരിധിയിലുള്ള ആരക്കുന്നം, ആമ്പല്ലൂർ, മുളന്തുരുത്തി, അരയൻകാവ്, കണ്ടനാട്, ചോറ്റാനിക്കര, തുപ്പുംപടി, വെട്ടിക്കൽ, തിരുവാങ്കുളം, ഉദയംപേരൂർ, പൂത്തോട്ട, പെരുമ്പളം, നടക്കാവ്, പുതിയകാവ് എന്നീ സ്ഥലങ്ങളിൽ വൈദ്യുതി ഭാഗികമായോ പൂർണമായോ മുടങ്ങും. തൃപ്പൂണിത്തുറ സെക്ഷൻ പരിധിയിൽ തൃപ്പൂണിത്തുറ സ്റ്റാച്യു പരിസരം, മുനിസിപ്പാലിറ്റി കോംപ്ലക്സ് പരിസരം എന്നിവിടങ്ങളിൽ രാവിലെ 9 മുതൽ വൈകിട്ട് 5 വരെയും വൈദ്യുതി മുടങ്ങും. എരൂർ സെക്ഷൻ പരിധിയിൽ പെരീക്കാട് അന്തിമഹാകാളൻ ക്ഷേത്രം പരിസരം, ഓൾഡ് വാട്ടർ ടാങ്ക് പരിസരം, കേണൽ വിശ്വനാഥൻ റോഡ്, അംബിക ക്ഷേത്രം പരിസരം, ഭവൻസ് സ്കൂൾ പരിസരം, കുന്നറ എന്നിവിടങ്ങളിൽ രാവിലെ 9 മുതൽ വൈകിട്ട് 5 വരെ ഭാഗികമായും. ചേരാനല്ലൂർ സെക്ഷൻ പരിധിയിൽ മൂലമ്പിള്ളി നോർത്ത്, സൌത്ത്, ടെമ്പിൾ, RHSC എന്നിവിടങ്ങളിൽ രാവിലെ 8 മുതൽ വൈകിട്ട് 5 വരെ ഭാഗികമായും വൈദ്യുതി മുടങ്ങും. പാലാരിവട്ടം സെക്ഷൻ പരിധിയിൽ മെയ് 1 റോഡും പരിസരവും രാവിലെ 10 മുതൽ വൈകിട്ട് 5 വരെ വൈദ്യുതി മുടങ്ങുമെന്ന് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. സേവന വാർത്തകൾ. മലയാള ഭാഷയെ പ്രചരിപ്പിക്കാനും പരിപോഷിപ്പിക്കാനുമായി പ്രവർത്തിക്കുന്ന ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമായ നല്ല മലയാളം കുട്ടികൾക്കായി സംസ്ഥാനതല കവിതാ മത്സരം സംഘടിപ്പിക്കുന്നു. 10 മുതൽ 17 വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് മത്സരത്തിൽ പങ്കെടുക്കാൻ അവസരം. കവിത 50 വരിയിൽ കവിയരുത്. 17 വയസ്സിന് മുകളിലുള്ളവർക്കായി നല്ല മലയാളം സംസ്ഥാനതല ചെറുകഥാ മത്സരവും സംഘടിപ്പിക്കുന്നു. കഥ പരമാവധി 4 പേജിൽ കവിയരുത്. സൃഷ്ടികൾ അയക്കേണ്ട അവസാന തീയതി ഈ മാസം 15. സൃഷ്ടികൾ അയക്കേണ്ട വിലാസം നല്ല മലയാളം, കുന്നംപുറത്ത്, കല്ലൂർക്കാട്, മൂവാറ്റുപുഴ, 686668. ഇമെയിൽ വിലാസം editorial.nml@gmail.com. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 9496502346. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 9496502346.
4: മച്ചനെ, കേക്ക് ചേട്ടന് ഹമാരാ ചോയ്സ് പൊളിയാണ്. പണിക്കൂലിയൊക്കെ ഭീകര കുറവ്.
5: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബറോൺ മോൾ, കൊച്ചി.
3: പാലക്കാട് LBS സെന്ററിൽ ഈ മാസം ആരംഭിക്കുന്ന വിവിധ കമ്പ്യൂട്ടർ കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു.

കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്കിംഗ്, പ്രോഗ്രാമിംഗ് ഇൻ പൈത്തൺ, DCA, ടാലി, GST, ഡാറ്റ എൻട്രി എന്നിവയാണ് കോഴ്സുകൾ. പട്ടികജാതി, പട്ടികവർഗ

0912 52 74 25. നമ്പർ ആവർത്തിക്കാം, 0491252 7425. എറണാകുളം എംപ്ലോയബിലിറ്റി സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ഈ മാസം 9 രാവിലെ 11 മുതൽ ഉച്ചയ്ക്ക് 1 വരെ കാക്കനാട് സിവിൽ സ്റ്റേഷനിലെ 5 പ്രവർത്തിക്കുന്ന എറണാകുളം ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ തൊഴിൽ മേള സംഘടിപ്പിക്കുന്നു. SSLC, +2, ബിരുദം, ബിരുദാനന്തര ബിരുദം, ITI ഡിപ്ലോമ, എഞ്ചിനീയറിംഗ് എന്നീ യോഗ്യതകൾ ഉള്ളവർക്ക് അപേക്ഷിക്കാം. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഈ മാസം 9 രാവിലെ 11 കാക്കനാട് സിവിൽ സ്റ്റേഷൻ ഓൾഡ് ബ്ലോക്കിൽ 5 പ്രവർത്തിക്കുന്ന എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ ബയോഡേറ്റയുടെ 3 സഹിതം അഭിമുഖത്തിനായി ഹാജരാകണം. എംപ്ലോയബിലിറ്റി സെന്ററിൽ ഇതുവരെ രജിസ്റ്റർ ചെയ്യാത്ത ഉദ്യോഗാർത്ഥികൾക്ക് 300 അടച്ച് ആജീവനാന്ത ഒറ്റത്തവണ രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0484242 4252. 0484242 4252.

0: സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം. ഈ പരിപാടിയുടെ പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ്.
1: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
2: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
1: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
3: സംഗീത സംവിധായകൻ MS ബാബുരാജിന്റെ ചരമവാർഷിക ദിനമാണ് ഇന്ന്. ഗസലുകളുടെയും ഹിന്ദുസ്ഥാനി സംഗീതത്തിന്റെയും മാപ്പിളപ്പാട്ടിന്റെയും ഈണങ്ങൾ അദ്ദേഹത്തിന്റെ ഗാനങ്ങളിൽ പ്രതിഫലിച്ചിരുന്നു. ബാബുരാജ് പി ഭാസ്കരൻ കൂട്ടുകെട്ട് ഒരു പുതിയ ഗാനാസ്വാദന അനുഭവം നൽകി. ബാബുരാജ് ഈണം നൽകിയ അന്വേഷിച്ചു കണ്ടെത്തിയില്ല എന്ന ചിത്രത്തിലെ ഈ ഗാനം ഇന്നത്തെ ഗാനം. ഗാനരചന പി ഭാസ്കരൻ, പാടിയത് S. ജാനകി.

0: നിങ്ങൾ കേട്ടത് ഗ്രീൻ മൗണ്ട് സ്പൈസസ്, ഈ ഗാനം ഇന്നത്തെ ഗാനം. ഈ പരിപാടിയുടെ പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ്.
1: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
2: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
1: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.

0: ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ.
1: ആരോഗ്യക്കുറിപ്പുകൾ പ്രായോജകർ
0: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ.
1: ഫോൺ 8129110087.
2: ഇന്റർവെൻഷൻ റേഡിയോളജി നൂതനമായിട്ടുള്ള ഒരു ബ്രാഞ്ചാണ് മോഡേൺ മെഡിസിന്റെ. ഡയഗ്നോസ്റ്റിക് റേഡിയോളജി കൂടാതെ രോഗങ്ങളെ ചികിത്സിക്കാനും കൂടി റേഡിയോളജി ഇമേജിംഗ് മെത്തേഡ്സിലൂടെ സാധിക്കും. ആ ഒരു ട്രീറ്റ്മെന്റ് ഡയഗ്നോസ്റ്റിക് റേഡിയോളജിയുടെ എക്സ്റേ, അൾട്രാസൗണ്ട്, സി ടി തുടങ്ങിയ ഇമേജിംഗ് മൊഡാലിറ്റീസ് ഉപയോഗിച്ച് ചികിത്സിക്കുന്ന ഒരു രീതിയാണ് ഇന്റർവെൻഷൻ റേഡിയോളജി. യഥാർത്ഥത്തിൽ ഇതിന്റെ ഫാദർ ഓഫ് ഇന്റർവെൻഷൻ റേഡിയോളജി എന്ന് പറയുന്നത് ഡോക്ടർ ചാൾസ് ഡോട്ടർ റേഡിയോളജിസ്റ്റ് ആണ്. അദ്ദേഹം 1964 യു എസിലെ ഒറിഗോൺ ഹെൽത്ത് ആൻഡ് സയൻസ് യൂണിവേഴ്സിറ്റിയിലെ റേഡിയോളജി പ്രൊഫസറായിരുന്നു. ഇനീഷ്യലി ദർ വാസ് എക്സ്റേ മാത്രം ഉണ്ടായിരുന്നു, അൾട്രാസൗണ്ടോ സി ടിയോ എം ആർ ഐ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അന്ന് ഇദ്ദേഹത്തിൻ്റെ അടുത്തൊരു വയസ്സായ സ്ത്രീ വന്നു, അവർക്ക് കാലിൽ ചെറിയൊരു മുറിവുണ്ടായിരുന്നു, ഉണങ്ങാത്തൊരു മുറിവ്. അപ്പോൾ അത് എക്സ്റേ ഉപയോഗിച്ച് ഡൈ ഇഞ്ചെക്ട് ചെയ്തിട്ട് നോക്കിയപ്പോൾ കാലിൻ്റെ രക്തധമനിയിൽ ബ്ലോക്ക് ഉണ്ടായിരുന്നു. അന്ന് സർജൻ നമുക്ക് ചെയ്യാൻ പറ്റാത്ത, അതായത് മുറിവ് ഉണങ്ങാത്ത സാഹചര്യത്തിൽ ആ കാലിൻ്റെ അഗ്രഭാഗം മുറിച്ച് കളയുക എന്നതായിരുന്നു ചികിത്സാ രീതി. പക്ഷേ അതിനോട് താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അദ്ദേഹം ഈ ഡയഗ്നോസ്റ്റിക് ഡൈ ഇഞ്ചെക്ട് ചെയ്യുന്ന ആ ട്യൂബ് ആ ബ്ലോക്കിലേക്ക് പതുക്കനെ ഇറക്കി വെച്ചു. എന്നിട്ട് അതിൻ്റെ മുകളിലൂടെ വേറൊരു ട്യൂബ് ആ രക്തധമനിയിലൂടെ പതുക്കനെ ഇറക്കി വെച്ചു. എന്നിട്ട് വീണ്ടും ഡൈ ഇഞ്ചെക്ട് ചെയ്ത് നോക്കിയപ്പോൾ അത് തുറന്നു വന്നു. അങ്ങനെ രക്തധമനി ഫ്ലോ വീണ്ടും ആ കാലിലേക്ക് വന്നു. അതിനുശേഷം അങ്ങനെ 2 മാസം അങ്ങനെ കഴിഞ്ഞപ്പോൾ ആ വൃദ്ധയുടെ കാലിൻ്റെ മുറിവ് ഉണങ്ങാൻ തുടങ്ങി. അപ്പോൾ ദാറ്റ് വാസ് ദി ഫസ്റ്റ് ഇൻ്റർവെൻഷണൽ പ്രൊസീജിയർ. ഈ ഇൻ്റർവെൻഷൻ റേഡിയോളജിയുടെ ഭാഗമായിട്ടാണ് തുടർന്ന് ഇൻ്റർവെൻഷൻ കാർഡിയോളജിയും ഒക്കെ വന്നത്. ഹൃദയത്തിൻ്റെ രക്തധമനികളിൽ ഡൈ ഇഞ്ചെക്ട് ചെയ്യുകയും പിന്നീട് അതിൻ്റെ ചുരുങ്ങിയ ആ ഭാഗത്ത് ആൻജിയോപ്ലാസ്റ്റി വഴിയായിട്ട് ബലൂൺ വെച്ച് വികസിപ്പിക്കുക, അത് അതിൽ നിന്ന് തുടങ്ങിയതാണ് ഇതെല്ലാം. ഇൻ്റർവെൻഷൻ റേഡിയോളജി എന്ന് പറയുമ്പോൾ ആ ചികിത്സാ രീതിയും കൂടിയും അതിൽ ഉൾപ്പെടുന്നുണ്ട്. ഹൃദയത്തിൻ്റെ രക്തധമനികളിൽ ഇപ്പോൾ ബ്ലോക്ക് വരുമ്പോൾ കാർഡിയോളജിസ്റ്റാണ് നോക്കുന്നത്. കാലിൻ്റെ രക്തധമനികൾ, അതേപോലെ തന്നെ അയോർട്ട വയറൽ രക്തധമനികൾ, അതേപോലെ തന്നെ തലച്ചോറ് രക്തധമനികൾ, ഇതിലെ ചുരുക്കങ്ങളും ഇതിലെ നാരോയിങ്ങും ഒക്ലൂഷൻസും ഒക്കെ വരുമ്പോൾ ഡീൽ ചെയ്യുന്നത് ഇൻ്റർവെൻഷൻ റേഡിയോളജിസ്റ്റാണ്.
3: ഈ വിവരങ്ങൾ പങ്കുവച്ചത് സീനിയർ കൺസൾട്ടന്റ് ഇന്റർവെൻഷണൽ റേഡിയോളജിസ്റ്റ് ഡോക്ടർ ടിക്സൺ തോമസ്.
4: നല്ല കാഴ്ചയുടെ യാത്ര തുടരട്ടെ. ആര്യ ഐ കെയറിന്റെ

0: ആനിവേഴ്സറി ഓഫർ പ്രമാണിച്ച് 50 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും സൗജന്യ നേത്ര പരിശോധന, സർജറികൾക്കും കണ്ണടകൾക്കും പ്രത്യേകം ആനുകൂല്യങ്ങൾ. ആര്യ ഐ കെയർ, തൃശൂർ, ചേർപ്പ്, കുന്നംകുളം, കൊടുങ്ങല്ലൂർ. കോൺടാക്ട് 9946322888.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
2: ആരോഗ്യക്കുറിപ്പുകൾ, പ്രായോജകർ
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ. ബ്രാഞ്ചുകൾ ചേർപ്പാൻ നിയർ ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.

പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ഇലക്ട്രീഷ്യൻ തസ്തികയിലേക്ക് താൽക്കാലിക അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. SSLCയോ തത്തുല്യ യോഗ്യതയോ ഇലക്ട്രീഷ്യൻ ട്രേഡിലെ 2 വർഷത്തെ ITI സർട്ടിഫിക്കറ്റും കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ലൈസൻസിംഗ് ബോർഡിന്റെ വയർമാൻ കോമ്പറ്റൻസി സർട്ടിഫിക്കറ്റ് എന്നിവ ഉള്ളവർക്ക് അപേക്ഷിക്കാം. പ്രായപരിധി 18-നും 40-നും മധ്യേ. യോഗ്യത, പ്രവൃത്തിപരിചയം എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളുമായി ഇന്ന് രാവിലെ 10:30 ജില്ലാ ആശുപത്രി സൂപ്രണ്ടിന്റെ ഓഫീസിൽ നടക്കുന്ന വാക്ക് ഇൻ ഇന്റർവ്യൂവിൽ പങ്കെടുക്കണം. വിളിക്കേണ്ട ഫോൺ നമ്പർ 0491253327. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 0491253327. കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് യോഗ്യരായ ITI വൊക്കേഷണൽ വിദ്യാർത്ഥികളിൽ നിന്ന് അപ്രന്റീസ്ഷിപ്പ് ട്രെയിനിംഗ് നടത്തുന്നതിനായി ഓൺലൈൻ അപേക്ഷ ക്ഷണിച്ചു. ഇലക്ട്രീഷ്യൻ, ഫിറ്റർ, വെൽഡർ എന്നിങ്ങനെ വിവിധ ട്രേഡുകളിലായി ആകെ 205 ഒഴിവുകളാണുള്ളത്. വിശദവിവരങ്ങൾക്ക് www.cochinshipyard.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഇമെയിൽ വിലാസം apprenticeship@cochinshipyard.in. ഓൺലൈൻ അപേക്ഷ ലഭിക്കേണ്ട അവസാന തീയതി നാളെയാണ്. ഇമെയിൽ വിലാസം ഒരിക്കൽ കൂടി പറയാം, apprenticeship@cochinshipyard.in.

അതെ, ഇനി മുതൽ സായാഹ്നങ്ങൾ ആകാശവാണി കൊച്ചി എഫ് എമ്മിനൊപ്പം. വൈകിട്ട് 5 മണി മുതൽ കേൾക്കാം ശ്രോതാക്കൾക്ക് പങ്കെടുക്കാവുന്ന തത്സമയ ഫോണിൻ പരിപാടി. ഗുഡ് ഈവനിങ് കൊച്ചി.

പൈനാവ് കേന്ദ്രീയ വിദ്യാലയത്തിൽ 2026-27 അധ്യയന വർഷത്തേക്ക് താൽക്കാലിക അടിസ്ഥാനത്തിൽ പ്രൈമറി ടീച്ചർ, കൌൺസിലർ, വൊക്കേഷണൽ ഇൻസ്ട്രക്ടർ എന്നിവരുടെ പാനൽ തയ്യാറാക്കുന്നതിലേക്കായി ഈ മാസം 16 രാവിലെ 10 അഭിമുഖം നടത്തുമെന്ന് പ്രിൻസിപ്പൽ അറിയിച്ചു. യോഗ്യത, ഇന്റർവ്യൂ ഷെഡ്യൂൾ, ബയോഡേറ്റ ഫോം എന്നിവയ്ക്ക് www.painav.kvs.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. വിളിക്കേണ്ട ഫോൺ നമ്പർ 04862-232205, 04862-232205.

0: 2026 സംസ്ഥാന വയോസേവന അവാർഡിന് നോമിനേഷനുകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 31. വയോജന സേവന മേഖലയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവച്ചിട്ടുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, വ്യക്തികൾ, സ്ഥാപനങ്ങൾ എന്നിവർക്ക് നോമിനേഷൻ സമർപ്പിക്കാം. ജില്ലാ പഞ്ചായത്ത് സാമൂഹ്യനീതി ഡയറക്ടർക്ക് നേരിട്ടും മുനിസിപ്പാലിറ്റി, ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത് എന്നിവർ LSGD ജില്ലാ മേധാവി മുഖേന ജില്ലാ സാമൂഹ്യനീതി ഓഫീസർക്കും വയോജന മേഖലയിൽ മികച്ച പ്രകടനം കാഴ്ചവച്ച NGO സായംപ്രഭ ഹോം, മികച്ച കായികതാരം, കലാസാഹിത്യ സാംസ്കാരിക മേഖലയിലെ മികച്ച പ്രവർത്തനം കാഴ്ചവച്ച ഭിന്നശേഷിക്കാർ, ആജീവനാന്ത ബഹുമതി എന്നീ വിഭാഗക്കാർ ജില്ലാ സാമൂഹ്യനീതി ഓഫീസർക്കും നോമിനേഷൻ സമർപ്പിക്കണം. നാമനിർദ്ദേശത്തിനുള്ള പ്രഫോർമ മാതൃകയും കൂടുതൽ വിവരങ്ങളും സാമൂഹ്യനീതി വകുപ്പിന്റെ ഔദ്യോഗിക വെബ്സൈറ്റായ www.sjd.kerala.gov.inലും ജില്ലാ സാമൂഹ്യനീതി ഓഫീസിലും ലഭ്യമാണ്. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി പറയാം: www.sjd.kerala.gov.in. പ്രിയ ശ്രോതാക്കളെ, FM ഡയറി തുടർന്ന് കേൾക്കാം 7:35. ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 7 കഴിഞ്ഞ് 24:53. ഇനി 7:25 വാർത്തകൾ, തിരുവനന്തപുരം റിലേ.
1: നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് വിജേഷ്. പ്രധാന വാർത്തകൾ. ഇന്ത്യ EFTA പ്രോസ്പെരിറ്റി ഉച്ചകോടിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സ്വിസ് പ്രസിഡന്റ് ഗൈ പാർമെലിനും ഇന്ന് അഭിസംബോധന ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുസേവന രംഗത്ത് 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും ഇന്ന് വിവിധ പരിപാടികൾ. പണനയസമിതി യോഗത്തിലെ തീരുമാനങ്ങൾ ഇന്ന് റിസർവ് ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്ര പ്രഖ്യാപിക്കും. പുതിയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമമായ VBG റാംജി നിയമത്തിന് കീഴിൽ അനുവദനീയമായ പ്രവൃത്തികളുടെ പട്ടിക കേന്ദ്ര സർക്കാർ പുറത്തിറക്കി. ടിക്കറ്റ് ഇതര വരുമാനം വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി KSRTC കാർഗോ സർവീസിന് ഇന്ന് തുടക്കമാകും. വെസ്റ്റിൻഡീസിനെതിരായ 2020 പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്ക് ജയം. അന്താരാഷ്ട്ര കരിയറിലെ അവസാന മത്സരത്തിലും ഗോൾ നേടി ലയണൽ മെസ്സി. വാർത്തകൾ വിശദമായി. 2025 October 1 പ്രാബല്യത്തിൽ വന്ന ഇന്ത്യ EFTA വ്യാപാര സാമ്പത്തിക പങ്കാളിത്ത കരാറിന്റെ 1 വാർഷികത്തോടനുബന്ധിച്ച് ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നടക്കുന്ന 2 ഇന്ത്യ EFTA പ്രോസ്പെരിറ്റി ഉച്ചകോടിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സ്വിസ് പ്രസിഡന്റ് ഗൈ പാർമെലിനും ഇന്ന് അഭിസംബോധന ചെയ്യും. ഇന്ത്യയിലെയും EFTA അംഗരാജ്യങ്ങളായ സ്വിറ്റ്സർലൻഡ്, നോർവേ, ഐസ്ലൻഡ്, ലിച്ചൻസ്റ്റൈൻ എന്നിവിടങ്ങളിലെയും മുതിർന്ന സർക്കാർ പ്രതിനിധികളും വ്യവസായ പ്രമുഖരും ഉച്ചകോടിയിൽ പങ്കെടുക്കും. $100 ബില്യൻ നിക്ഷേപ പങ്കാളിത്തം, ഇന്ത്യയിൽ 1,000,000 തൊഴിലവസരങ്ങൾ എന്ന പ്രമേയത്തിലൂന്നിയാണ് ഉച്ചകോടി സംഘടിപ്പിക്കുന്നത്. സ്വിസ് പ്രസിഡന്റ് ഗൈ പാർമെലിനുമായി കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. നിക്ഷേപം, സാമ്പത്തിക സഹകരണം എന്നിവ ഇരുവരും അവലോകനം ചെയ്തു. ഉഭയകക്ഷി നിക്ഷേപ കരാറുമായി ബന്ധപ്പെട്ട ചർച്ചകൾ തുടരാനും തീരുമാനമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുസേവന രംഗത്ത് ഇന്ന് 25 വർഷം പൂർത്തിയാക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് വിപുലമായ പരിപാടികളാണ് BJPയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്നത്. ശ്രീ മോദിയും BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബീനും ഇന്ന് വികസിത് ഭാരത് സങ്കൽപ് സഭയെ അഭിസംബോധന ചെയ്യും. ഉത്തർപ്രദേശിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മുതിർന്ന പാർട്ടി നേതാക്കളും വെർച്വലായി പരിപാടിയിൽ പങ്കെടുക്കും. കേരളത്തിൽ 30 കേന്ദ്രങ്ങളിൽ BJPയുടെ നേതൃത്വത്തിൽ സേവാജ്യോതി യാത്ര നടത്തും. ഇതോടൊപ്പം ബൈക്ക് റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിക്കുന്നുണ്ട്. പൊതുസേവന രംഗത്ത് 25 വർഷം പൂർത്തിയാക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അഭിനന്ദിച്ചുകൊണ്ടുള്ള പ്രമേയവും കേന്ദ്ര മന്ത്രിസഭ പാസാക്കി. 2001 October 7 ഗുജറാത്ത് മുഖ്യമന്ത്രിയായി അദ്ദേഹം ചുമതലയേറ്റത്. പ്രധാനമന്ത്രിയുടെ 25 വർഷത്തെ ഭരണകാലം ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ കരുത്തിന്റെ തെളിവാണെന്ന് വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. സാധാരണ കുടുംബത്തിൽ ജനിച്ച ഒരാൾ രാജ്യസേവനത്തിനായി സ്വയം സമർപ്പിക്കുന്നത് ജനാധിപത്യത്തിന്റെ ഊർജ്ജസ്വലതയുടെ വലിയൊരു ഉദാഹരണമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു.
2: माननीय प्रधानमंत्री जी ने निरंतर सेवा देश की है, इसके लिए कैबिनेट ने अभिनंदन किया माननीय प्रधानमंत्री जी का और एक प्रस्ताव पारित किया। जिस तरह से गुजरात में प्रधानमंत्री जी ने अपने कार्यक्रमों के माध्यम से, नीतियों के माध्यम से कई ऐसे परिवर्तन किए जिसके लिए दुनिया भर में माननीय प्रधानमंत्री जी को जो काम उन्होंने किए वो सारे काम आगे जाके देश के लिए एक बड़ी टेम्पलेट बने। तो गुजरात मॉडल को दुनिया भर में पहचाना गया, सराहा गया और भारत भर में उसकी इम्प्लीमेंटेशन हुई।
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുസേവന രംഗത്ത് 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി ജനസേവനത്തിലൂടെ രാഷ്ട്രസേവനം എന്ന പ്രത്യേക പരമ്പരയിൽ നീം കോട്ടഡ് യൂറിയയെക്കുറിച്ചാണ് ഇന്ന്. ആഭ്യന്തരമായി ഉൽപ്പാദിപ്പിക്കുന്ന യൂറിയ 2015 സെപ്റ്റംബർ 1 മുതൽ വേപ്പുപൂശിയ യൂറിയ അഥവാ നീം കോട്ടഡ് യൂറിയയാക്കി മാറ്റാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു. ഇതോടെ വിളവ് 17.5% വരെ വർദ്ധിക്കുകയും 10,000 കോടി രൂപയോളം ലാഭം നേടുകയും ചെയ്തു. യൂറിയയിൽ വേപ്പ് പൂശുന്നത് നിർബന്ധമാക്കിയതോടെ സബ്സിഡി നിരക്കിലുള്ള യൂറിയ വ്യവസായ ആവശ്യങ്ങൾക്കായി മാറ്റി ഉപയോഗിക്കുന്നത് കുറഞ്ഞു. മണ്ണിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനും ഇതിലൂടെ സാധിച്ചു. സാർവത്രികവും സുസ്ഥിരവുമായ വികസനം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള മാർഗമായി സാങ്കേതികവിദ്യയെ ഉപയോഗിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ന് ന്യൂഡൽഹിയിൽ ആരംഭിക്കുന്ന ഇന്ത്യ മൊബൈൽ കോൺഗ്രസിന് മുന്നോടിയായി സേവാതീർത്തിൽ ഗ്ലോബൽ സിസ്റ്റം ഫോർ മൊബൈൽ കമ്മ്യൂണിക്കേഷൻസ് അസോസിയേഷൻ ബോർഡ് അംഗങ്ങളുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. ഇന്ത്യ മൊബൈൽ കോൺഗ്രസ് ഈ മാസം 10 സമാപിക്കും. പുതിയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമമായ VBG റാംജി 2025 കീഴിൽ അനുവദനീയമായ 375 പ്രവൃത്തികളുടെ പട്ടിക കേന്ദ്ര സർക്കാർ പുറത്തിറക്കി. മുൻപുണ്ടായിരുന്ന 266 പ്രവൃത്തികളെ അപേക്ഷിച്ച് 41% വർധനയാണിതെന്ന് ഗ്രാമവികസന മന്ത്രാലയം അറിയിച്ചു. ജലസുരക്ഷ, ഗ്രാമീണ അടിസ്ഥാന സൗകര്യങ്ങൾ, ഉപജീവനവുമായി ബന്ധപ്പെട്ട സൗകര്യങ്ങൾ, തീവ്ര കാലാവസ്ഥാ സാഹചര്യങ്ങളെയും ദുരന്ത നിവാരണത്തെയും നേരിടാനുള്ള പ്രത്യേക പ്രവൃത്തികൾ എന്നിങ്ങനെ 4 പ്രധാന വിഭാഗങ്ങളിലായാണ് പ്രവൃത്തികൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
0: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: ഇന്നലെ വൈകിട്ട് 4 മണിവരെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗത്തുനിന്നും കൂടിക്കാഴ്ചയ്ക്ക് അപേക്ഷ ലഭിച്ചിരുന്നില്ലെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. പ്രതിപക്ഷ കക്ഷികളുടെ ഇന്നലത്തെ പ്രതിഷേധ പരിപാടിയുടെ പശ്ചാത്തലത്തിലാണ് കമ്മീഷന്റെ വിശദീകരണം. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയോ സംയുക്ത പ്രതിനിധി സംഘമോ കമ്മീഷനെ കാണാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഔദ്യോഗിക പ്രതിനിധി മുഖേന സമയം അഭ്യർത്ഥിക്കുകയാണ് പതിവ്. ഇരുവിഭാഗവും സമ്മതിക്കുന്ന സമയത്താണ് കൂടിക്കാഴ്ച നടക്കാറുള്ളതെന്നും കമ്മീഷൻ അറിയിച്ചു. MPമാരിൽ നിന്ന് നിവേദനം സ്വീകരിക്കുന്നതിനായി ഡ്യൂട്ടിയിലുള്ള ഏറ്റവും മുതിർന്ന ഉദ്യോഗസ്ഥനെ ഇന്നലെ യോഗസ്ഥലത്തേക്ക് അയക്കാമെന്ന് നിർദ്ദേശിച്ചെങ്കിലും ഈ നിർദ്ദേശം MPമാർ നിരസിച്ചതായും കമ്മീഷൻ വ്യക്തമാക്കി. റിസർവ് ബാങ്കിന്റെ ഒക്ടോബറിലെ പണനയ പ്രഖ്യാപനം ഇന്ന്. തിങ്കളാഴ്ച ആരംഭിച്ച പണനയസമിതി യോഗത്തിലെ തീരുമാനങ്ങൾ ഇന്ന് രാവിലെ 10 ഗവർണർ സഞ്ജയ് മൽഹോത്ര പ്രഖ്യാപിക്കും. പണപ്പെരുപ്പം ഉയർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ബാങ്കുകൾക്ക് റിസർവ് ബാങ്ക് നൽകുന്ന വായ്പയുടെ പലിശയായ റിപ്പോ നിരക്കിൽ 0.5% വരെ വർധന വരുത്താനുള്ള സാധ്യതയാണ് പ്രവചിക്കുന്നത്. വ്യവസായ സേവന മേഖലകൾ ശക്തമായി തുടരുന്നതായും നടപ്പു സാമ്പത്തിക വർഷം ഇന്ത്യയുടെ വളർച്ച 7.1% എത്തുമെന്നും ലോകബാങ്കിന്റെ അനുമാനം. നേരത്തെ 6.6% കണക്കാക്കി സ്ഥാനത്താണിത്. 2028 സാമ്പത്തിക വർഷം ഇന്ത്യയുടെ വളർച്ച 7.2% റിപ്പോർട്ട് കണക്കാക്കുന്നു. KSRTCയുടെ കാർഗോ സർവീസിന് ഇന്ന് തുടക്കമാകും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്തുനിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
3: ടിക്കറ്റ് ഇതര വരുമാനം വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് KSRTC ലോജിസ്റ്റിക് സർവീസിനോടൊപ്പം കാർഗോ സേവനങ്ങൾ കൂടി ആരംഭിക്കുന്നത്. പുതിയ സേവനത്തിന്റെ ഉദ്ഘാടനം ഇന്നുച്ചയ്ക്ക് തിരുവനന്തപുരം വിമാനത്താവളത്തിലെ ആഭ്യന്തര കാർഗോ ടെർമിനലിൽ നടത്തും. മറ്റ് സംസ്ഥാനങ്ങളിലെ റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷനുകൾ നടപ്പാക്കുന്ന കാർഗോ സേവനങ്ങൾ മാതൃകയാക്കിയാണ് KSRTCയുടെ ഈ നീക്കം. വിമാനത്താവളങ്ങളിലെ കാർഗോ നീക്കങ്ങളെ KSRTCയുടെ റോഡ് ശൃംഖലയുമായി ബന്ധിപ്പിക്കാനും പുതിയ സേവനം സഹായകമാകും.
1: സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പദ്ധതിയുടെ ഭാഗമായി തിരുവനന്തപുരം ജില്ലയിൽ 16 ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളുടെയും ഒരു അർബൻ ആരോഗ്യ കേന്ദ്രത്തിന്റെയും നിർമ്മാണോദ്ഘാടനം ഇന്ന് നടക്കും. പെരിങ്ങമല കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ മന്ത്രി കെ മുരളീധരൻ നിർമ്മാണ പ്രവൃത്തികൾ ഉദ്ഘാടനം ചെയ്യും. നയതന്ത്രജ്ഞനും മുൻ പ്രതിരോധ മന്ത്രിയുമായിരുന്ന VK കൃഷ്ണമേനോന്റെ സ്മരണ നിലനിർത്തുന്ന കോഴിക്കോട് ഈസ്റ്റ് ഹില്ലിലെ VK കൃഷ്ണമേനോൻ മ്യൂസിയത്തിന്റെയും ആർട്ട് ഗ്യാലറിയുടെയും രണ്ടാംഘട്ട പ്രദർശന സജ്ജീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. വിശദാംശങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.

0: കോഴിക്കോട് നഗരത്തോട് ചേർന്ന് 200-ലേറെ വർഷം പഴക്കമുള്ള ഈ സ്റ്റീൽ ബംഗ്ലാവിലാണ് മ്യൂസിയം പ്രവർത്തിക്കുന്നത്. വില്യം ലോഗൻ അടക്കമുള്ള ബ്രിട്ടീഷ് മലബാർ കളക്ടർമാരുടെ ഔദ്യോഗിക വസതിയായിരുന്നു ഈ മന്ദിരം. വി കെ കൃഷ്ണമേനോന്റെ സ്മരണാർത്ഥം 1976 ആരംഭിച്ച മ്യൂസിയത്തിൽ രാജ രവിവർമ്മയുടെ അപൂർവ ചിത്രങ്ങൾ, ചുവർ ചിത്രങ്ങൾ, ടിബറ്റൻ ബംഗാൾ സ്കൂൾ ചിത്രങ്ങൾ, മുഗൾ രാജസ്ഥാൻ ചിത്രങ്ങൾ ഉൾപ്പെടെ 66 ചിത്രങ്ങളും ആനക്കൊമ്പ്, ലോഹം എന്നിവയിൽ തീർത്ത ശില്പങ്ങളും ഉണ്ട്.
1: ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 2020 പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 8 വിക്കറ്റ് ജയം. ടോസ് നഷ്ടപ്പെട്ട ആദ്യം ബാറ്റിംഗിന് ഇറങ്ങിയ വെസ്റ്റ് ഇൻഡീസ് 171 റൺസിന് പുറത്തായി. ഇന്ത്യ 14.4 ഓവറിൽ 2 വിക്കറ്റ് നഷ്ടപ്പെടുത്തി ലക്ഷ്യം കണ്ടു. അർജന്റീന ജേഴ്സിയിൽ അവസാന മത്സരത്തിനിറങ്ങി ലയണൽ മെസ്സി. ബ്യൂനസ് അയേഴ്സിലെ മോണുമെന്റൽ സ്റ്റേഡിയത്തിൽ ആഫ്രിക്കൻ ടീമായ ബെനിനായിരുന്നു എതിരാളികൾ. മത്സരത്തിൽ എതിരില്ലാത്ത 3 ഗോളിന് അർജന്റീന ജയം സ്വന്തമാക്കി. വിടവാങ്ങൽ മത്സരത്തിൽ മെസ്സി 1 ഗോൾ നേടി. 21 വർഷം നീണ്ട ഫുട്ബോൾ കരിയറിലെ 208-ാം മത്സരത്തോടെയാണ് ഇതിഹാസ താരം വിടവാങ്ങുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യ EFTA പ്രോസ്പെരിറ്റി ഉച്ചകോടിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സ്വിസ് പ്രസിഡന്റ് ഗൈ പാർമെലിനും ഇന്ന് അഭിസംബോധന ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുസേവന രംഗത്ത് 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും ഇന്ന് വിപുലമായ പരിപാടികൾ. പണനയസമിതി യോഗത്തിലെ തീരുമാനങ്ങൾ ഇന്ന് റിസർവ് ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്ര പ്രഖ്യാപിക്കും. പുതിയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമമായ VBG റാംജി നിയമത്തിന് കീഴിൽ അനുവദനീയമായ പ്രവൃത്തികളുടെ പട്ടിക കേന്ദ്ര സർക്കാർ പുറത്തിറക്കി. ടിക്കറ്റ് ഇതര വരുമാനം വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി KSRTC കാർഗോ സർവീസിന് ഇന്ന് തുടക്കം. വെസ്റ്റ് ഇൻഡീസിനെതിരായ 2020 പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യക്ക് ജയം. അന്താരാഷ്ട്ര കരിയറിലെ അവസാന മത്സരത്തിലും ഗോൾ നേടി ലയണൽ മെസ്സി. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
2: ആകാശവാണി കൊച്ചി FM 102.3. സമയം 7 മണി കഴിഞ്ഞ് 35:10. പ്രിയ ശ്രോതാക്കളെ, FM ഡയറിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. FM ഡയറിയിൽ ഇപ്പോൾ
3: മഴ മാറിയപ്പോൾ ദാഹിക്കുന്ന കൊച്ചി.
4: വേനൽ കടക്കും മുമ്പേ തന്നെ കുടിവെള്ളത്തിന്റെ കരുതൽ മണി മുഴങ്ങുകയാണ്. മഴ കുറഞ്ഞതോടെ പലയിടങ്ങളിലും ജലലഭ്യത കുറയുന്നു. പുഴകളും ജലാശയങ്ങളും വറ്റിവരളുമ്പോൾ കുടിവെള്ള വിതരണ സംവിധാനങ്ങളും പ്രതിസന്ധിയിലാകുന്നു. ഒരു പ്രദേശത്തിന്റെ ദൈനംദിന ജീവിതത്തെ തന്നെ ബാധിക്കുന്ന തരത്തിൽ കുടിവെള്ളക്ഷാമം നേരിടുമ്പോൾ വരും ദിവസങ്ങളെക്കുറിച്ചുള്ള ആശങ്കയും ഉയരുകയാണ്. ജലത്തിന്റെ ഓരോ തുള്ളിയും വിലപ്പെട്ടതാകുന്ന സാഹചര്യം ചർച്ച ചെയ്യുന്നു ഇന്നത്തെ സമകാലികം.
5: 2-3 ആഴ്ച മുമ്പ് നമുക്ക് ഒരു ഏകദേശം 15-16 ദിവസത്തോളം കണ്ടിന്യൂസ് വെള്ളം വന്നില്ല. പിന്നെ ഞാൻ വാട്ടർ അതോറിറ്റി പോയി പരാതിയൊക്കെ എഴുതി കൊടുത്തായിരുന്നു.
4: തൃപ്പൂണിത്തുറ സ്വദേശി ജോജോ.
5: അതിനുശേഷം അവരെന്തോ പൈപ്പിന്റെ ഇഷ്യൂ ഒക്കെ ഉണ്ടായിരുന്നു, റെക്ടിഫൈ ചെയ്തു എന്ന് പറഞ്ഞ് പിന്നെ വെള്ളം രണ്ടു ദിവസം വന്നു. അതിനുശേഷം പിന്നെയും വേറെ പൈപ്പ് പൊട്ടി എന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ ഒരു പ്രശ്നം, ഞങ്ങൾ ഈ തൃപ്പൂണിത്തുറ എന്ന് പമ്പ് ചെയ്യുന്നത് ലിങ്ങേ അറ്റമാണ്. 24 മണിക്കൂർ പമ്പ് ചെയ്താൽ ചിലപ്പം ഇടയ്ക്ക് കറണ്ട് പോകുമ്പോഴത്തേക്ക് നമുക്കിത് പമ്പിങ് നിന്ന് പോകുമ്പം നമുക്ക് ആ പമ്പിങ് കിട്ടാതെ വരും. അപ്പൊ വീണ്ടും വീണ്ടും പമ്പ് ചെയ്യുമ്പോഴും എപ്പോഴും ഈ ആദ്യമുള്ളവർക്കെ കിട്ടുള്ളല്ലോ അവരെല്ലാം. അപ്പൊ ഈ വേനൽ ഇപ്പൊ കടുത്ത ചൂടായതുകൊണ്ട് ആളുകൾ ചെടി നനയ്ക്കാനും ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടാവുമല്ലോ വെള്ളം. അപ്പൊ അങ്ങനെ യൂസ് ചെയ്ത് വരുമ്പോഴത്തേക്കും നമുക്കിത് വെള്ളം കിട്ടാതെ വരുന്ന ഒരവസ്ഥയായിരുന്നു. ഏകദേശം മൊത്തത്തിൽ നോക്കിയാൽ ഒരു മാസത്തോളം വെള്ളം ഇല്ലായിരുന്നു, കുടിവെള്ളം കിട്ടാത്ത അവസ്ഥയായിരുന്നു. പ്രദേശത്തുള്ള കുറച്ച് പേർക്കൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു. നമ്മൾ അതിൽ തന്നെ ഏറ്റവും പൊങ്ങിയിരിക്കുന്ന സ്ഥലമാണ്. തൃപ്പൂണിത്തുറയിൽ നിന്ന് പമ്പ് ചെയ്യുന്നത് ഇങ്ങേ അറ്റമാണ്, അതിൽ ഏറ്റവും പൊങ്ങിയിരിക്കുന്ന സ്ഥലമാണ്. അപ്പൊ ബാക്കി എല്ലായിടവും ഫില്ലായാലല്ലേ ഉള്ളൂ നമുക്ക് വെള്ളം എത്തുള്ളൂ. അപ്പൊ ഈ പകൽ എന്തെങ്കിലും കാരണവശാൽ 2-3 മണിക്കൂറോ കറണ്ട് പോയി കഴിഞ്ഞാൽ ആ പമ്പിങ് കുറയുന്നതുകൊണ്ട് അതിനനുസരിച്ച് നമുക്ക് വെള്ളം കിട്ടാത്ത ഒരവസ്ഥ വരുന്നുണ്ട്.
4: തൃപ്പൂണിത്തുറ 2-ാം വാർഡ് മെമ്പർ പ്രവീൺ.
6: കഴിഞ്ഞ ദിവസം ഉണ്ടായത് നമ്മുടെ തൃപ്പൂണിത്തുറ എരൂരുള്ള ഒരു മെയിൻ പൈപ്പ് അവിടെ കേബിളിന്റെ നിർമ്മാണ പ്രവർത്തനത്തിന്റെ ഭാഗമായി പൊട്ടിയപ്പോഴാണ് 2 ദിവസം കുടിവെള്ളക്ഷാമം മൊത്തത്തിൽ അവിടെ അനുഭവപ്പെട്ടത്. ഇപ്പൊ ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന വാർഡ് എന്ന് പറഞ്ഞാൽ 2-ാം വാർഡാണ്. അതുപോലെ തന്നെ 1-ാം വാർഡ്, 2-ാം വാർഡ്, അതുപോലെ തന്നെ 51-ാം വാർഡിന്റെ ഒരു ചെറിയ ഭാഗം, അതായത് എരൂര് പാലത്തിന്റെ വടക്കുവശത്ത് വരുന്ന ഭാഗത്താണ് ഏറ്റവും കൂടുതൽ കുടിവെള്ളക്ഷാമം ഉള്ളത്. അത് ഈ കഴിഞ്ഞ ദിവസം പൊട്ടിയ പൈപ്പുമായി ബന്ധപ്പെട്ടല്ല, അല്ലെങ്കിൽ തന്നെയും മിക്കപ്പോഴും നമ്മുടെ ഇവിടെ കുടിവെള്ളക്ഷാമം ഉണ്ടാവുന്ന ഒരു ഏരിയയാണ്. അതിന്റെ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളുടെ വാട്ടർ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട പമ്പിങ്ങിൽ എന്തെങ്കിലും സ്ലോ ആകുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ഇടയ്ക്കിടെ കറണ്ട് പോകുമ്പോഴത്തേക്കും അവരുടെ ഫോഴ്സ് കുറയും. അതിന്റെ ഒരു മെയിൻ പ്രശ്നം ഞങ്ങൾ ബാധിക്കുന്നത് ഈ എരൂര്, അതായത് നമ്മുടെ എരൂര് ഭാഗത്ത് മുതൽ എസ് എൻ ജംഗ്ഷൻ മുതൽ ലേബർ ജംഗ്ഷൻ വരെയുള്ള സ്ഥലങ്ങളിൽ കുടിവെള്ളക്ഷാമം ഒട്ടും തന്നെ ഇല്ല. അവിടെയെല്ലാം നല്ല ഫോഴ്സിൽ തന്നെ വെള്ളം വരും. ഞങ്ങളുടെ ഇപ്പുറത്തേക്ക് എന്ന് പറയുമ്പോഴത്തേക്കും എരൂര് പാലത്തിന്റെ അടിയിലൂടെയാണ് നിലവിലുള്ള പൈപ്പ് ഇട്ടിരിക്കുന്നത്. അപ്പൊ അത് അത്രയും താഴത്തേക്ക് ഇറങ്ങി തിരിച്ചു വന്ന് പിന്നെ മുകളിലോട്ട് കയറി വരാനുള്ള പ്രഷർ മിക്കപ്പോഴും ഉണ്ടാവാറില്ല. അപ്പൊ അതായത് സാധാരണ ഗതിയിൽ നമ്മളുടെ രാവിലെ തുടങ്ങുന്ന പമ്പിങ് ഞങ്ങളുടെ വാർഡിൽ എത്തുമ്പോഴത്തേക്കും 6 മണി 7 മണി സമയത്തൊക്കെയാണ് വന്ന് തുടങ്ങുന്ന ചില സ്ഥലങ്ങളിലൊക്കെ. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും മിക്കപ്പോഴും കുടിവെള്ളക്ഷാമം അനുഭവിക്കുന്ന ഒരു ഭാഗമാണ് ഞങ്ങളുടെ ഒരു ഏരിയ. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് നാളത്തെ ഒരു പ്രശ്നമായതുകൊണ്ട് കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം അതോറിറ്റിയുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുകയും അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഒരു മെയിൻ കാരണം മിക്കപ്പോഴും കറണ്ട് പോകുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് സോറി വാട്ടർ അതോറിറ്റി അധികൃതർ പറഞ്ഞത്. നമ്മുടെ തൃപ്പൂണിത്തുറയിലെ വാട്ടർ ടാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആസാദ് ജംഗ്ഷനിലുള്ള വാട്ടർ അതോറിറ്റിയാണ് നമ്മുടെ മെയിൻ ടാങ്ക് ഇവിടുത്തെ ഉള്ളത്. അപ്പൊ അവിടെ വെള്ളം വരുന്നത് കരിങ്ങാച്ചിറ പമ്പിംഗ് സ്റ്റേഷനിൽ നിന്നാണ് ഇങ്ങോട്ടേക്ക് വെള്ളം പമ്പ് ചെയ്യുന്നത്. ചൂണ്ടിന്ന് തുടങ്ങും, ചൂണ്ടിന്ന് നേരെ പമ്പ് ചെയ്ത് കരിങ്ങാച്ചിറ പമ്പിംഗ് സ്റ്റേഷനിൽ വരും. കരിങ്ങാച്ചിറ പമ്പിംഗ് സ്റ്റേഷനിൽ പമ്പ് ചെയ്തിട്ട് നമ്മളുടെ എരൂരുള്ള വാട്ടർ ടാങ്കിലോട്ടാണ് വരുന്നത്. അപ്പൊ മിക്കപ്പോഴും ഈ പമ്പിംഗ് സ്റ്റേഷൻ കരിങ്ങാച്ചിറ എന്ന് പറയുമ്പോൾ KSEB ചോറ്റാനിക്കരയാണ് അവിടുത്തെ പവർ സപ്ലൈ കൊടുക്കുന്നത്. അപ്പൊ ചോറ്റാനിക്കര ഡിവിഷനുമായി ബന്ധപ്പെട്ട് കറണ്ട് പോകുമ്പോഴത്തേക്കും അന്ന് അവിടെ പമ്പിങ്ങിന് ബുദ്ധിമുട്ട്, പമ്പിങ് നടക്കില്ല. അല്ലെങ്കിൽ മിക്കപ്പോഴും ഈ പറഞ്ഞ പോലെ ഉച്ച വരെ ഉള്ള ടൈമിങ് അങ്ങനെ പോകുമ്പോഴത്തേക്കെല്ലാം നമുക്ക് ഒട്ടും തന്നെ വെള്ളമോട് കിട്ടില്ല. വർക്ക് എടുക്കുമ്പോഴത്തേക്കും നമ്മളത് ഇടപെട്ട് കരിങ്ങാച്ചിറ പമ്പിംഗ് സ്റ്റേഷനിൽ എപ്പോഴും അത് പ്രവർത്തിക്കണം എന്നുള്ള രീതിയിലുള്ള ചർച്ച വരികയും അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ചോറ്റാനിക്കര KSEBയിൽ കറണ്ട് പോകുമ്പോഴത്തേക്കും നമുക്ക് തൃപ്പൂണിത്തുറ KSEBയിൽ നിന്നും കറണ്ട് ഉപയോഗിച്ചുകൊണ്ട് മോട്ടർ പ്രവർത്തിക്കണം എന്ന രീതിയിലുള്ള ആശയം വന്നപ്പോൾ അതിനുമായി ബന്ധപ്പെട്ട് നമ്മൾ നഗരസഭയിലും മറ്റും അവതരിപ്പിക്കേണ്ടത്. കറണ്ട് പോകുമായി ബന്ധപ്പെട്ട് വരുന്ന കുടിവെള്ള പമ്പിങ്ങിന്റെ പ്രശ്നം ഒരു പരിധി വരെ കുറയാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അത് കഴിഞ്ഞാലും ഈ പറഞ്ഞ പോലെ നല്ലൊരു ഫോഴ്സിലുള്ള വെള്ളം കിട്ടുമെന്നല്ല ഞാൻ പറയുന്നത്. അപ്പൊ അത് കഴിഞ്ഞാലും നമ്മളുടെ ഈ ഒരു പാലത്തിന്റെ നമ്മുടെ പുഴയുടെ അടിയിൽ കൂടെയുള്ള വിഷയം കൂടി പരിഹരിക്കേണ്ടതുണ്ട്. അപ്പൊ അതിന് എന്താണ് ബദൽ സംവിധാനം എന്നുള്ളത് നമ്മള് വാട്ടർ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ബദൽ സംവിധാനം ഏകദേശമൊക്കെ ആയിട്ടുണ്ട്. അപ്പൊ അതിന് കുറച്ച് ഫണ്ട് കണ്ടെത്തണം. അപ്പൊ അതിനുള്ള ഒരു പ്രപ്പോസൽ കൂടി നമ്മൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്.
4: കൂളൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടിജോ.
7: പ്രദേശം ഉൾപ്പെടുന്ന കുണ്ടൂര് ചാലക്കുടി പുഴയുടെ തീരത്തുള്ള വാർഡാണ് എന്റെ വാർഡ്. ഇപ്പൊ ഞങ്ങൾക്ക് ഏകദേശം 8 NI സ്കീമുകൾ ഉണ്ട് ഞങ്ങളുടെ പഞ്ചായത്തിൽ. പിന്നെ അതിനോടനുബന്ധിച്ച് ഈ പഞ്ചായത്തിന്റെ ചെറുകിട ജലസേചന പദ്ധതികളുണ്ട്. ഇവിടുത്തെ പ്രശ്നം എന്താന്ന് വെച്ചാൽ ഉപ്പുവെള്ളം. അത് പുത്തമ്പേലിക്കര പഞ്ചായത്ത് എറണാകുളം ജില്ലയാണ്. അപ്പൊ ആ പുത്തമ്പേലിക്കര പഞ്ചായത്ത് ഒരു ബ്രിഡ്ജ് കം റെഗുലേറ്റർ ഉണ്ട്. കണക്കൻകടവ് ബ്രിഡ്ജ് കം റെഗുലേറ്റർ എന്നാണ് അതിന്റെ പേര്. അതിലെ ഷട്ടറുകളെല്ലാം തകർന്ന് അപ്പൊ അതിൽ കൂടി ഉപ്പുവെള്ളം കയറിക്കൊണ്ടിരിക്കും. അപ്പൊ ഷട്ടർ നന്നാക്കാനായിട്ട് ഫണ്ട് അനുവദിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. പക്ഷെ ഇതിലെന്റെ പ്രശ്നം എന്ന് വെച്ചാല് ഈ ഇതിന്റെ ബെഡ് കോൺക്രീറ്റ് ഈ ഷട്ടർ വന്ന് അടിയിൽ പതിയൂലോ. അപ്പൊ അതിന്റെ അടിയിലെ ബെഡ് കോൺക്രീറ്റ് പോയേക്കും. അപ്പൊ അതും കൂടി ശരിയാക്കിയാല ഇത് ശാശ്വതമായിട്ട് ഇതിനൊരു പരിഹാരം കാണാൻ പറ്റുള്ളൂ. ഇപ്പോഴും മണൽ ബണ്ടിലാണ് ഉപ്പുവെള്ളം കയറാതിരിക്കാനായിട്ട് മണൽ ബണ്ട് ഒഴിവാക്കിക്കൊണ്ട് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്തെങ്കിലും ഇപ്പൊ വീണ്ടും മണൽ ബണ്ട് കയറേണ്ട സാഹചര്യമാണ്. ഇപ്പൊ വർഷം തോറും മണൽ ബണ്ട് ഇടണ്ട്. അതിന് ഏകദേശം 75 ലക്ഷം രൂപയോളം ചെലവിട്ടുകൊണ്ടാണ് ഇത് ചെയ്തത്. അപ്പൊ ഇപ്പൊ പ്രശ്നങ്ങളൊന്നുമില്ല. എന്നാലും ഉപ്പുവെള്ളം കയറിയിട്ടുണ്ട്. ഉള്ളൂർ പഞ്ചായത്തിന്റെ ഭാഗത്തേക്ക് ഇങ്ങനെ ഉപ്പുവെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഞങ്ങളവിടെ പോയി നോക്കിയിരുന്നു. അപ്പൊ ഷട്ടറുകളെല്ലാം തകർന്നിരിക്കുകയാണ്. ഇരിക്കുന്ന ഷട്ടറുകളുടെ അടിയിൽ കൂടി വെള്ളം എടുക്കുകയാണ്. ഇതാണ് അതിന്റെ സംഭവം. ഇത് 1997 ഉദ്ഘാടനം ചെയ്തത്. കുടിവെള്ളക്ഷാമം ഉണ്ടാവുന്ന വെച്ചാൽ ഈ LI സ്കീമുകൾ വർക്ക് ചെയ്താലുള്ള കിണറുകളിലൊക്കെ വെള്ളം വരുള്ളൂ. അപ്പൊ സ്വാഭാവികമായിട്ട് ഉപ്പുവെള്ളം കയറി കഴിഞ്ഞാൽ ഡിസ്ട്രിഗേഷൻ പദ്ധതികൾ നനയ്ക്കും. ഡിസ്ട്രിഗേഷൻ പദ്ധതി എന്ന് വെച്ചാൽ 75 HP രണ്ട് മോട്ടറുകൾ, 75 HP ഒരേ മോട്ടറുകൾ, അങ്ങനെയുള്ള പല സ്ഥലങ്ങളിലും പല HP മോട്ടറുകളാണ് പ്രവർത്തിക്കുന്നത്. അപ്പൊ ഉപ്പുവെള്ളം കയറി കഴിഞ്ഞാൽ ഈ വെള്ളം അടിക്കാൻ പറ്റില്ല. കർഷകർക്ക് കൃഷി രക്ഷിക്കും. അപ്പൊ ഈ വെള്ളം അടിച്ചാലേ കിണറുകളിൽ വെള്ളം എത്തുള്ളൂ. അപ്പൊ ഇപ്പൊ അതിനുള്ള ഇപ്പൊ അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ ഭാവിയിലേക്ക് അത് മഴ പെയ്തില്ലെങ്കിൽ കൃഷിയാണ്. പിന്നെ ഇതിന്റെ ഈ അറ്റകുറ്റപ്പണി എന്ന് പറഞ്ഞാൽ ഇതിന്റെ ബെഡ് കോൺക്രീറ്റ് ശരിയാക്കണം. പിന്നെ അതുപോലെ ഉപ്പുവെള്ളത്തിന് തടുത്തു നിർത്താവുന്ന തടുക്കാവുന്ന രീതിയിലുള്ള മെറ്റൽ ഉപയോഗിക്കണം ഇതിന്റെ ഷട്ടറിന്. അതായത് കപ്പലുകൾക്ക് ഉപയോഗിക്കുന്ന മെറ്റൽ ഉണ്ടല്ലോ, കപ്പലുകൾക്ക് ഉപ്പുവെള്ളം പ്രതിരോധിക്കാനുള്ള കഴിവുണ്ടല്ലോ ഉപ്പുവെള്ളത്തിന്. കപ്പലിന്റെ അതൊന്നും ഞങ്ങളുടെ ഒരു ആവശ്യം. ഉപ്പുവെള്ളം തന്നെ പ്രതിരോധിക്കാൻ കഴിവുള്ള മെറ്റൽ ഉപയോഗിച്ച് ഇതിന്റെ ഷട്ടറുകൾ നിർമ്മിക്കണം. ഇതിന്റെ ഏറ്റവും കൂടുതൽ ദുരിതമനുഭവിക്കുന്നത് കുടൂർ ഗ്രാമപഞ്ചായത്താണ്. തൊട്ടടുത്ത ഈ പുത്തമ്പലിക്കര ഇതിന്റെ തൊട്ടടുത്തുള്ളത് കുടൂർ ഗ്രാമപഞ്ചായത്താണ്. പിന്നെ അന്നമേട പഞ്ചായത്ത്, എറണാകുളം ജില്ലയിൽ പാറക്കടവ്, കുണ്ടുകര പഞ്ചായത്തൊക്കെ ഉണ്ട്. അപ്പൊ ഏറ്റവും കൂടുതൽ ഡിസ്ക്രിമിനേഷൻ ഉള്ളത് കൂടുതൽ ഗ്രാമപഞ്ചായത്തിലാണ്. ഈ ഡിസ്ക്രിമിനേഷൻ വർക്ക് ചെയ്യുന്നുണ്ടാണ് പഞ്ചായത്തിന്റെ ഈ ജനകീയ

0: ബിൽഡിംഗ് നടത്തുന്ന ചെറുകിട ഡിസ്ട്രിബ്യൂഷനുകൾ വർക്ക് ചെയ്യുന്നു. അപ്പൊ അതും കൂടി നനച്ചു കഴിഞ്ഞാൽ ആകെ പ്രശ്നമാവും.
1: തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റി 4ാം വാർഡ് മെമ്പർ സജത്ത്.
2: 30 വർഷത്തിനേറെയായി നമ്മുടെ പൈപ്പ് ലൈൻ ഇവിടെ തിരുമ്പനത്തിട്ട്, പഴയ പൈപ്പ് ലൈനാണ്, 30 വർഷത്തിനേറെയായി. അത് കാസ്റ്റൈൻ പൈപ്പാണ് ഇട്ടേക്കുന്നത്. അത് പ്രഷർ കൂടുമ്പോഴത്തേക്കും ആ പൈപ്പ് സ്വാഭാവികമായിട്ട് പൊട്ടിപ്പോവാണ്. 2.5 മീറ്റർ താഴ്ചയിലാണ് ആ സാധനം ഇട്ടേക്കുന്നത് ഇവിടെ. അപ്പൊ അത് അതിന്റെ ഫോഴ്സ് കുറയുന്നതനുസരിച്ച് നമുക്കൊരു വെള്ളം കിട്ടാത്തൊരു അവസ്ഥയിലേക്ക് നമ്മുടെ ഇരുമ്പനം 4ാം വാർഡ്, പ്രത്യേകിച്ച് 4ാം വാർഡും 5ാം വാർഡും ആണ് ഏറ്റവും കൂടുതൽ വെള്ളക്ഷാമം നമുക്ക് കിട്ടാത്തത്. അപ്പൊ അതുകൊണ്ട് നമ്മ ഇപ്പൊ പുതിയ വാർഡൊക്കെ ഒന്ന് മാറ്റി പുതിയ വാർഡുകളിലേക്ക്, അതായത് വാട്ടർ അതോറിറ്റി ആയിട്ട് അത്യാവശ്യ സഹകരണം അവർ അവിടുത്തെ ഏരിയ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഇപ്പൊ കുറച്ച് 3-4 വാൾവ് മാറ്റിപ്പറ്റും, കുറച്ച് ഫോഴ്സ് കൂടിയെങ്കിലും അതിന്റെ ഫ്ലോ കൂടിയിട്ടില്ല. വെള്ളത്തിന് ഫ്ലോ കൂടിയാലാണ് നമ്മുടെ ഈ ഇരുമ്പനം വാർഡെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് മലഭാഗത്തിന്റെ ഒരു ഭാഗമാണ്. കാരണം കുറച്ച് മുകളിലേക്ക് വെള്ളം കയറേണ്ട ഒരു സ്ഥലങ്ങളുണ്ട്. അതായത് ചുങ്കത്ത് റോഡ് മുകൾ വശമുള്ളത് മല താഴ്വശമുള്ള സ്ഥലമാണ്. പിന്നെ പാറക്കടവ് എന്ന് പറഞ്ഞൊരു കേറ്റത്ത് കൂടി കയറിയിട്ട് ഇറങ്ങേണ്ട സ്ഥലമാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ നിരന്തരം വാട്ടർ അതോറിറ്റി പോയി പ്രശ്നം ഉണ്ടാക്കി. കഴിഞ്ഞ ദിവസം നമ്മളൊരു സമരം നടത്തി. സമരം നടത്തേണ്ട ഭാഗമായിട്ട് ഈ നമ്മുടെ സ്പോട്ടിൽ വന്ന് നമ്മുടെ വാൾവ് മാറ്റാനുള്ള സംവിധാനം ഇപ്പൊ 2 വാൾവുകൾ മാറ്റി. അതുകൊണ്ട് നമുക്ക് ഇന്നലെയും വെള്ളം തുറന്നപ്പോഴും ഭാഗികമായിട്ട് വെള്ളം വന്നിട്ടില്ല. ഇതിനൊരു ശാശ്വത പരിഹാരം അല്ലെങ്കിൽ നമ്മളിപ്പോ പുതിയതായിട്ട് അതിഥിയുടെ ഭാഗമായിട്ട് നമ്മളിപ്പോ കരിങ്ങാച്ചിറ മുതൽ ഇരമ്പരം വരെയുള്ള ഭാഗത്തേക്ക് പൈപ്പ് ലൈൻ ഇട്ടിട്ടുണ്ട്, പുതിയ പൈപ്പ് ലൈൻ. ആ പൈപ്പ് ലൈനിലേക്ക് കരിങ്ങാച്ചിറ ഭാഗത്തു നിന്ന് ഇപ്പൊ നമുക്ക് സാങ്ഷൻ കിട്ടാത്ത 2 പ്രശ്നം. കരിങ്ങാച്ചിറയിൽ നിന്ന് പമ്പ് ഹൗസിൽ ഉള്ള ഭാഗത്തേക്കുള്ള കണക്ഷൻ നമുക്ക് കിട്ടണം. അതിനുള്ള പേപ്പർ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കണം. അതിന്റെ ഭാഗമായിട്ട് MDO ഇടപെട്ടിരുന്നെങ്കിൽ റെയിൽവേ ക്രോസ് ചെയ്തിട്ടുള്ള ഒരു പൈപ്പ് അപ്പുറം ഇപ്പുറം വന്ന് നിൽക്കുകയാണ്. അതും കൂടി ഒന്ന് കണക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് കുടിവെള്ളത്തിന് ഏകദേശം ഒരു പരിഹാരം ഉണ്ടാവുമെന്നാണ് എന്റെ പ്രതീക്ഷ. അതിനുവേണ്ടിയുള്ള സമരത്തിലും അതിനുവേണ്ടിയുള്ള കാര്യപരിപാടിയിലാണ് ഇവിടുത്തെ ജനങ്ങളും ഞങ്ങളും നിൽക്കുന്നത്. അതിന് മുമ്പ് കുടിവെള്ളക്ഷാമുണ്ട്, നമ്മൾ ടാങ്കറിലൊക്കെ കൊണ്ടുവന്ന് അത്യാവശ്യം വീടുകളിലൊക്കെ കൊടുത്താണ് ഈ സംഭവം നമ്മൾ താൽക്കാലികമായിട്ട് പരിഹരിക്കുന്നത്. എന്നാലും ജനങ്ങൾക്ക് കിട്ടുള്ള രാവിലെ തുടങ്ങി ജനങ്ങളെ വിളിക്കാൻ തുടങ്ങും. നമ്മളെ വെള്ളം മന്നില്ല, വെള്ളം മന്നില്ല പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ എന്റെ വീട്ടിലിപ്പോഴും ഞാൻ വെള്ളം, എനിക്കും കിണറില്ല, അതുകൊണ്ട് ഞാൻ വെള്ളം വാങ്ങിക്കുകയാണ്. എന്റെ അവസ്ഥ അതാണ്. അപ്പൊ മറ്റുള്ള ഭാഗത്തേക്കുള്ളെന്ന് പറഞ്ഞാൽ ഇത്തിരി സ്ഥലങ്ങളായതുകൊണ്ട് ഒട്ടും വെള്ളം കയറാത്തൊരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്.
1: തൃപ്പൂണിത്തുറ വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയർ പ്രകാശ് ചന്ദ്രൻ.
3: നമുക്ക് ചൂണ്ടിലുള്ള ജലശുദ്ധീകരണ പ്ലാന്റിൽ നിന്നാണ് തൃപ്പൂണിത്തുറ കരിങ്ങാച്ചിറ നമ്മുടെ പമ്പ് ഹൗസിലേക്ക് വെള്ളം വരുന്നത്. 46 MLD പ്ലാന്റിൽ നിന്നും 30 MLD വെള്ളമാണ് കരിങ്ങാച്ചിറ പമ്പ് ഹൗസിലേക്ക് വരുന്നത്. അതിൽ 17 MLD വെള്ളമാണ് തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റിയിൽ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് അടുത്ത കാലത്ത് കുറച്ച് പവർ കട്ടും അങ്ങനെയൊക്കെയുള്ള ചെറിയ പ്രശ്നങ്ങൾ വന്നപ്പോൾ ഈ ചൂണ്ടിയിലും കരിങ്ങാച്ചിറം പവർ കട്ട് വന്നപ്പോഴത്തേനും കുറച്ച് പവർ ഫെയിലിയർ വന്നതിന്റെ ഒരു പോരായ്മ വന്നത് 1-2 ദിവസം കുറച്ച് വാട്ടർ ഷോർട്ടേജ് ഉണ്ടായിരുന്നു. ഇപ്പം പക്ഷെ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇല്ല, ഒരുവിധം വലിയ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. പക്ഷെ ഇന്നലും ഉള്ളൊരു കാര്യം എന്ന് വെച്ചാൽ 2010 കമ്മീഷൻ ചെയ്ത പ്ലാന്റ് ആണ് ചൂണ്ടി പ്ലാന്റ്. അത് കഴിഞ്ഞിട്ട് സപ്ലൈ അന്ന് തുടങ്ങിയിട്ടുള്ളത് 17 MLD അല്ലയാണ്. പുതിയ കണക്ഷൻസ് കൊടുക്കുന്നുണ്ടെങ്കിലും വേറെ സപ്ലൈയുടെ ക്വാണ്ടിറ്റി ഇംപ്രൂവ് ചെയ്തിട്ടില്ല. കാരണം പുതിയ കണക്ഷൻസ് കൊടുക്കുമ്പോഴത്തേനും വളരെയധികം പ്രശ്നങ്ങൾ വരുന്നു. പിന്നെ അതുപോലെങ്കിൽ ഇപ്പം വേനൽ കടുത്തോടുകൂടി ആൾക്കാരുടെ ഉപയോഗം ഒരു 30% വരെ കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് അത് മീറ്റ് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ട് വരുന്നുണ്ട്, ഈ ടൈലൻഡിലൊക്കെ വെള്ളം എത്തിക്കാനായിട്ട്. അതാണ് നിലവിലത്തെ സ്ഥിതി.
1: കേരള വാട്ടർ അതോറിറ്റി കൊച്ചി സർക്കിൾ സീനിയർ സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ രതീഷ് കുമാർ.
4: ഭൂമിയുടെ 71% ജലത്താൽ സമർത്ഥമാണെങ്കിലും ഈ ജലത്തിന്റെ വെറും 0.5% മാത്രമേ ഉപയോഗയോഗ്യമായിട്ടുള്ളൂ. കാലാവസ്ഥാ വ്യതിയാനം സമസ്ത മേഖലകളെയും ബാധിക്കുന്നുണ്ട് എങ്കിലും ജലവിതരണ സംവിധാനത്തെയാണ് ഇത് മുഖ്യമായും ആദ്യഘട്ടത്തിൽ തന്നെ ദോഷകരമായി ബാധിക്കുന്നത്. കാലാവസ്ഥാ വ്യതിയാനം മൂലം ചില സമയങ്ങളിൽ അതിശക്തമായ മഴ ലഭിക്കുമ്പോൾ തന്നെ വേനലും അതികഠിനമായി മാറിക്കൊണ്ടിരിക്കുന്നു. ഈ അസ്ഥിര സ്വഭാവം വരൾച്ചാകാലത്ത് അതിതീവ്രമായ ജലക്ഷാമത്തിന് കാരണമാകുന്നു. കൂടിയ താപനില ജലസംഭരണികളിലെ ബാഷ്പീകരണം വർദ്ധിപ്പിക്കുകയും ലഭ്യമായ ജലത്തിന്റെ അളവിൽ കുറവ് വരുത്തുകയും ചെയ്യുന്നു. കേരളത്തെ സംബന്ധിച്ചിടത്തോളം നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ ശുദ്ധജലത്തിനായി കിണറുകളെ ആശ്രയിക്കുന്ന സ്ഥിതിവിശേഷമാണ് നിലവിലുണ്ടായിരുന്നത്. എന്നാൽ കാലാവസ്ഥാ വ്യതിയാനവും അമിതമായ ചൂഷണവും നിമിത്തം ഭൂഗർഭ ജലവിധാനം ക്രമാതീതമായി താഴുന്ന പശ്ചാത്തലത്തിലും ജനപ്പെരുപ്പം നിമിത്തം കിണറുകളുടെ ജലത്തിന്റെ ശുദ്ധത ഉറപ്പുവരുത്തുവാൻ സാധിക്കാത്ത പശ്ചാത്തലത്തിലുമാണ് കുടിവെള്ളത്തിനായി ആണെങ്കിലും പൈപ്പുകൾ വഴിയുള്ള ജലവിതരണത്തെ ആശ്രയിക്കാൻ നിഷ്കർഷിച്ചത്. കൂടുതൽ ആളുകൾ പൈപ്പ് വഴിയുള്ള ജലവിതരണത്തെ ആശ്രയിക്കേണ്ടി വരുമ്പോൾ വാലറ്റ പ്രദേശങ്ങളിൽ ജലക്ഷാമം രൂക്ഷമാകാൻ തുടങ്ങി. വൈദ്യുത വിതരണ ശൃംഖലയിൽ ഉപഭോക്താക്കളുടെ എണ്ണം വർദ്ധിക്കുമ്പോൾ കുറഞ്ഞ വോൾട്ടേജിലാണെങ്കിലും വൈദ്യുതി ലഭ്യത ഉറപ്പുവരുത്താൻ കഴിയും. എന്നാൽ ജലവിതരണ ശൃംഖലയുടെ തുടക്കത്തിൽ ഉപഭോക്താക്കൾ കൂടുതൽ ജലം ശേഖരിക്കുമ്പോൾ വാലറ്റ പ്രദേശങ്ങളിൽ ജലദൗർലഭ്യം അനുഭവപ്പെടുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. മാത്രമല്ല ജലക്ഷാമം മുന്നിൽ കണ്ട് വീടുകളിൽ കൂടുതൽ വലിപ്പമുള്ള ഭൂഗർഭ സംഭരണികൾ നിർമ്മിച്ചത് മൂലം വാലറ്റ പ്രദേശങ്ങളിൽ ജലം ലഭ്യമല്ലാത്ത സ്ഥിതിയാണ് സംജാതമാകുന്നത്. ഈ പ്രവണത മനസ്സിലാക്കി 24/7 അതായത് എല്ലാ ദിവസവും 24 മണിക്കൂർ ജലവിതരണം ഉറപ്പാക്കാൻ കഴിഞ്ഞാൽ അനിയന്ത്രിതമായ അളവിൽ ഉപഭോക്താക്കൾ ജലം ഉപയോഗിക്കുന്നത് തടയാൻ കഴിയുമെന്നും തന്മൂലം ജലവിതരണം മെച്ചപ്പെടുത്താൻ കഴിയുമെന്ന അറിവിന്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിലെ 9 പട്ടണ പ്രദേശങ്ങളായ തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട്, തൃശൂർ, കൊല്ലം, കണ്ണൂർ, ആലപ്പുഴ, ഗുരുവായൂർ, പാലക്കാട് എന്നിവിടങ്ങളിൽ കേരള വാട്ടർ അതോറിറ്റി 24/7 ജലവിതരണ പദ്ധതികളുമായി മുന്നോട്ട് പോകുന്നത്. ബാക്കിയുള്ള പ്രദേശങ്ങളിൽ വാലറ്റ പ്രദേശങ്ങളിൽ ജലവിതരണം കാര്യക്ഷമമാക്കുന്നതിന് ഫീഡർ ലൈൻ സ്ഥാപിക്കുന്ന പ്രവൃത്തികളുമായും ജലഅതോറിറ്റി മുന്നോട്ട് പോകുന്നുണ്ട്. ലീക്കുകൾ മൂലവും ജലമോഷണം നിമിത്തവും ഉണ്ടാകുന്ന NRW നഷ്ടം കുറയ്ക്കുന്നതിനായി പഴയ പൈപ്പുകൾ മാറ്റിസ്ഥാപിക്കുകയും ലീക്കുകൾ സമയബന്ധിതമായി തീർത്ത് ജലവിതരണം കാര്യക്ഷമമാക്കാനും ശ്രമിക്കുന്നുണ്ട്. 24/7 ജലവിതരണം സാധ്യമല്ലാത്ത പ്രദേശങ്ങളിൽ മേഖല തിരിച്ചുള്ള ജലവിതരണം നടത്തി എല്ലാവർക്കും തുല്യമായ ജലവിതരണം സാധ്യമാക്കാൻ ശ്രമിച്ചു വരുന്നു. ജലസംഭരണശാലകളിലെ ചെളി പുറന്തള്ളാൻ ശ്രമിക്കുമ്പോൾ നഷ്ടപ്പെടുന്ന ജലം വീണ്ടും പുനഃസംക്രമണം നടത്തുന്നതിനുള്ള സംവിധാനവും പുതിയ ജലസംഭരണശാലകളിൽ നടപ്പിലാക്കി വരുന്നുണ്ട്. വർദ്ധിച്ചു വരുന്ന അന്തരീക്ഷ താപനില ജലത്തിന്റെ അളവിനെ മാത്രമല്ല ലഭ്യമായ ജലത്തിന്റെ ഗുണനിലവാരത്തെയും ദോഷകരമായി ബാധിക്കുന്നുണ്ട്. ഇത് മനസ്സിലാക്കി ശുദ്ധജല വിതരണത്തിന് സഹായിക്കുന്നതിനായി ജല ദുർവിനിയോഗം ചെയ്യാതെ മറ്റുള്ളവർക്കു കൂടി ഉപകാരപ്പെടുന്ന രീതിയിൽ ജല ഉപഭോഗം പരിമിതപ്പെടുത്താൻ എല്ലാ ഉപഭോക്താക്കളും ശ്രദ്ധിക്കേണ്ടതാണ്. കേരള അതോറിറ്റി കണക്ഷനുകളിൽ നിന്ന് മോട്ടോർ പമ്പ് സെറ്റ് ഉപയോഗിച്ച് നേരിട്ട് ജലം ഊറ്റുന്നത് നിയമവിരുദ്ധമാണ്. ഇതുമൂലം ജലവിതരണ ശൃംഖലയിൽ എയർ ബ്ലോക്ക് ഉണ്ടാവുകയും ജലവിതരണം മൊത്തത്തിൽ താറുമാറാവുകയും ചെയ്യും. കുടിവെള്ളം എല്ലാവർക്കും അവകാശപ്പെട്ടതാണ് എന്ന് മനസ്സിലാക്കി അതിന്റെ ഉപയോഗം പരിമിതപ്പെടുത്തേണ്ടത് ഓരോ പൗരന്റെയും ബാധ്യതയാണ്.
1: മഴയുടെ കുറവ് പ്രകൃതിയുടെ മുന്നറിയിപ്പാണെങ്കിൽ ജലത്തിന്റെ കരുതലില്ലാത്ത ഉപയോഗം മനുഷ്യന്റെ വീഴ്ച കൂടിയാണ്. കുടിവെള്ളത്തിന്റെ ലഭ്യത ഉറപ്പാക്കാൻ അടിയന്തര ഇടപെടലുകൾക്കൊപ്പം ലഭ്യമായ ജലം സൂക്ഷിച്ചുപയോഗിക്കേണ്ട ഉത്തരവാദിത്തം ഓരോരുത്തർക്കുമുണ്ട്. ഇന്നത്തെ കരുതൽ മാത്രമാണ് നാളെയുടെ സുരക്ഷ.
5: മഴ മാറിയപ്പോൾ ദാഹിക്കുന്ന കൊച്ചി.
6: നിർവഹണം R. ഉണ്ണികൃഷ്ണൻ. സഹകരണം ജിത സുധീർ.
7: സമകാലികം.
8: ക്രിയാറ്റിനിൻ യൂറിയ യൂറിക് ആസിഡ് കൂടുതലോ?
9: ഡയാലിസിസ് ഒഴിവാക്കാൻ ഹോമിയോപ്പതിയിൽ നൂതന മരുന്നുകളുമായി ഡോക്ടർ ഏഹ്യാസ് വെൽനസ് ക്ലിനിക് ആലുവ.
8: 9447007786.
1: FM ഡയറിയിൽ ഇനി നോവൽ പാരായണം.
10: അശരണരുടെ സുവിശേഷം, ഫ്രാൻസിസ് നൊറോണ എഴുതിയ നോവൽ, വായിക്കുന്നത് TS ആശാദേവി.

0: അധ്യായം ഒന്ന്. നത്താൽ നക്ഷത്രവുമെടുത്ത് പഞ്ഞിമരച്ചോട്ടിലേക്ക് നടക്കുമ്പോൾ ജ്വരച്ചൂടിൽ തേവന്റെ ചുവടൊന്നിടറി. നിങ്ങൾക്ക് കയറാൻ പറ്റുമോ? അടിയാളപ്പെണ്ണിനെ നോക്കി ചിരിച്ചുകൊണ്ട് അയാൾ തളപ്പ് കാലിലിട്ടു. മീൻ പൊലപ്പുപോലെ വെള്ളിവെട്ടം നിറയുന്ന ആകാശത്തിലേക്ക് ചീനക്കടലാസിൽ തീർത്ത നക്ഷത്രം ഉയർന്നു. കാഴ്ച കാണാൻ വേലിക്കരികിൽ നിന്നിരുന്ന അടിയാളക്കിടാങ്ങൾ കുഞ്ഞുവർക്കി കാരണവർ മുറ്റത്തേക്ക് വരുന്നത് കണ്ട് നിശബ്ദരായി. നക്ഷത്രക്കയർ കടിച്ചുപിടിച്ച അണപ്പല്ലിൽ നിന്നും ചോര പൊടിയുന്നതറിയാതെ തേവൻ പഞ്ഞിമരത്തിലേക്ക് കയറിക്കൊണ്ടിരുന്നു. പാതി ഉയരം താണ്ടുമ്പോൾ ചെത്തിക്കടപ്പുറത്തെ കാറ്റാടിക്കൂട്ടങ്ങൾ കാറ്റിലിളകുന്നത് അയാൾ കണ്ടു. ആലപ്പുഴയിൽ നിന്നും വീശുന്ന ദീപസ്തംഭത്തിന്റെ വെളിച്ചം ഒരാവർത്തി കൂടി കടലിനെ കടന്നുപോകുമ്പോൾ ഒടിച്ചുകുത്തിക്കപ്പുറത്തെ നിരപ്പിൽ നിന്ന് രണ്ടു കടൽപ്പന്നികൾ ജലത്തിനു മീതെ ഉയർന്നു മറിഞ്ഞു. ഏറ്റവും മുകളിലെ മരച്ചില്ലയിൽ നത്താൾ നക്ഷത്രം തൂക്കുമ്പോൾ ചെത്തിയെ രണ്ടായി മുറിച്ച് കടലിലേക്കൊഴുകുന്ന പൊടിയും കെട്ടുവള്ളങ്ങളിലെ റാന്തൽ വെട്ടങ്ങളും കിഴക്കുകായലിലെ വിളക്കുമരങ്ങളും തേവന്റെ കാൽച്ചുവട്ടിലായി. പഞ്ഞിമരത്തിന്റെ പച്ചവിധാനത്തിൽ കെട്ടിത്തൂക്കിയ നക്ഷത്രം കണ്ട് ആകാശങ്ങളിലിരുന്ന് വൈശ്യനപ്പാപ്പൻ ചിരിച്ചു. പുരയ്ക്കൽ കാരണവരുടെ സ്വർണം കെട്ടിയ പല്ലിന്റെ തിളക്കം നോക്കി തൊട്ടടുത്തിരുന്ന കുഞ്ഞുമാലാഹ പറഞ്ഞു,
1: അപ്പാപ്പന്റെ കടപ്പുറത്തും ഒരു നക്ഷത്രം ഉദിച്ചു.
0: മാലാഖ വചനത്തിന് കിന്നരം പോലെ ചെത്തിക്കടപ്പുറത്തെ കപ്പേളയിൽ നിന്ന് സന്ധ്യാമണി ഉയർന്നു. തീരത്തെ കുടിലുകളിലെ അമ്മച്ചിമാരുടെ കുരിശുവര പ്രാർത്ഥന തുടങ്ങിയപ്പോൾ വൈശ്യനപ്പാപ്പിന് കൂട്ടിരുന്ന കാവൽമാലാഖ താഴേക്ക് ചിറകു വിരിച്ചു. ചൊരിമണലിനുമീതെ വളർന്നു പന്തലിച്ച കണ്ടലിന്റെ കടും പച്ചപ്പിന് മുകളിലൂടെ പഞ്ഞിമരത്തിലേക്ക് പറന്നിറങ്ങുന്ന മാലാഖമാരെ പോലെ ഭൂമിയിലേക്ക് പോകാൻ കഴിയാത്തതിന്റെ ദണ്ണം വൈശ്യനപ്പാപ്പന്റെ മുഖത്ത്. ക്രോവേന്മാരും സഫ്രൈന്മാരും പറന്നിറങ്ങിയ കാറ്റിൽ പഞ്ഞിക്കായകളുടെ കൂട് തുറന്നു. മരക്കൊമ്പുകളിലെല്ലാം മഞ്ഞു പൊതിഞ്ഞ പോലെ വെളുത്ത പഞ്ഞി. ചിറകു വിരിച്ചിറങ്ങിയ കുഞ്ഞുമാലാഖ തേവനെ വീശിക്കൊണ്ടിരുന്നു. പിൻകഴുത്തിലെ തണുത്ത കാറ്റിന്റെ തലോടലേറ്റ് താഴേക്കിറങ്ങുമ്പോൾ പനിച്ചിട്ട് അയാളുടെ കീഴ്ത്താടി വിറച്ചു. പുരയ്ക്കൽ വീട്ടുമുറ്റം മരോട്ടി വിളക്കുകളുടെ വെട്ടത്തിൽ സാഞ്ചോസ് പുണ്യാളന്റെ പെരുന്നാൾ കപ്പേള പോലെ. വിളക്കിൽ എണ്ണ പകരാൻ മേരി പുറത്തേക്കിറങ്ങുന്നത് കണ്ട് നക്ഷത്രമുണ്ടാക്കാൻ കീറിയ മുളയുടെ പൊളപ്പുകളും തുഞ്ചും തൂത്തുകൂട്ടിക്കൊണ്ടിരുന്ന അടിയാളത്തിപ്പെണ്ണ് ചൂല് പിന്നാക്കം ചേർത്ത് മുറ്റത്തെ ഒറ്റപ്പുന്ന ചോട്ടിലേക്ക് മാറി. ജോസഫ് പണക്കിഴിയിൽ നിന്നും കാശെടുത്തിട്ട് തേവനെ അടുത്തേക്ക് വിളിച്ചു.
2: മടിയിലേക്ക് ഇട്ടോ താമ്ര, എന്റെ മേലെ അപ്പിടി മുഷുക്ക.
0: നക്ഷത്രം കാണാൻ വന്നവർക്കെല്ലാം പുരയ്ക്കിലെ കൊച്ചു തമ്പ്രാൻ നേർച്ചക്കാശ് കൊടുക്കുമ്പോൾ കരിമ്പനടിച്ച പണിത്തോർത്തിന്റെ അറ്റത്ത് പൊൻകാശ് മുറുക്കിക്കെട്ടി തേവൻ അനുവാദം ചോദിച്ചു.
2: ഏനങ്ങ് കുടിയിലോട്ട്? കിടാങ്ങളെയും കുട്ടി കാലത്തിങ്ങി വന്നേക്കണം.
0: നടമുറിയിൽ നിന്ന് അമ്മ വിളിച്ചു പറയുന്നത് കേട്ട് ആളുകൾക്ക് പിന്നാലെ തേവനും പെണ്ണും നടന്നു മറിയുമ്പോൾ മേരി ഉണ്ണീശോയുടെ രൂപമെടുത്ത് പുൽക്കൂടിന് നടുക്കുവെച്ചു. രൂപത്തിൽ തൊട്ട കൈ വയറിനു മീതെ ചേർത്ത് അവൾ മെല്ലെ വിളിച്ചു,
2: എന്റെ കുഞ്ഞു നസ്രായനേ.
0: കുഞ്ഞ് ഇടങ്കാൽ തിരിച്ചതറിഞ്ഞ് അവളുടെ മുഖത്ത് നത്താൾ നിലാവ്. പുൽക്കൂട്ടിലെ പാകിമുളപ്പിച്ച കടുകിന്റെ പച്ചപ്പിൽ യൗസേപ്പും കന്യാമറിയവും ആട്ടിടയന്മാരും നിരന്നു. ഗബ്രിയേൽ ദൂതന്റെ രൂപം ചരടിൽ കോർത്തു കെട്ടുമ്പോൾ ജോസഫിന് സംശയം.
2: പാതിര കുർബാനയ്ക്ക് ഇവളെ കൊണ്ടുപോണാ? വഴിക്കെങ്ങാനും ഒന്നും ഉണ്ടാവില്ല. തമ്പുരാൻ കർത്താവിന്റെ നിശ്ചയ ഓരോ പേറും. വ്യാകുലപ്പെടാണ്ട് നീ പെണ്ണിനെയും കൂട്ടി പള്ളി പോവാൻ നോക്ക്.
0: പുത്തൻ കവണി ചുറ്റി അമ്മ അപ്പന് പുറകെ തീരത്തേക്ക് നടക്കുന്നത് കണ്ട് അയാൾ മേരിയെയും വിളിച്ചുകൊണ്ട് പിന്നാലെ ചെന്നു. ഷെമ്മാശന്മാരുടെ കറുത്ത ലോവ പോലെ കടലിരുണ്ടു. തിരകൾക്കുമീതെ ഉയർന്നു താണുകൊണ്ടിരുന്ന വഞ്ചിയിലെ വെളിച്ചങ്ങൾ കരയിലേക്ക് അടുത്തുകൊണ്ടിരുന്നു.
3: അശരണരുടെ സുവിശേഷം, ഫ്രാൻസിസ് നൊറോണ എഴുതിയ നോവൽ, വായിച്ചത് TS ആശാദേവി.

0: ഈ നോവലിന്റെ അടുത്ത ഭാഗം നാളെ രാവിലെ 7:50 കേൾക്കാം.
1: ബേക്ക് എക്സ്പോ 2026 വരുന്ന 9 മുതൽ 11 വരെ അംഗമാലി അഡ്ലക്സ് കൺവെൻഷൻ സെന്ററിൽ വ്യവസായ മന്ത്രി ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി ഉദ്ഘാടനം ചെയ്യുന്നു. യുവ സംരംഭകർക്കായി ഫുഡ് ടെക് ആൻഡ് ബേക്ക് ഇന്നോവേഷൻ ഹാക്കത്തോൺ. ബേക്കിംഗ് മേഖലയിലെ ഏറ്റവും പുതിയ ടെക്നോളജിയും മെഷീനുകളും അടുത്തറിയാം. വിദഗ്ധരുമായുള്ള സെഷനുകൾ, ബേക്കറി ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും വിൽപ്പനയും. എല്ലാ ഭക്ഷ്യ സംരംഭകർക്കും സ്വാഗതം.
2: സിറ്റിയിൽ ഇപ്പോൾ സന്തോഷത്തിന്റെ തിരയടി. 50% വരെ ഡിസ്കൗണ്ടുമായി സർപ്രൈസ് മെഗാ സെയിൽ.
3: നിങ്ങളുടെ ഇഷ്ട വസ്ത്രങ്ങളെല്ലാം പകുതി വിലയിൽ സ്വന്തമാക്കാം. സിറ്റി സിൽക്സിലേക്ക് വരൂ.
4: മച്ചാനെ, കേക്ക് ചേട്ടനെ ഹമാരാ ചോയ്സ് പൊളിയാണ്. പണിക്കൂലിയൊക്കെ ഭീകര കുറവ്.
3: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബറോൺ മോൾ, കൊച്ചി.
0: അസാപ് കേരള ലക്കിടി കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ ജൂനിയർ ഡാറ്റ അനലിസ്റ്റ് ഫിനാൻഷ്യൽ സർവീസസ് കോഴ്സിലേക്ക് പ്രവേശനം ആരംഭിച്ചു. 12-ാം ക്ലാസ് പാസ്സായവർക്ക് അപേക്ഷിക്കാം. വിളിക്കേണ്ട ഫോൺ നമ്പർ 9495 99996 67.

0: എന്ത് പഠിക്കണം, എന്താകണം?
1: കരിയർ ഗൈഡൻസ്.
0: ഡോക്ടർ പി ആർ വെങ്കിട്ടരാമൻ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നു.
2: ഹലോ,
3: ഞാൻ ഷാൽബി ചേർത്തലയിൽ നിന്ന് വിളിക്കുകയാണ്. ഞാൻ ഡിഗ്രിയും പി ജിയും ഡിസ്റ്റന്റ് ആയിട്ടാണ് ചെയ്തത്. മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷൻ ചെയ്യുന്നതിന്റെ കൂടെയാണ് ഞാനിത് ചെയ്തത്. അപ്പോ പി ജിക്ക് 57% മാർക്കാണ് ഉണ്ടായിരുന്നത്. ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ആയിരുന്നു. അപ്പോ എനിക്ക് നെറ്റ് എക്സാം എഴുതാൻ സാധിക്കുമോ?
2: ഡിസ്റ്റന്റ് എഡ്യൂക്കേഷൻ ഏതാണ് യൂണിവേഴ്സിറ്റി?
3: എം ജി യൂണിവേഴ്സിറ്റി.
2: പിന്നെന്താ എം ജി യൂണിവേഴ്സിറ്റിക്ക്, അതായത് ഡിസ്റ്റന്റ് എഡ്യൂക്കേഷൻ ഡിഇസി പറഞ്ഞൊരു സ്ഥാപനമുണ്ട് യു ജി സി മാരി. അതിന്റെ അടിയിൽ റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള സ്ഥലത്ത് നിന്ന് നമ്മൾ ഡിസ്റ്റന്റ് എഡ്യൂക്കേഷൻ പഠിച്ചു കഴിഞ്ഞാൽ റെഗുലർ ഡിഗ്രിയുടെ ഇക്വലൻസ് ഉണ്ട് യു ജി സി. ഒന്നും ആലോചിക്കേണ്ട, ധൈര്യമായിട്ട് അപ്ലൈ ചെയ്യാം.
3: സാർ, വേറൊരു സംശയം കൂടി കേട്ടോ. ഞാൻ പ്ലസ് ടു വെച്ചിട്ടാണ് ചോദിക്കുന്നത്, ഡി എൽ എഡ് ചെയ്യാനായിട്ട്, ഡിപ്ലോമ ഇൻ എലിമെന്ററി എഡ്യൂക്കേഷൻ. ഞാൻ ജസ്റ്റ് ഒന്ന് ചോദിച്ചതാണ് സാർ, ഒരു ഓപ്ഷണൽ ആയിട്ട് ചോദിച്ചതന്നേ ഉള്ളൂ.
2: ആ, പഠിച്ചോളൂ, എന്ത് വേണേ പഠിക്കാം. ഇംഗ്ലീഷ് പഠിച്ച ആളാണോ?
3: അതെ അതെ.
2: അങ്ങനെയാണെങ്കിൽ ഒരു സൈറ്റിൽ
3: പോവാ.
2: ഇംഗ്ലീഷ് പഠിച്ച കുട്ടി ആദ്യം കൊണ്ട് ഇ എസ് എൽ സൈറ്റിൽ പോകണം. ഇംഗ്ലീഷ് ആസ് സെക്കൻഡ് ലാംഗ്വേജ് കൺട്രീസ് എന്ന സൈറ്റ് ഉണ്ട്, അവിടെ പോയി നോക്കൂ. നമ്മുടെ രാജ്യവും ഈ 196 രാജ്യങ്ങളിൽ 37 രാജ്യങ്ങളിൽ ഇ എസ് എൽ ക്ലാസിഫൈഡ് ആണ്. അതായത് ആ രാജ്യങ്ങളിൽ ഇംഗ്ലീഷ് സെക്കൻഡ് ലാംഗ്വേജ് ആണ്. അങ്ങനെ ഉള്ളവർക്ക് ഒരു ഇ എസ് എൽ ഗ്രൂപ്പ് ഉണ്ട്. ആ ഇ എസ് എൽ ഗ്രൂപ്പിൽ ഇംഗ്ലീഷ് പഠിച്ചവർക്ക് ഭയങ്കര വെയിറ്റേജ് ആണ്. റൈറ്റ്, ഗുഡ് ലക്ക്.
0: സമയം 8 മണി.
4: ആകാശവാണി FM വാർത്തകൾ.
0: സംയോജിത ഗതാഗത ചരക്ക് നീക്ക അതോറിറ്റി രൂപീകരിക്കുന്നതിന് ലഭിച്ച കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം രാജ്യത്തിന്റെ വളർച്ചയിൽ വലിയ സ്വാധീനം ചെലുത്തുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ചെറുകിട ഇടത്തര സംരംഭ വളർച്ചാ ഫണ്ടിന് അനുമതി നൽകിയ തീരുമാനം MSME മേഖലയ്ക്ക് ഉത്തേജനം നൽകുന്നതാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. 57-ാമത് GST കൌൺസിൽ യോഗം നാളെ ന്യൂഡൽഹിയിൽ ചേരും. ഒരു വർഷത്തിന് ശേഷമാണ് യോഗം ചേരുന്നത്. മുഖ്യമന്ത്രി VD സതീശൻ പങ്കെടുക്കുന്ന ആദ്യ GST കൌൺസിൽ യോഗമാണ് ഇത്. റിസർവ് ബാങ്കിന്റെ ഒക്ടോബറിലെ പണനയ പ്രഖ്യാപനം ഇന്ന്. തിങ്കളാഴ്ച തുടങ്ങിയ പണനയ സമിതി യോഗത്തിലെ തീരുമാനങ്ങളാണ് രാവിലെ 10 ഗവർണർ സഞ്ജയ് മൽഹോത്ര പ്രഖ്യാപിക്കുക. MLA ഫണ്ട് ഉപയോഗിച്ച് KSRTC ബസ് വാങ്ങാൻ അനുമതി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പദ്ധതിയിലെ സംസ്ഥാനത്തെ ആദ്യ ബസ് കോഴിക്കോട് കൊയിലാണ്ടി മണ്ഡലത്തിൽ വരുന്നു. 40 ലക്ഷം രൂപയുടെ പ്രപ്പോസൽ കെ പ്രവീൺകുമാർ MLA ജില്ലാ കളക്ടർ MS മാധവിക്കുട്ടിക്ക് കൈമാറി. ഇന്ത്യൻ എംബസികളുമായി സാധാരണക്കാർക്ക് വേഗത്തിൽ ബന്ധപ്പെടുന്നതിന് സംവിധാനങ്ങൾ ഒരുക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് പ്രവാസി ക്ഷേമ നിയമസഭാ സമിതി. പ്രവാസികാര്യ വകുപ്പ്, തദ്ദേശ സ്വയംഭരണ വകുപ്പ്, കേരള പ്രവാസി വെൽഫെയർ ബോർഡ്, നോർക്ക റൂട്ട്സ് എന്നിവ മുഖേന നടപ്പാക്കുന്ന പ്രവാസി പദ്ധതികളും യോഗം കോഴിക്കോട് അവലോകനം ചെയ്തു. വികസന ഫണ്ട് വഴി തുക അനുവദിച്ച പദ്ധതികളുടെ പ്രവർത്തനങ്ങൾ ഊർജ്ജിതമായി പുരോഗമിക്കുകയാണെന്ന് PT ഉഷ. ഇതുവരെ 120 വികസന പദ്ധതികൾക്ക് ശുപാർശ ചെയ്തിട്ടുണ്ടെന്നും ഇതിൽ 34 പദ്ധതികൾ പൂർത്തീകരിച്ചിട്ടുണ്ടെന്നും ഉഷ കോഴിക്കോട് പറഞ്ഞു. രാഹുൽ ഗാന്ധി ഉൾപ്പെടെ നേതാക്കളെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് കണ്ണൂർ ധർമ്മടത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ പ്രതിഷേധ പ്രകടനത്തിനിടെ സംഘർഷം. ഇന്നലെ രാത്രിയാണ് ധർമ്മടം മീത്തലെ പീടികയിൽ കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിച്ചത്. ദുബായ് ടെൽ അവീവ് വിമാനത്തിൽ സഹപൈലറ്റിന്റെ ആക്രമണത്തിന് ഇരയായ ക്യാപ്റ്റൻ സ്മിത്ത് മച്ചാറിന്റെ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ടെന്ന് അബുദാബിയിലെ ഇന്ത്യൻ എംബസി. സാധ്യമായ എല്ലാ സഹായങ്ങളും നൽകുന്നുണ്ടെന്ന് എംബസി വ്യക്തമാക്കി.
4: ആകാശവാണി FM വാർത്തകൾ.
0: ശാസ്ത്രദീപ്തി.
5: കണക്കുകൂട്ടാനറിയാത്ത ഐൻസ്റ്റീൻ ലോകം കണ്ട ഏറ്റവും പ്രഗത്ഭനായ ശാസ്ത്രജ്ഞരുടെ പട്ടികയിൽ ആദ്യത്തെ 5 പേരിലെങ്കിലും ഉൾപ്പെടുന്ന ഒരാളാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ. അത്രയേറെ പ്രഗത്ഭൻ ആയിരുന്നെങ്കിലും നാം സാധാരണയായി ചെയ്യുന്ന പല കാര്യങ്ങളും ചെയ്യുവാൻ അദ്ദേഹത്തിന് കഴിയുമായിരുന്നില്ലത്രേ. ഒരിക്കൽ സഹപ്രവർത്തകരായ കുറച്ച് ശാസ്ത്രജ്ഞർ ഐൻസ്റ്റീനെ കാണാൻ

0: ായി അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പുറപ്പെട്ടു. മേൽവിലാസം തിരക്കി നടന്ന് ഒടുവിൽ അവർ ഒരു വീടിന് മുന്നിലെത്തി. കോളിംഗ് ബെൽ അമർത്തി. അല്പം കഴിഞ്ഞപ്പോൾ ഒരു സ്ത്രീ വന്ന് വാതിൽ തുറന്നു. ആരാ, എന്തു വേണം? ഞാൻ ഈ വീടിൻ്റെ സൂക്ഷിപ്പുകാരിയാണ്, അവർ പറഞ്ഞു. വീട് ഇതുതന്നെയാണെന്ന് ഉറപ്പുവരുത്താൻ അവർ ആ സ്ത്രീയോട് ചോദിച്ചു, മഹാഗണിതജ്ഞനായ പ്രൊഫസർ ആൽബർട്ട് ഐൻസ്റ്റീൻ താമസിക്കുന്നത് ഇവിടെ തന്നെയല്ലേ? ആ ചോദ്യം കേട്ട് വീട് സൂക്ഷിപ്പുകാരി അവരെ തന്നെ ആശ്ചര്യത്തോടെ നോക്കി. എന്നിട്ട് പൊട്ടിച്ചിരിച്ചു. നിങ്ങൾ പറയുന്ന മഹാനെയൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ആൽബർട്ട് എന്ന് പറഞ്ഞുള്ള ഒരു പാവത്താനോട് താമസിക്കുന്നുണ്ട്. പക്ഷേ അയാൾ ഗണിതജ്ഞനൊന്നുമല്ല. എന്തിന്? അയാൾക്ക് കണക്ക് കൂട്ടാൻ പോലും അറിയില്ല. കടയിൽ നിന്ന് വാങ്ങുന്ന സാധനങ്ങളുടെ ലിസ്റ്റിലെ വില ശരിക്ക് കൂട്ടി നോക്കാൻ പോലും അറിയില്ല. എപ്പോഴും തെറ്റിക്കും. അതുകൊണ്ട് ഞാനാണ് ആ ജോലി കൂടി ചെയ്യുന്നത്, അവർ പറഞ്ഞു. ഇതായിരുന്നു ലോകം മുഴുവൻ ആരാധിക്കുന്ന ഒരു ശാസ്ത്രജ്ഞനെക്കുറിച്ചുള്ള ആ സ്ത്രീയുടെ അഭിപ്രായം. ഗണിത ഭൗതിക ശാസ്ത്രങ്ങളിലെ സങ്കീർണ പ്രശ്നങ്ങൾ പോലും ഈസിയായി പരിഹരിക്കുന്ന സാക്ഷാൽ ഐൻസ്റ്റീന് പക്ഷേ പച്ചക്കറിയിലെ ലിസ്റ്റ് കൂട്ടിനോക്കുവാൻ തെറ്റിപ്പോവുമായിരുന്നത്രേ. ഐൻസ്റ്റീന് കേരളവുമായി ഒരു ബന്ധം കൂടിയുണ്ട്. നമ്മുടെ സംസ്ഥാനത്തെ ഒരു സർവകലാശാലയിൽ വൈസ് ചാൻസലറാകാൻ ക്ഷണം ലഭിച്ചിട്ടുണ്ട് ഐൻസ്റ്റീന്. നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് 10 വർഷം മുമ്പ് തിരുവിതാംകൂറിലെ ഉന്നത വിദ്യാഭ്യാസം മെച്ചപ്പെടുത്താൻ ഒരു സർവകലാശാല സ്ഥാപിച്ചു, തിരുവിതാംകൂർ സർവകലാശാല. 1937 രൂപം കൊണ്ട ഈ സർവകലാശാലയുടെ ആദ്യത്തെ വൈസ് ചാൻസലറാവാൻ അന്നത്തെ രാജാവായിരുന്ന ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ ആദ്യം ക്ഷണിച്ചത് സാക്ഷാൽ ഐൻസ്റ്റീനെയായിരുന്നു. മാസം 6000 രൂപയാണ് ആ മഹാശാസ്ത്രജ്ഞന് ശമ്പളമായി വാഗ്ദാനം ചെയ്തത്. അമേരിക്കയിലെ പ്രിൻസ്റ്റൺ സർവകലാശാലയിൽ ചേരാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം ആ ക്ഷണം നിരസിക്കുകയും ചെയ്തു. ജീവിച്ചിരുന്നപ്പോൾ സംഭവബഹുലമായിരുന്ന ഒരു ജീവിതത്തിനും ഒരുപടി അപ്പുറത്തേക്ക് മരണത്തിന് ശേഷവും അദ്ദേഹത്തെക്കുറിച്ചുള്ള വാർത്തകൾ സഞ്ചരിക്കുകയുണ്ടായി. 1955 തൻ്റെ 76-ാം വയസ്സിൽ അദ്ദേഹം രോഗാതുരനായി അമേരിക്കയിലെ പ്രിൻസ്റ്റൺ ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ടു. അദ്ദേഹത്തിന് ജീവൻ രക്ഷിക്കുവാനായി സർജറി നടത്തുവാൻ ഡോക്ടർമാർ തീരുമാനിച്ചെങ്കിലും അദ്ദേഹം സമ്മതിച്ചില്ല. അങ്ങനെ ആന്തരിക രക്തസ്രാവം മൂലം അദ്ദേഹം മരണത്തിന് കീഴടങ്ങി. എന്നാൽ ആ ആശുപത്രിയിലെ ചീഫ് പത്തോളജിസ്റ്റായ തോമസ് ഹാർവി അദ്ദേഹത്തിൻ്റെ ശവശരീരം കുടുംബത്തിന് വിട്ടു നൽകുന്നതിന് മുമ്പ് ഒരു കാര്യം രഹസ്യമായി ചെയ്തു. ഐൻസ്റ്റീൻ്റെ തലച്ചോറ് ശരീരത്തിൽ നിന്നും എടുത്തുമാറ്റി ഒരു ജാറിൽ സൂക്ഷിച്ചു വെച്ചു. ലോകം കണ്ട ഏറ്റവും ബുദ്ധിമാനായ വ്യക്തിയുടെ തലച്ചോറിൻ്റെ പ്രത്യേകത എന്തായിരിക്കുമെന്ന് പഠിച്ച് ലോകത്തോട് വിളിച്ചു പറയുവാനായിരുന്നു അദ്ദേഹം അങ്ങനെ ചെയ്തത്. അങ്ങനെ തലച്ചോറില്ലെന്ന സത്യമറിയാതെ അദ്ദേഹത്തിൻ്റെ മൃതശരീരം ദഹിപ്പിക്കപ്പെട്ടു. ജീവിതവും മരണവും മരണാനന്തരവും ഒക്കെ സംഭവബഹുലമാക്കിയ വലിയ പ്രതിഭാശാലിയായിരുന്നു ആൽബർട്ട് ഐൻസ്റ്റീൻ. ഐസക് ന്യൂട്ടന്റെ ചലന നിയമങ്ങളെ വരെ ചോദ്യം ചെയ്ത പ്രതിഭാശാലി. സ്വന്തം പ്രാഗൽഭ്യം മൂലം തലച്ചോറ് പോലും മോഷ്ടിക്കപ്പെടുകയും പഠനത്തിന് വിധേയമാകുകയും ചെയ്ത ലോകം കണ്ട ഏറ്റവും വലിയ ശാസ്ത്രജ്ഞൻ. അദ്ദേഹത്തെ വിശേഷിപ്പിക്കാൻ വാക്കുകൾ തികയില്ല എന്നതാണ് വാസ്തവം.
1: ഈ വിവരങ്ങൾ നൽകിയത് ഡോക്ടർ അഭേഷ് രഘുവരൻ, അസിസ്റ്റന്റ് പ്രൊഫസർ, സെന്റർ ഫോർ സയൻസ് ഇൻ സൊസൈറ്റി, കുസാറ്റ്. ശാസ്ത്രദീപ്തി.

0: നിയമവേദിയുടെ പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നിയമവേദിയിലെ ആദ്യ പരാതി മുളവുകാട് താന്തോന്നി തുരുത്തിലെ കെ ജി ഹരിഹരന്റേതാണ്. നമുക്ക് പരാതിയിലൂടെ ഒന്ന് നോക്കാം.
1: ഞാൻ 1980 കാലഘട്ടത്തിൽ ഇന്ത്യൻ കെമിക്കൽസ് എന്ന ചെറുകിട വ്യവസായം ബാങ്കിൽ നിന്നും ലോൺ എടുത്ത് തുടങ്ങുകയുണ്ടായി. എന്നാൽ റവന്യൂ അധികൃതരും പോലീസുകാരും ചില രാഷ്ട്രീയക്കാരും കള്ളക്കേസുകൾ ഉണ്ടാക്കി എന്റെ വ്യവസായം ഇല്ലാതാക്കുകയാണ് ചെയ്തത്. അതിന് കാരണമായി ഞാൻ കണ്ടെത്തിയത് ഇപ്രകാരമാണ്. 1980 മുളവുകാട് വില്ലേജിൽ താന്തോന്നി തുരുത്തിൽ 8 ഏക്കർ മിച്ചഭൂമി വിതരണം ചെയ്തതിലെ അഴിമതിയും ക്രമക്കേടും സംബന്ധിച്ച് ഞാൻ കേരള സർക്കാരിലും വിജിലൻസ് ഡയറക്ടർക്കും ഒരു പരാതി കൊടുത്തിരുന്നു. അതിനെതിരെ അന്വേഷണവും ഉണ്ടായിട്ടുണ്ട്. കൂടാതെ അന്നുണ്ടായിരുന്ന വില്ലേജ് ഓഫീസർക്കെതിരെ കൈക്കൂലി കേസുമായി ബന്ധപ്പെട്ട് ഞാൻ പരാതി കൊടുക്കുകയും വിജിലൻസ് അദ്ദേഹത്തെ പിടിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ എല്ലാം വൈരാഗ്യമാണ് ഞാൻ തുടങ്ങിയ എന്റെ ചെറുകിട വ്യവസായം കള്ളക്കേസ് ഉണ്ടാക്കി ഇല്ലാതാക്കിയത്. കഴിഞ്ഞ 40 വർഷത്തിലേറെയായി സർക്കാർ തലത്തിൽ നിരവധി പരാതികൾ ഞാൻ നൽകിയിട്ടുണ്ട്. റവന്യൂ അധികാരികളും പോലീസും എല്ലാം തന്നെ പ്രതികൾക്ക് അനുകൂലമായിട്ടുള്ള നിലപാടുകളാണ് സ്വീകരിക്കുന്നത്. തുടർന്ന് 2014 ഞാൻ വിജിലൻസ് അന്വേഷണത്തിന് അപേക്ഷ കൊടുക്കുകയും വിജിലൻസ് അന്വേഷണം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ റിപ്പോർട്ട് ഫയലും ഇപ്പോൾ കാണാനില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. യാതൊരുവിധ വികസന പദ്ധതികളോ തൊഴിലവസരങ്ങളോ ഇല്ലാത്ത തുരുത്തിൽ 30 പേർക്ക് സ്ഥിരമായും അത്രയും പേർക്ക് പരോക്ഷമായും തൊഴിലവസരം ഉണ്ടാകുമായിരുന്ന ഒരു ചെറുകിട വ്യവസായമാണ് എതിർ

കക്ഷികൾ ഇല്ലാതാക്കിയത്. യാത്രാ സൗകര്യം പോലും ഇല്ലാതിരുന്ന ആ കാലത്ത് രണ്ടു നേരവും 1 കിലോമീറ്റർ ദൂരം കായലിൽ കൂടി സ്വന്തം ചെറുവള്ളം തുഴഞ്ഞാണ് വ്യവസായ സംരംഭത്തിനായി മറുകരയിൽ പോകുന്നത്. തർക്കത്തിൽപ്പെട്ട എന്റെ വ്യവസായം നശിപ്പിച്ചില്ലായിരുന്നു എങ്കിൽ കോടികളാണ് എനിക്ക് നികുതിയായി സർക്കാരിന് നൽകുവാൻ സാധിക്കുമായിരുന്നത്. നിരവധി അപേക്ഷകൾ ഇതിനകം ഞാൻ നൽകിക്കഴിഞ്ഞു. എന്റെ

0: ഘടകം തന്നെ ഇത് സംബന്ധിച്ച് വന്നിട്ടുമുണ്ട്. എന്നാൽ നാളിതുവരെയായിട്ടും എനിക്ക് നീതി ലഭിച്ചിട്ടില്ല. ആയതിന് ഇനി എന്താണ് ചെയ്യുവാൻ സാധിക്കുക?
1: 1980 കാലഘട്ടത്തിൽ താന്തോന്നി തുരുത്തിൽ തുടങ്ങിയ ഒരു സംരംഭം രാഷ്ട്രീയ സ്വാധീനത്താൽ അടച്ചു പൂട്ടേണ്ടി വരികയും തുടർന്ന് 40 വർഷത്തിലേറെയായി അതിനായി നിയമ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്തിട്ടും ഇതുവരെ നീതി ലഭിച്ചിട്ടില്ല എന്നാണ് ഈ കത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി ഇക്കാര്യത്തിൽ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയുന്നു ഹൈക്കോടതി അഭിഭാഷകൻ MH ഹനീസ് മനക്കൽ.
2: താങ്കളുടെ അപേക്ഷ കൊണ്ട് കാണുന്നത് വളരെ ദീർഘദൂരമായ ഒരു അഴിമതിയുടെ ഒരു ഉത്തരങ്ങാണ് നമ്മുടെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളതെന്ന് ഈ അപേക്ഷ കൊണ്ട് മനസ്സിലാകുന്നുണ്ട്. താങ്കളുടെ ബിസിനസ് സ്ഥാപനവും താങ്കളുടെ മറ്റ് ഇടപാടുകളും എല്ലാം പ്രാദേശികമായിട്ടുള്ള ഇടപെടലുകൾ കൊണ്ട് ഉദ്യോഗസ്ഥരുടെ ഇടപെടലുകൾ കൊണ്ട് അതെല്ലാം തകർന്ന് തരിപ്പണമായി നിങ്ങളിപ്പോ വളരെ നിർധനാവസ്ഥയിലായിരുന്നു എന്ന് ഈ അപേക്ഷ കൊണ്ട് കാണുന്നുണ്ട്. എന്നിരുന്നാലും നിങ്ങൾ ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു. 2014 വിജിലൻസ് അന്വേഷണം ഉൾപ്പെടെ അന്നിരുന്ന ആഭ്യന്തര വകുപ്പ് മന്ത്രി വിജിലൻസ് അന്വേഷണം ഉൾപ്പെടെ പ്രഖ്യാപിച്ചു. അതിന്റെ റിപ്പോർട്ട് ഉൾപ്പെടെ സർക്കാരിൽ ഹാജരാക്കിയെന്നും ഈ അപേക്ഷ കൊണ്ട് കാണുന്നുണ്ട്. നിങ്ങൾക്ക് തുരുത്തുമായി ബന്ധപ്പെട്ട് നാളിതുവരെ ഉണ്ടായിട്ടുള്ള ആ വികസനങ്ങൾക്ക് ഭാഗമാക്കാകാനും ഇപ്പോ വരെ നിങ്ങൾക്ക് അത് സ്ഥാപനം ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ ലാഭവിഹിതമായോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സമ്പാദിക്കാൻ കഴിയുമായിരുന്നുവെന്നും കൂടാതെ ഈ കാര്യങ്ങളെല്ലാം ഒരു CBI അന്വേഷണം ആവശ്യപ്പെട്ടുമാണ് ഈ പരാതി എന്ന് ബോധ്യപ്പെട്ടു. എന്നിരുന്നാലും 2014 ഒരു വിജിലൻസ് അന്വേഷണം അന്നത്തെ സർക്കാർ പ്രഖ്യാപിച്ചത് കൊണ്ട് അതിന്റെ റിപ്പോർട്ടിന്റെ പകർപ്പ് നിങ്ങൾ ആദ്യം സംഘടിപ്പിക്കുക. ആ റിപ്പോർട്ടിന്റെ പകർപ്പ് വിവരാശം പ്രകാരം അല്ലെങ്കിൽ നേരിട്ട് പോയി നിങ്ങൾ സംഘടിപ്പിച്ച് ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ആ റിപ്പോർട്ടിൽ എന്തെല്ലാമാണ് കണ്ടെത്തലുകൾ എന്ന് അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് അതിലെ കണ്ടെത്തലുകൾ നിങ്ങൾക്ക് തൃപ്തികരമല്ല എങ്കിൽ മാത്രമാണ് നിങ്ങൾ അതും കൂടി ചേർത്തുകൊണ്ട് ഒരു പുതിയ നിവേദനം ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ കൊടുത്തൊരു CBI അന്വേഷണം ആവശ്യപ്പെടുക. കാര്യം വിജിലൻസ് അന്വേഷണത്തിൽ നിങ്ങൾ തൃപ്തികരമായ റിപ്പോർട്ട് നിങ്ങൾക്ക് ലഭിച്ചില്ല അല്ലെങ്കിൽ നീതി ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ ആ വിജിലൻസ് അന്വേഷണത്തിന്റെ ഉത്തരവാണ് നമ്മൾ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി മുമ്പാകെ ചലഞ്ച് ചെയ്ത് അതൊരു CBI അന്വേഷണം ആക്കി ഈ വിവരങ്ങളെല്ലാം അതിനകത്ത് വ്യക്തമാക്കി പറഞ്ഞിട്ട് വേണം എന്തുകൊണ്ട് നമ്മൾ CBI അന്വേഷണം ആവശ്യപ്പെടുന്നു. വിജിലൻസിന്റെ ഉത്തരവ് എന്തൊക്കെ സാഹചര്യത്തിൽ നമ്മൾക്ക് എതിരായി ആ എതിരായിട്ടുള്ള ഭാഗങ്ങളെല്ലാം വ്യക്തമായി രേഖപ്പെടുത്തി അത് എതിരായിട്ടുള്ള സത്യസന്ധമായിട്ടുള്ള യാതൊരു അന്വേഷണം നടത്തിയിട്ടില്ല എന്ന് കാണിക്കുന്നതിനുള്ള രേഖകൾ ഉൾപ്പെടുത്തി ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി സമീപിച്ചാൽ തീർച്ചയായിട്ടും യുക്തമായിട്ടുള്ള ഒരു തീരുമാനം നിങ്ങൾക്ക് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി നിന്ന് ലഭിക്കുന്നതാണ്. നിങ്ങൾക്ക് 2 കോടി രൂപ നഷ്ടം നാളിതുവരെയുള്ള നഷ്ടപരിഹാരമായി നിങ്ങൾക്ക് വന്നേക്കാവുന്ന അല്ലെങ്കിൽ നാളിതുവരെ സംഭവിച്ചിട്ടുള്ള അല്ലെങ്കിൽ സ്ഥാപനം ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കാവുന്ന നാളിതുവരെയും നിങ്ങൾ അതിന്റെ ഭൂമി കൈയേറ്റവും മറ്റുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വന്നിട്ടുള്ള നഷ്ടപരിഹാരത്തിന് നമ്മൾ നിലവിൽ ഈ രേഖകളും അതിന്റെ സാക്ഷിമൊഴികളും എല്ലാം കൂടി നിങ്ങൾക്ക് നിങ്ങളുടെ ഭാഗം തെളിയിക്കാൻ കഴിയുമെങ്കിൽ 2 കോടി രൂപ ആവശ്യപ്പെട്ട് നിങ്ങൾ സിവിൽ കോടതിയിൽ ബഹുമാനപ്പെട്ട നിങ്ങളുടെ പ്രദേശത്തുള്ള സിവിൽ കോടതിയിൽ നിങ്ങൾ 2 കോടി രൂപ ആവശ്യപ്പെട്ട് അതിന് നിങ്ങൾ ഒരു നിവേദനം കൊടുക്കണം, അതിനൊരു ഹർജി കൊടുക്കണം. അതിന് നിങ്ങൾക്ക് കോർട്ട് ഫീ അടക്കാൻ പണം ഇല്ലെങ്കിൽ നിങ്ങൾ അത് ഇൻഡിജന്റ് OP ആയിട്ട് കോർട്ട് ഫീയിൽ നിന്ന് ഒഴിവാക്കി തരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നല്ലൊരു സിവിൽ വക്കീലിനെ കണ്ട് എല്ലാം വളരെ കൃത്യമായി നിങ്ങളുടെ കൈവശമുള്ള രേഖകളും ഈ വിജിലൻസിന്റെ റിപ്പോർട്ടും നാളിതുവരെ നിങ്ങൾക്കുണ്ടായിട്ടുള്ള നഷ്ടങ്ങൾ അതായത് ഏത് രീതിയിലാണോ നിങ്ങളുടെ നഷ്ടം എന്നുള്ളത് അത് സാമ്പത്തികമായും നിങ്ങളുടെ തൊഴിൽപരമായും നിങ്ങളുടെ മാനസികപരമായും നിങ്ങൾ നാളിതുവരെ ഈ പ്രവൃത്തികൾക്ക് വേണ്ടി ചെലവഴിച്ച സമയങ്ങളും പണച്ചെലവുകളും എല്ലാം കൂടി ചേർത്തുകൊണ്ട് അതിന് വിശദമായിട്ടുള്ള ഒരു ഹർജി തയ്യാറാക്കി ബഹുമാനപ്പെട്ട സിവിൽ കോടതിയിൽ നിങ്ങൾ ഹാജരാക്കിയാൽ 2 കോടി രൂപയാകുമ്പോൾ അതിന്റെ കോർട്ട് ഫീ നിങ്ങൾ അടക്കേണ്ടി വരും. വലിയൊരു തുക കോർട്ട് ഫീ ആയിട്ട് വരും. ആ കോർട്ട് ഫീ ആയിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വളരെ ഗൗരവകരമായി നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ടെങ്കിൽ ആ കോർട്ട് ഫീ ഉൾപ്പെടെ നമുക്ക് കെട്ടി ആ കോർട്ട് ഫീ കെട്ടാൻ നമ്മുടെ കയ്യിൽ പണം ഇല്ലെങ്കിൽ അത് ഒരു ഇൻഡിജന്റ് OP അതായത് സാമ്പത്തികമില്ലാത്തവരുടെ ഒരു OP ആയിട്ട് ഫയൽ ചെയ്ത് അപ്പൊ കോർട്ട് ഫീയിൽ ഇളവ് നേടി നിങ്ങൾക്ക് ഒരു നല്ല രീതിയിൽ മുന്നോട്ട് പോകാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഈ അപേക്ഷ കൊണ്ട് കാണുന്നുണ്ട്. നിലവിലെ CBI അന്വേഷണം ആവശ്യപ്പെട്ട് കൊടുത്താൽ 2014 വിജിലൻസിന്റെ ഫയലുകൾ ഉൾപ്പെടെ വിളിച്ചു വരുത്തി അത് പരിശോധിച്ച് നിങ്ങൾക്ക് അധികം താമസമല്ലാത്ത ഒരു വിധി അവിടെ നിന്ന് ലഭിക്കുന്നതാണ്. എന്നാൽ സിവിൽ കോടതിയെ സമീപിക്കുമ്പോൾ സ്വാഭാവികമായ ഒരു കാലതാമസം വരും എന്നുള്ളതുകൊണ്ട് സിവിൽ കോടതിയെ സമീപിച്ച് നിങ്ങൾ സീനിയർ സിറ്റിസൺ ആണെന്നും ആദ്യം ഒരു ഹർജി ബോധിപ്പിക്കുക. OP അന്യായം നിങ്ങൾ നിങ്ങളുടെ പണം ലഭിക്കുന്നതിന് നഷ്ടപരിഹാരം ലഭിക്കുന്നതിന് നിങ്ങൾ ബോധിപ്പിച്ചു കഴിഞ്ഞാൽ അതിനോടൊപ്പം തന്നെ അത് ഒരു മാസോ 2 മാസോ കഴിയുമ്പോൾ നിങ്ങൾ എതിർകക്ഷികളെല്ലാവരും ഹാജരായ ശേഷം അവരുടെ എല്ലാവർക്കും വേണ്ടി വക്കീലോ അല്ലെങ്കിൽ അവർ നേരിട്ടോ ഹാജരായ ശേഷം അത് നിങ്ങളൊരു ഒരു ഉപഹർജിയും കൂടി കൊടുത്ത് ഞാൻ സീനിയർ സിറ്റിസൺ ആണെന്നും ഇത് ഈ അന്യായം എത്രയും വേഗം തീർപ്പ് കൽപ്പിക്കണമെന്നും എന്റെ ജീവിതകാലത്ത് തന്നെ എനിക്ക് ഇതിന്റെ റിസൾട്ട് കാണണമെന്ന് ആഗ്രഹമുള്ളത് കൊണ്ടും അടിയന്തരമായി ഈ കേസ് വാദം കേട്ടോ അല്ലെങ്കിൽ ഈ കേസ് തെളിവെടുപ്പ് നൽകി തീർപ്പ് കൽപ്പിക്കണമെന്നും പറഞ്ഞൊരു അപേക്ഷയും കൂടി കൊടുത്താൽ ഒരു ഉപഹർജിയും കൂടി കൊടുത്താൽ അത് കൊടുക്കണമെങ്കിൽ എപ്പോഴും എതിർഭാഗം എല്ലാവരും ഹാജരായ ശേഷം മാത്രമേ കഴിയുള്ളൂ. നമുക്ക് ഇങ്ങനെ ഒരു അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ കോടതി പരിഗണിക്കും. ആ ഉപഹർജി നിങ്ങൾക്ക് അനുകൂലമല്ലെങ്കിൽ ആ ഉപഹർജിയുടെ പുറത്തുള്ള ഉത്തരവെടുത്ത് അതും ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഹൈക്കോടതി കൊടുത്തു കഴിഞ്ഞാൽ സമയബന്ധിതമായി ഈ കേസ് തീർത്തു തരാൻ പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ട്രയൽ കോടതിയോട്, അതായത് വിസ്താരം നടക്കുന്ന കോടതിയോട് നിർദ്ദേശിച്ച് ഉത്തരവുണ്ടാകാനും സാധ്യത കാണുന്നുണ്ട്.

0: ഇടപ്പള്ളിയിൽ നിന്നും വിശ്വനാഥന്റെ പരാതിയാണ് അടുത്തത്. പരാതി എന്താണെന്ന് നോക്കാം.
1: ഇതിനു മുമ്പും ഞാൻ പരാതികൾ നിയമവേദിയിലേക്ക് അയച്ചിരുന്നു. അതിനെല്ലാം വ്യക്തമായ മറുപടി തന്ന നിയമവേദിക്ക് ആദ്യമേ തന്നെ നന്ദി പറയുന്നു. ഇപ്പോഴുള്ള പരാതി ഇപ്രകാരമാണ്. എന്റെ അയൽവാസി അദ്ദേഹം താമസിച്ചിരുന്ന വീട് പൊളിച്ച് അവിടെ രണ്ട് നിലകളുള്ള ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് പണി കഴിപ്പിക്കുകയും തുടർന്ന് വാടകയ്ക്ക് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. എന്റെ അതിർത്തിയിൽ നിന്നും നിയമപരമായി അകലം പാലിച്ചു തന്നെയാണ് അയൽവാസി കെട്ടിടം പണിതിട്ടുള്ളത്. എന്നാൽ ഇപ്പോൾ അവിടെ വന്ന പുതിയ വാടകക്കാരൻ എന്റെ കെട്ടിടത്തിന്റെ വശത്ത് ഗ്രൗണ്ട് ഫ്ലോറിന്റെ സൺഷെയ്ഡിന് താഴെ ഇരുമ്പ് കൊണ്ട് ഒരു എക്സ്റ്റൻഷൻ ഉണ്ടാക്കി അതിന് മുകളിൽ ട്രാൻസ്പാരന്റ് ഷീറ്റ് ഇട്ടിട്ടുണ്ട്. ഇതുമൂലം എന്റെ വീട്ടിലേക്കുള്ള വെളിച്ചവും വായുസഞ്ചാരവും ഗണ്യമായി കുറയുകയാണ് ചെയ്തത്. എനിക്കറിയേണ്ടത് അയൽവാസിക്ക് എന്റെ വീട്ടിലേക്കുള്ള കാറ്റും വെളിച്ചവും പരിമിതപ്പെടുത്തുന്ന രീതിയിൽ ഇങ്ങനെ ഒരു എക്സ്റ്റൻഷൻ പണിയാൻ നിയമപരമായി അവകാശമുണ്ടോ? അവകാശമില്ല എങ്കിൽ അത് നീക്കം ചെയ്യാൻ ഞാൻ എന്ത് മാർഗങ്ങളാണ് സ്വീകരിക്കേണ്ടത്? ഇതേക്കുറിച്ച് വ്യക്തമായി പറഞ്ഞു തരണമെന്നാണ് പരാതിക്കാരൻ നിയമവേദിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്.
0: ഈ കത്തിൽ ചോദിച്ചിരിക്കുന്ന കാര്യത്തിന് മറുപടി പറയുന്നു ഹൈക്കോടതി അഭിഭാഷകൻ ജോബി ജേക്കബ് പുളിക്കേക്കുടി.
2: താങ്കളുടെ അയൽവാസി ഇരുനില കെട്ടിടം പണിതത് നിയമപരമായുള്ള അകലം പാലിച്ചിട്ടാണെങ്കിലും പിന്നീട് അവിടെ വന്ന വാടകക്കാരൻ ഇരുമ്പ് പൈപ്പുകളും ഷീറ്റും ഉപയോഗിച്ച് അനധികൃതമായി എക്സ്റ്റൻഷൻ ഉണ്ടാക്കി എന്നാണ് കത്തിൽ നിന്നും ഞാൻ മനസ്സിലാക്കുന്നത്. അതുമൂലം താങ്കളുടെ വീട്ടിലേക്കുള്ള വായു സഞ്ചാരവും തടസ്സപ്പെടുത്തുന്നു. ഉടമസ്ഥനോ വാടകക്കാരനോ ഇങ്ങനെ നിർമ്മാണം നടത്താൻ അവകാശമുണ്ടോ എന്ന ചോദ്യത്തിന് തീർച്ചയായും ഇല്ല എന്നാണ് ഉത്തരം. ഇക്കാര്യത്തിൽ പഞ്ചായത്തുകളിൽ പഞ്ചായത്ത് രാജ് ആക്ടും മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനിലും മുനിസിപ്പാലിറ്റി ആക്ടും ആണ് ബാധകമായിട്ടുള്ള നിയമം. അതിനോടനുബന്ധിച്ച് ബിൽഡിംഗ് റൂൾസ് ഏറ്റവും അവസാനമായി 2019 ഭേദഗതി ചെയ്ത ബിൽഡിംഗ് റൂൾസും നിലവിൽ വന്നിട്ടുണ്ട്. ഇത്തരത്തിലുള്ള നിർമ്മാണങ്ങൾ ആയത് എന്തു വസ്തുക്കൾ കൊണ്ട് നിർമ്മിച്ചതാണെങ്കിലും ഒന്നാമതായി ബിൽഡിംഗ് റൂൾസ് പ്രകാരം അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി ആക്ട് പ്രകാരം അൺഓതറൈസ്ഡ് കൺസ്ട്രക്ഷൻ അഥവാ അനധികൃത നിർമ്മാണം ആണ്. യാതൊരുവിധ നിർമ്മാണവും ബിൽഡിംഗ് പെർമിറ്റ് ഇല്ലാതെ നടത്താൻ പാടുള്ളതല്ല. ആയത് സെറ്റ് ബാക്ക് പോലും ലംഘിച്ച് നിർമ്മിച്ചിട്ടുള്ളതാണെങ്കിൽ തീർച്ചയായും പൊളിച്ചു മാറ്റേണ്ടതാണ്. കേരള മുനിസിപ്പാലിറ്റി ആക്ട് 406 പ്രകാരമാണ് അപ്രകാരം പരാതി കൊടുത്ത് തുടർന്നുള്ള നടപടികൾ സ്വീകരിക്കേണ്ടത്. അനുമതിയില്ലാത്തതും നിയമവിരുദ്ധമായും പണിതിട്ടുള്ള ഭാഗം പൊളിച്ചു മാറ്റുന്നതിന് ഞാൻ പറഞ്ഞ വകുപ്പ് പ്രകാരം കോർപ്പറേഷൻ സെക്രട്ടറിക്ക് അധികാരമുണ്ട്. ആയതുകൊണ്ട് താങ്കൾ കോർപ്പറേഷൻ സെക്രട്ടറിക്കാണ് ഇതിനുള്ള പരാതി ആദ്യം നൽകേണ്ടത്. ഇപ്പോൾ അപ്രകാരമുള്ള പരാതികൾ കേസ്മാർട്ട് എന്ന സോഫ്റ്റ്വെയർ വഴി എളുപ്പത്തിൽ നൽകാനുള്ള സൗകര്യമുണ്ട്. നിങ്ങൾക്ക് തന്നെ ഓൺലൈൻ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അക്ഷയ വഴിയും ചെയ്യാവുന്നതാണ്. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫയലിന്റെ നിജസ്ഥിതി അഥവാ സ്റ്റേറ്റസ് അറിയുന്നതിനും കേസ്മാർട്ട് വഴി സാധ്യമാകും. ഇതുകൂടാതെ ഇന്ത്യൻ ഈസ്മെന്റ് ആക്ട് പ്രകാരം ഒരു വ്യക്തിക്ക് സ്വന്തം ഭൂമിയിലുള്ള വീടോ കെട്ടിടമോ തടസ്സമില്ലാതെ ഉപയോഗിക്കുന്നതിനും സ്വാഭാവികമായ വായുവും വെളിച്ചവും അനുഭവിക്കുവാനുമുള്ള നിയമപരമായ അവകാശം ഉണ്ട്. താങ്കളുടെ ഈസ്മെന്റ് അവകാശം സ്ഥാപിച്ചു കിട്ടുന്നതിനും അനധികൃത നിർമ്മാണം പൊളിച്ചു മാറ്റുന്നതിനും അടുത്തുള്ള മുൻസിഫ് കോടതിയിൽ സിവിൽ കേസ് ഫയൽ ചെയ്യുന്നതിനും നിങ്ങൾക്ക് അവകാശമുണ്ട്. എന്നാൽ നിങ്ങളുടെ കാര്യത്തിൽ കോർപ്പറേഷൻ സെക്രട്ടറിക്ക് പരാതി കൊടുത്ത് നടപടി എടുപ്പിക്കുന്നതാകും കൂടുതൽ എളുപ്പവും ചെലവ് കുറഞ്ഞതുമായ നടപടി. സെക്രട്ടറി അപ്രകാരം നടപടി എടുക്കുന്നില്ല എങ്കിൽ, പക്ഷപാതപരമായി പെരുമാറുന്നുണ്ട് എങ്കിൽ, താങ്കൾക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഓംബുഡ്സ്മാനെ സമീപിക്കുകയോ അതുമല്ല നടപടിയില്ലാത്തതിന് നടപടി എടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ റിട്ട് ഹർജി ഫയൽ ചെയ്യുന്നതിനോ അവകാശമുണ്ട്.
0: ഇനി മൂന്നാമത്തെ പരാതി. കുറുമ്പടിയിലെ ഇ കെ ശശിധരനാണ് പരാതിക്കാരൻ. പരാതി എന്താണെന്ന് നോക്കാം.
1: ഞാനൊരു വിമുക്ത ഭടനാണ്. എയർഫോഴ്സിൽ നിന്നും പിരിഞ്ഞ ശേഷം SBTയിൽ ക്ലർക്കായി 1985 സെപ്റ്റംബറിൽ ജോലിക്ക് ചേരുകയും 2005 വിരമിക്കുകയും ചെയ്തു. 2015 SBT SBIയുമായി ലയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷവും 2024 ഒക്ടോബർ വരെ എനിക്ക് മറ്റു ജീവനക്കാരെ പോലെ തന്നെ 1% കൂടുതൽ പലിശ നിക്ഷേപങ്ങൾക്ക് ലഭിച്ചിരുന്നു. അതിനുശേഷം നാളിതുവരെ എനിക്ക് ലഭിച്ചിട്ടില്ല. അതിനായി അവർ പറയുന്നത് ഞാൻ പെൻഷൻ വാങ്ങിക്കാത്തത് കൊണ്ടാണ് സ്റ്റാഫ് ആനുകൂല്യം ലഭിക്കാത്തത് എന്നതാണ്. കൂടാതെ കമ്പ്യൂട്ടർ പ്രോഗ്രാം പുതുക്കിയപ്പോൾ 6 PF നമ്പർ കാരെ ഒഴിവാക്കിയതായും അവർ പറയുന്നു. എന്റെ PF നമ്പർ 6 നമ്പറാണ്. 7 നമ്പർ ഉള്ളവർക്ക് മാത്രമാണ് ആനുകൂല്യം നൽകുകയുള്ളൂ എന്നുമാണ് അവർ പറയുന്നത്. 7 PF നമ്പർ ലഭിക്കുന്നതിന് വേണ്ടി നിരവധി കത്തുകൾ ഞാൻ PF ഓഫീസിലേക്ക് അയച്ചിട്ടുണ്ട്. എന്നാൽ നാളിതുവരെയായിട്ടും നടപടിയൊന്നും ഉണ്ടായിട്ടില്ല.

0: 2025 ജനുവരി മാസത്തിൽ നിയമവേദിയിലേക്ക് കത്തയച്ചിരുന്നു. കത്തിന് മറുപടിയായി പറഞ്ഞത് ബാങ്കിംഗ് ഓംബുഡ്സ്മാന് ഒരു അപേക്ഷ സമർപ്പിക്കാനാണ്. തുടർന്ന് ഞാൻ ബാങ്കിംഗ് ഓംബുഡ്സ്മാന് അപേക്ഷ സമർപ്പിക്കുകയും എനിക്ക് മറുപടി ലഭിക്കുകയും ചെയ്തു. മറുപടി ഇപ്രകാരമായിരുന്നു: എന്റെ പരാതി പരിഹരിക്കുന്നതിന് നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ബാങ്കിംഗ് ഓംബുഡ്സ്മാനിൽ നിന്നും ബാങ്കിലേക്ക് ഒരു കത്ത് പോയിട്ടുണ്ട് എന്നതാണ്. ബാങ്കിംഗ് ഓംബുഡ്സ്മാന്റെ മറുപടി ലഭിച്ചതിനു ശേഷം ചീഫ് മാനേജർ പറഞ്ഞത് തിരുവനന്തപുരത്തുള്ള AGM PPG ഡിപ്പാർട്ട്മെന്റിന് കത്തയക്കാനാണ്. തുടർന്ന് ഞാൻ 2025 മാർച്ച് മാസത്തിൽ കത്തയക്കുകയും ചെയ്തു. നടപടിയൊന്നും ഉണ്ടാവാത്തതിനെ തുടർന്ന് 2025 ഡിസംബർ മാസത്തിൽ വീണ്ടും ഓംബുഡ്സ്മാന് ഞാൻ കത്തയക്കുകയാണ് ഉണ്ടായത്. 2026 ഫെബ്രുവരി മാസത്തിൽ ഓംബുഡ്സ്മാനിൽ നിന്നും എനിക്ക് മറുപടി ലഭിച്ചിട്ടുണ്ട്. അതിൽ പറയുന്നത് 7-അക്ക PF നമ്പർ തരുവാൻ PF ഓഫീസിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നതാണ്. എന്നാൽ നാളിതുവരെയായിട്ടും അതും ലഭിച്ചിട്ടില്ല. ഏകദേശം 9 കത്തുകളാണ് വിവിധ വകുപ്പുകൾക്ക് ഞാൻ ഇതുവരെ അയച്ചിട്ടുള്ളത്. KYC പുതുക്കിയപ്പോൾ റിട്ടയർഡ് എന്ന പാസ്ബുക്കിൽ ഉണ്ടായിരുന്നതും പിന്നീട് ഇല്ലാതാക്കുകയാണ് ചെയ്തത്. ആയതിനാൽ ഇതിനൊരു പരിഹാരം ലഭിക്കുന്നതിന് എന്താണ് ഞാൻ ചെയ്യേണ്ടത്?
1: ഈ കത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യത്തിന് മറുപടി പറയുന്നു ഹൈക്കോടതി അഭിഭാഷക രേഖ വാസുദേവൻ.
2: ഇന്നത്തെ കത്തിലെ വിഷയം, ബാങ്കിംഗ് ഓംബുഡ്സ്മാൻ ഒരു അവാർഡ് പാസാക്കിയിട്ടും കൂടി ബാങ്ക് അത് നടപ്പിലാക്കാൻ കൂട്ടാക്കുന്നില്ല എന്നാണ് പരാതി പറഞ്ഞിരിക്കുന്ന കാര്യം. കത്തില് നിന്നും മനസ്സിലാകുന്നത് 1985 സെപ്റ്റംബറിൽ SBTയിൽ ജോയിൻ ചെയ്യുകയും പിന്നീട് 2017 SBT SBI ആയിട്ട് അമൽഗമേറ്റ് ചെയ്തത് ലയിപ്പിച്ചപ്പോൾ SBIയിലേക്ക് തുടരുകയും അങ്ങനെ തുടർന്നു വരുന്ന സമയത്ത് PF അക്കൗണ്ടിൽ കിട്ടേണ്ടിയിരുന്ന ഇൻട്രസ്റ്റ് കിട്ടിയിട്ടില്ല എന്നാണ് പരാതി. സാധാരണ കിട്ടേണ്ട ഇൻട്രസ്റ്റ് അദ്ദേഹത്തിന് കൊടുത്തിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അതിനുള്ള കാരണം എന്ന് പറയുന്നത് PF അക്കൗണ്ട് നമ്പർ അനുവദിച്ചതിലുള്ള മിസ്റ്റേക്കാണ്. ഇത് കാണിച്ചും കൊണ്ട് തന്നെ ബാങ്കിങ് ഓംബുഡ്സ്മാനിന് പരാതി കൊടുക്കുകയും ബാങ്കിങ് ഓംബുഡ്സ്മാൻ ബാങ്കിനോട് വേണ്ടുന്ന നടപടികൾ സ്വീകരിച്ച് PF അക്കൗണ്ടിലെ മാറ്റം വരുത്താനും അക്കൗണ്ട് നമ്പർ മാറ്റം വരുത്താനും അതിനൊക്കെയുള്ള ആനുകൂല്യങ്ങൾ തരാനായിട്ടും ഉത്തരവായിട്ടുണ്ട് എന്നാണ് കത്തിൽ നിന്നും മനസ്സിലാക്കുന്നത്. ബാങ്കിംഗ് ഓംബുഡ്സ്മാൻ പ്രവർത്തിക്കുന്നത് ബാങ്കിംഗ് ഓംബുഡ്സ്മാൻ സ്കീം 2006 RBI 2006 പുറപ്പെടുവിച്ചിരിക്കുന്ന ബാങ്കിംഗ് ഓംബുഡ്സ്മാൻ സ്കീം അനുസരിച്ചിട്ടാണ്. ആ സ്കീം പ്രകാരം അതിൽ 12-ാം ഖണ്ഡിക പ്രകാരം ബാങ്കിംഗ് ഓംബുഡ്സ്മാന് ഒരു അവാർഡ് പാസാക്കാനുള്ള പവർ നൽകുകയുണ്ടായി. എന്നാൽ അങ്ങനെ പാസാക്കിയിരിക്കുന്ന ഒരു അവാർഡ് നടപ്പിലാക്കാൻ ഉള്ള ഒരു പ്രൊവിഷൻ ഈ പറയുന്ന സ്കീമിൽ എങ്ങും തന്നെയും പറയുന്നില്ല. സ്കീം പ്രകാരം പാസാക്കിയിരിക്കുന്ന അവാർഡ് നടപ്പിലാക്കിയില്ല എങ്കിൽ അടുത്ത നടപടി നിങ്ങൾക്ക് ഹൈക്കോടതിയെ സമീപിക്കുക എന്നുള്ളതേ ഉള്ളൂ. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒരു റിട്ട് പെറ്റീഷൻ ഫയൽ ചെയ്ത് അത് എത്രയും പെട്ടെന്ന് അതിനു വേണ്ടുന്ന നടപടികൾ സ്വീകരിക്കാനുള്ള ഒരു നിർദ്ദേശത്തിന് വേണ്ടിയുള്ള അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്.
3: നിയമവേദിയുടെ പരാതികൾക്കു മറുപടി പ്രതികരണങ്ങൾ ഇവിടെ സമാപിക്കുകയാണ്.
4: നിർവഹണം R. ഉണ്ണികൃഷ്ണൻ. സഹായം നീതി MS.
5: അവതരണം ആകാശവാണി കൊച്ചി FM 102.3.
3: ഈ പരിപാടിയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം: പരാതികൾക്കു മറുപടി പ്രതികരണങ്ങൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കൊച്ചി 21.
6: നിയമവേദി ബുധനാഴ്ചകളിൽ രാവിലെ 8-5 ഞായറാഴ്ചകളിൽ രാത്രി 9:30.
5: ഓരോ ആഴ്ചയിലും പ്രക്ഷേപണം ചെയ്യുന്ന നിയമവേദി പരാതികൾക്കു മറുപടി പ്രതികരണങ്ങൾ കേൾക്കുന്നതിനായി ആകാശവാണി കൊച്ചി FM യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. മുൻ ആഴ്ചകളിലെ പരിപാടികളും അവിടെ ലഭ്യമാണ്.

പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളുടെ പഠന നിലവാരം മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി പഠനമുറി നിർമ്മിക്കുന്നതിന് ധനസഹായം നൽകുന്നു. വാർഷിക കുടുംബ വരുമാനം 100,000 രൂപ വരെയുള്ളതും 1,000 സ്ക്വയർ ഫീറ്റ് വരെ മാത്രം വിസ്തീർണമുള്ള വീടുകളിൽ താമസിക്കുന്ന പട്ടികജാതി കുടുംബങ്ങളിലെ വിദ്യാർത്ഥികൾക്കാണ് അർഹത. സർക്കാർ എയ്ഡഡ്, ടെക്നിക്കൽ, സ്പെഷ്യൽ, കേന്ദ്രീയ വിദ്യാലയങ്ങൾ എന്നിവയിൽ 5 മുതൽ 12 വരെയുള്ള ക്ലാസുകളിൽ പഠിക്കുന്നവർക്ക് നിലവിലുള്ള വീടുകളോട് ചേർന്ന് പഠനമുറി നിർമ്മിക്കുന്നതിനായി 2,00,000 രൂപയാണ് അനുവദിക്കുക. അപേക്ഷാ ഫോം അതത് ബ്ലോക്ക് നഗരസഭ പട്ടികജാതി വികസന ഓഫീസുകളിൽ ലഭിക്കും. അവസാന തീയതി ഈ മാസം 19. വിളിക്കേണ്ട ഫോൺ നമ്പർ 0491250505. നമ്പർ ആവർത്തിക്കാം: 0491250505. കാനറ ബാങ്കിൽ 3,500 ഗ്രാജുവേറ്റ് അപ്രന്റീസ് ഒഴിവുകളുണ്ട്. 20-നും 28-നും മധ്യേ പ്രായമുള്ള ബിരുദധാരികൾക്ക് അപേക്ഷിക്കാം. അപേക്ഷകൾ ഈ മാസം 17 വരെ സമർപ്പിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് കാനറ ബാങ്ക് വെബ്സൈറ്റായ www.canarabank.bank.in സന്ദർശിക്കുക. www.canarabank.bank.in

എഫ് എം ഡയറിയിൽ ഇനി ഇന്ന് ഈ നിലയത്തിൽ നിന്ന്. എഫ് എം ഡയറിയെ തുടർന്ന് 8:30 സ്പോൺസേർഡ് പരിപാടി ഹലോ വി പി എസ് ലേക് ഷോർ, 9:00 എഫ് എം മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്രഗാനങ്ങൾ, ആകാശവാണി എഫ് എം വാർത്തകൾ, 10:00 സ്പോൺസേർഡ് പരിപാടി റേഡിയോ ഹെൽത്ത് തിരുവനന്തപുരം റിലേ, 10:15 എഫ് എം മോർണിംഗ് സെലക്ഷൻസ് തുടരും, 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി ഇന്നത്തെ സ്വർണവില, തുടർന്ന് ഓർമ്മചിന്ത്, 11:30 NCERT സ്പോൺസർ പരിപാടി ഉമംഗ്. ഉച്ചയ്ക്ക് 12:00 ആകാശവാണി എഫ് എം വാർത്തകൾ, അറിയിപ്പുകൾ, പഴം പച്ചക്കറി വില വിവരം, ലളിതഗാനങ്ങൾ, 12:30 പ്രാദേശിക വാർത്തകൾ, 12:40 പ്രകാശധാര. ആർത്തവ വിരാമത്തോടനുബന്ധിച്ചുള്ള സങ്കീർണതകൾ ലഘൂകരിച്ച് മെച്ചപ്പെട്ട ജീവിത നിലവാരം എങ്ങനെ ഉറപ്പാക്കാം, ഡോക്ടർ ജാക്വലിൻ മോസസ് സംസാരിക്കുന്നു, തിരുവനന്തപുരം റിലേ. 12:50 വാർത്തകൾ, 1:00 പറയൂ നിങ്ങൾക്കറിയാമോ തത്സമയ പ്രശ്നോത്തരി, 2:00 ആകാശവാണി എഫ് എം വാർത്തകളെ തുടർന്ന് വെള്ളിത്തിര തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി, 3:00 ആകാശവാണി എഫ് എം വാർത്തകൾ സഹയാത്രിക, ചലച്ചിത്ര താരം മഞ്ജുശ്രീയുമായി അഭിമുഖം, തുടർന്ന് ഹിന്ദി ചലച്ചിത്രഗാനങ്ങൾ, 4:00 ആകാശവാണി എഫ് എം വാർത്തകൾ 4 മണിപ്പൂക്കൾ വാട്സ്ആപ്പ് സന്ദേശഗാന പരിപാടി, 5:00 ആകാശവാണി എഫ് എം വാർത്തകളെ തുടർന്ന് ഗുഡ് ഈവനിംഗ് കൊച്ചി ലൈവ് ഫോണിൻ പരിപാടി, ഇതിൽ വിവേകവാണി, ദീപസ്തംഭം, മഹാശ്ചര്യം എന്നിവയും, 5:45 സ്പോൺസർ പരിപാടി ഞാറ്റുവേല. ആറ് 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്, 6:10 അറിയിപ്പുകൾ, മധുരം ഗീതം, ലളിതഗാനം, സേവന വാർത്തകൾ, 6:50 കാർഷിക ജീവനം, ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് പ്രത്യേക പരിപാടി, പങ്കെടുക്കുന്നവർ കൃഷി ഓഫീസർ എം ബഷീർ അഹമ്മദ്, പരുത്തി കർഷകൻ രാജാറാം, 7:25 എഫ് എം ഈവനിംഗ്, ഇതിൽ സമകാലികം, മഴ മാറിയപ്പോൾ ദാഹിക്കുന്ന കൊച്ചി, 7:55 ഒരിടത്തൊരിടത്ത്, 8:00 ആകാശവാണി എഫ് എം വാർത്തകൾ ശാസ്ത്രദീപ്തി, 8:05 AIHMS ഹോമിയോപ്പതി എഫ് എം ഹെൽത്ത് ലൈൻ, തലവേദന ഡോക്ടർ എസ് ജവഹറുമായി അഭിമുഖം, 8:30 ഈവനിംഗ് മെലഡി, 8:45 നോവൽ പാരായണം, ഫ്രാൻസിസ് നൊറോണയുടെ അശരണരുടെ സുവിശേഷം എന്ന നോവൽ, 8:50 മഹിതം മലയാളം, 9:00 ന്യൂസ് അറ്റ് 9, 9:15 തമിഴ് ചലച്ചിത്രഗാനങ്ങൾ, 9:30 ഹിന്ദി ചലച്ചിത്രഗാനങ്ങൾ, 10:30 ചില്ലുജാലകം, 11:00 ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹി റിലേ. നിങ്ങൾ കേട്ടത് ഇന്ന് ഈ നിലയത്തിൽ നിന്ന്. ഇനി ഇന്നത്തെ ചോദ്യവും ഉത്തരവും. ചോദ്യം ഇതായിരുന്നു, ടെന്നീസിലെ അപൂർവ നേട്ടമാണ് ഒരു കലണ്ടർ വർഷത്തിലെ ഗോൾഡൻ സ്ലാം, അതായത് വിംബിൾഡൺ, ഓസ്ട്രേലിയൻ ഓപ്പൺ, US ഓപ്പൺ, ഫ്രഞ്ച് ഓപ്പൺ എന്നിവയ്ക്കൊപ്പം അതേ വർഷം തന്നെ ഒളിമ്പിക്സ് സ്വർണവും നേടുക. സിംഗിൾസിൽ ഈ നേട്ടം സ്വന്തമാക്കിയ ഒരേ ഒരു താരമേയുള്ളൂ, ആരാണ് ആ താരം? ഉത്തരം, സിംഗിൾസിൽ ഒരു കലണ്ടർ വർഷത്തിൽ തന്നെ ഇത് നേടിയത് ജർമ്മനിയുടെ സ്റ്റെഫി ഗ്രാഫ്. 1988 4 ഗ്രാൻഡ് സ്ലാം കിരീടങ്ങൾ

ഒപ്പം സോൾ ഒളിമ്പിക് സ്വർണവും സ്റ്റെഫി സ്വന്തമാക്കി. ടെന്നീസിലെ അപൂർവ നേട്ടമാണ് ഒരു കലണ്ടർ വർഷത്തിലെ ഗോൾഡൻ സ്ലാം, അതായത് വിംബിൾഡൺ, ഓസ്ട്രേലിയൻ ഓപ്പൺ, US ഓപ്പൺ, ഫ്രഞ്ച് ഓപ്പൺ എന്നിവയ്ക്കൊപ്പം അതേ വർഷം തന്നെ ഒളിമ്പിക് സ്വർണവും നേടുക. സിംഗിൾസിൽ ഈ നേട്ടം സ്വന്തമാക്കിയ ഒരേ ഒരു താരമേയുള്ളൂ, അത് ജർമ്മനിയുടെ സ്റ്റെഫി ഗ്രാഫാണ്. 1988 നാല് ഗ്രാൻഡ്സ്ലാം കിരീടങ്ങൾക്കൊപ്പം സോൾ ഒളിമ്പിക് സ്വർണവും സ്റ്റെഫി സ്വന്തമാക്കി. ചിന്താശകലം: പ്രശാന്തമായ അന്തരീക്ഷത്തിൽ നടക്കുന്ന കഠിനമായ സംഘർഷം, അതാണ് ടെന്നീസ്. ബില്ലി ജീൻ കിങ്ങിന്റെ വാക്കുകൾ. ഈ ചിന്തയോടെ FM ഡയറിയുടെ ഇന്നത്തെ താളുകൾ ഇവിടെ പൂർണ്ണമാകുന്നു. പുതിയ വിശേഷങ്ങളും അറിവുകളും ഈണങ്ങളുമായി FM ഡയറി നിങ്ങളെ തേടിയെത്തും നാളെ രാവിലെ 6:55. എല്ലാവർക്കും സന്തോഷം നിറഞ്ഞ നല്ലൊരു ദിവസം ആശംസിക്കുന്നു. FM ഡയറിയിൽ നിങ്ങളോടൊപ്പം ഇതുവരെ ഉണ്ടായിരുന്നത് ഞാൻ ബിനി ആന്റണി.

ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 8 മണി കഴിഞ്ഞ് 30 മിനിറ്റ് 28 സെക്കൻഡ്. ഇപ്പോൾ സ്പോൺസേർഡ് പരിപാടി ഹലോ വി പി എസ് ലേക്ഷോർ.

0: ഹലോ വി പി എസ് ലേക് ഷോർ. നമസ്കാരം ഉണ്ടേ, നിങ്ങളുടെ ആശിച്ചിയാണ്. ഒരിക്കലൊരു ശിഷ്യൻ ഗുരുദേവനോട് ചോദിച്ചു, ഗുരുദേവ, ഈശ്വരൻ ഉണ്ട് എന്നുള്ളതിന് എന്താ ഒരു തെളിവ്? എനിക്ക് ഈശ്വരനെ കുറിച്ചൊന്ന് പറഞ്ഞു തരാമോ? ഗുരുദേവൻ ഒരു ദീർഘ നിശ്വാസമൊക്കെ എടുത്ത ശേഷം ശിഷ്യനോട് അടുക്കളയിൽ പോയി കുറച്ച് കൽക്കണ്ടം എടുത്തു വരാനായി പറഞ്ഞു. കൽക്കണ്ടം നിറച്ച പാത്രം ശിഷ്യൻ ഗുരുവിനെ ഏൽപ്പിച്ചു. ഗുരു അത് വാങ്ങിയ ശേഷം അതിൽ നിന്നും ഒരു കഷ്ണം കൽക്കണ്ടം എടുത്ത് ശിഷ്യന്റെ വായിൽ വെച്ചു കൊടുത്തു. അത് രുചിച്ച ശിഷ്യൻ പറഞ്ഞു, അപ്പൊ അദ്ദേഹം ചോദിച്ചു, എങ്ങനെയുണ്ട്? അവൻ പറഞ്ഞു, നല്ല മധുരമുണ്ട്. ഈ മധുരം എന്ന് വെച്ച എന്താ? ഗുരുദേവൻ ചോദിച്ചു. ശിഷ്യൻ ഉത്തരം പറയാൻ പറ്റാതെ ഇങ്ങനെ വിഷമിച്ചാലോചിച്ച് നിന്നു. അപ്പൊ ഗുരുദേവൻ പറഞ്ഞു, മധുരം എന്താണെന്ന് വാക്കുകളിലൂടെ പറഞ്ഞു തരാൻ പറ്റില്ല. അതല്ലേ നീ ഇങ്ങനെ നിൽക്കുന്നത്? അത് അനുഭവിക്കാനേ നമുക്ക് കഴിയൂ. അനുഭവിച്ചവന് അതെന്താണെന്ന് കൃത്യമായി അറിയുകയും ചെയ്യാം. ഇതുപോലെ തന്നെയാണ് ഈശ്വരാനുഗ്രഹവും. പ്രിയരെ, നല്ല ഉറക്കത്തിന്റെ തെളിവ് ഉണർന്നെഴുന്നേൽക്കുമ്പോഴുള്ള ഉന്മേഷമാണ്. രാത്രിയിൽ മഴ പെയ്തതിന്റെ തെളിവ് രാവിലെ മുറ്റത്ത് കാണുന്ന നനവാണ്. അതുപോലെ ഈശ്വരനെ അനുഭവിച്ചവന്റെ ജീവിതത്തിൽ അതിന്റെ തെളിവ് കാണാൻ പറ്റുന്നതാണ്. നിരന്തരമായ ശാന്തി, അഹങ്കാരമില്ലായ്മ, ഇവയൊക്കെയാണ് അതിന്റെ അടയാളങ്ങൾ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് തുടങ്ങുന്നു കേട്ടോ ഇന്നും ഹലോ വി പി എസ് ലേക് ഷോർ, സ്പോൺസർഡ് ബൈ വി പി എസ് ലേക് ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം. നമ്മുടെ സൗണ്ട് എഞ്ചിനീയറും പ്രോഗ്രാം കോർഡിനേറ്ററും ഡാനി ജെയിംസ്.
1: നമസ്കാരം, ഞാൻ ഡോക്ടർ ആർ പത്മകുമാർ, ബി പി എസ് ലേക് ഷോർ ഹോസ്പിറ്റലിലെ മിനിമൽ ഇൻവേസീവ് സർജറി വിഭാഗം മേധാവിയാണ്. തൈറോയിഡ് ഒരു നിസാരക്കാരനല്ല, ശരീരത്തിലെ മിക്ക അവയവങ്ങളുടെയും പ്രവർത്തനം നിയന്ത്രിക്കുന്ന ദ്രാവകങ്ങളാണ് തൈറോയിഡ് രക്തത്തിലേക്ക് എത്തിക്കുന്നത്. പ്രവർത്തന വ്യത്യാസങ്ങൾ മരുന്നുകൾ കൊണ്ട് നമുക്ക് മാറ്റാൻ കഴിയും. തൈറോക്സിൻ ഗുളിക ഒരിക്കലും ദോഷകാരിയല്ല, അതൊരിക്കലും മുടക്കുകയും അരുത്. മുഴകൾ വന്നാൽ താക്കോൽദാര ശസ്ത്രക്രിയയിലൂടെ മാറ്റുന്നതാണ് നല്ലത്.
2: ആരോഗ്യത്തിന്റെ സ്നേഹതീരം ബി പി എസ് ലേക് ഷോർ ഹോസ്പിറ്റൽ, കൊച്ചി.
3: ഹലോ,
0: ശ്രീകലയാണോ?
3: അതെ അതെ,
0: ശ്രീകല, ഇത് ഹലോ വി പി എസ് ലേക് ഷോറിൽ നിന്ന് മാശാലതയാണ്. ബാങ്കിലാണോ?
3: അതെ അതെ അതെ.
0: തിരക്കിലാണോ?
3: തിരക്കിലായിരുന്നു. പറഞ്ഞു.
0: കുഴപ്പമില്ല അല്ലേ, വർത്താനം പറയാൻ പറ്റും. ഓക്കെ, ഏത് ബാങ്കിലാ?
3: ഞാൻ കൊടുങ്ങല്ലൂർ ടൗൺ ബാങ്കിൽ.
0: കൊടുങ്ങല്ലൂർ തന്നെയാണോ വീട് ശ്രീകലയുടെ?
3: അതെ അതെ അതെ അതെ.
0: ആരൊക്കെയുണ്ട് വീട്ടില്?
3: ഹസ്ബൻഡ്, മോള്.
0: ഹസ്ബൻഡ് എന്താ ചെയ്യുന്നേ?
3: ബാത്റൂമിൽ വർക്ക് ചെയ്യുന്നു.
0: പേരെന്താ?

0: സാബു.
1: സാബു ഏതിലാണ്? മാർക്കറ്റിംഗോ? അല്ല,
0: സാബു വർക്ക് ചെയ്യുന്നത് പ്രിന്റിംഗിന്റെ ഹെഡ് ആയിട്ട് വർക്ക് ചെയ്യും.
1: പ്രിന്റിംഗ് ഹെഡ് ആയിട്ടാണ്. ഓക്കെ, ശരി. മോള്?
0: മോള് നവമി, യു കെ ജിയിൽ പഠിക്കുന്നു.
1: ഓ, കുഞ്ഞാവിയാണ്. ആര് നോക്കും വീട്ടിൽ ഇപ്പൊ?
0: ഇപ്പൊ ക്ലാസ്സിൽ പോയേക്കല്ലേ.
1: ആ, അപ്പൊ അത് കഴിഞ്ഞ് വരുമ്പോ നമ്മൾ എത്തുവോ?
0: അല്ല, അപ്പോഴേക്കും ഹസ്ബൻഡിന്റെ ഡ്യൂട്ടി, അങ്ങനെ ഷിഫ്റ്റ് ചെയ്ത് ഞങ്ങൾ മാറി മാറി നോക്കും.
1: ഓ, അപ്പൊ നിങ്ങളുടെയൊക്കെ ശരിക്കുള്ള വീട് എവിടെയാ? അച്ഛനമ്മമാരൊക്കെ എവിടെയാ?
0: എന്റെ സ്വന്തം വീട് മൂത്തുവന്നു, ചേട്ടന്റെ നാടാണ് കൊടുങ്ങല്ലൂര്.
1: അവിടെ അച്ഛനമ്മയൊന്നും ഇല്ലേ വീട്ടില്?
0: ഇല്ല, ആരില്ല, അവരൊക്കെ പോയി.
1: ഓക്കെ ഓക്കെ ഓക്കെ.
0: ഞങ്ങള് തന്നെയാണ്.
1: നവമിക്കുട്ടി വികൃതിയാണോ? എല്ലാ കുട്ടികൾക്കും ഇപ്പൊ വികൃതി ഉണ്ട്, നമ്മുടെ വീട്ടിലുള്ള ആൾക്കും വികൃതി ഉണ്ട്. ഇപ്പൊ പക്ഷെ പനിയൊക്കെ വന്ന് കിടക്കുക. വികൃതി കുട്ടികൾ ഇങ്ങനെ പനിയൊക്കെ വന്ന് മിണ്ടാണ്ട് കിടക്കുമ്പോ നമുക്ക് എന്തോ ഒരു
0: സങ്കടം.
1: അതുകൊണ്ട് രണ്ടു ദിവസമായിട്ട് എനിക്ക് നല്ല
0: സങ്കടം.
1: മെസ്സേജ് അയച്ചാൽ വിളിച്ചിരിക്കും.
0: ഞാൻ രാവിലെ 9:30 എനിക്ക് ഡ്യൂട്ടിക്ക് പോയാൽ മതി. അപ്പൊ ആശേജിയുടെ പരിപാടിയും കൂടെ കേട്ട് കഴിഞ്ഞ് 9:00 കഴിഞ്ഞിട്ടാണ് 9:30 ഇറങ്ങുള്ളൂ.
1: ഭാഗ്യം, ഇത്രയും കാലമായിട്ട് ബോറടിച്ചിട്ടില്ല അല്ലേ?
0: ഇല്ല, കുഴപ്പമില്ല, ബോറടിക്കാന്നല്ലോ. നല്ലൊരു എന്താ പറയുക, എനർജി അല്ലേ രാവിലത്തെ നിങ്ങള്.
1: ഓക്കെ, സന്തോഷം. അപ്പൊ വേറെന്തൊക്കെയാ ബാങ്ക് വിശേഷങ്ങൾ? ഏത് സെക്ഷനിലാ ബാങ്കില്?
0: കൊടുങ്ങല്ലൂർ ടൗൺ ബാങ്കിൽ അക്കൗണ്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു.
1: കൊറേ കാലമായോ?
0: 20 വർഷമായി.
1: ഈശ്വര, കണക്ക് കൂട്ടി കൂട്ടി കൂട്ടി കൂട്ടി കൂട്ടി ഒരു വഴിയായോ?
0: ഒരു വഴിക്കായിട്ടുണ്ട്.
1: ഓക്കെ, സത്യം തുറന്നു പറഞ്ഞാലും സന്തോഷം. ചിലര് പറയാ ഏ അങ്ങനെയൊന്നുമില്ല, നമുക്ക് ഇഷ്ടമാണ്.
0: ഇല്ലില്ല, തലവേദന അവരുടെ മുട്ടിച്ചു പോകുമ്പോ എന്തായാലും
1: ലാസ്റ്റ് ഇത് മുട്ടിക്കഴിഞ്ഞാലല്ലേ നമുക്കൊരു സമാധാനം
0: ഇറങ്ങാൻ പറ്റുള്ളത്. പിന്നെ കൂടെ ജോലി ചെയ്യണവരൊക്കെ നല്ല ആയതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല, നല്ല എൻജോയ്മെന്റ് ആണ്. ജോലി
1: നല്ല ടീം ഉണ്ടെങ്കിലും നമുക്ക് സുഖം.
0: നന്നായിട്ടാണെങ്കിലും എല്ലാവരും നല്ല, എപ്പോഴും ഇത്രയും നാളായിട്ട് കയറിയിട്ട് അങ്ങനെ ഒരു അനുഭവം നമുക്ക് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട്
1: നല്ല കൂട്ടാണ്. ശരി, അപ്പൊ അങ്ങനെ തന്നെ പോട്ടെ, സന്തോഷായിട്ടിരിക്കും. ഏത് പാട്ട് വെച്ചിരണം ശ്രീകലയ്ക്ക്?
0: എനിക്ക് എന്റെ ഹസ്ബൻഡിന് ഇഷ്ടമുള്ള ഒരു പാട്ടാണ്, താരം തളിരും.
1: ഓ, മിഴിപ്പൂട്ടി, നല്ല പാട്ടാണ്. ഹസ്ബൻഡിനെ കുറ്റം പറയാൻ പറ്റില്ല.
0: ഓക്കെ, അന്വേഷണം.
1: അപ്പൊ മോളുടെ അടുത്ത് അന്വേഷണം പറയൂ. ശരി ശ്രീകലയെ, താങ്ക് യു, ബൈ.

0: മരുന്നുകളുടെ മനമടുപ്പിക്കുന്ന മണമില്ലാത്തൊരാരോഗ്യ നികേതനം.
1: വീടിനേക്കാൾ പ്രിയം തോന്നിക്കുന്ന സ്നേഹാന്തരീക്ഷം.
0: സാമീപ്യത്തിന്റെ സാരല്യത്താൽ ശാന്തമാകുന്ന മനസ്സ്.
1: കാര്യവും കാരണവും അറിഞ്ഞുള്ള വിദഗ്ധ ചികിത്സ.
0: ആഗോള സാങ്കേതിക മികവിന്റെ കൃതഹസ്തത.
1: ശരീരത്തെയും മനസ്സിനെയും അറിഞ്ഞുള്ള കരുതൽ. ഒപ്പം നിറപുഞ്ചിരിയോടെയുള്ള മടക്കയാത്രയും.
0: അതെ, VPS ലേക്ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം.
2: ഞാൻ അശ്വതി.
3: ഞാൻ ആശലത.
2: നമസ്കാരം. ഈ കത്ത് എഴുതിയ ആളുടെ പേരാ പറഞ്ഞത്?
3: ആദ്യം തന്നെ വന്ന് ഞാൻ അശ്വതി എന്ന് പറയുന്നത്. നിങ്ങൾ ബാലേട്ടനല്ലേ?
2: ഹലോ, VPS ലേക്ഷോർ.
3: ബാലേഷം പെരിയയ്ക്ക് സ്വാഗതം.
2: യെസ്, പൊതുവേ പെണ്ണുങ്ങൾക്ക് ഡ്രസ്സിന് മാച്ചായിട്ടുള്ള ബാഗും ചെരുപ്പും ഒക്കെ ഇടുന്നത് ഒരു വലിയ വീക്ക്നെസ് ആണല്ലോ
3: പലർക്കും.
2: എനിക്കും ആ ഒരു അസുഖം കുറച്ച് കൂടുതലാണ്. ഏകദേശം 2 വർഷം മുൻപ് എന്റെ കൂട്ടുകാരിയുടെ വെഡിങ് റിസപ്ഷനിൽ ഇടാൻ വേണ്ടി ഡ്രസ് എടുത്ത കൂട്ടത്തിൽ നല്ല കല്ലൊക്കെ പതിപ്പിച്ച 1.5 ഹീൽസ് ചെരുപ്പും ഞാൻ വാങ്ങി.
3: ഓ ശരി.
2: അതും നല്ല വില കൊടുത്തു. കെട്ടിയോൻ കണ്ണുരുട്ടി കാണിച്ചെങ്കിലും ഞാനത്
3: കാര്യമാക്കി.
2: ഈ ചെരുപ്പും കാലിലിട്ട് നടക്കുമ്പോൾ കിട്ടുന്ന ഒരു കോൺഫിഡൻസ് ഒന്ന് വേറെ തന്നെയാണ്. കൂട്ടുകാരിയുടെ കല്യാണമൊക്കെ കഴിഞ്ഞു, ഉപയോഗിക്കാനുള്ള അവസരം കിട്ടാതെ ചെരുപ്പ് അങ്ങനെ വിശ്രമത്തിലാണ്. ഇത്രയും വില കൂടിയ ചെരുപ്പ് ഓഫീസിൽ പോകുമ്പോൾ ഉപയോഗിക്കാൻ പറ്റില്ല. ഓഫീസിന് പുറത്ത് അഴിച്ചുവെക്കുന്ന ചെരുപ്പ് ആരെങ്കിലും കൊണ്ടുപോയാലോ? അങ്ങനെ ഇരിക്കെയാണ് ഒരു ചൊവ്വാഴ്ച വൈകുന്നേരം തൊട്ടടുത്തുള്ള ദേവീക്ഷേത്രത്തിൽ പോയി തൊഴുതിട്ട് വരാമെന്ന് വിചാരിച്ചു. വന്നപാടെ കുളിച്ചൊരുങ്ങി ആ പുത്തൻ ചെരുപ്പും ധരിച്ച് ഞാൻ അമ്പലത്തിലേക്ക്.
3: ബെസ്റ്റ് സ്ഥലം.
2: അമ്പലത്തിന്റെ പടിക്കെട്ടിന് താഴെ എത്തിയപ്പോഴാണ് ഉള്ളിൽ ഒരു മിന്നൽ പാഞ്ഞത്. നടയ്ക്ക് മുന്നിൽ 100 ചെരുപ്പുകൾ കൂട്ടിയിട്ടിരിക്കുന്നു. പഴയതും പുതിയതുമായ ചെരുപ്പുകളുടെ ഒരു നിര തന്നെ അവിടെയുണ്ട്. കേരളത്തിലെ ദേവാലയങ്ങളിൽ ഏറ്റവും കൂടുതൽ നടക്കുന്ന അപ്രതീക്ഷിത മോഷണം ഈ ചെരുപ്പുകളുടെ കാര്യത്തിലാണെന്ന് ആർക്കാണ് അറിയാത്തത്? പ്രത്യേകിച്ച് പെണ്ണുങ്ങളുടെ നല്ല ചെരുപ്പുകൾ കണ്ട പിന്നെ പറയുകയും വേണ്ട. ഒരൊറ്റ നിമിഷം കൊണ്ട് ആരെങ്കിലും അടിച്ചു മാറ്റി അവരുടെ കാലിട്ട് പോകും. പുത്തൻ ചെരുപ്പ് ഈ ചെരുപ്പ് കൂമ്പാരങ്ങളുടെ കൂടെ ഇട്ടാൽ തിരിച്ചു വീട്ടിലേക്ക് ഞാൻ നഗ്നബാധയായി പോകേണ്ടി വരുമെന്ന് എനിക്ക് 100% ഉറപ്പായിരുന്നു. വലത് കാലിലെ ചെരുപ്പൂരി അമ്പല നടയിലെ വലിയ ആൽമരത്തിന്റെ വേരുകൾക്കിടയിലേക്ക് പതുക്കെ തള്ളിവെച്ചു. പെട്ടെന്ന് ആരുടെയും കണ്ണിൽപ്പെടില്ല. ഇനി 2 ചെരുപ്പും അവിടെ തന്നെ വെച്ചാൽ റിസ്ക്കാണ്. അമ്പല മതിലിന്റെ സൈഡിൽ ഒരു വെള്ള കാർ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ കാറിന്റെ പിൻചക്രത്തിന്റെ സൈഡിലേക്ക് 2 ചെരുപ്പ് സാവധാനം തള്ളിവെച്ചു. 2 ചെരുപ്പുകൾ തമ്മിൽ നല്ല അകലമുണ്ട്. ഒരെണ്ണം ആരെങ്കിലും എടുത്താലും മറ്റേത് കാണാതെ അവൻ ഉപേക്ഷിച്ചോളും എന്നതായിരുന്നു എന്റെ പ്ലാൻ. എന്നാൽ ശ്രീകോവിലിന്റെ മുന്നിൽ കൈകൂപ്പി നിൽക്കുമ്പോഴും എന്റെ മനസ്സ് മുഴുവൻ പുറത്തായിരുന്നു. ചുറ്റുമുള്ള ആളുകൾ കണ്ണടച്ച് ഭക്തി ലയിച്ചു നിൽക്കുമ്പോൾ ഞാൻ മാത്രം ചെരുപ്പ് ആരെങ്കിലും എടുക്കുമോ എന്ന ചിന്തയിലായിരുന്നു. ദീപാരാധന തൊഴുത് പ്രസാദവും വാങ്ങി ഞാൻ പടികളിറങ്ങി പുറത്തേക്ക് ഒറ്റോട്ടായിരുന്നു. ആദ്യം ആൽമരത്തിന്റെ അടുത്തേക്ക് ചെന്നു വേരുകൾക്കിടയിലേക്ക് നോക്കി. ഭാഗ്യം, വലതുകാലിലെ ചെരുപ്പ് സുരക്ഷിതമായി അവിടെ തന്നെയുണ്ട്. ചെരുപ്പ് കയ്യിലെടുത്ത് ഇടതുകാലിലെ ചെരുപ്പ് എടുക്കാൻ കാറിനെ നോക്കി എന്റെ ബോധം പോയി. ആ കാറും ഇല്ല, എന്റെ ചെരുപ്പും ഇല്ല. പകരം ആരോ ചവച്ചു തുപ്പിയതുപോലെ തേഞ്ഞു തീർന്ന ഒരു കറുത്ത റബ്ബർ ഹവായി ചെരുപ്പ് അവിടെ കിടക്കുന്നു. അയ്യോ, എന്റെ ചെരുപ്പ് എന്ന് ഞാൻ അറിയാതെ ഒച്ച വെച്ചുപോയി. ഒറ്റ ചെരുപ്പും കയ്യിൽ പിടിച്ച് കാണാതായ ചെരുപ്പ് അന്വേഷിച്ച് ചെരുപ്പ് കുമ്പാരങ്ങൾക്കിടയിലൂടെ

0: നടപ്പായി. പിന്നെ തൊഴാൻ വന്ന ഒരു പ്രായമായ ഒരു ചേച്ചി വന്ന് വളരെ സ്നേഹത്തോട് ചോദിച്ചു, എന്താ മോളെ ചെരിപ്പ് പോയോ? കരച്ചിലും ദേഷ്യവും അടക്കി പിടിച്ച് ഞാൻ പറഞ്ഞു, മുഴുവൻ പോയില്ല അഞ്ചി, ഒരു കാൽ മാത്രമേ ഉള്ളൂ. കുറച്ചു നേരം അവിടെ മുഴുവൻ ഒറ്റക്കാലിൽ ചാടി നടന്ന് അന്വേഷിച്ചു, ഒരു വിവരവുമില്ല. ബാക്കിയായ ഒറ്റ ചെരുപ്പ് അൽത്തറയിൽ ഒരു തിരുശേഷിപ്പ് പോലെ ഉപേക്ഷിച്ചു പോരാൻ ആദ്യം തോന്നി. പക്ഷെ അത്രയും പൈസ കൊടുത്ത് വാങ്ങിയതല്ലേ, കളയാൻ മനസ്സ് വന്നില്ല. ഒടുവിൽ ആ ഒറ്റ ചെരുപ്പ് ഊരി കയ്യിലെടുത്ത് നിരാശയോടെ വീട്ടിലേക്ക് നടന്നു. അന്ന് മുതൽ ഞാൻ ഒരു തീരുമാനമെടുത്തു, അമ്പലത്തിൽ പോകുമ്പോൾ ഏറ്റവും പഴയ പൊട്ടാറായ 50 രൂപയുടെ ചെരുപ്പിട്ടേ പോകാവൂ. എങ്കിൽ മാത്രമേ പ്രാർത്ഥിക്കുമ്പോൾ മനസ്സിൽ ദൈവത്തിന്റെ മുഖം തെളിയൂ. അല്ലെങ്കിൽ അശ്വതി സി കെ ആണ് ഈ കത്ത് അയച്ചിരിക്കുന്നത്.
1: എന്റെ അശ്വതി, അശ്വതി ഒരു കാര്യം മനസ്സിലങ്ങോട്ട് ഉറപ്പിച്ചോ,
0: പോവാനുള്ളത് ആദ്യത്തേതാണ്. അശ്വതി, അശ്വതിയുടെ കാലം എങ്ങനെയുണ്ട് ഇപ്പോ? മോശമില്ല.
1: അശ്വതി കഴിഞ്ഞാൽ കൂടെ വരുന്ന ആളാണ് ഭരണി, തൊട്ടടുത്ത് ഞാനുണ്ട്. പക്ഷെ ഈ സ്വഭാവം
0: ചേച്ചി എത്ര രൂപയുടെ ചെരുപ്പ് ഇടുക?
1: ചെരുപ്പൊക്കെ നല്ല വിലയുണ്ട് തന്നെ. പക്ഷെ ഞാന്
0: അമ്പലത്തിൽ പോകാൻ പറഞ്ഞിട്ടുണ്ടല്ലേ.
1: ഇല്ല, അതാ ഞാൻ അശ്വതിനോട് പറയാൻ വരുന്നത്, ഒരു കാര്യം നടക്കണം എന്നുണ്ടെങ്കിൽ
0: അത്
1: നടന്നിരിക്കും.
0: പല പ്രോഗ്രാമിലും അശ്വതി കേട്ടത് സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ടതാണ്.
1: സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ടെന്നൊക്കെ പറയുന്നത്
0: മാറ്റി പറയണ്ട.
1: ഇല്ല, മാറ്റി പറയണ്ട.
0: ഇനി ഒരിക്കലും ഞാൻ സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ടെന്ന് പറയില്ല എന്ന് പറ.
1: പല കാര്യങ്ങളും കണ്ടറിഞ്ഞ് പ്രവർത്തിച്ചാൽ വലിയ ബുദ്ധിമുട്ട് വരാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. പക്ഷേ ചെരുപ്പൊക്കെ ഒരു അമ്പലപ്പറമ്പിൽ കൊണ്ടുപോകാൻ വെച്ചാൽ അവിടെ വെക്കുക, കിട്ടിയാ കിട്ടി, പോയാ പോയി, അത്രയുള്ളൂ. കെ കെ പി പി കളവ് പോവോന്ന് വിചാരിച്ച് ഓഫീസിൽ ഇടാത്ത ചെരുപ്പ് എന്ത് കാര്യത്തിന് അമ്പലത്തിൽ ഇട്ട് കൊണ്ടുപോയാൽ? ഓഫീസിലൊന്നും അല്ലെങ്കിൽ പരിചയമുള്ള ആൾക്കാരുള്ളത്, അമ്പലത്തിൽ പരിചയമുള്ള ആൾക്കാരുള്ളത് അവിടെ തന്നെ പാളി.
0: അതെ, പാളി.
1: നമ്മള് ഗാന്ധിജി പറഞ്ഞതുപോലെ ചെരുപ്പ് രണ്ട് രണ്ട് സ്ഥലത്തൊന്നും വെക്കില്ല. കിട്ടാന്നുണ്ടെങ്കിൽ ഒരാൾക്ക് തന്നെ കിട്ടിക്കോട്ട വെച്ചിട്ട് ഒരു സ്ഥലത്ത് വെച്ചേക്കില്ല. മാറ്റി മാറ്റി ഇടൊന്നും വേണ്ട. നമുക്ക് കിട്ടാൻ യോഗം ഉണ്ട്, അത് നമുക്ക് കിട്ടും. എന്റെ അച്ഛനെ.

നമസ്കാരം, ഞാൻ ഡോക്ടർ ആർ പത്മകുമാർ, ബി പി എസ് ലേക് ഷോർ ഹോസ്പിറ്റലിലെ മിനിമലി ഇൻവേസീവ് സർജറി വിഭാഗം മേധാവിയാണ്. തൈറോയ്ഡ് ഒരു നിസ്സാരക്കാരനല്ല. ശരീരത്തിലെ മിക്ക അവയവങ്ങളുടെയും പ്രവർത്തനം നിയന്ത്രിക്കുന്ന ദ്രാവകങ്ങളാണ് തൈറോയ്ഡ് രക്തത്തിലേക്ക് എത്തിക്കുന്നത്. പ്രവർത്തന വ്യത്യാസങ്ങൾ മരുന്നുകൾ കൊണ്ട് നമുക്ക് മാറ്റാൻ കഴിയും. തൈറോക്സിൻ

0: ഗുളിക ഒരിക്കലും ദോഷകാരിയല്ല, അതൊരിക്കലും മുടക്കുകയും അരുത്. മുഴകൾ വന്നാൽ താക്കോൽദാര ശസ്ത്രക്രിയയിലൂടെ മാറ്റുന്നതാണ് നല്ലത്.
1: ആരോഗ്യത്തിന്റെ സ്നേഹതീരം VBS ലെക്ചർ ഹോസ്പിറ്റൽ കൊച്ചി.
2: പ്രിയ ആശാക്ക, ബാലനണ്ണൻ, ഡാനി അണ്ണൻ, ഞാൻ സാരാംശ്.
3: സാരാംശ്,
2: നിങ്ങളുടെ അനുജൻ കുട്ടി. രണ്ടക്ഷരം വരുന്ന ഓമന പേരിലാണ് ഇക്കാലയളവിൽ നിങ്ങൾക്ക് എന്റെ മെയിലുകൾ അയച്ചിരുന്നത്. ഇക്കഴിഞ്ഞ മെയ് മുതൽ ഞാൻ അയച്ച മെയിലുകളൊന്നും പോലും ഈ പരിപാടിയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അതിന്റെ പരാതി അറിയിക്കുകയാണ് ആദ്യം. ആവർത്തന വിരസത കൊണ്ടാകും. ഒരു ചേച്ചി എന്നോട് പറഞ്ഞതാ, നീ സാരാംശ് എന്ന പേരിൽ അയക്ക്, ഇത് തീർച്ചയായും ഉൾപ്പെടുത്തുമെന്ന്. ഒരു വെടിവഴിപാട് ഞാൻ അമ്പലത്തിൽ നേർന്നിട്ടുണ്ട്. ഇത് എന്റെ യഥാർത്ഥ പേരല്ല. ഇത്തവണത്തെ എന്റെ മെയിൽ ആശിച്ച് എന്തായാലും വായിക്കണം. ഞാൻ തന്നെ വായിക്കുന്നുണ്ട് മോനെ. ഞങ്ങളുടെ വീടിന്റെ കുറച്ചടുത്താണ് പ്രശസ്തമായ ഒരു ക്ഷേത്രം. 2006 ഏപ്രിൽ മെയ് മാസങ്ങളിൽ സോമയാഗം നടന്നിരുന്ന സമയം. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അതിലെ പ്രധാന വ്യക്തിക്ക് പുല വന്നു. ആ യാഗം 2007 February 24 മുതൽ 28 വരെ നടത്താൻ തീരുമാനിച്ചു. നാനാജാതി മതസ്ഥർ വിവിധ ഭാഗങ്ങളിൽ നിന്നും വന്നെത്തി. ഞങ്ങളുടെ നാട്ടിൽ ഉത്സവ പ്രതീതി തന്നെയായിരുന്നു. ഓഡിറ്റോറിയത്തിൽ പരിപാടികളും ഭക്ഷണവും. അന്ന് അച്ഛൻ ആ ക്ഷേത്രത്തിലെ ജീവനക്കാരൻ ആയിരുന്നില്ല, എന്നാൽ അവിടെ പല കാര്യങ്ങളിലും ഒപ്പമുണ്ടായിരുന്നു. അങ്ങനെ 28 March സോമയാഗത്തിന്റെ സമാപന ദിവസം. അന്ന് യാഗശാല കത്തിക്കാൻ യജമാനൻ പറയുന്ന സമയമാണ്. അന്നത്തെ രാത്രിയിൽ ചടങ്ങുകൾ കാണാൻ അച്ഛനും അമ്മയും അനിയത്തിയും പോയി. എനിക്കന്ന് 15 പ്രായമുണ്ടാകും. ഞാൻ ആ ഭാഗത്ത്. അവർ പോയതിനു ശേഷം വീട് പൂട്ടി താക്കോലുമായി പോയി. തിരിച്ചു വീട്ടിലെത്തി ഞാൻ അച്ഛനും അമ്മയും വരാഞ്ഞിട്ട് അവരെ തിരക്കി ടോർച്ച് പോലുമില്ലാതെ പാടത്ത് കൂടി പോയി. അവിടെ തിരക്കിൽ ആരെയും കണ്ടില്ല. പിന്നെയും തിരിച്ചു വീട്ടിലെത്തി, കണ്ടില്ല. ഒരു വലിയ കറക്കം തന്നെ ഇതിനായി എടുത്തു. ഏറ്റവും ഒടുവിൽ വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ അച്ഛനും അമ്മയും അനിയത്തിയും വീടിന് പുറത്ത് നിൽക്കുന്നു. ഗാനഗന്ധർവൻ യേശുദാസ് 2007 February 28 യാഗത്തിന് കൊടിക്കൂറ ഉയർത്താൻ വന്നിരുന്നു. അന്ന് ക്ലാസ് ഉണ്ടായത് കാരണം പോകാൻ പറ്റിയില്ല. ഇന്നായിരുന്നെങ്കിൽ ദാസേട്ടനെ കാണാൻ ക്ലാസ് മുടക്കിയാണെങ്കിലും പോയേനെ. ബാലേട്ടന്റെ ഇന്റർവ്യൂവിൽ പുലിമുരുകനിൽ ഡാഡി ഗിരിജ എന്ന കഥാപാത്രത്തിന് ശബ്ദം നൽകിയ ബാലേട്ടന്റെ ഓർമ്മകൾ പറഞ്ഞിരുന്നു. പിന്നീട് അതിലെ ഡയലോഗുകളിൽ ചിലത് പറ്റാത്തത് കാരണം ആ ഉദ്യമം ഉപേക്ഷിച്ചത് പറഞ്ഞു. പിന്നീട് നടൻ മനോജാണ് അത് ഏറ്റെടുത്തത്. ആ സിനിമയുടെ വിജയത്തിന്റെ ഭാഗമാകുകയും ചെയ്തു. ബാലേട്ടൻ പറഞ്ഞിരുന്നു, അവസരങ്ങൾ ഒരിക്കലേ വരൂ എന്ന്. അതുപോലെയാണ് ദാസേട്ടനെ കാണാനുള്ള ആ ആഗ്രഹം. ഈ കഥ പറയുമ്പോഴും പഴയ ഇത്തരം ഓർമ്മകൾ മനസ്സിൽ വന്നുകൊണ്ടിരുന്നു. താണ്ഡവത്തിലെ ഹിമഗിരി നിരകൾ എന്ന ഗാനം ഹലോ VPS ലേക്ഷൂറിലൂടെ കേൾപ്പിച്ചു തരുമോ? വീണ്ടും കാണാം. നിങ്ങളുടെ അനുജൻ സാരാംശ്.
3: സാരാംശ്, ഞാൻ ഈ പുലിമുരുകന്റെ കഥ പറഞ്ഞിട്ട് ഇനി തെറ്റിദ്ധരിച്ചതുപോലെ തോന്നിയെന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട്. അതായത് ഞാൻ അതിന് ഡബ് ചെയ്യാൻ പോയി, എനിക്ക് ഒരു ഭാഗം മുഴുവൻ ഞാൻ ഡബ് ചെയ്തു, പക്ഷേ വേറൊരു ഭാഗത്തേക്ക് എത്തുമ്പോ എനിക്ക് പറ്റില്ല എന്നൊരു തോന്നൽ വന്നിട്ട് ഞാൻ പുറത്തിറങ്ങി. അതിനുശേഷം തിയേറ്ററിൽ ഇത് കണ്ടപ്പോ ചെയ്യാമായിരുന്നു എന്നൊരു തോന്നലുണ്ടായി. അപ്പൊ ഞാൻ ആ ഒരു ഉദാഹരണം ഞാൻ ആ അഭിമുഖത്തിൽ പറഞ്ഞത് അവസരം ജീവിതത്തിൽ ഒരു തവണയേ വരുള്ളൂ.
2: അതെ,
3: അപ്പൊ ആ അവസരം നമ്മൾ ഉപയോഗിക്കാതെ പോയി കഴിഞ്ഞാൽ പിന്നീട് നമ്മൾക്ക് ദുഃഖിക്കേണ്ടി വരും എന്നുള്ളതാണ്.
2: അപ്പൊ ബാലേട്ടൻ പറഞ്ഞത് എന്ന് ഓർക്ക. ഇപ്പൊ സാരാംശം പറഞ്ഞു, അന്ന് യാഗത്തിന് തിരികൊളുത്താൻ വന്ന ദാസേട്ടനെ കാണാൻ ക്ലാസ്സിലത് കൊണ്ട് പോകാൻ പറ്റിയില്ല, പക്ഷെ ഇന്നാണെങ്കിൽ ഞാൻ ക്ലാസ് കട്ട് ചെയ്തും പോകുമായിരുന്നു എന്ന്. ഇവിടെയും അവസരം
3: തന്നെയാണ്. അവസരം അപൂർവമാണ്. അദ്ദേഹം ഇപ്പൊ അമേരിക്കയിലാണ്, ഇങ്ങോട്ട് വരുന്നത് വളരെ കുറവാണ്. ഇപ്പൊ അടുത്ത കാലത്ത് നമ്മളൊരു വീഡിയോ കണ്ടു അദ്ദേഹം പാടുന്നതൊക്കെ, പക്ഷെ എന്നാലും യാത്ര ചെയ്യുന്ന കുറവാണ്. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്, അന്ന് കണ്ടിരുന്നെങ്കിൽ കണ്ടു, അവസരം ഉപയോഗിക്കാതിരിക്കല്ലേ എന്ന് മാത്രമാണ് നമുക്ക് പറയാനുള്ളത്.

0: ഞാനും നീയും മാത്രം ആരോഗ്യത്തോടെ എന്നല്ല, നാം എല്ലാവരും ദീർഘായുസോടെ ഇരിക്കണം എന്നതാവണം പ്രാർത്ഥന.
1: ലോകമെന്ന കുടുംബം ആരോഗ്യത്തോടെ ഇരിക്കാനുള്ള കരുതലും കൈയടക്കവും കാര്യശേഷിയും സാങ്കേതിക തികവും ഉറപ്പുവരുത്തുന്നു VPS Lakeshore ഹോസ്പിറ്റൽ.
0: ആരോഗ്യത്തിന്റെ സ്നേഹതീരം VPS Lakeshore ഹോസ്പിറ്റൽ, എറണാകുളം.
1: അപ്പൊ ഇന്നത്തെ ലാസ്റ്റ് കത്ത്, അവസരങ്ങൾ പാഴാക്കാതിരിക്കുക എന്നുള്ളതാണ്. അവസരങ്ങൾ മാത്രമല്ല, എന്തും കിട്ടിയ സമയത്ത് ആസ്വദിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ നമ്മള് കുട്ടിക്കാലത്തെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, വയസ്സായിട്ട് അത് പറഞ്ഞിട്ട് എന്ത് കാര്യം, കുട്ടിക്കാലത്ത് തന്നെ അത് നന്നായിട്ട് അനുഭവിക്കുക. വയസ്സുകാലത്ത്, വയസ്സായ ആ ഒരു കാലഘട്ടം നമ്മൾ നന്നായിട്ട് എൻജോയ് ചെയ്ത് ജീവിക്കുക. എല്ലാവരുടെയും ജീവിതത്തിൽ അത് തന്നെ ആകട്ടെ മുഖമുദ്ര എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കാൻ പോവുകയാണ്.
0: വീണ്ടും സ്നേഹപൂർവ്വം നാളെ എത്തിച്ചേരാം. അതുവരെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്നേഹം നിറഞ്ഞ നന്ദി.
1: ഇവിടുന്ന് ഓടി വന്ന്
0: നമസ്കാരം.
1: നിങ്ങൾ ഇതുവരെ കേട്ടത് ഹലോ VPS ലേക്ഷോർ, ബ്രോട്ട് ടു യു ബൈ VPS ലേക്ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം.
2: അതെ, വൈകിട്ട് എന്താ പരിപാടി?

0: അതോ ഇനി മുതൽ വൈകിട്ട് 5 മണിക്ക് കൊച്ചി FM-ൽ ഗുഡ് ഈവനിംഗ് കൊച്ചി.
1: എന്താ ഈ ഗുഡ് ഈവനിംഗ് കൊച്ചി?
0: അത് നമ്മുടെ ശ്രോതാക്കൾ ന്യൂസ് ആൻഡ് വ്യൂസ് പങ്കുവെക്കുന്ന തത്സമയ ഫോണിൻ പരിപാടി, ഒപ്പം ഇഷ്ടഗാനങ്ങളും. ഗുഡ് ഈവനിംഗ് കൊച്ചി.

സമയം 9 മണി കഴിഞ്ഞ് 18 സെക്കൻഡ്. പ്രിയ ശ്രോതാക്കളെ, FM മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്രഗാനങ്ങൾ. ഗസലുകളുടെയും ഹിന്ദുസ്ഥാനി സംഗീതത്തിന്റെയും മധുരം തന്റെ സംഗീതത്തിലൂടെ മലയാളികൾക്ക് പകർന്ന അതുല്യ പ്രതിഭാശാലി മുഹമ്മദ് സബീർ ബാബുരാജ് എന്ന MS ബാബുരാജിന്റെ ചരമവാർഷിക ദിനമാണ് ഇന്ന്. ബംഗാളിയായ ഹിന്ദുസ്ഥാനി ഗായകൻ ജാൻ മുഹമ്മദ് സാഹിബിന്റെ മകനാണ് ബാബുരാജ്. 1951 ഇൻക്വിലാബിന്റെ മക്കൾ എന്ന നാടകത്തിന് സംഗീതം നൽകിക്കൊണ്ട് നാടകരംഗത്തെത്തിയ ബാബുരാജ് പിന്നീട് ഒട്ടനവധി നാടകങ്ങൾക്ക് സംഗീത സംവിധാനം നിർവഹിക്കുകയും പാടുകയും ചെയ്തു. 1957 മിന്നാമിനുങ്ങ് എന്ന ചിത്രത്തിലൂടെയാണ് സ്വതന്ത്ര സിനിമാ സംഗീത സംവിധായകനാകുന്നത്. 1978 ഒക്ടോബർ 7 ബാബുരാജ് ഓർമ്മയായി. അനശ്വരങ്ങളായ ഗാനങ്ങളിലൂടെ സംഗീതപ്രേമികളുടെ മനസ്സിൽ ഇന്നും ജീവിക്കുന്ന ബാബുരാജിനെ അനുസ്മരിച്ചുകൊണ്ട് അദ്ദേഹം സംഗീതം നൽകിയ ഗാനങ്ങൾ കേൾക്കാം. FM മോർണിംഗ് സെലക്ഷൻസിൽ ആദ്യഗാനം അമ്പലപ്രാവ് എന്ന ചിത്രത്തിൽ S ജാനകി പാടിയത്. ഗാനരചന P ഭാസ്കരൻ.

യേശുദാസും പി സുശീലയും പാടിയ ഗാനം. ചിത്രം കാർത്തിക. ഗാനശില്പികൾ യൂസഫലി കേച്ചേരി, എം എസ് ബാബുരാജ്.

0: എം എസ് ബാബുരാജ് സംഗീതം നൽകിയ ഗാനങ്ങളാണ് എഫ് എം മോർണിംഗ് സെലക്ഷൻസിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: വർക്ക് ഫ്രം ഹോം, ഹൈ സാലറി, വെറും ഒറ്റ ക്ലിക്കിലോ അടിപൊളി. അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
2: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
0: എഫ് എം മോർണിംഗ് സെലക്ഷൻസ് തുടരുന്നു. മനോഹരം എന്ന ചിത്രത്തിൽ ജോ പോൾ രചിച്ച്, ടി സഞ്ജീവ് സംഗീതം നൽകി പാടിയ ഗാനം. കൂടെ പാടിയത് ശ്വേതാ മോഹൻ.

ചിത്രം എന്നും എപ്പോഴും. കെ എസ് ഹരിശങ്കർ പാടിയ ഈ ഗാനത്തിന്റെ വരികളെഴുതിയത് റഫീഖ് അഹമ്മദ്, സംഗീതം നൽകിയത് വിദ്യാസാഗർ.

0: മച്ചനെ, കേക്ക് ചേട്ടന് ഹമാരാ ചോയ്സ് പൊളിയാണ്. പണിക്കൂലിയൊക്കെ ഭീകര കുറവ്.
1: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.

0: കോൺബോൾ കൊച്ചി
1: 102.3 മെഗാഹെർട്സിൽ എഫ് എം ബാൻഡിൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു എഫ് എം മോർണിംഗ് സെലക്ഷൻസ്. കൈതപ്രം രചനയും സംഗീതവും നിർവഹിച്ച് യേശുദാസ് പാടിയ ഗാനം, ചിത്രം കളിയാട്ടം.

0: സെബിയുടെ ഒരു ഇൻവെസ്റ്റർ ബോധവൽക്കരണ സംരംഭം. കൂടുതൽ വിവരങ്ങൾക്ക് സെബി ഇൻവെസ്റ്റർ വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ സെബി സാർഥി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.
1: FM മോർണിംഗ് സെലക്ഷൻസിൽ അടുത്ത ഗാനം ശ്വേതാമോഹൻ പാടിയത്. ഗാനരചന പ്രഭാവർമ്മ, സംഗീതം ഔസേ പച്ചൻ, ചിത്രം നടൻ.

0: ഒരു വട്ടം കൂടി മഴയത്ത് ഉല്ലസിച്ച് നടന്ന ആ കാലം, ഒന്നിനെക്കുറിച്ചും വേവലാതിയില്ലാതെ പാടവരമ്പത്തുകൂടി ഓടി നടന്ന, മാവിൻ ചോട്ടിലേക്ക് കാറ്റിനേക്കാൾ വേഗത്തിൽ പാഞ്ഞ ആ ഓർമ്മക്കാലത്തേക്ക് നമുക്കൊന്ന് മടങ്ങിപ്പോയാലോ? ഓർമ്മച്ചിന്ത് നിങ്ങളുടെ ഓർമ്മക്കാലത്തേക്ക് ഒരു മടക്കയാത്ര. എല്ലാ ഞായറാഴ്ചകളിലും ഉച്ച കഴിഞ്ഞ് 2 മണിക്കും ബുധനാഴ്ചകളിൽ 10:35 നിങ്ങളുടെ പ്രിയപ്പെട്ട അനുഭവങ്ങൾ ഞങ്ങൾക്കെഴുതു. നമുക്കൊന്നുകൂടി ജീവിക്കാം. വിലാസം: ഓർമ്മച്ചിന്ത്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, കൊച്ചി, തൃക്കാക്കര PO 68 20 21. ഇനി വാട്സാപ്പിലും അയയ്ക്കാം. ഓർമ്മച്ചിന്ത് എന്ന് എഴുതിയതിനു ശേഷം നിങ്ങളുടെ സന്ദേശം മലയാളത്തിൽ ടൈപ്പ് ചെയ്യുക. നമ്പർ 9447 5622 12. നമ്പർ ഒരിക്കൽ കൂടി: 9447562212. ഓർമ്മച്ചിന്ത് നിങ്ങളുടെ ഓർമ്മക്കാലത്തേക്ക് ഒരു മടക്കയാത്ര.
1: ബാല്യകാല സഖി. ഈ ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനം. ഗാനരചന KT മുഹമ്മദ്, സംഗീതം KRaghavan.

എസ് രമേശൻ നായർ രചിച്ച്, ബേണി ഇഗ്നീഷ്യസ് സംഗീതം നൽകി. സന്തോഷ് കേശവ്, സുജാത മോഹൻ എന്നിവർ പാടിയ ഗാനം. ചിത്രം മേലേവാര്യത്തെ മലാഖക്കുട്ടികൾ.

0: ചില്ലുജാലകം. നിറമിഴും ജീവിതത്തിലെ ജാലക കാഴ്ചകൾ, പുതുമയുള്ള പശ്ചാത്തലങ്ങളിൽ അവതരണത്തിന്റെ മനോഹാരിതയിൽ ഒരു ചലച്ചിത്രഗാന പരിപാടി. ഹൃദയത്തിൽ മുത്തുകൾ പോലെ സൂക്ഷിച്ച ഗാനങ്ങളിലൂടെ ഒരു യാത്ര. ചില്ലുജാലകം എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 10:30, പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 10:30. കേൾക്കാൻ മറക്കല്ലേ ചില്ലുജാലകം, പ്രത്യേക ചലച്ചിത്രഗാന പരിപാടി.
1: ദേവാനന്ദും അപർണ രാമചന്ദ്രനും ആലപിച്ച ഗാനം. ചിത്രം മേൽവിലാസം ശരിയാണ്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് സംഗീതം നൽകിയിരിക്കുന്നത് KL ശ്രീറാം.

0: പ്രിയ ശ്രോതാക്കളെ, എഫ് എം മോർണിംഗ് സെലക്ഷൻസ് തുടരും. ആകാശവാണി എഫ് എം വാർത്തകൾക്കും റേഡിയോ ഹെൽത്തിനും ശേഷം.
1: ആകാശവാണി എഫ് എം വാർത്തകൾ.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുസേവന രംഗത്ത് ഇന്ന് 25 വർഷം പൂർത്തിയാക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് വികസിത് ഭാരത് സങ്കല്പ സഭയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബിജെപി ദേശീയ അധ്യക്ഷൻ നിതിൻ നബിനും ഇന്ന് അഭിസംബോധന ചെയ്യും. പൊതുസേവന രംഗത്ത് 25 വർഷം പൂർത്തിയാക്കിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് അഭിനന്ദിച്ചു. ജനസേവനത്തിന് അചഞ്ചലമായ സമർപ്പണമാണ് നരേന്ദ്രമോദി കാഴ്ചവച്ചതെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. സപ്ലൈകോയുടെ പുതിയ സംരംഭമായ കൺവീനിയൻസ് സ്റ്റോർ സപ്ലൈകോ ഗോ ഇന്ന് എറണാകുളത്ത് ആരംഭിക്കും. വൈകിട്ട് വൈറ്റില മൊബിലിറ്റി ഹബിൽ മന്ത്രി അനൂപ് ജേക്കബ് ഉദ്ഘാടനം ചെയ്യും. തൃശൂർ സുവോളജിക്കൽ പാർക്കിൽ ഇന്നും നാളെയും വിദ്യാർത്ഥികൾക്ക് സൌജന്യ പ്രവേശനം. വന്യജീവി വാരാഘോഷത്തിന്റെ ഭാഗമായാണ് പ്രവേശനം അനുവദിച്ചത്. തദ്ദേശ സ്ഥാപനങ്ങളുടെ മാലിന്യ സംസ്കരണ ശുചിത്വ പ്രവർത്തനങ്ങൾ തുടരുന്നതിനും വിലയിരുത്തുന്നതിനും ത്രിതല പഞ്ചായത്ത് തലങ്ങളിൽ മേൽനോട്ട സമിതികൾ രൂപീകരിക്കും. തദ്ദേശ വകുപ്പും ശുചിത്വ മിഷനും സംയുക്തമായാണ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത്. തുലാമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്ര നട ഈ മാസം 17 വൈകിട്ട് 5 തുറക്കും. ഇന്നു മുതൽ സന്നിധാനത്ത് 400 മുറികൾ ഓൺലൈനിൽ ബുക്ക് ചെയ്യാം. കണ്ണൂർ പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ഹൃദയവാൽവ് ശസ്ത്രക്രിയയ്ക്ക് എത്തിയ രോഗി മരിച്ചത് ചികിത്സാ പിഴവെന്ന് ആരോപിച്ച് ബന്ധുക്കളുടെ പ്രതിഷേധം. ഇരിട്ടി വള്ളിത്തോട് സ്വദേശിനിയാണ് മരിച്ചത്. ഉത്തരാഖണ്ഡിലെ ചമോലി ജില്ലയിൽ 4.9 തീവ്രതയിൽ ഭൂചലനം രേഖപ്പെടുത്തി. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലും ഡൽഹി NCR മേഖലയിലും ഭൂചലനം അനുഭവപ്പെട്ടതായി നാഷണൽ സെന്റർ ഫോർ സീസ്മോളജി അറിയിച്ചു.
1: ആകാശവാണി FM വാർത്തകൾ.

ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 9 മണി കഴിഞ്ഞ് 59:40. ഇനി 10 മണിക്ക് സ്പോൺസർ പരിപാടി റേഡിയോ ഹെൽത്ത് തിരുവനന്തപുരം റിലേ.

0: ദീനസാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. കുട്ടികളിൽ കണ്ടുവരുന്ന ക്യാൻസറുകളെക്കുറിച്ചും അവ നേരത്തെ കണ്ടെത്തി ചികിത്സ തേടേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചുമാണ് ഇന്നത്തെ റേഡിയോ ഹെൽത്തിൽ ചർച്ച ചെയ്യുന്നത്. ഈ വിഷയത്തെ ആസ്പദമാക്കി ശ്രോതാക്കളോട് സംസാരിക്കുന്നു മലബാർ ക്യാൻസർ സെന്ററിലെ പീഡിയാട്രിക് ഓങ്കോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ജിതിൻ ടി കെ.
2: കുട്ടികളിലെ ക്യാൻസർ ഒരു വലിയ സാമൂഹിക പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ICMR കണക്കുകൾ പ്രകാരം ഇന്ത്യയിൽ ഓരോ വർഷവും ഏകദേശം 50,000 കുട്ടികളിൽ ക്യാൻസർ രോഗം കണ്ടുവരുന്നുണ്ട്. എന്നാൽ ഭയപ്പെടേണ്ടതില്ല. കൃത്യസമയത്തെ ഇടപെടലിലൂടെ ഭൂരിഭാഗം കുട്ടികളെയും നമുക്ക് ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ സാധിക്കും. ക്യാൻസർ ഏത് പ്രായത്തിലും ബാധിക്കാവുന്ന രോഗമാണ്. കുട്ടികളും അതിൽ ഉൾപ്പെടുന്നു. മുതിർന്നവരിൽ കണ്ടുവരുന്നതിനേക്കാൾ കുറവാണെങ്കിലും കുട്ടികളിലെ ക്യാൻസർ ഗുരുതരമായ ഒരു ആരോഗ്യ പ്രശ്നമാണ്. അസുഖത്തിന്റെ സ്വഭാവത്തിലും ചികിത്സാ രീതികളിലും മുതിർന്നവരിൽ നിന്ന് വളരെ വ്യത്യസ്തമുള്ളതാണ് കുട്ടികളിൽ കണ്ടുവരുന്ന ക്യാൻസർ. അതേസമയം മെഡിക്കൽ രംഗത്തെ പുരോഗതിയിൽ ഇന്ന് ഒട്ടുമിക്ക കുട്ടികളെയും ക്യാൻസർ വിജയകരമായി ചികിത്സിച്ച് ഭേദമാക്കാവുന്നതാണ്. ക്യാൻസറിനെ പറ്റി സമൂഹത്തിൽ പല മുൻവിധികളും മിഥ്യാധാരണകളും നിലവിലുണ്ട്. ഇത് പലപ്പോഴും ശാസ്ത്രീയ ചികിത്സ ലഭ്യമാകുന്നത് വൈകുവാനോ നിഷേധിക്കപ്പെടുവാനോ കാരണമാകുന്നു. കേരളം ആരോഗ്യരംഗത്ത് പാശ്ചാത്യ രാജ്യങ്ങളോട് താരതമ്യം ചെയ്യാവുന്ന രീതിയിൽ പുരോഗതി നേടുമ്പോൾ ഈ മിഥ്യാധാരണകളെ അകറ്റിയാലേ ക്യാൻസറിനെ പോലുള്ള അസുഖത്തെ നമുക്ക് ചെറുത്ത് തോൽപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. കുട്ടികളിൽ ക്യാൻസറിന് കാരണമാകുന്നത് എന്താണ് എന്ന് മാതാപിതാക്കളെ പലപ്പോഴും അലട്ടുന്ന ഒരു ചോദ്യമാണ്. മുതിർന്നവരിൽ ക്യാൻസർ വരുന്നത് പലപ്പോഴും പുകവലി, രാസപദാർത്ഥങ്ങൾ, തെറ്റായ ജീവിതശൈലി എന്നിവ കൊണ്ടാണ്. എന്നാൽ കുട്ടികളിൽ അങ്ങനെയല്ല. കുട്ടികളിലെ ക്യാൻസറിനെ ജീവിതശൈലിയുമായി നേരിട്ട് ബന്ധിപ്പിക്കാൻ കഴിയില്ല. ഭൂരിഭാഗം കേസുകളിലും ഒരു കുട്ടിക്ക് ക്യാൻസർ വന്നത് ഇതുകൊണ്ടാണ് എന്ന് കൃത്യമായി പറയാൻ ഡോക്ടർമാർക്കും സാധിക്കാറില്ല. പ്രധാന കാരണം ശരീരം വളരുന്ന സമയത്ത് കോശങ്ങൾ വേഗത്തിൽ വിഭജിക്കുമ്പോൾ സംഭവിക്കുന്ന ആകസ്മിക ജീൻ മാറ്റങ്ങൾ അഥവാ മ്യൂട്ടേഷൻസ് ആണ്. കുട്ടികളിൽ ശാരീരിക വളർച്ച വേഗത്തിലായതിനാൽ കോശവിഭജനം കൂടുതലായി നടക്കും. അതിനിടെ DNA പകർത്തുമ്പോൾ ചെറുതായിട്ടുള്ള പിശകുകൾ സംഭവിക്കാം. കുറച്ച് കുട്ടികളിൽ പാരമ്പര്യ ഘടകങ്ങൾ ക്യാൻസർ സാധ്യത കൂട്ടാം. ചിലർ ജനിക്കുമ്പോൾ തന്നെ ചില ജീനുകളിൽ മാറ്റങ്ങളായി ജനിക്കാറുണ്ട്. ഇത് ചില ക്യാൻസർ പ്രഡിസ്പോസിഷൻ അവസ്ഥകളുടെ ഭാഗമായി കാണാം. ഡൗൺ സിൻഡ്രോം പോലുള്ള അവസ്ഥകൾ ഇതിനുദാഹരണമാണ്. ഇതുകൊണ്ടെല്ലാം ക്യാൻസർ ഉറപ്പായും വരണമെന്നില്ല, പക്ഷേ സാധ്യത ഉയർന്നേക്കാം. ചില കുടുംബങ്ങളിൽ പ്രത്യേക പരിശോധന അല്ലെങ്കിൽ സ്ക്രീനിങ് നിർദ്ദേശങ്ങൾ വേണ്ടിവരാം. ചില പ്രതിരോധ വ്യവസ്ഥാ പ്രശ്നങ്ങൾ അഥവാ ഇമ്മ്യൂൺ ഡെഫിഷ്യൻസി സിൻഡ്രോംസ് ചില ക്യാൻസറുകളുടെ സാധ്യത കൂട്ടാം. പക്ഷെ ഓർക്കുക, ഭൂരിഭാഗം കേസുകളിലും മാതാപിതാക്കൾ എല്ലാം ശരിയായി ചെയ്താലും ഈ അസുഖം വന്നേക്കാം. അതുകൊണ്ട് രക്ഷിതാക്കൾ സ്വയം കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല. ഇനി കുട്ടികളിൽ സാധാരണ കാണുന്ന ക്യാൻസറുകളെ പറ്റി നോക്കാം. ഏറ്റവും കൂടുതലായി കാണുന്നത് ലുക്കീമിയ അഥവാ രക്താർബുദമാണ്. ഇതിൽ തന്നെ എക്യൂട്ട് ലിംഫോബ്ലാസ്റ്റിക് ലുക്കീമിയ ALL ആണ് ഏകദേശം 25% കുട്ടികളിലും കാണുന്നത്. ഇതുകൂടാതെ തലച്ചോറിനെ ബാധിക്കുന്ന ട്യൂമറുകൾ അഥവാ ബ്രെയിൻ ട്യൂമേഴ്സ്, കരളുകളെ ബാധിക്കുന്ന ലിംഫോമ, വയറിൽ കാണുന്ന ന്യൂറോബ്ലാസ്റ്റോമ, കിഡ്നിയെ ബാധിക്കുന്ന വിൽംസ് ട്യൂമർ, എല്ലിനെ ബാധിക്കുന്ന ബോൺ ട്യൂമറുകൾ, പിന്നെ ചെറിയ കുട്ടികളിലെ കണ്ണിനെ ബാധിക്കുന്ന റെറ്റിനോബ്ലാസ്റ്റോമ എന്നിവയാണ് കുട്ടികളിൽ കാണുന്ന ചില ക്യാൻസറുകൾ. എന്തെല്ലാം ലക്ഷണങ്ങൾ കണ്ടാലാണ് നമ്മൾ ക്യാൻസർ ഉണ്ടെന്ന് സംശയിക്കേണ്ടത്? കുട്ടികളിൽ ക്യാൻസറിന്റെ ലക്ഷണങ്ങൾ സാധാരണ കാണുന്ന രോഗങ്ങളുമായി വളരെ സാമ്യമുള്ളതാണ്. എന്നിരുന്നാലും ചില ലക്ഷണങ്ങൾ കണ്ട ഡോക്ടറുമായി ബന്ധപ്പെടേണ്ടതാണ്. വിട്ടുമാറാത്ത പനി, വിട്ടുമാറാത്ത അണുബാധകൾ, കാരണം മനസ്സിലാവാത്ത ഭാരം കുറയൽ, തുടർച്ചയായ ക്ഷീണം അല്ലെങ്കിൽ ഊർജ്ജക്കുറവ്, ശരീരത്തിൽ വലുതായി വരുന്ന തടിപ്പുകൾ, അമിത രക്തസ്രാവം, എല്ലുകളിലും സന്ധികളിലും തുടർച്ചയായി കാണുന്ന വരുന്ന വേദന, സ്ഥിരമായ തലവേദന,

അല്ലെങ്കിൽ ഛർദി എന്നിവ കണ്ടാൽ തീർച്ചയായും നിങ്ങൾ ഡോക്ടറെ സമീപിച്ചിരിക്കണം. കുഞ്ഞുകുട്ടികളിൽ കാണുന്ന കോങ്കണ്ണ് അല്ലെങ്കിൽ കൃഷ്ണമണിയിൽ വെളുത്ത റിഫ്ലക്സ് എന്നിവ റെറ്റിനോബ്ലാസ്റ്റോമ എന്ന അസുഖത്തിന് ലക്ഷണമാകാം. അതുകൊണ്ട് തന്നെ ഈ അസുഖം ഈ ലക്ഷണം വെച്ച് നേരത്തെ കണ്ടുപിടിക്കാവുന്നതുമാണ്. നവജാത ശിശുക്കളെ ഈ ലക്ഷണം ഉപയോഗിച്ചുള്ള സ്ക്രീനിങ് ചെയ്യാവുന്നതുമാണ്. കൂടാതെ ഇപ്പോൾ എല്ലാവരും ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണിൽ വെച്ച് തന്നെ ഈ അസുഖം നേരത്തെ കണ്ടുപിടിക്കാവുന്നതാണ്. നിങ്ങൾ ഫോട്ടോ എടുക്കുമ്പോൾ അത് പ്രത്യേകിച്ച് ഒരു ഡാർക്ക് റൂമിലാണെന്നുണ്ടെങ്കിൽ ഈ കുട്ടികളിൽ കണ്ണിൽ കാണുന്ന ചുവന്ന റിഫ്ലക്സിന് പകരം അവിടെ വെളുത്ത റിഫ്ലക്സ് കണ്ടാൽ അത് ഈ ഒരു അസുഖത്തിന്റെ ലക്ഷണമായിട്ട് കണക്കാക്കാവുന്നതാണ്. ഇനി നമുക്ക് ക്യാൻസർ രോഗനിർണയത്തെ പറ്റി നോക്കാം. ക്യാൻസറിന്റെ സംശയം ഉയർന്നാൽ ആവശ്യത്തിനനുസരിച്ച് ഡോക്ടർമാർ രക്തപരിശോധന, സ്കാനുകൾ എന്നിവ ചെയ്യുന്നതായിരിക്കും. വളരെ ചുരുക്കം സാഹചര്യങ്ങൾ ഒഴിച്ചാൽ ക്യാൻസർ അസുഖം പാത്തോളജി ടെസ്റ്റിലൂടെ നിർണയിച്ചാലേ ചികിത്സ തുടങ്ങാൻ പാടുകയുള്ളൂ. അസുഖം നിർണയിക്കാൻ രക്താർബുദങ്ങൾക്ക് മജ്ജ പരിശോധന വേണ്ടിവരും. തടുപ്പുകളിൽ നിന്ന് ബയോപ്സി ടെസ്റ്റ് ചെയ്താലേ പലപ്പോഴും അസുഖനിർണയം സാധിക്കുകയുള്ളൂ. ഇനി ചികിത്സയെ പറ്റി നോക്കാം. കുട്ടികളുടെ ക്യാൻസർ ചികിത്സ ഒരു വലിയൊരു ടീം വർക്കാണ്. മെച്ചപ്പെട്ട ചികിത്സയ്ക്ക് വൈദഗ്ധ്യം നേടിയ ഡോക്ടർമാരും നഴ്സുമാരും കൂടാതെ സപ്പോർട്ട് സ്റ്റാഫുകളുടെ ആവശ്യമുണ്ട്. ഇവയിൽ സോഷ്യൽ വർക്കർ, സൈക്കോളജിസ്റ്റ്, ഡയറ്റീഷ്യൻ എന്നിവരുടെ ഇടപെടൽ വളരെ അത്യാവശ്യമാണ്. പ്രധാന ചികിത്സാ മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കീമോതെറാപ്പി ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കുന്ന ശക്തമായ മരുന്നുകളിലൊണ്ടുള്ള ചികിത്സയാണിത്. രക്താർബുദങ്ങൾക്ക് കീമോതെറാപ്പി ചികിത്സയോടെ മാത്രം അസുഖത്തെ നേരിടാം. എക്യൂട്ട് ലിംഫോബ്ലാസ്റ്റിക് ലുക്കീമിയ ALL കുട്ടികളിൽ കൂടുതലായി കണ്ടുവരുന്ന അസുഖമാണ്. ഇതിന്റെ ചികിത്സയ്ക്ക് 2 to 2.5 years കീമോതെറാപ്പി ചികിത്സയുടെ ആവശ്യകതയുണ്ട്. കീമോതെറാപ്പിയെ പറ്റി പലതരം മിഥ്യാധാരണകൾ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. കുട്ടികൾക്ക് കീമോതെറാപ്പി ചികിത്സ താങ്ങാനാകുമോ എന്നതാണ് സാധാരണ കേൾക്കുന്ന ഒരു സംശയം. ശരിയാണ്, കീമോതെറാപ്പി മരുന്നുകൾ ശക്തിയേറിയ മരുന്നുകളാണ്. അതിന് സാധാരണ കൊടുക്കുന്ന മരുന്നുകളേക്കാൾ കൂടുതൽ പാർശ്വഫലങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന കാര്യമാണ്. പക്ഷേ പ്രതീക്ഷകൾക്ക് വിപരീതമായി സാധാരണ കാണുന്നത് കുട്ടികൾ കീമോതെറാപ്പി ചികിത്സ വളരെ നന്നായി ടോളറേറ്റ് ചെയ്യുന്നുണ്ടെന്നതാണ്. ശരിയാണ്, ഈ മരുന്നുകൾ കൊണ്ട് അവർക്ക് ദീർഘകാലത്തേക്കുള്ള ബുദ്ധിമുട്ടുകൾ പലതും ഉണ്ടായേക്കാം. പക്ഷേ അത് വരാതിരിക്കാനും അത് വേണ്ട രീതിയിൽ അതിന് ചികിത്സ നൽകാനുള്ള സാങ്കേതിക വിദ്യകൾ ഇപ്പോൾ ലഭ്യമാണ്. കൂടാതെ കീമോതെറാപ്പി നൽകുന്നതിനായി കുട്ടികൾക്ക് സെൻട്രൽ ലൈൻ ഇടേണ്ടി വരും. ഇത് കുട്ടികളുടെ വലിയ ഞരമ്പുകളിലേക്ക് ചില ട്യൂബുകൾ ഇറക്കി വെക്കുന്നതാണ്. ഇടയ്ക്കിടയ്ക്ക് രക്തം നൽകുവാനും ഇടയ്ക്കിടയ്ക്ക് ബ്ലഡ് എടുക്കുവാനും വേണ്ടി ഇത് വളരെ ഉപയോഗപ്രദമായിരിക്കും. ക്യാൻസറിനെ നേരിടാൻ ഉപയോഗിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ചികിത്സാ രീതിയാണ് സർജറി അഥവാ ശസ്ത്രക്രിയ. ക്യാൻസർ ട്യൂമറുകൾ നീക്കം ചെയ്യുന്ന ചികിത്സയാണിത്. സോളിഡ് ട്യൂമറുകളായ ന്യൂറോബ്ലാസ്റ്റോമ, ബിൻസ് ട്യൂമർ എന്നിവ സർജറിയുടെ കൂടെ കീമോതെറാപ്പി ചികിത്സയും റേഡിയേഷൻ ചികിത്സയും വേണ്ടി വന്നേക്കാം. എന്താണ് ഈ റേഡിയേഷൻ ചികിത്സ? ഉയർന്ന ഊർജ്ജമുള്ള കിരണങ്ങൾ ഉപയോഗിച്ച് ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കുന്ന രീതിയാണിത്. ബ്രെയിൻ ട്യൂമർ പോലുള്ള അസുഖങ്ങൾക്ക് നമ്മൾ ഉപയോഗിക്കുന്ന പ്രധാന ചികിത്സാ രീതിയാണിത്. കുട്ടികളിൽ കാണുന്ന ഒട്ടുമിക്ക ക്യാൻസറുകൾക്കും ഈ 3 ചികിത്സാ രീതികൾ, കീമോതെറാപ്പി, റേഡിയേഷൻ തെറാപ്പി അല്ലെങ്കിൽ സർജറി, ഇവ 3 വേണ്ടി വരുന്ന സാഹചര്യങ്ങളാണ് മിക്കവാറും കാണാറുള്ളത്. ഇതുകൂടാതെ ചില പ്രത്യേക സാഹചര്യങ്ങൾ, അസുഖത്തിന്റെ സ്വഭാവം വളരെ മോശമായാൽ കൂടുതൽ തീവ്രതയേറിയ ചികിത്സ നൽകേണ്ടി വേണ്ടി വരും. ഇതുപോലൊരു ചികിത്സാ രീതിയാണ് മജ്ജ മാറ്റിവെക്കൽ അഥവാ സ്റ്റെം സെൽ ട്രാൻസ്പ്ലാന്റേഷൻ. മജ്ജയിൽ നിന്നോ രക്തത്തിൽ നിന്നോ വിത്തുകോശങ്ങളെ വേർതിരിച്ചെടുത്ത് സ്വന്തം ശരീരത്തിലേക്കോ അല്ലെങ്കിൽ HLA പൊരുത്തമുള്ള മറ്റൊരാളുടെ ശരീരത്തിലേക്കോ നൽകുന്നതാണ് ഈ ചികിത്സ. സാധാരണ ചികിത്സയോട് പ്രതികരിക്കാത്ത ചില രക്താർബുദങ്ങൾ അല്ലെങ്കിൽ അസുഖം ചികിത്സയ്ക്ക് ശേഷം തിരിച്ചു വരുന്ന സാഹചര്യങ്ങൾ എന്നിവയൊക്കെയാണ് ഈ ചികിത്സാ രീതി നമ്മൾ ഉപയോഗിക്കുന്ന സാഹചര്യങ്ങൾ. ഇതുകൂടാതെ നൂതന ചികിത്സാ രീതികളായ ടാർഗറ്റഡ് തെറാപ്പി, ഇമ്യൂണോ തെറാപ്പി, സെല്ലുലാർ തെറാപ്പി എന്നീ ചികിത്സകളും ഇപ്പോൾ ലഭ്യമാണ്. എന്തൊക്കെയാണ് ഇവ നോക്കാം. ടാർഗറ്റഡ് തെറാപ്പി എന്ന് വെച്ചാൽ ക്യാൻസർ കാരണമായ ചില പ്രത്യേക കോശഘടകങ്ങളെ മാത്രം ബാധിക്കുന്ന തരത്തിലുള്ള ചികിത്സയാണിത്. ഒരുതരം രക്താർബുദമായ ക്രോണിക് മൈലോയിഡ് ലുക്കീമിയ എന്ന അസുഖത്തിന് ഈ രീതിയിലുള്ള ചികിത്സയായ ഇമാറ്റിനിയം അല്ലെങ്കിൽ ദസാറ്റിനിയം എന്നീ ഗുളികൾ ഉപയോഗിച്ച് മാത്രം ചികിത്സിച്ച് ഭേദമാക്കാൻ സാധിക്കുന്നതാണ്. ഇമ്യൂണോ തെറാപ്പി എന്ന് വെച്ചാൽ ക്യാൻസർ കോശങ്ങളെ ശരീരത്തിന് തന്നെ പ്രതിരോധ ശക്തി ഉപയോഗിച്ച് കീഴടക്കാൻ ശ്രമിക്കുന്ന ചികിത്സാ രീതിയാണ്. ഇതിൽ കൃത്രിമമായി നിർമ്മിക്കുന്ന ആന്റിബോഡീസ് ആണ് ഉപയോഗിക്കുന്നത്. ഇനി സെല്ലുലാർ തെറാപ്പി എന്ന് വെച്ചാൽ ഇപ്പോൾ ലഭ്യമാകുന്ന കാർ ടി തെറാപ്പി ഉൾപ്പെടുന്നവയാണ്. ഇത് രോഗിയുടെ തന്നെ കോശങ്ങളെ വേർതിരിച്ചെടുത്ത് അതിൽ ജനിതക വ്യത്യാസങ്ങൾ വരുത്തി തിരിച്ച് രോഗിക്ക് തന്നെ നൽകുന്ന ഒരു ചികിത്സയാണ്. ഇനി ഇതെല്ലാം ചെയ്ത് ചികിത്സിച്ച് മാറ്റാൻ പറ്റുമോ എന്നുള്ളതാണ് അടുത്ത് സാധാരണ കേൾക്കുന്ന ചോദ്യം. മുതിർന്നവരിൽ നിന്ന് വ്യത്യസ്തമായി കുട്ടികളിലെ ക്യാൻസർ ചികിത്സിച്ച് ഭേദമാക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അധിക ക്യാൻസറുകളുടെയും മാറുവാനുള്ള സാധ്യത 70% മുകളിലാണ്. എക്യൂട്ട് ലിംഫോബ്ലാസ്റ്റിക് ലുക്കീമിയ 70 to 90% വരെ ചികിത്സിച്ച് മാറ്റുവാൻ സാധിക്കുന്ന അസുഖമാണ്. വിൻസ് ട്യൂമർ, ഹോഡ്ജ്സൺ ലിംഫോമ എന്നീ അസുഖങ്ങൾ ചികിത്സിച്ച് മാറ്റുവാനുള്ള സാധ്യത 90% മുകളിലാണ്.
ഈ ഫലങ്ങൾ നേടാൻ

സൗകര്യം മുതൽ കുട്ടികൾക്ക് അവരുടെ പഠിത്തം മുടങ്ങാതിരിക്കാനുള്ള സൗകര്യം വരെ അവർ നൽകുന്നുണ്ട്. കൂടാതെ ചികിത്സ കഴിഞ്ഞ് കുട്ടികൾ സാമൂഹികവും അക്കാദമികവുമായ ജീവിതത്തിലേക്ക് തിരികെ പോകുമ്പോൾ സമൂഹം അവരെ സ്വീകരിക്കേണ്ടതുണ്ട്. അവരെ വീണ്ടും സ്കൂളിലേക്ക് സ്വാഗതം ചെയ്യുകയും അനുയോജ്യമായ സപ്പോർട്ട് നൽകുകയും ചെയ്യണം. ചികിത്സയ്ക്ക് പലതരത്തിലുള്ള ഗവൺമെന്റ് ആനുകൂല്യങ്ങളും ലഭ്യമാണ്. അർബുദരോഗ ചികിത്സയ്ക്ക് സാമ്പത്തികമായി വളരെ ചിലവേറിയതാണ്. ഈ അസുഖത്തെ നേരിടാൻ കുടുംബങ്ങളെ സഹായിക്കാൻ വിവിധ ചികിത്സ സഹായ പദ്ധതികൾ ഗവൺമെന്റ് നൽകുന്നുണ്ട്. ആരോഗ്യകരണം. 18 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്ക് സൗജന്യ രോഗ ചികിത്സയ്ക്കായി ആവിഷ്കരിച്ച പദ്ധതിയാണിത്. കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി കൂടാതെ ബാലസാന്ത്വനം, സ്നേഹസാന്ത്വനം, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി, പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി, ക്യാൻസർ പെൻഷൻ പദ്ധതി എന്നിങ്ങനെ പല പദ്ധതികളും നിലവിലുണ്ട്. കേരള സർക്കാരിന് കീഴിലുള്ള സ്വതന്ത്ര സ്ഥാപനങ്ങളായ റീജിയണൽ ക്യാൻസർ സെന്റർ, മലബാർ ക്യാൻസർ സെന്ററും കൂടാതെ എല്ലാ സർക്കാർ മെഡിക്കൽ കോളേജുകളിലും ഈ ആനുകൂല്യങ്ങൾ ലഭ്യമാണ്. കൂടാതെ ഭാവിയിൽ ക്യാൻസർ വരാതിരിക്കാൻ മാതാപിതാക്കൾക്ക് പ്രായോഗികമായി ചെയ്യാവുന്ന കുറച്ച് കാര്യങ്ങളും കൂടെ നമുക്ക് നോക്കാം. കുട്ടിയുടെ ആരോഗ്യകരമായ ഭക്ഷണ വ്യായാമ ശീലങ്ങൾ പ്രോത്സാഹിപ്പിക്കുക. ജീവിതകാല ആരോഗ്യത്തിനായി വീടിനുള്ളിൽ പുകവലി ഒഴിവാക്കുക. നിങ്ങൾക്കറിയാമോ, കുട്ടികളിൽ നൽകുന്ന ചില പ്രതിരോധ കുത്തിവയ്പ്പുകൾ അവരെ ക്യാൻസറിൽ നിന്ന് രക്ഷിക്കാൻ സഹായിക്കുന്നുണ്ട്. ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ ജനിക്കുമ്പോൾ മുതൽ കുട്ടികൾക്ക് നൽകുന്ന ഒരു വാക്സിനാണ്. മാരകമായ ലിവർ ക്യാൻസറിൽ നിന്ന് അവരെ രക്ഷിക്കാൻ ഇത് സഹായിക്കും. കൂടാതെ അടുത്തായി നടപ്പിലാക്കിയ HPV കുത്തിവയ്പ്പുകൾ മുതിർന്ന സ്ത്രീകളിൽ കൂടുതലായി കണ്ടുവരുന്ന സെർവൈക്കൽ അഥവാ ഗർഭാശയകള ക്യാൻസറിൽ നിന്ന് രക്ഷ നൽകാൻ സഹായിക്കുന്നുണ്ട്. അവസാനമായി ക്യാൻസറിനെ ഭയപ്പെടാതെ ശാസ്ത്രീയമായ ചികിത്സാ രീതിയിലൂടെയും സ്നേഹ

0: പലപ്പോഴും കൗമാരപ്രായക്കാർ ലഹരി ഉപയോഗത്തിലേക്ക് വരുന്നത് ആദ്യമൊക്കെ ഒരു കൗതുകമെന്ന വണ്ണം സൗഹൃദ കൂട്ടായ്മകൾക്കൊപ്പമായിരിക്കും. എന്നാൽ നിരന്തരമായുള്ള ഈ പരീക്ഷണങ്ങൾ എന്നേക്കുമായി ലഹരി പദാർത്ഥങ്ങളുടെ അടിമകളാക്കി ആ വ്യക്തിയെ മാറ്റുന്നു എന്നതാണ് വസ്തുത. യുവാക്കളോ മാനസിക സമ്മർദ്ദം കൈകാര്യം ചെയ്യുന്നതിനുള്ള ഒരു മാർഗമെന്ന നിലയിലാവും പതിവായി ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നത്. യഥാർത്ഥത്തിൽ നേർ വിപരീത ഫലങ്ങളാവും ഇവർക്ക് ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരിക. ഇത്തരം ലഹരി വസ്തുക്കൾ കുറച്ച് സമയത്തേക്ക് നമ്മെ ഉന്മാദാവസ്ഥയിലേക്ക് എത്തിക്കുന്നു എങ്കിലും അതിന്റെ വീര്യം കുറയുന്നതനുസരിച്ച് ആ പഴയ മാനസികാവസ്ഥയിലേക്ക് തന്നെയാവും വീണ്ടും എത്തിച്ചേരുക. പലപ്പോഴും ലഹരിക്ക് അടിമപ്പെടുന്നവർക്ക് ഈ യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ കഴിയാതെ പോകുന്നു. മാത്രവുമല്ല അവരുടെ വ്യക്തിത്വവും സാമൂഹ്യ ബോധവും ഇതോടൊപ്പം നഷ്ടപ്പെടുന്നു എന്ന തിരിച്ചറിവും അവർക്കില്ലാതാകുന്നു. ഒരു കാലത്ത് മയക്കുമരുന്ന് അഥവാ ലഹരി എന്ന് കേൾക്കുമ്പോൾ കഞ്ചാവ്, കറുപ്പ് എന്നൊക്കെയുള്ള പേരുകൾ മാത്രമായിരുന്നു നമുക്കറിയാവുന്നത്. എന്നാൽ ഇന്ന് പേരുകൾ പോലും അറിയാത്ത എത്രയോ സിന്തറ്റിക് മയക്കുമരുന്നുകളാണ് വിവിധ രൂപത്തിലും ഭാവത്തിലും നമ്മുടെ സമൂഹത്തിലേക്ക് എത്തുന്നത്. ശരിയും തെറ്റും തിരിച്ചറിയാൻ കഴിയാത്ത പ്രായത്തിലെ തന്നെ ഇത്തരം ലഹരിക്ക് അടിമപ്പെടുന്ന സാഹചര്യത്തിലേക്ക് നമ്മുടെ കുട്ടികളും യുവാക്കളും വഴുതി വീഴാതിരിക്കുവാൻ നമ്മുടെ പൊതുസമൂഹം ഉണർന്ന് പ്രവർത്തിച്ചേ മതിയാകൂ. ലഹരി ഉപയോഗം നമ്മുടെ സാമൂഹ്യ ബോധത്തെയും വ്യക്തിബോധത്തെയും സർവോപരി നമ്മുടെ ആരോഗ്യത്തെയും നശിപ്പിക്കുന്ന ഒരു കൊടും വിഷമാണെന്ന തിരിച്ചറിവാണ് ആദ്യം തന്നെ നമ്മുടെ വിദ്യാർത്ഥികളിലും യുവാക്കളിലും ഒപ്പം പൊതുസമൂഹത്തിലും ഉണ്ടാകേണ്ടത്. അതുപോലെ തന്നെ ലഹരിക്ക് അടിമപ്പെടുന്നവരെ സമൂഹത്തിൽ നിന്നും ഒറ്റപ്പെടുത്തുകയല്ല വേണ്ടത്, അവരെ ലഹരിയുടെ പിടിയിൽ നിന്നും എന്നേക്കുമായി കരകയറ്റുന്നതിനുള്ള പരിശ്രമങ്ങളും വേണ്ടതാണ്. അതിനായി ഓരോ വ്യക്തികളും കുടുംബങ്ങളും സമൂഹവും ഒറ്റക്കെട്ടായി പരിശ്രമിച്ചാൽ മാത്രമേ നമ്മുടെ യുവതലമുറയെ നശിപ്പിക്കുന്ന, നമ്മുടെ രാജ്യത്തിന്റെ ഭാവിയെ നശിപ്പിക്കുന്ന ഈ കാളകൂടവൃക്ഷത്തെ നമുക്കിടയിൽ നിന്നും തുടച്ചു നീക്കാനാവൂ. ഇതിൽ പ്രത്യേകിച്ച് വിദ്യാർത്ഥികളുടെയും യുവാക്കളുടെയും ആത്മാർത്ഥമായ സഹകരണം ലഹരിക്കെതിരെയുള്ള ഓരോ ശ്രമങ്ങൾക്കും അത്യന്താപേക്ഷിതമാണ്. ലഹരിക്കെതിരെയുള്ള പ്രതിരോധം തീർക്കുന്നതിനായി വിപുലമായ കർമ്മ പരിപാടികളാണ് നമ്മുടെ സർക്കാർ ഇപ്പോൾ നടപ്പിലാക്കി വരുന്നത്. ഇതിൽ പൊതുജന പങ്കാളിത്തം തന്നെയാണ് ഏറ്റവും പ്രധാനം. ഒരു ലഹരിമുക്ത കേരളത്തിനായി നമുക്ക് കൈകോർക്കാം. നമ്മുടെ സമൂഹത്തിൽ നിന്നും ലഹരിയെ എന്നേക്കുമായി തുടച്ചു നീക്കാം. അതിനായുള്ള ഓരോ ശ്രമങ്ങൾക്കും സർക്കാർ നമ്മോടൊപ്പമുണ്ട്. അകറ്റാം ലഹരിയെ എന്നേക്കുമായി. ആരോഗ്യ കേരളം, ഐശ്വര്യ കേരളം.
1: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദ സന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
2: ആകാശവാണി കൊച്ചി FM 102.3, സമയം 10 കഴിഞ്ഞ് 15:18. പ്രിയ ശ്രോതാക്കളെ, FM മോർണിംഗ് സെലക്ഷൻസ് തുടരുന്നു. നോട്ടം എന്ന ചിത്രത്തിൽ കൈതപ്രം രചിച്ച് M. ജയചന്ദ്രൻ സംഗീതം നൽകി പാടിയ ഗാനം

ചിത്രം മെഹ്ഫിൽ. വൈക്കം വിജയലക്ഷ്മി പാടിയ ഈ ഗാനത്തിന്റെ വരികളെഴുതിയത് കൈതപ്രം, സംഗീതം നൽകിയത് ദീപാങ്കുരൻ.

0: ഈ ഗാനത്തോടെ ഇന്നത്തെ എഫ് എം മോർണിംഗ് സെലക്ഷൻസ് സമാപിക്കുന്നു.
1: വൈകിട്ടൊരു കട്ടനടിച്ചാലോ?
2: ഓ, എന്നാത്തിന്? ഒരാവശ്യമില്ല.
1: അങ്ങനെ പറയരുത്.
2: പിന്നെ ഇനിയിപ്പോ വൈകിട്ടേ
1: ഞാൻ വരും.
2: വരണ്ട.
1: വരും.
2: വരണ്ട.
1: ഞായർ മുതൽ വെള്ളി വരെ വൈകിട്ട് 5:30.
2: എന്റെ ചിറ്റൂർക്കാവിൽ അമ്മേ.
1: ഗുഡ് ഈവനിങ് കൊച്ചിയിൽ. ദീപസ്തംഭ മഹാശ്ചര്യം ഞായർ മുതൽ വെള്ളി വരെ
2: വൈകിട്ട് 5:30. റേഡിയോയിൽ മാത്രല്ലാട്ടോ.
1: പിന്നെ
2: നമ്മുടെ മൊബൈൽ ആപ്പ്.
1: അതെ, വേവ്സ് ആപ്പ്.
2: ലോകത്തെവിടെയിരുന്നും ആകാശവാണിയുടെ എല്ലാ പരിപാടികളും കേൾക്കാം.
1: വേവ്സ് ആപ്പ്.
0: ആകാശവാണി കൊച്ചി എഫ് എം 102.3 സേവന വാർത്തകൾ. ജില്ലയിലെ മോട്ടോർ ആക്സിഡന്റ് ക്ലെയിം ട്രൈബ്യൂണൽ കോടതികളിലെ ഗവൺമെന്റ് പ്ലീഡർ തസ്തികയിൽ നിലവിലെ ഒഴിവിലേക്ക് നിയമവകുപ്പ് അഭിഭാഷകരുടെ പാനൽ ക്ഷണിച്ചു. 7 വർഷത്തിൽ കുറയാത്ത നിയമാനുസൃത പ്രാക്ടീസുള്ള അഭിഭാഷകർക്ക് അപേക്ഷിക്കാം. ഫോട്ടോ പതിച്ച ബയോഡേറ്റ, മേൽവിലാസം, ജനനതീയതി, എൻറോൾമെന്റ് നമ്പറും തീയതിയും, ജാതി, മതം, വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം തെളിയിക്കുന്ന രേഖകൾ, കേസ് നടത്തുന്നതിനുള്ള പരിചയസമ്പത്ത് വ്യക്തമാക്കുന്നതിന് നടത്തിയിട്ടുള്ള 3-4 കേസുകളുടെ രേഖകൾ എന്നിവ സഹിതമായുള്ള അപേക്ഷ ഈ മാസം 9 വൈകിട്ട് 5 ജില്ലാ കളക്ടറേറ്റിൽ ലഭ്യമാക്കണം. വിളിക്കേണ്ട ഫോൺ നമ്പർ 0477225166. നമ്പർ ആവർത്തിക്കാം: 0477225166. മാവേലിക്കര രാജാ രവിവർമ്മ കോളേജ് ഓഫ് ഫൈൻ ആർട്സ് വിഭാഗത്തിൽ ശില്പകല, അപ്ലൈഡ് ആർട്സ്, പെയിന്റിംഗ് എന്നീ വിഭാഗങ്ങളിൽ ഗസ്റ്റ് അധ്യാപകരെ നിയമിക്കുന്നു. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ സർട്ടിഫിക്കറ്റുകൾ, മാർക്ക് ലിസ്റ്റുകൾ എന്നിവയുടെ പകർപ്പും അസൽ രേഖകളും സഹിതം ഈ മാസം 9 രാവിലെ 11 പ്രിൻസിപ്പൽ മുമ്പാകെ അഭിമുഖത്തിന് ഹാജരാകണം.

0: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഓബറോൺ മോൾ കൊച്ചി.
1: ബേക്ക് എക്സ്പോ 2026 വരുന്ന 9 മുതൽ 11 വരെ അങ്കമാലി അഡ്ലക്സ് കൺവെൻഷൻ സെന്ററിൽ വ്യവസായ മന്ത്രി ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി ഉദ്ഘാടനം ചെയ്യുന്നു. യുവ സംരംഭകർക്കായി ഫുഡ് ടെക് ആൻഡ് ബേക്ക് ഇന്നൊവേഷൻ ഹാക്കത്തോൺ. ബേക്കിംഗ് മേഖലയിലെ ഏറ്റവും പുതിയ ടെക്നോളജിയും മെഷീനുകളും അടുത്തറിയാം. വിദഗ്ധരുമായുള്ള സെഷനുകൾ, ബേക്കറി ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും വിൽപ്പനയും. എല്ലാ ഭക്ഷ്യ സംരംഭകർക്കും സ്വാഗതം.
2: ഹരിപ്പാട് താലൂക്ക് ആസ്ഥാന ആശുപത്രിയിൽ മുനിസിപ്പാലിറ്റി മുഖേന അധിക ഡോക്ടറെ നിയമിക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. യോഗ്യതകൾ: MBBS ബിരുദം, തിരുവിതാംകൂർ കൊച്ചി മെഡിക്കൽ കൌൺസിൽ രജിസ്ട്രേഷൻ, പ്രായം 45 വയസ്സിൽ താഴെ. യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പും ബയോഡേറ്റയും സഹിതം ഈ മാസം 12 വൈകുന്നേരം 4 മണിക്ക് മുൻപായി താലൂക്ക് ആശുപത്രി ഓഫീസിൽ അപേക്ഷ നൽകണം. വിളിക്കേണ്ട ഫോൺ നമ്പർ 0479241765. നമ്പർ ഒരിക്കൽ കൂടി പറയാം: 0479241765.
3: തുടങ്ങാം ഇൻവെസ്റ്റിംഗിന്റെ പാഠം.

0: സെബിയുടെ ഒരു ഇൻവെസ്റ്റർ ബോധവൽക്കരണ സംരംഭം. കൂടുതൽ വിവരങ്ങൾക്ക് സെബി ഇൻവെസ്റ്റർ വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ സെബി സാർഥി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.
1: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
2: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
3: നാളികേര വികസന ബോർഡ് 2026 ദേശീയ നാളികേര പുരസ്കാരങ്ങൾക്ക് അപേക്ഷ ക്ഷണിച്ചു. മികച്ച നാളികേര കർഷകൻ, മികച്ച നാളികേര ശാസ്ത്രജ്ഞൻ, ഗവേഷകൻ, മികച്ച നാളികേര സംരംഭകൻ എന്നീ വിഭാഗങ്ങളിലാണ് പുരസ്കാരങ്ങൾ നൽകുന്നത്. ഓൺലൈൻ അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഈ മാസം 15. കൂടുതൽ വിവരങ്ങൾക്ക് www.coconutboard.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി പറയാം, www.coconutboard.gov.in. സേവന വാർത്തകളാണ് ശ്രോതാക്കൾ കേട്ടത്. ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 10:30.
4: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണ്ണവില.
5: പ്രായോജികർ
4: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
5: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
6: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
5: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി സ്വർണവില ഗ്രാമിന് 60 രൂപ കുറഞ്ഞ് 13,710 രൂപ നിരക്കിലും പവന് 1,09,680 രൂപ നിരക്കിലുമാണ് ഇന്നത്തെ സ്വർണവില. റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി സ്വർണവില ഇനി നാളെ രാവിലെ 10:30.
4: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില.
5: പ്രായോജികർ
4: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
5: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
7: ആകാശവാണി കൊച്ചി FM 102.3. സമയം 10:31. 13 സെക്കൻഡും.

0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഓർമ്മചിന്തലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ഓർമ്മചിന്തൽ ഞാൻ എം വി ശശികുമാർ.
1: ഞാൻ പ്രീതി.
0: ഈ ഓർമ്മകൾ എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ

0: അത് നമ്മുടെ സ്വത്ത് മാത്രമല്ല അല്ലേ, സ്വത്തും കൂടിയാണ്. ഓർമ്മകളില്ലെങ്കിൽ പിന്നെ നമ്മളില്ലല്ലോ, നമ്മളാരും നമുക്കറിയില്ല. നമ്മുടെ സ്വത്തും തന്നെ നഷ്ടപ്പെടുന്ന ഒരു അനുഭവമായിരിക്കും ഓർമ്മകൾ ഇല്ലാതാവുന്നത്. കാരണം കഴിഞ്ഞ മാസം നമ്മൾ അൽഷൈമേഴ്സ് ദിനം ആചരിക്കുകയുണ്ടായി. അപ്പോഴൊക്കെ ഒരുപാട് പ്രഭാഷണങ്ങളും അഭിമുഖങ്ങളും ഡോക്ടർമാരൊക്കെയായി കേൾക്കുകയുണ്ടായി. അതിൽ നിന്നെല്ലാം മനസ്സിലാവുന്നത് ഒരുപക്ഷെ ഓർമ്മകളില്ലെങ്കിൽ നമ്മളില്ല എന്ന് തന്നെയാണ്. മാത്രമല്ല, ഈ ഓർമ്മ എന്ന് പറയുമ്പോൾ എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് ഫോട്ടോഗ്രാഫ് പോലെയാണ്. ജീവിതത്തിലെ ചില നിമിഷങ്ങൾ നിശ്ചലമായി നമ്മുടെ മനസ്സിലേക്ക് ഒരു ഫോട്ടോ പോലെ പതിയുകയാണ്. അതിനെ നമ്മൾ ഓർമ്മ എന്ന് വിളിക്കുന്നു. മെമ്മറി എന്ന് പറയുമ്പോൾ തന്നെ, അതല്ലെങ്കിൽ ഓർമ്മ എന്ന് പറയുമ്പോൾ തന്നെ അത് നമ്മുടെ ഉള്ളിലുണ്ട്, നല്ലതായാലും ചീത്തയായാലും. എന്തായാലും നമുക്കിപ്പോ ശ്രോതാക്കളുടെ ഓർമ്മകളിലേക്ക് പോകാം.
1: അതെ അതെ, നമ്മുടെ ഓർമ്മകൾ കേട്ട് കേട്ടിരുന്ന അവർക്ക് ചിലപ്പോൾ ദേഷ്യം വരാൻ സാധ്യതയുണ്ട്. എവിടെ ഞങ്ങളുടെ കത്തുകൾ എന്ന് ചോദിച്ചാലോ? അപ്പൊ ഈ കത്ത് ഞാൻ വായിക്കട്ടെ. ടി വി ഹരികുമാർ, കണിച്ചുകുളങ്ങര. പ്രിയപ്പെട്ട ഓർമ്മച്ചന്തി, ഈ കത്ത് സർവീസ് കാലത്തെ രസകരമായ ഒരു സംഭവമാണ്. എന്റെ ഔദ്യോഗിക ജീവിതം ആരംഭിക്കുന്നത് മലപ്പുറം ജില്ലയിലെ പുലാമന്തോൾ സ്കൂൾ അധ്യാപകനായിട്ടാണ്. കുന്തിപ്പുഴ അതിരിടുന്ന പാലക്കാട് മലപ്പുറം അതിർത്തി. പുഴ ചുറ്റിയൊഴുകി തിരുനാവായിക്ക് പോകുന്നു. താഴെപ്പുഴ, മുകളിൽ സ്കൂൾ. സ്കൂളിനോട് ചേർന്ന് ആലഞ്ചേരി അമ്പലം. പറഞ്ഞറിയിക്കുവാനാവാത്ത തരത്തിലുള്ള പ്രകൃതി ഭംഗി. മഴക്കാലത്ത് സംഹാര രുദ്രയെപ്പോലെ നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകി വരുന്ന കുന്തിപ്പുഴയുടെ രൗദ്രഭാവം സ്കൂൾ മുറ്റത്ത് നിന്ന് കാണുന്നതിനോളം ഭംഗി വേറെന്തുണ്ട്? കുന്തിപ്പുഴ കണ്ടിട്ടുണ്ടാവല്ലേ?
0: തീർച്ചയായും. കുന്തിപ്പുഴ, തൂതപ്പുഴ ഒക്കെ പറയും. ഇതെല്ലാം ഭാരതപ്പുഴയുടെ കൈവഴികളാണ്, അതല്ലെങ്കിൽ പോഷക നദികൾ എന്ന് പറയേണ്ടി
1: വരും.
0: നമുക്ക് കത്തിലേക്ക് പോവാം.
1: ഓക്കെ. അങ്ങനെ അവിടെ അടുത്ത് പാലൂർ അങ്ങാടിക്കടുത്ത് ഒരു വീട്ടിൽ ഞങ്ങൾ മൂന്ന് അധ്യാപകർ താമസം. കാർന്നവരായി പി കെ വി എന്ന വേലായുധൻ മാസ്റ്റർ, കറുകുറ്റിക്കാരൻ. സുജിത് കുമാർ എന്ന കെ പി എസ് കണ്ണൂർ പാനൂർക്കാരൻ. പിന്നെ ഞാനും. ഞങ്ങൾ സ്കൂൾ യുവജനോത്സവ കാലഘട്ടത്തിൽ കുട്ടികളുമായി യുവജനോത്സവത്തിന് പോകും. നൃത്ത ഇനങ്ങളൊക്കെ അവസാനിക്കുമ്പോൾ 12 മണി, 1 മണി, പിന്നെ ജീപ്പിലോ ട്രക്കിലോ കുട്ടികളെ വീടെത്തിച്ച് ഞങ്ങളുടെ വാസസ്ഥലത്തേക്ക് വരുമ്പോൾ 2 മണി വരെ ആകും. അങ്ങനെ ഒരു കാലം. 2004 പെരിന്തൽമണ്ണയിൽ യുവജനോത്സവം, ജില്ലാ മത്സരം. ഞാനും വേലായുധൻ മാഷും കുട്ടികളോടൊപ്പം പോയി. മുറിയിൽ സജിത് കുമാർ ഉണ്ടായിരുന്നു. അന്ന് രാത്രി ഭക്ഷണം കിട്ടിയില്ല. ഞങ്ങൾ സജിത്തിനെ വിളിച്ചു. എന്തെങ്കിലും കഴിക്കാൻ ഉണ്ടാക്കണമെന്ന് പറഞ്ഞു. സജിത്ത് പറഞ്ഞത് കുറച്ച് ചേമ്പ് കിടപ്പുണ്ട്, തയ്യാറാക്കി വെക്കാം, ഞങ്ങളുടെ കണ്ണൂർ രീതിയിൽ. ഞങ്ങൾ സന്തോഷിച്ചു, ആകട്ടെ എന്നായി. അന്ന് കുട്ടികളെ വീടുകളിൽ എത്തിച്ച് 12:30 ആയപ്പോൾ ഞങ്ങൾ വീടണഞ്ഞു. സജിത്ത് എഴുന്നേറ്റ് കതക് തുറന്നു. എന്നിട്ട് പറഞ്ഞു, കുളിച്ചിട്ട് നിങ്ങൾ ചേമ്പിൻ കഞ്ഞി കുടിച്ചോളൂ. അയാൾ കിടക്കുകയും ചെയ്തു. ഞങ്ങൾ കുളിച്ചു വന്ന് അടുക്കള മുഴുവൻ തിരഞ്ഞു. എവിടെ കഞ്ഞി? ഒടുക്കം വീണ്ടും സജിത്തിനെ വിളിച്ചുണർത്തി. ഉറക്കച്ചടവോടെ അടുക്കളയിലെത്തി അദ്ദേഹം അടച്ചു വെച്ചിരുന്ന 2 ഗ്ലാസ് എടുത്തു തന്നു. കുക്കറിലിട്ട് തിളപ്പിച്ച ഓരോ ഗ്ലാസ് ചേമ്പിൻ ജ്യൂസ്. 2 ഗ്ലാസ് ചേമ്പിൻ ജ്യൂസ് കണ്ട് ഞങ്ങൾ ഞെട്ടി. 1 കിലോയ്ക്ക് മേൽ ചേമ്പുണ്ടായിരുന്നു. അത് പുഴുങ്ങി വെച്ചിരുന്നേൽ 2 പ്ലേറ്റ് നിറയെ കഷ്ണം കാണും. ഇതിപ്പോൾ കുക്കറിലടിച്ച് 2 ഗ്ലാസ് കണ്ണൂർ ചേമ്പിൻ കഞ്ഞി തയ്യാറാക്കി വെച്ചിട്ട് കിടക്കുന്ന അദ്ദേഹത്തെ പൊക്കിയെടുത്ത് കിണറ്റിലിടാൻ തോന്നിയെങ്കിലും ഞങ്ങൾ വിശപ്പ് സഹിച്ചു. നേരം വെളുക്കുവാനായി കട്ടിലിൽ കാത്തുകിടന്നു.
0: ഇത് വളരെ രസകരമായ അനുഭവമാണ്. കാരണം നമ്മുടെ ഓരോ നാട്ടിലും ഓരോ ഭക്ഷണ വിഭവത്തിനും ഓരോ പേരാണ്. ആ പേരുമാറ്റമാണ് ഇവരെ ചതിച്ചത്.
1: അല്ല, ഇതെന്തായിരിക്കും ചേമ്പിൻ കഞ്ഞി എന്ന് പറഞ്ഞിരിക്കുന്നത്?
0: കണ്ണൂരുകാര് അതായിരിക്കും ഇതിനെ വിളിക്കുന്നത്. ചേമ്പിൻ ജ്യൂസ് എന്നാണ് പറഞ്ഞത്.
1: ചേമ്പിൻ ജ്യൂസ്, ചേമ്പെല്ലാം കൂടെ പുഴുങ്ങിയിട്ട് അടിച്ചിട്ടുണ്ടാവും അല്ലേ?
0: പക്ഷെ അങ്ങനെയാണെങ്കിൽ വിശപ്പ് മാറുമല്ലോ. ഇവിടെ വെറും ജ്യൂസ് എന്നാണ് പറഞ്ഞത്. എനിക്ക് എന്താണോ മനസ്സിലായിട്ടില്ല,
1: എനിക്ക് മനസ്സിലായില്ല.
0: ഇത് ഓരോ സ്ഥലത്തെ പ്രത്യേകതയാണ് കേട്ടോ. ഇപ്പൊ ഒരു നമ്മള് കപ്പ എന്ന് പറയുന്ന മരച്ചീനിക്ക് എന്തെല്ലാം പേരുകളാണ് ഓരോ നാടുകളിൽ, നമുക്ക് പറഞ്ഞാൽ മനസ്സിലായില്ല. അതുപോലെ വെള്ളച്ചോറ് എന്ന് കേട്ടിട്ടുണ്ടോ?
1: ഉണ്ട്.
0: വെള്ളച്ചോറ് എന്ന് പറഞ്ഞാൽ
1: പഴങ്കഞ്ഞി.
0: ആ, അത് പക്ഷെ പലർക്കും മനസ്സിലാവില്ല. വെള്ളച്ചോറ് എന്ന് പറഞ്ഞാൽ വൈറ്റ് റൈസ് ആണോ എന്ന് ചോദിക്കുന്ന കുട്ടികളാണ് ഇന്നത്തെ കാലത്ത്. കാരണം ഞങ്ങളുടെ നാട്ടിലൊക്കെ വെള്ളച്ചോറ് എന്ന് പറയും. തലേ ദിവസത്തെ ചോറ് വെള്ളത്തിലിട്ട് വെക്കുന്നതാണ് വെള്ളച്ചോറ്.
1: ഞങ്ങളുടെ നാട്ടിൽ പഴങ്കഞ്ഞി എന്ന് പറയും.
0: ഇങ്ങനെ ഓരോ പ്രാദേശികമായ മാറ്റങ്ങൾ ഉണ്ടാവും. അപ്പൊ വെള്ളച്ചോറ് വേണ്ട, പഴങ്കഞ്ഞി മതി എന്ന് പറഞ്ഞാൽ അത്തരത്തിലൊരു അനുഭവമാണ് ടി വി ഹരികുമാർ കണിച്ചുകുളങ്ങര എഴുതിയിട്ടുള്ളത്.
1: അപ്പൊ ചേമ്പിൻ കഞ്ഞി എന്താണെന്ന് മനസ്സിലായല്ലോ പുള്ളിക്ക്. നമുക്കത് ഇപ്പോഴും പിടികിട്ടിയിട്ടില്ല.
0: ചേമ്പിൻ ജ്യൂസ് എന്നും പറഞ്ഞിട്ടുണ്ട്.
1: അതെ അതെ,
0: അത് തന്നെയായിരിക്കാം ചേമ്പിൻ കഞ്ഞി.
1: അപ്പൊ നമുക്കൊരു പാട്ട് കൊടുക്കണ്ടേ?
0: തീർച്ചയായിട്ടും ഒരു പാട്ടിലേക്ക് പോവാം. അപ്പൊ നമുക്ക് എന്തായാലും വിശന്ന് കിടക്കുകയാണല്ലോ അവര്. അപ്പൊ ഒരു സദ്യവട്ടങ്ങളുടെ പേരെല്ലാം പറയുന്ന ഒരു പാട്ട് തന്നെ കൊടുത്തേക്കാം.

0: ഈ കത്ത് വന്നിട്ടുള്ളത് മാറാടിയിൽ നിന്നാണ്. 24 വർഷം മുമ്പ് ഉണ്ടായ ഒരു സംഭവമാണ് ഈ കത്തിൽ വിവരിക്കുന്നത്. ഞാനും എൻ്റെ സഹോദരനും കൂടി ഒരു വിവാഹ സദ്യയിൽ പങ്കെടുത്ത് തിരിച്ച് വീട്ടിലേക്ക് മടങ്ങുമ്പോൾ സമയം 11 മണി കഴിഞ്ഞിട്ടുണ്ട്. ബസ്സോ മറ്റു വാഹന സൗകര്യമോ ഒന്നുമില്ലാത്ത ഒരു പ്രദേശം. ഞങ്ങളങ്ങനെ ഓരോ കാര്യം സംസാരിച്ച് ആ മലയിലെ റോഡിൽ കൂടി നടന്നു. കുറച്ചു ദൂരം പിന്നിട്ടപ്പോൾ സഹോദരൻ പറഞ്ഞു, ചേട്ടാ നമുക്ക് ഇങ്ങോട്ടല്ല പോകേണ്ടത്, തിരിച്ചു പോകാം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് തന്നെ വരൂ, നിന്റെ വാക്ക് കേട്ടാണല്ലോ ഈ മലയിലൂടെ നടക്കാൻ തുടങ്ങിയത്. അപ്പോൾ അവൻ വളരെ വയലൻ്റായി സംസാരിച്ചു. അവനങ്ങനെ വയലൻ്റായപ്പോൾ ഞാൻ പറഞ്ഞു, മോനെ ഈ സമയത്ത് നീ ചേട്ടനെ വിഷമിപ്പിക്കല്ലേ, നീ വരൂ എന്ന് പറഞ്ഞ് അവൻ്റെ വലത് കൈ എൻ്റെ കക്ഷത്തിലോട്ട് വെച്ച് ഞാൻ വലിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു. പിന്നെ എന്ത് സംഭവിച്ചു എന്നറിയില്ല, ബോധം നഷ്ടപ്പെട്ട് മലയിൽ കൂടി അലഞ്ഞു നടന്നു. ഉദ്ദേശം 2 മണിയോടെ വിളക്ക് തെളിച്ച് കാത്തിരിക്കുന്ന ഒരു വീട് കണ്ടു. ആരാണത്? ആ വീട്ടിൽ നിന്ന് ഒരു ശബ്ദം. അപ്പോൾ ബോധം വീണ്ടും കിട്ടി. ഞാൻ പറഞ്ഞു, എനിക്ക് ശിവദാസിൻ്റെ വീട്ടിൽ പോകണം, ആ വഴി ഒന്ന് പറഞ്ഞു തരാമോ? ഇതാണ് ശിവദാസിൻ്റെ വീട്. ഭാര്യ വഴിയിൽ നിന്ന് കയ്യിൽ പിടിച്ചുകൊണ്ട് ഉള്ളിൽ കൊണ്ടുപോയി തലയിൽ ഒരു കുടം വെള്ളമൊഴിച്ചു. സ്വബോധം വന്നു. നടന്ന കാര്യങ്ങൾ ഞാൻ ഭാര്യയോട് പറഞ്ഞു. ഇതെന്തുമായ, എനിക്കിന്നും പിടികിട്ടിയിട്ടില്ല. ഈ വിഷയം പറഞ്ഞ് പലരും പലതും പറഞ്ഞു, എന്നാലും ഞാൻ വിശ്വസിക്കുന്നില്ല. ഉത്തരം തേടിക്കൊണ്ടേയിരിക്കുന്നു. ഇങ്ങനെയൊരു എന്താ പറയേണ്ട അപ്സൈഡ് നാടകം പോലെ ഉള്ളൊരു കത്താണ് വന്നിരിക്കുന്നത്.
1: ക്രമയുഗം കണ്ടതുപോലെ തോന്നുന്നു വായിച്ചിട്ട്.

0: അതെ, ഇവര് മലയിൽ കൂടി നടന്നോ അതോ സഹോദരനൊക്കെ ഒരു തോന്നലായിരുന്നോ?
1: എനിക്ക്
0: വേറൊരു സംശയം കൂടിയുണ്ട്. കാരണം കല്യാണ സദ്യ എന്നാ പറഞ്ഞിരിക്കുന്നെങ്കിലും പാർട്ടി കഴിഞ്ഞപ്പോൾ 11 മണി രാത്രി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോ എന്തെങ്കിലും കഴിച്ചതിന്റെ പ്രശ്നമാകാം ഇത്, തള്ളിക്കളയാനാകില്ല. മാത്രല്ല, അങ്ങനെ കഴിച്ചൊക്കെ ചെല്ലുമ്പോഴാണല്ലോ തലയിൽ കൂടെ ഒരു കൂടം വെള്ളം ഒഴിക്കുന്നത്, അങ്ങനെയും ആകാം. ഇതെല്ലാം ഒരു എന്താ പറയുന്നത്,
1: മായയാണ്.
0: അതെ, ബ്രഹ്മയുഗം തന്നെ,
1: സർവം മായ, മിഥ്യ.
0: അതെ, ഈ കഥ അയച്ചിട്ടുള്ള ആരെന്ന് പറഞ്ഞില്ല കേട്ടോ, പി എ ശിവദാസൻ, മാറാടി, മൂവാറ്റുപുഴ. അദ്ദേഹമാണ് ഇങ്ങനൊരു ഭ്രമാത്മകമായ ഒരു സംഭവം വിവരിച്ചിട്ടുള്ളത്.
1: നമുക്കപ്പോ ഭ്രമാത്മകമായ ഒരു പാട്ടം കൊടുത്താലോ?
0: അതെ, ഭ്രമാത്മകമായ ഒരു പാട്ട് എന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ ഈ മന്ത്രവാദികളെയൊക്കെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഈ ചുട്ട കോഴിയെ
1: പിന്നെ
0: പറന്ന്
1: കണ്ടിട്ടില്ല,
0: ചുട്ട കോഴി പറന്ന് കണ്ടിട്ടില്ല,
1: ചുട്ട കോഴിയെ തിന്നിട്ടുണ്ടാവും ചിലപ്പോ.
0: അപ്പൊ നമുക്ക് എന്തായാലും ചോറ്റാനിക്കര ഭഗവതി വാഴും നാട്ടിൽ, അതില് കൂടോത്രക്കാരില്ല, കൂട് വിട്ട് കൂട് മാറും, ഒടിയന്മാരില്ല, ഇങ്ങനെയൊക്കെ ഒരു ഭ്രമാത്മകത വരുത്തുന്ന ഒരു പാട്ട് തന്നെ ആവട്ടെ.
1: ആയിക്കോട്ടെ.

0: ഈ കത്തയച്ചിരിക്കുന്നത് എൻ ശശിധരൻ, എരൂർ. ഓർമ്മച്ചിന്തിലേക്ക് ഒരു രസകരമായ അനുഭവം ഞാൻ പങ്കുവയ്ക്കുന്നു. കഴിഞ്ഞ ചൊവ്വാഴ്ച നടന്ന സംഭവമാണ്. ഞാൻ താമസിക്കുന്ന വീടിൻ്റെ കിഴക്കുവശത്തായി ഒരു കെട്ടിടം പണി നടക്കുന്നുണ്ട്. കൽപ്പണിക്ക് ഹിന്ദിക്കാരും വെൽഡിംഗ് ജോലി ചെയ്യുന്നത് മലയാളികളുമാണ്. എല്ലാ ശനിയാഴ്ചയും വെൽഡിങ്ങുകാർ വീട്ടിലേക്ക് പോകുമ്പോൾ വെൽഡിംഗ് ഉപകരണങ്ങൾ എൻ്റെ വീട്ടിലാണ് വയ്ക്കുന്നത്. തിങ്കളാഴ്ച വരുമ്പോൾ എടുത്ത് ജോലി എടുക്കുന്നിടത്തേക്ക് കൊണ്ടുപോകും. ഒരു ദിവസം എൻ്റെ ഭാര്യയ്ക്ക് സുഖമില്ലാതായി. ഉടനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അവിടെ അഡ്മിറ്റ് ചെയ്തു. വീട്ടിലേക്ക് തിരിച്ചു വന്നു. വെൽഡിംഗ് ഉപകരണങ്ങൾ വീട്ടിൽ നിന്ന് മാറ്റിത്തരണമെന്ന് കെട്ടിട ഉടമസ്ഥനോട് പറഞ്ഞു. അദ്ദേഹം ഹിന്ദിക്കാരൻ പയ്യനെ വിളിച്ചു പറഞ്ഞു. ഞാൻ ഓട്ടോയിൽ വീട്ടിൽ ചെന്നപ്പോൾ ഹിന്ദിക്കാരൻ വീടിനടുത്ത് നിൽപ്പുണ്ടായിരുന്നു. ഞാൻ വന്ന ഓട്ടോയിൽ തന്നെ തിരിച്ചു പോകേണ്ടതുകൊണ്ട് ഓട്ടോ പോയില്ല. ഹിന്ദിക്കാരൻ അകത്ത് കയറി വെൽഡിംഗ് സെറ്റ് എടുത്തുകൊണ്ട് പോയി. ഞാൻ കുറച്ച് സാധനങ്ങൾ സഞ്ചിയിലാക്കി ഓട്ടോയ്ക്ക് സമീപം ചെന്നപ്പോൾ ഞാൻ കണ്ട കാഴ്ച ചിരിപ്പിക്കുന്നതായിരുന്നു. ഹിന്ദിക്കാരൻ വെൽഡിംഗ് സെറ്റ് വെച്ചിരിക്കുന്നത് ഓട്ടോയിലായിരുന്നു. നീ ഇത്ര മണ്ടനാണോ എന്ന് തിരിച്ചു വിളിച്ച് വെൽഡിംഗ് സെറ്റ് കെട്ടിടത്തിലേക്ക് കൊണ്ടുപോയി വെക്കാൻ പറഞ്ഞപ്പോഴാണ് ആ ഹിന്ദിക്കാരന് പറ്റിയ അബദ്ധം മനസ്സിലായത്.
1: എനിക്ക് തോന്നുന്നു ഇതൊരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പെന്നോ. ഒരുപക്ഷെ ഈ ഹിന്ദി സംസാരിക്കുന്നവർക്ക് ഇദ്ദേഹം മലയാളത്തിൽ പറയുന്ന നിർദ്ദേശങ്ങൾ പൂർണ്ണമായും മനസ്സിലായി കാണില്ല, അതല്ലെങ്കിൽ അവർ ഹിന്ദിയിൽ പറഞ്ഞത് ഇദ്ദേഹത്തിന് പൂർണ്ണമായും മനസ്സിലായി കാണില്ല.
0: ഇവിടെയാണ്
1: തീർച്ചയായും ഇങ്ങനെ ആശയക്കുഴപ്പം ഉണ്ടാകാനാണ് ഭാഷകൾ സൃഷ്ടിച്ചെന്നൊരു കഥ തന്നെയുണ്ട്, കേട്ടിട്ടില്ലേ? സ്വർഗത്തിലേക്ക് ഒരു വഴി പണിയാൻ പോയി മനുഷ്യർ എന്നാണ്. അപ്പോൾ പണി ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ട് ഇരിക്കുമ്പോൾ സ്വർഗത്തിലിരിക്കുന്നവർക്ക് അത്ര രസിച്ചില്ല, ഇവരുടെ പണിയൊന്ന് നിർത്തണമല്ലോ.
0: ഭൂമിയിൽ നല്ലതുപോലെ ഉണ്ടായൊന്നും രസിക്കില്ല.
1: അതെ, അങ്ങനെയാണ് പഴയ പുരാണങ്ങളൊക്കെ പലപ്പോഴും പറയുന്നത്. എന്തായാലും ഇവിടെ ചെയ്തത് ഈ പണി അത്ര സ്പീഡ് പോകണ്ട എന്ന് വിചാരിച്ചിട്ട് പല ഭാഷകളുണ്ടാക്കിയെന്ന് പറയുന്നത്. അപ്പൊ ഈ പറഞ്ഞ പോലെ ഒരാൾ പറയുന്ന മറ്റാൾക്ക് മനസ്സിലാകാതെയായി.
0: അത് ശരി.
1: അപ്പൊ അതുകൊണ്ട് ഒരാള് താഴെ കല്ല് വെക്കാൻ പറഞ്ഞ മറ്റാൾ മോള് കൊണ്ടുപോയി വെക്കും, അങ്ങനെ ആ പണി തടസ്സപ്പെട്ടു എന്നാണ്. അത്തരത്തിലാണ് ഈ വെൽഡിംഗ് ഉപകരണവും മാറിപ്പോയിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ വിശ്വസിക്കാം. അപ്പൊ അതുകൊണ്ട്
0: ആശയക്കുഴപ്പം ഉണ്ടാകുന്ന രീതിയിലുള്ള കാര്യങ്ങളൊന്നും പറയാതിരിക്കുക നല്ലത്. ആശയം വ്യക്തമാകുന്ന രീതിയിൽ സംസാരിക്കുക.
1: തീർച്ചയായും.
0: അതിപ്പോ ഹിന്ദിയിലാണെങ്കിലും മലയാളത്തിലാണെങ്കിലും ഇപ്പൊ ഹിന്ദിക്കാർക്കൊക്കെ മലയാളം അറിയാം.
1: നമുക്കാണ് മലയാളം അറിയാത്തത്.
0: നമ്മൾ അവരോട് മുറി ഹിന്ദിയിൽ സംസാരിക്കുമ്പം അവര് നമ്മളോട് മലയാളത്തിൽ സംസാരിക്കും. അത് വളരെ രസകരമാണ് അനുഭവം. അത് അറിയണമെങ്കിൽ നമ്മുടെ ഓഫീസിന്റെ തൊട്ട് മുന്നിലെ ആ ഷോപ്പിംഗ് കോംപ്ലക്സിൽ പച്ചക്കറി വാങ്ങാൻ പോയാൽ മതി.
1: അതെ, പച്ചക്കറി എടുത്തു കൊടുക്കുന്നവരെല്ലാം
0: മലയാളം പറയും.
1: മലയാളം പറയും, പക്ഷെ അവർ മലയാളികളല്ല.
0: നമ്മള് ഹിന്ദിയിലൊക്കെ പടവലങ്ങയാന്നൊക്കെ പറഞ്ഞു വരുമ്പോഴേക്കും പടവലങ്ങയാ എന്ന് ചോദിക്കും അവര്. അപ്പോഴേക്കും നമുക്ക് ഹിന്ദി ഏത് മലയാളം ഏതെന്ന് അറിയാൻ വയ്യാതെ.
1: അവർക്ക് ആശയക്കുഴപ്പമില്ല. അപ്പോ
0: എന്തായാലും ഇങ്ങനെ ആശയക്കുഴപ്പം സംഭവിച്ചു പോയ ആ സന്ദർഭത്തിന് പറ്റിയ ഒരു പാട്ട് നമുക്ക് കൊടുക്കാം.
1: അതെ, ഇത് പറഞ്ഞതിന്റെ കൂട്ടത്തില് വളരെ രസകരമായ ഒരു ഓർമ്മ വരികയാണ്. എനിക്ക് തോന്നുന്നത് സോഷ്യൽ മീഡിയയിലോ കണ്ടതാണ്. ഒരാള് കൈയും കാലും ഒക്കെ പ്ലാസ്റ്റർ ഇട്ടിട്ട് ഇങ്ങനെ നിൽക്കുന്നു. അപ്പൊ എന്താ സംഭവിച്ചു എന്ന് ചോദിച്ചു. ഞാന് എൻ്റെ ഒരു സുഹൃത്തിനെ കെട്ടിടത്തിന്റെ മുകളിൽ നിൽക്കുമ്പോൾ അയാൾ താഴെ കൂടെ പോകുന്നുണ്ടപ്പോ വിളിച്ചതാണ്. അപ്പോൾ അടുത്തു നിന്നിരുന്ന ഈ ഹിന്ദി സംസാരിക്കുന്ന ജോലിക്കാരൻ അയാളെ തള്ളി താഴേക്ക് ഇട്ടു വന്നു. അപ്പൊ മറ്റയാൾ ചോദിച്ചു എന്താ വിളിച്ചതെന്ന്. ഞാൻ പുഷ്കര എന്ന് വിളിച്ചതാണ്. പുള്ളി കേട്ടത് പുഷ്കരോ എന്നാണ്. അങ്ങനെ തള്ളി താഴേക്ക് ഇട്ടു എന്ന് പറഞ്ഞു. അത്തരത്തിലൊന്നും സംഭവിച്ചില്ലല്ലോ എന്ന് നമുക്ക് ആശ്വസിക്കാം. എന്തായാലും അപ്പൊ ഇനിയൊരു പാട്ടിലേക്ക് പോകാം.

0: ഓർമ്മചിന്തലേക്കുള്ള ഈ കത്ത് അയച്ചിട്ടുള്ളത് തൃശ്ശൂരിൽ നിന്ന് MG ഗോപിയാണ്. ലുബ്ധേശ്വരന് പറ്റിയ അമളി എന്നാണ് തലക്കെട്ട് കൊടുത്തിട്ടുള്ളത്. എന്താണെന്ന് നോക്കാം. എൻ്റെ 74 വയസ്സിലും 30 വർഷം മുമ്പുണ്ടായ ഒരു സംഭവം ഇന്നും മനസ്സിൽ തികട്ടി വരുന്നത് ഒരുപക്ഷെ രസകരമായി നിങ്ങൾക്ക് തോന്നിയേക്കാം. ആ അനുഭവം ഞാനിവിടെ കുറിക്കട്ടെ. സംഭവത്തിലെ കഥാപാത്രങ്ങൾ റിട്ടയർഡ് ഗസറ്റഡ് ഉദ്യോഗസ്ഥരാണ്. പേരുകേട്ട തറവാട്ടിലെ അംഗങ്ങളാണ് എല്ലാവരും. സമ്പന്നരും ഉദ്യോഗം കൊണ്ട് ഉന്നത പദവിയിൽ ഇരിക്കുന്നവരും. എന്നാൽ നാട്ടുകാർക്ക് ഇവരെല്ലാം അനഭിമതരാണ്. എന്തെന്നാൽ തങ്ങളെക്കാൾ താഴ്ന്ന തട്ടിൽ ജീവിക്കുന്നവരോട് അവഗണന, അനാദരവ്, പുച്ഛം ഇതൊക്കെയാണ് ഇവരുടെ സ്വഭാവം. ഞങ്ങൾ ആരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കുന്നില്ല എന്നൊരു ധാർഷ്ട്യവും അവർക്കുണ്ടായിരുന്നു. ഇതായിരുന്നു അവരുടെ ജീവിതശൈലി. ഇനി സംഭവത്തിലേക്ക് വരാം. റിട്ടയർമെന്റിന് ശേഷം ട്രഷറിയിൽ നിന്നും പണമെടുത്ത് സ്കൂട്ടറിൽ പ്രധാന റോഡിൽ നിന്ന് ആൾ സഞ്ചാരം കുറഞ്ഞ ഇടുങ്ങിയ വഴിയിലൂടെ സഞ്ചരിക്കവേ ചിതറിക്കിടക്കുന്ന കുറേ ചില്ലറ കണ്ടത് പിന്നിലിരുന്ന ഭാര്യയാണ്. അയ്യോ, കാശ് കിടക്കുന്നു, വണ്ടി നിർത്ത എന്ന് പറഞ്ഞ് വണ്ടി കുറച്ചകലെ നിർത്തി നായകൻ ചില്ലറ വെറുക്കാൻ തിരികെ വന്നു. ഏതെങ്കിലും ഭണ്ഡാരമോഷ്ടാവിന്റെ കയ്യിൽ നിന്നും വീണുപോയതാകാം ഈ ചില്ലറകൾ. കട്ടപണം കൊണ്ടുപോകാൻ കഴിയാതെ മണ്ടൻ മോഷ്ടാവിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് അനുഭവിക്കാനുള്ള യോഗം തങ്ങൾക്കാണല്ലോ ലഭിച്ചത് എന്നോർത്ത് കഥാനായകൻ ദൈവത്തിന് നന്ദി പറഞ്ഞു. ചില്ലറ പെറുക്കിയിട്ടും പെറുക്കിയിട്ടും തീരുന്നില്ല. അസ്വസ്ഥയായ സഹധർമ്മിണി പണമടങ്ങിയ ഹാൻഡ് ബാഗ് സ്കൂട്ടറിൽ വെച്ച് ചില്ലറ പെറുക്കാൻ ഒപ്പം കൂടി. അതിനിടയിൽ കഴിവുണ്ടെങ്കിൽ തങ്ങളെ പിടിക്കട എന്ന് വെല്ലുവിളിച്ച് 2 10 നോട്ടുകൾ കാറ്റത്ത് പറന്നകന്നു. എന്നോടാണ് കളി എന്ന മട്ടിൽ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് നായകൻ ആ നോട്ടിന് പിന്നാലെ പാഞ്ഞു. ദാ കിടക്കുന്നു. നായകൻ ചാലിൽ വീണു, കാൽമുട്ട് പൊട്ടി, ചോരയൊളിച്ചു എങ്കിലും പണം കിട്ടിയില്ലേ എന്ന സമാധാനത്തിൽ ഓട്ടമത്സരത്തിൽ ജയിച്ചു വന്ന മത്സരാർത്ഥികളെ പോലെ ചില്ലറ പെറുക്കികൾ ചില്ലറകളുമായി തിരിച്ചെത്തിയപ്പോൾ സ്കൂട്ടറിൽ വെച്ചിരുന്ന പെൻഷൻ പണമടങ്ങിയ ഹാൻഡ് ബാഗ് കാണാനില്ല. നഷ്ടപ്പെട്ടത് ഏകദേശം 100,000 രൂപ. കിട്ടിയതോ 200 ചില്ലറ തുട്ടുകൾ. ചില്ലറ വിതറി ആരോ ഇവരെ പറ്റിച്ചതായിരുന്നു. ലുബ്ധേശ്വരന് പറ്റിയ അമളി എങ്ങനെയുണ്ട് എന്നാണ് MG ഗോപി ചോദിക്കുന്നത്.
1: ലുബ്ധേശ്വരന് പറ്റിയ അമളി കെട്ടുകഥയാണോ എന്നെനിക്കൊരു സംശയം.
0: കെട്ടുകഥയാവാം, പക്ഷേ ഇത്തരത്തിലുള്ള ചില തട്ടിപ്പ് വിദ്യകൾ നമ്മുടെ നാട്ടിൽ നടന്നുകൂടാ എന്നില്ല കേട്ടോ. ഈ തിരക്കിലൊക്കെ ആളുകൾ പിടിക്കപ്പെടും എന്നാവുമ്പോൾ, പലപ്പോഴും ഒരാളെ പിന്തുടർന്ന് ഓടിച്ചിട്ട് പിടിക്കുകയാണ്, പിടിക്കപ്പെടും എന്നാവുമ്പോൾ ഇത്തരം വിദ്യകൾ പലരും പയറ്റാറുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. കയ്യിലെ ഒരു കെട്ട് നോട്ടെല്ലാം മുകളിലേക്കെറിയുക, അപ്പൊ പിന്നെ നോട്ടിന്റെ പിന്നാലെ ജനം ഓടി തുടങ്ങുമല്ലോ. ആ കൂട്ടത്തിൽ അവർക്ക് രക്ഷപ്പെടാൻ കഴിയും. ഇതൊക്കെ ചില സിനിമകളിൽ കണ്ടതാണ്. അത്തരത്തിൽ ഇതുപോലെ ചില്ലറയിട്ടിട്ട് ഇവരെ ലക്ഷ്യം വെച്ച ആരെങ്കിലും ഒരു പണി അവർക്ക് കൊടുത്തതാണോ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല.
1: പോട്ടെ, സാരമില്ല, നമുക്കിപ്പോ സമാശ്വാസത്തിനായി ഒരു പാട്ട് കൊടുക്കാം.
0: എന്തായാലും ഇത്തരം തട്ടിപ്പുകളിൽ പോയി ആരും പെടാതിരിക്കട്ടെ. നമ്മുടെ നാട്ടിലൊരു ചൊല്ലുണ്ട്, സൂക്ഷ്മമില്ലാത്തവന്റെ മുതല് നാണമില്ലാത്തവൻ തിന്നുമെന്ന്. ഇത്തരത്തിലൊരു പക്ഷേ വേണമെങ്കിൽ തട്ടിപ്പുകൾ നടക്കാം.
1: അപ്പൊ നമുക്കൊരു പാട്ട് കൊടുക്കാം.

0: അപ്പോൾ പ്രിയപ്പെട്ട ഓർമ്മചിന്തന്, റേഡിയോയുടെ മാസ്മരികത ഞങ്ങൾ അഞ്ചു മക്കൾക്കും പകർന്നു നൽകിയത് അച്ഛനായിരുന്നു. അമ്മയ്ക്കും റേഡിയോ കേൾക്കാൻ വലിയ ഇഷ്ടമായിരുന്നു. റേഡിയോ ഓർമ്മകളിൽ എന്നും അച്ഛൻ്റെ ഓർമ്മകളും ഒരുപാടുണ്ട്. അന്നൊക്കെ അച്ഛൻ വീട്ടിലുള്ളപ്പോൾ ആരും ഉറക്കെ സംസാരിക്കുക പോലും ഇല്ലായിരുന്നു. ഓർമ്മച്ചിന്തിന് വേണ്ടി ഞാനും എൻ്റെ ഒരു ഓർമ്മ പങ്കുവയ്ക്കട്ടെ. ഒരു ദിവസം രാത്രി എല്ലാവരും ഉറക്കം പിടിച്ചു തുടങ്ങിയെങ്കിലും ഞാനും ചേച്ചി ഉഷയും ആയിടെ കണ്ട പിന്നിലാവ് എന്ന സിനിമയിലെ പാപ്പാ പാപ്പാ നിശാ മനോഹരി എന്ന ഗാനത്തെക്കുറിച്ച് ചർച്ചയിലായിരുന്നു. ഇടയ്ക്ക് പാട്ടും പാടുന്നുണ്ട്. ഒരു വരി എന്തോ പാടിയപ്പോൾ ഉഷ പറഞ്ഞു, ഏയ് അതങ്ങനെയല്ല, വ്യത്യാസമുണ്ട് എന്നൊക്കെ. എന്നാൽ പിന്നെ സംശയം തീർക്കാൻ മറ്റൊരു മുറിയിൽ ഇരിക്കുന്ന പാട്ടുപുസ്തകം എടുത്തോണ്ട് വാ എന്നെന്നോട് പറഞ്ഞു. വീട്ടിലെ മറ്റുള്ളവരെല്ലാം ഉറക്കം പിടിച്ചിരുന്നു. ഞാൻ പാട്ടുപുസ്തകം എടുത്തുകൊണ്ടുവന്ന് പാടാൻ തുടങ്ങി. പാപ്പാ പാപ്പാ നിശാ മനോഹരി, കൂടെ ഉഷയും പാടിയും പറഞ്ഞും ഇരിക്കുന്നു. അങ്ങനെ പാടിക്കൊണ്ടിരിക്കുമ്പോൾ ചുമയ്ക്കുന്ന ഒരു ശബ്ദം കേട്ടു. ഞാൻ നോക്കുമ്പോൾ അച്ഛൻ കർട്ടൻ മാറ്റി നോക്കി നിൽക്കുന്നു. അടുത്ത നിമിഷം ഞാൻ ഉഷയെ നോക്കിയപ്പോൾ ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന ഭാവത്തിൽ ബോധം കെട്ട് ഉറങ്ങുന്ന പോലെ കിടക്കുന്നു. അച്ഛൻ വരുന്ന അനക്കം ഉഷ തിരിച്ചറിഞ്ഞിരുന്നു. ഞാനൊട്ട് അറിഞ്ഞതുമില്ല. അച്ഛൻ തിരിച്ചുപോയി എന്നുറപ്പായപ്പോൾ ഉഷയുടെ അടക്കി പിടിച്ച ചിരിയാണ് കേട്ടത്. പിന്നെ രണ്ടാളും കൂട്ടച്ചിരിയായി. അംബിക സതീശൻ, ഫോർട്ട് കൊച്ചി.
1: ഒരു പാട്ടിന്റെ കഥയാണ് പറയുന്നത് അല്ലേ?
0: ഇത് ശരിക്കും പാട്ടിന്റെ കഥ മാത്രമല്ല, രാത്രി ഉറങ്ങാതെ കിടന്ന് പരദൂഷണമൊക്കെ പറഞ്ഞ് തമാശയൊക്കെ പറഞ്ഞ് കുട്ടികൾ ചിരിച്ച് ചിരിച്ച് കിടക്കുമല്ലോ ഉറങ്ങാതെ. അപ്പൊ മുതിർന്നവർ വന്ന് കിടന്നുറങ്ങുന്ന പറയാം, അല്ലെങ്കിൽ രാവിലെ എണീക്കില്ല. അപ്പൊ അങ്ങനെ ചില സംഭവങ്ങൾ, മുമ്പൊരു കത്തിൽ ഞാനിത് വായിച്ചത് ഓർമ്മയുണ്ട്. അപ്പൊ അച്ഛനോ അമ്മയോ വന്ന് ഇങ്ങനെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ ആ നിമിഷം ബോധം കെട്ട് ഉറങ്ങിയതുപോലെ കിടക്കും. അവര് പോയി കഴിയുമ്പോൾ വീണ്ടും പൊട്ടിച്ചിരിയോടെ ഇവർ ഓരോ കഥകൾ പറയാൻ തുടങ്ങും. അങ്ങനത്തെ ഒരു കത്ത്
1: ഈ കോളേജ് ഹോസ്റ്റലുകളിൽ അങ്ങനെ കണ്ടിട്ടുണ്ട് അല്ലേ?
0: കൂക്കലൊക്കെ ആയിരിക്കും അവസാനം,
1: കാരണം അവിടെ ഇത്ര മണിക്ക് ലൈറ്റ് ഓഫ് ചെയ്യണം ഒക്കെ കർശന നിർദ്ദേശം ഉണ്ടല്ലോ. അപ്പൊ ലൈറ്റ് അടച്ച പോലെ ഇരിക്കും, പോയി കഴിഞ്ഞാൽ വീണ്ടും ലൈറ്റ് ഇടും. ഈ വാർഡൻ വന്ന് നോക്കി പോകുമെന്ന്, അവരൊരു പതിവ് നടത്തത്തിനെങ്കിലും വന്ന് നോക്കും.
0: അപ്പൊ ലൈറ്റ് കണ്ടാൽ മിക്കവാറും വഴക്ക് കിട്ടും.
1: ഹോസ്റ്റലുകളിൽ അങ്ങനെ സംഭവിക്കാറുണ്ട്, ലൈറ്റ് കണ്ടാൽ വഴക്ക് കിട്ടും എന്ന് പേടിച്ച് ലൈറ്റ് ഓഫ് ചെയ്യും, ഉറങ്ങിയ പോലെ കിടക്കും. അതിനുശേഷം വാർഡൻ പോയി എന്ന് ഉറപ്പുവരുത്തി വീണ്ടും
0: ലൈറ്റ് ഇടും, പരിപാടി തുടങ്ങും.
1: അതെ,
0: വിവേകാനന്ദ ചന്ദ്രികയെന്ന് പാടിയിട്ടുണ്ടോ ഹോസ്റ്റലിൽ താമസിക്കുന്ന കാലത്ത്?
1: ഇല്ലല്ല, ഞാൻ കോളേജ് ഹോസ്റ്റലിനൊക്കെ പോകുന്ന കഴിഞ്ഞിട്ടാ ആ സിനിമ ഇറങ്ങിയത്.
0: ആണല്ലേ?
1: ഇനി ഹരിഹരനഗർ അല്ലേ?
0: ഞങ്ങളൊക്കെ പാടിയിട്ടുണ്ട്, ഉറക്കെ പാടും. എല്ലാവരും കൂടെ ചേർന്ന്, എല്ലാവരും കൂടെ ഏതെങ്കിലും ഒരു റൂമിൽ തമ്പടിക്കും. എന്നിട്ട് ഇതിലെ തമാശക്കാരുണ്ട്, എന്ത് പറഞ്ഞാലും അവരെന്ത് പറഞ്ഞാലും മറ്റുള്ളവർ ചിരിക്കും എന്നുള്ള ചില ടൈപ്പ് ആളുകളുണ്ടല്ലോ, അവരെന്തെങ്കിലുമൊക്കെ തമാശ പറയും. എന്നിട്ടെല്ലാവരും കൂടെ ഉറക്കെ അട്ടഹസിക്കും. എന്നിട്ട്
1: അതൊരു മോബ് സൈക്കോളജി എന്ന് പറഞ്ഞാൽ, കുട്ടികൾ കൂട്ടം കൂടുമ്പോ ആ സമയത്ത് എന്തും ഒരുപക്ഷെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചെയ്തു കളയും.
0: ആവേശം കൂടുതലാണ് ഹോസ്റ്റലുകളിലൊക്കെ. ഇതൊരു സാധാരണമായ വിഷയമാണ്, ഈ പാതിരാത്രിയിൽ ലൈറ്റ് ഇടുക, എല്ലാവരും കൂടെ ഒരു റൂമിൽ കൂടുക, എന്നിട്ട് ഉറക്കെ പാട്ട് പാടുക, തമാശ പറയുക, ചിരിക്കുക. ഇതൊക്കെ നടക്കുന്നത് മിക്കവാറും വെള്ളിയാഴ്ച രാത്രികളിലായിരിക്കും. കാരണം ശനിയാഴ്ച പിന്നെ കോളേജിൽ പോകണ്ടല്ലോ. അപ്പം പിന്നെ ശനിയാഴ്ച എഴുന്നേറ്റ് വരുന്നത് രാവിലെ 11 മണിക്കൊക്കെ ആയിരിക്കും.
1: ഇത്തരത്തിൽ വളരെ രസകരമായ ഒരു അനുഭവം നമ്മളുടെ ക്ലാസ്മേറ്റ്സ് ചിത്രത്തിലുണ്ട്. ഉറങ്ങിക്കിടന്ന ഒരാളെ പൊക്കിയെടുത്തുകൊണ്ടുവന്ന് താഴെ
0: വെള്ളത്തിലിട്ടോ,
1: വെള്ളത്തിലല്ല ഗ്രൗണ്ടില്, അതൊരു പെൺകുട്ടിയാണ്, ഗ്രൗണ്ടിൽ കൊണ്ടുവന്ന് കിടത്തിയ ഒരു രംഗം ആ ചിത്രത്തിലുണ്ട്. ആ കഥാപാത്രമായി അഭിനയിച്ച് കാവ്യമാധവനായിരുന്നു. ആ കഥ

0: കഥാപാത്രത്തെ നമ്മുടെ പൃഥ്വിരാജ് അഭിനയിച്ച കഥാപാത്രവും ഫ്രണ്ട്സും ഒക്കെ പാടി എടുത്തുകൊണ്ട് വന്ന് ഹോസ്റ്റലിന് പുറത്ത്
1: ഗ്രൗണ്ടിൽ കൊണ്ടുപോയി
0: കിടത്തുന്ന ഒരു, എന്നിട്ട് വെയിറ്റ് കുറച്ച് കുറയ്ക്കണം എന്നൊക്കെ പറഞ്ഞു.
1: ക്ലാസ്മേറ്റ്സ് നല്ല സിനിമയായിരുന്നു, പക്ഷേ ഈ രംഗം എനിക്ക് ഓർമ്മ.
0: തീർച്ചയായും ഹോസ്റ്റലിലെ അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ അതിൽ വരുന്നുണ്ട്. എനിക്കതിൽ ഏറ്റവും ഇഷ്ടമായത് ഒരു പാട്ടിലെ ഒരു വരിയാണ്, ഇനിയില്ല ഇതുപോലൊരു കാലം എന്ന് പറയുന്നൊരു വരിയുണ്ട്.
1: കോളേജ് കാലം.
0: അതെ, നമുക്ക് എന്തായാലും അപ്പോൾ ക്ലാസ്മേറ്റ്സിലെ പാട്ടിലേക്ക് പോയാലോ.

0: പ്രിയപ്പെട്ട ഓർമ്മച്ചിന്തേ, 20-ാം തീയതി ശ്രീദേവി ചെമ്പറയ്ക്ക് എഴുതിയ ലെറ്റർ വായിച്ചപ്പോൾ ലൗലി മാഡവും കഥാപാത്രമായതുപോലെ എനിക്ക് തോന്നി. ഞാനും കണക്കിൽ ഒരു കഥാപാത്രമായി മാറി ആ കത്തിലൂടെ. പഠനത്തിൽ കണക്കിന് കേമനായിരുന്നു. കിഴക്കമ്പലം സെന്റ് ജോസഫ് HSലായിരുന്നു 8 മുതൽ 10 വരെ പഠിച്ചിരുന്നത്. കണക്ക് ടീച്ചർ റഹ്മാൻ സാർ. പള്ളിക്കര അടുത്താണ് വീട്. ഞങ്ങൾ 9:30 ക്ലാസ്സിൽ ചെല്ലും. ഞാനടക്കം കുറച്ചുപേർ സാറ് വരുന്ന ബസ് നോക്കി നിൽക്കും. ഈ ബസ്സിലാണ് സ്ഥിരം വരുന്നതെങ്കിൽ സ്കൂളിന്റെ മുൻപിൽ ഇറങ്ങും, അല്ലെങ്കിൽ അന്ന് ചിലർ ഹാപ്പിയാണ്. സാർ ക്ലാസ്സിൽ വന്നാൽ കുട്ടികളുമായി യാതൊരുവിധ കമ്മ്യൂണിക്കേഷനും ഇല്ല. അന്ന് എടുക്കേണ്ട പാഠഭാഗം എടുക്കാൻ പറയും എല്ലാവരോടും. സാറിന് ആ ഭാഗം മനഃപാഠമാണ്. സാർ എല്ലാവർക്കുമായി അത് വിവരിക്കും, ചോക്ക് കൊണ്ട് ബോർഡിൽ എഴുതിയും കാണിക്കും. 45 മിനിറ്റ് ഒരു റെസ്റ്റുമില്ല. പീരീഡ് കഴിയുന്നതിന് തൊട്ടു മുമ്പ് ആകെയുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ. ഞാൻ ഇന്ന് പറഞ്ഞു തന്ന ഭാഗങ്ങൾ മനസ്സിലായില്ലേ? ഇതിൽ നിന്ന് ഞാൻ തരുന്ന ഹോംവർക്ക് ചോദ്യങ്ങൾ എഴുതിയെടുത്ത് നാളെ ചെയ്തു കൊണ്ടുവരണം. സത്യത്തിൽ 42 പേരോളമുള്ള ക്ലാസ്സിൽ ഒരു കയ്യിലെ വിരലിൽ എണ്ണാൻ മാത്രമുള്ള കുട്ടികളെ ഹോംവർക്ക് ചെയ്തിരുന്നുള്ളൂ. സാർ പറഞ്ഞത് മനസ്സിലായത് മൂലമാണോ, വീട്ടിൽ പറഞ്ഞുകൊടുക്കാൻ ആളുള്ളതുകൊണ്ടാണോ എന്നതറിയില്ല. ഏതായാലും നേരത്തെ ക്ലാസ്സിൽ ചെന്ന് ഹോംവർക്ക് ചെയ്തു വരുന്നവരുടെ ബുക്ക് മേടിച്ച് അതേപടി പകർത്തി എഴുതും. സാറ് വരും. 40 പേരിൽ ഇടയ്ക്കിടയ്ക്കുള്ളവരെ വിളിച്ച് ഹോംവർക്ക് ചെയ്തത് ശരിയാണോ എന്ന് ചോദിക്കും. നോക്കും. ചെയ്യാത്തവർക്ക് അടി ഉറപ്പാണ്. ഉള്ളം കൈയിൽ മിനിമം ചെറു ചൂരൽ. അയ്യോ, ആ തഴമ്പുണ്ടോന്ന് ഓർക്കുമ്പോഴൊക്കെ നോക്കാറുണ്ട്. ആഴ്ചയിൽ 3 ഉറപ്പാണ്. ഇപ്പോഴും ഓർക്കുന്നത് ഒരു നാൾ സാർ എല്ലാവരോടുമായി ഹോംവർക്ക് നോക്കി. അതിൽ 10-20 പേരുടെ ഇന്നത്തെ ഫോട്ടോസ്റ്റാറ്റ് പോലെ ഒരേ രീതിയിൽ. അന്ന് എല്ലാത്തിനെയും പിടിച്ചു. ഓഫീസിൽ സൂക്ഷിച്ചിരുന്ന നീളമുള്ള ചൂരൽ എടുത്തുകൊണ്ട് വരാൻ ലീഡറോട് പറഞ്ഞു. ഓരോരുത്തരെയും വിളിച്ചു. സാറിന്റെ മേശക്കരികിൽ നിർത്തി എന്റെ പിറകിൽ അരയ്ക്ക് താഴെ ആ ബലിഷ്ടകരം കൊണ്ട് വലിച്ചടിച്ചത് മറക്കാൻ പറ്റില്ല. ഒരു അധ്യയന വർഷം എടുക്കേണ്ട പാഠഭാഗം സാർ 2-3 മാസം കാലയളവിൽ എടുത്തു തീർക്കും. ബാക്കി വേണമെങ്കിൽ ചോദിച്ചാൽ പറഞ്ഞുകൊടുക്കും. തല്ലിനെയും ഹോംവർക്കിനെയും പേടിച്ച് ആരും മിണ്ടില്ല. ഇതായിരുന്നു എന്റെ കണക്ക് വിഷയം. സുരേഷ് CG NAD. നീണ്ട ആകാശവാണി ജോലിയിൽ നിന്ന് 2026 9-ാം മാസം വിരമിക്കുന്ന ഞങ്ങളുടെ ലൗലി മാഡം. സർവീസിൽ ഇനി ഓർമ്മച്ചിന്തിൽ കത്തുകൾ ഇല്ല. ഞാനൊന്നും പറയുന്നില്ല. നന്ദി, നന്ദി, നന്ദി. ഒരിക്കൽ എന്റെ വൈഫിനോട് പറഞ്ഞു, സുരേഷ് CG അല്ലേ? അറിയാം, മനസ്സിലായി എന്ന്. ഓക്കെ, ആശംസകൾ മാഡത്തിനും കുടുംബത്തിനും.
1: നമ്മുടെ ഓർമ്മച്ചിന്ത അപ്പോ സഹപ്രവർത്തകയായിരുന്ന ലൗലി മാഡത്തെ കൂടി ഓർമ്മിച്ചുകൊണ്ടാണ് നിർത്തുന്നത് അല്ലേ?
0: അതെ, അതെ, അതെ.
1: അദ്ദേഹത്തിന്റെ ഒരു വിദ്യാലയ സ്മരണയിൽ തുടങ്ങി ആകാശവാണി സ്മരണയിലാണ്, റേഡിയോ സ്മരണയിലാണ് ഈ സന്ദേശം നിർത്തിയിട്ടുള്ളത്. ഈ ഹോംവർക്ക് കോപ്പി അടിച്ചതിന് അടികിട്ടിയ അനുഭവമാണ് അദ്ദേഹം വിദ്യാലയ സ്മരണയിൽ മധുരച്ചൂരൽ എന്ന് പറയാല്ലേ, അത്തരത്തിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. ഇത്തരം അനുഭവങ്ങളൊക്കെ ഒരുവിധം എല്ലാവർക്കും പറയാനുണ്ടായിരിക്കാം. ഹോംവർക്ക് വിട്ടുപോയതോ, അതല്ലെങ്കിൽ അത് പകർത്തി എഴുതിയതിന് അടി കൊണ്ടതോ, ക്ലാസ്സിൽ എഴുന്നേൽപ്പിച്ച് നിർത്തിയതോ, അതല്ലെങ്കിൽ മറ്റു രീതിയിൽ. അന്ന് ഈ മെമ്മോ ഓഫീസിൽ കിട്ടുന്ന പോലെ അങ്ങനെയൊന്നും ഇല്ലല്ലോ. ഒന്നല്ലെങ്കിൽ എഴുന്നേൽപ്പിച്ച് നിർത്തി ചീത്ത പറയുക, അതല്ലെങ്കിൽ ചെവി പിടിക്കുക,
0: ഇമ്പോസിഷൻ കൊടുക്കും.
1: ഇമ്പോസിഷൻ, അതെ.
0: 100 പ്രാവശ്യം എഴുതി കൊണ്ടുപോകാന്നൊക്കെ പറയും.
1: അതെ, ഒരു കണക്കും ഇല്ലാതെ അല്ലേ?
0: കണക്കിന് കണക്കാ ഈ എഴുതിയിരിക്കുന്ന ആളും. അങ്ങനെ ഞാനും കണക്കാ എന്ന് ലൗലി കഴിഞ്ഞ കത്തില് പറഞ്ഞിരുന്നു. ഒരു കണക്കറിയാൻ വയ്യാത്ത ഒരാളിന്റെ കത്തായിരുന്നു അന്ന് വന്നത്. അപ്പൊ ലൗലിയും പറഞ്ഞു, ഈ ഇതുപോലെയാണ്, ഇത് എന്റെ കുട്ടിക്കാലമാണ്, ഇത് ഞാൻ തന്നെ എന്ന് പറഞ്ഞു. ആ, അപ്പൊ അതാണ് ഈ സുരേഷ് കുമാർ NAD എഴുതിയിരിക്കുന്നത്.
1: അതെ. അപ്പൊ അങ്ങനെ ഒരു കോപ്പി അടിച്ച് ചീത്ത കേട്ട ഒരു അനുഭവം ഇല്ലാത്തതുകൊണ്ട് എനിക്ക് അതിനെ കുറിച്ച് ഒന്നും പറയാൻ വയ്യ. പ്രീതി പറയൂ.
0: കോപ്പി അടിച്ചിട്ടല്ലേ?

0: കോപ്പി അടിച്ചിട്ട് എനിക്ക് അനുഭവമൊന്നുമില്ല, പക്ഷെ കണക്കിന് ഞാനും കണക്കാം. അത് ഞാനും സമ്മതിച്ചേ തീരൂ. ഇമ്പോസിഷൻ ഒന്നും എഴുതിയതായിട്ട് എനിക്ക് ഓർമ്മയില്ല, പക്ഷെ കണക്കിന് അത്ര വലിയ ഗുണമൊന്നുമില്ല.
1: സത്യം പറഞ്ഞാൽ എന്താണെന്നറിയോ, ഈ കണക്കിന്റെ കാര്യം, കണക്ക് മനസ്സിലായി കഴിഞ്ഞാൽ അത് ചെയ്യാനും മാർക്ക് മേടിക്കാനും വളരെ എളുപ്പമാണ്.
0: ഞാൻ ഈ ഭാഷയാണ് പഠിച്ചത്, കണക്ക് പഠിച്ചിട്ടുണ്ട് ഇല്ലെന്നല്ല, കോളേജിലൊക്കെ എത്തിയപ്പോൾ. അപ്പോൾ എന്നെ ലീലാവതി ടീച്ചർ പഠിപ്പിച്ചിട്ടില്ല, ഞാൻ ടീച്ചറിൻ്റെ ക്ലാസ്സിലിരുന്നിട്ടില്ല. പക്ഷേ ടീച്ചറിൻ്റെ ക്ലാസ്സിലിരുന്ന പലരും പറഞ്ഞിട്ടുണ്ട്, ഈ ഭാഷ പഠിക്കുമ്പോൾ അതിൽ വളരെ ബുദ്ധിമുട്ടുള്ളൊരു ഭാഗം അതിൻ്റെ വ്യാകരണവും ലിംഗ്വിസ്റ്റിക്സും ഒക്കെയാണ്. അപ്പോൾ ടീച്ചറിൻ്റെ ക്ലാസ്സിൽ, ഗ്രാമർ ക്ലാസ്സിൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ ആജീവനാന്തം മറക്കില്ല മലയാളത്തിലെ വ്യാകരണം. അത്ര രസകരമായിട്ടാണ് ടീച്ചർ വ്യാകരണം പഠിപ്പിക്കുന്നത്.
1: തീർച്ചയായും, കാരണം വ്യാകരണം പലപ്പോഴും ഒരു ഡ്രൈ സബ്ജക്റ്റ് ആയിട്ടാണ് പറയാറുള്ളത്. പക്ഷെ അതും വളരെ രസകരമായി പഠിപ്പിക്കാൻ ചില അധ്യാപകർക്ക് കഴിയുമായിരിക്കും. ഈ പതഞ്ജലി സൂത്രമൊക്കെ സംസ്കൃതത്തിലൊക്കെ ധാരാളം ഉണ്ടല്ലോ പഠിപ്പിക്കുമ്പോൾ, അതൊക്കെ ഓർക്കാനും പല എളുപ്പവഴികളും ഉണ്ട്. പക്ഷെ എങ്ങനെ അത് കുട്ടികളെ പഠിപ്പിക്കണമെന്ന് ആദ്യം അധ്യാപകർക്ക് അറിയണം. അതല്ലെങ്കിൽ ഏത് വിഷയവും കഠിനം തന്നെയാവും.
0: അല്ലെങ്കിൽ കേരള പാണിനിയോ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ബോധം കിട്ടുന്നത്
1: ഉറക്കമായിരിക്കും.
0: അതെ അതെ, ഉറക്കം, ഉറങ്ങാൻ പറ്റിയ ക്ലാസ്സുകളായിരിക്കും അതൊക്കെ. നല്ല നല്ല അധ്യാപകരുണ്ടെങ്കിൽ ഒട്ടും ഉറങ്ങില്ല.
1: ഈ കുട്ടികൾക്ക് വിഷയത്തോടുള്ള ഇഷ്ടം തന്നെ ചെറിയ ക്ലാസ്സുകളിൽ പ്രത്യേകിച്ചും അത് ആ ടീച്ചറോടുള്ള ഇഷ്ടമാണ്. നല്ല ടീച്ചറാണെങ്കിൽ ആ സബ്ജക്റ്റിനോട് കുട്ടികൾക്ക് ഒരു പ്രത്യേക ആവേശം ഉണ്ടായിരിക്കും.
0: പിന്നെ അത് മാത്രമല്ല,
1: പിന്നെ ചിലവരുടെ ഒരു നൈസർഗികമായ ഒരു അഭിരുചി ഉണ്ടായിരിക്കും.
0: അതെ അതെ, കണക്കിനോട് അഭിരുചിയുള്ളവരും ഭാഷയോട്, ആർട്സിനോടൊക്കെ അഭിരുചിയുള്ളവരും മാറി മാറി വരും.
1: ചെറിയ ക്ലാസ്സുകളിലെല്ലാം ഇതെല്ലാം ശരിക്ക് ടീച്ചർമാരാണ് ആ സ്വാധീനം ചെലുത്തുന്നത്.
0: അതൊക്കെ വ്യത്യാസപ്പെടാം, ഓരോരുത്തർക്കും
1: അഭിരുചികൾ മാറി വരുമല്ലോ.
0: അപ്പൊ നമുക്ക് ഈ കണക്കപ്പിള്ളക്ക് ഏത് പാട്ടാണ് കൊടുക്കേണ്ടത്? ലൗലിയെ കുറിച്ചുള്ള ഓർമ്മകളും കൂടിയാണ് പങ്കുവച്ചിട്ടുള്ളത്. ലൗലിയുടെ കത്ത് വായന, ലൗലിയുടെ പ്രത്യേക തരം സംസാരം, ഇതൊക്കെ അദ്ദേഹം ഓർത്തു വെച്ചിട്ടുണ്ട്. അദ്ദേഹം ലൗലിയോട് ഈ കത്തിലൂടെ യാത്ര പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഒരു യാത്രാമംഗളം.
1: തീർച്ചയായും, കാരണം ഒരുപാട് ശ്രോതാക്കളൊക്കെ ഇത്തരത്തിൽ പറയാനുണ്ടാകും, അവർ കത്ത് എഴുതിയിട്ടില്ല, ഓർമ്മ ചിന്തിലേക്കേ എന്നേ ഉള്ളൂ. കാരണം 2.5 പതിറ്റാണ്ടിലധികം ആകാശവാണി കൊച്ചി എഫ്എമ്മിലൂടെയും അതിനു മുമ്പ് കണ്ണൂർ നിലയത്തിലൂടെയും പ്രക്ഷേപണ രംഗത്ത് പ്രവർത്തിച്ച ഒരു കലാകാരിയായിരുന്നു ലവ്ലി. തീർച്ചയായും വിട പറഞ്ഞു പോകുന്നുണ്ടി വരുമ്പോൾ അത് ശ്രോതാക്കൾക്കും വേദനയുളവാക്കുന്നതായിരിക്കും. എന്തായാലും നമ്മുടെ സഹപ്രവർത്തകയായിരുന്ന ലവ്ലിയുടെ ആരാധകൻ, നമുക്ക് ഹോട്ടൽ ഹൈറേഞ്ച് എന്ന ചിത്രത്തിലെ ഈ ഗാനം കേൾപ്പിക്കാം. ഇത് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്, ഒരു ആകാശവാണി അവതാരകയ്ക്ക് പറ്റിയ ഒരു ഗാനമാണെന്ന്. ആകാശവാണിയിൽ ഒഴുകി വരും ആ ഗാന കല്ലോലിനിയിൽ ഒരു സ്വപ്നഹംസമായി, ഒരു സ്വർണ്ണ മത്സ്യമായി അലയും ഒരു ഏകാഗിനി ഞാൻ. ഈ പാട്ടിലെ വരികളാണ്. ഒരു പക്ഷെ ഒരു അവതാരക നിശബ്ദമായ സ്റ്റുഡിയോയിൽ ഒരു ഏകാഗിനിയായിരിക്കുമ്പോൾ അത് അവർക്ക് ചേരുന്ന ഒരു വിശേഷണമായി എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് ആ ഗാനത്തിലേക്ക് പോകാം.

0: ഇന്നത്തെ ഓർമ്മചിന്ത ഇവിടെ പൂർണ്ണമാവുകയാണ്.
1: ഓർമ്മചിന്തയിലേക്ക് കത്തുകൾ അയക്കാനുള്ള വിലാസം അറിയാമല്ലോ, ഇല്ലെങ്കിൽ കേട്ടോളൂ. ഓർമ്മചിന്ത, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തൃക്കാക്കര പി ഒ, എറണാകുളം 21. കത്തുകൾ വാട്സപ്പ് ചെയ്യുന്നവർക്ക് ഫോൺ നമ്പർ 9447562212, 9447562212. ഓർമ്മചിന്തയിലേക്ക് കത്തുകൾ അയച്ച എല്ലാ ശ്രോതാക്കൾക്കും നന്ദി.
0: ഇന്ന് ഈ പരിപാടിയിൽ ഉണ്ടായിരുന്നത് ഞാൻ MB ശശികുമാർ.
1: ഞാൻ പ്രീതി.
0: നിങ്ങൾക്കായി ഈ പരിപാടി ഭംഗിയായി എഡിറ്റ് ചെയ്ത് പ്രക്ഷേപണ യോഗ്യമാക്കിയത് വിശ്വാസ്.

0: ഓർമ്മ ചിന്ത. ആകാശവാണി കൊച്ചി FM 102.3.
1: നിയമവേദി.
2: പരാതികൾക്ക് മറുപടി, പ്രതികരണങ്ങൾ.
1: ഈ പരിപാടിയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം, പരാതികൾക്ക് മറുപടി, പ്രതികരണങ്ങൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കൊച്ചി 21.
3: നിയമവേദി ബുധനാഴ്ചകളിൽ രാവിലെ 8:05 ഞായറാഴ്ചകളിൽ രാത്രി 9:30.
2: ഓരോ ആഴ്ചയിലും പ്രക്ഷേപണം ചെയ്യുന്ന നിയമവേദി പരാതികൾക്ക് മറുപടി, പ്രതികരണങ്ങൾ കേൾക്കുന്നതിനായി ആകാശവാണി കൊച്ചി FM യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. മുൻ ആഴ്ചകളിലെ പരിപാടികളും അവിടെ ലഭ്യമാണ്.

0: ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ ആർത്തവ വിരാമത്തോടനുബന്ധിച്ചുള്ള സങ്കീർണതകൾ ലഘൂകരിച്ച് മെച്ചപ്പെട്ട ജീവിത നിലവാരം എങ്ങനെ ഉറപ്പാക്കാം, ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നു ഡോക്ടർ ജാക്വലിൻ മോസസ്. മറക്കാതെ കേൾക്കുക ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.
1: സാഹിത്യ സുരഭി,
2: പ്രതിഭാധനരായ എഴുത്തുകാർ പങ്കെടുക്കുന്ന പരിപാടി
1: ആകാശവാണി കൊച്ചി നിലയത്തിൽ വെള്ളിയാഴ്ചകളിൽ രാത്രി 9:30
2: കേൾക്കൂ.
1: സാഹിത്യ സുരഭി
2: പുനഃപ്രക്ഷേപണം ശനിയാഴ്ച രാവിലെ 9 മണിക്ക്.
1: സാഹിത്യ സുരഭി
2: കഥ, കവിത, പ്രഭാഷണം, പുസ്തക നിരൂപണം, കലാനിരൂപണം എന്നിങ്ങനെ
1: സർഗാത്മകതയുടെ പണിപ്പുരയിൽ സ്ഫുടം ചെയ്തെടുക്കുന്ന മുഴുമുത്തുകൾ.
2: സാഹിത്യ സുരഭി
1: വെള്ളിയാഴ്ചകളിൽ രാത്രി 9:30,
2: പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ രാവിലെ 9 മണിക്ക്.
1: ആകാശവാണി കൊച്ചി നിലയം എന്നും ശ്രോതാക്കൾക്കൊപ്പം.

0: ദിവസവും രാവിലെ 7 മണിക്ക് മഹിതം മലയാളം. മലയാള ഭാഷയുടെ അഴകും ആഴവും തിരഞ്ഞു പോകാം. കേൾക്കൂ മഹിതം മലയാളം ദിവസവും രാവിലെ 7 മണിക്ക്.
1: ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 11 മണി കഴിഞ്ഞ് 30 മിനിറ്റും 29 സെക്കൻഡും. ഇപ്പോൾ NCERT സ്പോൺസേഡ് പരിപാടി ഉമംഗ്.

0: നിയമവേദി.
1: പരാതികൾക്ക് മറുപടി, പ്രതികരണങ്ങൾ.
2: ഈ പരിപാടിയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം, പരാതികൾക്ക് മറുപടി, പ്രതികരണങ്ങൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, കൊച്ചി 21.
0: നിയമവേദി ബുധനാഴ്ചകളിൽ രാവിലെ 8:05 ഞായറാഴ്ചകളിൽ രാത്രി 9:30.
3: ഓരോ ആഴ്ചയിലും പ്രക്ഷേപണം ചെയ്യുന്ന നിയമവേദി പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ കേൾക്കുന്നതിനായി ആകാശവാണി കൊച്ചി FM യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. മുൻ ആഴ്ചകളിലെ പരിപാടികളും അവിടെ ലഭ്യമാണ്.

0: ആകാശവാണി എഫ് എം വാർത്തകൾ.
1: സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധിക്ക് നിർണായക പരിഹാര നടപടികൾ സ്വീകരിക്കുന്നതിന് പൊതുമേഖലാ സ്ഥാപനമായ നാഷണൽ തെർമൽ പവർ കോർപ്പറേഷനുമായി യോജിച്ച് തീരുമാനങ്ങൾ എടുത്തതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. കായംകുളത്ത് 2000 MW അവർ ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം സ്ഥാപിക്കുന്ന പദ്ധതിക്കായി ധാരണാപത്രം ഒപ്പിടും.

0: അടുത്ത വർഷം മാർച്ചോടെ പോത്തൻകോട്, ശ്രീകണ്ഠപുരം എന്നിവിടങ്ങളിൽ 80 MW രണ്ട് പദ്ധതികൾ കമ്മീഷൻ ചെയ്യുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേരളത്തിന്റെ ദീർഘകാല വൈദ്യുതി ആവശ്യം പരിഗണിച്ച് സമർപ്പിത വൈദ്യുതി നിലയം സ്ഥാപിക്കണമെന്ന് NTPCയോട് ആവശ്യപ്പെട്ടതായി മുഖ്യമന്ത്രി വ്യക്തമാക്കി. വാണിജ്യ ബാങ്കുകൾക്ക് നൽകുന്ന ഹ്രസ്വ വായ്പയ്ക്ക് റിസർവ് ബാങ്ക് ഈടാക്കുന്ന പലിശ നിരക്കായ റിപ്പോ 25 basis points വർദ്ധിപ്പിച്ച് 5.5%. 2023 ഫെബ്രുവരിക്ക് ശേഷം ആദ്യ നിരക്ക് വർധനയാണിത്. ഇന്ന് ലോക പരുത്തി ദിനം. പരുത്തിയുടെ ആഗോള സാമ്പത്തിക, സാമൂഹിക, പാരിസ്ഥിതിക പ്രാധാന്യം എടുത്തുകാട്ടുന്നതിനാണ് എല്ലാ വർഷവും ഒക്ടോബർ 7 ഈ ദിനാചരണം. വിനോദസഞ്ചാര കേന്ദ്രമായ വാഗമണിലെ ഗ്ലാസ് ബ്രിഡ്ജ് ഉടൻ പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുക്കും. സാങ്കേതിക തകരാറുകളെ തുടർന്ന് മാസങ്ങളായി അടഞ്ഞുകിടന്ന പാലം ഒരു മാസത്തിനകം തുറക്കുന്ന നടപടികളാണ് പുരോഗമിക്കുന്നത്. പത്തനംതിട്ട മൂഴിയാർ ഡാമിന്റെ ഷട്ടറുകൾ ഉയർത്താൻ സാധ്യത. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. സ്പെഷ്യൽ സ്കൂൾ കോഴിക്കോട് ജില്ലാ കലോത്സവം ഉത്സവ് 2026 ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ. മറ്റന്നാൾ മന്ത്രി എൻ ഷംസുദ്ദീൻ കലോത്സവം ഉദ്ഘാടനം ചെയ്യും. ബസ്സുകളിലെ ഓൺലൈൻ സീറ്റുകളിൽ വയോജനങ്ങൾക്ക് സംവരണം ഏർപ്പെടുത്താൻ KSRTCയുടെ തീരുമാനം. വയോജന കമ്മീഷനുമായി നടത്തിയ ചർച്ചയിലാണ് സംവരണം ഏർപ്പെടുത്തുന്ന കാര്യം അറിയിച്ചത്.
1: ആകാശവാണി FM വാർത്തകൾ.
0: ആകാശവാണി കൊച്ചി FM 102.3. സമയം 12 കഴിഞ്ഞ് 2:35. ഇപ്പോൾ അറിയിപ്പുകൾ. ഇന്ന് ഈ നിലയത്തിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ഈ അറിയിപ്പുകളെ തുടർന്ന് പഴം, പച്ചക്കറി, വില വിവരം, തുടർന്ന് ലളിതഗാനങ്ങൾ. 12:25 സേവന വാർത്തകൾ, 12:30 പ്രാദേശിക വാർത്തകൾ, തിരുവനന്തപുരം റിലേ. 12:40 പ്രകാശധാര. ആർത്തവ വിരാമത്തോടനുബന്ധിച്ചുള്ള സങ്കീർണതകൾ ലഘൂകരിച്ച് മെച്ചപ്പെട്ട ജീവിത നിലവാരം എങ്ങനെ ഉറപ്പാക്കാം? ഈ വിഷയത്തെക്കുറിച്ച് ഡോക്ടർ ജാക്വലിൻ മോസസ് സംസാരിക്കുന്നു. 12:50 വാർത്തകൾ, തിരുവനന്തപുരം റിലേ. 1 പറയൂ നിങ്ങൾക്കറിയാമോ, തത്സമയ പ്രശ്നോത്തരി. 2 ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് വെള്ളിത്തിര, തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി. 3 ആകാശവാണി FM വാർത്തകളെ തുടർന്ന് സഹയാത്രിക, ചലച്ചിത്ര താരം മഞ്ജുശ്രീയുമായി അഭിമുഖം. 3:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 4 ആകാശവാണി FM വാർത്തകളെ തുടർന്ന് 4 വാട്സ്ആപ്പ് സന്ദേശഗാന പരിപാടി. 4:55 സേവന വാർത്തകൾ.
2: നിങ്ങൾക്കും ആകാശവാണിയിലൂടെ പരസ്യം ചെയ്യണോ എങ്കിൽ വിളിക്കൂ 90 20 620 630.
3: മീഡിയ വാണി
2: നമ്പർ മറക്കല്ലേ, 90 20 620 630.
4: മച്ചനെ, കേക്ക് ചേട്ടനെ ഹമാര ചോയ്സ് പൊളിയാണ്. പണിക്കൂലിയൊക്കെ ഭീകര കുറവ്.
5: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഓബറോൺ മോൾ, കൊച്ചി.
6: ബേക്ക് എക്സ്പോ 2026 വരുന്ന 9-11 അങ്കമാലി അഡ്ലക്സ് കൺവെൻഷൻ സെന്ററിൽ വ്യവസായ മന്ത്രി ശ്രീ PK കുഞ്ഞാലിക്കുട്ടി ഉദ്ഘാടനം ചെയ്യുന്നു. യുവ സംരംഭകർക്കായി ഫുഡ് ടെക് ആൻഡ് ബേക്ക് ഇന്നോവേഷൻ ഹാക്കത്തോൺ. ബേക്കിംഗ് മേഖലയിലെ ഏറ്റവും പുതിയ ടെക്നോളജിയും മെഷീനുകളും അടുത്തറിയാം. വിദഗ്ധരുമായുള്ള സെഷനുകൾ, ബേക്കറി ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും വിൽപ്പനയും. എല്ലാ ഭക്ഷ്യ സംരംഭകർക്കും സ്വാഗതം.
0: അറിയിപ്പ് തുടരുന്നു. ഇന്ന് വൈകിട്ട് 5 ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് ഗുഡ് ഈവനിംഗ് കൊച്ചി ലൈവ് ഫോണിൻ പരിപാടി. ഇതിൽ വിവേകവാണി, ദീപസ്തംഭം, മഹാശ്ചര്യം എന്നിവയും. 5:45 സ്പോൺസേഡ് പരിപാടി ഞാറ്റുവേല. 6 പദ്ധതികൾ ജനനന്മയ്ക്ക്, തിരുവനന്തപുരം റിലേ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ, ഡൽഹി റിലേ. 6:10 അറിയിപ്പുകൾ, മധുരം, ഗീതം, ലളിതഗാനം, സേവന വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ, തിരുവനന്തപുരം റിലേ. 6:40 ചലച്ചിത്ര ഗാനങ്ങൾ. 6:50 കാർഷിക ജീവനം. ലോക പരുത്തി ദിനത്തോടനുബന്ധിച്ച് പ്രത്യേക പരിപാടി. പങ്കെടുക്കുന്നവർ കൃഷി ഓഫീസർ എം ബഷീർ അഹമ്മദ്, പരുത്തി കർഷകനായ രാജാറാം എന്നിവർ. 7:20 വിപണി, 7:25 FM ഈവനിംഗിൽ സമകാലികം. മഴ മാറിയപ്പോൾ ദാഹിക്കുന്ന കൊച്ചി. 7:45 വാർത്തകൾ, തിരുവനന്തപുരം റിലേ. 7:55 ഒരിടത്തൊരിടത്ത്. 8:00 ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് ശാസ്ത്രദീപ്തി. 8:05 AIHMS ഹോമിയോപ്പതി FM ഹെൽത്ത് ലൈൻ. തലവേദന

0: ഡോക്ടർ എസ് ജവഹറുമായി അഭിമുഖം. 8:25 സേവന വാർത്തകൾ, 8:30 ഈവനിംഗ് മെലഡി. 8:45 നോവൽ പാരായണം, ഫ്രാൻസിസ് നെറോണയുടെ അശരണരുടെ സുവിശേഷം എന്ന നോവൽ. 8:50 മഹിത മലയാളം, ഇന്നത്തെ ചോദ്യമുത്തരം, നാളത്തെ പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. 9:00 ന്യൂസ് അറ്റ് 9 ഡൽഹി റിലെ. 9:15 തമിഴ് ചലച്ചിത്രഗാനങ്ങൾ. 9:30 ഹിന്ദി ചലച്ചിത്രഗാനങ്ങൾ. 10:30 ചില്ലു ജാലകം. 11:00 ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹി റിലെ. അറിയിപ്പ് കഴിഞ്ഞു.
1: സുവർണാവസരം, സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഓബറോൺ മോൾ, കൊച്ചി.
2: തുടങ്ങാം ഇൻവെസ്റ്റിംഗിന്റെ പാഠം.

0: സെബിയുടെ ഒരു ഇൻവെസ്റ്റർ ബോധവൽക്കരണ സംരംഭം. കൂടുതൽ വിവരങ്ങൾക്ക് സെബി ഇൻവെസ്റ്റർ വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ സെബി സാർഥി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.
1: മച്ചനെ, കേക്ക് ചേട്ടനെ ഹമാര ചോയ്സ് പൊളിയാണ്. പണിക്കൂലിയൊക്കെ ഭീകര കുറവ്.
2: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബറോൺ മോൾ, കൊച്ചി.
3: ഇപ്പോൾ പഴം പച്ചക്കറി വില വിവരം. കേരള വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രമോഷൻ കൌൺസിൽ എറണാകുളം മരട് മൊത്തവില മാർക്കറ്റിൽ നിന്നും സമാഹരിച്ചത്. ആദ്യം മൊത്തവില, പിന്നെ ചില്ലറ വില. ഏത്തയ്ക്ക നാടൻ മൊത്തവില 66 രൂപ, ചില്ലറ വില 72 രൂപ. മറുനാടൻ മൊത്തവില 63 രൂപ, ചില്ലറ വില 68 രൂപ. പയർ നാടൻ 58.62, മറുനാടൻ 45.50. ചേനാനാടൻ 40.45, മറുനാടൻ 35.40. മരച്ചീനി നാടൻ 28.32. ഇനി മറുനാടൻ ഇനങ്ങൾ. ചീര പച്ചയും ചുവപ്പും മൊത്തവില 42 രൂപ, ചില്ലറ വില 47 രൂപ. കുമ്പളങ്ങ 28.35, ഞാലിപ്പൂവൻ 88.95, പാളയൻതോടൻ 36.40, പൂവൻ 60.64, റോബസ്റ്റ 32.38, ബീറ്റ്റൂട്ട് 76.82, വെണ്ടയ്ക്ക 36.42, പാവയ്ക്ക 70.75, ചുരയ്ക്ക 36.42, വഴുതന 36.40, കത്തിരി ഉരുണ്ടത് 36.42, ക്യാബേജ് 32.37, ക്യാരറ്റ് 50.55, കോളിഫ്ലവർ 45.50, കൊത്തമര 35.40, കൂർക്ക 76.82, ചെമ്പ് വലുത് 58.65, ചെമ്പ് ചെറുത് 35.40 രൂപ. വെള്ളരി 36.42, മുരിങ്ങയ്ക്കായ 60.65, ബീൻസ് 106.112, ഇഞ്ചി 165.172, പച്ചമുളക് 58.62, കറിനാരങ്ങ 50.55, ചെറുനാരങ്ങ ഒരെണ്ണം 5 രൂപ 6 രൂപ, കോവയ്ക്ക 48.52, സവാള 52.56, ചെറിയ ഉള്ളി 95.100, ഉരുളക്കിഴങ്ങ് 32.38, മത്തൻ 20.25, പീച്ചിങ്ങ 52.57, പടവലം 46.52, തക്കാളി 40.46, അമരപ്പയർ 75.80 രൂപ. നിങ്ങൾ കേട്ടത് പഴം പച്ചക്കറി വില വിവരം. കേരള വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രമോഷൻ കൌൺസിൽ എറണാകുളം മരട് മൊത്തവില മാർക്കറ്റിൽ നിന്നും സമാഹരിച്ചത്.

0: സെബിയുടെ ഒരു ഇൻവെസ്റ്റർ ബോധവൽക്കരണ സംരംഭം. കൂടുതൽ വിവരങ്ങൾക്ക് സെബി ഇൻവെസ്റ്റർ വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ സെബി സാർഥി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.
1: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
2: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
3: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
4: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. പ്രധാന പത്രവാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32.

0: Distributors, manufacturers and wholesalers.
1: ഇന്ന് എം എസ് ബാബുരാജിന്റെ ചരമദിനമാണ്. അദ്ദേഹം ഈണമിട്ട ചില ലളിത ഗാനങ്ങൾ ഇപ്പോൾ. ആദ്യം യേശുദാസ് പാടിയ ഗാനം, ഗാനരചന ശ്രീകുമാരൻ തമ്പി.

0: മച്ചാനെ, കേക്ക് ചേട്ടന് ഹമാരാ ചോയ്സ് പൊളിയാണ്. പണിക്കൂലിയൊക്കെ ഭീകര കുറവ്.
1: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബറോൺ മോൾ, കൊച്ചി.
2: സിറ്റിയിൽ ഇപ്പോൾ സന്തോഷത്തിന്റെ തിരയടി. 50% വരെ ഡിസ്കൗണ്ടുമായി സർപ്രൈസ് മെഗാ സെയിൽ.
1: നിങ്ങളുടെ ഇഷ്ട വസ്ത്രങ്ങളെല്ലാം പകുതി വിലയിൽ സ്വന്തമാക്കാം. സിറ്റി സിൽക്സിലേക്ക് വരൂ.
3: ബേക്ക് എക്സ്പോ 2026 വരുന്ന 9 മുതൽ 11 വരെ അങ്കമാലി അഡ്ലക്സ് കൺവെൻഷൻ സെന്ററിൽ വ്യവസായ മന്ത്രി ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി ഉദ്ഘാടനം ചെയ്യുന്നു. യുവ സംരംഭകർക്കായി ഫുഡ് ടെക് ആൻഡ് ബേക്ക് ഇന്നോവേഷൻ ഹാക്കത്തോൺ. ബേക്കിംഗ് മേഖലയിലെ ഏറ്റവും പുതിയ ടെക്നോളജിയും മെഷീനുകളും അടുത്തറിയാം. വിദഗ്ധരുമായുള്ള സെഷനുകൾ, ബേക്കറി ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും വിൽപ്പനയും. എല്ലാ ഭക്ഷ്യ സംരംഭകർക്കും സ്വാഗതം.

0: സെബിയുടെ ഒരു ഇൻവെസ്റ്റർ ബോധവൽക്കരണ സംരംഭം. കൂടുതൽ വിവരങ്ങൾക്ക് സെബി ഇൻവെസ്റ്റർ വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ സെബി സാർഥി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.
1: എം എസ് ബാബുരാജ് ഈണമിട്ട ലളിതഗാനങ്ങളിൽ ഇനി യേശുദാസ് പാടിയ ഗാനം വീണ്ടും. ഗാനരചന ശ്രീകുമാരൻ തമ്പി.

0: MS ബാബുരാജ് ഈണമിട്ട ലളിതഗാനങ്ങളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. ഇത് ആകാശവാണി കൊച്ചി FM 102.3. സേവന വാർത്തകൾ. ശ്രീശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയുടെ അടുത്ത മാസം 4 ആരംഭിക്കുന്ന UG, FY UGP, PG, ഡിപ്ലോമ, PG ഡിപ്ലോമ പരീക്ഷകൾക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഈ മാസം 14 സർവകലാശാല അധികൃതർ അറിയിച്ചു. ഫൈനോടെ ഈ മാസം 22 വരെയും സൂപ്പർ ഫൈനോടെ ഈ മാസം 23 മുതലും അപേക്ഷകൾ സ്വീകരിക്കും.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്.

0: തൃശൂർ ആരോഗ്യക്കുറിപ്പുകൾ
1: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15
0: കണ്ണട ഒഴിവാക്കാം. അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
2: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
3: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
4: ക്രിയാറ്റിനിൻ യൂറിയ യൂറിക് ആസിഡ് കൂടുതലോ?
5: ഡയാലിസിസ് ഒഴിവാക്കാൻ ഹോമിയോപ്പതിയിൽ നൂതന മരുന്നുകളുമായി ഡോക്ടർ യഹ്യാസ് വെൽനസ് ക്ലിനിക് ആലുവ.
4: 9447007786.
6: മച്ചനെ, കേക്ക് ചേട്ടന് ഹമാരാ ചോയ്സ് പൊളിയാണ്. പണിക്കൂലിയൊക്കെ ഭീകര കുറവ്.
7: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബറോൺ മോൾ, കൊച്ചി.
8: 2027 വർഷത്തെ ഐ ടി ഐ പ്രവേശനത്തിൽ ഏലപ്പാറ ഗവൺമെന്റ് ഐ ടി ഐയിൽ പ്ലംബർ, റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിംഗ് ടെക്നീഷ്യൻ എന്നീ ട്രേഡുകളിലെ ഒഴിവുള്ള ഏതാനും സീറ്റുകളിലേക്ക് സ്പോട്ട് അഡ്മിഷൻ നൽകുന്നു. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഈ മാസം 9. അപേക്ഷാ ഫോമുകൾ ഐ ടി ഐ ഓഫീസിൽ നിന്നും ലഭിക്കും. ഫോൺ നമ്പർ 9946010769. നമ്പർ ഒരിക്കൽ കൂടി, 9946010769.
9: ബേക്ക് എക്സ്പോ 2026 വരുന്ന 9 മുതൽ 11 വരെ അങ്കമാലി അട്ലക്സ് കൺവെൻഷൻ സെന്ററിൽ. 10-ാം തീയതി ശനിയാഴ്ച ബേക്ക് നെക്സ്റ്റ് 2026 യുവ സംരംഭകർക്കായി ഫുഡ് ടെക് ആൻഡ് ബേക്ക് ഇന്നോവേഷൻ ഹാക്കത്തോൺ മുഖ്യമന്ത്രി ശ്രീ ബി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യുന്നു. ബേക്കിംഗ് മേഖലയിലെ ഏറ്റവും പുതിയ ടെക്നോളജിയും മെഷീനുകളും അടുത്തറിയാം. വിദഗ്ധരുമായുള്ള സെഷനുകൾ. എല്ലാ ഭക്ഷ്യ സംരംഭകർക്കും സ്വാഗതം.
10: തുടങ്ങാം ഇൻവെസ്റ്റിംഗിന്റെ പാഠം.

0: സെബിയുടെ ഒരു ഇൻവെസ്റ്റർ ബോധവൽക്കരണ സംരംഭം. കൂടുതൽ വിവരങ്ങൾക്ക് സെബി ഇൻവെസ്റ്റർ വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ സെബി സാർഥി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.
1: നാളികേര വികസന ബോർഡ് 2026 ദേശീയ നാളികേര പുരസ്കാരങ്ങൾക്ക് അപേക്ഷ ക്ഷണിച്ചു. മികച്ച നാളികേര കർഷകൻ, മികച്ച നാളികേര ശാസ്ത്രജ്ഞൻ അല്ലെങ്കിൽ ഗവേഷകൻ, മികച്ച നാളികേര സംരംഭകൻ എന്നീ വിഭാഗങ്ങളിലാണ് പുരസ്കാരങ്ങൾ നൽകുന്നത്. ഓൺലൈൻ അപേക്ഷ സ്വീകരിക്കുന്ന അവസാന ദിവസം ഈ മാസം 15. വിശദവിവരങ്ങൾക്ക് കോക്കനട്ട് ബോർഡ് .gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. സേവന വാർത്തകളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. ആകാശവാണി കൊച്ചി FM 102.3. സമയം 12:29:14. ഇനി അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ, തുടർന്ന് പ്രകാശധാര തിരുവനന്തപുരം റിലേ.

ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വിജേഷ്. പ്രധാന വാർത്തകൾ. പൊതുസേവനത്തിൽ 25 വർഷം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജനങ്ങളുടെ വിശ്വാസവും പാർട്ടി പ്രവർത്തകരുടെ സമർപ്പണവും കരുത്തെന്ന് പ്രധാനമന്ത്രി. റിപ്പോ നിരക്ക് 25 ബേസിസ് പോയിന്റ് വർദ്ധിപ്പിച്ച് റിസർവ് ബാങ്കിന്റെ പണനയ പ്രഖ്യാപനം. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി മുഖ്യമന്ത്രി വി ഡി സതീശൻ NTPCയുമായി ന്യൂഡൽഹിയിൽ ചർച്ച നടത്തി. KSRTCയുടെ കാർഗോ സർവീസ് ഗതാഗത മന്ത്രി CP ജോൺ ഇന്ന് ഉദ്ഘാടനം ചെയ്യും. കേരളഗാന്ധി കേളപ്പൻ ഓർമ്മയായിട്ട് ഇന്ന് 5.5 പതിറ്റാണ്ട് തികയുന്നു. അവസാന മത്സരത്തിലും ആരാധകരെ ആനന്ദിപ്പിച്ച് അന്താരാഷ്ട്ര മത്സരങ്ങളിൽ നിന്ന് വിടചൊല്ലി ഇതിഹാസ താരം ലയണൽ മെസ്സി. വാർത്തകൾ വിശദമായി. ജനങ്ങളുടെ വിശ്വാസവും ദശലക്ഷം

0: കണക്കിന് പാർട്ടി പ്രവർത്തകരുടെ സമർപ്പണവുമാണ് ഭരണനിർവഹണത്തിൽ തനിക്ക് കരുത്തേകുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ വികസിത് ഭാരത് സങ്കല്പ് സഭയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ന് രാവിലെ ശ്രീ വിനായക ക്ഷേത്രം സന്ദർശിച്ച് രാജ്യത്തിന്റെ പുരോഗതിക്കായും 140 കോടി പൌരന്മാരുടെ ക്ഷേമത്തിനായും പ്രാർത്ഥിച്ചു. പൂർണ്ണ സമർപ്പണത്തോടെ ജനങ്ങളെ രാപകൽ സേവിക്കുന്നതിനായി തനിക്ക് കൂടുതൽ കരുത്തും ഊർജ്ജവും പ്രദാനം ചെയ്യണമെന്ന് പ്രാർത്ഥിച്ചതായും പ്രധാനമന്ത്രി പറഞ്ഞു. 25 വർഷത്തെ ഭരണ നേതൃത്വത്തിലൂടെ നേടിയെടുത്ത അനുഭവ പാഠവും ജനങ്ങൾ അർപ്പിച്ച വിശ്വാസവും വലിയ സമ്പത്താണെന്നും അദ്ദേഹം വ്യക്തമാക്കി.
1: देश के लिए मेरा दायित्व भी सबसे अधिक है और मैं हृदय से ये मानता हूं कि देश के हर नागरिक का मुझ पर सबसे बड़ा हक है। ये 25 वर्ष का जनविश्वास बहुत बड़ी पूंजी है और ये पूंजी देश की है। मां भारती की हर संतान इस पूंजी की अधिकारी है।
0: പൊതുസേവന രംഗത്ത് 25 വർഷം പൂർത്തിയാക്കിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ അഭിനന്ദിച്ചു. ഇതു സംബന്ധിച്ച് ഗുജറാത്ത് മുഖ്യമന്ത്രി എന്ന നിലയിലും പ്രധാനമന്ത്രി എന്ന നിലയിലും അദ്ദേഹം നടത്തിയ അശ്രാന്ത പരിശ്രമങ്ങളും സമർപ്പണവും പാവപ്പെട്ടവരുടെ ക്ഷേമത്തിനും സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളുടെയും അഭിവൃദ്ധിക്കും അടിത്തറയിട്ടതായി ആഭ്യന്തരമന്ത്രി ചൂണ്ടിക്കാട്ടി. കൃത്യമായ ഫലം ഉറപ്പു നൽകുന്ന ഭരണശൈലിയുടെ പുതിയ മാതൃക സൃഷ്ടിക്കാൻ പ്രധാനമന്ത്രിക്ക് സാധിച്ചതായും ആഭ്യന്തരമന്ത്രി പറഞ്ഞു. പൊതുസേവനം ജീവിതത്തിന്റെ ഏക ലക്ഷ്യമാക്കിയ വ്യക്തിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെന്നും രാഷ്ട്രീയത്തെ അദ്ദേഹം രാജ്യത്തെ സേവിക്കാനുള്ള മാർഗമായാണ് കണ്ടതെന്നും ബിജെപി ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ. വലിയ ആഗോള വെല്ലുവിളികൾ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടും സമൂഹത്തിലെ പാവപ്പെട്ടവരുടെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും ക്ഷേമത്തിനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുൻഗണന നൽകിയിട്ടുള്ളതെന്നും ബിജെപി അധ്യക്ഷൻ പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുസേവന രംഗത്ത് 25 വർഷം പൂർത്തിയാക്കുന്നതുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ 30 കേന്ദ്രങ്ങളിൽ ബിജെപിയുടെ നേതൃത്വത്തിൽ സേവാജ്യോതി യാത്ര നടത്തും. റിപ്പോ നിരക്ക് 25 ബേസിസ് പോയിന്റ് വർദ്ധിപ്പിച്ച് 5.5% റിസർവ് ബാങ്കിന്റെ പണനയ പ്രഖ്യാപനം. പണപ്പെരുപ്പവും ക്രൂഡ് ഓയിൽ വില വർധനയുമാണ് തീരുമാനത്തിന് പിന്നിലെ പ്രധാന ഘടകങ്ങൾ. 3 വർഷത്തിന് ശേഷമുള്ള വർധന ഭവന വാഹന വായ്പകളുടെ EMI വർധനയ്ക്ക് കാരണമാകും. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി മുഖ്യമന്ത്രി VD സതീശൻ NTPCയുമായി ന്യൂഡൽഹിയിൽ ചർച്ച നടത്തി. കായംകുളത്ത് 2000 MW ശേഷിയുള്ള ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം സ്ഥാപിക്കാനും മഹാരാഷ്ട്രയിൽ നിന്ന് 300 MW വൈദ്യുതി ലഭ്യമാക്കാനും തീരുമാനമായതായാണ് സൂചന. പുനരുപയോഗ ഊർജ സംഭരണം, അധിക വൈദ്യുതി ലഭ്യത, സാങ്കേതിക സഹകരണം എന്നിവ ഉൾപ്പെടെയുള്ള സുപ്രധാന മേഖലകളിലും ധാരണയിലെത്തി. KSRTCയുടെ കാർഗോ സർവീസിന് ഇന്ന് തുടക്കമാകും. ടിക്കറ്റ് ഇതര വരുമാനം വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് പുതിയ സേവനം ആരംഭിക്കുന്നത്. പുതിയ സേവനത്തിന്റെ ഉദ്ഘാടനം തിരുവനന്തപുരം വിമാനത്താവളത്തിലെ ആഭ്യന്തര കാർഗോ ടെർമിനലിൽ മന്ത്രി CP ജോൺ നിർവഹിക്കും. അർജന്റീന ജേഴ്സിയിൽ അവസാന മത്സരത്തിനിറങ്ങി ലയണൽ മെസ്സി. ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: കരിയറിന്റെ അവസാന മത്സരത്തിൽ 1 ഗോളും 2 അസിസ്റ്റും സമ്മാനിച്ച് ഇതിഹാസ താരം ലയണൽ മെസ്സി അർജന്റീനയുടെ ജേഴ്സി അഴിച്ചിരിക്കുന്നു. ഗോൾ മുഖങ്ങളെ കീഴ്പ്പെടുത്തിയ ആ ബൂട്ടുകൾ ഇനി രാജ്യത്തിന് വേണ്ടി വല കുലിക്കില്ല. 2 പതിറ്റാണ്ടിലേറെക്കാലം അർജന്റീനയ്ക്കൊപ്പമുള്ള മെസ്സിയുടെ ഫുട്ബോൾ യാത്രയ്ക്ക് അവസാന വിസിൽ വീഴുമ്പോൾ കോടാനു കോടി ആരാധകർ വിതുമ്പി. ബ്യൂണസ് ഐറിസിലെ എസ്റ്റാഡിയോ മോണുമെന്റൽ സ്റ്റേഡിയത്തിൽ ആഫ്രിക്കൻ രാജ്യമായ ബെനിനെതിരെയുള്ള അന്താരാഷ്ട്ര സൗഹൃദ മത്സരത്തിൽ അർജന്റീനയ്ക്ക് 3-0 തകർപ്പൻ വിജയം സമ്മാനിച്ച് നിറകണ്ണുകളുടെ മെസ്സി മൈതാനം വിട്ടു. 2022 ലോകകപ്പ് അടക്കം 4 സുപ്രധാന കിരീടങ്ങൾ, ആകെ 208 മത്സരങ്ങൾ, 126 ഗോളുകൾ, 67 അസിസ്റ്റുകൾ. മെസ്സിയുടെ കരിയർ അതുല്യവും അപാരവും അപൂർവങ്ങളിൽ അപൂർവമായി എക്കാലവും കാൽപന്ത് ഭൂമിയിൽ അടയാളപ്പെടുത്തും. മെസ്സി മൈതാനം വിടുമ്പോൾ ഒരു തലമുറയുടെ ഓർമ്മകൾ ബാക്കിയാവുന്നു. അർജന്റീനയുടെ നീലയും വെള്ളയും ജേഴ്സിയിൽ ലയണൽ മെസ്സി തീർത്ത ഗോൾ ആരവങ്ങൾ എക്കാലവും ജനതയെ ത്രസിപ്പിച്ചുകൊണ്ടേയിരിക്കും. നന്ദി മെസ്സി, കാൽപന്ത് ആവേശത്തിന്റെ ഒരു യുഗം സമ്മാനിച്ചതിന്.
0: കേരള ഗാന്ധി K. കേളപ്പൻ ഓർമ്മയായിട്ട് 5.5 പതിറ്റാണ്ട്. മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ നിയമലംഘന പ്രസ്ഥാനത്തിന്റെ ഭാഗമായി പയ്യന്നൂർ, കോഴിക്കോട് എന്നിവിടങ്ങളിൽ ഉപ്പു സത്യാഗ്രഹത്തിന് കേളപ്പൻ നേതൃത്വം നൽകി. മഹാത്മാഗാന്ധി ആരംഭിച്ച വ്യക്തി സത്യാഗ്രഹത്തിൽ കേരളത്തിലെ ആദ്യ സത്യഗ്രഹി ആയി തെരഞ്ഞെടുക്കപ്പെട്ടു. വൈക്കം, ഗുരുവായൂർ സത്യഗ്രഹങ്ങളിൽ സജീവ സാന്നിധ്യമായി. 1942 ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുത്ത് ജയിൽവാസം അനുഷ്ഠിച്ചു. ഐത്തോച്ചാടന പ്രചാരണത്തിന്റെ ഭാഗമായി ജാതിപ്പേർ ഉപേക്ഷിച്ച് K. കേളപ്പൻ മാതൃകയായി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്നാണ്.

0: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പദ്ധതിയുടെ ഭാഗമായി തിരുവനന്തപുരം ജില്ലയിൽ 16 ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളുടെയും ഒരു അർബൻ ആരോഗ്യ കേന്ദ്രത്തിന്റെയും നിർമ്മാണോദ്ഘാടനം ഇന്ന് നടക്കും. പെരിങ്ങമല കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. തദ്ദേശ സ്ഥാപനങ്ങളുടെ മാലിന്യ സംസ്കരണ ശുചിത്വ പ്രവർത്തനങ്ങൾ തുടരുന്നതിനും വിലയിരുത്തുന്നതിനുമായി ത്രിതല പഞ്ചായത്ത് തലങ്ങളിൽ മേൽനോട്ട സമിതികൾ രൂപീകരിക്കുന്നു. ഇതിനായി തദ്ദേശ വകുപ്പും ശുചിത്വ മിഷനും സംയുക്തമായാണ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
2: സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച നിർമ്മലം പുതിയുഗ ശുചിത്വ കേരളം പദ്ധതിയുടെ ഭാഗമായാണ് പ്രാദേശിക തലങ്ങളിലും സമിതികൾ രൂപീകരിക്കുന്നത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ചെയർപേഴ്സണും ജില്ലാ കളക്ടർ വൈസ് ചെയർപേഴ്സണുമായാണ് ജില്ലാതല ഏകോപന സമിതി രൂപീകരിക്കുക. നഗരസഭകളിലും ഗ്രാമപഞ്ചായത്തുകളിലും പ്രത്യേക കമ്മിറ്റികൾ ഉണ്ടാകും. ഇതിന്റെ ഭാഗമായി പാലക്കാട് ജില്ലയിൽ ഉൾപ്പെടെ സംസ്ഥാന അതിർത്തികളിലൂടെ നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ എത്തിക്കുന്നത് തടയാൻ നിരീക്ഷണവും ശക്തമാക്കും.
1: സംസ്ഥാനത്ത് ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം ജില്ലയിലെ തീരപ്രദേശങ്ങളിൽ ഇന്ന് രാത്രി വരെ കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണം. പത്തനംതിട്ട മൂഴിയാർ ഡാമിന്റെ ഷട്ടറുകൾ ഉയർത്താൻ സാധ്യത. കക്കാട്ടാറിന്റെയും പമ്പാ നദിയുടെയും ഇരുകരകളിലും താമസിക്കുന്നവരും പൊതുജനങ്ങളും ജാഗ്രത പുലർത്തണം. പ്രശസ്ത വിനോദസഞ്ചാര കേന്ദ്രമായ വാഗമണിലെ ഗ്ലാസ് ബ്രിഡ്ജ് ഉടൻ പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുക്കും. സാങ്കേതിക തകരാറുകളെ തുടർന്ന് മാസങ്ങളായി അടഞ്ഞുകിടക്കുകയായിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
3: ചില്ലുപാലം അടച്ചിട്ടിരുന്ന ദൂരസ്ഥലങ്ങളിൽ നിന്നടക്കം വാഗമണിലെത്തുന്ന നിരവധി സഞ്ചാരികൾക്ക് വലിയ നിരാശയുണ്ടാക്കിയിരുന്നു. തുടർന്ന് സർക്കാരിന്റെ ടെക്നിക്കൽ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം പാലത്തിന്റെ ബെയറിംഗ് കപ്പാസിറ്റി ഇരട്ടിയാക്കി വർദ്ധിപ്പിച്ചു. DTPC ഇടുക്കിയും ഭാരത് മാതാ വെഞ്ചേഴ്സും ചേർന്ന് PPP മോഡലിലാണ് ഈ അഡ്വഞ്ചർ പാർക്ക് നിർമ്മിച്ചിരിക്കുന്നത്. ചില്ലുപാലത്തിന് പുറമെ 360 ഡിഗ്രി സൂപ്പർ റിയാലിറ്റി ഡോം, വെർച്വൽ റിയാലിറ്റി, സിപ്പ് ലൈൻ തുടങ്ങി നിരവധി വിനോദങ്ങളും ഇവിടെയുണ്ട്.
1: സംസ്ഥാനത്ത് ഇൻഫ്ലുവൻസ മൂലമുള്ള മരണങ്ങളിൽ വർധനയുണ്ടായതായി റിപ്പോർട്ട്. 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരും ഗുരുതര രോഗമുള്ളവരും വാക്സിൻ എടുക്കണമെന്ന് റിപ്പോർട്ടിൽ നിർദ്ദേശമുണ്ട്. തുലാമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട ഈ മാസം 17 തുറക്കും. ഇന്നു മുതൽ സന്നിധാനത്ത് ദിവസവും 400 റൂമുകൾ ഓൺലൈനായി ബുക്ക് ചെയ്യാൻ സാധിക്കും. ശബരി ഗസ്റ്റ് ഹൌസിലും ഇനി മുതൽ ഓൺലൈനായി 10 മുറികൾ ബുക്ക് ചെയ്യാനാകും. തുലാം 1 18 രാവിലെ 8 ശബരിമല മാളികപ്പുറം മേൽശാന്തിമാരുടെ നറുക്കെടുപ്പ് നടക്കും. അഷ്ടമുടി വാട്ടർഗേറ്റ് മ്യൂസിക് ഫെസ്റ്റിവൽ ഇന്ന് ആരംഭിക്കും. സാംസ്കാരിക വകുപ്പിന്റെ നേതൃത്വത്തിൽ കൊല്ലം ശ്രീനാരായണ ഗുരു സാംസ്കാരിക സമുച്ചയത്തിൽ ഈ മാസം 11 വരെ നടക്കുന്ന ഫെസ്റ്റിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കലാകാരന്മാർ പങ്കെടുക്കും. എല്ലാ ദിവസവും വൈകിട്ട് 7 മുതൽ സംഗീത പരിപാടികൾ അരങ്ങേറും. പ്രധാന വാർത്തകൾ വീണ്ടും. പൊതുസേവനത്തിൽ 25 വർഷം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജനങ്ങളുടെ വിശ്വാസവും പാർട്ടി പ്രവർത്തകരുടെ സമർപ്പണവും കരുത്തെന്ന് പ്രധാനമന്ത്രി. റിപ്പോ നിരക്ക് 25 ബേസിസ് പോയിന്റ് വർദ്ധിപ്പിച്ച് റിസർവ് ബാങ്കിന്റെ പണനയ പ്രഖ്യാപനം. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി മുഖ്യമന്ത്രി VD സതീശൻ NTPCയുമായി ന്യൂഡൽഹിയിൽ ചർച്ച നടത്തി. KSRTCയുടെ കാർഗോ സർവീസ് ഗതാഗതമന്ത്രി CP ജോൺ ഇന്ന് ഉദ്ഘാടനം ചെയ്യും. കേരളഗാന്ധി കെ കേളപ്പൻ ഓർമ്മയായിട്ട് ഇന്ന് 5.5 തികയുന്നു. അവസാന മത്സരത്തിലും ആരാധകരെ ആനന്ദിപ്പിച്ച് അന്താരാഷ്ട്ര മത്സരങ്ങളിൽ നിന്ന് വിടചൊല്ലി ഇതിഹാസ താരം ലയണൽ മെസ്സി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
4: ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 40 മിനിറ്റ്.
5: ആർത്തവ വിരാമത്തോടനുബന്ധിച്ചുള്ള സങ്കീർണതകൾ ലഘൂകരിച്ച് മെച്ചപ്പെട്ട ജീവിത നിലവാരം എങ്ങനെ ഉറപ്പാക്കാം? സെക്രട്ടേറിയറ്റ് ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിലെ സീനിയർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജാക്വലിൻ SL സംസാരിക്കുന്നു.
6: ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ ആർത്തവം ആരംഭിക്കുന്നത് പോലെ തന്നെ ഒരു ഘട്ടത്തിൽ അത് സ്വാഭാവികമായി നിലയ്ക്കുകയും ചെയ്യും. സാധാരണയായി 45 മുതൽ 55 വയസ്സിനിടയിലാണ് മെനോപോസ് സംഭവിക്കുന്നത്. തുടർച്ചയായി 12 മാസത്തേക്ക് ആർത്തവം ഉണ്ടായിട്ടില്ലെങ്കിൽ മെനോപോസ് ആയി കണക്കാക്കുന്നു. അതിനു മുമ്പുള്ള മാറ്റങ്ങളുടെ കാലഘട്ടത്തെ പെരിമെനോപോസ് എന്ന് വിളിക്കുന്നു. ഈ സമയത്ത് ആർത്തവം ക്രമരഹിതമാവുകയും പലതരത്തിലുള്ള ശാരീരികവും മാനസികവുമായ മാറ്റങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. ആദ്യം തന്നെ നമുക്ക് ഓർക്കാം, മെനോപോസ് ഒരു രോഗമല്ല, അത് സ്വാഭാവികമായ ജീവിത ഘട്ടമാണ്.

ഈ കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന ചില ലക്ഷണങ്ങൾ സ്ത്രീയുടെ ദൈനംദിന ജീവിതത്തെ ബാധിക്കാം. അതുകൊണ്ട് അവയെ അവഗണിക്കാതെ ശരിയായ രീതിയിൽ പരിചരിക്കുകയാണ് വേണ്ടത്. ആയുർവേദത്തിന്റെ കാഴ്ചപ്പാടിൽ പ്രായം കൂടുന്നതനുസരിച്ച് വാതദോഷത്തിന്റെ സ്വാധീനം വർദ്ധിക്കുന്നു. അതിനാൽ മെനോപോസ് കാലത്ത് കാണുന്ന വരൾച്ച, സന്ധിവേദന, ഉറക്കക്കുറവ്, മലബന്ധം, ഉത്കണ്ഠ തുടങ്ങിയ പല പ്രശ്നങ്ങളും ആയുർവേദത്തിൽ വാതവുമായി ബന്ധപ്പെടുത്തി വിലയിരുത്തുന്നു. എന്നാൽ ഓരോ സ്ത്രീയുടെയും ശരീരപ്രകൃതിയും ആരോഗ്യസ്ഥിതിയും വ്യത്യസ്തമാണ്. അതുകൊണ്ട് ഒരേ ചികിത്സ എല്ലാവർക്കും അനുയോജ്യമാകണമെന്നില്ല. ഇനി മെനോപോസ് സമയത്ത് സാധാരണയായി കാണുന്ന ചില പ്രശ്നങ്ങളും അവയെ എങ്ങനെ നിയന്ത്രിക്കാം എന്നും നോക്കാം. ഹോട്ട് ഫ്ലാഷസ്, പെട്ടെന്ന് ശരീരത്തിൽ ചൂട് അനുഭവപ്പെടുക, പ്രത്യേകിച്ച് മുഖത്തും കഴുത്തും ചൂടും വിയർപ്പും ഉണ്ടാവുക, ഇതാണ് ഹോട്ട് ഫ്ലാഷസ് എന്ന് പറയുന്നത്. ഇത് കുറയ്ക്കാൻ ചില ഭക്ഷണ ജീവിതശൈലി മാറ്റങ്ങൾ സഹായകരമായേക്കും. വളരെ എരിവുള്ള ഭക്ഷണങ്ങളുടെ ഉപയോഗം കുറയ്ക്കുക, പ്രത്യേകിച്ച് ചുവന്ന മുളക് കൂടുതലായി ഉപയോഗിക്കുന്ന ഭക്ഷണം ചിലരിൽ ഹോട്ട് ഫ്ലാഷസ് വർദ്ധിപ്പിച്ചേക്കാം. മധുരവും ഉപ്പും അമിതമായി ഉപയോഗിക്കുന്നത് ഒഴിവാക്കുക. ബേക്കറി പ്രോഡക്ട്സ്, പാക്ഡ് സ്നാക്സ്, പ്രോസസ്ഡ് ഫുഡ് എന്നിവയുടെ ഉപയോഗവും കുറയ്ക്കുക. ചില സ്ത്രീകളിൽ ചായ, കാപ്പി തുടങ്ങിയ കഫീൻ അടങ്ങിയ പാനീയങ്ങൾ ഹോട്ട് ഫ്ലാഷസ് വർദ്ധിപ്പിക്കുന്നതായി കാണുന്നു, അല്ലെങ്കിൽ ഉറക്കക്കുറവ് വർദ്ധിപ്പിക്കാം. അതിനാൽ ഇവയുടെ ഉപയോഗം കുറയ്ക്കുന്നത് നല്ലതാണ്. ദഹിക്കാൻ പ്രയാസമുള്ള അത്താഴം ഒഴിവാക്കുക. രാത്രി എരിവ് കുറഞ്ഞതും എളുപ്പം ദഹിക്കുന്നതുമായ പച്ചക്കറി വിഭവങ്ങൾ ഉൾപ്പെടുത്താം. ശരീരം അമിതമായി ചൂടാകാതിരിക്കാൻ അയഞ്ഞതും വായു സഞ്ചാരമുള്ളതുമായ വസ്ത്രങ്ങൾ ധരിക്കുക. ആവശ്യത്തിന് വെള്ളം കുടിക്കുക. രാവിലെ കുളിക്കുന്നതും വൈകുന്നേരം ശരീരം കഴുകുന്നതും ഉന്മേഷം നൽകാം. എന്നാൽ വളരെ തണുത്ത വെള്ളം എല്ലാവർക്കും അനുയോജ്യമാകണമെന്നില്ല. ശരീരത്തിന് സുഖകരമായ വെള്ളമാണ് ഉപയോഗിക്കേണ്ടത്. കുടിക്കുന്നതിനായി രാമച്ചം, നറുനീണ്ടി തുടങ്ങിയ ചേർത്ത വെള്ളം ഉപയോഗിക്കാം. മഞ്ഞൾ, തേറ്റാമ്പരൽ, നെല്ലിക്ക, രാമച്ചം തുടങ്ങിയവ ചേർത്ത് തിളപ്പിച്ച വെള്ളവും ഉപയോഗിക്കാം. എന്നാൽ ഇതിനെ ഹോട്ട് ഫ്ലാഷസിന്റെ ഉറപ്പായ ഒരു ചികിത്സയായി കാണരുത്. ആരോഗ്യസ്ഥിതി, മറ്റു മരുന്നുകളുടെ ഉപയോഗവും കണക്കിലെടുത്ത് ആയുർവേദ ഡോക്ടറുടെ നിർദ്ദേശം തേടുന്നതാണ് ഉചിതം. മെനോപോസ് കാലത്ത് ഭക്ഷണത്തിൽ ഫൈറ്റോ ഈസ്ട്രജൻ അടങ്ങിയ ഭക്ഷണങ്ങളും ഉൾപ്പെടുത്തണം. സസ്യങ്ങളിൽ സ്വാഭാവികമായി കാണപ്പെടുന്ന ഈസ്ട്രജൻ ലൈക്ക് ആക്ടിവിറ്റിയുള്ള ഘടകങ്ങളാണ് ഫൈറ്റോ ഈസ്ട്രജനുകൾ. സോയാബീൻ, ടോഫു പോലുള്ള സോയാ ഫുഡ്സ്, ചെറുപയർ, കടല, പരിപ്പ് തുടങ്ങിയ പയർവർഗ്ഗങ്ങൾ, എള്ള്, ചണവിത്ത് അഥവാ ഫ്ലാക്സീഡ് എന്നിവ ഇതിന്റെ നല്ല ഭക്ഷ്യ സ്രോതസ്സുകളാണ്. ചണവിത്ത് ചെറിയ അളവിൽ പൊടിച്ച് ഭക്ഷണത്തിൽ ചേർക്കാം. എള്ളും വിവിധ ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്താം. എന്നാൽ ഒരു പ്രത്യേക ഭക്ഷണം അമിതമായി കഴിക്കുന്നതിനേക്കാൾ പലതരം പോഷകങ്ങൾ ഉൾപ്പെടുന്ന സമീകൃതമായ ഭക്ഷണക്രമമാണ് പ്രധാനം. പാല്, യോഗർട്ട് തുടങ്ങിയ കാൽസ്യം അടങ്ങിയ ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്താം. പ്രോട്ടീൻ, കാൽസ്യം, വൈറ്റമിൻ ഡി എന്നിവയ്ക്ക് മെനോപോസ് കാലത്ത് പ്രത്യേക ശ്രദ്ധ നൽകണം. മത്സ്യം കഴിക്കുന്നവർക്ക് വ്യക്തിയുടെ ആരോഗ്യസ്ഥിതിക്ക് അനുയോജ്യമായ മത്സ്യം തിരഞ്ഞെടുക്കാം. ചൂര, അയില, ഞണ്ട് തുടങ്ങിയ ഭക്ഷണങ്ങൾ കഴിച്ച ശേഷം ഹോട്ട് ഫ്ലാഷസ് അല്ലെങ്കിൽ മറ്റു അസ്വസ്ഥതകൾ കൂടുന്നതായി അനുഭവപ്പെടുന്നവർ അവയുടെ ഉപയോഗം കുറയ്ക്കുകയോ ഒഴിവാക്കുകയോ ചെയ്യാം. മെനോപോസ് സമയത്ത് പല സ്ത്രീകളും തുറന്നു പറയാൻ മടിക്കുന്ന മറ്റൊരു പ്രശ്നമാണ് യോനിയിലെ വരൾച്ച അഥവാ വജൈനൽ ഡ്രൈനസ്. ഈസ്ട്രജൻ കുറയുന്നതിന്റെ ഭാഗമായി യോനിയിലെ ടിഷ്യൂക്കളിൽ മാറ്റം വരികയും സ്വാഭാവികമായി ലൂബ്രിക്കേഷൻ കുറയുകയും ചെയ്യാം. ഇതുമൂലം വരൾച്ച, ചൊറിച്ചിൽ, നീറ്റൽ പോലുള്ള തോന്നൽ, ലൈംഗിക ബന്ധത്തിനിടെ വേദന എന്നിവ ഉണ്ടാകാം. ചിലരിൽ മൂത്രമൊഴിക്കുമ്പോൾ അസ്വസ്ഥതയും ആവർത്തിച്ചുള്ള യൂറിനറി ഇൻഫെക്ഷൻ സിംറ്റംസും ഉണ്ടാകാം. ഇത് സാധാരണ മെനോപോസ് സിംറ്റം ആണെങ്കിലും അതിനെ അവഗണിക്കേണ്ട ഒന്നല്ല. യോനി ഭാഗത്ത് ശക്തമായ സോപ്പ്, പെർഫ്യൂം ഉള്ള ഇന്റിമേറ്റ് വാഷ്, ആന്റിസെപ്റ്റിക് ലിക്വിഡ്സ് എന്നിവ ഉപയോഗിക്കുന്നത് ഒഴിവാക്കുക. സാധാരണ വെള്ളം ഉപയോഗിച്ച് പുറഭാഗം സൗമ്യമായി വൃത്തിയാക്കുന്നതാണ് നല്ലത്. ലൈംഗിക ബന്ധത്തിനിടെ വരൾച്ചയോ വേദനയോ ഉണ്ടെങ്കിൽ വാട്ടർ ബേസ്ഡ് അല്ലെങ്കിൽ സിലിക്കോൺ ബേസ്ഡ് ലൂബ്രിക്കന്റ് ഉപയോഗിക്കാം. സ്ഥിരമായ ഡ്രൈനസ് ഉള്ളവർക്ക് വജൈനൽ മോയിസ്ചറൈസർ സഹായകമായേക്കും. ആയുർവേദത്തിൽ വ്യക്തിയുടെ അവസ്ഥ വിലയിരുത്തി യോനി ബിജു, യോനി തൈലം തുടങ്ങിയ പ്രാദേശിക ചികിത്സകൾ ചില സാഹചര്യങ്ങളിൽ നിർദ്ദേശിക്കാറുണ്ട്. എന്നാൽ യോനിയിൽ ഏതെങ്കിലും എണ്ണയോ ഔഷധമോ സ്വയം ഉപയോഗിക്കാതെ യോഗ്യനായ ആയുർവേദ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ചെയ്യുക. മൂത്രം തുള്ളിത്തുള്ളിയായി പോകുന്നതാണ് മറ്റൊരു പ്രശ്നം. മെനോപോസ് കാലത്ത് ചില സ്ത്രീകൾക്ക് മൂത്രം നിയന്ത്രിക്കുന്നതിലും ബുദ്ധിമുട്ടുണ്ടാകാം. തുമ്മുമ്പോഴും ചുമയ്ക്കുമ്പോഴും ചിരിക്കുമ്പോഴും ഭാരമെടുക്കുമ്പോഴും മൂത്രം തുള്ളിയായി പോകുന്നുണ്ടെങ്കിൽ അതിന് സ്ട്രെസ് യൂറിനറി ഇൻകോണ്ടിനൻസ് എന്ന് പറയുന്നു. മറ്റൊരു പ്രശ്നമാണ് മൂത്രം ഒഴിക്കണമെന്ന് തോന്നുകയും ടോയ്ലറ്റിൽ എത്തുന്നതിന് മുമ്പ് തന്നെ മൂത്രം പോവുകയും ചെയ്യുന്നത്. ഇതിന് എർജ് യൂറിനറി ഇൻകോണ്ടിനൻസ് എന്ന് പറയുന്നു. ഇത്തരം പ്രശ്നങ്ങൾ മെനോപോസിന്റെ ഭാഗമായി കണ്ട് പരിഹാരം തേടാതിരിക്കരുത്. പെൽവിക് ഫ്ലോർ മസിൽസ് ശക്തിപ്പെടുത്തുന്ന കീഗൽ എക്സസൈസ് ശരിയായ രീതിയിൽ ചെയ്യുന്നത് മൂത്ര നിയന്ത്രണം മെച്ചപ്പെടുത്താൻ സഹായകമാകും. മൂത്രം പിടിച്ചു വയ്ക്കുന്ന ശീലം ഒഴിവാക്കുക. എന്നാൽ മൂത്രം പോകുമെന്ന പേടിയിൽ വെള്ളം വളരെ കുറച്ച് കുടിക്കുന്നത് ഒഴിവാക്കണം. കാപ്പി, ചായ തുടങ്ങിയ കഫീൻ അടങ്ങിയ പാനീയങ്ങൾ ചിലരിൽ യൂറിനറി അർജൻസി വർദ്ധിപ്പിക്കാം. അത്തരം സാഹചര്യത്തിൽ അവയുടെ ഉപയോഗം കുറയ്ക്കാം. മെനോപോസ് കാലത്ത് വ്യായാമം വളരെ പ്രധാനമാണ്. നടത്തം, യോഗ, സ്ട്രെച്ചിങ് എക്സസൈസ്, മസിൽ സ്ട്രെങ്തനിങ് എക്സസൈസ് എന്നിവ വ്യക്തിയുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് ചെയ്യാം. പ്രത്യേകിച്ച് ബോൺ ഹെൽത്ത് സംരക്ഷിക്കുന്നതിനായി വെയിറ്റ് ബെയറിംഗ് എക്സസൈസ് പ്രയോജനപ്രദമാണ്.
രാത്രിയിൽ ഒരേ സമയത്ത് ഉറങ്ങാനും രാവിലെ ഒരേ സമയത്ത്

0: എഴുന്നേൽക്കാനും ശ്രമിക്കുക. ഉറങ്ങുന്നതിന് മുമ്പ് മൊബൈൽ ഫോൺ ഉപയോഗം കുറയ്ക്കുക. അഭ്യംഗം അഥവാ ശരീരത്തിൽ അനുയോജ്യമായ എണ്ണ തേക്കുന്ന രീതി ആയുർവേദത്തിലെ പ്രധാനപ്പെട്ട ലൈഫ് സ്റ്റൈൽ പ്രാക്ടീസിൽ ഒന്നാണ്. വ്യക്തിയുടെ ശരീരപ്രകൃതിക്കും ആരോഗ്യസ്ഥിതിക്കും അനുയോജ്യമായ രീതിയിൽ ഇത് ചെയ്യുന്നത് വിശ്രമത്തിനും ഉറക്കത്തിനും സഹായകരമാകും. ശരീരത്തിന് തൊലിയുടെ മടക്കുകളിലും ബ്രസ്റ്റിന് താഴെ ഭാഗത്തും വയറിന്റെ മടക്കിലുമൊക്കെ ഈർപ്പം നിന്ന് ചൊറിച്ചിലും തൊലിക്ക് നിറമാറ്റവും സംഭവിക്കാം. രണ്ടു നേരം വെള്ളം കൊണ്ട് കഴുകി വൃത്തിയായി നന്നായി തുടച്ച് ഈർപ്പരഹിതമാക്കിയതിനു ശേഷം നാൽപ്പാമരാതി എണ്ണ പുരട്ടുന്നത് നല്ലതാണ്. മടക്കുകൾ ഈർപ്പരഹിതമായി സൂക്ഷിച്ചാൽ ഈ പ്രശ്നത്തിൽ നിന്ന് ഒരു പരിധിവരെ രക്ഷപ്പെടാം. അടിവസ്ത്രങ്ങൾ ദിവസവും രണ്ടു തവണ മാറ്റുക. രാത്രികാലങ്ങളിൽ അടിവസ്ത്രങ്ങൾ ഒഴിവാക്കുന്നത് നല്ലതാണ്. മോയ്സ്ചറൈസർ രണ്ടു നേരം പുരട്ടുന്നത് തൊലി വരൾച്ച ഒഴിവാക്കും. മാനസിക ആരോഗ്യം. മെനോപോസ് ശരീരത്തിൽ മാത്രമല്ല മനസ്സിലും മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന കാലഘട്ടമാണ്. മൂഡ് ചേഞ്ചസ്, ഇറിറ്റബിലിറ്റി, ആങ്സൈറ്റി, സാഡ്നസ്, ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ബുദ്ധിമുട്ട് തുടങ്ങിയവ ചിലരിൽ ഉണ്ടാകാം. ഇവയെല്ലാം പ്രായമായതിന്റെ ഭാഗം എന്ന് പറഞ്ഞ് അവഗണിക്കരുത്. ദേഷ്യം, ലൈംഗിക ബന്ധത്തിൽ വിരക്തി, സങ്കടം, ഭർത്താവിന് തന്നോട് സ്നേഹക്കുറവാണെന്ന തോന്നലൊക്കെ സ്വാഭാവികമായി ഉണ്ടാകാം. കുടുംബാംഗങ്ങളുമായി സംസാരിക്കുക, സുഹൃത്തുക്കളുമായി ബന്ധം നിലനിർത്തുക, ഇഷ്ടപ്പെട്ട കാര്യങ്ങൾക്കായി സമയം കണ്ടെത്തുക. യോഗ, പ്രാണായാമം, മെഡിറ്റേഷൻ തുടങ്ങിയ റിലാക്സേഷൻ ടെക്നിക്കുകൾ പലർക്കും ഗുണകരമായേക്കാം. ആരോഗ്യ പരിശോധനകൾ. മെനോപോസ് കഴിഞ്ഞാൽ സ്ത്രീകൾ സ്വന്തം ആരോഗ്യ പരിശോധനകൾക്കും കൂടുതൽ പ്രാധാന്യം നൽകണം. ബ്ലഡ് പ്രഷർ, ബ്ലഡ് ഷുഗർ, കൊളസ്ട്രോൾ, ശരീരഭാരം എന്നിവ കൃത്യമായി പരിശോധിക്കുക. ആവശ്യാനുസരണം ബോൺ ഹെൽത്ത് വിലയിരുത്തുകയും വേണം. തലമുടി കൊഴിച്ചിൽ, എല്ലുകൾക്ക് തേയ്മാനം ഇവയുണ്ടാകാം. ഭക്ഷണത്തിൽ ആവശ്യമായ കാൽസ്യം ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുക. പച്ച നിറമുള്ള പച്ചക്കറികൾ ഭക്ഷണത്തിൽ നിർബന്ധമായും ഉൾപ്പെടുത്തണം. അമിത ഭാരമുള്ളവർ ഒരു നേരം സാലഡ് രൂപത്തിൽ പച്ചക്കറികൾ ഒരു നേരത്തെ ഭക്ഷണമായി കഴിക്കുക. പെരിമെനോപോസ് സമയത്ത് തന്നെ മുഖത്ത് കറുത്ത പാടുകൾ ചിലരിൽ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങാം. ഹോർമോൺ വ്യതിയാനം മൂലമുണ്ടാകുന്ന മെലാസ്മയാണിത്. വളരെയധികം ശ്രദ്ധിച്ചില്ലെങ്കിൽ കവിളിലും നെറ്റിയിലുമൊക്കെ പടരും. സ്ഥിരമായി സൺസ്ക്രീൻ ഉപയോഗിക്കുക. ഇരട്ടിമധുരം വെള്ളരി നീരും ചേർത്ത് സ്ഥിരമായി പുരട്ടുന്നത് മെലാസ്മ കുറയ്ക്കാൻ സഹായിക്കും. 12 മാസത്തേക്ക് ആർത്തവം ഇല്ലാതായ ശേഷം വീണ്ടും രക്തസ്രാവം ഉണ്ടാവുകയാണെങ്കിൽ അത് സാധാരണ മെനോപോസ് സിംപ്റ്റമായി കാണരുത്, ഗൈനക്കോളജിസ്റ്റിനെ കാണണം. അതുപോലെ വളരെ കൂടുതലായ ബ്ലീഡിംഗ്, തുടർച്ചയായ പെൽവിക് പെയിൻ, മൂത്രത്തിൽ രക്തം, മൂത്രമൊഴിക്കുമ്പോൾ കഠിനമായ നീറ്റൽ, പനി, സ്ഥിരമായ വജൈനൽ പെയിൻ എന്നിവയുണ്ടെങ്കിലും മെഡിക്കൽ കൺസൾട്ടേഷൻ ആവശ്യമാണ്. ആർത്തവിരാമം ഒരു രോഗമല്ല, ജീവിതത്തിന്റെ ഒരു പുതിയ ഘട്ടമാണ്. ഈ ഘട്ടത്തിൽ ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെ കുറിച്ച് അറിവ് നേടുകയും ഭക്ഷണക്രമം ക്രമപ്പെടുത്തുകയും ആവശ്യമായ വ്യായാമം ചെയ്യുകയും നല്ല ഉറക്കം ഉറപ്പാക്കുകയും മാനസിക ആരോഗ്യത്തിന് പ്രാധാന്യം നൽകുകയും ചെയ്യാം. ആയുർവേദത്തിലെ ദിനചര്യ, ആഹാരം, വ്യായാമം, അഭ്യംഗം, യോഗ തുടങ്ങിയ ജീവിതശൈലി രീതികൾ വ്യക്തിയുടെ ആവശ്യത്തിനനുസരിച്ച് സ്വീകരിക്കാം. എന്നാൽ ഏതെങ്കിലും ഒരു ആയുർവേദ ഔഷധമോ ഹെർബൽ സപ്ലിമെന്റോ ഒക്കെ സ്വയം ആരംഭിക്കാതെ അംഗീകൃത ഡോക്ടർമാരുടെ നിർദ്ദേശം തേടുക. മെനോപോസിനെ ഭയപ്പെടേണ്ടതില്ല. സ്വന്തം ശരീരത്തെ മനസ്സിലാക്കി ആരോഗ്യത്തെ കൂടുതൽ ശ്രദ്ധിച്ച് ആത്മവിശ്വാസത്തോടെ ജീവിതത്തിന്റെ പുതിയ ഘട്ടത്തെ സ്വീകരിക്കാം. ആർത്തവിരാമം ജീവിതത്തിന്റെ അവസാനമല്ല, ആരോഗ്യത്തെ കൂടുതൽ ശ്രദ്ധിച്ചുകൊണ്ട് ജീവിതത്തെ പുതിയൊരു രീതിയിൽ ആഘോഷിക്കാനുള്ള തുടക്കമാണ്.
1: ആർത്തവ വിരാമത്തോടനുബന്ധിച്ചുള്ള സങ്കീർണതകൾ ലഘൂകരിച്ച് മെച്ചപ്പെട്ട ജീവിത നിലവാരം എങ്ങനെ ഉറപ്പാക്കാം? സെക്രട്ടേറിയറ്റ് ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിലെ സീനിയർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജാക്കുലിൻ എസ് എൽ സംസാരിക്കുകയായിരുന്നു ഇതുവരെ.

0: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. ഭരണ നേതൃത്വത്തിൽ കാൽനൂറ്റാണ്ട് പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജനങ്ങളുടെ വിശ്വാസവും പൊതുസേവനത്തിലൂടെ ലഭിച്ച അനുഭവ സമ്പത്തും കരുത്തെന്ന് പ്രധാനമന്ത്രി. റിപ്പോ നിരക്ക് 25 ബേസിസ് പോയിന്റ് വർദ്ധിപ്പിച്ച് റിസർവ് ബാങ്ക് പുതിയ പണനയം പ്രഖ്യാപിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഗുജറാത്തും മഹാരാഷ്ട്രയും സന്ദർശിക്കും. വഡോദരയിൽ 35,000 കോടിയിലധികം രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിക്കും. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി മുഖ്യമന്ത്രി വി ഡി സതീശൻ NTPCയുമായി ന്യൂഡൽഹിയിൽ ചർച്ച നടത്തി. അർജന്റീന ജേഴ്സിയിൽ അവസാന മത്സരത്തിനിറങ്ങി ലയണൽ മെസ്സി. അവസാന മത്സരത്തിലും ഗോൾ നേട്ടം. വാർത്തകൾ വിശദമായി. ജനങ്ങളുടെ വിശ്വാസവും

0: ദശലക്ഷക്കണക്കിന് പാർട്ടി പ്രവർത്തകരുടെ അർപ്പണബോധവുമാണ് തന്റെ ഏറ്റവും വലിയ കരുത്തെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ വികസിത് ഭാരത് സങ്കൽപ് സഭയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ 25 വർഷത്തെ പൊതുസേവനത്തിലൂടെ ലഭിച്ച ജനവിശ്വാസവും അനുഭവ സമ്പത്തുമാണ് തന്റെ ഏറ്റവും വലിയ സമ്പാദ്യമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ന് ശ്രീ വിനായക ക്ഷേത്രത്തിൽ ദർശനം നടത്തി രാജ്യത്തിനും 140 കോടി ജനങ്ങൾക്കുമായി പ്രാർത്ഥിച്ചതായും ശ്രീ മോദി വ്യക്തമാക്കി.
1: ആജ് മുജേ ഹെഡ് ഓഫ് ദ ഗവൺമെന്റ് കെ തോർ പർ നിരന്തർ സേവ കർത്തേ ഹുയേ 25 വർഷ് പൂരേ ഹോ ഗയേ മൈ ഹൃദയ സേ യേ മാൻതാ ഹൂ കി ദേശ് കേ ഹർ നാഗരിക് കാ മുജ് പർ സബ്സേ ബഡാ ഹക് ഹൈ. ये 25 वर्ष का जनविश्वास बहुत बड़ी पूंजी है और ये पूंजी देश की है.
0: രാഷ്ട്രീയത്തെ അധികാരത്തിനപ്പുറം രാജ്യസേവനത്തിനുള്ള ഉപാധിയായാണ് പ്രധാനമന്ത്രി കാണുന്നതെന്ന് ചടങ്ങിൽ സംസാരിച്ച ബിജെപി ദേശീയ അധ്യക്ഷൻ നിതിൻ നബി പറഞ്ഞു. പാവപ്പെട്ടവർ, യുവാക്കൾ, കർഷകർ, സ്ത്രീകൾ എന്നിവരുടെ ക്ഷേമത്തിന് ഊന്നൽ നൽകിയാണ് കേന്ദ്ര സർക്കാർ പദ്ധതികൾ നടപ്പിലാക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. പൊതുസേവന രംഗത്ത് 25 വർഷം പൂർത്തിയാക്കിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ആശംസകൾ നേർന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വികസനം എന്ന കാഴ്ചപ്പാടിനെ ദേശീയ ദൌത്യമാക്കി അദ്ദേഹം മാറ്റിയതായി ഉപരാഷ്ട്രപതി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ആഭ്യന്തരമന്ത്രി അമിത്ഷാ, ലോക്സഭാ സ്പീക്കർ ഓം ബിർള, ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി എൻ ചന്ദ്രബാബു നായിഡു എന്നിവരും പ്രധാനമന്ത്രിയെ അഭിനന്ദിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 25 വർഷത്തെ പൊതുസേവനത്തെയും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഇന്ത്യ കൈവരിക്കുന്ന വികസന മുന്നേറ്റങ്ങളെയും പ്രശംസിച്ച് ഭൂട്ടാൻ പ്രധാനമന്ത്രി ഷെറിംഗ് ടോബ്ഗേ. ഇന്ത്യയുടെ വികസനയാത്ര ഭൂട്ടാൻ അടക്കമുള്ള അയൽ രാജ്യങ്ങൾക്കും ആഗോള ദക്ഷിണ മേഖലയ്ക്കും ഒരുപോലെ നിർണായകമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ആഗോള സാമ്പത്തിക അനിശ്ചിതത്വങ്ങളും വർദ്ധിച്ചുവരുന്ന പണപ്പെരുപ്പവും കണക്കിലെടുത്ത് പലിശ നിരക്കുകൾ വർദ്ധിപ്പിച്ച് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. റിപ്പോ നിരക്ക് 25 ബേസിസ് പോയിന്റ് വർദ്ധിപ്പിച്ച് 5.50% ഉയർത്തിയത്. 3 വർഷത്തിന് ശേഷമുള്ള വർദ്ധനവ് ഭവന വാഹന വായ്പകളുടെ EMI വർദ്ധനയ്ക്ക് കാരണമാകും. പണനയ സമിതി ഏകകണ്ഠമായാണ് നിരക്ക് വർദ്ധിപ്പിക്കാൻ തീരുമാനമെടുത്തതെന്ന് RBI ഗവർണർ സഞ്ജയ് മൽഹോത്ര പറഞ്ഞു.
2: After a detailed assessment of the evolving macroeconomic and financial conditions, developments and the outlook, the MPC voted unanimously to increase the policy repo rate under the LAF by 25 basis points to 5.5%. Consequently, the STF rate stands adjusted at 5.25% and the marginal standing facility rate and the bank rate to 5.75%.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഗുജറാത്തും മഹാരാഷ്ട്രയും സന്ദർശിക്കും. വഡോദരയിൽ 35,000 കോടിയിലധികം രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിക്കും. ചടങ്ങിൽ 326 കിലോമീറ്റർ ദൈർഘ്യമുള്ള പടിഞ്ഞാറൻ സമർപ്പിത ചരക്കിടനാഴിയുടെ 3 പ്രധാന ഭാഗങ്ങൾ പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിക്കും. 3 റെയിൽവേ പദ്ധതികൾക്കും 3 ഹൈവേ പദ്ധതികൾക്കും അദ്ദേഹം തറക്കല്ലിടും. വൈകിട്ട് മുംബൈയിലെ ഗ്ലോബൽ ഫിൻടെക് ഫെസ്റ്റ് 2026 പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുകയും ചടങ്ങിനെ അഭിസംബോധന ചെയ്യുകയും ചെയ്യും. ഇന്ത്യ മൊബൈൽ കോൺഗ്രസിന്റെ 10th പതിപ്പിന് ഇന്ന് ന്യൂഡൽഹിയിലെ യശോഭൂമിയിൽ തുടക്കം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ പരിപാടി ഉദ്ഘാടനം ചെയ്യും. അതിരുകളില്ലാത്ത വളർച്ച എന്ന പ്രമേയത്തിൽ സംഘടിപ്പിക്കുന്ന പരിപാടി ടെലികോം, ഡിജിറ്റൽ കണക്ടിവിറ്റി, സാങ്കേതിക നവീകരണം എന്നീ മേഖലകളിൽ ഇന്ത്യ കൈവരിച്ച ശ്രദ്ധേയമായ പുരോഗതികളെ പ്രദർശിപ്പിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി മുഖ്യമന്ത്രി VD സതീശൻ NTPC ന്യൂഡൽഹിയിൽ ചർച്ച നടത്തി. കായംകുളത്ത് 2,000 MW ശേഷിയുള്ള ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം സ്ഥാപിക്കാനും മഹാരാഷ്ട്രയിൽ നിന്ന് 300 MW വൈദ്യുതി ലഭ്യമാക്കാനും തീരുമാനമായതായി സൂചന. പുനരുപയോഗ ഊർജ്ജ സംഭരണം, അധിക വൈദ്യുതി ലഭ്യത, സാങ്കേതിക സഹകരണം എന്നിവയുൾപ്പെടെ സുപ്രധാന മേഖലകളിലും ധാരണയിലെത്തി. 2025 ഒക്ടോബർ 1 പ്രാബല്യത്തിൽ വന്ന ഇന്ത്യ EFTA വ്യാപാര സാമ്പത്തിക പങ്കാളിത്ത കരാറിന്റെ 1st വാർഷികത്തോടനുബന്ധിച്ച് ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നടക്കുന്ന 2nd ഇന്ത്യ EFTA പ്രോസ്പെരിറ്റി ഉച്ചകോടിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സ്വിസ് പ്രസിഡന്റ് ഗൈ പാർമെലിനും ഇന്ന് അഭിസംബോധന ചെയ്യും. ഇന്ത്യയിലെയും EFTA അംഗരാജ്യങ്ങളായ സ്വിറ്റ്സർലൻഡ്, നോർവേ, ഐസ്ലൻഡ്, ലിച്ചൻസ്റ്റൈൻ എന്നിവിടങ്ങളിലെയും മുതിർന്ന സർക്കാർ പ്രതിനിധികളും വ്യവസായ പ്രമുഖരും ഉച്ചകോടിയിൽ പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതു

0: സേവന രംഗത്ത് 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി ജനസേവനത്തിലൂടെ രാഷ്ട്രസേവനം എന്ന പ്രത്യേക പരമ്പരയിൽ സാഗർമാല പദ്ധതിയെക്കുറിച്ചാണ് ഇന്ന് പരാമർശിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ 2015 കേന്ദ്ര സർക്കാർ സാഗർമാല പദ്ധതിക്ക് തുടക്കമിട്ടത്. തുറമുഖങ്ങളുടെ നവീകരണം, തീരദേശ കപ്പൽ ഗതാഗതം പ്രോത്സാഹിപ്പിക്കൽ, തീരദേശ സമൂഹങ്ങളെ ശാക്തീകരിക്കൽ എന്നിവയിലൂടെ തുറമുഖ അധിഷ്ഠിത വികസനം സാധ്യമാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. റഷ്യയുടെ തെക്കൻ കരിങ്കടൽ തീരത്തുള്ള വിനോദസഞ്ചാര നഗരമായ സോച്ചിക്ക് സമീപം ലൈബീരിയൻ പതാകയുള്ള കപ്പലിന് നേരെ യുക്രൈനിയൻ ഡ്രോൺ ആക്രമണം. കപ്പലിലുണ്ടായിരുന്ന 23 ഇന്ത്യൻ ജീവനക്കാരെ സുരക്ഷിതമായി ഒഴിപ്പിച്ചതായി മന്ത്രാലയം വ്യക്തമാക്കി. അർജന്റീന ജഴ്സിയിൽ അവസാന മത്സരത്തിനിറങ്ങി ലിയോണൽ മെസ്സി. ബ്യൂണസ് അയേഴ്സിലുള്ള മോണുമെന്റൽ സ്റ്റേഡിയത്തിൽ ആഫ്രിക്കൻ ടീമായ ബെനിനായിരുന്നു എതിരാളികൾ. മത്സരത്തിൽ എതിരില്ലാത്ത 3 ഗോളിന് അർജന്റീന ജയം സ്വന്തമാക്കി. വിടവാങ്ങൽ മത്സരത്തിൽ മെസ്സി 1 ഗോൾ നേടി. 21 വർഷം നീണ്ട ഫുട്ബോൾ കരിയറിലെ 208 മത്സരത്തോടെയാണ് ഇതിഹാസ താരം വിടവാങ്ങുന്നത്. ഇന്ന് ലോക പരുത്തി ദിനം. പരുത്തിയുടെ ആഗോള സാമ്പത്തിക, സാമൂഹിക, പാരിസ്ഥിതിക പ്രാധാന്യം ഉയർത്തിക്കാട്ടുകയാണ് ദിനാചരണത്തിന്റെ ലക്ഷ്യം. നന്മയ്ക്കായി പരുത്തി, വ്യാപാരം, പരിവർത്തനം, പങ്കാളിത്തം എന്നിവയിലൂടെ സമൃദ്ധി കെട്ടിപ്പടുക്കുക എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. കേന്ദ്രമന്ത്രി ഗിരിരാജ് സിംഗ് ഈ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ആശംസകൾ നേർന്നു. വയലുകളിൽ പരുത്തി കൃഷി ചെയ്യുന്ന കർഷകരെ ആദരിക്കുന്ന ദിനമാണിതെന്ന് അദ്ദേഹം പറഞ്ഞു. ഉത്തരാഖണ്ഡിലെ ചമോലി ജില്ലയിൽ 4.9 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമുണ്ടായി. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലും ഡൽഹിയുടെ ചില പ്രദേശങ്ങളിലും പ്രകമ്പനം അനുഭവപ്പെട്ടു. ഇന്നലെ രാത്രി 10:24 ഭൂചലനമുണ്ടായതെന്ന് നാഷണൽ സെന്റർ ഫോർ സീസ്മോളജി അറിയിച്ചു. സംസ്ഥാനത്ത് ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം ജില്ലയിലെ തീരപ്രദേശങ്ങളിൽ ഇന്ന് രാത്രി വരെ കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണം. വിവിധ മേഖലകളിൽ സഹകരണം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി ഇന്ത്യയും ഖാനയും തമ്മിൽ 2 ധാരണാപത്രങ്ങൾ കൈമാറി. വിദേശകാര്യമന്ത്രി ഡോ എസ് ജയശങ്കർ ഖാന സന്ദർശിച്ച വേളയിലാണ് കരാറുകൾ കൈമാറിയത്. ശാസ്ത്രീയ ഗവേഷണം, അക്കാദമിക് മേഖല, കാർഷിക ഗവേഷണം, വിദ്യാഭ്യാസം എന്നീ മേഖലകളിൽ സഹകരണം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് കരാറുകൾ. മദ്രസ വിദ്യാഭ്യാസ കമ്മീഷൻ റദ്ദാക്കി പശ്ചിമബംഗാൾ സർക്കാർ. കമ്മീഷനെ സ്കൂൾ സർവീസ് കമ്മീഷനുമായി ലയിപ്പിച്ചതായും ഇനി മുതൽ മദ്രസകളിലെ നിയമന നടപടികൾ SSCയുടെ കീഴിലാകുമെന്നും മുഖ്യമന്ത്രി സുവേന്ദു അധികാരി അറിയിച്ചു. മദ്രസകളിലെ അധ്യാപക നിയമനം സുതാര്യവും നിഷ്പക്ഷവുമാക്കാൻ വേണ്ടിയുള്ള നടപടിയുടെ ഭാഗമായാണ് പുതിയ നീക്കം. ത്രിപുരയിലെ ഖോവായ് ജില്ലയിൽ നിന്ന് 1.74 കോടി രൂപയുടെ 340 കിലോഗ്രാം കഞ്ചാവ് അസം റൈഫിൾസ് പിടികൂടി. ലഹരി കടത്താൻ ഉപയോഗിച്ച വാഹനവും പിടിച്ചെടുത്തു. പിടിച്ചെടുത്ത ലഹരി മരുന്നും വാഹനവും തുടർ നടപടികൾക്കായി കസ്റ്റംസ് അധികൃതർക്ക് കൈമാറി. ജമ്മുകാശ്മീരിനെക്കുറിച്ചും പാകിസ്ഥാനിലെ ഭീകരവാദ ശൃംഖലകൾക്കെതിരെയും സ്വീകരിച്ച നടപടികളെക്കുറിച്ച് ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോഓപ്പറേഷന്റെ പരാമർശങ്ങൾ ഇന്ത്യ തള്ളി. യുഎൻ പൊതുസഭയുടെ 6-ാമത് സമിതി യോഗത്തിൽ ലോക്സഭാ MP ബിപ്ലവ് കുമാർ ദേവാണ് ഇന്ത്യൻ നിലപാട് വ്യക്തമാക്കിയത്. ഭരണ നേതൃത്വത്തിൽ കാൽനൂറ്റാണ്ട് പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജനങ്ങളുടെ വിശ്വാസവും പൊതുസേവനത്തിലൂടെ ലഭിച്ച അനുഭവ സമ്പത്തും കരുത്തെന്ന് പ്രധാനമന്ത്രി. റിപ്പോ നിരക്ക് 25 ബേസിസ് പോയിന്റ് വർദ്ധിപ്പിച്ച് റിസർവ് ബാങ്ക് പുതിയ പണനയം പ്രഖ്യാപിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഗുജറാത്തും മഹാരാഷ്ട്രയും സന്ദർശിക്കും. വഡോദരയിൽ 35,000 കോടിയിലധികം രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിക്കും. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി മുഖ്യമന്ത്രി VD സതീശൻ NTPCയുമായി ന്യൂഡൽഹിയിൽ ചർച്ച നടത്തി. അർജന്റീന ജേഴ്സിയിൽ അവസാന മത്സരത്തിനിറങ്ങി ലിയോണൽ മെസ്സി. അവസാന മത്സരത്തിലും ഗോൾ നേട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: ആകാശവാണി കൊച്ചി FM 102.3. സമയം 1 മണി കഴിഞ്ഞ് 10 സെക്കൻഡ്.

0: പറയൂ, നിങ്ങൾക്കറിയാമോ, തത്സമയ പ്രശ്നോത്തരിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്ന് നിങ്ങളോടൊപ്പം ഞാൻ നീതു.
1: ഞാൻ ഉണ്ണികൃഷ്ണൻ.
0: അപ്പോ നമുക്ക് പരിപാടി ആരംഭിച്ചാലോ?
1: പരിപാടി ആരംഭിക്കാം.
0: അതിന് മുൻപ് ഈ പരിപാടിയെ കുറിച്ചൊന്ന് ജസ്റ്റ് പറഞ്ഞേക്കാം.
1: അപ്പോ
0: എല്ലാവർക്കും അറിയാം, എല്ലാവരും കേട്ട് ഇപ്പൊ പരിചിതമായതാണ്. എങ്കിലും ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്, നമ്മൾ ഈ പരിപാടിയിൽ ഓരോ ക്വസ്റ്റ്യൻസ് ചോദിക്കും, അതിന് ചെറിയൊരു ക്ലൂ ഒക്കെ നമ്മൾ തരും. അത് ചിലപ്പോൾ പാട്ടിലൂടെ ആവാം, ചിലപ്പോൾ ടോക്കിലൂടെ ആവാം. അപ്പോ നമ്മൾ പറയും. അപ്പോ നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ, പെട്ടെന്ന് തന്നെ അതിന്റെ ഉത്തരം ഇങ്ങോട്ടേക്ക് അയക്കാം. വാട്സപ്പ് നമ്പർ ഇതാണ്, 9446454588. അപ്പോൾ മെസ്സേജ് അയക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ആരും വോയിസ് മെസ്സേജ് അയക്കരുത്, ടൈപ്പ് ചെയ്ത് തന്നെ മെസ്സേജ് അയക്കണം.
1: പേരും സ്ഥലവും
0: ഉറപ്പായിട്ടും വെക്കണം, അല്ലെങ്കിൽ ഞാൻ ഫസ്റ്റ് അയച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പേര് വായിക്കുന്നത് വേറെ ആളുകളുടെ ആയിരിക്കും. അപ്പൊ നമ്പർ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കാം, 9446454588.
1: ഇപ്പം ശ്രോതാക്കളൊക്കെ ഇപ്പം വളരെ പരിചിതമായിട്ട് ഈ ചോദ്യം ചോദിക്കുന്നതിനേക്കാളും മുന്നേ തന്നെ ആൻസർ പറയും. ഇപ്പൊ തന്നെ ആൻസർ കിട്ടിയിട്ടുണ്ടാവും ഫസ്റ്റിന്റെ.
0: കുറച്ച് പേര് എങ്ങനെയാണെന്നറിയോ, പേരൊക്കെ ആദ്യം എഴുതി അയക്കും ഇങ്ങോട്ട്, പിന്നെ ഉത്തരം എഴുതി അയച്ചാൽ മതിയല്ലോ.
1: അതിന് സമയം മെനക്കെടുത്തില്ല. അപ്പോ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാം അല്ലേ? അത് റെയിൽവേ ആയിട്ട് ബന്ധപ്പെട്ടതാണ്.
0: അപ്പം
1: കേരളത്തില് ആദ്യമായിട്ട് ട്രെയിൻ ഓടിയത് എവിടെ നിന്ന് എവിടേക്കാണ്?
0: ഇപ്പൊ തന്നെ അവിടെ ടൈപ്പിംഗ് കാണിക്കുന്നുണ്ട് ഓരോരുത്തര്.
1: ആദ്യ ട്രെയിൻ, കേരളത്തിലെ ആദ്യ ട്രെയിൻ എവിടെ നിന്ന് എങ്ങോട്ട് ഓടി?
0: എല്ലാവർക്കും തന്നെ
1: അറിയാമായിരിക്കും.
0: അപ്പൊ നമുക്ക് എന്തായാലും ട്രെയിനൊക്കെ അല്ലേ, ഒന്ന് തീവണ്ടിയിൽ
1: ഒരു കുഞ്ഞു യാത്ര
0: പോയിട്ട് വരാം.

0: അപ്പൊ നമുക്ക് ആൻസേഴ്സ് ഒക്കെ ഒരുപാട് വന്നിട്ടുണ്ട്. പക്ഷെ ചെറിയ പ്രശ്നമുണ്ട്.
1: എന്താണ്?
0: അതെ, നമ്മള് കേരളത്തിന്റെ കാര്യമാണല്ലോ.
1: കേരളത്തിന്റെ കാര്യമാണ് പലരും,
0: പലരും ഇന്ത്യ മൊത്തം ഒന്ന് കറങ്ങിട്ട് വന്നു.
1: അതെ അതെ, നമ്മള് പാട്ട് പോകുന്നവരുടെ കൂടെ.
0: അതെ, പാട്ട്, നമ്മള് പാട്ടിന്റെ കാര്യമാണ് പറഞ്ഞത്, പക്ഷെ അവര് ഇന്ത്യ മൊത്തം ഒന്ന് കറങ്ങിയിട്ട് വന്നത്.
1: കേരളം മാത്രം കറങ്ങിയാ മതിയായി.
0: അതെ അതെ അതെ അതെ, അതൊരു വലിയ തെറ്റിദ്ധാരണയായി പോയി.
1: അപ്പൊ ഉത്തരം പറഞ്ഞോളൂ.
0: അതെ, അപ്പൊ ചോദ്യം ഒന്നുകൂടെ ഒന്ന് പറഞ്ഞേക്കാം. കേരളത്തിൽ ആദ്യ ട്രെയിൻ ഓടിയത് എവിടെ നിന്ന് എവിടേക്കാണ്? അപ്പൊ അതിന്റെ ഉത്തരം ഇതാണ്. തിരൂർ മുതൽ ബേപ്പൂർ വരെ 1861 ആദ്യത്തെ ട്രെയിൻ ഓടിയത്.
1: 1861 മാർച്ച് മാസം 12 ആ സുദിനം. അപ്പോ ബേപ്പൂർ മുതൽ തിരൂർ വരെയാണ് തിരിച്ച് ഓടിയത്. തിരിച്ചിട്ടാണ്, ബേപ്പൂർ മുതൽ തിരൂർ വരെയാണ് ഓടിയത്.
0: ഒരു ചെറിയ വ്യത്യാസം.
1: 30.5 kilometer ആണ്
0: ദൂരം.
1: പക്ഷെ ഇപ്പോ ബേപ്പൂരില് ആ സ്റ്റേഷൻ ഇല്ല. കാരണം അത് ബേപ്പൂർ ഒരു പുഴയുണ്ടല്ലോ, പുഴ കടന്നിട്ട്
0: കടലുണ്ടി പുഴയല്ലേ?
1: ആ കടലുണ്ടി പുഴയല്ല, ബേപ്പൂർ പുഴ കടന്നു വരാനുള്ള ഒരു അതിനുള്ള പാലം നിർമ്മിക്കാനുള്ള ഒരു ഇതുകൊണ്ടാണ് ബേപ്പൂർ വരെ ഉണ്ടാക്കിയത്. പിന്നീട് അത് കോഴിക്കോട് വരെ നീട്ടി.
0: അത്
1: 1888 ആ കോഴിക്കോട് സ്റ്റേഷൻ വരുന്നത്. അപ്പൊ പിന്നെ ബേപ്പൂർ തൽക്കാലം ഒഴിവാക്കി, ആ റൂട്ടില്ല ഇപ്പം. ബേപ്പൂർ
0: റെയിൽവേ
1: സ്റ്റേഷൻ ഇല്ല, അതാണ് സ്ഥിതി. പക്ഷെ അങ്ങനെ വരുമ്പോ പലരും ഇന്ത്യയിലെ ഇത്
0: എഴുതിയിട്ടുണ്ട്, ബോംബെ മുതൽ താനെ
1: വരെ. അത് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഓടിയത് 1853
0: ഏപ്രിൽ 16
1: അത് ഉണ്ടായിരുന്നത്. അതിനുശേഷമാണ് ബ്രിട്ടീഷ് ഇന്ത്യയിലാണ് ആദ്യമായിട്ട് ട്രെയിൻ ഓടിയത്. ബ്രിട്ടീഷുകാരാണല്ലോ മലബാറിലുണ്ടായിരുന്നത്.
0: അപ്പൊ
1: അതിനുശേഷമാണ് ഷൊർണൂർ കൊച്ചിയൊക്കെ വന്നത്.
0: ബേപ്പൂർകാർക്ക് ഒരു സങ്കടം ഉണ്ടാവില്ലേ?
1: ബേപ്പൂർകാർക്ക് ഭയങ്കര സങ്കടമാണ്. അടുത്ത സ്ഥലങ്ങളാണ്.
0: അപ്പൊ എന്തായാലും നമുക്ക് ഉത്തരം എഴുതിയവരില് ആദ്യ ആഴ്ച എല്ലാവരും തന്നെ ബോംബെ താനെയാട്ടോ, ഞാൻ പറഞ്ഞില്ലേ എല്ലാവരും കറങ്ങിയിട്ടാ വന്നത്. അപ്പൊ എല്ലാവരും ഇനിയിപ്പോ അവിടെ ഇരുന്നോളൂ. ഇപ്പൊ കേരളത്തിൽ കറങ്ങിയവരുടെ 6 പേരുണ്ട്, അത് നമുക്ക് വായിക്കാം. അതുൽ രവീന്ദ്രൻ തണ്ണീർമുക്കം, സഹദേവൻ ഉദയംപേരൂർ, കാലടിയിൽ നിന്നും ഇന്ദിര, ഗായത്രി ജി തൃപ്പൂണിത്തുറ, എം പ്രസാദ് നാട്ടകം, സൽമ ജമാലുദ്ദീൻ ഇടയക്കുന്നം. ഇത്രയും പേരാണ് ശരിയുത്തരം അയച്ചത്. ഒരു ക്ലാപ്പ് നിങ്ങളുടെ വക.
1: പിന്നെ ശരിയുത്തരം അയച്ച എല്ലാവർക്കും.
0: അതെ അതെ, ശരിയുത്തരം
1: എഴുതിയവർക്കും കൊടുത്തേക്കാം.
0: അതെ അല്ലേ, പാവങ്ങളല്ലേ, ഉത്തരം കറങ്ങിയതല്ലേ.
1: അത് അവര് മാറിപ്പോയതല്ലേ, കേരളം ഇന്ത്യ ആയിപ്പോയിന്നുള്ളൂ.
0: അപ്പൊ ഇനി എല്ലാരോടും ഒന്നേ പറയാനുള്ളൂ, പരിപാടിയുടെ ഈ ക്വസ്റ്റ്യൻസ് കേൾക്കുമ്പോ ഇച്ചിരി കൂടെ ഒന്ന്
1: ശ്രദ്ധിക്കാം.
0: കേരളവും ഇന്ത്യയൊക്കെ ഒന്ന് കൃത്യമായിട്ട് ഒന്ന് നോട്ട് ചെയ്തിട്ട് കേരളത്തിന് ഗോഡ്സ് ഓൺ കൺട്രി, അതായത് ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന പേര് നൽകിയത് ആരാണ്?
1: കേരളത്തിന് ഒരു ബ്രാൻഡിംഗ് ആയിട്ടാണ് അത് വന്നത്.
0: അതെ,
1: കേരള ടൂറിസം ഡിപ്പാർട്ട്മെന്റ്

0: ഡിപ്പാർട്ട്മെൻ്റാണ് അത് അങ്ങനെ ഒരു പേര് നൽകിയത്.
1: അപ്പം
0: അതിന് ചരിത്രപരമായ കാരണങ്ങൾ വേറെയുണ്ട്, അതൊക്കെ പിന്നീട് പറയാം. എന്നാൽ തന്നെയും ഈ പേര് നൽകി

0: വേറെ ഒരാളാണ്, വേറൊരു വ്യക്തിയാണ്. അപ്പോൾ ആ വ്യക്തിയെ നമ്മൾ സന്തോഷത്തോടെ ഓർക്കുന്നു.
1: അപ്പോൾ നിങ്ങൾ ഉത്തരം എഴുതി അറിയിക്കുക.
0: കേരളത്തെ കുറിച്ച് ചോദിച്ചല്ലേ ഉള്ളൂ, ഉത്തരങ്ങൾ വന്നു തുടങ്ങി. എന്തായാലും നിങ്ങൾ ഒരു പാട്ട് കേട്ടോളൂ.

0: അപ്പം നമ്മൾ ചോദ്യം ഒരിക്കൽ കൂടി നോക്കാം.
1: അതെ,
0: കേരളത്തിന് ഗോഡ്സ് ഓൺ കൺട്രി, ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് പേര് നൽകിയത് ആര്? ഒരു വ്യക്തിയാണ്.
1: അതെ.
0: അപ്പോൾ ഉത്തരം പറഞ്ഞോളൂ.
1: കേരള ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആവശ്യാർത്ഥം ഈ പേര് നൽകിയത് ഒരു പരസ്യ കമ്പനിയുടെ ക്രിയേറ്റീവ് ഡയറക്ടറായ വാൾട്ടർ മെൻഡസ് ആണ്. 1989 ഈ പേര് അംഗീകരിക്കപ്പെട്ടത്.
0: അതെ അതെ അതെ. അതിനുശേഷമാണ് നമ്മൾ ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറഞ്ഞു തുടങ്ങിയത്. ഇപ്പൊ നമുക്ക് അത് എപ്പോൾ തുടങ്ങി എന്നൊന്നും പറയാനില്ല. പണ്ടേ ഞങ്ങൾ ഗോഡ്സ് ഓൺ കൺട്രി ആണ്.
1: അല്ല, ഒരു ദിവസമെങ്കിലും അത് പറയാതെ കടന്നു പോകുന്നില്ല. എപ്പോഴെങ്കിലും
0: ടൂറിസത്തിന്റെ ഏറ്റവും നല്ലൊരു കാച്ച് വേർഡ് ആണ് ഇത്. ഇന്ത്യൻ ടൂറിസത്തിൽ തന്നെ ഏറ്റവും ഇൻക്രെഡിബിൾ ഇന്ത്യ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. അതുപോലെ തന്നെ അത് അത്ര തന്നെ പ്രശസ്തമാണ് ഈ ഗോഡ്സ് ഓൺ കൺട്രി എന്നുള്ള പേര്.
1: അല്ല, എവിടെ ചെന്നാലും നമ്മൾ അറിയുന്നത് ഈ ഒരു,
0: ഇതിനൊരു ചരിത്രപരമായ പശ്ചാത്തലം എന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റില്ലെങ്കിലും പണ്ട് മാർത്താണ്ഡവർമ്മ തിരുവിതാംകൂർ രാജ്യം പത്മനാഭന് സമർപ്പിച്ചു. അപ്പൊ അദ്ദേഹത്തിന്റെ, പത്മനാഭന്റെ മണ്ണ് എന്നാണ് അറിയപ്പെടുന്നത്. അങ്ങനെ വേണമെങ്കിൽ അത് ഗോഡ്സ് ഓൺ കൺട്രി ആയിട്ട്.
1: അങ്ങനെ ഗോഡ്സ് ഓൺ കൺട്രി,
0: ഗോഡിന്റെ കൺട്രി എന്നുള്ള രീതിയിൽ അങ്ങനെയും ഒരു
1: കഥയുണ്ട്.
0: അതൊക്കെ ചിലപ്പം ഇദ്ദേഹത്തെ സ്വാധീനിച്ചിട്ടുണ്ടാവാം, അത്രേ ഉള്ളൂ. അല്ലാതെ ഇദ്ദേഹം അത് കേട്ടില്ല.
1: ഒരു ക്രിയേറ്റീവ് ഡയറക്ടർ ആണ്.
0: ക്രിയേറ്റീവ് ഡയറക്ടർ ആവുമ്പോ അങ്ങനെയുള്ള ഒരു ചിന്തയുണ്ട്. പിന്നെ പരശുരാമൻ
1: മഴുവെറിഞ്ഞ്
0: നേടിയ കേരളം എന്നൊരു ഐതിഹ്യമുണ്ട്. അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൊണ്ട് ഇദ്ദേഹം ഇത് അത് മനസ്സിലാക്കിയിട്ട് ഇട്ടതാണോ എന്ന് പറയാൻ പറ്റില്ല എന്നാണ് ഇപ്പോൾ കാണുന്നത്.
1: അദ്ദേഹത്തിന്റെ ഒരു ക്രിയേറ്റിവിറ്റി ആയിരിക്കാം, പക്ഷെ എന്തായാലും അത് നമുക്ക് ഗുണം ചെയ്തു എല്ലാ തരത്തിലും.
0: അതെ അതെ, ടൂറിസം അങ്ങോട്ട് തഴച്ചു വളർന്നില്ലേ?
1: തീർച്ചയായിട്ടും.
0: ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ, ഒരു ഹോട്ട്സ്പോട്ട് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയിട്ട് കേരളം മാറി.
1: തീർച്ചയായിട്ടും, അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ
0: എന്തെല്ലാം കാഴ്ചകൾ.
1: അപ്പൊ എന്നാ പേരുകൾ വായിച്ചാലോ നമുക്ക്. അപ്പോ ഈ തുടക്കം സുരേഷ് റാവു മയ്യനാട് നിന്നും, അതുപോലെ കെ രാമചന്ദ്രൻ പിള്ള മലപ്പുറത്ത് നിന്നും, മിനിമോൾ ആലുവ, ഉഷ ചേർത്തല, സുലത എറണാകുളം, ശൈല സുരേന്ദ്രൻ തൃശൂർ. ഇത്രയും പേരാണ്. ഇത്രയും പേരല്ല കേട്ടോ, ഇനിയും ഒരുപാട് പേരുകളുണ്ട്. നമ്മൾ ആദ്യത്തെ കുറച്ച് പേരുകളാണ് വായിക്കുന്നത്.
0: തീർച്ചയായിട്ടും. അപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം നമുക്ക്. ഒരു ബഹിരാകാശ ചോദ്യം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ബഹിരാകാശ ദൗത്യം എന്ന് പറയുന്നത് ചന്ദ്രയാൻ 3 ആണ്.
1: അങ്ങനെ
0: പറയാം, മികച്ചതെന്ന് പറയാം. കാരണം മംഗൾയാൻ ഉണ്ട്, എന്നിരുന്നാലും ചന്ദ്രന്റെ സൗത്ത് പോളിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്ത ആദ്യത്തെ രാജ്യം എന്നുള്ള നിലയും ഇന്ത്യ അറിയപ്പെടുന്നുണ്ട്. അപ്പൊ അതിനൊരു പ്രത്യേകതയുണ്ടല്ലോ. അപ്പൊ ഇതിൽ ഇന്ത്യൻ പേടകം ചന്ദ്രനിൽ ഇറങ്ങിയ സൗത്ത് പോളിലെ ആ സ്ഥലത്തിന് ഇന്ത്യക്കാരൊരു പേര് കൊടുത്തിട്ടുണ്ട്. ഇന്ത്യൻ ഗവൺമെന്റ്
1: അതാണ്
0: പേര് കൊടുത്തിട്ടുണ്ട്.
1: അതെ, നമ്മുടെ ഹെഡ്ലൈനിൽ വന്ന, എല്ലാ പത്രങ്ങളിലും ഹെഡ്ലൈനിൽ വന്നാണ്.
0: ആ പേരെന്താണ്? ഇന്ത്യൻ ചന്ദ്രയാൻ 3 ചന്ദ്രനിൽ ഇറങ്ങിയ സ്ഥലത്തിന് അത് എല്ലാ രാജ്യങ്ങളും കൊടുക്കും. എല്ലാ
1: രാജ്യങ്ങളും
0: ചന്ദ്രയാൻ 1 നമ്മള് ഇറങ്ങിയിരുന്നു, അതിനൊരു പേര് നമ്മൾ കൊടുത്തിട്ടുണ്ട്, അത് പറയാം. ചന്ദ്രയാൻ 2 ഏകദേശം ആ ഒരു സമയമാകുമ്പോഴത്തേക്ക് അവിടെ ലാൻഡിങ്ങിന്റെ സമയത്ത് അപ്പൊ ഈ രണ്ട് സ്ഥലങ്ങളിലും പേരുണ്ട്. അപ്പൊ ചന്ദ്രയാൻ 3 ഇറങ്ങിയ സ്ഥലം ഏതാണെന്നാണ് പറയുന്നത്?
1: നമ്മുടെ ചോദ്യം അതാണ്.
0: ഉത്തരം പെട്ടെന്ന് തന്നെ എഴുതിയ
1: പെട്ടെന്ന് എല്ലാരും ചന്ദ്രനിലേക്ക് ഒന്ന് ജസ്റ്റ് പോയിട്ട് തിരിച്ചു വരൂ.
0: ഞങ്ങൾ ഇവിടെ റോക്കറ്റ് റെഡിയാക്കിയിട്ടുണ്ട്.
1: തീർച്ചയായും ഞങ്ങളൊന്ന് ജസ്റ്റ് പോയിട്ട് വരാം.

0: അപ്പോൾ നമ്മൾ ചോദിച്ച ചോദ്യം എന്താണെന്ന് പറയാം.
1: അതെ,
0: ഇന്ത്യയുടെ ബഹിരാകാശ ദൗത്യം ചന്ദ്രയാൻ 3 ചന്ദ്രനിൽ ഇറങ്ങിയ സ്ഥലത്തിന് ഇന്ത്യൻ ഗവൺമെൻറ് നൽകിയ പേരെന്ത്?
1: പേര് പറയാമല്ലോ അല്ലേ?
0: പേര് പറയാം.
1: ശിവശക്തി പോയിന്റ് എന്നാണ് ഇതിനുള്ള ഉത്തരം. അതായത് 2023 ജൂലൈ 14 ഇവിടെ ഇറങ്ങിയത്.
0: അപ്പോൾ അതാണ് ചന്ദ്രയാൻ 3, അത് ഇറങ്ങിയ സ്ഥലത്തിൻ്റെ പേര് ശിവശക്തി പോയിന്റ് എന്നാണ്. ഇനി ചന്ദ്രയാൻ 1 ലാൻഡ് ചെയ്തിരുന്നു, അത് 2008 നവംബർ 14 ആ സ്ഥലത്തിന് പേരിട്ടത് ജവഹർ പോയിന്റ് എന്നാണ്. ജവഹർലാൽ നെഹ്റുവിന്റെ
1: നവംബർ 14
0: വെച്ചിട്ടാണ് ജവഹർ പോയിന്റ് എന്ന് പേരിട്ടത്.
1: ഇതിപ്പം 2023 ശിവശക്തി പോയിന്റ് എല്ലാവർക്കും അറിയാവുന്നതാണ്. കാരണം ക്വസ്റ്റ്യനും ജി കെ ആയിട്ട്
0: വരുന്നതാണ്.
1: കൊച്ചുകുട്ടികൾ വരെ വീട്ടിൽ നോട്ട് ചെയ്ത് വെച്ച കാര്യമാണ്. അതാണ് ഞാൻ
0: പറഞ്ഞത്, ഈ ചോദ്യം വരാൻ സാധ്യതയുണ്ട്. ഒരു കോമൺ ക്വസ്റ്റ്യൻ ആണ്.
1: അതെ അതെ.
0: അപ്പോൾ എത്ര പേര്?
1: ഉത്തരങ്ങളും എല്ലാവരും തന്നെ ഓൾമോസ്റ്റ് അയച്ചിട്ടുള്ള ഒരുപാട് മെസ്സേജുകൾ പറഞ്ഞു.

0: എണ്ണി തീർന്നില്ല, തീരുകയില്ല. അത്രയും മെസ്സേജ് വന്നിട്ടുണ്ട്. ഇതിൽ എടുത്തു പറയാനുള്ള ഒരു കാര്യം, ആരും ഉത്തരം തെറ്റിച്ചിട്ടില്ല എന്നുള്ളതാണ്. സത്യം പറഞ്ഞ ആറു പേരുടെ പേര് മാത്രമായിട്ട് വായിക്കാൻ എനിക്കൊരു ചെറിയ സങ്കടമുണ്ട്. കാരണം എല്ലാവരും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ് അയച്ചിരിക്കുന്നത്. എന്നാലും നമുക്ക് ആദ്യത്തെ ആറു പേരല്ലേ പറ്റുള്ളൂ.
1: അതെ, ഒരു കാര്യം ചെയ്യാനുള്ളത് ഇവര് ഒരു തവണ മാത്രല്ല നമ്മള് ഒരു ആൻസറിന് മാത്രമേ നമ്മൾ അത് തുടർച്ചയായിട്ട് പിന്നെ അതൊരു തവണ വായിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർ അയക്കണം എന്നില്ല. അയക്കുന്നതിനിപ്പം ഒന്നും പറയാനില്ല,
0: പറയാൻ പറ്റില്ല,
1: അത് അവരുടെ ഇഷ്ടമാണ്. പക്ഷെ അയച്ചു കഴിഞ്ഞാലും അവരുടെ പേര് പറയില്ലല്ലോ നമ്മള്.
0: നമ്മൾ ഒരു പ്രാവശ്യമല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ.
1: കൂടുതൽ ആൾക്കാർ പാർട്ടിസിപ്പേഷൻ കൂടുതൽ.
0: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമ്മൾക്ക്
1: മറ്റുള്ളവർക്ക് 10-80 ആൻസർ എന്ന് ഒരു 6 പേരുടെ മാത്രമേ കൊടുക്കുന്നുള്ളൂ.
0: എല്ലാവർക്കും അവസരം കൊടുക്കണ്ടേ?
1: അവസരം കൊടുക്കേണ്ടതാണ്.
0: അപ്പൊ എന്തായാലും ഞാൻ ഉത്തരങ്ങൾ വായിക്കാം. ജിഷ, സോറി, ഉത്തരമല്ല, ഉത്തരം അയച്ചവരെ പേരുകൾ വായിക്കാം. ജിഷ ജോൺസൺ തിരുമുപ്പം, അമൃത ബാലകൃഷ്ണൻ ഇടുക്കി, വിനീത ഷിബു പൂച്ചാക്കൽ നിന്നും, ടാനിയ ജോസഫ് ഫോർട്ട് കൊച്ചി, അജിത ബാബു തേവര, ജെസി ബെന്നി ഗോതുരുത്ത്.
1: അപ്പൊ ഇനി ഒരു പരസ്യം.
0: തീർച്ചയായിട്ടും.
2: മച്ചനെ, കേക്ക് ചേട്ടനെ ഹമാരാ ചോയ്സ് പൊളിയാണ്. പണിക്കൂലിയൊക്കെ ഭീകര കുറവ്.
3: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബറോൺ മോൾ, കൊച്ചി.
1: അപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം.
0: അതെ,
1: ഐലറ്റ്സ് ഓഫ് ലാംഗർ ഹാൻഡ്സ്. ഈ ഐലറ്റ് എന്ന് പറഞ്ഞാല്
0: പിന്നെ
1: ദ്വീപ്, ചെറിയ ദ്വീപ്, ചെറിയ ദ്വീപ്. ISLET ആണ്, ISLET എന്നാണ് അതിന്റെ സ്പെല്ലിംഗ്. ഐലറ്റ് എന്ന് പറഞ്ഞാല് ചെറിയ ദ്വീപ്, അതിന്റെ ഒരു നിരയാണ് ഐലറ്റ്സ് എന്ന് പറയുന്നത്. ഐലറ്റ്സ്, കുഞ്ഞു ദ്വീപുകൾ ഇങ്ങനെ നിരനിരയായിട്ട് നിൽക്കുന്ന അതിനാണ് ഐലറ്റ്സ് എന്ന് പറയുന്നത്. ഐലറ്റ്സ് ഓഫ് ലാംഗർ ഹാൻഡ്സ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്?
0: അതാണ് നമ്മുടെ ചോദ്യം.
1: എന്താണ് അതിന്റെ മഹത്വം? അത് നമുക്ക് വേണമെങ്കിൽ പറയാം.
0: ഉത്തരങ്ങളൊക്കെ വന്നു തുടങ്ങി.
1: ഐലറ്റ്സ് ഓഫ് ലാംഗർ ഹാൻഡ്സ് എവിടെയാണ്?
0: അതെ അതെ. പിന്നെ ഈ ഉത്തരങ്ങൾ അയക്കുന്നവരോട് ചെറിയൊരു റിക്വസ്റ്റ് ഉണ്ട്. കോള് വിളിച്ചിട്ട് കാര്യമില്ല, നമ്മൾ എടുത്തിട്ട് ആൻസർ കേട്ട് അവരുടെ പേര് പറയില്ല. അപ്പൊ അതുകൊണ്ട് ടെക്സ്റ്റ് മെസ്സേജ് തന്നെ അയക്കുക. ഞാൻ കുറെ
1: മെസ്സേജ്,
0: അതെ, കുറെ മെസ്സേജ് വിട്ടു. കാരണം ആദ്യം 1-2 വന്നത് പെട്ടെന്ന് അവർ വോയിസ് അയക്കുക ചെയ്തിരുന്നു. അപ്പൊ അത് നമുക്ക് പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ടെക്സ്റ്റ് മെസ്സേജ് തന്നെ അയക്കണം കേട്ടോ. അപ്പൊ നമുക്ക് എന്നാ പിന്നെ ഒരു ചെറിയ മിഠായി അയച്ചാലോ?
1: ഓക്കെ.

0: അപ്പൊ എല്ലാരും മിഠായിയൊക്കെ കഴിച്ചല്ലോ,
1: കഴിച്ചു,
0: കാര്യം മനസ്സിലായല്ലോ എല്ലാവർക്കും. അത് മതി,
1: പഞ്ചസാരയാണ് പ്രശ്നം.
0: അതെ, പക്ഷെ എന്നാലും ഒഴിവാക്കാൻ ഒരു മടി
1: മടി.
0: മധുരം കാണുമ്പോ ഒരു അട്രാക്ഷനാണ്,
1: അട്രാക്ഷനാണ്, അല്ലാതെ കൊതിച്ചു പോകൂലേ.
0: തീർച്ചയായിട്ടും ഞാൻ കഴിക്കാറുണ്ട് നന്നായിട്ട്.
1: അപ്പൊ നമ്മള് ഐലൈറ്റ്സ് ഓഫ് ലാംഗർ ഹാൻസ് എന്നത് നമ്മുടെ ശരീരത്തിൽ തന്നെയാണ്.
0: തീർച്ചയായിട്ടും
1: പാൻക്രിയാസ് ഗ്രന്ഥി ഉണ്ടല്ലോ, അതിന്റെ മേലെ ഇങ്ങനെ പറ്റി പിടിച്ച് നിൽക്കുന്ന ഒരു നിര, ഒരു ഭാഗമാണ് അതിന്റെ. അപ്പൊ ഇതിന്റെ മഹത്വം എന്താണെന്ന് പറഞ്ഞാൽ അത് വലിയൊരു മഹത്വം തന്നെയാണ്.
0: തീർച്ചയായിട്ടും അതാണ് എടുത്തു പറയേണ്ട കാര്യം.
1: ശരീരത്തിലെ പഞ്ചസാരയുടെ അളവ് ക്രമീകരിക്കുന്നു. പഞ്ചാര പാലുമുട്ടയൊക്കെ കഴിക്കുമ്പോൾ ഒന്ന് നമ്മൾ മടിക്കും, ഇതൊക്കെ ശരിയാണോ നമ്മൾ
0: കഴിക്കുന്നത്.
1: അപ്പോൾ
0: അതായത് കുറച്ച് നാൾ നന്നായിട്ട് അങ്ങ് കഴിക്കും, എന്നിട്ട് പിന്നെ കുറച്ച് നാൾ ഷുഗർ കട്ട് എടുക്കും.
1: നമ്മുടെ ശരീരത്തിൽ വേണ്ട ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നത് ഐലറ്റ്സ് ഓഫ് ലാംഗർ ഹാൻസ് എന്ന ഈ കൊച്ചു ഭീമന്മാരാണ്.
0: അതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കണം ഉപയോഗിക്കുന്നത്.
1: ഇത് പേര് വന്നത് പോൾ ലാംഗർ ഹാൻസ് എന്ന ജർമ്മൻ ശാസ്ത്രജ്ഞനാണ് ഇതിന് കണ്ടുപിടിച്ച് ഇത് പേരിട്ടത്. ഇതാണ് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന ചെറിയ ചെറിയ കൊച്ചു ഭീമന്മാർ. അപ്പൊ
0: ഇതിന്റെ ഉത്തരം പലരും തെറ്റിച്ചിട്ടുണ്ട്.
1: തെറ്റിച്ചിട്ടുണ്ട്,
0: അതെന്താ വെച്ചാൽ എല്ലാരും പല സ്ഥലത്തേക്കൊക്കെ പോയി.
1: അതെ, ജിയോഗ്രഫിക്കലായി
0: തീർച്ചയായും
1: ഐലസ് ഓഫ് ലാംഗർ ഹാൻസ് എവിടെയാണ്,
0: ലക്ഷദ്വീപിലും മാലദ്വീപിലൊക്കെ പോയവരുണ്ട്.
1: അതിനൊക്കെ വേണ്ടിയിട്ടാണ് അങ്ങനെ ചോദിച്ചത്.
0: തീർച്ചയായിട്ടും
1: കുറച്ചൊരു സാഡിസ്റ്റിക് പ്ലഷർ ഉണ്ട് അവര്, അവരെയൊക്കെ വഴിതെറ്റിച്ചല്ലോ.
0: ഒരു സന്തോഷം,
1: മനസ്സുഖം.
0: അവരിപ്പ പറയുന്നുണ്ടാവും അടുത്ത കുറച്ച് വരട്ടെ ശരിയാക്കി തരാം.
1: അപ്പൊ ആൻസറുകൾ,
0: അതെ അതെ, ശരി ഉത്തരം അയച്ച വളരെ കുറച്ചു പേരെ ഉള്ളു കേട്ടോ. തീർച്ചയായിട്ടും ഞാൻ വായിക്കാം. വി പി ഗോപാലകൃഷ്ണൻ തമ്പലക്കാട്, എസ് പത്മനാഭ മല്ലയ്യ ഫോർട്ട് കൊച്ചി, സന്തോഷ് കുമാർ കോഴഞ്ചേരി, എലിസബത്ത് ജോൺ ലക്നൗ, ജ്യോതിലക്ഷ്മി ജയൻ ചോറ്റാനിക്കര, മായാ മുരളി ചേർത്തല. ഇത്രയും പേര് കറക്റ്റായിട്ട് തന്നെ ആദ്യം തന്നെ അയച്ചിട്ടുണ്ട്, കറക്റ്റായിട്ട് ഉത്തരവെഴുതി അയച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും എന്തായാലും സന്തോഷം തോന്നിട്ടോ. കുറച്ച് പേര് പെട്ടെന്ന് തന്നെ അയച്ചു, എന്നാലും കൊറേ പേര് തെറ്റിച്ചു, അതിൽ എനിക്കൊരു ചെറിയ സങ്കടം ഉണ്ട്. ഇതൊക്കെ നമ്മൾ
1: അറിയണ്ടേ, മര്യാദക്ക് ചോദിക്കണേ. ഇങ്ങനെയൊക്കെ വരുള്ളൂ.
0: ചന്തുവിനെ തോൽപ്പിക്കാനാവില്ല മക്കളെ, അടുത്തതിൽ കാണാം.
1: അടുത്ത ചോദ്യം,
0: അതെ അടുത്ത ചോദ്യം ഞാൻ ചോദിക്കട്ടെ. ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് എവിടെയാണ്? ഞാൻ ഉദ്ദേശിച്ചത് നാച്ചുറൽ ഓക്സിജൻ ആണ് കേട്ടോ, ആർട്ടിഫിഷ്യൽ ഓക്സിജൻ അല്ല. അത് കേട്ടിനി ആരും തെറ്റിദ്ധരിക്കേണ്ട, അതെ സാറ് പറഞ്ഞ പോലെയല്ല, ഞാൻ കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഏതാണ്ട് ഒരു 50% ഓക്സിജൻ തരുന്നത്.
1: അതെ,
0: അതെവിടുന്നാണെന്നൊക്കെ ചോദിച്ചാ ഇപ്പൊ വരാം ഞാനൊരു സ്ഥലം വരെ പോയിട്ട്.

0: സെബിയുടെ ഒരു ഇൻവെസ്റ്റർ ബോധവൽക്കരണ സംരംഭം. കൂടുതൽ വിവരങ്ങൾക്ക് സെബി ഇൻവെസ്റ്റർ വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ സെബി സാർഥി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.
1: അപ്പൊ ചോദ്യം, ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് എവിടെയാണ് എന്നാണ് ചോദ്യം. നാച്ചുറലായിട്ട് ഓക്സിജൻ എവിടെയാണ്? ഏകദേശം 50% ഓക്സിജൻ അവിടെ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ടെന്നാണ്
2: കണക്കുകൾ സൂചിപ്പിക്കുന്നത്.
1: അപ്പോൾ ഇത് കടലിലാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. കടലിലെ പ്ലാങ്ക്ടൺ, പൊന്തിക്കിടക്കുന്ന ആൽഗകൾ, കടൽ ആൽഗകളുണ്ട്, അതാണ് ഏറ്റവും കൂടുതൽ ഓക്സിജൻ നമുക്ക് തരുന്നത്. നമ്മളിപ്പോൾ മരങ്ങളാണ്, കാടുകളാണ്, മഴക്കാടുകളാണ് അങ്ങനെയൊക്കെ വിചാരിക്കും. അതെല്ലാം കൂടെ കൂടിയാക്കഴിഞ്ഞാൽ 28% ഓക്സിജൻ മാത്രമേ ഈ മരങ്ങളും കാടുകളും മഴക്കാടുകളും ചെടികളും നമ്മൾ വീട്ടിനകത്തുള്ള ചെടികളും എല്ലാം കൂടെ കൂടിക്കഴിഞ്ഞാൽ

0: 88% ഓക്സിജൻ മാത്രമേ ഉള്ളൂ. 50%-ൽ ഏറെ തരുന്നത് കടലിലെ ആൽഗകളാണ്.
1: അപ്പൊ
0: കടൽ എന്ന് പറഞ്ഞാൽ ഉത്തരം കൊടുക്കാം, അല്ലെങ്കിൽ ആൽഗകൾ എന്ന് പറഞ്ഞാൽ കൊടുക്കാം, പായൽ എന്ന് പറഞ്ഞാൽ കൊടുക്കാം.
1: പക്ഷെ എനിക്ക് നല്ല സങ്കടമുണ്ട്.
0: എന്താണ്?
1: ഇത്രയും വ്യക്തമായിട്ട് ഒരു ക്ലൂ ആര് കൊടുക്കും? തുടക്കം തന്നെ കടലിൽ നിന്നാണ് പാട്ടിന്റെ.
0: എന്നിട്ട് പറയാ,
1: എന്നിട്ട് അടുക്കളയിൽ ഇരിക്കുന്ന ചെടിയുടെ പേര് വരെ എഴുതി അയച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ കുറ്റം പറയാൻ പറ്റില്ല, എഴുതിയ ആൾക്ക് ചിലപ്പോ ഏറ്റവും കൂടുതൽ ഓക്സിജൻ അവിടെ നിന്നായിരിക്കും അടുക്കളയിൽ ഇരിക്കുന്നത്. വിത്ത് ഫോട്ടോ, വിത്ത് പ്രൂഫാണ്. അങ്ങേറ്റം എന്താ പറയാ, കാടും മരങ്ങളും കുറെ പുതിയ മരങ്ങളുടെ പേരൊക്കെ ഞാൻ പഠിച്ചു, അതൊക്കെ കിട്ടിയിട്ടുണ്ട് എനിക്ക്. എന്തായാലും ഇതൊന്നും കേട്ടിട്ടില്ല, സന്തോഷം
0: വന്ന് നിറഞ്ഞിരിക്കുന്നു അല്ലേ.
1: തീർച്ചയായിട്ടും.
0: അപ്പൊ ഉത്തരം,
1: ഉത്തരം ശരിയുള്ള ശരിയായിട്ടുള്ള ഉത്തരം അയച്ച പേരുകൾ വായിക്കാം. കിഴക്കമ്പലത്ത് നിന്നും എൻ കെ വിജയൻ, ലീനാദേവി നവായിക്കുളം, അർച്ചന പത്മനാഭൻ ബാംഗ്ലൂർ, കാതറിൻ ബെറോണിക്ക ബൈജു നെല്ലായി, അടിപൊളി പേര്, എനിക്കിഷ്ടപ്പെട്ടു. ബെന്നി വയനാട് നിന്നും, അനീഷ് അരീക്കോട് മലപ്പുറമാണ് കേട്ടോ. ഇത്രയും പേരാണ് കറക്റ്റായിട്ട് ആദ്യം തന്നെ അയച്ച ആറ് പേര്. ഈ ആദ്യം തന്നെ എന്ന് പറയുന്നതിൽ ഒരു ചെറിയൊരു കാര്യമുണ്ട്, ഇതിനിടയ്ക്കിടയ്ക്ക് കുറെ തെറ്റിദ്ധരങ്ങൾ ഉണ്ടായിരുന്നു, അയച്ചവർ കുറച്ചുണ്ട്, കുറച്ചധികം ഉണ്ട്.
0: ഇത്തവണ നീതു ആണ് ക്വസ്റ്റ്യൻ പറഞ്ഞത്, അതിന്റെ കുഴപ്പമുണ്ടാവും.
1: കണ്ടോ, അപ്പൊ ഞാൻ ആരായി? അതും ഇത്രയും വ്യക്തമായിട്ടൊരു ചോദ്യം, അതിനേക്കാൾ നല്ലൊരു ക്ലൂ, അതിന് ക്ലൂ എന്നൊന്നും പറയാൻ പറ്റില്ല, ഞാനൊരു ഉത്തരം തന്നെയാണ് കൊടുത്തത്. എന്നാലും അത് സങ്കടമായിപ്പോയി. ഇനിയിപ്പോ ഒരു കാര്യം ചെയ്യൂ സാറ്, അടുത്ത ക്വസ്റ്റ്യൻ വായിച്ചു.
0: 1988-ൽ ഇറങ്ങിയ ഹിന്ദി ചലച്ചിത്രം മാലാമാൽ, ഈ ചിത്രത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തനായ ഒരു കായിക താരം ഈ ചിത്രത്തിൽ അഭിനയിച്ചു, ഏതാണ് ആ കായിക താരം? ചിത്രത്തിന്റെ പേര് മാലാമൽ, അതാണ്. അത് നസറുദ്ദീൻ ഷാ അഭിനയിച്ച ഒരു പടമാണ്.
1: അതിലാണ്
0: ഹിന്ദി ചിത്രമാണ്. 1988-ൽ വന്നത് മാലാമാൽ. അതിൽ അഭിനയിച്ച പ്രശസ്തനായ കായിക താരം ആരാണ്?
1: ഓ, ഉത്തരവൊക്കെ വന്നു തുടങ്ങി, എല്ലാവർക്കും അറിയാം.
0: ഓക്കെ,
1: എന്നാ പിന്നെ ഞാനൊന്നും പറയുന്നില്ല, പാട്ട് വെക്കാം.

0: എന്തുമാത്രം ഉത്തരങ്ങളാ വന്നേക്കുന്നേ.
1: അതെ അതെ,
0: എന്റെ കണ്ണ് വേദനിക്കുന്നു നോക്കി നോക്കി.
1: ശരി, ഇത്ര കാണുമല്ലോ അല്ലേ?
0: തീർച്ചയായിട്ടും. പക്ഷേ അതിലൊരു വെറൈറ്റി ഉണ്ട്. ഞാൻ ഇതുവരെ പരിചയമില്ലാത്ത പലരുടെയും പേരുകൾ വായിച്ചു.
1: അതെയോ?
0: അതെ, ഒരുപാട്. പിന്നെ രണ്ടു മൂന്ന് പേര് പരാതിയൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇതുവരെ അയച്ച എല്ലാ ഉത്തരവും ശരിയായിരുന്നു, പക്ഷെ എന്റെ പേര് വായിച്ചില്ല. സത്യമായിട്ടും വിട്ടുപോയതല്ല. ഇതിൽ പ്രത്യേകം പറയുന്നുണ്ട് ആദ്യം അയക്കുന്ന ആറു പേരാണെന്ന്. നമ്മള് പാട്ട് തീരാറാവുമ്പോ ആൻസർ അയച്ചിട്ട് കാര്യമില്ല, ആദ്യത്തെ ആറു പേരെയാണ് നമ്മൾ എടുക്കുന്നത്.
1: അല്ല, എന്തെങ്കിലും ഒരു ഫിൽട്ടർ വേണമല്ലോ, അല്ലാതെ നമുക്ക് എല്ലാവരുടെ പേരും പറയാനുള്ള സമയമില്ല. സമയത്തിന്റെ ഒരു പരിമിതി ഉള്ളതുകൊണ്ടാണ്, ഇല്ലെങ്കിൽ നിങ്ങളുടെ എല്ലാവരുടെ പേര് പറയണമെന്ന് നമുക്ക് താല്പര്യമുണ്ട്, താല്പര്യമില്ലാത്തത് കൊണ്ടല്ല. അപ്പൊ ഒരു ഫിൽട്ടർ ഇട്ടതാണ് ആദ്യത്തെ ആറു പേരെന്നുള്ളത്. അപ്പം
0: ഉത്തരം
1: തൽക്കാലം അത്
0: ഉത്തരം പറയാം. അപ്പൊ ചോദ്യം ഇതായിരുന്നു, 1988 ഇറങ്ങിയ ഹിന്ദി ചലച്ചിത്രമായ മാലാമാൽ എന്ന ചിത്രത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തനായ ഒരു കായിക താരം ഈ ചിത്രത്തിൽ അഭിനയിച്ചു. ആരാണ് ഈ താരം?
1: സുനിൽ ഗവാസ്കർ.
0: അതെ,
1: സുനിൽ ഗവാസ്കർ ആണ് അതിൽ അഭിനയിച്ചിട്ടുള്ളത്. അതിലൊരു അതിഥി വേഷമായിട്ടാണ് ചെയ്തത്. നസ്രുദ്ദീൻ ഷായാണ് അതിലെ നായകൻ.
0: അതെ,
1: അദ്ദേഹം വേറൊരു മറാഠി പടത്തിലും അഭിനയിച്ചിട്ടുണ്ട് ഇതിനു മുൻപ്. ഇത് 1988 1980 മറാഠി ചിത്രമായ സാവലി പ്രേമാച്ചി എന്ന സിനിമയിൽ ഒരു പ്രണയത്തിലൊക്കെ പെട്ടുപോകുന്ന ഒരു ക്രിക്കറ്ററായിട്ട് അതിനെയാണ് അഭിനയിച്ചത്. ഈ മലാമല്ല അദ്ദേഹം സുനിൽ ഗവാസ്കറായിട്ട് തന്നെയാണ് വന്നത്, ഒരു അതിഥി താരമായിട്ട് വന്നതാണ്. അപ്പം അതാണ് ആൻസർ. അപ്പോൾ
0: ഷാദിക മൂത്തകുന്നം, രാജേശ്വരി പച്ചാളം, ഷിലുമോൾ എറണാകുളം സൗത്ത്, ആതിര സുജയകുമാർ ചെറായി, ഷേർലി ജെറോം പാനൈക്കുളം, ജോർജ് കുറ്റിക്കാട്ട് ഇടപ്പള്ളി. ഇത്രയും പേരാണ് ആദ്യമായിട്ട് അയച്ചത്. ആദ്യം ഉത്തരം വന്നത് ഇവരുടെയാണ് കേട്ടോ.
1: അപ്പോ അടുത്ത ചോദ്യം വായിക്കാൻ നീതുവിനെ ഏൽപ്പിക്കുകയാണ്.
0: ഓക്കെ, ശരി. ആ, ഇതെനിക്ക് തന്നെ തരുമെന്ന് എനിക്കറിയായിരുന്നു. കാരണം ഈ ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ തന്നെ ഞാൻ ചോദിച്ചിരുന്നു, സാർ ഇത്ര കഷ്ടപ്പെട്ട് ഇത് എങ്ങനെയാണ് ടൈപ്പ് ചെയ്തെടുത്തത്?
1: അതെ അതെ, ടൈപ്പ് ചെയ്യാൻ ഞാൻ ബുദ്ധിമുട്ടിയല്ലോ,
0: വായിക്കാൻ ഞാൻ ബുദ്ധിമുട്ടു. അന്ന് അവനെ കേട്ട് അവരും കൂടെ
1: ഒന്ന് ബുദ്ധിമുട്ടട്ടെ.
0: ഓക്കെ, അപ്പൊ ചോദ്യം ഇതാണ്, ന്യൂഷി, ആദി, ഗാലോ, ടാഗിൻ,

0: അത്തനി ഇറ്റു മിഷ്മി തവയോ മാൻ അക മിജി ബഗുൺ മോൻപ ഷേഡ്കപെൻ നോക്ടെ വാൻചോ ഖാംടി. ഇതൊക്കെ ഒരു രാജ്യത്ത് നിലവിലുള്ള അല്ലെങ്കിൽ ഒരു പ്രദേശത്ത് നിലവിലുള്ള ഭാഷകളാണ്. ഏതാണ് ആ രാജ്യം?
1: അപ്പോൾ ഇതുകൂടെ റിപ്പീറ്റ് ചെയ്യാനുള്ള ശേഷിയുണ്ടെങ്കിൽ
0: വായിക്കാം. ഇത് കഴിഞ്ഞിട്ട് ഞാനൊരു ബ്രേക്ക് എടുക്കും.
1: അപ്പൊ ഇത്രയും ഭാഷകൾ കേട്ട ഭാഷകളൊക്കെ ഏത് രാജ്യത്താണ് നിലവിലുള്ളത്?
0: അതെ, എന്തായാലും ഇത്രയും കേട്ടപ്പോ തന്നെ ഏകദേശം മനസ്സിലായിക്കാണു. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക്
1: ഒരു പാട്ട്,
0: അതെ പാട്ട് കേട്ടിട്ട് വരാം.

0: ഈ ക്വസ്റ്റ്യന്റെ പ്രത്യേകത കൊണ്ടാണെന്ന് തോന്നുന്നു.
1: അതെ,
0: ആൻസറുകളൊക്കെ വളരെ വളരെ കുറവാണ്.
1: കുറവാണ് അല്ലേ?
0: അതെ അതെ, തീർച്ചയായിട്ടും.
1: അപ്പം ഇത്രയും ഭാഷകൾ,
0: ഭാഷകൾ
1: റിപ്പീറ്റ് ചെയ്യുന്നില്ല, പേര്
0: അല്ല. ഒരാൾ കൃത്യമായിട്ട് ചോദിച്ചിട്ടുണ്ട്, എവിടുന്ന ഈ ചോദ്യങ്ങളൊക്കെ എടുക്കുന്നതെന്നൊന്ന് പറഞ്ഞു. അത് എന്താ പറയാ, സൗകര്യം പോലെ സാർ പറഞ്ഞു തരുന്നതായിരിക്കും.
1: നിഷി, ആദി, ഗാലോ, ടാഗിൻ, അപാറ്റിനി, ഇടു, മിഷ്മി, ഇടു, മിഷ്മി, തറയോൺ, ക്മാൻ, അഗ, മിജി, ബഗുൺ, മോൻപ, ഷേഡ്കാപ്പൻ, നോക്തെ, വാൻസോ, കാംടി. ഞാൻ പറഞ്ഞു കേട്ടോ, ഇത്രയും ഭാഷകള് ഏത് രാജ്യത്താണ് നിലവിലുള്ളത്? ഇന്ത്യയിൽ തന്നെ.
0: തീർച്ചയായിട്ടും,
1: ഇഷ്ടംപോലെ ഭാഷകളുണ്ടല്ലോ.
0: എവിടെയൊക്കെ പോയിന്നറിയോ? എല്ലാവരും ഭൂപടമൊക്കെ മൊത്തം എടുത്ത് മറിച്ച് നോക്കി.
1: അരുണാചൽ പ്രദേശ് എന്ന നമ്മുടെ സംസ്ഥാനത്തുള്ള ഗോത്രഭാഷാ ഡയലക്റ്റുകളാണിത്.
0: തീർച്ചയായും, പക്ഷെ എല്ലാവരും ഇന്ത്യ വിട്ടുപോയി.
1: ഇന്ത്യ വിട്ടുപോയി, ഇന്ത്യ വിട്ട് ആഫ്രിക്കയിലൊക്കെ പോയിട്ടുണ്ടാവും.
0: തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. ആഫ്രിക്കയാണ് ഇതിന്റെ
1: ഭാഷകൾ, അവിടെയാണല്ലോ ആദ്യമായിട്ടുണ്ടായത്. അപ്പോ ഈ അരുണാചൽ പ്രദേശില് 4 ഭാഷാ കുടുംബങ്ങളുണ്ട്. ഒന്ന് താനി, മിഷ്മേക്ക്, ബോഡിക്ക്, സാൽ, കോണിയാക്ക് എന്നീ 4 ഭാഷാ കുടുംബങ്ങൾ. അതിലുള്ള വേരിയേഷൻസ് ആണ് ഇങ്ങനെയുള്ളത്. അപ്പോൾ ഈ അരുണാചൽ പ്രദേശിനെ സംബന്ധിച്ചിടത്തോളം ഒരു വില്ലേജിലുള്ള ആൾ അടുത്ത വില്ലേജിലേക്ക് പോകുമ്പോൾ ഭാഷ മാറും. പക്ഷേ ഈ വില്ലേജിലുള്ള ആൾക്ക് മറ്റേ ഭാഷ പറഞ്ഞാൽ മനസ്സിലാവും, പക്ഷേ അവരുടെ മദർ ടങ് ഇതായിരിക്കും.
0: പരസ്പരം
1: മനസ്സിലാവും, പക്ഷെ ഓരോ വില്ലേജിനും ഓരോ ഭാഷയാണ്. അങ്ങനെയാണ് ഇത്രയും ഭാഷകൾ വരുന്നത്.
0: അപ്പൊ നമ്മുടെ സമയം തീരാറായി. പെട്ടെന്ന് ഉത്തരം പറഞ്ഞിട്ട് ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട്, അതും കൂടെ ഒന്ന് പറഞ്ഞിട്ട് പോവാം. നമുക്ക് ശ്രീജ പെരുമ്പാവൂർ, സ്വാതി വൈറ്റില, മുഹമ്മദ് വൈക്കം, മുരളീകൃഷ്ണൻ, ഉദയം പേരൂർ, അഖിൽ ആലുവ, സുജ, എറണാകുളം, ഇത്രയും പേരാണ് കറക്റ്റ് ആൻസർ അയച്ചിരിക്കുന്നത്. കൃത്യമായിട്ട് അയച്ചിട്ടുണ്ട്. അരുണാചൽ പ്രദേശ് എന്നുള്ളത് അടക്കം ഇവരയച്ചിട്ടുണ്ട്.

0: എല്ലാവരും പോയി, ആരുമില്ല ഇന്ത്യയിൽ ആരുമില്ല. അപ്പൊ ഒരു ചെറിയ ചോദ്യം കൂടി ഉണ്ട്, പെട്ടെന്ന് നമുക്ക് നോക്കാം.
1: അടുത്ത ചോദ്യം, ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ കാണുന്ന കായിക മാമാങ്കം ഏതാണ്?
0: അപ്പൊ കൂടുതൽ എക്സ്പ്ലനേഷൻ ഒന്നുമില്ല, നമുക്ക് നേരെ പാട്ടിലേക്ക് പോവാം.
1: ഓക്കേ.

0: ക്ലൂ കേട്ടപ്പോൾ തന്നെ ഉത്തരം എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ അല്ലേ.
1: ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ കാണുന്ന കായിക മാമാങ്കം ഏതാണ്?
0: അതെ,
1: ഫിഫ വേൾഡ് കപ്പ്.
0: തീർച്ചയായും.
1: ഏതാണ്ട് 500 കോടി ജനങ്ങൾ കാണുന്നുണ്ട് അത്. പിന്നെ നെക്സ്റ്റ് അടുത്ത ഇത് നമ്മൾ വിചാരിക്കും വേറെ ഏതെങ്കിലും അങ്ങനെയുള്ള ഏതെങ്കിലും കായിക മാമാങ്കമായിരിക്കും.
0: പക്ഷേ
1: വളരെ വിചിത്രമായിട്ടുള്ളൊരു ആൻസറാണ് അതിനുള്ളത്. ടൂർ ഡേ ഫ്രാൻസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ബൈസിക്കിൾ കോമ്പറ്റീഷനാണ് അതിനുശേഷം ഏറ്റവും കൂടുതൽ കാണുന്ന ആൾക്കാർ കാണുന്നത്. 350 കോടി ജനങ്ങൾ അത് കാണുന്നുണ്ട്.
0: തീർച്ചയായിട്ടും, അതൊട്ടും
1: പ്രതീക്ഷിക്കാത്തതാണ്. ടൂർ ഡേ ഫ്രാൻസ് അത് വളരെ ഫേമസ് ആണ്, പക്ഷെ ഇത്രയും പേര് കാണുന്നു എന്നുള്ളത് അറിയില്ല.
0: അപ്പൊ നമ്മള് ഉത്തരങ്ങൾ വായിക്കാണ്. അയച്ച ആദ്യത്തെ 6 പേര് മാഗി ജോർജ് വൈപ്പിൻ, ലിജി വെസ്റ്റ് കൊരട്ടി, കെ എൻ രാജൻ വടവുകോട്, രവി മാള, ആശ കൊടുങ്ങല്ലൂർ, സുമതി കോലഞ്ചേരി.
1: അപ്പോ ഉത്തരം ഇതുവരെ ഉത്തരം അയച്ച എല്ലാവർക്കും, ഈ പരിപാടി കേട്ടവർക്കും
0: ഞങ്ങളുടെ നന്ദി അറിയിക്കുകയാണ്. നന്ദിയും സ്നേഹവും ഒക്കെ അറിയിക്കുകയാണ്. നിങ്ങളെല്ലാവരും വളരെ ഉത്സാഹത്തോട് തന്നെ പരിപാടിയിൽ പങ്കെടുത്തു. പല പ്രാവശ്യം തെറ്റിപ്പോയിട്ടും വീണ്ടും വീണ്ടും അയച്ചു, ശരിയാവുന്നത് വരെ, പേര് വായിക്കുന്നത് വരെ അയച്ചു. ഒരുപാട് ഒരുപാട് സന്തോഷം. ഇന്ന് പേര് എന്താ വായിച്ചില്ല എന്ന് പറഞ്ഞ ആരും വിഷമിക്കേണ്ട, അടുത്ത ആഴ്ച പരിപാടിയുണ്ട്, അപ്പോൾ പങ്കെടുക്കും. അപ്പോൾ ഇത്രയും സമയം നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ഞാൻ നീതു,
1: ഞാൻ ഉണ്ണികൃഷ്ണൻ.
0: നന്ദി, നമസ്കാരം.
1: നമസ്കാരം.
2: പറയൂ, നിങ്ങൾക്കറിയാമോ?
3: പറയൂ, നിങ്ങൾക്കറിയാമോ?
4: ആകാശവാണി FM വാർത്തകൾ.
0: ഇന്ത്യ മൊബൈൽ കോൺഗ്രസിന്റെ 10th പതിപ്പ് നാളെ ന്യൂഡൽഹിയിലെ യശോഭൂമിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യും. ടെലികോം വകുപ്പും സെല്ലുലാർ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യയും ചേർന്നാണ് കോൺഗ്രസ് സംഘടിപ്പിക്കുന്നത്. രാഷ്ട്രപതി ദ്രൌപദി മുർമുവുമായി ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്റർ പ്രഫുൽ പട്ടേൽ ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. സാമൂഹികവും പ്രാദേശികവും പൊതുസേവനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്തതായി പ്രഫുൽ പട്ടേൽ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. കേന്ദ്രമന്ത്രി റാംമോഹൻ നായിഡു, മൊസാംബിക് ഗതാഗത മന്ത്രി ജോവോ ജോർജ് മാറ്റ്ലോംബെയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. വ്യോമയാന ബന്ധം ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ച് ഇരുവരും ചർച്ച ചെയ്തതായി അദ്ദേഹം പറഞ്ഞു. ഫിജിയിൽ പ്രീ കോപ് 31 യോഗത്തിൽ ശക്തമായ കാലാവസ്ഥാ നടപടികളും പാരീസ് ഉടമ്പടി വേഗത്തിൽ നടപ്പാക്കലും ആവശ്യപ്പെട്ട് ഇന്ത്യ. ആഗോള താപനില വർദ്ധന 1.5 ഡിഗ്രി സെൽഷ്യസായി പരിമിതപ്പെടുത്തുന്ന കാര്യം വേഗത്തിലാക്കുന്നത് അനിവാര്യമാണെന്ന് കേന്ദ്രമന്ത്രി ഭൂപേന്ദർ യാദവ് പറഞ്ഞു. പ്രതിഷേധ മാർച്ചിനിടെ

0: ഡൽഹിയിലെ ആകാശവാണി ഭവനിൽ ഇന്നലെ അതിക്രമിച്ചു കയറിയെന്നാരോപിച്ച് കോൺഗ്രസ് നേതാക്കളായ രാഹുൽഗാന്ധി, പ്രിയങ്കാഗാന്ധി എന്നിവർക്കെതിരെ ഡൽഹി പോലീസ് FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു. രാഹുൽഗാന്ധിയുടെ നേതൃത്വത്തിൽ നേതാക്കൾ ആകാശവാണി ഭവനിൽ പ്രതിഷേധിച്ചിരുന്നു. സംസ്ഥാനത്തെ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾക്ക് സ്വന്തം കെട്ടിടം ഉറപ്പാക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ. തിരുവനന്തപുരത്ത് 16 ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളും അർബൻ ആരോഗ്യ കേന്ദ്രവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ആരോഗ്യവും ദീർഘായുസ്സും ഒന്നിച്ചുറപ്പാക്കുന്ന സമഗ്ര ആരോഗ്യ മാതൃക വികസിപ്പിക്കാൻ സംസ്ഥാന ഗവൺമെന്റ് ഉന്നതതല ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ചു. മുഖ്യമന്ത്രി ചെയർമാനും ആരോഗ്യമന്ത്രി വൈസ് ചെയർമാനുമാണ്. പ്രതിപക്ഷ ഉപനേതൃസ്ഥാനത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. മഹാപദവി ആയതുകൊണ്ടല്ല നിയമസഭാ ഉപനേതൃത്വസ്ഥാനം ആവശ്യപ്പെട്ടതെന്നും LDFൽ പുതിയ പ്രവർത്തന സംസ്കാരം ഉയർന്നുവരണമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു.
1: ആകാശവാണി FM വാർത്തകൾ.
2: സമയം 2:03:08. ഇപ്പോൾ

0: വെള്ളിത്തിര, നിങ്ങളുടെ പ്രിയ ഗാനങ്ങൾ.
1: പ്രിയരെ, എല്ലാവർക്കും വെള്ളിത്തിരയിലേക്ക് സ്വാഗതം. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ കേൾക്കാൻ വിളിക്കാവുന്നതാണ്. ഇപ്പോൾ മുതൽ നമ്പറുകൾ പറയാം. 94 46 45 58 88. മറ്റൊരു നമ്പർ 04 84 24 26 397. ഒരു നമ്പർ കൂടിയുണ്ട്, 04 84 24 26 387. അപ്പോൾ വിളിച്ചോളൂ. ആദ്യത്തെ കോളർ നമ്മുടെ കൂടെയുണ്ട്, നമുക്ക് നോക്കാം ആരാണെന്ന്. ഹലോ
2: ഹലോ
1: ഹലോ, നമസ്കാരം.
2: നമസ്കാരം,
1: പ്രീതിയല്ല കേട്ടോ, റിയയാണ്. ആരാ സംസാരിക്കുന്നത്? ഓക്കെ, ശരി. എന്തൊക്കെയുണ്ട് വിശേഷം?
2: നല്ല വിശേഷം,
1: സുഖമായി പോകുന്നു അല്ലേ? ശരി. പിന്നെ അതെ, ഫസ്റ്റ് കോളാണ്, അപ്പോ ആദ്യത്തെ കോള് തന്നെ കിട്ടി. അപ്പൊ ഇന്നെന്തായാലും കിട്ടിയല്ലോ. നമ്മുടെ കൊച്ചി കേൾക്കാൻ തുടങ്ങിട്ട് എത്ര കാലായി?
2: കൊച്ചി രണ്ടു
1: വർഷം. ഞാൻ
2: അപ്പോ എന്നും കേൾക്കും.
1: ഈ ഒരു മണിയുടെ പരിപാടിയും കേൾക്കാറുണ്ടോ?
2: എങ്ങനെ,
1: ഒരു മണിയുടെ പരിപാടിയും കേൾക്കാറുണ്ടോന്ന്? ഒരു മണിയുടെ അപ്പൊ നന്നായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് എല്ലാ പരിപാടിയിലും അല്ലേ? ശരി. അപ്പൊ ഇതാ ഇന്ന് പാട്ട് വേണ്ടേ?
2: പാട്ട് ചെങ്കോളിന്റെ മധുരം ചെയ്യുന്ന.
1: ശരി, ഇത് ആർക്കെങ്കിലും വേണ്ടിട്ടാണോ?
2: ഇത് കേട്ടോണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിട്ട്. എന്റെ മോള് പേര് പറയാം. മോള് പേര് തീർത്ഥ.
1: കീർത്തന അല്ലേ?
2: തീർത്ഥ.
1: ഓക്കെ, ശരി.
2: പിന്നെ വൈഫിന്റെ പേര് ദിവ്യ.
1: ദിവ്യ, ഓക്കെ.
2: എല്ലാവർക്കും, പിന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തു.
1: ശരി, അപ്പൊ തീർത്ഥയ്ക്കും ദിവ്യയ്ക്കും പിന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് പാട്ട് വെക്കാം കേട്ടോ.
2: ഓക്കെ, താങ്ക് യു.
1: ശരി എന്നാ, സന്തോഷം.
2: ഓക്കെ.

0: ഞാൻ മേലിലേക്ക് വിളിക്കുന്നുണ്ട്, പക്ഷേ റിയ മാഡത്തിനെ കിട്ടുന്നത് ആദ്യമാണ്.
1: ആദ്യമായിട്ടാണ് അല്ലേ? ശരി, അപ്പൊ എന്തായാലും പരിചയപ്പെട്ടതിന് നന്ദി, അല്ല സന്തോഷം.
0: കിട്ടണമെന്ന് ആഗ്രഹമായിരുന്നു.
1: ഓക്കെ, പിന്നെ
0: ബാക്കി എല്ലാവരും കിട്ടിയിട്ടുണ്ട്. ശശികുമാർ സാറിനെ കിട്ടിയിട്ടുണ്ട്, രാജേഷ് സാറിനെ
1: കിട്ടിയിട്ടുണ്ട്,
0: മറ്റേ ജയമോഹൻ സാറിനെ കിട്ടിയിട്ടുണ്ട്.
1: ജയമോഹൻ
0: ജയമോഹൻ സാറിനെ കിട്ടിയിട്ടുണ്ട്. റിയാസിനെയും കിട്ടിയിട്ടില്ല, റിയ മാഡത്തിനെയും കിട്ടിയിട്ടില്ല.
1: അപ്പൊ ഈ ഒരേ പേരുള്ള ഞങ്ങളെ രണ്ടുപേരെയാണ് അങ്ങ് കിട്ടാത്തത്, കിട്ടാതിരുന്നത് അല്ലെ?
0: നിങ്ങളെ രണ്ടുപേരെ ഒരേ പേരായതുകൊണ്ടായിരിക്കും കിട്ടാത്തത്.
1: ശരി,
0: നല്ല പുള്ളികളാന്ന് തോന്നുന്നു, അതുകൊണ്ടാ.
1: ഓ,
0: നിങ്ങൾ രണ്ട് നല്ല പുള്ളികളാന്ന് തോന്നുന്നു, അതുകൊണ്ടാ കിട്ടാത്തത്.
1: ആണല്ലേ, ആ അതായിരിക്കാം. അപ്പൊ ഇനി ഒരിക്കൽ റിയാസ് ഇരിക്കുമ്പോഴത്തേക്കും വിളിച്ചോളൂ. മൂന്ന് മാസം കഴിയണം. പിന്നെ അവിടെ ആരാ കൂടെ ഉള്ളത്? പുറകിലെ ശബ്ദമൊക്കെ കേൾക്കാലോ.
0: എന്റെ വൈഫാണ് സാറേ, ഞങ്ങൾ രണ്ടും ബ്ലൈൻഡ് ആണ്
1: മാഡം. ശരി,
0: ഞങ്ങൾ രണ്ടും തന്നെ കാണിച്ചില്ലാത്തവര.
1: എന്താ ആളുടെ പേര്, ഭാര്യയുടെ പേര്? ഭാര്യയുടെ പേരെന്താ?
0: പേര് ഓമന.
1: ഓമന, ഓക്കെ.
0: പുള്ളിയും കണ്ണ് കാണില്ല, ഞാനും കണ്ണ് കാണാത്തത്, എനിക്ക് ലോട്ടറി കച്ചവട.
1: ശരി ശരി,
0: പുള്ളി വൈഫാണ്.
1: അപ്പൊ നിങ്ങൾ രണ്ടുപേരും ഉള്ളു വീട്ടില്?
0: കണ്ണാണില്ലെങ്കിലും എല്ലാം ചെയ്തോളൂ, വീട്ടിലെ പണി എല്ലാം
1: ചെയ്തോളൂ. എന്തെങ്കിലും ഒന്ന് സ്ഥാനം മാറിയാ നമുക്ക് ബുദ്ധിമുട്ടാവും അല്ലേ?
0: വേറൊരാള് വന്ന് കൈകാര്യം ചെയ്ത് കഴിഞ്ഞാ പാടാ.
1: ശരി,
0: അവളുടെ പുള്ളിയുടെ കാര്യത്തിൽ തന്നെ നിക്കണം.
1: അപ്പൊ എല്ലാത്തിനും ഓരോ സ്ഥലവും ഉണ്ട് നിങ്ങക്ക് രണ്ടുപേർക്കും അല്ലേ?
0: എനിക്ക് 20 വയസ്സ് വരെ കാഴ്ചയുണ്ടായിരുന്നു മാഡം.
1: ആണോ, പിന്നെന്താ സംഭവിച്ചേ? ഗ്ലോക്കോമ വന്നു,
0: കാലിനൊരു ഓപ്പറേഷൻ ചെയ്തപ്പോ കാഴ്ച പോയതാ.
1: ഓ ശരി.
0: കാഴ്ച അങ്ങനെ ഇല്ലാണ്ടായത്.
1: ഓമന ചേച്ചിക്കോ?
0: ഓമന ചേച്ചിക്ക് കുഞ്ഞുനാളിലെ പോയതാണ്.
1: ആണല്ലേ, ശരി.
0: കുറച്ച് കുറച്ച് കാഴ്ച ഉണ്ടായിരുന്നു, ഒരു 3-ാം ക്ലാസ് 4-ാം ക്ലാസ് വരെ ആവുമ്പോ കുറച്ച് കാഴ്ച ഉണ്ടായിരുന്നു. എനിക്ക് 20 വയസ്സ് വരെയൊക്കെ കാഴ്ച ഉണ്ടായിരുന്നു, പുള്ളി
1: കാഴ്ച.
0: എനിക്ക് കാലിന്റെ റിയേഷൻ വന്നതാണ്.
1: ഓ ശരി,
0: തലയുടെ തലച്ചോറിലെ ഞരമ്പ് പോയത്.
1: അപ്പൊ ആരെങ്കിലും ഒക്കെ സഹായിക്കാനുണ്ടോ അടുത്ത് തന്നെ ആയിട്ട്
0: വിളിച്ചാലൊക്കെ? ഭാര്യയുടെ അനിയത്തിമാരൊക്കെ ഉണ്ട്, പിന്നെ അളിയന്റെ ഭാര്യയുണ്ട്, മോനുണ്ട്, ആങ്ങളയുടെ ഭാര്യയും മോനും ഒക്കെ ഉണ്ട്.
1: ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് വിളിച്ചാ വരാൻ ചുറ്റുവട്ടത്ത് ആൾക്കാരുണ്ട്. നല്ല കാര്യം, നല്ല കാര്യം. അപ്പൊ ഏതാ പാട്ട് വേണ്ടേ?
0: ഞാന് ഭീഷ്മാചാര്യരുടെ പാട്ടാണ് പറഞ്ഞത്. അതല്ലെങ്കില് അതില്ലാന്നുണ്ടെങ്കില് പിന്നെ മയിലാടുംകുന്നിലെ താളിക്കുരുത്തോല മേളിക്കുരുത്തോല.
1: നമുക്ക് എന്തായാലും ഭീഷ്മാചാര്യയിലെ പാട്ടുണ്ട്, ചന്ദനക്കാറ്റയല്ലേ ഉദ്ദേശിച്ചേ? അതിവിടെ ഉണ്ട് കേട്ടോ, അത് കൊടുക്കാം. അപ്പോ
0: പിന്നെ ഇതെല്ലാവർക്കും വേണ്ടിയത് എന്റെ കൂട്ടുകാരിയായ മുണ്ടൂരുള്ള രുക്മിണി, പിന്നെ ഞങ്ങളുടെ വീട്ടിന്റെ തൊട്ട് പടിഞ്ഞാറിയിൽ താമസിക്കുന്ന രക്ഷണി ചേച്ചി,
1: രത്ന,
0: പിന്നെ ഞങ്ങളൊരു മാമന്റെ മോളുണ്ട് മണിച്ചേച്ചി.
1: ഓക്കെ ശരി, അപ്പോ രുക്മിണി ചേച്ചി, രത്ന ചേച്ചി, മണിച്ചേച്ചി,
0: പിന്നെ പിന്നെ ഒരു ടീച്ചർ.
1: ടീച്ചർ, ശരി ശരി. അപ്പൊ ടീച്ചർക്കും
0: വേണ്ടി പാട്ട് വെടിക്കും.
1: ഓക്കെ ശരി കേട്ടോ, അപ്പൊ അവർക്ക് എല്ലാവർക്കും വേണ്ടിട്ട് പാട്ട് വെക്കാം. എന്താണ്?
0: രുക്മിണിക്ക് വേണ്ടി പ്രത്യേകം.
1: ഓക്കെ, രുക്മിണിക്ക് വേണ്ടി പ്രത്യേകം അങ്ങ് പാട്ട് കൊടുക്കുക, ആള് കേൾക്കുന്നുണ്ടാവുമായിരിക്കും അല്ലേ? ശരി ശരി, ശരി, അപ്പൊ കേൾക്കുന്നുണ്ടാവുമല്ലോ. ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ രുക്മിണി ചേച്ചിക്ക് നമസ്കാരം, ആകാശവാണി കൊച്ചിയുടെ. ശരി എന്നാ, ഇപ്പൊ പാട്ട് കൊടുക്കാമേ. ശരി, അപ്പൊ എന്തായാലും പാട്ട് വെക്കട്ടെ. ഓക്കെ, ഒരു സെക്കൻഡ് കേട്ടോ, പാട്ടൊന്ന് ഞാൻ എടുത്തിട്ടോട്ടെ. ഓക്കെ, അപ്പൊ ദേ പാട്ട് കൊടുക്കുവാണേ.
0: ശരി, താങ്ക് യു.

0: ഷർട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഓബറോൺ മോൾ, കൊച്ചി.
1: ഹലോ.
2: ഹലോ,
1: നമസ്കാരം.
2: നമസ്കാരം.
1: ആരാ സംസാരിക്കുന്നത്? ഇത് പ്രതാപൻ, പുത്തൻവേലിക്കര. ഓക്കെ, ശരി. എന്തൊക്കെയുണ്ട് വിശേഷം? ഓ,
2: കാട്ടുതുളസി എന്ന സിനിമയിലെ ഒരു പാട്ട്.
1: ആ, വെച്ചുതരാം വെച്ചുതരാം. കാട്ടുതുളസിയിലെ ഏത് പാട്ടാ വേണ്ടേ? ഓക്കെ, അപ്പൊ അതിൽ എനിക്ക് ഇഷ്ടമുള്ള ഒരു പാട്ട് വെക്കാം. ആ, ഈ പാട്ട് ആർക്ക് വേണ്ടിട്ടാ? നളിനി.
2: ആ,
1: ഓക്കെ, ശരി. ആ, അവര് കൂട്ടുകാരാണോ?
2: ആ,
1: അവര് പറഞ്ഞു ഇങ്ങനെ പാട്ട് ഞങ്ങക്ക് വേണ്ടിട്ട് വെക്കണം എന്ന് പറഞ്ഞോ? ശരി. ആ, അവരിപ്പ അടുത്തുണ്ടോ?
2: ഇല്ല, അടുത്തില്ല.
1: അവര് കേൾക്കും, എന്തായാലും കേൾക്കും അല്ലേ? ആ, ശരി. അപ്പൊ നളിനി, അബി, ഹായ്. ഓക്കെ, പിന്നെ കേൾക്കുന്ന എല്ലാവർക്കും. ഓക്കെ, അപ്പൊ ഞാൻ ഈ വെള്ളിച്ചിലങ്ക എന്നുള്ള പാട്ട് വെക്കട്ടെ അതിലേ?
2: ആ,
1: അപ്പൊ അത് കേൾക്കാട്ടോ.
2: ആ,
1: ശരി എന്നാ.

പ്രിയരെ, ഇത് ആകാശവാണി കൊച്ചി FM 102.3. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് വെള്ളിത്തിര. ഈ പരിപാടിയിലേക്ക് വിളിക്കേണ്ട നമ്പറുകൾ 94 46 45 58 88. മറ്റൊരു നമ്പർ 04 84

0: 24 26 397 പിന്നെ 04 84 24 26 387.
1: ബേക്ക് എക്സ്പോ 2026 വരുന്ന 9 മുതൽ 11 വരെ അങ്കമാലി ആട്ട്ലെറ്റ്സ് കൺവെൻഷൻ സെന്ററിൽ 10-ാം തീയതി ശനിയാഴ്ച ബേക്ക് നെക്സ്റ്റ് 2026 യുവ സംരംഭകർക്കായി ഫുഡ് ടെക് ആൻഡ് ബേക്ക് ഇന്നോവേഷൻ ഹാക്കത്തോൺ മുഖ്യമന്ത്രി ശ്രീ ബി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യുന്നു. ബേക്കിംഗ് മേഖലയിലെ ഏറ്റവും പുതിയ ടെക്നോളജിയും മെഷീനുകളും അടുത്തറിയാം. വിദഗ്ധരമായുള്ള സെഷനുകൾ. എല്ലാ ഭക്ഷ്യ സംരംഭകർക്കും സ്വാഗതം.
0: ഹലോ, ആ നമസ്കാരം. ആരാ സംസാരിക്കുന്നത്?
2: ഒറ്റമശ്ശേരി ചേർത്തല ഒറ്റമശ്ശേരി നിന്ന് കുഞ്ഞപ്പൻ. റിയാ മേഡത്തിന് കുറെ കാലമായിട്ട് ശ്രമിച്ചിട്ട് ആദ്യമായിട്ട് കിട്ടിയാണ്.
0: ആദ്യമായിട്ടാണല്ലേ നമ്മള് സംസാരിക്കുന്നത്?
2: ആദ്യമായിട്ടാണ് കിട്ടുന്നത്. നേരത്തെയൊക്കെ കിട്ടിയിട്ടുണ്ട്,
0: വെള്ളിത്തിരയിലേക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ?
2: വെള്ളിത്തിര നേരത്തെ കിട്ടിയിട്ടുണ്ട്, 4 മാസത്തിന് മുമ്പൊക്കെ കിട്ടിയിട്ടുണ്ട്.
0: ശരി, അപ്പൊ ഇടയ്ക്ക് വിളിക്കുന്ന ആളാണ്.
2: വിളിക്കും, എല്ലാ പരിപാടിയും സ്ഥിരം കേൾക്കുന്ന ആളാണ്. സ്ഥിരം നിങ്ങളുടെ പരിപാടി മാത്രം സ്ഥിരം കേൾക്കുന്ന ആളാണ്. ഏറ്റവും ഇഷ്ടപ്പെട്ട പരിപാടി എനിക്ക്
0: സമകാലികമാണ്.
2: പണ്ട് പരിപാടി അത് അതൊരു വകത്തെ കുറിച്ചുള്ളത്, അതിലും ഞാൻ വിലയിട്ടിരിക്കുന്നത് സമകാലിക പരിപാടിയാണ്.
0: അപ്പൊ നാട്ടിലെ വിശേഷങ്ങളും പ്രശ്നങ്ങളും എല്ലാം അറിയാൻ താല്പര്യമാണ് അല്ലേ?
2: എല്ലാം അറിയാം. മൊക്കിനും മൂലയിലും കിടക്കുന്ന പ്രശ്നങ്ങള് നിങ്ങളാ തൊടികളിൽ നിന്ന് കുത്തികളാക്കി കൊണ്ടുവന്ന് ഞങ്ങളെ കത്തിച്ചിട്ടുണ്ട്. അതാണ് എനിക്ക് വലിയ സന്തോഷം ആ കാര്യത്തിനകത്ത്.
0: അപ്പൊ സന്തോഷം അത് കേൾക്കുന്നുണ്ടല്ലോ എല്ലാം.
2: ഞാൻ സ്ഥിരം കേൾക്കും, ബ്ലൈൻഡ് ആണ്, ഞാൻ ബ്ലൈൻഡ് ആണ്. അതാണ് വേഗം പോകാതെ നമ്മൾ വീട്ടിൽ തന്നെ ഇരുന്ന് ഈ പരിപാടിയൊക്കെ കേൾക്കുന്നതിന്റെ കാര്യമാണ്.
0: ഓ ശരി,
2: ബ്ലൈൻഡ് ആണ്, മറ്റും പണിക്കൊന്നും നമുക്കൊന്നും പോവാൻ പറ്റില്ല.
0: അപ്പൊ എന്തായാലും ലോകം അറിയുന്നത് ഞങ്ങളിലൂടെയാണ് അല്ലേ?
2: നിങ്ങളുടെ കൂടെ എല്ലാ കഥ അറിഞ്ഞിരിക്കും. പത്രം വായിക്കാൻ പറ്റിയതല്ലേ
0: ഞങ്ങൾക്ക്?
2: നമുക്ക് അഭയം ആകാശവാണി തന്നെ.
0: അതെ, ഞങ്ങളില്ലേ കൂടെ?
2: നിങ്ങള് കൂടെ ഉണ്ട്. ഞങ്ങളെ പോലുള്ള ബ്ലൈൻഡ് ആയിട്ടുള്ള എല്ലാവർക്കും നിങ്ങളുടെ സഹായം ഇഷ്ടംപോലെ ഈ വകുപ്പിലുണ്ട്. ഈ പത്ര റിപ്പോർട്ടൊക്കെ 1 മണിക്കൂർ ഇടവിട്ടൊക്കെ പറയുന്നതൊക്കെ ഒരുപാട് നേട്ടം തന്നെ.
0: ശരി, അപ്പൊ ഞങ്ങളാൽ ആവുന്നത് ചെയ്യാൻ കഴിയുന്നതിലെ സന്തോഷം.
2: ഞങ്ങൾക്കുള്ള സന്തോഷം അതൊക്കെ തന്നെ.
0: അപ്പൊ ഏതാ പാട്ട് വേണ്ട ഇന്ന്?
2: ഞാൻ ഇന്ന് വെച്ചിട്ടുന്ന പാട്ട് ഒരു പഴയ പാട്ടാണ്, ഈ സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു, എന്ത് ദിവസം കാണുന്നതിനായി ഞാൻ തനിയെ പോകുന്നു. വയലാറിന്റെ പഴയ പാട്ട,
0: അരനാഴിക നേരം, അതാണ് സിനിമയുടെ പേര്.
2: സിനിമയുടെ അത് ഞാൻ മറന്നുപോയിട്ടാണ്, ഞാൻ എനിക്കറിയാം. ആ പാട്ടത്തെ എല്ലാ പാട്ടും തന്നെ
0: ഇഷ്ടാണല്ലേ? എല്ലാ പാട്ടും തന്നെ
2: എനിക്ക് ഇഷ്ടമാണല്ലേ?
0: ഓക്കെ, അപ്പൊ ഇന്ന് നമുക്ക് ഈ പാട്ട് കേൾക്കാം.
2: കാഴ്ച ഉള്ള കാലത്ത് ഞാൻ കണ്ട സിനിമയുമാണ്.
0: എത്ര കാലം വരെ കാഴ്ച ഉണ്ടായിരുന്നു?
2: 15 വയസ്സ് കഴിഞ്ഞപ്പോഴാണ് കുറഞ്ഞത്.
0: ആണല്ലേ? ശരി,
2: അങ്ങനെ പയ്യെ പയ്യെ പോകുന്നു.
0: ഇപ്പൊ ഇങ്ങനെ സിനിമകളൊക്കെ കേൾക്കുവോ?
2: ഇന്ന് കേൾക്കുന്ന പരിപാടി മാത്രമേ ഉള്ളൂ. ടിവിയുടെ മുമ്പിലൊന്നും പോവുകയല്ലേ, ഇവിടെ ഇല്ല, വീട്ടിൽ ടി വി ഒന്നും ഇല്ല.
0: ആണല്ലേ? റേഡിയോ തന്നെയാണ്, റേഡിയോയിലൂടെ തന്നെയാണ് എല്ലാം കേൾക്കുന്നത്.
2: ഓക്കെ,
0: അപ്പൊ എന്തായാലും ഇന്ന് നമുക്ക് പാട്ട് കേട്ടാലോ? ഇത് സമയമാം രഥത്തിൽ.
2: ശരി,
0: സന്തോഷം പരിചയപ്പെടാൻ കഴിഞ്ഞതില്. ശരി കേട്ടോ.
2: ഓക്കെ.

0: സെബിയുടെ ഒരു ഇൻവെസ്റ്റർ ബോധവൽക്കരണ സംരംഭം. കൂടുതൽ വിവരങ്ങൾക്ക് സെബി ഇൻവെസ്റ്റർ വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ സെബി സാർഥി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.
1: ഹലോ ഹലോ
2: ഹലോ,
1: നമസ്കാരം.
2: ഞാൻ ബാബു, പെരിങ്ങാശ്ശേരി.
1: പെരിങ്ങാശ്ശേരി അല്ലേ, ഇടുക്കി ജില്ല. ശരി,
2: നമ്മളൊരു മുമ്പ് സംസാരിച്ചിട്ടുണ്ട്, ഒരു രണ്ടു മൂന്ന് വർഷമൊക്കെ മുമ്പാണോ?
1: ആണോ, രണ്ടു മൂന്ന് വർഷമായി. ഓക്കെ, അപ്പോ അത്രയും കൊല്ലം മുമ്പാണ് അവസാനം വിളിച്ചത്? അതോ അത് കഴിഞ്ഞ്
2: വിളിച്ചിട്ടുണ്ടോ?
1: ശരി, അപ്പോ എന്താണ്, ഞങ്ങളുടെ കൊച്ചി നിലയാണ് കേൾക്കുന്നത് അല്ലേ? അവിടെ
2: കൊച്ചി നിലയാണ് കേൾക്കുന്നത്. അതെ അതെ,
1: ശരി.
2: നമ്മളൊരു 1989 മുതൽ കൊച്ചി നില തുടങ്ങിയല്ലോ. തിരുവനന്തപുരം ആലപ്പുഴ നിലയങ്ങളുടെ പരിപാടി. ഞാൻ വർഷങ്ങളായിട്ട് റേഡിയോ കേൾക്കുന്ന ഒരാളാണ്.
1: ആണല്ലേ, അവിടെ ദേവികുളം എങ്ങനെ കിട്ടാറുണ്ടോ? നന്നായിട്ട്
2: ദേവികുളം കിട്ടാറുണ്ട്, ജസ്റ്റ് അത്ര ക്ലിയർ അല്ല.
1: അപ്പോ എന്താണ്, ഇടുക്കിക്കാർക്കും ഞങ്ങളുടെ കൊച്ചി തന്നെ ശരണം അല്ലേ? ശരി, പിന്നെ എന്തൊക്കെയാ വിശേഷങ്ങള്? നന്നായി പോകുന്നു. അവിടെ എങ്ങനെയാ, മഴയുണ്ടോ? ആണല്ലേ, ഞങ്ങൾക്ക് ഇന്നലെ ആട്ടോ കുറച്ചു ദിവസം കൂടി ഒരിച്ചിരി മഴ കിട്ടിയത് ഇവിടെ. എന്തോ ഞങ്ങള് കാക്കനാടേക്ക് മഴയങ്ങ് എത്തുന്നില്ല.
2: നിങ്ങളെ അപേക്ഷിച്ച് ഞങ്ങൾക്ക് മഴ കുറച്ച് കൂടുതൽ കിട്ടുന്ന സ്ഥലം.
1: പിന്നെ അത് നല്ല ഭംഗിയുള്ള ഒരു പ്രദേശമല്ലേ ഈ പെരിങ്ങാശ്ശേരി.
2: ഇടുക്കി ജില്ല ഒന്നും വന്നിട്ടില്ലോ അല്ലേ?
1: ഇടുക്കി ജില്ല വന്നിട്ടുണ്ട്, പക്ഷെ ഈ പെരിങ്ങാശ്ശേരി ഒന്നും ഞാൻ വന്നിട്ടില്ല. അത്രേയുള്ളൂ തൊടുപുഴന്ന്. അപ്പൊ നല്ല കാണാൻ ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്, അപ്പൊ ഞങ്ങൾ വന്നാലും കണ്ടിട്ട് പോരാം അല്ലേ?
2: അതെ അതെ, ഞങ്ങൾ ക്ഷണിക്കുന്നു.
1: അയ്യോ, സന്തോഷത്തോടെ വരും. നമുക്കൊരു പാട്ടിന്റെ നാട്ടു

0: വഴിയൊക്കെ വെച്ചാൽ അവിടെ കിട്ടുമോ?
1: ആ കുഴപ്പമില്ല കുഴപ്പമില്ല കുഴപ്പമില്ല, നല്ല പറ്റിയ സ്ഥലം.
0: ഓക്കേ, ശരി. അപ്പൊ എന്തായാലും പരിഗണിക്കും ഞങ്ങളത്.
1: ശ്രോതാക്കളൊക്കെ ഉള്ള സ്ഥലം.
0: ആ, അവിടെ ശ്രോതാക്കൾ ഉള്ള സ്ഥലത്ത് എന്നിട്ടല്ലേ കാര്യമുള്ളൂ.
1: അതെ അതെ അതെ.
0: പിന്നെ ഇന്ന് ഏതാ പാട്ട് വേണ്ടേ? അപ്പോ
1: ഞാൻ പറഞ്ഞിട്ട് നാടിലെ കുരുവികൾ എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ട്, നമ്മള് റേഡിയോ അങ്ങനെ കേൾക്കാറില്ല പാട്ട്.
0: അതിലെ
1: 1000 മൗനങ്ങൾക്കുള്ളിൽ നിന്നുണരും അജ്ഞാത സൗന്ദര്യം എന്ന് പറഞ്ഞ പാട്ട്.
0: ഓക്കേ, ശരി. ഞാനും കേട്ടിട്ടില്ല കേട്ടോ ആ പാട്ട്, അപ്പൊ നമുക്ക് ഒന്നിച്ച് കേൾക്കാം.
1: അല്ല കേൾക്കാൻ നോക്ക്, റേഡിയോ പാട്ട് കേൾക്കാൻ ഇഷ്ടംപോലെ അറിയാമല്ലോ, മാമന് അറിയാമല്ലോ, ഇഷ്ടംപോലെ മാർഗങ്ങളുണ്ടല്ലോ ഇപ്പൊ.
0: അതെ അതെ.
1: പക്ഷെ അതല്ല, നമ്മൾ റേഡിയോ കൂടെ കേൾക്കാന്നുള്ളതാണ്, ഞാൻ മുമ്പ് വിളിച്ചപ്പോ അങ്ങനെ തന്നെ പറഞ്ഞു.
0: ശരി, റേഡിയോയിലൂടെ കേൾക്കുമ്പോ ഒരു പ്രത്യേക സുഖം.
1: അതെ അതെ അതെ, അത്രേ ഉള്ളൂ.
0: അപ്പൊ എന്തായാലും നമുക്ക് നമ്മുടെ ആകാശവാണി കൊച്ചി നിലയത്തിലൂടെ ഈ പാട്ടങ്ങ് കേൾക്കാം. ആർക്കെങ്കിലും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നോ ഇത്?
1: ഡെഡിക്കേഷൻ എല്ലാവരും കേട്ടോട്ടെ, ഇപ്പൊ നമ്മളിപ്പം ആരും വിട്ടു വേണ്ട.
0: ഓക്കെ, ആരും വിട്ടു ഒന്നും വേണ്ട അല്ലേ, ആരും പ്രത്യേകിച്ച് പറഞ്ഞു ഒന്നും വേണ്ട, എല്ലാവർക്കും ആയിക്കോട്ടെ. ശരി കേട്ടോ, അപ്പൊ സന്തോഷം. ഓക്കെ.

0: ഹലോ,
1: ഹലോ,
0: നമസ്കാരം.
1: നമസ്കാരം മാഡം.
0: ആരാ സംസാരിക്കുന്നത്?
1: ഇത് പൊന്നരിന്തി എന്ന് സിജി ആണ്.
0: സിജി. ഓക്കെ, ഇന്നത്തെ ആദ്യത്തെ സ്ത്രീ ശബ്ദം.
1: കൊറേ നാളുകളായി, 2 കൊല്ലം മുമ്പ് വിളിച്ചപ്പോ കിട്ടിയതാണ്. പിന്നെ അങ്ങനെ വിളിക്കാറില്ല, ഞാൻ കേക്കും. ഇപ്പൊ ഒന്ന് വെറുതെ ഒന്ന് വിളിച്ചു നോക്കിയപ്പോ ഭാഗ്യത്തിന് കിട്ടിയത്. ഇന്നലെ മിനിയാന്നൊക്കെ വിളിച്ചിട്ട് കിട്ടിയില്ല. അഞ്ഞ് മാഡത്തിനോട് സംസാരിക്കാൻ പറ്റിയത് വളരെ സന്തോഷം.
0: പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ എനിക്കും സന്തോഷം. അപ്പൊ എന്താ സിജി, അവിടെ വിശേഷങ്ങളൊക്കെ?
1: നല്ല വിശേഷം മാഡം.
0: സുഖായിരിക്കുന്നല്ലോ അല്ലേ?
1: ആ കുഴപ്പമില്ല.
0: ഡെയിലി കേൾക്കാറുണ്ടോ ഞങ്ങളുടെ പരിപാടിയൊക്കെ?
1: ഞാൻ 6 മണിയാകുമ്പോ റേഡിയോ വെച്ച് റേഡിയോ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മറിച്ചൊക്കെ ഇല്ലേ.
0: ഓക്കെ, അപ്പൊ റെയിൻബോയും കേൾക്കുന്നു തോന്നണല്ലേ?
1: എല്ലാം കേൾക്കും.
0: ആ ശരി ശരി. ഓക്കെ, അപ്പൊ പാട്ടായിരിക്കും ഏറ്റവും ഇഷ്ടം?
1: എന്തോ,
0: പാട്ടാണോ ഏറ്റവും ഇഷ്ടം?
1: പാട്ടാണ്.
0: ഓക്കെ, ആദ്യമായിട്ടാണോ സിജി വിളിക്കണേ?
1: അല്ല, ഞാൻ ഒരു ദിവസം രാജേഷ് സാറിനോട് സംസാരിച്ചിട്ടുണ്ട്.
0: ആ, അപ്പൊ ഒരുപാട് കാലായല്ലോ.
1: പിന്നെ ഞാൻ അങ്ങനെ വിളിക്കാറില്ല. വെറുതെ ഒന്നങ്ങനെ വിളിച്ചു നോക്കിയതാ.
0: ശരി, ഓക്കെ.
1: പാട്ട് കേട്ടാറുണ്ടെന്ന് മാത്രം, പക്ഷെ വിളിക്കാൻ ശ്രമിക്കാറില്ല.
0: അപ്പോ ശ്രമിച്ചപ്പോ അങ്ങ് കിട്ടി.
1: ആ കിട്ടി.
0: അതാണ്. അപ്പൊ ഏതാ പാട്ട് വേണ്ടേ?
1: ഞാൻ മറ്റേ 1000 കണ്ണുമായി ആ ഒരു പാട്ടാ പറഞ്ഞത്.
0: ഓക്കെ, അത് തന്നെ വെക്കാം. ആർക്കെങ്കിലും വേണ്ടിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നോ?
1: ഇത് കേൾക്കുന്ന എല്ലാവർക്കും, റെയിൻബോ എഫ് എമ്മിൽ എല്ലാ അണിയർ പ്രവർത്തകർക്കും, ആർജേഴ്സിന് എല്ലാവർക്കും.
0: ഓക്കെ ശരി,
1: എല്ലാവർക്കും
0: താങ്ക് യു, താങ്ക് യു. അപ്പൊ എല്ലാവർക്കും വേണ്ടിട്ട് പാട്ട് വെക്കാം കേട്ടോ.
1: ഓക്കെ മാഡം.
0: ശരി സിജി.
1: ഓക്കെ
0: ഓക്കെ.

0: പ്രിയരെ, ഒരറിയിപ്പ്. ആകാശവാണി കൊച്ചി എഫ് എം നിലയം നാളെ വ്യാഴാഴ്ച ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന അപ്പോളോ അറ്റ്ലറ്റിക്സ് ഹോസ്പിറ്റൽ എഫ് എം ഹെൽത്ത് ലൈൻ തത്സമയ ഫോണിൻ പരിപാടിയിൽ സ്തനാർബുദം, ലക്ഷണങ്ങൾ, രോഗനിർണയം, ചികിത്സാവിധികൾ ഇവയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൺസൾട്ടന്റ് മെഡിക്കൽ ഓങ്കോളജിസ്റ്റ് ഡോക്ടർ ഫിലിപ്പ് ജോർജ് കുറ്റിക്കാട്ട് മറുപടി നൽകുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെക്കുറിച്ച് ചോദിക്കാൻ ആഗ്രഹിക്കുന്നവർ നാളെ വ്യാഴാഴ്ച ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ 0484 24 26 397 അല്ലെങ്കിൽ 0484 24 26 387 അല്ലെങ്കിൽ 94 46 45 58 88 എന്ന നമ്പറുകളിൽ വിളിക്കാവുന്നതാണ്. ഹലോ.
1: ഹലോ,
0: നമസ്കാരം.
1: ആ നമസ്കാരം, ഇത് സത്യം എന്ന് പറഞ്ഞ ആളാണ്, കോഴിക്കോട്.
0: സത്യൻ കോഴിക്കോട് അല്ലേ? ശരി. അപ്പോ
1: ഞാൻ കോഴിക്കോടല്ല, നമ്മളെ കാലിക്കറ്റ് സർവകലാശാല തൊട്ടടുത്താണ്.
0: ഓ ശരി, അതിനടുത്താണ് താമസിക്കുന്നത്.
1: കോഴിക്കോട് മലപ്പുറത്തിന്റെ ബോർഡറാണ്.
0: ബോർഡറാണ് അല്ലേ? ആ ശരി ശരി.
1: ഞാൻ ശശികുമാർ സാറുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്.
0: ആ, ഞാൻ പെട്ടെന്ന് കോഴിക്കോട് നിന്ന് കേട്ടപ്പോഴേ, ഒരു 2 ആഴ്ച മുമ്പ് ഒരു സുഹൃത്ത് നമ്മളെ വിളിച്ച് സംസാരിച്ചിരുന്നേ വെള്ളിത്തിരയില്, പിന്നെ പേര് നോക്കിയപ്പോഴാണ് കണ്ടത് അദ്ദേഹം അല്ല.

0: ഇത് പുതിയ ആളാണെന്ന്.
1: അതെ അതെ അതെ അതെ, ഞാൻ കൊച്ചിയപ്പം കൊറേ കുറച്ച് കാലങ്ങളായി കേൾക്കുന്നു. ഞാനുണ്ട് അത് വളരെ അധികമല്ല, പഴയ പാട്ടുകളും അങ്ങനെ അധികം കേൾക്കുന്നു.
0: അതും സന്തോഷാണ് അല്ലേ?
1: ആദ്യമാണ്, അത് ഏറ്റവും അധികം സന്തോഷാണ്.
0: ശരി.
1: പിന്നെ രാവിലത്തെ രാവിലെ 8 മണിക്ക് ശേഷമുള്ള പരിപാടികളൊക്കെ കേൾക്കാറുണ്ട്.
0: അപ്പോ കൊച്ചി തന്നെയാണ് കേൾക്കുന്നത്.
1: പിന്നെ കോഴിക്കോട് കേൾക്കാറില്ല,
0: നമ്മുടെ നാടിനെ തള്ളിപ്പറയാൻ പാടില്ലല്ലോ. എന്നാലും കേൾക്കാട്ടോ ഞങ്ങളെയും കൂടെ.
1: ഓ പിന്നെ അത് ഞാൻ ഒഴിവാക്കാറില്ല, ഞാൻ അത് തീർച്ചയായിട്ടും കേൾക്കും. ഇപ്പൊ എനിക്ക് ഏറ്റവും സന്തോഷം കിട്ടിയത് ഈ ഉച്ചക്ക് 2 മണിക്കുള്ള പരിപാടി ആയതുകൊണ്ടാണ്.
0: അപ്പോ അങ്ങനെയും ഞങ്ങളെ കൊണ്ട് ഉപകാരം ഉണ്ടായി.
1: ഞാൻ ഈ മാള അരവിന്ദൻ സാറ് പാടിയ ഒരു പാട്ടുണ്ട്, മാളക്ഷേത്രം.
0: ഏത് സിനിമയിലെയാ?
1: കണ്ണാടി, കൂടക്കണ്ണാടി.
0: ആ, ഭൂതക്കണ്ണാടിയിൽ പാടിയതായിരിക്കില്ല, അഭിനയിച്ചതായിരിക്കും അല്ലേ?
1: അപ്പൊ
0: എനിക്ക് തോന്നുന്നു അതാ തലചായ്ക്കാനൊരു താഴ്വാരം എന്നുള്ള പാട്ടാണെന്ന് തോന്നുന്നു. നീലാകാശം മണിമേട അങ്ങനെ തണ്ടാണ് ആ പാട്ട്. അപ്പൊ നമുക്കത് തന്നെ വെക്കാം. ശരി എന്നാ കേട്ടോ, സന്തോഷം പരിചയപ്പെടാൻ കഴിഞ്ഞതില്. ശരി.

പ്രിയരെ, ഇന്നത്തെ വെള്ളിത്തിര ഇവിടെ പൂർണ്ണമാവുന്നു. ഈ പരിപാടിക്ക് സാങ്കേതിക സഹായം നൽകിയത് രാധാകൃഷ്ണപിള്ള, ജിജി ചെറിയാൻ. പാട്ടുകളെടുക്കാൻ സഹായിച്ചത് ലിയ വിശ്വരാജ്. ഞാൻ റിയ. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി.

0: ആകാശവാണി എഫ് എം വാർത്തകൾ.
1: ഭരണ നേതൃത്വത്തിൽ കാൽനൂറ്റാണ്ട് പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജനങ്ങളുടെ വിശ്വാസവും പൊതുസേവനത്തിലൂടെ ലഭിച്ച അനുഭവ സമ്പത്തും കരുത്തെന്ന് പ്രധാനമന്ത്രി. റിപ്പോ നിരക്ക് 25 ബേസിസ് പോയിന്റ് വർദ്ധിപ്പിച്ച് റിസർവ് ബാങ്ക് പുതിയ പണനയം പ്രഖ്യാപിച്ചു. ഇന്ത്യ മൊബൈൽ കോൺഗ്രസിന്റെ 10-ാം പതിപ്പിന് ഇന്ന് ന്യൂഡൽഹിയിലെ യശോഭൂമിയിൽ തുടക്കം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ പരിപാടി ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി മുഖ്യമന്ത്രി വി ഡി സതീശൻ NTPCയുമായി ന്യൂഡൽഹിയിൽ ചർച്ച നടത്തി. KSRTCയുടെ കാർഗോ സർവീസ് ഗതാഗതമന്ത്രി CP ജോൺ ഇന്ന് ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്ത് ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരള ഗാന്ധി KK ഇളപ്പൻ ഓർമ്മയായിട്ട് ഇന്ന് 5.5 തികയുന്നു. വാതിലുകൾ തുറന്നുവച്ച് സർവീസ് നടത്തുന്ന ബസ്സുകൾക്കെതിരെ പരിശോധനയുമായി കേരള പോലീസ്. സെപ്റ്റംബർ 23 മുതൽ 30 വരെ നിയമലംഘനം നടത്തിയ 2021 ബസ്സുകൾക്കെതിരെ നടപടിയെടുത്തു. അർജന്റീന ജേഴ്സിയിൽ അവസാന മത്സരത്തിനിറങ്ങി ലയണൽ മെസ്സി. അവസാന മത്സരത്തിലും ഗോൾ നേടി ഇതിഹാസ താരം.
0: ആകാശവാണി FM വാർത്തകൾ.
1: ആകാശവാണി കൊച്ചി FM 102.3. സമയം 3 മണി കഴിഞ്ഞ് 2 മിനിറ്റും 3 സെക്കൻഡും. ഇപ്പോൾ

0: പ്രേക്ഷോതാക്കളെ, സഹയാത്രികയിലേക്ക് സ്വാഗതം. സഹയാത്രികയിൽ ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് അഭിനേത്രിയായ മഞ്ജുശ്രീയാണ്. നമസ്കാരം മഞ്ജു.
1: നമസ്കാരം.
0: മഞ്ജു സിനിമകളിലും വെബ് സീരീസിലും പരസ്യങ്ങളിലും ഒക്കെ ആയിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ ശ്രദ്ധിക്കപ്പെട്ടത് ആലപ്പുഴ ജിംഖാന അല്ലേ, ബദലഹീം കുടുംബ യൂണിറ്റ് ഈ ചിത്രങ്ങളിലൂടെയാണ് മഞ്ജു കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത്. അപ്പോൾ മഞ്ജുവിൻ്റെ ഈ രംഗത്തേക്കുള്ള വരവ് എങ്ങനെയായിരുന്നു? കുട്ടിക്കാലത്തെ അഭിനയം ഇഷ്ടമായിരുന്നോ?
1: കുട്ടിക്കാലത്തെ അഭിനയം ഇഷ്ടമായിരുന്നു. നാടകമൊക്കെ സ്കൂളിലും കോളേജിലും ഞങ്ങളുടെ റെസിഡൻസ് അസോസിയേഷനിലും ഒക്കെ നാടകം ചെയ്തു.

0: ചെയ്തിരുന്നു. പക്ഷെ ഒരിക്കലും ഇതൊരു പ്രൊഫഷനായി മാറുന്ന ഞാൻ അന്നൊന്നും ചിന്തിച്ചിരുന്നില്ല. അന്ന് അതിനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ തിരിച്ച് ഈ 2016-17 കാലഘട്ടത്തിൽ എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് ഞാൻ സിനിമയിൽ അഭിനയിക്കാൻ പോയതാണ്. എൻ്റെ സിനിമ
1: ആദ്യം അഭിനയിച്ചത്.
0: അതെ അതെ,
1: ശരി.
0: അപ്പോൾ ഞങ്ങളെല്ലാവരും ആ സിനിമയിൽ ചിത്രത്തിൽ അഭിനയിച്ചു. അത് വിജയ് സൂപ്പറും പൗർണമിയും എന്ന് പറഞ്ഞ ചിത്രമായിരുന്നു.
1: അതിലൊക്കെ
0: വിജയ് സൂപ്പറും പൗർണമിയിലാണ് അവർ ആദ്യമായിട്ട്. മൂത്ത മോൾ അയൽവാശി എന്ന് പറഞ്ഞൊരു ചിത്രത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. ആ മക്കളുടെ പേര് മൂത്തയാള് ധ്വനി, രണ്ടാമത്തെ ആള് ധാത്രി. അപ്പോ ധാത്രിയാണ് വിജയ് സൂപ്പറും പൗർണമിയിൽ അഭിനയിപ്പിക്കാനായിട്ട് ഞാൻ കൊണ്ടുപോയത്. അപ്പൊ ഞാനും കൂടെ പോവാണ് അവിടെ കൂട്ടത്തിൽ. നമ്മള് അമ്മ കൊച്ചു കുഞ്ഞാണല്ലോ, നമ്മളും കൂടി ഇരിക്കുവാണ്. അപ്പോൾ ഒരു ദിവസം ജിസ്റ്റോയ്ക്ക് തോന്നുകയാണ്, അതെനിക്കറിയില്ല ആ തോന്നലിൻ്റെ ആ ഒരു എന്തായിരുന്നു അതിൻ്റെ ഒരു പ്രചോദനം എന്ന്. ജിസ്റ്റോ പറഞ്ഞു, ചേച്ചി ഇതിലൊരു വേഷം ഉണ്ടോ നിൽക്കുന്നോ എന്ന് ചോദിക്കുന്നു. ഞങ്ങൾ നാല് പേരും അഭിനയിച്ചു അതിനകത്തുനിന്ന് പറഞ്ഞതാണ് എൻ്റെ ഒരു സന്തോഷം. പക്ഷെ വളരെ വിജയകരമായ ആ സിനിമ ഒരു 100 ദിവസം ഓടിയ, കൂടുതൽ അതിൽ കൂടുതൽ ഓടിയ ചിത്രമാണ്. അതിനെല്ലാവർക്കും ഞങ്ങൾക്ക് മൊമെൻ്റും ഒക്കെ കിട്ടി. അതൊരു ഭയങ്കര സന്തോഷമുള്ള ഒരു അനുഭവമായിരുന്നു. അങ്ങനെ ജിസ്റ്റോയ്ക്ക് തോന്നിയ ആ മൊമെൻ്റാണ് എൻ്റെ സിനിമാ ജീവിതത്തിലെ ഞാൻ സിനിമയിലേക്ക് കടന്നു വരാനുണ്ടായതെന്നാണ് എനിക്ക് തോന്നുന്നത്.
1: അപ്പം കുട്ടിക്കാലത്ത് നാടകങ്ങളിൽ അഭിനയിച്ചു എന്ന് പറഞ്ഞില്ലേ, എവിടെയാണ് വീടൊക്കെ?
0: എൻ്റെ സ്വദേശം തിരുവനന്തപുരത്താണ്. അപ്പോൾ അവിടെയാണ് ഞങ്ങളുടെ റെസിഡൻസ് അസോസിയേഷൻ, ശാസ്ത്രി നഗർ എന്ന് പറഞ്ഞ ഒരു സ്ഥലം, അവിടെ റെസിഡൻസ് അസോസിയേഷൻ ഒക്കെ ഉണ്ട്. പിന്നെ സ്കൂള് ഞാൻ കാർമലിലാണ്, കാർമൽ കോൺവെന്റ് എന്ന് പറഞ്ഞ സ്കൂളിലാണ് പഠിച്ചത്. അപ്പോൾ അവിടെ നാടകത്തിൽ അഭിനയിച്ചതാണ്. അത് ഈ പറഞ്ഞ പോലെ ഒരു നമ്മുടെ ഉൾവിളി പോലെ ഒരു സാധനം. സിസ്റ്റർ ചോദിക്കുമ്പോൾ ഞാൻ തനിയെ എഴുന്നേറ്റ് നിൽക്കുകയായിരുന്നു. അത് എന്തിനാ അങ്ങനെയെന്ന് എനിക്കിപ്പോഴും അറിയില്ല. അത് ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു ആ സിസ്റ്റർ. പക്ഷെ ആ സിസ്റ്ററിൻ്റെ അടുത്ത് ആരും ഒറ്റയ്ക്ക് എങ്ങനെ എണീറ്റ് നിൽക്കില്ല. നമ്മൾ ചോദിക്കുമ്പോൾ ആരെങ്കിലും ഈ നാടകത്തിൽ അഭിനയിക്കാനുണ്ടോ എന്ന് ചോദിക്കുമ്പം എല്ലാവരും പേടിച്ച് മിണ്ടാതിരിക്കും. സിസ്റ്റർ ഓൾറെഡി രണ്ടുപേരെ ചൂസ് ചെയ്ത് വെച്ചിട്ടുണ്ട്, മെയിൻ കഥാപാത്രങ്ങൾ. 3 സ്ത്രീകളുള്ള ഒരു നാടകമായിരുന്നു. അപ്പൊ ഒരാളെ ഓൾറെഡി സിസ്റ്റർ നല്ല മിടുക്കിയായി പഠിക്കുന്ന ഒരു കുട്ടിയെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇനി ആരൊക്കെയുണ്ട്, നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എന്നെ ആരോ തള്ളി ഉള്ളിൽ നിന്ന്, ഞാൻ എഴുന്നേറ്റ് നിന്നു. അല്ലെങ്കിൽ ഞാൻ പേടിച്ചിട്ട് അങ്ങനത്തെ ഒരാളല്ല, അങ്ങനെ ഹൈ പൊക്കി എല്ലാത്തിനും അങ്ങനെ പോകുന്ന ഒരാളേ അല്ല. അപ്പൊ ഇങ്ങനെ പതുങ്ങി ഇരിക്കുകയായിരുന്നു. അപ്പൊ എനിക്ക് തോന്നി, അയ്യോ എനിക്ക് അഭിനയിക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ചാടി എഴുന്നേറ്റ് നിന്നു. അതാണ് ശരിക്കും പറഞ്ഞ തുടക്കം, അഭിനയത്തിന്റെ തുടക്കം അവിടെ നിന്നാണ് എന്ന് വേണമെങ്കിൽ പറയാം. എന്നിട്ട് പിന്നെ പിന്നെ ഒരു ധൈര്യമായി. അത് അതിൽ കുറച്ച് ഹ്യൂമറൊക്കെ ഉള്ള ഒരു വേഷമായിരുന്നു എനിക്ക്. അപ്പൊ കുട്ടികളൊക്കെ ചിരിക്കുന്നു, അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമാവോ, ഞാൻ അഭിനയിക്കുന്നു എല്ലാവരും ചിരിക്കുന്നു. പിന്നെ ഞങ്ങളുടെ അസോസിയേഷനിൽ ഒരുപാട് പരിപാടികൾ വരുമ്പോൾ ഞങ്ങൾ എല്ലാവരും അവിടെ കുറച്ച് കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു, എല്ലാവരും കൂടെ ചേർന്ന്. അപ്പോഴത്തേക്ക് ഞാൻ ഡിഗ്രി ഒക്കെ ആയി. അപ്പോൾ അതൊക്കെ ചെയ്തു അങ്ങനെ. പിന്നെ ഒരു ഞാൻ മീഡിയയിലാണ് എൻ്റെ ആദ്യത്തെ ജോലിയും. അപ്പോൾ ഒരു പ്രമുഖ പ്രൈവറ്റ് ചാനലിലാണ് ഞാൻ ആദ്യമായിട്ട് ജോലിക്ക് കയറിയത്. അപ്പോൾ അവിടെയും ഒരുപാട് സാഹചര്യങ്ങളുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞു. പക്ഷെ എനിക്കതൊന്നും ഞാനൊന്നും ഉപയോഗിച്ചിട്ടില്ല. പലപ്പോഴും എനിക്ക് അവസരങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്നും തോന്നിയില്ല അത്. എന്തോ ഒരു എനിക്കങ്ങനെ ഒരു ഇതിൽ പോയി. ഈ ക്യാമറയിൽ കൂടെ ഒരുപാട് ആൾക്കാർ, കോടിക്കണക്കിന് ആൾക്കാർ കാണുന്നത് കൊണ്ടുള്ള എന്തോ ഒരു ഉൾവലിവ് എനിക്കുണ്ടായിരുന്നു. അങ്ങനെ പോയിട്ടില്ല ഞാൻ. പക്ഷെ ഈ 2016 ശേഷം ഒരു നാടക ക്യാമ്പ്, അങ്ങനെ ഒരു ഇതും ഈ വിജയ് സൂപ്പറിന് മുന്നേ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒരു നാടക ക്യാമ്പ് സ്ത്രീകളുടെ ഉണ്ടായിരുന്നു. അതിൽ ഞാൻ ഈ അന്നത്തെ ആ ഉൾവിളി എനിക്ക് പിന്നെ വന്നത് ഇപ്പോഴാണ്.
1: ഇവിടെ എന്ന് പറഞ്ഞത് എവിടെയാണ്?
0: ഇവിടെ എറണാകുളത്താണ്. ഞാനിപ്പോൾ താമസിക്കുന്നത് എറണാകുളത്താണ്. അപ്പോൾ വിവാഹശേഷമാണ് ഞാൻ എറണാകുളത്തേക്ക്, ഒരു 20 വർഷമായി ഇപ്പോൾ. അപ്പോൾ ഈ 2016-17 കാലഘട്ടത്തിൽ ഇവിടെ ഒരു നാടക ക്യാമ്പ്, സ്ത്രീകൾക്കൊരു നാടക ക്യാമ്പ് എന്ന് പറഞ്ഞിട്ട് എൻ്റെ വാട്സാപ്പിലേക്ക് ഒരു സംഭവം വരുവാണ്. അപ്പൊ ഈ പറഞ്ഞ പോലെ നമ്മുടെ ജീവിതത്തിന്റെ ഒരു പീരീഡ് ഓഫ് ടൈം കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നു, നമുക്ക് എനിക്ക് തോന്നുന്നു പൊതുവെ സ്ത്രീകൾക്ക് അങ്ങനെ തോന്നുമായിരിക്കും, എനിക്ക് അങ്ങനെ തോന്നി. എനിക്ക് തോന്നി അയ്യോ ഞാൻ ഇതൊന്നും അല്ല ചെയ്യേണ്ട, എനിക്ക് മറ്റെന്തോ ചെയ്യാനുണ്ട് ചെയ്യാനുണ്ടെന്ന് എനിക്കിങ്ങനെ. അപ്പോൾ ഒരു കാര്യവും ഇല്ലാതെ ഞാൻ ആ നാടക ക്യാമ്പിൽ പോയി ചേർന്നു. ഞാൻ അങ്ങനെയൊന്നും എനിക്ക് ആരും അറിയില്ല, ഒരു പരിചയമില്ല. പക്ഷെ ഞാൻ വിളിച്ചു ചോദിച്ചിട്ട് 3 ദിവസത്തെ ക്യാമ്പാന്ന് പറയുന്നു, അവിടെ ചെല്ലുന്നു. അവിടെ ചെല്ലുമ്പോഴാണ് എനിക്ക് പരിചയമുള്ള ആശാദേവി എന്ന് പറയുന്ന തിയേറ്റർ ആർട്ടിസ്റ്റാണ് അവിടെ ക്യാമ്പ് കണ്ടക്ട് ചെയ്യുന്നത്. കാർട്ട് എന്ന് പറഞ്ഞൊരു സംഘടന ഇവിടെ നോർത്തിലുണ്ടായിരുന്നു, ഇപ്പൊ അതില്ല. ആ സംഘടനയാണ് ഇതിന് മേൽനോട്ടം വഹിച്ചിരുന്നത്. അപ്പോ അങ്ങനെ അപ്പൊ ഒരാളെ പരിചയം, ക്യാമ്പ് നടത്തുന്ന ആളെ പരിചയം, മുന്നേ പരിചയം ഉണ്ടായിരുന്നു എന്നുള്ളത് അവിടെ ചെല്ലുമ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത്. ആ അതെന്റെ ശരിക്കും എനിക്ക് ഈ അഭിനയത്തിൽ എനിക്കൊരു സന്തോഷം തരുന്നു എന്നുള്ളത് എനിക്കൊരു തിരിച്ചറിവ് കിട്ടിയത് ആ ക്യാമ്പിൽ നിന്നാണ്. അത് 3 ദിവസത്തെ ക്യാമ്പിൽ അവസാനത്തെ ദിവസം ഞങ്ങളെ കൊണ്ട് തന്നെ ഒരു ത്രെഡ് തന്നിട്ട് അത് ഞങ്ങൾ തന്നെ ഗ്രൂപ്പായിട്ട് ചേർന്നിട്ട് അത് നാടകം
1: നിങ്ങൾ തന്നെ ഡെവലപ്പ് ചെയ്ത്
0: നാടകം കളിക്കണം. എന്നിട്ട് ഞങ്ങളുടെ വീട്ടുകാരൊക്കെ വന്നിരുന്ന് കണ്ടു. അപ്പോൾ എല്ലാവർക്കും ഒരു കോൺഫിഡൻസ്, എല്ലാം സ്ത്രീകളായിരുന്നു, എല്ലാവരും വീട്ടമ്മമാര്, പല സ്ഥലങ്ങളിൽ വർക്ക് ചെയ്യുന്നവര് അവരെല്ലാം ആയിരുന്നു ഈ ക്യാമ്പിന് വന്നിരുന്നത്. അപ്പൊ ഞാൻ

0: ശരിക്കും എത്ര സ്ത്രീകളാണ് ഇപ്പോൾ ഭയങ്കര നല്ലൊരു, എല്ലാവരും ഭയങ്കര നന്നായി അഭിനയിച്ചിരുന്നു. പക്ഷെ പിന്നെ അവരൊന്നും തുടർന്നില്ല. അപ്പോൾ ആ ക്യാമ്പിൻ്റെ ഒരു ഭാഗമായിട്ട് പിന്നെ പി ജെ ആൻ്റണി ഫൗണ്ടേഷൻ നാടകോത്സവം ഇവിടെ നടന്നു, എല്ലാ തവണയും നടക്കുമായിരുന്നു. അപ്പോൾ അതിൽ ഈ സ്ത്രീകൾ ഇത്രയും നന്നായി അഭിനയിക്കുന്നതുകൊണ്ട് ഈ സംഘടന എന്ത് ചെയ്തു, അത്തവണ ഈ സ്ത്രീകൾക്കൊരു നാടകവേദി കൊടുക്കാം. അപ്പോൾ പി ജെ ആൻ്റണി ഫൗണ്ടേഷന് നാടകോത്സവം നടക്കുമ്പോൾ ഞങ്ങൾ ഈ ഇത്രയും സ്ത്രീകളെ തന്നെ അതിൽ നിന്ന് താല്പര്യമുള്ളവർ ഒരു നാടകം ചെയ്യാന്ന് പറഞ്ഞു. ഞങ്ങൾ ഗ്രേസ് ടീച്ചറിന്റെ ഒരു നാടകം, ഇത് ജോസഫിന്റെ കഥ അന്നയുടെയും, ഇതാണ് ടീച്ചറിന്റെ നാടകം. അതില് ശരിക്കും ജോസഫ് ഒരു ദിവസം അന്നയുടെ ജോലി ഏറ്റെടുക്കുന്നു, വീട്ടു ജോലി മുഴുവൻ ചെയ്യുന്നതാണ് അതിന്റെ ഒരു കഥാ തന്തു. അപ്പോ അത് കുറച്ചുകൂടെ അവര് തിരക്കഥ കുറച്ചുകൂടെ മാറ്റിയൊക്കെ എഴുതി മുഴുവനും സ്ത്രീകള് തെരുവ് നാടകം പോലെയാണ് അത് അവതരിപ്പിക്കേണ്ടത്. അപ്പോ അതിനകത്ത് ഇങ്ങനെ ആരാവും ജോസഫ്, ആരാവും ഗ്രേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നോക്കിയിരിക്കുമ്പോഴത്തേക്കും അവരിൽ ആരും പറഞ്ഞ ആ മഞ്ജു ആയിക്കോട്ടെ ജോസഫ് എന്ന് പറഞ്ഞിട്ട് അതിലൊരു ആൺവേഷമാണ് ഞാൻ ചെയ്തത്. അങ്ങനെ അത് ഒരുപാട് വേദികളില്, ഈ നാടകോത്സവം തന്നെ നാല് അഞ്ചോ വേദികളിൽ ഇങ്ങനെ നമ്മൾക്ക് അവതരിപ്പിക്കേണ്ടി വന്നു. അത് ഈ ആൾക്കാരുടെ ഇടയിലാണ്, സ്ട്രീറ്റ് പ്ലേ ആയതുകൊണ്ട് ഇങ്ങനെ ടീ ഷേപ്പ് കാണികളെല്ലാം ഇങ്ങനെ ചുറ്റും ഇരിക്കും. അങ്ങനത്തെ ഒരു ഷേപ്പിലാണ് അത്. അപ്പൊ നമ്മൾ ഇതിന്റെ ഇടയിൽ നിന്നിട്ടാണ് കളിക്കുന്നത്, അവരുടെ ഒപ്പം നിന്നിട്ടാണ്. അപ്പൊ അങ്ങനെയൊക്കെ എനിക്ക്, അപ്പോ ഇത് അഭിനയിച്ചു കഴിയുമ്പോൾ ഞാനൊരു ആൺവേഷമാണ് ചെയ്തതും, അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും ഭയങ്കരമായിട്ട് നമ്മളെ പ്രശംസിക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ് എനിക്ക് മനസ്സിലായത് എനിക്ക് ഭയങ്കര ഒരു സന്തോഷം ഇത് ചെയ്യുമ്പോൾ. അപ്പൊ നമ്മൾക്ക്
1: നന്നായി ചെയ്യാൻ പറ്റും,
0: നമ്മളുടെ ഒരു നമ്മൾക്കുള്ളിൽ നിന്നൊരു ഭയങ്കര ആത്മവിശ്വാസമായിരുന്നു അത്. അപ്പൊ അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇത് ഇതിനൊക്കെ ഒരു വഴി ഒരുക്കിയ പോലെയായി ഈ നാടകം. ഈ സിനിമയിലേക്കുള്ള വരവ് ഞാൻ മുൻകൂട്ടി കണ്ടതല്ല, പക്ഷെ അതിന് എന്നെ ഇങ്ങനെ ഒരുക്കുന്ന പോലെയായി ഈ നാടകത്തിന്റെ ഈ വേദികളൊക്കെ. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് ബുക്കിംഗ് വരുന്നു, പല പല വേദികളിൽ ഞങ്ങൾ ഈ നാടകം ചെയ്തു അവതരിപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെയാണ് ഈ വിജയ് സൂപ്പറും ഒക്കെ വരുന്നത്. അപ്പൊ ജിസ്ജോയ്ക്ക് ഒരിക്കലും അറിയില്ല ഞാൻ ഈ നാടകമൊക്കെ ഇങ്ങനെ ഒരു
1: ചെയ്തിട്ടുണ്ടെന്ന്,
0: അറിയില്ല, വെറുതെ വിളിച്ചതാണ്. അങ്ങനത്തെ ഒരു ഇതിന്റെ ഒരു മുന്നോടിയായിട്ട് ഇങ്ങനെ ഒരു സംഭവം കൂടി ഉണ്ടായിരുന്നു.
1: മഞ്ജുരി കുടുംബത്തിൽ ആരെങ്കിലും അഭിനയിക്കുമായിരുന്നോ?
0: എൻ്റെ അച്ഛൻ ഭയങ്കര കലാപരമായിട്ട് വളരെ താല്പര്യമുള്ള ആളായിരുന്നു. പുള്ളി സെൻട്രൽ ഗവൺമെന്റ് സെർവന്റ് ആയിരുന്നു, നന്നായി പാടും നാടകം. ഇതുപോലെയുള്ള ഇങ്ങനത്തെ അസോസിയേഷൻ പരിപാടികൾ, അച്ഛൻ്റെ ഓഫീസിലെ പരിപാടികൾക്കൊക്കെ അച്ഛൻ പാട്ടും നാടകവും ഒക്കെ. അപ്പൊ എനിക്ക് തോന്നുന്നു അതൊക്കെ അതെന്റെ ഉള്ളിൽ ഇവിടെ ഉണ്ടെന്ന്.
1: അച്ഛന്റെ പേര് പറയേ?
0: അച്ഛന്റെ പേര് സുകുമാരൻ നായർ എന്നാണ്, അമ്മ പത്മജ, രണ്ടുപേരും ഉണ്ട്, തിരുവനന്തപുരത്താണ് അവര്.
1: അപ്പൊ ആദ്യത്തെ സിനിമ വിജയ് സൂപ്പറും പൗർണമിയായിരുന്നു അല്ലേ? അതിനുശേഷം വന്ന ഒരു വേഷം, അത് ഏത് സിനിമയിലായിരുന്നു?
0: ഈ ആദ്യ ചിത്രം കഴിയുമ്പോ ഇത് വളരെ വിജയകരമായി ഓടിയ ഒരു ചിത്രം ആയതുകൊണ്ട് എന്റെ ഒരു വിചാരം ഇത് കഴിയുമ്പോ ഉടനെ നമ്മളെ വിളിച്ചിങ്ങനെ ആൾക്കാർ വരും എന്നാണ്. അവിടെ ഒരു മഞ്ജുശ്രീ ഉണ്ടെന്ന് വിളിക്കാം, മോളുണ്ട് വിളിക്കാം, അങ്ങനെ ഒരു തെറ്റായ ധാരണ നമുക്ക് വരും. എന്ന് വെച്ചാൽ നമ്മൾക്ക് അങ്ങനെ കിട്ടിയൊരു അവസരമാണല്ലോ, ഞാനായിട്ട് പോയത് ആവാത്തോണ്ടാവും, ചിലപ്പോൾ ഞാൻ അങ്ങനെ തെറ്റിദ്ധരിച്ചിരുന്നു, അല്ലെങ്കിൽ മോൾക്കെങ്കിലും വരുമെന്ന് വിചാരിച്ചു. പക്ഷെ അങ്ങനെയൊന്നും വരില്ല ആ സിനിമ. അപ്പോ പിന്നെ കുഞ്ഞ് ചെറുതുമായിരുന്നു, രണ്ടു മക്കളും അത്ര ചെറുതായിരുന്നത് കാരണം ഞാനും അതിനകത്ത് നമ്മുടെ ഒരു പ്രാധാന്യം അതിന് കൊടുത്തില്ല. പിന്നെ കുറെ വർഷങ്ങൾക്ക് ശേഷമാണ് എന്റെ കുഞ്ഞുങ്ങളാണ് പറയുന്നത് അമ്മ ഇങ്ങനെ ഓഡീഷൻസ്, അപ്പത്തേക്ക് കൊറോണ സമയമായി, അപ്പൊ അമ്മ ഇങ്ങനെ ഓഡീഷൻസ് ഒക്കെ ഉണ്ട്, അത് അയക്കണം, അമ്മയ്ക്ക് ഇങ്ങനെ താല്പര്യമാണെങ്കിൽ അത് അയച്ചു കഴിഞ്ഞാല്. ഞാൻ താല്പര്യമാണെന്ന് പറഞ്ഞിട്ടല്ല, അവരത് മനസ്സിലാക്കിയിട്ട് പറഞ്ഞു. അങ്ങനെ അവരാണ് ശരിക്കും പറഞ്ഞ എന്നെ വീണ്ടും വീണ്ടും ഈ സിനിമയിലോട്ട് വരാനായിട്ട്, അങ്ങനെ എന്താ പറയാ, ഒരു നിയോഗം പോലെ അവര് ഉണ്ടായി എനിക്ക് അങ്ങനെ എന്നെ തള്ളി സിനിമയിലേക്ക് വിടാനായിട്ട്. അങ്ങനെ പിന്നെ എല്ലാ ഈ ഓഡീഷൻസ് ത്രൂ ആണ് ഞാൻ വന്നത്. ഒരുപാട് സിനിമകൾ വന്നു, അതിൽ മധുര മനോഹരമോഹം, അയൽവാശി, വെടിക്കെട്ട്, അങ്ങനെ അതായിരുന്നു തുടക്കം തുടക്കം വന്നിരുന്നത്. അങ്ങനെ അങ്ങനെ വന്നിട്ടാണ് പിന്നെ ശ്രദ്ധേയമായ വേഷം ഈ ആലപ്പുഴ ജിംഖാന, വാഴാറ്റു, ഇപ്പൊ ബെത്ലഹേം കുടുംബ യൂണിറ്റ് അതുവരെ വന്നെത്തിയത്.
1: അതെ. അപ്പൊ ഇതില് എപ്പോഴാണ് ഈ വെബ് സീരീസിലൊക്കെ അഭിനയിച്ചത്?
0: വെബ് സീരീസ് ഇതിന്റെ കൂട്ടത്തിൽ തന്നെ. വെബ് സീരീസിന്റെ ഒരു ഘടന എന്ന് വെച്ചാൽ അത് ഒ ടി ടി പ്ലാറ്റ്ഫോമിലാണ് അത് വരിക. അപ്പോ അതിന് ഇതുപോലെ ഓഡിഷൻ വിളിച്ചപ്പോഴത്തേക്ക് ഞാൻ അപ്ലൈ ചെയ്യുന്നു. അതിന് വിഷ്ണു എന്ന് പറഞ്ഞിട്ട്, വാശി എന്ന് പറഞ്ഞ സിനിമയുടെ സംവിധായകനാണ് വിഷ്ണു ജി രാഘവാണ് അതിന്റെ ഡയറക്ടർ. അപ്പൊ വിഷ്ണു ആണ് എനിക്ക് ത്രൂ ഔട്ട്

0: ത്രൂ ഔട്ട് നമ്മൾ നിൽക്കുമ്പോഴാണ് നമ്മൾക്ക് എത്രത്തോളം അതിനകത്ത് നമ്മൾ എഫേർട്ട് ഇടണം അല്ലെങ്കിൽ നമ്മൾ അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യണം എന്ന് എനിക്ക് മനസ്സിലായത് ഒരു ത്രൂ ഔട്ട് ആ അമ്മ വേഷം കിട്ടിയപ്പോഴാണ്. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഓർക്കും അത് വിഷ്ണുവിന് എന്ത് ധൈര്യമാണ് ഉണ്ടായിരുന്നത്. ഓഡിഷൻ ചെയ്യുമ്പോൾ മനസ്സിലാവുമെങ്കിലും നമ്മൾ ത്രൂ ഔട്ട് ആദ്യമായിട്ടുള്ള പുതുമുഖങ്ങളാണ് ഞങ്ങൾ നമ്മളൊക്കെ. അപ്പോൾ തരാനുള്ള ധൈര്യം ഒരു സംവിധായകൻ ഉണ്ടായതാണ്. അപ്പം അതെനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു, പഠനം കൂടിയായിരുന്നു. അതിൽ നീരജ് മാധവന്റെ അമ്മയായിട്ടായിരുന്നു, അജു വർഗീസാണ് ഒപ്പം ഉണ്ടായത്. അങ്ങനെ ഒരുപാട് പേര് അന്ന് നമ്മുടെ ഒപ്പം. ഒരു നല്ലൊരു സീരീസാണ് അത്. അത് പക്ഷേ എനിക്ക് ഈ ഒ ടി ടിയിലായതുകൊണ്ട് സിനിമ പോലെ അത്ര ഒരു ഇത് വന്നിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല, പലരും കണ്ടിട്ടില്ല എന്ന് എനിക്ക് പലപ്പോഴും തോന്നുന്നു. അതിലൊരു നല്ല വേഷം ഉണ്ടായിരുന്നു, തിരുവനന്തപുരം ഭാഷ തന്നെ പറയുന്ന ഒരു അമ്മയായിട്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് കുറച്ചുകൂടെ നമ്മൾക്ക് നമ്മുടെ നാടും കൂടെ അങ്ങനെ ആയതുകൊണ്ടും ഭാഷ അതായതുകൊണ്ടും കുറച്ച് നന്നായിട്ട് എളുപ്പമുണ്ടായിരുന്നു. ഭാഷ തനി തിരുവനന്തപുരം അങ്ങനെ പറയണ്ടെന്നും പറഞ്ഞു. എന്നാ
1: തിരുവനന്തപുരം
0: അങ്ങനെ. അപ്പൊ ഞാൻ കുറച്ചൊക്കെ നമ്മുടെ അവിടെ ഒക്കെ അമ്മ ഇങ്ങോട്ടും പറയുമായിരിക്കും മക്കളെ എന്ന് വിളിക്കും. മക്കളെ അത് അത് വേണ്ടടാ അങ്ങനത്തെ ഒരു സാധനം. അപ്പൊ അതൊക്കെ ഞാൻ അതിൽ സ്ക്രിപ്റ്റിൽ ഇല്ലെങ്കിൽ നമ്മൾ അതൊക്കെ യൂസ് ചെയ്തു. നമുക്ക് തിരുവനന്തപുരത്തെ ഒരു ഇത് കിടക്കുന്ന കാരണം അങ്ങനെ അത് നന്നായി പോയി. അതിനുശേഷം കേരള ക്രൈം ഫയലിന്റെ രണ്ടാം ഭാഗം ഇറങ്ങിയിരുന്നു. അത് അഹമ്മദ് കബീർ എന്ന് പറയുന്ന ഒരു മികച്ച സംവിധായകനാണ്. അപ്പൊ അതിനകത്തും ഇതുപോലെ നല്ലൊരു വേഷമായിരുന്നു ഇന്ദ്രൻ സേട്ടന്റെ ഭാര്യയായിട്ട്. സാധാരണ കാണുന്ന ഒരു സ്ത്രീ അല്ല, കുറച്ച് തൻ്റെടെ ഉള്ള ഒരു സ്ത്രീ. പോലീസുകാരൊക്കെ ചോദ്യം ചോദിക്കാൻ വരുമ്പോൾ ഇവർക്ക് യാതൊരുവിധ ഒരു വിനയവും ഇല്ലാതെ സംസാരിക്കണം എന്നുള്ളതായിരുന്നു ആ അതിനകത്തുണ്ടായിരുന്നത്. അപ്പൊ അതൊക്കെ എനിക്കിങ്ങനെ ഞാൻ എന്നിലെ ഒരു അഭിനേത്രിയെ ഇങ്ങനെ മോൾഡ് ചെയ്തുകൊണ്ടിരുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഇതായിരുന്നു സീരീസ്. ഇത് രണ്ടെണ്ണമാണ് ചെയ്തത്, പിന്നെ ഒരു സീരീസ് ചെയ്തു, പക്ഷെ അത് ഇറങ്ങിയിട്ടില്ല ഇതുവരെ.
1: ആലപ്പുഴ ജിംഖാനയിലും ഏതാണ്ട് തുല്യ പ്രാധാന്യമുള്ള ഒരു കഥാപാത്രം തന്നെ ആയിരുന്നില്ലേ?
0: അതെ അതെ, അമ്മയ്ക്കൊരു പ്രാധാന്യം ഉണ്ടായിരുന്നു. പൊതുവേ നമ്മുടെ ചിത്രങ്ങളിലൊക്കെ അമ്മമാരെ ഒരിടയ്ക്ക് അങ്ങനെ ഒരു പ്രാധാന്യം ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ ഈ ചെറിയ ചെറിയ വേഷങ്ങളിൽ വന്ന് അമ്മമാരങ്ങ് മാഞ്ഞു പോകും, പിന്നെ കുട്ടികളിലോട്ടാണ് കഥകളും. പക്ഷെ ഈ ജിംഖാന വന്നപ്പോഴത്തേക്ക് അത് വളരെ ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു. എനിക്കും അത്ര അറിവില്ല എന്നെ വിളിക്കുമ്പോൾ. അപ്പോൾ ഖാലിദ് റഹ്മാനാണ് അതിൻ്റെ സംവിധായകൻ. ഞാൻ ചെല്ലുമ്പോൾ പെട്ടെന്ന് നാടകത്തിൽ നിന്ന് ആരോ ആണ് എൻ്റെ പേര് സജസ്റ്റ് ചെയ്യുന്നത്, അങ്ങനെയാണ് ഞാൻ ചെല്ലുന്നത്. എന്നിട്ട് എന്നെ കണ്ടിട്ട് നമ്മൾ മൊബൈലിൽ എടുത്തു കൊടുക്കുക ചെയ്തു ഓഡീഷന്, ഒരു സിറ്റുവേഷൻ പറഞ്ഞിട്ട് അത് അയച്ചു കൊടുക്കുക ചെയ്തു. പിന്നെ എന്നെ ഒരു ദിവസം കാണണം എന്ന് പറഞ്ഞു, കഴിഞ്ഞു. അപ്പോഴാണ് ഞാൻ അറിയുന്നത് നസ്ലിൻ്റെ. അപ്പൊ നസ്ലിൻ പ്രേമലൊക്കെ കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ നന്നായി ഒരു ഇതിൽ നിൽക്കുവാണ്. അപ്പൊ ഞാൻ ഓ നസ്ലിൻ്റെ അമ്മയാണോ. അപ്പോഴും ഞാൻ വിചാരിക്കുന്നത് രണ്ടു മൂന്ന് സീനൊക്കെ ആയിരിക്കും ഒന്ന്. പക്ഷെ പിന്നെയാണ് എനിക്ക് മനസ്സിലായത് അതിൽ കുറേ അമ്മയും മോനുമായിട്ടുള്ള ഒരു ഇത് തന്നെ കുറച്ച് നേരമുണ്ട്. അപ്പം എനിക്കതിൽ കുറച്ച് പെർഫോം ചെയ്യാൻ പറ്റി. അതിൽ ആസ്ഥാന പുച്ഛമാണ് അമ്മയ്ക്കും മോനോട്. മോൻ എന്ത് ചെയ്താലും മോൻ പിന്നെ അങ്ങനെ മികച്ച കാര്യങ്ങളൊന്നും ചെയ്യുന്നുമില്ല വീട്ടിൽ. അപ്പം അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് അമ്മയുടേതായ ഫ്രസ്ട്രേഷൻ മുഴുവൻ ഉണ്ടായിരുന്നു. അത് അമ്മ ഇങ്ങനെ പുച്ഛിച്ചു, എന്ത് പറഞ്ഞാലും പുച്ഛം പോരാ പോരാന്ന് പറയും. നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് അത്രയും പോരാ ചേച്ചി, കുറച്ചുകൂടെ പുച്ഛട്ടോ അങ്ങനെ പറയുമായിരുന്നു. അങ്ങനെയാണ് അത്. അത് പക്ഷെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് ആലപ്പുഴ ജിംഖാന. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ തുടരും അതിനിടയിലുണ്ടായിരുന്നു തുടരും. പക്ഷെ ചെറിയ ഒരു വേഷമേ ഉള്ളൂ. അതിനകത്ത് മോഹൻലാലും ആ സിറ്റുവേഷനിൽ ആ ഒരു വീട്ടിലേക്ക് വരുന്ന കല്യാണ സീക്വൻസിലുള്ള ഒരു സ്ഥലത്താണ് ഞാനുള്ളത്. അപ്പൊ അതുകൊണ്ട് അവരുടെ ഒപ്പം നിന്നിങ്ങനെ അവരുടെ അഭിനയമൊക്കെ കണ്ടിങ്ങനെ ഞാൻ അതിശയിച്ച് നിന്നു. തുടരുമില്ലേ, എനിക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാനില്ലായിരുന്നെങ്കിലും അവരൊക്കെ എങ്ങനെ അഭിനയിക്കുന്നു എന്നൊക്കെ ഞാൻ അതിശയത്തോടുകൂടെ അമ്പരന്ന് നോക്കി നിന്നു. ഓ ഇതാണ് മോഹൻലാൽ എന്ന അഭിനേതാവ് ഇങ്ങനെയാണ് ഈ റോളിൽ അഭിനയിക്കുക. അല്ലെങ്കിൽ നമ്മൾ എല്ലാവരും പറയും മോഹൻലാൽ എന്ന അഭിനേതാവ് എന്താണ് ആ മൊമെന്റ് ചെയ്യുന്നതെന്ന് ആർക്കും അറിയാൻ പറ്റില്ല, അദ്ദേഹത്തിനും അത് അറിയാൻ പറ്റുന്നില്ല എന്ന് എപ്പോഴും പറയായിരുന്നു. അപ്പൊ അതൊക്കെ എങ്ങനെയായിരിക്കും അത് നോക്കി കണ്ടു നിന്നു ആ സിനിമയിൽ. എനിക്കത് വലിയൊരു പക്ഷെ തുടരും വളരെ വിജയമായിരുന്നല്ലോ. അത് കഴിഞ്ഞിട്ട് പിന്നെ പിന്നെ വന്നതാണ് വാഴാറ്റൂ. വാഴാറ്റൂവിലെ ടീച്ചറിന്റെ ഒരു കഥാപാത്രമായിരുന്നു. വാഴാറ്റൂവും വളരെ നന്നായി പോയ ഒരു ചിത്രമാണ്. പിന്നെയാണ് ബെത്ലഹേം വന്നത്. ബെത്ലഹേമാണ് ഒരുപാട് ആൾക്കാരിലേക്ക് എന്നെ എത്തിച്ച ബിജി എന്ന് പറഞ്ഞ കഥാപാത്രം ചെയ്യാൻ എനിക്ക് അവസരം തന്നത്.
1: പരസ്യ ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ടല്ലേ?
0: ആ പരസ്യ ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. സിദ്ദിഖ് എന്ന് പറയുന്ന അഭിനേതാവിന്റെ കൂടെയും പിന്നെ നമ്മുടെ കണ്ണൂർ സ്ക്വാഡിലൊക്കെ ചെയ്ത ഒരു അദ്ദേഹത്തിന്റെ പേര് ഞാനിപ്പോ ഓർക്കുന്നില്ല. അങ്ങനെ ഒരുപാട് ചലച്ചിത്ര നടന്മാരുടെ കൂടെ ഞാൻ പരസ്യ ചിത്രങ്ങളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ മറിമായം പോലെയുള്ള അങ്ങനത്തെ സീരീസിൽ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ വെബ് സീരീസ്, പിന്നെ സിനിമ. ഇതാണ് എന്റെ ഒരു ഏരിയ എന്ന് പറയുന്നത്.
1: മക്കളും അഭിനയിക്കുന്നു പറഞ്ഞില്ലേ, അവരിപ്പോ എന്ത് ചെയ്യുന്നു?
0: അവരിപ്പോ രണ്ടുപേരും, ചെറിയ മോള് ഡിഗ്രി ഫസ്റ്റ് ഇയർ ആണ് പഠിക്കുന്നത്, ബാംഗ്ലൂരാണ്. മൂത്തയാള് ഇപ്പൊ പി ജി കഴിഞ്ഞു, ജോലി ഇപ്പൊ

0: ഒരു സ്കൂളിൽ കൗൺസിലറായിട്ട് ജോലി ചെയ്യുന്നു.
1: മഞ്ജുവിന്റെ അടുത്ത പ്രോജക്ട് എന്തെങ്കിലും വന്നോ?
0: ഈ ബത്ലഹേമിന്റെ ഇറങ്ങുന്നതിന് മുന്നേ ഹരിവരാസനം എന്ന് പറഞ്ഞിട്ടൊരു ചിത്രം ഞാൻ ചെയ്തിരുന്നു. ഇത്രയും മുഴുനീള കഥാപാത്രമല്ല, ചെറിയ വേഷമാണ്. മണിയമ്പിള്ള രാജുചേട്ടന്റെ ഭാര്യയായിട്ടാണ് അതിനകത്ത് ഞാൻ ചെയ്തേക്കുന്നത്. പക്ഷെ നമ്മളെ പോലെയുള്ള ഈ ക്യാരക്ടർ റോൾ ചെയ്യുന്ന ആൾക്കാർക്ക് ഇന്നതേ എടുക്കാവൂ അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. ഇന്ന് സിനിമയിൽ ഇത്രയും മുഴുനീള കഥാപാത്രം ഉണ്ടെങ്കിലേ ഞാൻ ചെയ്യുള്ളൂ, ഇന്നത് അങ്ങനെയില്ല. നമ്മൾക്ക് വരുന്നതെല്ലാം നമ്മൾ സ്വീകരിക്കുക എന്നുള്ള ഒരു ഇതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ ഒരുപാട് പേരുണ്ട് ഈ രംഗത്തേക്ക് വരാൻ, ഒരുപാട് പേര് വന്നിട്ടുണ്ട്, ഒരുപാട് പേർക്ക് ഇനിയും വരാൻ താല്പര്യമുണ്ട്. അപ്പോൾ നമ്മളില്ലെങ്കിൽ മറ്റൊരാള് അത് ചെയ്യും.
1: നമുക്ക് കിട്ടുന്നത് ഭംഗിയായിട്ട് ചെയ്യാം.
0: അതെ, നമുക്ക് കിട്ടുന്ന ചെറുതാണോ വലുതാണോ എന്നുള്ളതല്ല, ആ സിനിമയുടെ ഭാഗമായിട്ട് നമ്മളുണ്ടല്ലോ എന്നാണ് ഞാൻ എപ്പോഴും വിചാരിക്കുന്നത്. നമുക്ക് സന്തോഷമാണ് അഭിനയിക്കാൻ, അപ്പൊ നമ്മൾ അത് പോയി ചെയ്യും. ഞാനപ്പോ അങ്ങനെ നോക്കാറില്ല. അപ്പൊ ചിലപ്പോ ഇങ്ങനെ എല്ലാരും പറയും ഒരെണ്ണം മുഴുനീള കഥാപാത്രം ചെയ്തു, നമുക്കൊരു ബ്രേക്ക് കിട്ടി, അപ്പൊ അടുത്തത് നമ്മൾ അങ്ങനെ ശ്രദ്ധിക്കണം. പക്ഷെ എന്തെങ്കിലും ഒരു സീനാണെങ്കിലും ആ ക്യാരക്ടറിന് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ഒരു സീനായാലും അത് നമ്മൾ ചെയ്തിരിക്കണം എന്നാണ് എന്റെ ഒരു അഭിപ്രായം.
1: ഇപ്പൊ ഈ അഭിനയത്തിനിടയിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട അല്ലെങ്കിൽ മഞ്ജുവിന് തൃപ്തി തോന്നിയ ഒരു വേഷം അങ്ങനെ പറയാനുണ്ടോ?
0: അങ്ങനെ പറയുകയാണെങ്കിൽ ഇപ്പൊ അവസാനം ചെയ്ത
1: ബത്ലഹേമാണ്.
0: അതിൽ പല പല പല അതിൽ സങ്കടമുണ്ട്, അവരുടെ ഇമോഷൻസ് ഉണ്ടാവും. ആ കഥാപാത്രത്തിന് ഒരു ആഴമുണ്ട് നമുക്ക് ചെയ്യാനായിട്ട്. അവര് ആ ഒരു അവരുടെ വീട്ടിലെ കഷ്ടപ്പാടുകൾ, അവരുടെ ഭർത്താവാണെങ്കിൽ അങ്ങനെ, അപ്പൊ അവരുടെ എല്ലാ ശ്രദ്ധയും ഈ കുട്ടിയിലാണ്. കുട്ടി ഒന്ന് പിന്നെ അപ്പൊ ഈ ഇമോഷണൽ ആയിട്ട് അവര് കുട്ടിയെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നതൊക്കെ അതൊക്കെ നമ്മള് അഭിനയിച്ചാൽ ഇത് ശരിയാവുമോ എന്നൊക്കെ എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അത് ചെയ്തു കഴിഞ്ഞപ്പോ ഡയറക്ടർ ഗിരീഷ് ഷെടി ആണെങ്കിൽ പൊതുവേ ഒരു ഭാവവ്യത്യാസം ഇല്ലാത്ത ആളാണ്. മുഖത്ത് ഓക്കെ എന്ന് നമുക്ക് പറഞ്ഞവിടുന്ന് കേൾക്കുകയില്ല. അപ്പൊ നമ്മള് മുഖത്തിങ്ങനെ നോക്കി നിൽക്കണം. അഭിനയം കഴിഞ്ഞിട്ട് ഞാൻ ഇതിൽ മോണിറ്ററിൽ അവർ നോക്കുമ്പോൾ ഞാനിങ്ങനെ ഗിരീഷിന്റെ മുഖത്ത് നോക്കിക്കൊണ്ടിരിക്കും, ഇത് ഓക്കെ ആണോ അങ്ങനെ ഓക്കെ എന്ന് പറയില്ല. അത് കഴിഞ്ഞ് അടുത്ത സീനിലേക്ക് പോകത്തേ ഉള്ളൂ. അപ്പോഴാണ് ആദ്യമൊന്നും എനിക്കിത് പിടികിട്ടിയില്ല, അയ്യോ ഒന്നും തൃപ്തിയായില്ലയോ എന്ന് ഞാൻ വിചാരിച്ചിരുന്നു. പിന്നെ എനിക്ക് മനസ്സിലായത് പുള്ളിയുടെ രീതി അതാണ്. പുള്ളി ഇത് ഓക്കെ എന്ന് പറയില്ല, അതാണ് പുള്ളി അടുത്ത സീൻ എന്താ എന്ന് ചോദിച്ചു അങ്ങനെ പോകത്തേ ഉള്ളൂ. അപ്പൊ നമ്മൾ അങ്ങനെ ഗിരീഷിന് വളരെ ഒരു നാടകീയത ഇല്ലാതെ അഭിനയിക്കണം. അതായിരുന്നു ഗിരീഷിന്റെ പടത്തിൽ
1: സ്വാഭാവികമായ
0: വളരെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒട്ടുമേ ഒരു ചെറിയ ഒരു ഇത് വന്നാൽ തന്നെ ചേച്ചി അത് വേണ്ട എന്ന് പറയും. അപ്പൊ നമ്മള് അതുകൊണ്ട് തന്നെ വളരെ എന്താ പറയാ റിയലിസ്റ്റിക് ആയിട്ടെന്ന് പറയാം. ഇപ്പോഴത്തെ സിനിമകളിലൊക്കെ അതാ വേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. ഡയലോഗിന് പോലും ഇത്ര നമ്മൾ ഈ ആകാശവാണിയിലൊക്കെ ഉപയോഗിക്കുന്ന ഭാഷയൊന്നും സിനിമയിൽ വേണ്ട, ഇത്രയ്ക്കൊന്നും പറയണ്ട എന്ന് പറയും. നമ്മൾ വീട്ടിലിങ്ങനെയാണോ സംസാരിക്കുന്നതെന്ന് ചോദിക്കും. നമ്മൾക്ക് ഈ ആകാശവാണി ചെറുതിലെ കേൾക്കുകയും നമ്മളതിൽ പ്രവർത്തിക്കുകയും ചെയ്തോണ്ട് നമ്മൾക്ക് ഈ ഭാഷ കിടക്കുന്നത് ചില സമയത്ത് നമ്മൾ വിചാരിക്കും അയ്യോ ഇത്രയും വേണ്ടായിരുന്നു, വെറുതെ പറഞ്ഞാൽ മതി, ഉഴപ്പി പറയാൻ പറയും. അതെനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആദ്യമൊക്കെ, അയ്യോ ഇങ്ങനെ ഉഴപ്പി പറഞ്ഞാൽ ശരിയാവോ. പക്ഷെ വീട്ടിലൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ ഇത്രയും സ്ഫുടമായിട്ട് സംസാരിക്കില്ല, അതുകൊണ്ട് വളരെ കാഷ്വൽ ആയിട്ട് ഇങ്ങനെ പറയുമ്പോഴേ അത് ആൾക്കാർ അങ്ങനെ എടുക്കുള്ളൂ. അതുകൊണ്ട് തന്നെ അതൊരു ചെറിയൊരു
1: സ്വാഭാവികമായി അഭിനയിച്ചുകൊണ്ടാവാം ഈ ബത്ലഹേമിലെ ഈ ക്യാരക്ടർ ഇത്ര വേഗം ആളുകൾക്ക് ഇഷ്ടപ്പെട്ടതല്ലേ?
0: അതെ അതെ അതെ, ആ സ്വാഭാവികതയാണ് ആൾക്കാരിലേക്ക് ഇറങ്ങുന്നത്. പിന്നെ പറഞ്ഞ പോലെ എനിക്ക് ഇഷ്ടം ഈ കഥാപാത്രം എനിക്ക് ഇഷ്ടമാണ്. ലവ് അണ്ടർ കൺസ്ട്രക്ഷൻ സീരീസിൽ ആ അമ്മയ്ക്ക് ഇതുപോലെ കുറച്ച് ഇങ്ങനെ വേരിയേഷൻസ് ഒക്കെ ചെയ്യാനുണ്ട്. അതും എനിക്ക് വളരെ മനസ്സിനടുപ്പമുള്ള ഒരു കഥാപാത്രമാണ് അതിനകത്ത്. അതൊക്കെയാണ്. പിന്നെ വേറിട്ട് നിന്നത് കേരള ക്രൈം ഫയലിലെ അമ്മയാണ്, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അപ്പൊ അതൊക്കെയാണ് അതിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞത്. പക്ഷെ ബിജി എനിക്കൊരു എന്താ ഒരു ബ്രേക്ക് തന്ന കഥാപാത്രം എന്നുള്ള രീതിയിലും ഈ ബിജി എന്ന് പറഞ്ഞ ബത്ലഹേമിലെ കഥാപാത്രത്തിനോട് എനിക്ക് മനസ്സുകൊണ്ട് ഭയങ്കര ഒരു സ്നേഹമുണ്ട്.
1: ഇപ്പം മഞ്ജു അഭിനയിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പൊ എത്ര നാളായി? എത്ര വർഷമായി?
0: ഒരു 2016-17 മുതലാണ് അഭിനയിക്കുന്നത്. കണ്ടിന്യൂസ് ആയിട്ട് ഓഡിഷൻസ് കൊടുത്ത് അഭിനയിക്കാൻ തുടങ്ങിയത് കൊറോണ കഴിഞ്ഞിട്ടാണ്. 6-7 വർഷം എന്തായാലും ആയിട്ടുണ്ടാവും.
1: അപ്പൊ ഈ കുടുംബം, കുട്ടികള് ഇതെല്ലാം നോക്കണം, അതിന്റെ ഇടയ്ക്ക് അഭിനയം, അതിനുവേണ്ടി കുറെ സമയം മാറ്റി വെക്കുകയും വേണമല്ലോ. അപ്പൊ അതൊക്കെ എങ്ങനെയാണ് മാനേജ് ചെയ്തത്? മഞ്ജു എങ്ങനെ അത് മാനേജ് ചെയ്തു?
0: ശരിക്കും കുട്ടികളാണ്
1: മാനേജ്
0: ചെയ്തത്. കുട്ടികളില് അവര് അവരുടെ ചെറിയ മോൾ അപ്പോഴും സ്കൂളിൽ പോയിക്കൊണ്ടിരിക്കും. മൂത്തയാള് കുറച്ചുകൂടെ വലുതായായിരുന്നു, അവർ തമ്മിൽ 6 വയസ്സിന് വ്യത്യാസമുണ്ട്. അപ്പൊ വീട്ടിലെ കാര്യങ്ങള് ഇവരാണ് എന്നെ ഇങ്ങനെ അമ്മ പോണം എന്ന് പറഞ്ഞ് ഇവര് നിർബന്ധം പിടിക്കുമ്പോ ഞാൻ അപ്പോഴും വിചാരിക്കുന്നു ഇവരെങ്ങനെയായിരിക്കും ഇത്, ഇവരുടെ ഇവര് സ്കൂളിൽ പോകുന്നു, ഇവരുടെ യൂണിഫോം, ഇവരുടെ, അപ്പൊ അതൊക്കെ എന്റെ മനസ്സിൽ എപ്പോഴും ഇങ്ങനെ അലട്ടിക്കൊണ്ടിരുന്നു. ഞാൻ ഇതിനു മുന്നേ ഞാൻ മീഡിയയിൽ വർക്ക് ചെയ്തിട്ട് ഞാൻ വിടാൻ

0: കാരണം തന്നെ കുട്ടികളെ ശ്രദ്ധിക്കണം എന്നുള്ളത് കൊണ്ടാണ്. അപ്പൊ നമ്മുടെ വീട്ടിൽ വേറെ ആരും അച്ഛനും എന്റെ അച്ഛനും അമ്മയും തിരുവനന്തപുരത്ത് ഭർത്താവിന്റെ ആണെങ്കിലും മരിച്ചു പോയായിരുന്നു 2006. അപ്പൊ ആരുമില്ല, ഞങ്ങൾ രണ്ടുപേരും ജോലി ചെയ്യുന്നു, കുട്ടികള് രാവിലെ സ്കൂളിൽ പോകുന്നു, വരുന്നു, ഡേ കെയർ, അങ്ങനത്തെ ഒരു സർക്കസിലാണ് പോയിക്കൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് ഞാൻ മീഡിയ ഒട്ടും തിരിച്ച് എന്റെ മനസ്സിലോട്ട് ആ മീഡിയ എന്ന് പറഞ്ഞ സംഭവമേ വരാത്തത്. മാധ്യമത്തിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരാളെന്നുള്ള നിലയിൽ ശരിക്കും എനിക്ക് കരിയറാണ് പ്രാധാന്യം ഞാൻ കൊടുത്തിരുന്നെങ്കിൽ ഞാൻ അവിടെ തന്നെ വീണ്ടും പോയിരുന്നേനെ. പക്ഷെ എന്നെ എന്തോ വലിച്ചു, ആരും പറഞ്ഞിട്ടല്ല, എന്നെ എനിക്ക് എന്റെ കുട്ടികളിലുള്ള ശ്രദ്ധ കുറയുവോ അവരെ എന്തോ അവർക്ക് കുറച്ചുകൂടെ മികച്ച ഒരു ഇത് കൊടുക്കണം എന്നുള്ളതാണ് എന്റെ മനസ്സിലെ ഒരു ആഗ്രഹം. അപ്പൊ അതുകൊണ്ട് ഇത് വരുമ്പോഴും ഇവർ ഇത്രയും വലുതായാലും എന്നെ അതിങ്ങനെ വലിച്ചുകൊണ്ടിരുന്നു. പക്ഷെ അപ്പോഴും ഇവര് പറഞ്ഞു ഇവർ മാനേജ് ചെയ്തോളാം. പക്ഷെ തുടക്കകാലത്തൊക്കെ എനിക്ക് കുഞ്ഞു കുഞ്ഞു വേഷങ്ങളായിരുന്നു. അപ്പൊ അത് 2-3 ദിവസത്തെ തീരും. അപ്പൊ നമ്മൾക്ക് ഇങ്ങനെ തുടർച്ചയായിട്ട് പോയി നിന്ന് ചെയ്യേണ്ട ഒരു ഇത് വരുന്നില്ല. പിന്നെ എറണാകുളത്ത് തന്നെയാണെങ്കിൽ നമ്മൾ ഒരു ദിവസം കൊണ്ട് പോയിട്ട് വരുന്നു. അപ്പൊ 5 ദിവസം ഉള്ളെങ്കിൽ രാവിലെ പോയി വൈകിട്ട് വരാമല്ലോ. അപ്പം നിൽക്കേണ്ട ഒരു ഇത് വരുന്നില്ല. ഈ ക്യാരക്ടറിന്റെ ഇത് വലുതാകും തോറുമാണ് നമ്മൾ കുറേ ദിവസമൊക്കെ അവിടെ പോയി നിക്കേണ്ടിയൊക്കെ വരാറ്. അപ്പൊ അങ്ങനെയുള്ള, പക്ഷെ അതൊക്കെ ഇപ്പോഴാ വന്നത്. അപ്പത്തേക്ക് അവര് ആൾക്കും 18 വയസ്സായി. അപ്പൊ പിന്നെ അവര് സ്വന്തം എല്ലാം. അന്നും അതെ, ഞാൻ 1-2 ദിവസം പോകുമ്പോഴും അല്ല, അവര് തന്നെയാണ് ഇതെല്ലാം, അവരുടെ കൂടെ ഒരു ഇത് അതിനകത്തുണ്ടായിരുന്നു ഉത്തരവാദിത്വം.
1: ഇപ്പോ ഇത്രയും നാളത്തെ ഈ അഭിനയ ജീവിതത്തില് മഞ്ജു എപ്പോഴും ഓർമ്മിക്കുന്ന ഒരു സംഭവമോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ, ഉണ്ടായിട്ടുണ്ടോ
0: ഒന്ന്,
1: അല്ലെങ്കിൽ ആരെങ്കിലും ആരുടെയെങ്കിലും ഒരു അഭിനന്ദനം കിട്ടിയത്?
0: മധുര മനോഹര മോഹത്തില് വണ്ടി ഓടിക്കുന്ന ഒരു സീനുണ്ടായിരുന്നു. ഒരമ്മ പെണ്ണ് കാണാൻ, അത് ആ സിനിമയെ ഒരു വ്യത്യസ്ത ഇതായുള്ള സിനിമയാണ്. സ്റ്റെഫിയാണ് കോസ്റ്റ്യൂം ഡിസൈനർ, സ്റ്റെഫിയുടെ ആദ്യത്തെ ചിത്രമാണ്. അതിനകത്ത് ഈ അമ്മയാണ് മോനെ പെണ്ണ് കാണാൻ കുടുംബമായിട്ട് പോകുമ്പോൾ അമ്മയാണ് വണ്ടി ഓടിക്കുന്നത്, കാർ ഓടിച്ച് കൊണ്ടുപോകണം. അപ്പൊ അച്ഛനും രണ്ട് ആൺകുട്ടികളും അമ്മയും. അപ്പൊ എനിക്ക് തോന്നുന്നു സിനിമയുടെ ചരിത്രത്തിൽ
1: അങ്ങനെ
0: ആദ്യമായിട്ടായിരിക്കും. അത് പോകുമ്പോ സൈജു ആണ് എന്റെ മകനായിട്ട് അഭിനയിക്കുന്നത്. അപ്പൊ ഞാൻ ആദ്യമായിട്ട് ആണ് സൈജുവിന്റെ കൂടെ അഭിനയിക്കുന്നത്. അപ്പൊ സൈജുവിന് ഒരു ടെൻഷനാണ്, ഞാൻ വളരെ പുതിയൊരാളാണ്. സൈജു ഈ വണ്ടിയിൽ ഇങ്ങനെ കാറിന്റെ മുൻപിൽ റിഗൊക്കെ വെച്ചിട്ടാണ്, ക്യാമറ പുറത്തുനിന്നാണ്. അപ്പൊ നമ്മൾക്ക് അത്രയും ബാലൻസ് ഉണ്ടാവുമോ? സൈജുവിന് നല്ല ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. സൈജു അപ്പൊ ചേച്ചി ഇപ്പുറത്തെ ബൈക്ക്, അവ വണ്ടി റോഡിൽ കൂടിയാ, മുന്നിൽ ട്രാൻസ്പോർട്ട് ബസ് പുറകിൽ, അവ സ്കൂൾ വിട്ട ഒരു സമയം കൂടെ 3-3.5 സമയത്ത് എങ്ങാണ്ടാണ് അതിന്റെ ഷൂട്ട്. അപ്പൊ ഈ സൈജു അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞിരുന്നു ചേച്ചി വേണ്ട. അപ്പൊ എനിക്ക് കുറച്ചുകൂടെ ഉത്തരവാദിത്വം കൂടി, ഡയലോഗ് പറയണം, വണ്ടി ഓടിക്കണം, ക്യാമറ തട്ടാൻ പാടില്ല, ക്യാമറ എവിടെയും തട്ടാൻ പാടില്ല, വണ്ടി എവിടെയും കൊണ്ട് തട്ടിച്ചു, ഇവിടെ ഇതിനകത്തിരിക്കുന്ന ആർട്ടിസ്റ്റുകൾക്ക് പ്രശ്നം വരാൻ പാടില്ല. എനിക്ക് നല്ലൊരു ടെൻഷൻ പിടിച്ച ഒരു ആ കഥാപാത്രം ആ സമയത്ത് കാറിൽ പോകുന്ന ആ സീക്വൻസ് എടുക്കുമ്പോ എനിക്ക് ഇച്ചിരി, പക്ഷെ കുറച്ചു നേരം കഴിഞ്ഞപ്പോ സൈജുന് പിടികിട്ടി, കുഴപ്പമില്ല വണ്ടി ഓടിച്ചോളും. പിന്നെ സൈജു നമ്മളെയും കൂടെ സമാധാനപ്പെടുത്തി, ചേച്ചി കുഴപ്പമില്ല, ചേച്ചി ഡയലോഗ് അങ്ങ് പറഞ്ഞാ മതി, ഇടയ്ക്ക് വെച്ച് നിർത്തണ്ട. നമ്മുടെ കൂടെ ഡയറക്ടർ ആരും ഇല്ല, നമ്മൾ മാത്രമാണ് വണ്ടിക്കകത്ത്, അവര് മറ്റൊരു വണ്ടിയിലാണ്, ക്യാമറ മാത്രമാണ് നമ്മുടെ കൂടെ ഉള്ളത്. അപ്പൊ അങ്ങനെ അതൊരു ഭയങ്കര ഒരു, എന്നെ സംബന്ധിച്ച് എന്നാ അത് തുടക്കകാലത്തായോണ്ടേ ആദ്യമേ ഇങ്ങനെ ഒരു ഇത് കിട്ടുമ്പോ നമുക്കൊരു പെട്ടെന്നൊരു ഇത് വന്നായിരുന്നു, ഒരു അങ്കലാപ്പ്. പക്ഷെ അത് നല്ല ഭംഗിയായിട്ട് അത് വന്നു, ഡയലോഗ് ഒക്കെ നന്നായി പറയാൻ പറ്റി. പിന്നെ ഈ കൂടെ നിൽക്കുന്നവരുടെ സപ്പോർട്ടും അതിനൊരു വലിയ ഘടകമാണ് അതും. പിന്നെ രണ്ടാമത് എനിക്ക് തോന്നിയത് തുടരും എന്നുള്ള ചിത്രത്തില് ഞാൻ മോഹൻലാൽ എന്നുള്ള അതുല്യ പ്രതിഭ വന്ന് നിൽക്കുമ്പോഴുള്ള ആ ഒരു അനുഭവം നമുക്ക് വേറെ തന്നെയാണ്. അത് ഒരുപാട് അവരുടെ എക്സ്പീരിയൻസ് കൊണ്ട് അവർ ചെറിയ കണ്ണ് ഈമ ഇങ്ങനെ ചെറുതായിട്ട് അനങ്ങുന്നത് പോലും നമ്മളിങ്ങനെ നമ്മുടെ കണ്ണിൽ കൂടെ ഒന്നും കാണുന്നില്ല, പക്ഷെ ക്യാമറ കണ്ണിലൂടെ അത് വളരെ കൃത്യമായി പതിയുന്നു. നമ്മൾ നോക്കുമ്പോൾ, ഞാനത് ഫേസ്ബുക്കിലൊക്കെ എഴുതിയിട്ടു, ഞാൻ വെറുതെ നിൽക്കുന്ന പോലെ തോന്നും, പക്ഷേ അവിടെ അഭിനയിക്കുന്നുണ്ട്. അതൊരു വലിയ പാഠമാണ്, അതൊക്കെ നമ്മൾ പഠിക്കാനും. ഈ ചെറിയ എക്സ്പ്രഷൻസ് ആണ് സിനിമയിൽ ആൾക്കാർക്ക് ഇഷ്ടാവുന്നത്. നമ്മൾ ഭയങ്കരമായിട്ടൊന്നും കാണിച്ചില്ലെങ്കിലും വളരെ ചെറുതായിട്ട് കാണിച്ചാൽ തന്നെ ചിലപ്പോൾ അത് ആ ഒരു എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത്, ചെയ്യാൻ ഉദ്ദേശിക്കുന്നതൊക്കെ അത് അതിനകത്ത്
1: പ്രതിഫലിക്കും,
0: കമ്മ്യൂണിക്കേറ്റ്. അപ്പൊ നമ്മളിങ്ങനെ ഭയങ്കരമായിട്ടൊന്ന് ലൗഡ് ആക്കണ്ടെന്ന് അതിനുള്ള ആ ഒരു പാഠമൊക്കെ എനിക്ക്. അപ്പൊ ഇങ്ങനെ ഞാൻ അതൊരു ആ മൊമെന്റും എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഈ മധുര മനോഹര മുഖത്തിൽ സൈജു പറഞ്ഞിട്ടുണ്ട്, ചേച്ചി നന്നായിരുന്നു എന്ന് വെച്ചാൽ വണ്ടിയിൽ സൈജുവിന്റെ കൂടെ ജീവനും. അങ്ങനെ ബത്ലഹേം കുടുംബയുണ്ട് ഇറങ്ങിയ ശേഷം ഞാന് ഒരു ദിവസം പുറത്ത് ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ സത്യൻ അന്തിക്കാട് സാറ് സ്ഥലത്ത് ഭക്ഷണം കഴിക്കാൻ അവിടെ ഇരിക്കുന്നു. എനിക്കാണെങ്കിൽ പണ്ട് മുതലേ നമുക്ക് നേരിട്ടൊന്ന് പോയി പരിചയപ്പെടണം എന്ന് വളരെ ആഗ്രഹമുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹം അവിടെ ഇരിക്കുന്നു, അദ്ദേഹം ഭക്ഷണം കഴിച്ച് കഴിയണവരെ ഞാനിങ്ങനെ, ഞങ്ങള് ഭക്ഷണം ഓർഡർ ചെയ്തില്ല, ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. സാർ എഴുന്നേറ്റ്

0: ബില്ല് കൊടുത്തപ്പോൾ ഞാൻ പുറകെ ഓടി, മോളെ വിളിച്ചോണ്ട് ഓടി. എന്നിട്ട് പറഞ്ഞു ബില്ല് കൊടുത്ത് സാറ് തരുമ്പോ രണ്ടുപേരും വന്ന് പുറകെ നിൽക്കുന്നു. സാറ് ആദ്യം കണ്ടു, പക്ഷെ വേറെ കുറച്ച് പേരുടെ കൂട്ടത്തിലായിരുന്നു. ഞാൻ പറഞ്ഞു സാർ ഞാൻ പരിചയപ്പെടാൻ വന്നാണ്, എൻ്റെ പേര് മഞ്ജുശ്രീ. ഞാൻ കണ്ടിരുന്നു, ബെത്ലഹേം കണ്ടിരുന്നു, നന്നായിട്ടുണ്ടെന്ന് പറയുന്നതായിരുന്നു. എനിക്ക് അവാർഡ് കിട്ടിയ പോലെ ഞാൻ വിചാരിച്ചു, അയ്യോ ഇതൊക്കെ സിനിമയൊക്കെ കണ്ടോ എന്നുള്ള പോലെ പെട്ടെന്ന് എനിക്കൊരു അതൊരു ഭയങ്കര ഒരു അവാർഡ് കിട്ടിയ നിമിഷം എന്നോ വേണമെങ്കിൽ അത് പറയാം. ഈ ഇടയ്ക്കാണ് അത് സംഭവിച്ചത്. അതൊരു വലിയ അതൊക്കെയാണ് എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ ബെത്ലഹേം കഴിഞ്ഞിട്ടുണ്ടായിരിക്കുന്ന കുറച്ച് നല്ല നിമിഷങ്ങൾ.
1: അതെ അതെ, ഏറ്റവും സന്തോഷം തരുന്ന ഒരു നിമിഷമായിരുന്നു അല്ലേ? അത്രയും പ്രഗത്ഭനായ ഒരു സംവിധായകന്റെ കയ്യിൽ നിന്നൊരു അഭിനന്ദനം കിട്ടുക എന്ന് പറയുന്നത്,
0: നമ്മളെ തിരിച്ചറിയുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ കാര്യം. നമ്മള് വിചാരിക്കുന്നത് നമ്മളെ അറിയില്ല എന്ന് വിചാരിച്ചു, ഞാൻ അങ്ങനെ നിൽക്കുമ്പോഴാണ് നമ്മളെ തിരിച്ചറിഞ്ഞു എന്ന് പറഞ്ഞതായിരുന്നു എനിക്ക് ഏറ്റവും വലിയ അവാർഡ്.
1: ഒരുപാട് നല്ല കഥാപാത്രങ്ങളെ പ്രേക്ഷകർക്ക് സമ്മാനിക്കാനായിട്ട് മഞ്ജുവിന് പറ്റി അല്ലേ?
0: അതെ.
1: അപ്പോ മഞ്ജുവിന്റെ ഈ അഭിനയ ജീവിതത്തെ കുറിച്ച് എല്ലാം നമ്മളോട് പങ്കുവച്ചു. മഞ്ജുവിന് ഇനിയും ഒരുപാട് വേഷങ്ങൾ, നല്ല വേഷങ്ങൾ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു മഞ്ജു.
0: താങ്ക് യു ചേച്ചി. താങ്ക് യു.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇന്ന് സഹയാത്രിയിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് അഭിനേത്രി മഞ്ജുശ്രീയാണ്. ഇന്നത്തെ സഹയാത്രിക സമാപിക്കുന്നു. നിർവഹണം ലൗലി, സഹായം കെ.വി. ലീല.

ഒരു അറിയിപ്പ്. ആകാശവാണി കൊച്ചി FM നിലയം നാളെ, അതായത് വ്യാഴാഴ്ച ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന അപ്പോളോ അഡ്ലക്സ് ഹോസ്പിറ്റൽ FM ഹെൽത്ത് ലൈൻ തത്സമയ ഫോണിൻ പരിപാടിയിൽ സ്തനാർബുദം, ലക്ഷണങ്ങൾ, രോഗനിർണയം, ചികിത്സാവിധികൾ, ഇവയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൺസൾട്ടന്റ് മെഡിക്കൽ ഓങ്കോളജിസ്റ്റ് ഡോക്ടർ ഫിലിപ്പ് ജോർജ് കുറ്റിക്കാട്ട് മറുപടി നൽകുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ നാളെ ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ 0484242439 അല്ലെങ്കിൽ 0484242638 അല്ലെങ്കിൽ 9444545888 എന്ന നമ്പറിൽ വിളിക്കുക. അറിയിപ്പ് കഴിഞ്ഞു. ആകാശവാണി കൊച്ചി FM 102.3. സമയം 3 മണി കഴിഞ്ഞ് 31 മിനിറ്റും 9 സെക്കൻഡും. ഇപ്പോൾ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യം മിലി എന്ന ചിത്രത്തിലെ ഗാനം, വിശാൽ മിശ്ര പാടിയത്.

ഇനി രക്ഷാബന്ധൻ എന്ന ചിത്രത്തിലെ ഗാനം ഇർഷാദ് കാമിൽ രചിച്ച് ഹിമേഷ് രശാമിയ ഈണം പകർന്ന് അരിജിത് സിംഗും ശ്രേയ ഘോഷാലും പാടിയത്.

0: ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്.
1: ആകാശവാണി FM വാർത്തകൾ.
0: ഭരണ നേതൃത്വത്തിൽ കാൽനൂറ്റാണ്ട് പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ദീർഘദർശിയായ നയങ്ങളിലൂടെയും കഠിനാധ്വാനത്തിലൂടെയും ഇന്ത്യയെ 2047 വികസിത രാഷ്ട്രമാക്കി മാറ്റുമെന്ന് ജനങ്ങൾക്ക് ഉറപ്പു നൽകി പ്രധാനമന്ത്രി. ആരോഗ്യവും ദീർഘായുസ്സും ഒന്നിച്ചുറപ്പാക്കുന്ന സമഗ്ര ആരോഗ്യ മാതൃക വികസിപ്പിക്കാൻ ഉന്നതതല ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ച് സംസ്ഥാന സർക്കാർ. ഡിജിറ്റൽ സാക്ഷരതയും സാങ്കേതിക അറിവുമില്ലാതെ ജനങ്ങൾക്ക് ഇനി മുന്നോട്ട് പോകാനാകില്ലെന്ന് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി. സൈബർ ജാഗ്രതാ ക്യാമ്പയിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം അദ്ദേഹം തിരുവനന്തപുരത്ത് നിർവഹിച്ചു. KSRTC കാർഗോ ലോജിസ്റ്റിക് സർവീസ് ഗതാഗത മന്ത്രി CP ജോൺ ഫ്ളാഗ് ഓഫ് ചെയ്തു. ആദ്യഘട്ടത്തിൽ 5 വാഹനങ്ങൾ ഉൾപ്പെടുത്തി ആരംഭിക്കുന്ന സേവനം ഘട്ടംഘട്ടമായി വിപുലീകരിക്കും. റിപ്പോ നിരക്ക് 25 ബേസിസ് പോയിന്റ് വർദ്ധിപ്പിച്ച് 5.5% റിസർവ് ബാങ്ക് പുതിയ പണനയം പ്രഖ്യാപിച്ചു. ഇതോടെ ഭവന വാഹന വായ്പകളുടെ പലിശ നിരക്ക് ഉയരും. വോട്ടർ പട്ടികയിൽ പേരു ചേർക്കുന്നതിനും തെറ്റുതിരുത്തുന്നതിനുമായി സംസ്ഥാന വ്യാപകമായി പ്രത്യേക എൻറോൾമെന്റ് ഡ്രൈവ് സംഘടിപ്പിക്കുന്നു. ഈ മാസം 15 മുതൽ 31 വരെ വില്ലേജ് ഓഫീസുകൾ കേന്ദ്രീകരിച്ച് ഫോം വിതരണവും ഡിജിറ്റൽ ഹെൽപ്പ് ഡെസ്കുകളും പ്രവർത്തിക്കും. വാതിലുകൾ തുറന്നുവച്ച് സർവീസ് നടത്തുന്ന ബസുകൾക്കെതിരെ പരിശോധനയുമായി കേരള പോലീസ്. സെപ്റ്റംബർ 23 മുതൽ 30 വരെ നടന്ന സ്പെഷ്യൽ ഡ്രൈവിൽ നിയമലംഘനം നടത്തിയ 2021 ബസുകൾക്കെതിരെ നടപടിയെടുത്തു. വിഴിഞ്ഞത്ത് പുതിയ മത്സ്യബന്ധന തുറമുഖത്തിന് മുഖ്യമന്ത്രി VD സതീശൻ മറ്റന്നാൾ തറക്കല്ലിടും. പാർലമെന്ററി ജനാധിപത്യത്തിന്റെ മൂല്യങ്ങൾ വിദ്യാർത്ഥികളിലും യുവജനങ്ങളിലും എത്തിക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാന സർക്കാരിന്റെ പാർലമെന്ററി കാര്യ ഇൻസ്റ്റിറ്റ്യൂട്ട് സംഘടിപ്പിക്കുന്ന സ്റ്റുഡൻസ് ലീഡേഴ്സ് കോൺക്ലേവ് നാളെയും മറ്റന്നാളുമായി നിയമസഭാ സമുച്ചയത്തിൽ നടക്കും. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. പത്തനംതിട്ട, ഇടുക്കി, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. തിരുവനന്തപുരം ജില്ലയിലെ തീരമേഖലകളിൽ ഇന്ന് രാത്രി 11:30 വരെ കടലാക്രമണത്തിന് സാധ്യത.
1: ആകാശവാണി FM വാർത്തകൾ.
0: ആകാശവാണി കൊച്ചി FM 102.3. സമയം 4 മണി കഴിഞ്ഞ് 2 മിനിറ്റും 53 സെക്കൻഡ്.

ഇപ്പോൾ. നാല് മണിപ്പൂക്കൾ വാട്സ്ആപ്പ് സന്ദേശഗാന പരിപാടിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും വേണ്ടിയിട്ടാണ് ഈ പരിപാടി. നിങ്ങൾക്കിഷ്ടമുള്ളവർക്ക് ഇപ്പോൾ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യാം, അതുപോലെ തന്നെ അവർക്ക് വേണ്ടിയിട്ട് ആശംസകളൊക്കെ അറിയിക്കാം. അതിനു വേണ്ടിയിട്ട് ഒരു കാര്യം മാത്രം ചെയ്താൽ മതി, വാട്സപ്പിൽ ഒരു മെസ്സേജ് അയച്ചാൽ മതി. അപ്പോൾ മെസ്സേജ് അയക്കേണ്ട നമ്പർ ഇനി പറയാം, 9464455888. മെസ്സേജ് അയക്കുമ്പോൾ പേരും സ്ഥലവും വയ്ക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ വോയിസ് മെസ്സേജ് അല്ല, നമുക്ക് ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ടാണ് അയക്കേണ്ടത്. പേരും സ്ഥലവുമൊക്കെ കറക്റ്റായിട്ട് തന്നെ വെക്കണേ. നമ്പറൊക്കെ എല്ലാവർക്കും കാണാതെ അറിയാവുന്നതുകൊണ്ടായിരിക്കും മെസ്സേജുകളൊക്കെ ഒരുപാട് വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ. ഇന്ന് ഞാൻ നിങ്ങളോടൊപ്പം നീതു. ഒരിക്കൽ കൂടി ഏവർക്കും സ്വാഗതം. ആദ്യത്തെ മെസ്സേജ് സോണികയുടേതാണ്. നോർത്ത് പറവൂരിൽ നിന്നും ഒരു പാട്ട് വെച്ച് കൊടുക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ തൈക്കാട്ടുശ്ശേരിയിൽ നിന്നും ഉഷചേച്ചി മെസ്സേജ് അയച്ചിട്ടുണ്ട്. എനിക്ക് ഏതെങ്കിലും ഒരു പാട്ട് വെച്ച് തരണേന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ അർത്ഥന കളമശ്ശേരിയിൽ നിന്നും മെസ്സേജ് അയച്ചിട്ടുണ്ട് പാട്ട് വെക്കാൻ പറഞ്ഞിട്ട്. എനിക്കൊരു പാട്ട് വെച്ച് തരുമോ ചേച്ചി എന്ന് ചോദിച്ചിട്ട് അഞ്ജു മെസ്സേജ് അയച്ചിട്ടുണ്ട്. അഞ്ജു മാത്രമല്ല, അഞ്ജുണ്ട്, അഞ്ജുവിൻ്റെ കൂടെ അമൃതയുണ്ട്, ആർച്ചയുണ്ട്, അമ്മക്കുട്ടിയുണ്ട്. ഞങ്ങളെല്ലാവരും കാത്തിരിക്കുകയാണ്, ചേച്ചി ഞങ്ങൾക്ക് ഒരു പാട്ട് വെച്ച് തരണം. ഞങ്ങളുടെ ഫ്രണ്ടുണ്ട്, അവൾക്ക് വേണ്ടിയിട്ടാണ്, അവളുടെ ബർത്ത്ഡേ ആണ് ഇന്ന്. അപ്പോൾ അവളുടെ വീട്ടിൽ ഞങ്ങൾ വന്നേക്കുവാണ്. അപ്പോൾ ഇവിടെ ഒരു കുഞ്ഞ് പരിപാടി, കുഞ്ഞ് കേക്ക് കട്ടിങ്ങൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും കേക്ക് കട്ട് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. 5 മണിക്കാണ് പരിപാടി വെച്ചിരിക്കുന്നത്, പക്ഷെ ഞങ്ങളെല്ലാവരും ഇവിടെ ഉണ്ട്. അപ്പോൾ ഒരു പാട്ട് അവൾക്ക് വേണ്ടിയിട്ട് വെച്ചു കൊടുക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരിക്ക് പിറന്നാൾ ആശംസകൾ അറിയിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ 4 പേരുടെയും പേരിൽ സ്പെഷ്യലായിട്ട് ഈ പാട്ടങ്ങ് വെച്ചു കൊടുക്കാം കേട്ടോ.

നമുക്ക് അടുത്ത മെസ്സേജ് നോക്കാം. ഹലോ നാലുമണിപ്പൂവേ, അച്ഛനും അമ്മയ്ക്കും ഒക്കെ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു പാട്ട് വെച്ച് തരണേ എന്ന് പറഞ്ഞ് ജാൻ സിബി അഴീക്കോട് നിന്നും മെസ്സേജ് അയച്ചിട്ടുണ്ട് കേട്ടോ. തീർച്ചയായിട്ടും അടുത്ത മെസ്സേജ് നോക്കാം. ഹായ് സുന്ദരി പൂവേ, ഞാൻ കോതാട് നിന്നും ലീന ഷാജിയാണ്. ഞങ്ങളുടെ, അതായത് എൻ്റെ അനിയത്തിയുടെ മകൻ ഗോഡ്വിൻ്റെ ഓർമ്മ ദിവസമാണ് ഇന്ന്. അപ്പോൾ അവന് വേണ്ടിയിട്ട്, അവൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് വാടാ ടു എന്ന സിനിമയിലെ കൂടെ പിറന്നവരല്ലേ എന്ന പാട്ട് വെച്ച് തരുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും വെച്ചു തരാം. അവൻ്റെ അമ്മ ഷിബി, അപ്പ ജോൺസൺ, ചേച്ചി ഗിഫ്റ്റി, എല്ലാവരും കൂടെയാണ് കേട്ടോ. അപ്പോൾ അവൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ പാട്ട് വെച്ച് തരണം എന്ന് സ്പെഷ്യലായിട്ട് പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും. ഇതായിരുന്നു പാട്ട്.

0: മച്ചാനെ, കേക്ക് ചേട്ടന് ഹമാരാ ചോയ്സ് പൊളിയാണ്. പണിക്കൂലിയൊക്കെ ഭീകര കുറവ്.
1: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബറോൺ മോൾ, കൊച്ചി.
2: നമുക്ക് അടുത്ത മെസ്സേജ് നോക്കാം. ഹായ് നാലുമണി പൂവേ, ഇന്ന് എന്റെ അനിയത്തി അവനികയുടെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ്. അവൾക്ക് വേണ്ടിയിട്ട് വെള്ളി നക്ഷത്രത്തിലെ പാട്ട് വെച്ച് തരുമോന്നാണ് ചോദിച്ചിരിക്കുന്നത്. ചേച്ചി അവന്തികയാണ് കേട്ടോ മെസ്സേജ് അയച്ചിരിക്കുന്നത്, വരാപ്പുഴയിൽ നിന്നാണ്. അപ്പൊ അവനികക്കുട്ടി, പിറന്നാൾ ആശംസകൾ. അപ്പൊ ഒന്നാം പിറന്നാൾ എങ്ങനെയാ, നന്നായിട്ട് ആഘോഷിക്കുന്നില്ലേ? വാവയ്ക്ക് വേണ്ടിയിട്ട് പാട്ട് വെച്ചു തരാം കേട്ടോ. നോർത്ത് പറവൂരിൽ നിന്നും ശ്രീജ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഹായ് നാലുമണിപ്പൂവേ, പ്രിയപ്പെട്ട നാലുമണിപ്പൂവേ, എനിക്കൊരു പാട്ട് വെച്ച് തരുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പാട്ട് വെച്ചു തരാം കേട്ടോ. ഒന്നുമില്ലെങ്കിലും പ്രിയപ്പെട്ടതാണെന്നൊക്കെ പറഞ്ഞല്ലേ, വെച്ചു തരാവേ. എൻ്റെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ്, നിമ്മി, ഷോല, ഷൈബി, ഇവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യണമെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും കേൾക്കുന്നുണ്ടല്ലോ അല്ലേ, നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് സ്പെഷ്യൽ ഡെഡിക്കേഷൻ പറഞ്ഞിരിക്കുന്നത്. സ്നേഹമുള്ള കൂട്ടുകാരിയാണ്.

0: പിന്നെ സൃഷ്ടി മെസ്സേജ് അയച്ചിട്ടുണ്ട് കേട്ടോ, വൈക്കത്ത് നിന്നും. ചേച്ചി എനിക്ക് ഒരു പാട്ട് വെച്ച് തരുമോ? ഏതെങ്കിലും പാട്ട് മതി, മലയാളം പാട്ട് വേണം, അത്രേ പറഞ്ഞിട്ടുള്ളൂ ആള്. ആ പേരെനിക്കിഷ്ടായി, സൃഷ്ടി, നല്ല പേര്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും വേണ്ടിയിട്ട് ഇതാ വരുന്നു പാട്ട്, സ്പെഷ്യൽ ആയിട്ട് അവനിക കുട്ടിക്ക് വേണ്ടിയിട്ടാണേ.
1: അച്ഛനും കൊച്ചനും കൊച്ചനും എത്തി സെറ്റ് മെസ്സ് മെസ്സാ.

നമ്മളൊക്കെ എത്ര വലുതായി എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ഈ പാട്ടൊക്കെ കേട്ടുമ്പോൾ എന്താ പറയുക, പഴയ ബാല്യകാലത്തിലേക്കൊക്കെ പോയി അതൊക്കെ ആസ്വദിച്ച് അങ്ങനെ ഇരിക്കുമായിരുന്നു ഞാനും നിങ്ങളും അല്ലേ? അപ്പോൾ അതൊക്കെ ആസ്വദിച്ചത് മതി, നമുക്ക് അടുത്ത മെസ്സേജ് നോക്കാം. ഹലോ, ഞാൻ വാണിയാണ്, കൂനമ്മാവ് നിന്നുമാണ് മെസ്സേജ് അയക്കുന്നത്. ഇന്ന് എൻ്റെ മകൻ വിഹാന്റെ ബർത്ത്ഡേ ആണ്, അപ്പോൾ അവന് വേണ്ടിയിട്ട് കൺകൾ നീയേ എന്ന പാട്ട് വെച്ച് തരുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പിന്നെന്താ, തീർച്ചയായിട്ടും. അപ്പോൾ വിഹാൻ മോന് നാലുമണി പൂക്കളുടെ പേരിലും അതുപോലെ തന്നെ അമ്മയാണ് കേട്ടോ മെസ്സേജ് അയച്ചിരിക്കുന്നത്, അപ്പോൾ അമ്മയുടെ പേരിലും പ്രിയപ്പെട്ട ശ്രോതാക്കളുടെ പേരിലും എല്ലാവരുടെ പേരിലും പിറന്നാൾ ആശംസകൾ അറിയിക്കുകയാണ്. പാട്ട് വെച്ച് തരാട്ടോ. ഇന്ന് ബർത്ത്ഡേക്കാരുടെ ബഹളമാണ് കേട്ടോ. ഇനിയുണ്ട്, അടുത്തത് വായിക്കാവേ. ഹലോ നാലുമണിപ്പൂവേ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമാണോ? ഞാൻ പ്രണവാണ്. ഈ പരിപാടിയിലേക്ക് ഇടയ്ക്കൊക്കെ മെസ്സേജ് അയക്കുന്ന ആതിരയുടെ ഹസ്ബൻഡാണ്. അവൾ അറിയാതെയാണ് കേട്ടോ ഞാൻ ഈ മെസ്സേജ് അയക്കുന്നത്. പുള്ളിക്കാരി കിച്ചണിലാണ്, ആൾക്കൊരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അവളുടെ ബർത്ത്ഡേ ആണിന്ന്, അപ്പോൾ വിഷസൊക്കെ അറിയിച്ചുകൊണ്ട് ഒരു പാട്ട് വെച്ച് തരുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ചാലക്കുടിയിൽ നിന്നാണ് കേട്ടോ പ്രണവ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ആതിര, പിറന്നാൾ ആശംസകൾ. സ്പെഷ്യലായിട്ട് ഇത് സർപ്രൈസ് ആയിട്ട് പറയണമെന്ന് പറഞ്ഞിരിക്കുന്നത് പ്രണവാണ് കേട്ടോ. അപ്പോൾ ഹസ്ബൻഡിനോടൊരു താങ്ക്സ് ഒക്കെ പറഞ്ഞേക്ക്. പിന്നെ പ്രണവിനോട് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. ഈ ഒരൊറ്റ പാട്ട് സർപ്രൈസ് ആയിട്ട് കൊടുത്ത് ബർത്ത്ഡേ സെലിബ്രേഷൻ അങ്ങ് അവസാനിപ്പിക്കുവാണോ? അപ്പോൾ ആതിരെ, ഇനി വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ആതിരെ ചോദിക്കണം കേട്ടോ. എനിക്ക് ചെയ്യാനുള്ളതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടേ. അപ്പോൾ ഒരിക്കൽ കൂടി പിറന്നാൾ ആശംസകൾ. നമ്മുടെ സുനിത ചേച്ചി പിറവത്ത് നിന്നും മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഈ പരിപാടി കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കുമായിട്ട് ഒരു പാട്ട് വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും വെച്ചു തരാം. എൻ്റെ അമ്മാളുക്കുട്ടൻ്റെ ബർത്ത്ഡേ ആണ്, കണ്ണൻ ചേട്ടനാണ് ഇടുക്കിയിൽ നിന്നാണ്. ആൾക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് വെച്ച് തരുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ബർത്ത്ഡേ വിഷസ് പറഞ്ഞ എല്ലാവർക്കുമായിട്ട്, അമ്മാളൂനും വിഹാനും അതുപോലെ തന്നെ ആതിരയ്ക്കും എല്ലാവർക്കുമായിട്ട് ഇതാവുന്നു അടുത്ത പാട്ട്.

0: ബേക്ക് എക്സ്പോ 2026 വരുന്ന 9 മുതൽ 11 വരെ അങ്കമാലി അഡ്ലക്സ് കൺവെൻഷൻ സെന്ററിൽ വ്യവസായ മന്ത്രി ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി ഉദ്ഘാടനം ചെയ്യുന്നു. യുവ സംരംഭകർക്കായി ഫുഡ് ടെക് ആൻഡ് ബേക്ക് ഇന്നോവേഷൻ ഹാക്കത്തോൺ. ബേക്കിംഗ് മേഖലയിലെ ഏറ്റവും പുതിയ ടെക്നോളജിയും മെഷീനുകളും അടുത്തറിയാം. വിദഗ്ധരുമായുള്ള സെഷനുകൾ, ബേക്കറി ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും വിൽപ്പനയും. എല്ലാ ഭക്ഷ്യ സംരംഭകർക്കും സ്വാഗതം.
1: അപ്പൊ നമുക്ക് അടുത്ത മെസ്സേജ് നോക്കാം. ഒരുപാട് പേര് ഇങ്ങോട്ടേക്ക് വിളിക്കുന്നുണ്ട് കേട്ടോ. ഒന്നുകൂടെ പറയാണ്, ഇത് ഫോണിൻ പ്രോഗ്രാം അല്ല, മെസ്സേജാണ് അയക്കേണ്ടത്. ഫോണിൻ പ്രോഗ്രാം ഗുഡ് ഈവനിങ് കൊച്ചി ഉണ്ട്, അത് 5 മണിക്ക് തുടങ്ങും. അപ്പോൾ വിളിച്ച വിശേഷം പറയാനുള്ളവരും ഒരു ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കാനുള്ളവരൊക്കെ അപ്പോൾ വിളിക്കണം കേട്ടോ. അപ്പം നമുക്ക് മെസ്സേജ് നോക്കാം. ഹായ് 4 മണിപ്പൂക്കൾ, ഇത് അൻസാറാണ്, എറണാകുളത്ത് നിന്നുമാണ്. ഞങ്ങളുടെ ജൻസി ചേച്ചിയുടെ പിറന്നാളാണ്. അപ്പോൾ ജൻസി ചേച്ചിക്ക് വേണ്ടിയിട്ട് പിറന്നാൾ ആശംസകൾ അർപ്പിച്ചുകൊണ്ടൊരു പാട്ട് വേണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് എല്ലാ സ്റ്റാഫിൻ്റെ പേരിലും. ഓക്കെ, അപ്പോൾ ജൻസി ചേച്ചിക്ക് എല്ലാ സ്റ്റാഫിൻ്റെ പേരിലും, സ്പെഷ്യലായിട്ട് അൻസാറിൻ്റെ പേരിലും, ഞങ്ങളുടെ പേരിലും പിറന്നാൾ ആശംസകൾ. ഹലോ 4 മണിപ്പൂവേ, എൻ്റെ മോൻ 9-ാം ക്ലാസ്സിൽ പഠിക്കുന്ന യദുനന്ദന് വേണ്ടിയിട്ട് ഒരു പാട്ട് വെച്ച് തരുമെന്ന് ജയപ്രകാശ് കൊല്ലങ്കോട് നിന്നും ചോദിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും വെച്ചു തരാം. മേട്ടുപാളയത്ത് നിന്നും, അതായത് കോയമ്പത്തൂർ മേട്ടുപാളയത്ത് നിന്നും ഗീത ചേച്ചി മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഇന്ന് ജന്മദിനം അല്ലെങ്കിൽ വിവാഹ വാർഷികം ആഘോഷിക്കുന്ന എല്ലാവർക്കും ചേച്ചിയുടെ പേരിൽ ഒരു പാട്ട് കൊടുത്തേക്കാൻ. തീർച്ചയായിട്ടും. എൻ്റെ 4 മണിപ്പൂവേ, എനിക്കൊരു നല്ല പാട്ട് വേണം. എനിക്ക് എൻ്റെ മകൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പാട്ട് ചോദിക്കുന്നത്. എനിക്ക് 2 മക്കളാണ്. എൻ്റെ മക്കളുടെ പേര് അമ്മും അപ്പും. എൻ്റെ പേര് അനുരാധ. ഞാൻ മെസ്സേജ് അയക്കുന്നത് 19-ാം മെയിലിൽ നിന്നാണ്. അപ്പോൾ എൻ്റെ മെസ്സേജ് വായിക്കണം, പാട്ടും തരണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെന്താ, തീർച്ചയായിട്ടും അമ്മൂനും അപ്പൂനും എല്ലാവർക്കും വേണ്ടിയിട്ട് അനുരാധ ചേച്ചിക്ക് സ്പെഷ്യൽ ഡെഡിക്കേഷൻ കേട്ടോ. പാട്ട് വെച്ച് തരാവേ. ഹായ് 4 മണിപ്പൂവേ, സുഖാണോ? ഞാൻ ആലുവയിൽ നിന്നും സുബിയാണ്. എനിക്ക് ഖലീഫ എന്ന മൂവിയിലെ അസലായവളെ എന്ന പാട്ട് വെച്ച് തരുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പിന്നെന്താ, വെച്ചുതരാലോ. നമ്മുടെ പ്രസാദ് ഏട്ടൻ ചാലക്കുടിയിൽ നിന്നും മെസ്സേജ് അയച്ചിട്ടുണ്ട് കേട്ടോ. ഈ പ്രോഗ്രാം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടൊരു പാട്ട് വെച്ചു കൊടുക്കണം എന്ന്. അപ്പൊ ദാ വരുന്നു എല്ലാവർക്കുമായിട്ട് അടുത്ത സോങ്.

ഹായ് നാലുമണിപ്പൂവേ, നമസ്കാരം. ഞാൻ ചേർത്തല കളവൻകോടത്ത് നിന്നും സിബിയാണ്. എൻ്റെ മകൾ സ്വപ്നയ്ക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് വെച്ചു തരണം എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും വെച്ചേരും. ഇടപ്പള്ളിയിൽ നിന്നും മഞ്ജു മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഏതെങ്കിലും ഒരു പാട്ട് വെച്ചു തരണേ എന്ന് പറഞ്ഞിട്ട്. നാലുമണിപ്പൂവേ, ഞാൻ ആദ്യമായിട്ടാണ് മെസ്സേജ് അയക്കുന്നത്. ചെന്നൈയിൽ നിന്നാണ്, ശ്രീനിവാസനാണ്. ആപ്പ് വഴിയാണ് കേട്ടോ പ്രോഗ്രാം കേൾക്കുന്നത്. എനിക്ക് ഒരു പാട്ട് വെച്ച് തരണം, സ്പെഷ്യൽ ഡെഡിക്കേഷൻ ലവ്ലി ചേച്ചിക്കാണെന്ന് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും. ഹലോ നാലുമണിപ്പൂവേ, ഞാൻ അൻഷിതാണ്. തൃശൂർ ചന്ദ്രാപ്പന്നിയിൽ നിന്നാണ്. കാലാവസ്ഥ മാറിയത് കൊണ്ടാണെന്ന് തോന്നുന്നു. പനിയും ചുമയും തലവേദനയൊക്കെ ആയിട്ട് കിടക്കുവാണ്. സ്കൂളിൽ പോകാൻ പറ്റിയില്ല. ഒരു ചായയും കുടിച്ച് ആശ്വാസത്തിനായിട്ട് നാലുമണിപ്പൂവും കേട്ടിരിക്കുവാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഹോ, എനിക്ക് സന്തോഷമായി കേട്ടോ. എന്തായാലും പരിപാടിയൊക്കെ കേൾക്കുന്നുണ്ടല്ലോ. അപ്പോൾ പനിയൊക്കെ മാറി, അസുഖങ്ങളൊക്കെ മാറി പെട്ടെന്ന് തന്നെ ക്ലാസ്സിൽ പോകാൻ പറ്റട്ടെ കേട്ടോ. നന്നായിട്ട് റെസ്റ്റ് എടുക്കൂ. ഞാൻ സന്തോഷമായി എന്ന് പറഞ്ഞത് നാലുമണിപ്പൂവ് കേട്ടുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ അസുഖം മാറട്ടെ കേട്ടോ. എന്തായാലും ഡോക്ടറെയൊക്കെ ഉണ്ടല്ലോ അല്ലേ.

കൊടുങ്ങല്ലൂരിനടുത്തുള്ള ചാപ്പാറയിലാണ്. ഇന്ന് ഞങ്ങളുടെ പള്ളിയിലെ വികാരി അച്ഛന്റെ ജന്മദിനമാണ്. ജോസ് മാളിയക്കൽ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അപ്പോൾ അച്ഛന് ജന്മദിനത്തോടനുബന്ധിച്ച് ഒരു നല്ല പാട്ട് വെച്ചു കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അച്ഛന്റെ വീട് ചെറുവൈപ്പിനിലാണ്. അച്ഛന് അപ്പച്ചനും അമ്മച്ചിയും സ്നേഹനിധിയായ ഒരു അമ്മുമ്മയും ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ആന്റണി എന്നാണ് അപ്പച്ചന്റെ പേര്, അൽഫോൻസ് എന്നാണ് അമ്മച്ചിയുടെ പേര്, സെലിൻ എന്നാണ് അമ്മുമ്മയുടെ പേര്. അപ്പോൾ അവർ സ്ഥിരം കൊച്ചി എഫ്എമ്മിൻ്റെ ശ്രോതാക്കളാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ പാട്ട് അവർക്ക് വേണ്ടി വെച്ചു കൊടുക്കണം എന്നാണ് ലൈജു പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും അച്ഛനും അതുപോലെ തന്നെ അപ്പച്ചനും അമ്മച്ചിക്കും സ്പെഷ്യലായിട്ട് സെലിൻ അമ്മച്ചിക്കും വേണ്ടിയിട്ട് ഇതാ വരുന്നു പാട്ട്.

അപ്പൊ നമുക്ക് അടുത്ത മെസ്സേജ് നോക്കാം. ഹായ് നാലുമണിപ്പൂവേ, എന്റെ പേര് സൂര്യ, എന്റെ ഹസ്ബൻഡിന്റെ പേര് മണിലാൽ, മക്കൾ ആർച്ച ആരാധ്യ. ഇവർക്കെല്ലാവർക്കും വേണ്ടിയിട്ട് പാട്ട് വെച്ചു തരുമെന്ന് ചോദിച്ച് എസ് എൻ പുറത്തു നിന്നാണ് കേട്ടോ മെസ്സേജ് അയച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും വെച്ചേരാലോ. ഗുഡ് ഈവനിങ് നാലുമണിപ്പൂവേ, എന്റെ കൂട്ടുകാരൻ ലിയോ, വിമോദ്, ലിജോ എന്നിവർക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് വെച്ചു തരണം എന്ന് പറഞ്ഞ് കുന്നംകുളത്ത് നിന്നും സാബു മെസ്സേജ് അയച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും വെച്ചേരാം. ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന പൂർണ്ണശ്രീ മെസ്സേജ് അയച്ചിട്ടുണ്ട്, എടപ്പള്ളിയിൽ നിന്നാണ് കേട്ടോ. ചേച്ചി, എനിക്ക് ഏതെങ്കിലും ഒരു പാട്ട് വെച്ച് തരണം എന്നാ പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും വെച്ചുതരാം. നാലുമണിപ്പൂവേ, പലവട്ടം സന്ദേശം അയച്ചെങ്കിലും പരിഗണിക്കുന്നില്ല. എനിക്ക് ഇന്നൊരു പാട്ട് വെച്ച് തരുമോ, ഇന്നെങ്കിലും എന്നെ പരിഗണിക്കോ എന്ന് ചോദിച്ചിട്ട് ഹരിദാസ് വെള്ളംകല്ലൂർ തൃശ്ശൂരിൽ നിന്നും മെസ്സേജ് അയച്ചിട്ടുണ്ട്. പരിഗണിച്ചിരിക്കുന്നു, പാട്ടെന്ന് വെച്ച് തന്നിരിക്കും. ഹായ് നാലുമണിപ്പൂവേ, സുഖമാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പിന്നെ ഇവിടെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. സിൽഫ നെട്ടൂരിൽ നിന്നുമാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. യെസ്റ്റർഡേ എൻ്റെ ഹസ്ബൻഡ് ഷിബിൻ ചേട്ടൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ആൾക്ക് അന്ന് പാട്ടൊന്നും ചോദിച്ചു കൊടുക്കാനൊന്നും പറ്റിയില്ല. അപ്പം ഇന്നെങ്കിലും പാട്ട് വെച്ചു കൊടുക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തങ്കമാന പയ്യനാണ്. തീർച്ചയായിട്ടും പാട്ട് വെച്ചു തരാം കേട്ടോ. അപ്പോൾ സിൽഫയുടെ ഷിബിൻ ചേട്ടന് പിറന്നാൾ ആശംസകൾ. കുറച്ച് ലേറ്റായിപ്പോയി, ഞങ്ങളുടെ കുഴപ്പമില്ല കേട്ടോ, സിൽഫ മെസ്സേജ് അയക്കാഞ്ഞതുകൊണ്ടാണ്. എന്നാലും പിറന്നാൾ ആശംസകൾ. ഓക്കെ, അപ്പോൾ നമുക്ക് പാട്ട് കേൾക്കാം.

നമുക്ക് അടുത്ത മെസ്സേജ് നോക്കിയാലോ. ഹായ് നാലുമണിപ്പൂവേ, ഞാൻ ജോഷിയാണ്, പെരുമാൾ പടിയിൽ നിന്നാണ്. ഞങ്ങളുടെ അമ്മച്ചി മേരി അമ്മച്ചിയുടെ ജന്മദിനമാണ്, അപ്പൊ ആൾക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് വെച്ച് കൊടുക്കുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പിന്നെന്താ, മേരി അമ്മയ്ക്ക് പിറന്നാൾ ആശംസകൾ വീട്ടിലുള്ള എല്ലാവരുടെ പേരിലും, പിന്നെ ഞങ്ങളുടെ എല്ലാവരുടെ പേരിലും, നാലുമണിപ്പൂക്കളുടെ പേരിലും. നമ്മൾ പരിപാടിയൊക്കെ കേൾക്കണം കേട്ടോ, ഉഷാറാക്കണം. ഹായ് നാലുമണിപ്പൂവേ, എൻ്റെ ഭാര്യയുടെ പിറന്നാളായിരുന്നു, കഴിഞ്ഞിട്ട് രണ്ട് ദിവസമായി. അപ്പം ഇന്ന് ഒരു പാട്ട് വെച്ച് തരുമോ എന്നൊക്കെ ചോദിച്ച് മെസ്സേജ് അയച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ. തീർച്ചയായിട്ടും. അപ്പോൾ എന്തായാലും രണ്ട് ദിവസം കഴിഞ്ഞെങ്കിൽ ഇപ്പോഴെങ്കിലും മെസ്സേജ് അയക്കാൻ തോന്നിയല്ലോ. ഓക്കെ, ഇപ്പം പിറന്നാൾ ആശംസകൾ ചേച്ചി. ഹായ് നാലുമണിപ്പൂവേ, എൻ്റെ പേര് ശ്രുതി എന്നാണ്. ഞാൻ വൈക്കം ചെമ്മണത്തുകരയിൽ നിന്നാണ് മെസ്സേജ് അയക്കുന്നത്. ഞാനൊരു അങ്കനവാടി ടീച്ചറാണ്. എൻ്റെ അങ്കനവാടിയിലുള്ള എല്ലാ മക്കൾക്കും കൂടെ ജോലി ചെയ്യുന്ന സിന്ധു ചേച്ചിക്കും വേണ്ടിയിട്ട് പാട്ട് വെച്ചു തരാനാണ് പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും വെച്ചു തരാം കേട്ടോ. ഇന്ന് എൻ്റെ ജിസു എടത്തിയുടെയും ചേട്ടൻ്റെയും മക്കളായ കുഞ്ഞാമിയുടെ പിറന്നാളാണ്. അപ്പം എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഒരു പാട്ട് വെച്ചു തരണം എന്ന് പറഞ്ഞിട്ട് ജാനു തൃശ്ശൂരിൽ നിന്നും മെസ്സേജ് അയച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും കുഞ്ഞാമിക്ക് പിറന്നാൾ ആശംസകൾ. ആതിരയും ആരവ് കൃഷ്ണയും മെസ്സേജ് അയച്ചിട്ടുണ്ട്. കൊടുങ്ങല്ലൂർ കളരിപ്പറമ്പിൽ നിന്നും ഒരു പാട്ട് വെച്ചു തരാനാണ് പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും വെച്ചു തരാം കേട്ടോ. ഹായ് നാലുമണിപ്പൂവേ, ഗൂഗിളാണ്. എനിക്ക് യവനകഥയിൽ എന്ന് തുടങ്ങുന്ന പാട്ട് വെച്ചു തരുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആർദ്രയ്ക്ക് വേണ്ടിയിട്ടാണ്. പിന്നെന്താ, തീർച്ചയായിട്ടും. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ആയിട്ട് താ വരുന്നു പാട്ട്.

ഇന്നത്തെ നാലു മണിപ്പൂക്കളുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. ഇഷ്ടഗാനങ്ങളൊക്കെ തിരഞ്ഞെടുത്ത് അതുപോലെ തന്നെ ആശംസകളൊക്കെ അറിയിച്ചുകൊണ്ട് ഇങ്ങോട്ടേക്ക് മെസ്സേജ് അയച്ച എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഒത്തിരി ഒത്തിരി നന്ദി. ഇന്ന് ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് നീതു.

0: ആകാശവാണി കൊച്ചി FM 102.3 സേവന വാർത്തകൾ. ആലപ്പുഴ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് അനുബന്ധമായി പ്രവർത്തിക്കുന്ന വിദഗ്ധ പാനലിൽ ഒഴിവുള്ള ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് തസ്തികയിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. യോഗ്യതകൾ: MSc സൈക്കോളജിയും കുട്ടികളുടെ മേഖലയിൽ 5 വർഷത്തെ പ്രവൃത്തി പരിചയവും ഉണ്ടായിരിക്കണം. ഈ മാസം 9-ാം തീയതി വൈകിട്ട് 3-ന് മുൻപായി വിശദമായ ബയോഡാറ്റ, യോഗ്യത തെളിയിക്കുന്ന രേഖകളുടെ പകർപ്പ്, ഫോൺ നമ്പർ എന്നിവ സഹിതം ജില്ലാ ശിശു സംരക്ഷണ ഓഫീസർ, ലാറ്റിൻ ചർച്ച് കോംപ്ലക്സ്, കോൺവെന്റ് സ്ക്വയർ, ആലപ്പുഴ എന്ന വിലാസത്തിൽ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്.
1: ക്രിയാറ്റിനിൻ യൂറിയ യൂറിക് ആസിഡ് കൂടുതലോ?
2: ഡയാലിസിസ് ഒഴിവാക്കാൻ ഹോമിയോപ്പതിയിൽ നൂതന മരുന്നുകളുമായി ഡോക്ടർ യേഹ്യാസ് വെൽനസ് ക്ലിനിക് ആലുവ.
1: 9447007786.
3: സിറ്റിയിൽ ഇപ്പോൾ സന്തോഷത്തിന്റെ തിരയടി. 50% വരെ ഡിസ്കൗണ്ടുമായി സർപ്രൈസ് മെഗാ സെയിൽ.
4: നിങ്ങളുടെ ഇഷ്ട വസ്ത്രങ്ങളെല്ലാം പകുതി വിലയിൽ സ്വന്തമാക്കാം. സിറ്റി സിൽക്സിലേക്ക് വരൂ. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഓബറോൺ മോൾ, കൊച്ചി.
5: ബേക്ക് എക്സ്പോ 2026 വരുന്ന 9 മുതൽ 11 വരെ അംഗമാലി അഡ്ലക്സ് കൺവെൻഷൻ സെന്ററിൽ. 10-ാം തീയതി ശനിയാഴ്ച ബേക്ക് നെക്സ്റ്റ് 2026 യുവ സംരംഭകർക്കായി ഫുഡ് ടെക് ആൻഡ് ബേക്ക് ഇന്നോവേഷൻ ഹാക്കത്തോൺ മുഖ്യമന്ത്രി ശ്രീ ബി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യുന്നു. ബേക്കിംഗ് മേഖലയിലെ ഏറ്റവും പുതിയ ടെക്നോളജിയും മെഷീനുകളും അടുത്തറിയാം. വിദഗ്ധരുമായുള്ള സെഷനുകൾ. എല്ലാ ഭക്ഷ്യ സംരംഭകർക്കും സ്വാഗതം.
6: തുടങ്ങാം ഇൻവെസ്റ്റിംഗിന്റെ പാഠം.

0: സെബിയുടെ ഒരു ഇൻവെസ്റ്റർ ബോധവൽക്കരണ സംരംഭം. കൂടുതൽ വിവരങ്ങൾക്ക് സെബി ഇൻവെസ്റ്റർ വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ സെബി സാർഥി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി പ്രധാന പത്രവാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ്
1: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
3: കേരള ഹൈക്കോടതിയിൽ ഓഫീസ് അസിസ്റ്റന്റിന്റെ 17 ഒഴിവുകളിലേക്ക് നിയമനം നടത്തുന്നതിനായി അപേക്ഷ ക്ഷണിച്ചു. വിശദവിവരങ്ങൾക്ക് www.hckrecruitment.kerala.co.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഓൺലൈനായി അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഈ മാസം 26. വിശദവിവരങ്ങൾക്ക് 0484256235 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. നമ്പർ ഒരിക്കൽ കൂടി 0484256235. സേവന വാർത്തകളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്.

0: ആകാശവാണി എഫ് എം വാർത്തകൾ.
1: ഭരണ നേതൃത്വത്തിൽ കാൽനൂറ്റാണ്ട് പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ദീർഘദർശിയായ നയങ്ങളിലൂടെയും കഠിനാധ്വാനത്തിലൂടെയും ഇന്ത്യയെ 2047 വികസിത രാഷ്ട്രമാക്കി മാറ്റുമെന്ന് ജനങ്ങൾക്ക് ഉറപ്പു നൽകി പ്രധാനമന്ത്രി. ആരോഗ്യവും ദീർഘായുസ്സും ഒന്നിച്ചുറപ്പാക്കുന്ന സമഗ്ര ആരോഗ്യ മാതൃക വികസിപ്പിക്കാൻ ഉന്നതതല ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ച സംസ്ഥാന സർക്കാർ. ലഹരി മാഫിയകൾക്കെതിരായ പ്രവർത്തനം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാനത്ത് എക്സൈസ് വകുപ്പിന് കീഴിൽ നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ നിലവിൽ വന്നു. മന്ത്രി എം ലിജു ബ്യൂറോ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തെ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾക്ക് സ്വന്തം കെട്ടിടം ഉറപ്പാക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ. സൌജന്യമായി 100 മരുന്നുകൾ ലഭ്യമാക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നും മന്ത്രി. ജനത്തിരക്കുള്ള കേന്ദ്രങ്ങളിൽ സപ്ലൈകോ ആരംഭിക്കുന്ന കൺവീനിയൻസ് സ്റ്റോർ ശൃംഖലയിലെ ആദ്യ സ്റ്റോർ സപ്ലൈകോ ഗോ കൊച്ചി വൈറ്റില ഹബ്ബിൽ മന്ത്രി അനൂപ് ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. വോട്ടർ പട്ടികയിൽ പേരു ചേർക്കുന്നതിനും തെറ്റു തിരുത്തുന്നതിനുമായി സംസ്ഥാന വ്യാപകമായി പ്രത്യേക എൻറോൾമെന്റ് ഡ്രൈവ് സംഘടിപ്പിക്കുന്നു. ഈ മാസം 15 മുതൽ 31 വില്ലേജ് ഓഫീസുകൾ കേന്ദ്രീകരിച്ച് ഫോം വിതരണവും ഡിജിറ്റൽ ഹെൽപ്പ് ഡെസ്കുകളും പ്രവർത്തിക്കും. വാതിലുകൾ തുറന്നുവച്ച് സർവീസ് നടത്തുന്ന ബസ്സുകൾക്കെതിരെ പരിശോധനയുമായി കേരള പോലീസ്. സെപ്റ്റംബർ 23 മുതൽ 30 നടന്ന സ്പെഷ്യൽ ഡ്രൈവിൽ നിയമലംഘനം നടത്തിയ 2021 ബസ്സുകൾക്കെതിരെ നടപടിയെടുത്തു. കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളുടെ പ്രതിമാസ ഇന്റർമീഡിയ പബ്ലിസിറ്റി കോർഡിനേഷൻ കമ്മിറ്റി യോഗം തിരുവനന്തപുരം പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ അധ്യക്ഷതയിൽ കോട്ടയം റബ്ബർ ബോർഡിൽ ഇന്ന് ചേർന്നു. PIB അഡീഷണൽ ഡയറക്ടർ ജനറൽ വി പളനിച്ചാമി യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. പത്തനംതിട്ട, ഇടുക്കി, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. തിരുവനന്തപുരം ജില്ലയിലെ തീരമേഖലകളിൽ ഇന്ന് രാത്രി 11:30 കടലാക്രമണത്തിന് സാധ്യത.
0: ആകാശവാണി FM വാർത്തകൾ.
1: ആകാശവാണി കൊച്ചി FM 102.3. സമയം 5:02.
2: ഗുഡ് ഈവനിംഗ് കൊച്ചി.

ഗുഡ് ഈവനിങ് കൊച്ചിയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്ന് നിങ്ങളോടൊപ്പം ഞാൻ കവിത രഘുനന്ദനൻ. ഇന്ന് എനിക്ക് ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ കയ്യിൽ സംസാരിക്കുന്ന ഒരു ടെലിഫോൺ, അതായത് സഞ്ചരിക്കുന്ന ഒരു ടെലിഫോൺ ഉണ്ട്. ഒരേ സമയം നമുക്ക് സമയം ലാഭിക്കാനും അതേസമയം സമയം കൊല്ലിക്കാനും

0: ആയിട്ടുള്ളൊരു ഉപകരണം എന്ന് തന്നെ പറയാം. പക്ഷേ ഒരുപാട് സഹായമുണ്ട്, ഉപകാരമുണ്ട് ഈ മൊബൈലിനെ കൊണ്ട്. പക്ഷേ എത്രമാത്രം നമ്മുടെ മേൽ ഈ ഉപകരണം ആധിപത്യം സ്ഥാപിച്ചു എന്ന് തന്നെ പറയാം ഇപ്പോൾ. കാരണം എവിടെയാണ് നമ്മൾ നിൽക്കുന്നത്, എവിടെയാണ് ഇപ്പോൾ നിൽക്കുന്നത്, അല്ലെങ്കിൽ ഇൻഫർമേഷൻസ് കിട്ടാൻ, അല്ലെങ്കിൽ എന്താ പറയുക, ഡെയിലി ന്യൂസ്, ഡാൻസ്, മ്യൂസിക്, എല്ലാം എന്ത് വേണ്ട എല്ലാം തന്നെ നമുക്ക് നമ്മുടെ വിരൽത്തുമ്പിലാണ് അല്ലേ. അപ്പം ഇതൊരു ഉപകാരമാണെങ്കിൽ കൂടിയും നമ്മുടെ നമുക്ക് മറ്റുള്ളവരുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ, അതായത് നേരിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ്റെ ഒരു കുറവ് വരുത്തിയിട്ടില്ലേ ഉപകാരമുണ്ടെങ്കിൽ കൂടിയും. അപ്പോൾ നമുക്ക് ഈ മൊബൈലില്ലാത്തൊരു കാലം ഉണ്ടായിരുന്നു നമുക്ക്, അതുപോലെ ഇപ്പം മൊബൈലുള്ള കാലമാണ്, AI യുഗമാണ്. അപ്പോൾ നമുക്ക് എന്താണ് നമ്മുടെ എന്താ പറയുക, നമ്മുടെ ഒരു വ്യത്യാസം, പണ്ടത്തെ ഒരു മാറ്റം, നമ്മളിൽ ഉണ്ടാക്കിയ മാറ്റം എന്താണെന്ന് നമുക്കൊന്ന് സംസാരിച്ചാലോ. അപ്പോൾ സംസാരിക്കാനായിട്ട് വിളിക്കേണ്ട നമ്പർ പറയാം, 94 46 45 58 88. മറ്റൊരു നമ്പർ 04 84 2 42 63 97. ഇനി ഒരു നമ്പർ കൂടിയുണ്ട്, 04 84 2 42 63 87. ഇപ്പം ലൈവായിട്ട് നമുക്ക് ഇപ്പം ഇപ്പോൾ വിളിക്കാം. അപ്പോൾ എൻ്റെ പേര് കവിത, നമുക്ക് സംസാരിക്കാം മാറ്റങ്ങൾ എന്തൊക്കെയാണ്, മാറ്റം നല്ലതാണ്, എല്ലാം നമ്മൾ കാലം മാറുന്നതനുസരിച്ച് നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് ഒരു പാട്ട് കേട്ടിട്ട് വന്നാലോ. അപ്പം എല്ലാവരും മറക്കാതെ നമ്പറൊക്കെ നോട്ട് ചെയ്ത് വെച്ചോളൂ, വേഗം വിളിച്ചോളൂ കേട്ടോ, ഞാൻ വെയിറ്റ് ചെയ്യാണ്. നമുക്കൊരു കോള് വന്നിട്ടുണ്ട്. ഹലോ
1: ഹലോ
0: ഹലോ, ആ ഇത് സ്വാഗതം, ഗുഡ് ഈവനിങ് കൊച്ചി, ഇതാരാണ്? ഹലോ, അതെ കണക്ട് ആണ്. ഇതാരാ, പേരെന്താ?
1: രോഹിത് ദേവകി.
0: രോഹിത്?
1: രോഹിത് ദേവകി.
0: രോഹിത് ദേവകി. ദേവകി അമ്മ, അമ്മയാണോ ദേവകി?
1: അമ്മൂമ്മയാണോ?
0: അമ്മയല്ല അല്ലേ? ഓ, എന്താ അമ്മ, അമ്മയുടെ പേര് അല്ല, അമ്മൂമ്മയുടെ പേരിടാൻ കാരണം എന്താ?
1: അത് എനിക്ക് അമ്മൂമ്മയെ.
0: ഓ, അങ്ങനെയാണോ, ശരി ശരി. നമ്മളിന്നേ ഒരു മൊബൈലിന്റെ മാറ്റം, മൊബൈലിൽ നമ്മൾ വരുത്തിയ മാറ്റം എന്താന്ന് ഇങ്ങനെ വെറുതെ സംസാരിക്കാണെന്ന് വെറുതെ വർത്താനം പറയാം, വെറുതെ. എന്താണ് മൊബൈൽ? റെക്കോർഡ് ചെയ്തോളൂ ഈശ്വര. ഈ രോഹിത്തിന്, രോഹിത് ജെൻസിയാണോ ആൽഫിയാണോ, ഏതാ?
1: ഞാൻ ജെൻസിയാണ്.
0: ഓക്കെ, അപ്പൊ ഒരു യുവകോമളനായിരിക്കും, കുഴപ്പമില്ല, യുവകോമള. അപ്പൊ പറയാം, ഈ മൊബൈല് രോഹിത്തിന് മൊബൈല് ഏത് വയസ്സിലാണ് കിട്ടിയത് കയ്യില് സ്വന്തമായിട്ട്?
1: സ്വന്തമായിട്ട് ഞാൻ
0: മൂന്നിൽ പഠിക്കുമ്പോഴാ. സ്മാർട്ട് ഫോണാണോ കിട്ടിയേ?
1: അല്ലല്ല, ആക്ച്വലി ഞാൻ 2001 ആയതുകൊണ്ട് എനിക്ക് ആ ഒരു 90s പീരീഡിലെ കാര്യങ്ങളും അറിയാം. ഒരു ട്രാൻസിഷൻ ടൈം ആയിരുന്നല്ലോ. അപ്പൊ എനിക്ക് ആദ്യം കിട്ടിയത് ഒരു നോക്കിയുടെ ഒരു ഫോൺ, ഗെയിം കളിക്കാൻ വേണ്ടി അമ്മ ഓഫീസിൽ നിന്ന് കൊണ്ടുവന്നത്. അതാണ് എന്റെ ഫസ്റ്റ് ഫോൺ, പാമ്പിന്റെ ഗെയിം.
0: പാമ്പിന്റെ ഗെയിം? ഓഹോഹോ.
1: ആ,
0: നോക്കിയ ഏതായിരുന്നു?
1: നോക്കിയന്റെ പണ്ടത്തെ ഒരു
0: ഫസ്റ്റ്.
1: ഓഹോ,
0: ശരി ശരി ശരി. ഓ, അതായിരുന്നു ഉപയോഗിച്ചിരുന്നല്ലേ. പിന്നെ സ്മാർട്ട് ഫോൺ എപ്പോ കിട്ടിയേ?
1: സ്മാർട്ട് ഫോൺ കിട്ടിയത് പ്ലസ് ടു ല, അച്ഛൻ ഗിഫ്റ്റ് ചെയ്തേ.
0: ഓ, മാർക്ക്, എന്നിട്ട് മാർക്ക് ഉണ്ടായോ? പ്ലസ് ടു പഠനത്തെ ബാധിച്ചോ അത്?
1: അയ്യോ, അതൊക്കെ എങ്ങനെ, ഞാൻ ഇങ്ങനെ നാച്ചുറൽ മീഡിയ
0: പറയുന്നത്. അല്ല, ഇപ്പോ അതിന് അഡിക്റ്റഡ് ആയിക്കൊണ്ടിരിക്കുന്ന തോന്നാറുണ്ടോ? ഇടയ്ക്ക്
1: അഡിക്റ്റഡ് അല്ല, എന്റെ മൊത്തത്തിൽ ഒരു ജോലി, എല്ലാം എല്ലാം ഇതാണ്.
0: റീൽസ് ഒക്കെ ചെയ്യുന്നല്ലേ?
1: അഡിക്റ്റഡ് ആണ് ഞാൻ.
0: റീൽസ് ഒക്കെ ചെയ്യുന്നുണ്ടോ?
1: റീൽസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇപ്പൊ ഞാൻ അമൃത ടിവിയിൽ അഭിനയിക്കുകയാണ്, സിറ്റ്കോമില്. എന്റെ ജോലി ഇതായിട്ട് ബന്ധപ്പെട്ടതാ, അപ്പം ഫോൺ ഇല്ലാണ്ട് പറ്റില്ല.
0: ഓ, ശരി ശരി. വേറെ ജോലി ചെയ്യുന്നുണ്ടോ?
1: ഓ, വേറെ ജോലി ചെയ്യുന്നുണ്ട്.
0: എന്താ ചെയ്യുന്നത്?
1: ഞാൻ മാർക്കറ്റിംഗ് മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു.
0: ഓക്കേ, മനസ്സിലായി മനസ്സിലായി. അപ്പൊ അതിനൊക്കെ ഇത് ആവശ്യമുണ്ടല്ലേ?
1: ഓ, ഫുൾ ടൈം.
0: അപ്പൊ ഇതുകൊണ്ട് നല്ല ഗുണമുണ്ട്. അപ്പൊ നാട് എവിടെയാ?
1: നാട് കോട്ടയം.
0: കോട്ടയത്താണ്. ഇപ്പൊ എവിടെന്നാ വിളിക്കുന്നേ?
1: ഇപ്പൊ കൊച്ചിന്നാണ്.
0: കൊച്ചിയിൽ? അപ്പൊ കൊച്ചിയിലാണ് സ്റ്റേ. അപ്പൊ നാട്ടിലേക്കൊക്കെ പോക്കുണ്ടോ? എല്ലാ ആഴ്ചയും പോവോ?
1: സമയമുള്ള പോലെ.
0: ഓ, ശരി ശരി. അപ്പൊ ഈ വീട്ടുകാരുടെ മുമ്പിൽ അവിടെ ചെന്ന തല കുണിച്ചിരുന്നിട്ട് ഫോൺ നോക്കിയിരിക്കുവോ? അതോ വീട്ടുകാരൊക്കെ സംസാരമൊക്കെ ഉണ്ടോ?
1: സംസാരമൊക്കെ എല്ലാരും പോയി ഓടി ഒന്ന് കാണും, ഒരു ദിവസം രണ്ടു ദിവസമൊക്കെ നിക്കോളൂ, പിന്നെ തിരിച്ചും.
0: അവർക്കൊക്കെ ഇഷ്ടമാണ് ഇങ്ങനെ റീൽസ് ഒക്കെ ആയിട്ട് ചെയ്യുന്നതൊക്കെ? വീട്ടുകാർക്കൊക്കെ ഇഷ്ടമാണ് അല്ലേ?
1: ഇഷ്ടപ്പെട്ടു. ഇഷ്ടം?
0: അതിഷ്ടം ഉണ്ടായിരുന്നില്ല.
1: ഇല്ല,
0: അവരെന്താ പറയാ,
1: അവര് പ്രാന്ത് നിനക്ക് വേറെ ജോലി കൊണ്ടില്ലല്ലോ എന്ന് പറയും.
0: പക്ഷെ ഇപ്പൊ എല്ലാവരും അങ്ങനെ തന്നെയാണല്ലോ, എല്ലാവരും ഇപ്പൊ നമുക്ക് കൺവേ ചെയ്യണതൊക്കെ മീഡിയ ഒക്കെ എങ്ങനെയല്ലേ, വിരൽത്തുമ്പിൽ നിന്നിട്ടാണ് എല്ലാം കൺവേ ചെയ്യുന്നത് പല കാര്യങ്ങളും. അപ്പൊ ഇല്ലാണ്ടും പറ്റില്ല. ഇത് ഇല്ലാത്തൊരു ദിവസം മറന്നു പോവാ, ഇപ്പൊ മൊബൈൽ എടുക്കാൻ മറക്കുക ഒരു ടെൻഷൻ വരാറുണ്ടോ? മൊബൈൽ ഇല്ലാതെ
1: ഉറപ്പായിട്ടും എന്റെ അമ്മ അതാ ഏറ്റവും ടെൻഷൻ. വേറെ ഇപ്പൊ തുണിയിലാണ്ട് പോയാലും കുഴപ്പമില്ല, എനിക്ക് ചാർജറ് മൊബൈൽ ഇല്ലെങ്കിൽ ഭയങ്കര ടെൻഷനാ.
0: ചാർജറ് നോക്കില്ല, അത് ശരിയാ. ഓക്കെ, അപ്പൊ രോഹിത് ദേവകി വിളിച്ചതിൽ ഒരുപാട് സന്തോഷം.
1: ഒരു കാര്യം, മറ്റേ ആ ഡയലോഗ് ഒന്ന് പറയോ എനിക്ക് എന്റെ വ്യൂവേഴ്സിനൊന്ന് കേൾക്കാൻ വേണ്ടി മാത്രം. ആകാശവാണിയുടെ ഒരു ഫേമസ്
0: ആകാശവാണി കൊച്ചി 102.3 അതാണോ?
1: അതൊന്ന് പറയോ പ്ലീസ്.
0: അതിലേതാ പറയണ്ടേ? ആകാശവാണി കൊച്ചി FM 102.3, സമയം 5 കഴിഞ്ഞ് 9:32. പ്രിയ ശ്രോതാക്കളെ, ഗുഡ് ഈവനിങ്. കൊച്ചിയിലേക്ക് വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു.
1: താങ്ക് യു.
0: അപ്പൊ ശരി ശരി, താങ്ക് യു കേട്ടോ.
1: ഓക്കേ.

0: രോഹിത് ദേവികയുടെ കോളായിരുന്നു, ജെൻസി കോളായിരുന്നു. മൊബൈലിൻ്റെ മൊബൈലില്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല എന്നാണ് രോഹിത് പറഞ്ഞത്. നമുക്ക് അടുത്ത കോള് വന്നിട്ടുണ്ട്, ആരാ നോക്കാം കേട്ടോ. ഹലോ.
1: ഹലോ കവിത മോളെ.
0: അയ്യോ,
1: നീതുവിന്റെ അമ്മൂമ്മയാണ്. നീതു ആണ് എല്ലാം അയക്കുന്നത് റേഡിയോയില്.
0: ആണോ അമ്മൂമ്മേ?
1: രണ്ട് വാക്ക് പറഞ്ഞിട്ട് ഞാൻ.
0: ഓ പറഞ്ഞോ പറയോ അമ്മൂമ്മേ.
1: ഫോൺ ഏറ്റവും നല്ലതല്ലേ ഞങ്ങൾക്ക്.

0: വയസ്സായവർക്ക്, വീട്ടിലിരിക്കുന്നവർക്കും, മക്കൾക്ക് ദൂരെയൊക്കെ
1: ഉള്ളവർക്കും
0: നമുക്ക് രാത്രി വരെ കാര്യങ്ങൾ അറിയാനും ഒക്കെ ഏറ്റവും നല്ലതാണ്. പക്ഷെ ദൂഷ്യഫലങ്ങളുണ്ട്, മെറിറ്റ്സ് ഉണ്ട്, ഡിമെറിറ്റ്സ് ഉണ്ട്.

0: വിളിക്കാലോ, സുഖമായിട്ട് കാണാം
1: അത്
0: അല്ലേ.
1: ഇതിന് പറ്റില്ല മോളെ, ഇത് പോക്കറ്റ് ഫോൺ
0: പോക്കറ്റ്
1: പോലത്തെ
0: ഫോണോ? സ്മാർട്ട് ഫോൺ വാങ്ങിച്ചു തരാൻ പറയൂ.
1: കുഞ്ഞു ഫോൺ എന്ന് പറയാം, മൈക്രോവേവിന്റെ.
0: അതെ അല്ലേ, ഓഹോ.
1: മൈക്രോ മാക്സ്.
0: അമ്മൂമ്മയുടെ പേരെന്താ? പേരെന്താ അമ്മൂമ്മയുടെ? പേരെന്താ അമ്മൂമ്മയുടെ?
1: മക്കളെ ഒക്കെ കേൾക്കാനും കാണാനും വേറെ ഫോൺ ഉണ്ട്.
0: ഓ ഓ ശരി. ഓ രണ്ട് ഫോൺ ഉണ്ടല്ലേ.
1: ഹസ്ബൻഡ് മരിച്ചിട്ട് ഇപ്പൊ 4 മാസമായിട്ട്.
0: ഓഹോ, ശരി.
1: പ്രോഗ്രാം വെച്ചപ്പോ കുദ്ധിയായിട്ട് ഫോണിന്റെ ആയതുകൊണ്ട്
0: നമുക്ക്
1: എല്ലാവർക്കും അവസരം ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്.
0: അതെ അതെ അതെ,
1: വെക്കം നിർത്തുവാണ്.
0: ഓ അമ്മൂമ്മ പേര് പറഞ്ഞില്ല.
1: പേര് പുഷ്പാ ബാബു.
0: പുഷ്പാ ബാബു,
1: മെസ്സേജ് എനിക്ക് വേണ്ടി വിടും. മൂത്ത മകള് ദിവ്യയുടെ,
0: ആയിക്കോട്ടെ.
1: മധു അവരുടെ മൂത്ത മോള്.
0: ആയിക്കോട്ടെ.
1: മോള് SSLC പഠിക്കുക.
0: ഓ ശരി. ഓ
1: നവനിത, നിവേദിത രണ്ടുപേര്. അവള് മൂത്തവള് ഇത് എടുത്തേക്കണോ, ബി ഫാമ ചേർന്നേ ഉള്ളൂ മിനിഞ്ഞാന്ന്. പിന്നെ ഇപ്പൊ ഞാൻ താമസിക്കുന്ന 2 മകളുടെ അടുത്ത്, അത് അപൂർവ ഇവിടെ അടുത്ത് സ്കൂളിൽ പഠിക്കണോ അങ്ങനെ.
0: അപ്പൊ അമ്മൂമ്മക്ക് ഒരുപാട് സഹായം ഉണ്ട് ഈ ഫോണിനെ കൊണ്ട് അല്ലേ. ശരി ശരി. അപ്പൊ എല്ലാവർക്കും നന്മ വരട്ടെ.
1: എന്നെ ഇങ്ങനെ വിളിക്കാൻ ഈ ഫോണ്.
0: അതെ അതെ,
1: ഫോണിൽ കൂടെ എനിക്ക് ഫോട്ടോസും പിന്നെ ഗെറ്റ് ടുഗദർ
0: ഒക്കെ കാണാൻ പറ്റും. അതെ അതെ അതെ, ശരി ശരി.
1: അവരുടെ മക്കള്.
0: അതെ,
1: ഫോൺ ഏറ്റവും നല്ലതാണ്. മെറിറ്റ്സ് മാത്രം എടുക്കുക.
0: അതെ, ഡീമെറിറ്റ്സ് നമ്മൾ ഒഴിവാക്കുക. ഡീമെറിറ്റ്സിന് വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക അല്ലേ. ഓക്കെ ഓക്കെ, ശരി അമ്മൂമ്മ. താങ്ക് യു, താങ്ക്
1: യു.
0: ഓ ശരി ശരി ശരി. അപ്പോൾ അമ്മൂമ്മയ്ക്കൊക്കെ ഭയങ്കര ഉപകാരമുള്ള കാര്യമാണ് ഈ മൊബൈലിനെ പറയണത്. വിളിക്കാനും ഫോട്ടോ കാണാനും ഒക്കെ, മക്കളോട് സംസാരിക്കാനൊക്കെ. അപ്പം നമുക്ക് കുറച്ച് ഇൻഫർമേഷൻ ഉള്ള കാര്യം എന്ന് കേട്ടാലോ, കുറച്ച് വിവേകമൊക്കെ ഉണ്ടായിക്കോട്ടെ എല്ലാവർക്കും.
2: വിവേകവാണി.
3: ഇന്ന് ആരെങ്കിലും നിങ്ങളെ വേദനിപ്പിച്ചോ? ഒരു മോശം വാക്കിലൂടെ, ഒരു അനീതിയിലൂടെ, ഒരു അവഗണനയിലൂടെ. സ്ഥിരമായത് സംഭവിച്ചാൽ പതുക്കെ ആ ബന്ധങ്ങൾക്കിടയിൽ ഒരു അദൃശ്യമായ മതിൽ സൃഷ്ടിക്കപ്പെടും. ജർമ്മനി വിഭജിക്കപ്പെട്ടിരുന്ന കാലത്ത് കിഴക്കൻ ബെർലിനെയും പടിഞ്ഞാറൻ ബെർലിനെയും വേർതിരിച്ചിരുന്നത് അത്തരമൊരു മതിലായിരുന്നു. ഒരു ദിവസം കിഴക്കൻ ബെർലിനിലെ ചില ആളുകൾ ഒരു ട്രക്ക് നിറയെ മാലിന്യം പടിഞ്ഞാറൻ ബെർലിന്റെ ഭാഗത്ത് കൊണ്ടുവന്ന് നിക്ഷേപിച്ചു. പടിഞ്ഞാറൻ ബെർലിനിലെ ആളുകൾ അതേ രീതിയിൽ തിരിച്ചടിക്കുമെന്നാണ് അവർ പ്രതീക്ഷിച്ചത്, മാലിന്യത്തിന് മാലിന്യം. പക്ഷേ അവർ അങ്ങനെ ചെയ്തില്ല. പകരം അവർ റൊട്ടിയും പാലും പോലുള്ള അവശ്യ സാധനങ്ങൾ ശേഖരിച്ചു. അവ കിഴക്കൻ ബെർലിന്റെ മതിലിന്റെ ഭാഗത്ത് വൃത്തിയായി അടുക്കി വച്ചു. അതിന്റെ മുകളിൽ ഒരു കുറിപ്പും എഴുതി വച്ചു. ഓരോരുത്തരും അവരവർക്കുള്ളത് നൽകുന്നു. എത്ര ചെറിയ വാക്കുകൾ, എത്രയോ മഹത്തായ ചിന്ത. നമ്മളും ഇതുപോലെ ചെറിയ മതിലുകൾക്ക് മുന്നിലാണ്. ഓഫീസിലെ ഒരു തർക്കം, വീട്ടിലെ ഒരു അഭിപ്രായ വ്യത്യാസം, ആരെങ്കിലും പറഞ്ഞ മോശമായൊരു വാക്ക്, അപ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു ചോദ്യമുയരും. അയാൾ എന്നോടങ്ങനെ പെരുമാറിയെങ്കിൽ ഞാനും അങ്ങനെ തന്നെ പെരുമാറും. പക്ഷേ ഒന്ന് ചിന്തിക്കൂ, നമുക്കുള്ളത് മാത്രമേ നമുക്ക് നൽകാൻ കഴിയൂ. നമ്മുടെ ഉള്ളിൽ കോപമാണെങ്കിൽ കോപം പുറത്തു വരും. നമ്മുടെ ഉള്ളിൽ വെറുപ്പാണെങ്കിൽ വെറുപ്പ് പുറത്തു വരും. പക്ഷേ നമ്മുടെ ഉള്ളിൽ സമാധാനമുണ്ടെങ്കിലോ നമുക്ക് സമാധാനം നൽകാൻ സാധിക്കും. നമ്മുടെ ഉള്ളിൽ സ്നേഹമുണ്ടെങ്കിലോ നമുക്ക് സ്നേഹം നൽകാൻ സാധിക്കും. ഇന്നത്തെ ദിവസം ഒന്ന് ഓർത്തു നോക്കൂ. ആരെങ്കിലും നിങ്ങളെ വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ വേദന നാളെയിലേക്ക് കൊണ്ടുപോകേണ്ട ബാധ്യത നിങ്ങൾക്കില്ല. ഇന്ന് ആരെങ്കിലും നിങ്ങളോട് മോശമായി പെരുമാറിയെങ്കിൽ നാളെ മറ്റൊരാളോട് അതേ രീതിയിൽ പെരുമാറേണ്ടതില്ല. കാരണം മറ്റൊരാളുടെ പെരുമാറ്റം നിങ്ങളുടെ വ്യക്തിത്വത്തെ നിർവചിക്കാൻ ഒരിക്കലും അനുവദിക്കരുത്. ഇന്ന് വീട്ടിലെത്തുമ്പോൾ ഒരു ചോദ്യം മാത്രം നിങ്ങളോട് ചോദിക്കൂ, നാളെ ഞാൻ ലോകത്തിന് എന്താണ് നൽകാൻ പോകുന്നത്? ഒരു നന്ദിവാക്കാണോ? ഒരു നറുപുഞ്ചിരിയാണോ? ഒരു സ്നേഹത്തലോടലാണോ? കാരണം നമുക്കുള്ളത് മാത്രമേ നമുക്ക് നൽകാൻ സാധിക്കുകയുള്ളൂ.
2: ഈ ചിന്തകൾ പങ്കുവച്ചത് മാനേജ്മെന്റ് വിദഗ്ധൻ ഡോക്ടർ മനു മെൽവിൻ ജോയ്. വിവേകവാണി.

അപ്പോൾ ഗുഡ് ഈവനിങ് കൊച്ചി, വീണ്ടും തുടരാണ് വിവേകവാണിക്ക് ശേഷം വീണ്ടും. അപ്പോൾ മൊബൈൽ നമ്മളിൽ വരുത്തിയ മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ആ മാറ്റങ്ങൾ കോള് കാത്തിരിക്കുകയാണ്. കോള് വന്നോ? ആ വന്നിട്ടുണ്ട്.

0: ഹലോ
1: ഹലോ
0: ഹലോ, ഗുഡ് ഈവനിങ്, കൊച്ചിയിലേക്ക് സ്വാഗതം. ഇതാരാ?
1: മാത്യു.
0: മാത്യു എവിടുന്നാ?
1: തിരുവാങ്കുളം.
0: തിരുവാങ്കുളം? തൃപ്പൂണിത്തുറപ്പുറല്ലേ തിരുവാങ്കുളം? ഓ ശരി ശരി. അപ്പം എങ്ങനെ, എന്താണ് മൊബൈൽ വന്നിട്ടുള്ള വരുത്തിയിരിക്കുന്ന മാറ്റങ്ങൾ, പണ്ടത്തെ യുഗവും ഇപ്പോഴത്തെ യുഗവും?
1: ഇപ്പോഴത്തെ യുഗം മൊബൈൽ ഇല്ലാതെ എല്ലാവർക്കും മൊബൈൽ വേണമല്ലോ.
0: അതെ,
1: കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വരെ മൊബൈൽ അല്ലേ. അതിപ്രസരമായല്ലോ മൊബൈൽ കുറച്ച്.
0: ഓ, മാധു ചേട്ടന്റെ ഫോൺ സ്മാർട്ട് ഫോൺ ആണോ അതോ സാധാരണ ഫോണാണോ?
1: എന്റെ സാധാ ഫോണാ. ഞാൻ ഒരുപാട് ആയാളാ, ഞാൻ പെൻഷനായാളാ, പെൻഷനായാലും വീടിയിരിപ്പാ. 80 വയസ്സായി.
0: 80 വയസ്സാണ്. അപ്പൊ പഴയ കാലം ഇപ്പോഴത്തെ കാലം നല്ല വ്യത്യാസം അനുഭവപ്പെടുന്നുണ്ടാവുമല്ലോ.
1: പഴയ ഫോണ് ഞാൻ ആകാശവാണിയിലൊക്കെ ഇടപെടാറുണ്ട്, പല കാര്യങ്ങളും അയച്ചാറുണ്ട്, പണ്ടൊക്കെ കണ്ണവാനും ഓമസിലൊക്കെ എഴുതാറുണ്ട്.
0: അയക്കാറുണ്ടല്ലേ. ഓ ശരി ശരി. അല്ല, ഈ സ്മാർട്ട് ഫോൺ ഒരു സമ്മാനമായിട്ട് കിട്ടിയാലോ ഇഷ്ടപ്പെടുവോ? ഒരു സ്മാർട്ട് ഫോൺ സമ്മാനമായിട്ട് കിട്ടിയാൽ സന്തോഷാവോ?
1: സമ്മാനോ
0: ആ കിട്ടുകയാണെങ്കിലോ അത് ഉപയോഗിക്കുവോ?
1: മതി, ഉപയോഗിക്കാൻ പറ്റില്ല, കാലങ്ങൾ പോയില്ലേ.
0: അതിനിപ്പോ എന്താ, 80 വയസ്സൊക്കെ ഒരു പ്രായമാണോ? അല്ല പിന്നെ അത് ഒരു സെൽഫി ഒക്കെ എടുത്ത് ഫോട്ടോ ഒക്കെ എടുത്ത് അയക്കുക, മക്കൾക്കൊക്കെ അയക്കുക, ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുക. പണ്ട് പഠിച്ച ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവരെ വിളിക്കുക. ആറ് ഫോണോ മക്കൾക്ക്? ഓ, ഇതിങ്ങനെ എത്ര റീചാർജ് ചെയ്യണമല്ലേ. ഒരു വീട്ടിൽ തന്നെ എന്തോ റീചാർജ് ചെയ്യണമല്ലേ.
1: പിന്നെ ഞങ്ങളെ ഇപ്പൊ നിസ്സാരം ഇതിനാണ്, 200 രൂപയല്ലേ മിനിമം.
0: ഓ ശരിയാ,
1: സാധാ ഫോൺ പോലെ 200 കൊടുക്കണം.
0: ഓ, ഈ ഫോൺ ഉണ്ടെങ്കിൽ വേറൊരു പ്രശ്നമുണ്ട്, കയ്യിൽ നിന്ന് പൈസ പോണെന്ന് അറിയില്ല.
1: എനിക്കും ആയിരിക്കും 200 വേണം, 400 വേണം ഞങ്ങൾക്ക് രണ്ടുപേർക്കും. സാധാ ഫോൺ 400.
0: ഓ, ഇനി എഴുതു കേട്ടോ, ഇനി എഴുതു. ഈ പരിപാടിയൊക്കെ മുടങ്ങാതെ കേക്കണം കേട്ടോ. എന്നിട്ട് അപ്പോ എല്ലാ ആശംസകളും. അപ്പൊ എനിക്ക് കത്തുകളൊക്കെ അയച്ചോളൂ.
1: ഈ പരിപാടി വളരെ റീസെന്റ് ആട്ടോ.
0: ആണോ?
1: നല്ല അറിവുകൾ, കാര്യത്തെ പറ്റിയ അറിവുകൾ ഉണ്ടാവുമല്ലോ ആൾക്കാർക്ക്.
0: അതെ അതെ അതെ. താങ്ക് യു, താങ്ക് യു. അപ്പൊ നമ്മൾ ഒന്നുകൂടി വിപുലപ്പെടുത്താം.
1: ഫോണിനെ പറ്റി നന്നായിട്ട് അറിവായില്ലേ?
0: അതെ അതെ അതെ, എന്തോരം കാര്യങ്ങളുണ്ട് ഫോണിൽ കൂടെ.
1: ഫോണിനെ പറ്റി ഉപയോഗത്തെ പറ്റിയൊക്കെ നല്ല അറിവ്.
0: അതെ, ശരി കേട്ടോ.
1: പേരെന്താ?
0: എന്റെ പേര് കവിത എന്നാ. അതെ, പോയില്ല, വിളിച്ചു പോയി. അതെ അതെ അതെ അതെ അതെ. എല്ലാവരും പോയിക്കൊണ്ടിരിക്കാണ്.
1: അതെ
0: അതെ അതെ, കാലം മാറിക്കൊണ്ടിരിക്കണല്ലേ, കാലം കടന്നു പോട്ടെ. അതെ അതെ, അപ്പൊ മതി ചേട്ടാ, അപ്പൊ കത്തുകളൊക്കെ അയച്ചോളൂ, അഭിപ്രായങ്ങളും വീണ്ടും വായിക്കാം. എല്ലാവരോടും പറയാം, അന്വേഷണം പറയാം
1: കേട്ടോ.
0: ആ ശരി കേട്ടോ. അപ്പൊ അതെ, ഇനിയിപ്പോ നമ്മള് മനസ്സിലാക്കാൻ പറ്റും അല്ലേ. ശരി ശരി.
1: അപ്പൊ സിനിമ കണ്ടിട്ട് കാര്യമില്ല.
0: അതെ,
1: സിനിമ കണ്ടും മറന്നുപോകും, നമ്മൾ നിങ്ങളെ മറക്കില്ല.
0: ഓ, അത് ശബ്ദം ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങുന്നോണ്ടാണ്.
1: ആഴ്ന്നിറങ്ങും, അതാണ് അതിന്റെ മാറ്റം.
0: അപ്പൊ ശരി കേട്ടോ, അപ്പൊ പാട്ട് കേൾക്കാം. വിളിച്ചതിൽ ഒരുപാട് സന്തോഷം.
1: എല്ലാവരും
0: തീർച്ചയായിട്ടും പറയാം, എല്ലാവരും അന്വേഷിച്ചിട്ടുണ്ട് കേട്ടോ മതി ചേട്ടൻ. ശരി, ഓക്കെ, താങ്ക് യു.

0: മച്ചാനെ, കേക്ക് ചേട്ടനെ ഹമാരാ ചോയ്സ് പൊളിയാണ്. പണിക്കൂലിയൊക്കെ ഭീകര കുറവ്.
1: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബറോൺ മോൾ, കൊച്ചി.
2: തുടങ്ങാം ഇൻവെസ്റ്റിംഗിന്റെ പാഠം.

0: സെബിയുടെ ഒരു ഇൻവെസ്റ്റർ ബോധവൽക്കരണ സംരംഭം. കൂടുതൽ വിവരങ്ങൾക്ക് സെബി ഇൻവെസ്റ്റർ വെബ്സൈറ്റ് സന്ദർശിക്കുക അല്ലെങ്കിൽ സെബി സാർഥി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.
1: അടുത്ത കോള് വന്നിട്ടുണ്ട്, ആരാന്ന് നോക്കാട്ടോ. ഹലോ ഹലോ
2: ഹലോ,
1: ആ നമസ്കാരം, ഗുഡ് ഈവനിങ്, കൊച്ചിയിലേക്ക് സ്വാഗതം. ആരാണത്? ഹലോ
2: ഹലോ,
1: ആ പറയൂ, കേൾക്കുന്നുണ്ടോ പറയുന്നത്? ഹലോ,
2: എന്റെ പേര് ഡെൽസി.
1: ഡെൽസി, ഡെൽസി എവിടുന്നാ? പറവൂർ അടുത്ത് കൊച്ചാൽ അല്ലേ. ആ ഡെൽസിക്ക് ഈ മൊബൈല് വന്നിട്ട് ഡെൽസിയിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്, എന്തൊക്കെ അറിവുകൾ കിട്ടിയിട്ടുണ്ട്, എന്തൊക്കെയാണ് ഡെൽസിയിൽ വന്ന മാറ്റങ്ങൾ, പറഞ്ഞോളൂ.
2: വന്നത് നല്ലത് തന്നെയാണ്, പക്ഷേ കുറെ അതുകൊണ്ട് ഉപദ്രവങ്ങളും ഉണ്ട്.
1: എന്തൊക്കെയാണത്?
2: ചെറിയ പിള്ളേരൊക്കെ ഫോൺ വെച്ച് ഭയങ്കര അപകടങ്ങളൊക്കെ ഉണ്ടാക്കണുണ്ട്.
1: ഓ ഓ ഓ, പിന്നെ ഈ ഗെയിമാണോ ഉദ്ദേശിച്ചത്? ഗെയിം കളിക്കുന്നതാണോ?
2: പൈസ വെച്ച് ഗെയിം ഒക്കെ കളിച്ചട്ടെ,
1: പൈസ പോകുന്നല്ലേ
2: പിള്ളേര്.
1: പിന്നെ
2: എല്ലാം കൊണ്ടും നമുക്ക് നല്ലതാണ്.
1: നല്ലതാണ്.
2: നമുക്ക് ആരെങ്കിലും ഒരാളെ വിളിക്കണമെങ്കിൽ അവിടെ ചെന്ന് പറയണ്ടല്ലോ.
1: അതെ അതെ, പണ്ടിങ്ങനെ എസ് ടി ഡി ബൂത്തിലും ഒക്കെ നമ്മള് കോയിനൊക്കെ ഇട്ട് വിളിച്ചിരുന്ന

0: കാലൊക്കെ ഉണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് പെട്ടെന്ന് കാര്യം നടക്കും അല്ലേ.
1: പണ്ട് ഗൾഫിൽ അറിഞ്ഞപ്പ എല്ലായിടത്തും ഫോൺ ഉണ്ടായിരുന്നില്ല. അപ്പൊ ഈ ലാൻഡ് ഫോൺ ഉള്ള വീട്ടിൽ പോയി നമ്മക്ക്
0: കാത്തിരിക്കണം. അതെ അതെ, എനിക്ക് ഓർമ്മയുണ്ട്,
1: ഒരു കോള് വരാൻ വേണ്ടി. പക്ഷെ നമ്മ രാത്രി വരെ ഇരുന്നാല് ചില ദിവസമൊക്കെ കോള് വരൂല.
0: ഓഹോ,
1: നിരാശയായിട്ട് തിരിച്ചു പോരും.
0: നമുക്ക് ആ ശബ്ദം കേൾക്കാൻ വേണ്ടി നമ്മള് കൊതിച്ചല്ലേ, ഇത്തിരി നേരെ കേട്ടുള്ളൂ. എന്തോരും പൈസയും കൊടുക്കണമല്ലേ അതിന്.
1: അന്നത്തെ എല്ലാ ദിവസവും ഒന്നും വിളിക്കാൻ പറ്റൂല, വെള്ളിയാഴ്ച ദിവസം മാത്രമാണ്.
0: ഓ ശരിയാ, ആ അവർക്ക് അവധി ദിവസം.
1: എല്ലാ ദിവസവും വീഡിയോ കോൾ ചെയ്ത് കാണാ സംസാരിക്കാം.
0: അതെ,
1: ഗൾഫിലെ ജീവിതം ഒന്നും അറിയാൻ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്.
0: അതെ അതെ അതെ അതെ അതെ. അപ്പൊ അതൊക്കെ നോക്കുമ്പോ മൊബൈൽ നല്ല കാര്യമാണ്. അതേപോലെ
1: ധാരാളം ഉപകാരങ്ങളുണ്ട്,
0: വേറെ
1: കാര്യങ്ങൾ അതിൽ നിന്ന് നമുക്ക് കൊറേ
0: പഠിക്കാനുണ്ട്. ന്യൂസ് ഒക്കെ അറിയാൻ പറ്റും, റീൽസ് ഒക്കെ കാണാം, പാട്ട് കേൾക്കാം, ഡാൻസ് കാണാം അല്ലേ.
1: ആ ഈ പിള്ളേര് ഇങ്ങനെ ഉപയോഗശൂന്യമായി കളയണത് മാത്രമേ ഉള്ളൂ കുഴപ്പം.
0: അതെ, നമുക്കത് നിയന്ത്രിക്കാനും പറ്റില്ല. അവര് കാണുന്ന എല്ലാവരുടെ കയ്യിലും ഈ ഫോൺ ഉണ്ട് താനും അല്ലേ.
1: അതിന് എല്ലാ പിള്ളേരുടെ കയ്യിലും ടച്ച് ഫോൺ ഉണ്ട്.
0: ടച്ച് ഫോൺ ഉണ്ട്, അതെ അതെ. ഒരു അഡിക്റ്റഡ് ആയി പോവാ. നമുക്ക് കണ്ണുകൊണ്ട് ഒരു ആകാംക്ഷ വരികയാണ്, കാണാനൊരു ഇൻട്രസ്റ്റ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കല്ലേ. എന്ത് ചെയ്യാൻ പറ്റും, നിയന്ത്രിക്കണം.
1: എല്ലാരും ഈ ഫോണിൽ നോക്കിയിരിക്കോളാം, സംസാരിക്കൂല. എല്ലാവർക്കും ഫോൺ മാത്രം മതി.
0: സ്കൂളിൽ പോവാനും മടി വരും, കളിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കും അല്ലേ. അതൊക്കെയാണ് ഒരു പ്രശ്നമുള്ളത്. ബാക്കിയെല്ലാം നമുക്ക് ഗുണമാണ്. മൊബൈലിന്റെ ഇനിയിപ്പോഴുള്ളവരെ ബുദ്ധിമുട്ട് നമ്മളിങ്ങനെ നമ്മൾ തരണം ചെയ്യണം അല്ലേ.
1: അല്ല, ആൾക്കാരൊക്കെ വീട്ടിലുള്ളവര് ഒരു മണിക്കൂറെങ്കിലും വീട്ടിലുള്ള ആൾക്കാരായിട്ട് തമ്മിൽ തമ്മിൽ സംസാരിക്കണം. അപ്പല്ലേ വീട്ടിലുള്ളവരായിട്ടുള്ള ഒരിത് വരുള്ളൂ.
0: അതെ അതെ അതെ, ശരി ശരി. അപ്പോ വിളിച്ചത് ഒരുപാട് സന്തോഷം ഡെൽസി. അപ്പൊ മൊബൈലിനുള്ള നല്ല നല്ല കാര്യങ്ങൾ പഠിക്കുക. അതിൽ നിന്ന് പഠിക്കാനുള്ള കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ. നമുക്ക് ഓൺലൈനിൽ പഠിക്കാവുന്ന കുറെ കാര്യങ്ങളുണ്ട് അല്ലേ. ഇംഗ്ലീഷ് പഠിക്കാം, ഭാഷ നന്നാക്കാം, കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം.
1: എല്ലാരും ഓൺലൈനിലല്ലേ പഠിച്ചുകൊണ്ടിരുന്നത്.
0: അതെ അതെ അതെ അതെ, കൊറോണ സമയത്താണ് പിള്ളേർക്ക് ഇങ്ങനെ അഡിക്ഷൻ വന്നതും. എന്ത് ചെയ്യാം, കാലത്തിന്റെ മാറ്റല്ലേ, നമ്മൾ അംഗീകരിക്കണം. അതുപോലെ തന്നെ നമ്മൾ മാറും വേണം. അപ്പൊ വിളിച്ചത് ഒരുപാട് സന്തോഷം കേട്ടോ. ശരി. അപ്പൊ ഡെൽസി പറഞ്ഞത് ഒരുപാട് ശരിയാണ്. കുട്ടികള് മൊബൈൽ അഡിക്ഷൻ ഉണ്ട് കുട്ടികളിൽ. അപ്പൊ നമുക്കറിയില്ല ഇനി ഭാവി തലമുറയിൽ എങ്ങനെയാണ് ഇത് മാറ്റം ഉണ്ടാക്കുന്നത്, നമുക്കറിയാമില്ല. കാരണം നമുക്കിത് മുൻപരിചയമില്ലല്ലോ, ഇപ്പോഴല്ലേ നമ്മളിത് ഉപയോഗിച്ചു തുടങ്ങിയത്. അപ്പൊ ഇത് മാറ്റാം, നമ്മളെല്ലാവരും ഒത്തൊരുമിച്ച് പ്രയത്നിക്കണമെന്ന് മാത്രം. നമുക്ക് ഒരു ചെറിയ ഇടവേള എടുത്താലോ, ഈ മൊബൈൽ ഫോണും സംസാരമല്ലാതെ ഒരു കൊച്ചിടവേള. ദാ ആ ഇടവേളയിൽ നമുക്ക് കുറച്ച് കേൾക്കാം.
2: ദീപസ്തംഭം മഹാശ്ചര്യം. തങ്കമ്മ ഞാൻ തുടങ്ങി.
3: തള്ളലല്ലേ, തുടങ്ങിക്കോളൂ, ഞാനും നാട്ടുകാരും സഹിക്കാൻ തയ്യാർ.
2: അതല്ലാന്നേ യോഗ തുടങ്ങിയെന്ന്.
3: ഇത് കുറെ കാലമായി ഞാൻ കേൾക്കുന്നതാ, ഒരു കാര്യവും ഇല്ല.
2: എന്താണ് യോഗ?
3: അത് ശരി, അതറിയാതെയാണോ ചാടി കയറി പുറപ്പെട്ടെ?
2: അതല്ല, എന്നതാ ഈ യോഗ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന്.
3: ഓ അതാണോ, ഞാൻ കരുതി മരം വെട്ടുന്നത് കാണുമ്പോ ചില നാട്ടുകാര് വെറുതെ കിടന്ന് നിലവിളിക്കുന്ന പോലെയാണെന്ന്.
2: മരം വെട്ടുന്നത് കണ്ട് പിന്നെ കൈയടിച്ച് രസിക്കണോ?
3: വേണ്ട, ചിലപ്പോ വികസനത്തിന്റെ പേരിലും വീട് മുതലായ വെക്കുന്ന ആവശ്യത്തിനുമായി മരങ്ങൾ മുറിക്കേണ്ടി വരും.
2: വരും, പക്ഷെ ഈയിടെ മരം മുറിച്ചപ്പോ അതിൽ നിന്ന് പറന്നുപോയ പാവം കുറെ പക്ഷികൾ, ജീവൻ പോയ കുറെ കുഞ്ഞു കിളികൾ, അതിനൊക്കെ ആരുത്തരം പറയും?
3: അതാ പറഞ്ഞത്, മരം മുറിക്കുന്ന രീതിയാണ് തെറ്റെന്ന്. ഇത്രയധികം നഷ്ടങ്ങൾ വരുത്താതെ വേണം മരങ്ങൾ മുറിക്കാൻ.
2: എന്നാലും മുറിച്ചേ പറ്റൂ അല്ലേ?
3: ചെയ്യേണ്ടി വരും വർക്കിച്ചായ. നമ്മൾ മുറിക്കുന്നതിന്റെ ഇരട്ടി മരങ്ങൾ വെച്ചു പിടിപ്പിച്ചാ പോരെ?
2: അത് ലോക പരിസ്ഥിതി ദിനത്തിൽ നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ.
3: റോഡരികിലല്ല അത് വേണ്ടത്, അവനവന്റെ വീട്ടുപുരയിടങ്ങളിൽ നട്ടുപിടിപ്പിക്കണം, പരിപാലിക്കണം, അതാ വേണ്ടത്.
2: ആലോചിക്കാവുന്ന സംഗതിയാണ്.
3: അല്ല, കാര്യം പറഞ്ഞില്ല.
2: എന്നാ കാര്യം?
3: എന്താണ് യോഗ?
2: യോഗ എന്ന വാക്കിനർത്ഥം സംയോജിപ്പിക്കുന്നത് എന്നാണ്.
3: എന്ന് വെച്ചാ?
2: ജീവാത്മാവിനെയും പരമാത്മാവിനെയും സംയോജിപ്പിക്കുന്നതാണ് യോഗ.
3: ശരിക്കും എവിടുന്നോ വായിച്ചു പഠിച്ചിട്ടുണ്ടല്ലോ.
2: വഴി രീതി എന്നും യോഗയ്ക്ക് അർത്ഥമുണ്ട്. മോക്ഷം കിട്ടാനുള്ള വഴി രീതി എന്നൊക്കെ പറയാം.
3: അതെ, വെറുതെ കയറി യോഗയൊന്നും ചെയ്ത് കളയരുതേ. കൃത്യമായ അറിവുള്ള ആളിന്റെ അടുത്ത് ശിക്ഷണം വേണം.
2: അതിനൊക്കെ ഞാൻ വഴി കണ്ടുവച്ചിട്ടുണ്ട്, ആളുണ്ട്, ഞാൻ പഠിച്ചും തുടങ്ങി. ഇനി ഒരു കാര്യം പറയാം. കഴിഞ്ഞ 1st മുതൽ

0: ഞാൻ യോഗ തുടങ്ങി.
1: ഒന്നാം തീയതി തുടങ്ങിയ കാര്യം ഞാൻ അറിഞ്ഞു.
0: അതൊക്കെ പബ്ലിക്കായോ ചേട്ടാ?
1: ആദ്യം എന്നോട് പറഞ്ഞത് പാൽക്കാരൻ ഈശോയാ.
0: ഈശോയുടെ ഒരു കാര്യം. പിന്നെ
1: പിന്നെ പറഞ്ഞത് പത്രക്കാരൻ വറീത്.
0: എനിക്ക് വയ്യ. പിന്നെ
1: ഇവര് രണ്ടുപേരും പ്രത്യേകം പറഞ്ഞു. രാവിലെ 6 മണിക്ക് പോയപ്പോ യോഗയായിരുന്നു, വിളിച്ചിട്ട് അനങ്ങിയില്ല എന്ന്.
0: പൂർണ്ണ അച്ചടക്കവും ഏകാഗ്രതയും, അതല്ലേ യോഗ?
1: അതല്ലാന്ന് എനിക്കറിയാം. അവര് പാലിന്റെയും പത്രത്തിന്റെയും കാശ് വാങ്ങാൻ വന്നതുകൊണ്ട് അനങ്ങാപ്പാറയായിട്ട് അങ്ങ് ഇരുന്നു കൊടുത്തത് അല്ലയോ?
0: അത് പിന്നെ ഈ യോഗമുറ അടുത്ത 1-ാം തീയതി തുടരും.
2: ദീപസ്തംഭം മഹാശ്ചര്യം. കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകിയവർ അരുൺ ബാലകൃഷ്ണൻ, രാഖി സാമു.

0: ദീപസ്തംഭ മഹാശ്ചര്യം കേട്ടല്ലോ. അപ്പോൾ ഇനി ഗുഡ് ഈവനിങ് കൊച്ചിയിലെ കോളിലേക്ക് നമുക്ക് തിരിച്ചു വരാം. കോളുണ്ടോ നോക്കട്ടെ. ആ കോളുണ്ടല്ലോ. ഹലോ
1: ഹലോ
0: ഹലോ, ഗുഡ് ഈവനിങ് കൊച്ചിയിലേക്ക് സ്വാഗതം. ആ ആരാണിത്? മുളന്തുരുത്തിന്ന്. ദീപ ആ പറയൂ. ദീപ, ദീപയിൽ ഉണ്ടാക്കിയ മാറ്റങ്ങൾ എന്തൊക്കെയാണ്? കറി വെക്കുന്നതിനിടെ കൂടെ. ആ അത് ശരിയാ. ഏതാ യൂട്യൂബിൽ ഇരുന്നിട്ട് അത് വീഡിയോ കണ്ടോണ്ട് ചെയ്യും അല്ലേ?
1: അത് കണ്ടോണ്ട് ചെയ്യും. കേൾക്കാനുണ്ടെങ്കിൽ കേട്ടും. പിള്ളേര് രാവിലെ എഴുന്നേക്കാൻ വൈകിട്ടുണ്ടെങ്കിൽ മൊബൈലിൽ കൂടെ വിളിക്കാം.
0: വിളിക്കാം. സമയം അതാണ്, ഒരു ഗ്യാപ്പ് വന്ന് നോക്കാൻ തോന്നൂല. ഒന്ന് വെറുതെ നോക്കിയാലോ, മെസ്സേജ് വന്നിട്ടുണ്ടോ അല്ലേ?
1: മെസ്സേജ് വന്നല്ല, മറ്റേ ഒരുപാട് കാണാനുണ്ടല്ലോ. കഥകള് കേൾക്കാനുണ്ട്, യൂട്യൂബ് പഠിക്കാൻ, ഇംഗ്ലീഷ്, അങ്ങനെയൊക്കെ.
0: ശരിക്കും പറഞ്ഞാൽ വീട്ടമ്മമാർക്ക് ഇതുകൊണ്ട് കുറെ ഗുണം ഉണ്ടായിട്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം പണ്ട് വീട്ടിൽ ആരും ഉണ്ടായിരുന്നു ഉണ്ടാവില്ല. അവരൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഒറ്റപ്പെടും, ആരും ഉണ്ടാവില്ല, സംസാരിക്കാൻ ഉണ്ടാവില്ല. അപ്പോൾ ഒരു ഗ്രൂപ്പുകളൊക്കെ ഉണ്ട്, പഴയ സ്കൂളിലെ ഗ്രൂപ്പൊക്കെ ഉണ്ടാവും, അവരോട് സംസാരിക്കാം. പിന്നെ വേറെ എന്തൊക്കെയാണ്, ഒറ്റപ്പെടൽ ഉണ്ടാവില്ല. പിന്നെ കുറേ പുതിയ പുരോഗമനപരമായ ചിന്തകൾ ഉള്ള പങ്കുവെക്കുന്ന ഇതൊക്കെ കാണാൻ പറ്റും ഇല്ലേ നമുക്ക് തന്നെ.
1: ലോകത്ത് നടക്കുന്ന പല കാര്യങ്ങളും
0: പറ്റും. ആ അപ്പൊ ഞാനിപ്പം ചില റീൽസൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ശരിക്കും ഇന്ന ആൾ ഇങ്ങനെയാവണം, ഞാൻ ഇങ്ങനെയാവണം എന്നൊക്കെ പറഞ്ഞ് കുറേ വീഡിയോസൊക്കെ കാണുമ്പോൾ ശരിക്കും അപ്പം നമ്മൾ ആലോചിക്കില്ലേ, ശരി ഞാൻ മാറേണ്ടതായിരുന്നു, ശരി ഞാൻ കുറച്ച് മുമ്പേ മാറേണ്ടതായിരുന്നു എന്നൊക്കെ തോന്നിയിട്ടില്ലേ? അറുപത് വയസ്സുണ്ടോ? നല്ല നല്ല വോയിസ് ട്ടാ, ചെറിയ വോയിസ്. ഞാനൊരു സത്യം പറഞ്ഞ ഞാൻ വിചാരിച്ചത് കുട്ടികളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന ഒരു അമ്മയാന്നാ കരുതിയത്. കൊച്ചുമക്കളും ഉദ്ദേശിച്ചല്ലേ? ഓ ശരി ശരി ശരി. നല്ല വോയിസ് ട്ടാ കേക്ക, നല്ല രസമുണ്ട്. ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ മുമ്പ്? അല്ല നേരിട്ട് ഇങ്ങനെ തന്നെയായിരിക്കും. നേരിട്ടും ഇങ്ങനെ തന്നെയായിരിക്കും. അതെ. അപ്പൊ അതല്ലെങ്കിൽ നമുക്ക് ചിലപ്പോ തോന്നില്ല നമ്മള് കുറച്ചുകൂടി നല്ലതാവായിരുന്നു എപ്പോഴും നമുക്ക് തോന്നിക്കൊണ്ടിരിക്കും. മനുഷ്യന്റെ സഹജ സ്വഭാവം തോന്നുന്നു, ഞാൻ കുറച്ച് പോരാ, പക്ഷെ ഞാനാണ് ഏറ്റവും നല്ലത്, അവനവനെ സ്നേഹിച്ചാലല്ലേ മറ്റുള്ളവര് നമ്മളെ സ്നേഹിക്കുള്ളൂ. അതെന്തായാലും എന്തായാലും നല്ല ശബ്ദമാണ്. അപ്പോൾ വീട്ടമ്മ എന്ന രീതിയിൽ മൊബൈൽ ഫോണിനെ കൂടെ കുറേ ഉപയോഗങ്ങളുണ്ട്. അപ്പം ദീപയുടെ അഭിപ്രായം, ദീപ അല്ലേ, അഭിപ്രായം രേഖപ്പെടുത്തിയതിൽ ഒരുപാട് സന്തോഷം കേട്ടോ. അപ്പം ഇതിലേക്ക് ഇനിയും വിളിക്കണം, നമുക്കിനിയും സംസാരിക്കാം, വർത്തമാനമൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കാം. ഓക്കെ, താങ്ക് യു സോ മച്ച്.

ഗുഡ് ഈവനിങ്. കൊച്ചിയുടെ സമയം ഇവിടെ തീരാൻ പോവുകയാണ്. ഈ പരിപാടിയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കത്തുകളായിട്ടോ മെസ്സേജായിട്ടോ നിങ്ങൾക്ക് അയക്കാം. കത്തുകളായിട്ട് അയക്കുകയാണെങ്കിൽ നല്ല കത്തുകൾ നോക്കി തിരഞ്ഞെടുത്തിട്ട് അത് ഞങ്ങൾ ഈ പരിപാടിയിൽ ഉൾപ്പെടുത്തും, വായിക്കും. അതുപോലെ തന്നെ ആ കത്തെഴുതിയ ആളെ ഞങ്ങൾ അങ്ങോട്ട് വിളിക്കുന്നതായിരിക്കും കേട്ടോ. അതുപോലെ മെസ്സേജ് അയക്കുകയാണെങ്കിൽ നമ്മുടെ 4 മണിപ്പൂക്കളിലെ വാട്സപ്പ് നമ്പറില്ലേ, അത് തന്നെയാണ്, 94 46 45 58 88. ആ നമ്പറിൽ മെസ്സേജായിട്ട് അയച്ചാലും മതി അഭിപ്രായങ്ങൾ. ഓക്കെ, അപ്പോൾ വിളിച്ച് ഒരുപാട് പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരും നല്ല രീതിയിൽ തന്നെ സംസാരിച്ചിട്ട് അവരെ അനുഭവങ്ങൾ ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് മൊബൈൽ ഉപയോഗപ്പെടുക. അപ്പോൾ പ്രായമായ ആൾക്കാർക്കും കുട്ടികൾക്കും അതുപോലെ എന്താ പറയുക, പഠിക്കുന്ന സ്കൂൾ കോളേജ് അങ്ങനെയുള്ളവർക്കൊക്കെ പല രീതിയിലും ഇന്നത്തെ കാലത്ത് ഇത് ഉപയോഗമുണ്ട്. ഇതില്ലാത്തൊരു ജീവിതം മനുഷ്യർക്ക് ഇപ്പോൾ ആലോചിക്കാൻ പറ്റില്ല. അതുപോലത്തെ ഒരു അവസ്ഥയിലാണ് ഉള്ളത്. ഈ വിവര സാങ്കേതിക വിദ്യ അതിവിപുലമായി പടർന്ന് പന്തലിച്ച് വരുന്ന ഈ കാലഘട്ടത്തിൽ നമുക്കിത് ഒഴിവാക്കാൻ പറ്റില്ല. അപ്പോൾ എല്ലാവരും അവരവരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞു. നല്ലത് മാത്രം എടുക്കുക, ചീത്തയെ നമ്മൾ നീക്കി വയ്ക്കുക. കുട്ടികളുടെ കാര്യത്തിൽ പക്ഷേ നമ്മൾ തന്നെ ഇടപെടേണ്ടി വരും, കാരണം അവർക്കറിയില്ലല്ലോ ഇത് എന്താണ് എങ്ങനെയാണ് പോകുന്നതെന്നും. അപ്പോൾ ഈ പരിപാടിയിൽ നിങ്ങളോടൊപ്പം ഇത്രയും നേരം ഉണ്ടായിരുന്നത് കവിത രഘുനന്ദനൻ. അപ്പോൾ ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി, സന്തോഷം.

0: ആകാശവാണി കൊച്ചി FM 102.3. ഇനി സ്പോൺസേഡ് പരിപാടി ഞാറ്റുവേല.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
0: ഞാറ്റുവേല.
1: കർഷക സമൃദ്ധിയുടെ വിളപ്പൊലിമ.
2: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
1: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
0: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം. വിരമിക്കലിന് ശേഷമുള്ള വിശ്രമവേളകൾ, കുടുംബാംഗങ്ങളോടൊപ്പം ആനന്ദകരമായ യാത്രകളും കാഴ്ചകളുമൊക്കെയായി മുന്നോട്ടു കൊണ്ടുപോകുന്ന വ്യക്തിത്വങ്ങളെയാണ് നമുക്ക് സാധാരണയായി കാണാൻ സാധിക്കുന്നത്. ഇന്ന് നമുക്ക് ഇത്തരം വിശ്രമവേളകൾ വിനോദത്തിനായി നീക്കിവെക്കാതെ മറ്റുള്ളവരുടെ ആരോഗ്യ സംരക്ഷണത്തിനും ഒപ്പം 5 പേർക്ക് തൊഴിലും നൽകുന്നതിനു വേണ്ടി കുരുവി സ്പൈസ് എന്ന സ്ഥാപനം നടത്തുന്ന ശ്രീമതി ശശിലേഖയെ പരിചയപ്പെടാം. പഴം പച്ചക്കറികളിലെന്ന പോലെ തന്നെ നാം ഉപയോഗിക്കുന്ന ധാന്യപ്പൊടികളിലും മായമുണ്ടെന്ന വസ്തുത നമുക്കും ബോധ്യമുള്ളതാണല്ലോ. എന്നാൽ നമുക്കാവശ്യമായ പച്ചക്കറികൾ കുറെയൊക്കെ നാം കൃഷി ചെയ്യുന്നുണ്ടെങ്കിലും നിത്യേന ഉപയോഗിക്കുന്ന ധാന്യപ്പൊടികളിലെ മായം നാം പലപ്പോഴും തിരിച്ചറിയാതെ പോകുന്നു. അതിന് തന്നാലാകുന്നത് സമൂഹത്തിനു വേണ്ടി ചെയ്യുക എന്ന ആശയം ദീർഘനാളായി കൊണ്ടുനടന്ന ശ്രീമതി ശശിലേഖ ബാങ്കിലെ ജോലിയിൽ നിന്നും വിരമിച്ച ശേഷം തിരുവനന്തപുരം പാപ്പനംകോട് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൽ കുരുവി സ്പൈസ് എന്ന സ്ഥാപനം ആരംഭിച്ചു. കേരളത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും ഗുണനിലവാരം ഉറപ്പാക്കി വാങ്ങുന്ന ധാന്യങ്ങൾ സൂക്ഷ്മതയോടെയും മായം കലരാതെയും അതേ ഗുണമേന്മയിലും പൊടിച്ച് കുരുവി ബ്രാൻഡിൽ വിൽപ്പനയ്ക്കെത്തുകയാണ്. സ്വാദും മണവും ഗുണവുമുള്ള വിഭവങ്ങൾ തയ്യാറാക്കാൻ കുരുവി സ്പൈസ് മികച്ചതാണെന്ന് വീട്ടമ്മമാർ സാക്ഷ്യപ്പെടുത്തുന്നു. നമുക്ക് കുരുവി സ്പൈസിന്റെ പ്രവർത്തനങ്ങളെയും നൂതന വിപണന ശൃംഖലകളിലൂടെ പാറി നടക്കുന്ന കുരുവി ഉൽപ്പന്നങ്ങളെയും പരിചയപ്പെടാം.
3: നമസ്കാരം മാഡം.
4: നമസ്കാരം
3: മാഡം. എന്തുകൊണ്ടാണ് റിട്ടയർമെന്റിന് ശേഷം ഇങ്ങനൊരു സംരംഭം തന്നെ തുടങ്ങാനുള്ള ഒരു കാരണം?
4: എൻ്റെ ഈ 40 ഉണ്ടായ അനുഭവ സമ്പത്താണ് ഇതിൻ്റെ പിന്നിലെ. ഞാൻ ഇത് 2000 മുതൽ ഞാൻ ലോണ് കൊടുക്കുന്ന ഓഫീസറായിരുന്നു, മാനേജറായിരുന്നു. ഞാൻ ഇതുപോലെ കുറേ കൊടുത്തിട്ടുമുണ്ട്. അപ്പോൾ അവിടങ്ങളിലൊക്കെ എന്തൊക്കെയാണ് ലാക്കിംഗ് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടും ചെയ്യാത്ത കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. പിന്നെ എൻ്റെ കൂടെ ഫെലോ ആയിട്ടുള്ള എംപ്ലോയീസ് ഉണ്ട്. അവരുടെയൊക്കെ ലൈഫിൽ ഹെൽത്തിന് യാതൊരു ഇമ്പോർട്ടൻസും കൊടുക്കാതെ ജോലി വീട് ഇങ്ങനെ നടന്നതാണ്. അവരവസാനമാണ് എല്ലാവരും ഹെൽത്തിനെ കുറിച്ച് ആലോചിക്കുന്നത്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒരു ചെറിയ ശ്രദ്ധ നേരത്തെ കൊടുത്താൽ അവർക്ക് ഈ ജീവിതശൈലി രോഗങ്ങളെ എല്ലാം ഒഴിവാക്കാമായിരുന്നു. എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ ഉള്ള സമ്പാദ്യം മുഴുവനും ഹോസ്പിറ്റലിൽ കൊടുത്ത് നമുക്ക് ഹെൽത്തിന് വേണ്ടി അന്ന് വരെ സമ്പാദിച്ചതെല്ലാം കൊടുത്തിട്ട് മരിക്കുന്ന ഒരവസ്ഥയാണ് പലയിടവും കണ്ടുവരുന്നത്. അപ്പോൾ അതിന് ഒരു ചെറിയ പരിഹാരം ആയിക്കോട്ടെ.

0: ഇത് ആർക്ക് വേണോ ചെയ്യാം. നല്ല വൃത്തിയുള്ള ഭക്ഷണം, ഹെൽത്തി ഫുഡ്. സമയമില്ലായ്മ എന്നുള്ളതാണ് നമ്മുടെ ന്യൂ ജനറേഷൻ്റെ മടിക്ക് കാരണം. അവർക്ക് ആർക്കും സ്വിഗ്ഗിയിൽ നിന്ന് ഭക്ഷണം കഴിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിട്ടല്ല, അവർക്ക് ചെയ്യാൻ സമയമില്ലാഞ്ഞിട്ടാണ്. അപ്പോൾ ഇപ്പം ഞാനൊക്കെ ചെറുതായിരിക്കുമ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി തരുന്ന പോലെ നമുക്ക് എല്ലാ സാധനങ്ങളും നമുക്ക് റെഡി ടു കുക്ക് ആണെങ്കിൽ നമുക്കതൊരു വിഷയമേ അല്ല നമ്മുടെ ഫുഡെന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു ചിന്ത മനസ്സിൽ പോയിട്ടാണ് എനിക്കത്. ലോങ് ബാക്ക് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ എനിക്ക് ഞാൻ ജോലിയിൽ ബിസി ആയിരുന്ന കാരണം അപ്പോഴൊന്നും എനിക്ക് സാധിച്ചില്ല. അപ്പം ഞാൻ എപ്പോൾ റിട്ടയർ ചെയ്തു അപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്തു. ഇതുപോലെ എല്ലാ സാധനങ്ങളും നമുക്ക് ഹെൽത്തി ആയിട്ട് എങ്ങനെ എല്ലാം കഴിക്കാം എന്നുള്ളത്, നല്ല സാധനം വാങ്ങുക, പിന്നെ അതിനെ നന്നായിട്ട് വൃത്തിയാക്കി ഒരു പ്രിസർവേറ്റീവ് ഒന്നും ചേർക്കാതെ ഹൗ ടു പ്രിപ്പയർ എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. ഡ്രൈയിങ് ആൻഡ് ഫ്രൈയിങ്, നമ്മുടെ പൂർവികർ എങ്ങനെയൊക്കെയാണോ ഓരോ സാധനങ്ങൾ പ്രിസർവ് ചെയ്തു, അന്ന് ഇതുപോലെ കാർസിനോജൻസ് ഒന്നും ഇല്ലായിരുന്നു, അങ്ങനെ ആ ഒരു രീതിക്ക് ഉണ്ടാക്കി എൻ്റെ കസ്റ്റമറിൽ എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. അതുപോലെ ഇപ്പം ചെറിയ തോതിൽ എനിക്ക് സാധിക്കുന്നുമുണ്ട്.
1: എന്തൊക്കെ പ്രോഡക്റ്റ്സ് ആണ് ചെയ്യുന്നത്?
0: നമുക്ക് കുക്കിങ്ങിന് ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള പൊടികൾ എന്തൊക്കെയാണോ, അരിയുടെ പുട്ടുപൊടി, ഇടിയപ്പം പൊടി, പിന്നെ മുളക്, മല്ലി, സാമ്പാർ പൊടി, രസം പൊടി, അങ്ങനെയൊക്കെ ഉള്ള എല്ലാ പൊടികളും ഉണ്ട്. പിന്നെ മില്ലറ്റ്സിൻ്റെ റെഡി ടു കുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ് എല്ലാം ഉണ്ട്. പുട്ടുപൊടി, ദോശപ്പൊടി, ഇഡ്ഡലിപ്പൊടി എല്ലാം ഉണ്ട്. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഇതിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ വിഷപദാർത്ഥങ്ങൾ വരുന്നത്. ഇതൊന്നുമില്ലാതെ എല്ലാം വാഷ് ചെയ്ത് നല്ലപോലെ ഡ്രയറിൽ ഉണക്കി പൊടിച്ചെടുക്കുക. നിസ്സാര കാര്യങ്ങളാണ് എല്ലാം ഉള്ളത്, പക്ഷേ നല്ല നീറ്റായിട്ട് ചെയ്യണം.
1: എവിടെ നിന്നാണ് ഇതൊക്കെ കളക്ട് ചെയ്യുന്നത്? മുളകായാലും
0: ഞാൻ ഇത് വയനാട്, ഇടുക്കി അങ്ങനെയൊക്കെ. ഇപ്പം എല്ലാം നമുക്ക് നമ്മുടെ ഫോണിൽ തന്നെ അവൈലബിളാണ്. കൊട്ടേഷൻ വാങ്ങും, ഒരിക്കൽ വാങ്ങി നോക്കുമ്പോൾ നല്ല സാധനം. ഞങ്ങൾക്കിപ്പോൾ ഇങ്ങനെ ഞാൻ കുറേ ട്രെയിനിങ്സിനും അങ്ങനെയൊക്കെ പോയി പല കണക്ഷൻസും കിട്ടി. നല്ല സാധനം എന്ന് നമ്മൾ വിശ്വസിക്കുന്നത് വരും. അത് നല്ലപോലെ വാഷ് ചെയ്ത് നീറ്റാക്കി ചെയ്യുന്നു. എല്ലാവരും നല്ല അഭിപ്രായം പറയുന്നുണ്ട്, നല്ലതാണ് എന്ന് നമ്മൾ ഫീൽ ചെയ്യുന്നുണ്ട്.
1: ഇതിനുള്ള ട്രെയിനിങ് എവിടെ നിന്നാണ് കിട്ടിയത്?
0: ട്രെയിനിങ് എനിക്ക് കുറേ സ്ഥലങ്ങളെ കൃഷിഭവനുമായിട്ട് കണക്ട് ചെയ്ത് എന്ത് ട്രെയിനിങ് വന്നാലും അവർ നമുക്ക് തരാറുണ്ട്. അപ്പോൾ നല്ല സപ്പോർട്ടാണ്.
1: അപ്പം മില്ലറ്റ്സിൻ്റെ പ്രത്യേകം ട്രെയിനിങ് കിട്ടിയിരുന്നു, ഈ മില്ലറ്റ്സ് എവിടെ നിന്നാണ് കളക്ട് ചെയ്യുന്നത്, അതേക്കുറിച്ചുകൂടി ഒന്ന് പറയാമോ?
0: മില്ലറ്റ്സ് ഞാനിപ്പോൾ വാങ്ങുന്നത് കോയമ്പത്തൂർ, തേനി, വയനാട്, അങ്ങനെ രണ്ട് മൂന്ന് കസ്റ്റമേഴ്സ് ഉണ്ട്. അവർ അയച്ചു തരും, അത് നമ്മുടെ സ്ഥലത്ത് എത്തിക്കും. അത് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. പിന്നെ എനിക്ക് നല്ല ട്രെയിനിങ് കിട്ടിയിട്ടുണ്ട്. മിത്രാനികേതൻ്റെ കിട്ടിയിട്ടുണ്ട്. ഡോക്ടർ ഖാദർ വാലിയുടെ ക്ലാസ്സുകൾ ധാരാളം കേട്ടിട്ടുണ്ട്. അങ്ങനെ എനിക്ക് ആ ഒരു ഹൗ ടു കുക്ക് ഇറ്റ് ഹെൽത്തി ആസ് വെൽ ആസ് ടേസ്റ്റി എന്നുള്ളതാണ് ഞാൻ പഠിച്ചത്. ഈ മില്ലറ്റ്സ് ആരും കഴിക്കാത്തത് അതിന് ടേസ്റ്റ് ഇല്ല എന്നുള്ള ഒരു കാരണം കൊണ്ട്. പക്ഷേ എൻ്റെ മില്ലറ്റിൻ്റെ പ്രോഡക്ട്സ് ടേസ്റ്റ് ഇല്ല എന്ന് ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല. കോൾ മില്ലറ്റിൻ്റെ പുട്ടുപൊടി, ജോവാറിൻ്റെ മുട്ടുപൊടി, മില്ലറ്റ് അടദോശ. മില്ലറ്റ് അടദോശ എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല ടേസ്റ്റിയാണ്, ബട്ട് ഹെൽത്തിയുമാണ്. പിന്നെ അതിൻ്റെ തന്നെ ദോശ പൗഡർ, ഇഡ്ഡലി പൗഡർ എല്ലാം ഉണ്ട്. നമുക്ക് കഴിക്കാനൊന്നും ഒരു സ്വാദില്ല എന്നുള്ള പ്രശ്നമേ ഇല്ല. റെഡി ടു കുക്കാണ്. ഇപ്പോൾ ഉപ്പുമാവ് വേണമെങ്കിൽ 5 മിനിറ്റ് മതി. അത് ഇടുക, വെള്ളമൊഴിക്കാതെ തിളപ്പിക്കുക, ഇത്രയേ ഉള്ളൂ. കഞ്ഞിയാണെങ്കിൽ 5 മിനിറ്റ് മതി. 5 അല്ലെങ്കിൽ മാക്സിമം 10 മിനിറ്റ് വേണ്ടി വരും നമുക്ക് നമ്മുടെ പാകത്തിന് റെഡിയാക്കി എടുക്കാൻ. അതുപോലെ ദോശയാണെങ്കിലും റെഡി ടു കുക്ക് ദോശയുണ്ട്. വെള്ളം ഒഴിക്കുക, കലക്കുക, ചൂടുക, അത്രയേ ഉള്ളൂ. അതുപോലെ അതിൻ്റെ ഒപ്പം ദോശപ്പൊടിയും കൂടെ ഞാൻ ചെയ്യുന്നുണ്ട്. വെച്ചാൽ അത്യാവശ്യം നമുക്ക് വേറെ കൂട്ടാൻ വയ്ക്കാൻ സമയമില്ല എങ്കിൽ ദോശയുടെ ചട്നി പൗഡർ. പിന്നെ ഇഡ്ഡലി ആണെങ്കിൽ നമുക്ക് നല്ല ടേസ്റ്റ് കിട്ടണമെങ്കിൽ തലേന്ന് ഒന്ന് കലക്കി വയ്ക്കണം. അതുപോലെ രാത്രിയാണ് വേണമെങ്കിൽ രാവിലെ 1 മിനിറ്റ് ഒന്ന് കലക്കി വെച്ചിട്ട് പോകണം. ആ ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ.
1: എങ്ങനെയാണ് മാഡം ഇത് പ്രിപ്പയർ ചെയ്യുന്നത്, എങ്ങനെയാണ് വിപണനം, അതേക്കുറിച്ചൊക്കെ ഒന്ന് പറയാമോ?
0: എനിക്ക് എൻ്റെ അടുത്ത് തന്നെ ഉള്ള 3-4 പെൺകുട്ടികളുണ്ട്. അവർക്കൊരു തൊഴിലും രാവിലെ ഓഫീസിൽ വരുന്നത് പോലെ പോവുക. എനിക്ക് എല്ലാവിധ മാനുവലായിട്ടുള്ളവർക്ക് ഞാൻ പറയുന്നത് പോലെ അവർ പൊടിക്കാനും ഉണക്കാനും വൃത്തിയാക്കാനും എല്ലാത്തിനും അവരുണ്ട്. എൻ്റെ ഒരു ഹെഡിങ് മാത്രം മതി അവിടെ, ബാക്കി പിന്നെ പാക്ക് ചെയ്യണതും പോസ്റ്റ് ഓഫീസിൽ അയക്കാനും എല്ലാത്തിനും. അങ്ങനെയാണ് ഇപ്പോൾ വിപണനം ചെയ്യുന്നത്. ഇപ്പോൾ പോസ്റ്റ് ഓഫീസ് വഴിയാണ് പോണത്, പിന്നെ പോർട്ടർ ആപ്പ് വഴി പോകുന്നുണ്ട്. പിന്നെ കുറച്ച് ലോക്കലി ആണെങ്കിൽ കൊണ്ടും കൊടുക്കുന്നുണ്ട്. ഇച്ചിരി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ എല്ലാം വീട്ടിലെത്തിച്ച് കൊടുക്കുന്നുണ്ട്. www.kuruvispice.com എന്നൊരു സൈറ്റ് ഉണ്ട്, അതിൽ കയറിയാൽ നമുക്ക് അപ്ലൈ ചെയ്യാം. 2-3 ദിവസം കഴിഞ്ഞ് നിങ്ങളുടെ വീട്ടിലെത്തുന്നതായിരിക്കും. അല്ലാതെ തന്നെ വാട്സാപ്പ് ഗ്രൂപ്പുണ്ട്, വാട്സാപ്പിൽ ഗ്രൂപ്പ് വഴിയും ഓർഡർ ചെയ്യാം. നമ്പർ 8089-749-27. ഒന്നും കൂടെ പറയാം, 8089-749-27. ഇതിൽ വാട്സാപ്പ്

0: ചെയ്യുമോ, വിളിച്ചു പറയുകയോ, ഓൺലൈൻ അപ്ലൈ ചെയ്യുമോ എന്ന് പറഞ്ഞാലും മതി. നിങ്ങളുടെ വീട്ടുപടിക്കൽ സാധനം എത്തുന്നതാണ്.
1: സംരംഭം തുടങ്ങുന്നതിന് ഇതിന് അത്യാവശ്യം മെഷീൻസൊക്കെ ആവശ്യമുണ്ടല്ലോ?
0: ഉണ്ട്, അത്യാവശ്യമുള്ള ഡ്രയറ്, പൾവറൈസറ്, റോസ്റ്റർ, അങ്ങനെയുള്ള എല്ലാ മെഷീനെല്ലാം വാങ്ങിയിട്ടുണ്ട്. ക്ലീൻലിനെസ്സും പിന്നെ ക്വാളിറ്റി ഓഫ് പ്രോഡക്ട്സും കൂടാനാണ്. അതുവഴിയാണ് എല്ലാം ചെയ്യുന്നത്.
1: ഇഷ്ടപ്പെട്ട ഒരു സംരംഭം. ഇത് ചെയ്തു തുടങ്ങിയിട്ട് ഒരു ഒന്നൊന്നര വർഷത്തോളമായി. ആൾക്കാരുടെ ഒരു സമീപനം എങ്ങനെയാണ് ഈ പ്രോഡക്ട്സിനോട്?
0: ഇപ്പോൾ എനിക്കത് ജനം അക്സെപ്റ്റ് ചെയ്തു തുടങ്ങി എന്നുള്ളത് എനിക്ക് ബോധ്യമാണ്. എനിക്ക് എൻ്റെ ഡിമാൻഡ് വാട്സാപ്പിലൂടെയും ഓൺലൈനിലൂടെയും ആൾക്കാർ വന്നു വാങ്ങുന്നു. അപ്പോൾ എനിക്കിത് ജനം അക്സെപ്റ്റ് ചെയ്തു എന്നുള്ള സന്തോഷം എനിക്ക് കിട്ടി തുടങ്ങി. ഞാനിത് ശരിക്കും ഒരു ഓൺലൈൻ സംരംഭം എന്നുള്ള രീതിക്കാണ് ഞാൻ തുടങ്ങിയത്. പക്ഷേ ഇപ്പോൾ കടക്കാരൊക്കെ വന്ന് ചോദിക്കുന്നുണ്ട്, അവർക്ക് കൊടുക്കണം, ഇത്രയും നല്ലൊരു പ്രോഡക്റ്റ് അല്ലേ, എന്തുകൊണ്ട് കടകളിലൂടെ വിപണനം ചെയ്തുകൂടാന്നുള്ള ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പിലാണ് ഞാൻ. ഡിമാൻഡ് കൂടിക്കൂടി വരുന്നത് കാരണം എനിക്ക് കുറച്ചുകൂടെ സ്കെയിലപ്പ് ചെയ്യാനുണ്ട്. അതിന് കൃഷിഭവന്റെയും വ്യവസായ വകുപ്പിന്റെയും എല്ലാത്തിൻ്റെയും സപ്പോർട്ടുണ്ട്.
1: കുരുവി സ്പൈസസിനെ വ്യത്യസ്തമാക്കുന്നത് എന്താണ്?
0: ഒന്നാമത് ഓർഡർ ഇടാൻ ഒരു സമയമില്ലാത്ത കാലമാണ്. അപ്പോൾ അതിനെ ഞാനൊരു പരിഹാരം കണ്ടുപിടിച്ചത് സബ്സ്ക്രിപ്ഷൻ വഴിയാണ്. സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ അവർക്കിപ്പം രണ്ടാഴ്ചയ്ക്ക് ഒരിക്കൽ ഇന്ന ഇന്ന സാധനങ്ങൾ വേണം. അപ്പോൾ എൻ്റെ കയ്യിലുള്ള പ്രോഡക്ട്സ് നമുക്കൊരു 100 ഗ്രാം മഞ്ഞേ ആവശ്യമുള്ളൂ, ഒരു മാസത്തേക്ക് വാങ്ങി വെക്കേണ്ട കാര്യമില്ല. അപ്പോൾ എനിക്ക് രണ്ടാഴ്ചയ്ക്ക് ഒരിക്കൽ 100 ഗ്രാം മഞ്ഞൾ, 100 ഗ്രാം മുളക് പൊടി, 100 ഗ്രാം മല്ലിപ്പൊടി, അല്ലെങ്കിൽ 1 കിലോ പുട്ടുപൊടി, ഇങ്ങനെയൊക്കെ എനിക്കവർ നേരത്തെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ഇത്രയും വേണം, രണ്ടാഴ്ചയ്ക്ക് ഒരിക്കലും എനിക്ക് ഇത്രയും വീതം തന്നോ എന്ന് പറയുമ്പോൾ അവർക്ക് അപ്ലൈ ചെയ്യേണ്ട ആവശ്യം പോലും ഇല്ല. നേരത്തെ നമുക്ക് പൈസ അടയ്ക്കാം, അല്ലെങ്കിൽ അപ്പോഴപ്പോഴും ഞാൻ ബില്ലയച്ചു കൊടുക്കും, അതായാലും മതി എന്നുള്ള അതാണ് നമ്മൾ വേറിട്ട് നിൽക്കുന്നത്.
1: അപ്പോൾ ഒരിക്കൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാഴ്ച കൂടുമ്പോഴത്തേക്ക് ഈ സാധനം അയച്ചു കൊടുക്കും.
0: പിന്നെ ഇൻ ബിറ്റ്വീൻ അവർക്ക് എന്തെങ്കിലും വേണ്ടെന്നുണ്ടെങ്കിൽ എനിക്കൊരു മെസ്സേജ് ഇട്ടാൽ മാത്രം മതി, അടുത്ത ഇതിൽ പോകുമ്പോഴത്തേക്ക് ആ സാധനം വിട്ടിട്ട് ബാക്കിയെല്ലാം അയച്ചു കൊടുത്തോണ്ടിരിക്കുക. അപ്പോൾ അവർക്ക് എന്നും വീട്ടിൽ ഫ്രഷ് ആയിട്ടുള്ള, ഞങ്ങളൊന്നും ഒന്നിച്ച് ഒരിക്കലും ഉണ്ടാക്കി വെക്കാറില്ല, ഡിമാൻഡ് അനുസരിച്ചാണ് അവിടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്നും എല്ലാവർക്കും ഫ്രഷായി കിട്ടുക എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹവും. എനിക്ക് വീട്ടിലൊരാളിരുന്ന് എനിക്കെല്ലാം ഉണ്ടാക്കി തരുന്നത് പോലെ ഫ്രഷായിട്ട് കിട്ടിക്കൊണ്ടിരിക്കും.
2: തിരുവനന്തപുരം പാപ്പനംകോട് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൽ പ്രവർത്തിക്കുന്ന ശ്രീമതി ശശിലേഖയുടെ കുരുവി സ്പൈസിന്റെ വിശേഷങ്ങളാണ് ഇതുവരെ കേട്ടത്.

0: കേരളത്തിലെ ആദ്യ കൃഷിമാസികയായ കേരള കർഷകൻ ഇപ്പോൾ ഡിജിറ്റലായും നിങ്ങളുടെ വിരൽ തുമ്പിലെത്തുന്നു.
1: കേരള കർഷകൻ,
0: കാർഷിക കേരളത്തിന്റെ സ്പന്ദനങ്ങൾ തൊട്ടറിഞ്ഞ കേരള കർഷകൻ മാസിക ഓൺലൈനായി വായിക്കാൻ വെറും 100 രൂപ മാത്രം.
1: കർഷകരുടെയും കൃഷിയെ സ്നേഹിക്കുന്നവരുടെയും വിശ്വസ്ത സുഹൃത്തും വഴികാട്ടിയും കേരള കർഷകൻ.
0: subscription.fibkerala.gov.in എന്ന പോർട്ടൽ ലോഗിൻ ചെയ്താൽ കേരള കർഷകൻ ഓൺലൈൻ കോപ്പി വായിക്കാവുന്നതാണ്. കേരള കർഷകന്റെ ഓൺലൈൻ വരിക്കാരനാകാൻ ഇന്ന് തന്നെ പോർട്ടൽ സന്ദർശിക്കുക.
1: കേരള കർഷകൻ,
0: കേരളത്തിന്റെ സമ്പൂർണ്ണ കൃഷി മാസിക.
2: പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കവടിയാർ പി ഒ, തിരുവനന്തപുരം 3.
3: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
2: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
3: ശ്രോതാക്കൾ കേട്ടത് സ്പോൺസേഡ് പരിപാടി ഞാറ്റുവേല.

ആകാശവാണി കൊച്ചി FM 102.3. ഇനി പദ്ധതികൾ ജനനമക്കെ തിരുവനന്തപുരം റിലേ.

0: പദ്ധതികൾ ജനനന്മയ്ക്ക്.
1: കേന്ദ്രാവിഷ്കൃത വികസന പദ്ധതികളെ കുറിച്ചുള്ള പരമ്പര. സ്വച്ഛ് ഭാരത് മിഷൻ.
2: ഇന്ത്യയെ ശുചിത്വവും ആരോഗ്യവും നിറഞ്ഞ രാജ്യമായി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ ആരംഭിച്ച ഒരു ദേശീയ പദ്ധതിയാണ് സ്വച്ഛ് ഭാരത് മിഷൻ. മഹാത്മാഗാന്ധിയുടെ ശുചിത്വ സങ്കല്പങ്ങൾക്ക് പ്രാധാന്യം നൽകി 2014 ഒക്ടോബർ 2-നാണ് ഈ പദ്ധതി ആരംഭിച്ചത്. ശുചിത്വം ഓരോ പൗരന്റെയും ഉത്തരവാദിത്തമാണെന്ന ബോധം ജനങ്ങളിൽ വളർത്തുകയാണ് ഈ ദൗത്യത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്ന്. സ്വച്ഛ് ഭാരത് മിഷന്റെ ലക്ഷ്യങ്ങൾ എന്തെല്ലാം എന്ന് നോക്കാം. രാജ്യത്തെ തുറസായ സ്ഥലങ്ങളിലെ മലവിസർജനം ഇല്ലാതാക്കുക, വീടുകളിലും പൊതുസ്ഥലങ്ങളിലും ശൗചാലയ സൗകര്യം വർദ്ധിപ്പിക്കുക, മാലിന്യങ്ങൾ ശാസ്ത്രീയമായി ശേഖരിക്കുകയും സംസ്കരിക്കുകയും ചെയ്യുക, അതോടൊപ്പം ശുചിത്വത്തെക്കുറിച്ചുള്ള ജനങ്ങളുടെ മനോഭാവത്തിൽ മാറ്റം വരുത്താനും ഈ പദ്ധതി ലക്ഷ്യമിടുന്നു. ശുചിത്വമില്ലായ്മ പല രോഗങ്ങൾക്കും കാരണമാകുന്നു. മലിനമായ വെള്ളവും പരിസരവും രോഗാണുക്കളുടെ വളർച്ചയ്ക്ക് ഇടയാക്കുകയും വയറിളക്കം, വിവിധ അണുബാധകൾ തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാവുകയും ചെയ്യുന്നു. വീടുകളും വിദ്യാലയങ്ങളും പൊതുസ്ഥലങ്ങളും വൃത്തിയായി സൂക്ഷിക്കുന്നതിലൂടെ ആരോഗ്യകരമായ ജീവിതത്തിന് സാധ്യമാകും. അതിനാൽ ശുചിത്വം ഒരു സാമൂഹിക ഉത്തരവാദിത്തം മാത്രമല്ല, ആരോഗ്യ സംരക്ഷണത്തിന്റെ പ്രധാന ഭാഗവുമാണ്. സ്വച്ഛ ഭാരത് മിഷന്റെ പ്രധാന ശ്രദ്ധാകേന്ദ്രങ്ങളിൽ ഒന്നാണ് മാലിന്യ സംസ്കരണം. വീടുകളിൽ ഉണ്ടാകുന്ന മാലിന്യങ്ങൾ ജൈവ മാലിന്യങ്ങളും അജൈവ മാലിന്യങ്ങളുമായി വേർതിരിച്ച് ശേഖരിക്കുന്നത് വളരെ പ്രധാനമാണ്. ജൈവ മാലിന്യങ്ങളിൽ നിന്ന് കമ്പോസ്റ്റ് പോലുള്ളവ നിർമ്മിക്കാനും പുനരുപയോഗിക്കാവുന്ന വസ്തുക്കൾ വേർതിരിച്ച് റീസൈക്കിൾ ചെയ്യാനും കഴിയും. പ്ലാസ്റ്റിക് മാലിന്യം കുറയ്ക്കുന്നതും പരിസ്ഥിതി സംരക്ഷണത്തിന് സഹായകരമാണ്. ശുചിത്വ ശീലങ്ങൾ കുട്ടിക്കാലം മുതൽ വളർത്തിയെടുക്കേണ്ടതാണ്. വിദ്യാർത്ഥികൾ സ്വന്തം ക്ലാസ് മുറികളും വിദ്യാലയ പരിസരവും വൃത്തിയായി സൂക്ഷിക്കുന്നതോടൊപ്പം ശുചിത്വത്തിന്റെ സന്ദേശം കുടുംബങ്ങളിലേക്കും സമൂഹത്തിലേക്കും എത്തിക്കാനും ശ്രമിക്കണം. കൈകൾ വൃത്തിയായി കഴുകുക, മാലിന്യം കുപ്പത്തൊട്ടിയിൽ ഇടുക, വെള്ളം പാഴാക്കാതിരിക്കുക, പ്ലാസ്റ്റിക് ഉപയോഗം കുറയ്ക്കുക തുടങ്ങിയ നല്ല ശീലങ്ങൾ വിദ്യാർത്ഥികൾ ജീവിതത്തിന്റെ ഭാഗമാക്കണം. ഒരു സർക്കാർ പദ്ധതിക്ക് മാത്രമായി ഇന്ത്യയെ പൂർണമായും ശുചിത്വമുള്ളതാക്കാൻ കഴിയില്ല. ഓരോ പൗരന്റെയും പങ്കാളിത്തം അത്യാവശ്യമാണ്. പൊതുസ്ഥലങ്ങളിൽ മാലിന്യം വലിച്ചെറിയാതിരിക്കുക, ശൗചാലയങ്ങൾ ശരിയായി ഉപയോഗിക്കുക, മാലിന്യം വേർതിരിച്ച് നൽകുക, പരിസരം വൃത്തിയായി സൂക്ഷിക്കുക തുടങ്ങിയ ചെറിയ പ്രവർത്തനങ്ങൾ പോലും വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കും. ശുചിത്വമുള്ള ഇന്ത്യ, ആരോഗ്യകരമായ ഇന്ത്യ എന്ന ആശയം യാഥാർത്ഥ്യമാക്കാൻ സർക്കാർ സംവിധാനങ്ങൾക്കൊപ്പം ജനങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കണം. നമ്മുടെ വീടും വിദ്യാലയവും പരിസരവും പൊതുസ്ഥലങ്ങളും വൃത്തിയായി സൂക്ഷിക്കുന്നതിലൂടെ നമുക്കും സ്വച്ഛ് ഭാരത് മിഷന്റെ ഭാഗമാകാം.

0: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.
1: ആകാശവാണി കൊച്ചി എഫ് എം 102.3. അറിയിപ്പ്: ആകാശവാണി കൊച്ചി എഫ് എം നിലയം നാളെ ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന അപ്പോളോ അറ്റ്ലക്സ് ഹോസ്പിറ്റൽ എഫ് എം ഹെൽത്ത് ലൈൻ തത്സമയ ഫോണിൻ പരിപാടിയിൽ സ്തനാർബുദം, ലക്ഷണങ്ങൾ, രോഗനിർണയം, ചികിത്സാവിധികൾ ഇവയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ

0: സമയം 6 മണി കഴിഞ്ഞ് 10 മിനിറ്റും 40 സെക്കൻഡും. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ അറിയിപ്പുകൾ. ഈ നിലയം ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ആദ്യം ഇന്നത്തെ പരിപാടികൾ. അറിയിപ്പുകളെ തുടർന്ന് 6:20 മധുരം ഗീതം, ലളിതഗാനം. 6:25 സേവന വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ, തിരുവനന്തപുരം റിലേ. 6:40 ചലച്ചിത്ര ഗാനങ്ങൾ. 6:50 കാർഷിക ജീവനം, ലോക പരുത്തി ദിനത്തോടനുബന്ധിച്ച് പ്രത്യേക പരിപാടി. പങ്കെടുക്കുന്നവർ കൃഷി ഓഫീസർ എം ബഷീർ അഹമ്മദ്, പരുത്തി കർഷകൻ എം രാജാറാം. 7:20 വിപണി. 7:25 FM ഈവനിംഗ്, ഇതിൽ സമകാലികം. മഴ മാറിയപ്പോൾ ദാഹിക്കുന്ന കൊച്ചി. 7:45 വാർത്തകൾ, തിരുവനന്തപുരം റിലേ. 7:55 ഒരിടത്തൊരിടത്ത്. 8 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് ശാസ്ത്രദീപ്തി. 8:05 AHMS ഹോമിയോപ്പതി, FM ഹെൽത്ത് ലൈൻ. തലവേദന, ഡോക്ടർ എസ് ജവഹറുമായി അഭിമുഖം. 8:25 സേവന വാർത്തകൾ. 8:30 ഈവനിംഗ് മെലഡി.
1: വർക്ക് ഫ്രം ഹോം, ഹൈ സാലറി, വെറും ഒറ്റ ക്ലിക്കിലോ അടിപൊളി.
2: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
3: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
0: 8:45 നോവൽ പാരായണം, ഫ്രാൻസിസ് നൊറോണയുടെ അശരണരുടെ സുവിശേഷം എന്ന നോവൽ. 8:50 മഹിതം മലയാളം, തുടർന്ന് ഇന്നത്തെ ചോദ്യം ഉത്തരം, നാളത്തെ പരിപാടികൾ. 9:00 ന്യൂസ് അറ്റ് 9 ഡൽഹി റിലേ. 9:15 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 9:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 10:30 ചില്ലുജാലകം. 11:00 ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹി റിലേ.
4: മച്ചാനെ, കേക്ക് ചേട്ടന് ഹമാരാ ചോയ്സ് പൊളിയാണ്. പണിക്കൂലിയൊക്കെ ഭീകര കുറവ്.
5: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബറോൺ മോൾ, കൊച്ചി.
0: ഇനി നാളത്തെ പരിപാടികൾ. നാളെ രാവിലെ 5:55 സുഭാഷിതം, അവതരിപ്പിക്കുന്നത് സുരേഷ് നാരായണൻ. 6:00 ആകാശവാണി FM വാർത്തകൾ, അറിയിപ്പുകൾ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ. 6:10 പ്രഭാതഗീതം. 6:27 കാർഷിക വാർത്തകൾ, വിപണി. 6:32 പ്രധാന പത്രവാർത്തകൾ, തുടർന്ന് ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര. തിരുനയനാർ കുറിച്ചി മാധവൻ നായരുടെ ആത്മശാന്തി എന്ന കവിത. 6:45 പ്രാദേശിക വാർത്തകൾ, കോഴിക്കോട് റിലേ. 6:55 മുതൽ 7:25 വരെ FM ഡയറിയുടെ ആദ്യഭാഗം. ഇതിൽ ചിന്താശകലം, ഇന്നത്തെ ചോദ്യം, സേവന വാർത്തകൾ, നാട്ടുവിശേഷം. 7:00 മഹിതം മലയാളം. 7:10 ഈ ഗാനം ഇന്നത്തെ ഗാനം, തുടർന്ന് ആരോഗ്യക്കുറിപ്പുകൾ, ദീപസ്തംഭം, മഹാശ്ചര്യം. 7:25 വാർത്തകൾ, തിരുവനന്തപുരം റിലേ. 7:35 FM ഡയറി തുടരും, സമകാലികം. 7:50 നോവൽ പാരായണം, ഫ്രാൻസിസ് നൊറോണ എഴുതിയ അശരണരുടെ സുവിശേഷം, തുടർന്ന് എന്തു പഠിക്കണം, എന്താകണം. 8:00 ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് ശാസ്ത്രദീപ്തി.
6: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, പ്രധാന പത്രവാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32.
7: ഇനി റീറ്റെയിൽ പണിക്കൂലിയിൽ.

0: ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ്,
1: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
2: രാവിലെ 8:05 ചിത്രപതംഗം ചലച്ചിത്ര

0: എഫ് എം മോർണിംഗ് സെലക്ഷൻസ് തുടരും. 10:25 സേവന വാർത്തകൾ, 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി ഇന്നത്തെ സ്വർണവില, തുടർന്ന് സംഗീതലഹരി. 10:55 നാട്ടുവിശേഷം, 11:00 ആകാശവാണി എഫ് എം വാർത്തകൾ, തുടർന്ന് കൈകൊട്ടിക്കളിപ്പാട്ടുകൾ, കെ എൻ ഗിരിജയും സംഘവും അവതരിപ്പിച്ചത്. 11:30 NCERT സ്പോൺസേഡ് പരിപാടി ഉമംഗ്. 12:00 ആകാശവാണി എഫ് എം വാർത്തകൾ, അറിയിപ്പുകൾ, പഴം പച്ചക്കറി വില വിവരം, തുടർന്ന് ലളിതഗാനങ്ങൾ. 12:25 സേവന വാർത്തകൾ.
1: ബേക്ക് എക്സ്പോ 2026 വരുന്ന 9 മുതൽ 11 വരെ അങ്കമാലി അഡ്ലക്സ് കൺവെൻഷൻ സെന്ററിൽ വ്യവസായ മന്ത്രി ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി ഉദ്ഘാടനം ചെയ്യുന്നു. യുവ സംരംഭകർക്കായി ഫുഡ് ടെക് ആൻഡ് ബേക്ക് ഇന്നോവേഷൻ ഹാക്കത്തോൺ, ബേക്കിംഗ് മേഖലയിലെ ഏറ്റവും പുതിയ ടെക്നോളജിയും മെഷീനുകളും അടുത്തറിയാം, വിദഗ്ധരുമായുള്ള സെഷനുകൾ, ബേക്കറി ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും വിൽപ്പനയും. എല്ലാ ഭക്ഷ്യ സംരംഭകർക്കും സ്വാഗതം.
0: 12:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരമറിലെ, 12:40 പ്രകാശധാര, 12:50 വാർത്തകൾ തിരുവനന്തപുരമറിലെ, 1:00 ഗാനോത്സവം, ശ്രോതാക്കൾ കത്തുകൾ വഴി ആവശ്യപ്പെട്ട ചലച്ചിത്ര ഗാനങ്ങൾ, 1:55 സേവന വാർത്തകൾ, 2:00 ആകാശവാണി എഫ് എം വാർത്തകൾ, തുടർന്ന് വെള്ളിത്തിര തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി, 3:00 ആകാശവാണി എഫ് എം വാർത്തകൾ, തുടർന്ന് അപ്പോളോ അഡ്ലക്സ് ഹോസ്പിറ്റൽ എഫ് എം ഹെൽത്ത് ലൈൻ തത്സമയ ഫോണിൻ പരിപാടിയിൽ സ്തനാർബുദം ലക്ഷണങ്ങൾ, രോഗനിർണയം, ചികിത്സാവിധികൾ, ഇവയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൺസൾട്ടന്റ് മെഡിക്കൽ ഓങ്കോളജിസ്റ്റ് ഡോക്ടർ ഫിലിപ്പ് ജോർജ് കുറ്റിക്കാട്ട് മറുപടി നൽകുന്നു. 4:00 ആകാശവാണി എഫ് എം വാർത്തകൾ, 4 മണിപ്പൂക്കൾ. വാട്സപ്പ് സന്ദേശഗാന പരിപാടി 4:55 സേവന വാർത്തകൾ, 5:00 ആകാശവാണി എഫ് എം വാർത്തകൾ, തുടർന്ന് ഗുഡ് ഈവനിംഗ് കൊച്ചി ലൈവ് ഫോണിൻ പ്രോഗ്രാം. ഇതിൽ വിവേകവാണി, ദീപസ്തംഭം മഹാശ്ചര്യം എന്നിവയ്ക്കൊപ്പം ഗാനങ്ങളും. 5:45 സ്പോൺസേഡ് പരിപാടി ഞാറ്റുവേല. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക് തിരുവനന്തപുരം റിലേ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ.
2: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി ഇന്നത്തെ സ്വർണവില,
3: എന്നും രാവിലെ 10:30.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
0: 6:10 അറിയിപ്പുകൾ, 6:20 മധുരം ഗീതം ലളിതഗാനം, 6:25 സേവന വാർത്തകൾ, 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലെ, 6:40 ചലച്ചിത്ര ഗാനങ്ങൾ, 6:50 കിസാൻ വാണി, 7:20 വിപണി, 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലെ, 7:35 മുതൽ 9:00 വരെ എഫ് എം ഈവനിംഗ് സമകാലികം, 7:55 ഒരിടത്തൊരിടത്ത്, 8:00 ആകാശവാണി എഫ് എം വാർത്തകൾ, തുടർന്ന് ശാസ്ത്രദീപ്തി, 8:05 യുവവാണി. യൂണിവേഴ്സിറ്റി ഓഫ് എഡിൻബ്രയിലെ സ്കൂൾ ഓഫ് ഫിസിക്സ് ആൻഡ് അസ്ട്രോണമിയിലേക്ക് ഫുള്ളി ഫണ്ടഡ് സ്കോളർഷിപ്പോടെ പ്രവേശനം ലഭിച്ച ആതിര കെ പി പങ്കെടുക്കുന്നു. 8:30 ഈവനിംഗ് മെലഡി.

0: സെബിയുടെ ഒരു ഇൻവെസ്റ്റർ ബോധവൽക്കരണ സംരംഭം. കൂടുതൽ വിവരങ്ങൾക്ക് സെബി ഇൻവെസ്റ്റർ വെബ്സൈറ്റ് സന്ദർശിക്കുക അല്ലെങ്കിൽ സെബി സാർഥി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.
1: രാത്രി 8:45 നോവൽ പാരായണം. ഫ്രാൻസിസ് നൊറോണ എഴുതിയ അശരണരുടെ സുവിശേഷം. 8:50 മഹിതം മലയാളം. തുടർന്ന് ഇന്നത്തെ ചോദ്യമുത്തരം, നാളത്തെ പരിപാടികൾ. 9:00 ന്യൂസ് അറ്റ് 9 ഡൽഹി റിലേ. 9:15 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 9:30 കഥകളി പദങ്ങൾ, തിരുവനന്തപുരം റിലേ. 10:30 ചലച്ചിത്ര ഗാനങ്ങൾ. 11:00 ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ, ഡൽഹി റിലേ. ഈ നിലയം ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് ശ്രോതാക്കൾ കേട്ടത്. ഇനി മധുരം ഗീതം ലളിതഗാനം. അഖില പാടിയത് രാജീവ് ആലുങ്കലിന്റെ വരികൾ, സംഗീതം ക്രിസ്തുദാസ്.

0: അഖില പാടിയ ഗാനമാണ് കേട്ടത്. രാജീവ് ആലുങ്കലിന്റെ വരികൾ, സംഗീതം ക്രിസ്തുദാസ്, മധുരം ഗീതം സമാപിച്ചു. ഇനി സേവന വാർത്തകൾ. ആലപ്പുഴ ജില്ലയിലെ സർക്കാർ ആശുപത്രികളിൽ ഇ ഹെൽത്ത് കേരള പ്രോജക്റ്റിലേക്ക് ട്രെയിനി സ്റ്റാഫ് തസ്തികയിലേക്ക് 6 മാസത്തെ താൽക്കാലിക നിയമനത്തിന് അപേക്ഷിക്കാം. ഈ മാസം 19 വൈകിട്ട് 5 മണിക്കുള്ളിൽ അപേക്ഷിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് 94 95 98 17 93.
1: നിങ്ങൾക്കും ആകാശവാണിയിലൂടെ പരസ്യം ചെയ്യണോ എങ്കിൽ വിളിക്കൂ 90 20 620 630.
2: 90 20 630
1: നമ്പർ മറക്കല്ലേ. 90 20 620 630.
3: മച്ചനെ, കേക്ക് ചേട്ടന് ഹമാരാ ചോയ്സ് പൊളിയാണ്. പണിക്കൂലിയൊക്കെ ഭീകര കുറവ്.
4: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബറോൺ മോൾ, കൊച്ചി.
5: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. ആരോഗ്യക്കുറിപ്പുകൾ
6: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15.
5: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
0: വണ്ടിപ്പെരിയാർ സർക്കാർ പോളിടെക്നിക് കോളേജിലെ തുടർ വിദ്യാഭ്യാസ കേന്ദ്രത്തിന് കീഴിൽ പുതുതായി ആരംഭിക്കുന്ന മൊബൈൽ ഫോൺ ടെക്നോളജി കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. അവസാന തീയതി 31 മാസം. കൂടുതൽ വിവരങ്ങൾക്ക് 94 46 11 79. കാനറ ബാങ്കിൽ 3500 ഗ്രാജുവേറ്റ് അപ്രന്റീസ് ഒഴിവുകളുണ്ട്. 20നും 28നും മധ്യപ്രായമുള്ള ബിരുദധാരികൾക്ക് അപേക്ഷിക്കാം. ഈ മാസം 17 വരെ അപേക്ഷകൾ സമർപ്പിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് കാനറ ബാങ്ക് വെബ്സൈറ്റ് സന്ദർശിക്കുക. canarabank.in.
7: തുടങ്ങാം ഇൻവെസ്റ്റിംഗിന്റെ പാഠം.

0: സെബിയുടെ ഒരു ഇൻവെസ്റ്റർ ബോധവൽക്കരണ സംരംഭം. കൂടുതൽ വിവരങ്ങൾക്ക് സെബി ഇൻവെസ്റ്റർ വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ സെബി സാർഥി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.
1: എറണാകുളം എംപ്ലോയബിലിറ്റി സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ഈ വരുന്ന വെള്ളിയാഴ്ച രാവിലെ 11 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ തൊഴിൽ മേള സംഘടിപ്പിക്കുന്നു. SSLC, +2 ബിരുദം, ബിരുദാനന്തര ബിരുദം, ITI, ഡിപ്ലോമ, എഞ്ചിനീയറിംഗ് എന്നീ യോഗ്യതകളുള്ളവർക്ക് അപേക്ഷിക്കാം. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഈ വരുന്ന വെള്ളിയാഴ്ച, അതായത് 9-ാം തീയതി രാവിലെ 11 മണിക്ക് കാക്കനാട് സിവിൽ സ്റ്റേഷൻ ഓൾഡ് ബ്ലോക്കിൽ 5-ാം നിലയിൽ പ്രവർത്തിക്കുന്ന എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ ബയോഡാറ്റയുടെ 3 കോപ്പി സഹിതം അഭിമുഖത്തിനായി ഹാജരാകേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 0484242452, മറ്റൊരു നമ്പർ 9446926836.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: പൈനാവ് കേന്ദ്രീയ വിദ്യാലയത്തിൽ 2026-27 അധ്യയന വർഷത്തേക്ക് താൽക്കാലികാടിസ്ഥാനത്തിൽ പ്രൈമറി ടീച്ചർ, കൌൺസിലർ, വൊക്കേഷണൽ ഇൻസ്ട്രക്ടർ എന്നിവരുടെ പാനൽ തയ്യാറാക്കുന്നതിലേക്കായി ഈ മാസം 16 രാവിലെ 10 മണിക്ക് അഭിമുഖം നടത്തും. വിളിക്കേണ്ട ഫോൺ നമ്പർ 0486223-2205, 0486223-2205. സേവന വാർത്തകളാണ് ശ്രോതാക്കൾ കേട്ടത്. ആകാശവാണി കൊച്ചി FM 102.3. ഇനി 6:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.

0: സെബിയുടെ ഒരു ഇൻവെസ്റ്റർ ബോധവൽക്കരണ സംരംഭം. കൂടുതൽ വിവരങ്ങൾക്ക് സെബി ഇൻവെസ്റ്റർ വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ സെബി സാർഥി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.
1: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആശംസകൾ അറിയിച്ച് ലോക നേതാക്കൾ. റിപ്പോ നിരക്ക് 25 ബേസിസ് പോയിന്റ് വർദ്ധിപ്പിച്ച് റിസർവ് ബാങ്കിന്റെ പണനയം പ്രഖ്യാപിച്ചു. ആരോഗ്യവും ദീർഘായുസ്സും ഉറപ്പാക്കുന്ന സമഗ്ര ആരോഗ്യ മാതൃക വികസിപ്പിക്കാൻ ഉന്നതതല ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ച് സംസ്ഥാന സർക്കാർ. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി NTPCയുമായി മുഖ്യമന്ത്രി വി ഡി സതീശൻ ചർച്ച നടത്തി. കായംകുളത്ത് 2000 മെഗാവാട്ട് ശേഷിയുള്ള ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം സ്ഥാപിക്കാൻ ധാരണ. ലഹരി മാഫിയകൾക്കെതിരായ പ്രവർത്തനം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി എക്സൈസ് വകുപ്പിന് കീഴിൽ സംസ്ഥാന നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ നിലവിൽ വന്നു. KSRTC കാർഗോ ലോജിസ്റ്റിക് സർവീസിന് തുടക്കമായി. പദ്ധതി ചരിത്രപരമായ ചുവടുവയ്പ്പെന്ന് മന്ത്രി CP ജോൺ. വാർത്തകൾ വിശദമായി. കഴിഞ്ഞ 25 വർഷത്തെ പൊതുസേവനത്തിലൂടെ ലഭിച്ച ജനവിശ്വാസവും അനുഭവ സമ്പത്തുമാണ് തന്റെ സമ്പാദ്യവും കരുതുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ വികസിത് ഭാരത് സങ്കല്പ് സഭയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ 12 വർഷം കൊണ്ട് രാജ്യത്തെ സാഹചര്യങ്ങൾ അടിമുടി മാറിയതായി അദ്ദേഹം പറഞ്ഞു. പൊതുസേവന രംഗത്ത് കാൽനൂറ്റാണ്ട് പൂർത്തിയാക്കിയ പ്രധാനമന്ത്രിക്ക് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, ലോക്സഭാ സ്പീക്കർ ഓം ബിർള തുടങ്ങിയ പ്രമുഖർ ആശംസകൾ നേർന്നു. ഭരണത്തലവൻ എന്ന നിലയിൽ 25 വർഷത്തെ പൊതുസേവനം പൂർത്തിയാക്കിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ലോക നേതാക്കളും അഭിനന്ദനം അറിയിച്ചു. ജപ്പാൻ, നൈജീരിയ, ബെൽജിയം, ഡൊമിനിക്ക തുടങ്ങിയ രാജ്യങ്ങളിലെ ഭരണാധികാരികളാണ് ആശംസകൾ അറിയിച്ചത്. ആഗോള സാമ്പത്തിക അനിശ്ചിതത്വങ്ങളും വർദ്ധിച്ചുവരുന്ന പണപ്പെരുപ്പവും കണക്കിലെടുത്ത് പലിശ നിരക്കുകൾ വർദ്ധിപ്പിച്ച് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. റിപ്പോ നിരക്ക് 25 ബേസിസ് പോയിന്റ് വർദ്ധിപ്പിച്ച് 5.50% ഉയർത്തിയത്. 3 വർഷത്തിന് ശേഷമുള്ള വർദ്ധനവ് ഭവന വാഹന വായ്പകളുടെ EMI വർദ്ധനയ്ക്ക് കാരണമാകും. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി മുഖ്യമന്ത്രി VD സതീശൻ NTPCയുമായി ന്യൂഡൽഹിയിൽ ചർച്ച നടത്തി. കായംകുളത്ത് 2000 മെഗാവാട്ട് ശേഷിയുള്ള ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം സ്ഥാപിക്കാൻ തീരുമാനമായി. ഇത് സംബന്ധിച്ച ധാരണാപത്രം ഒപ്പുവയ്ക്കും. മഹാരാഷ്ട്രയിലെ NTPC സിന്നർ പദ്ധതിയിൽ നിന്ന് കേരളത്തിന് 300 മെഗാവാട്ട് വരെ വൈദ്യുതി ലഭ്യമാക്കും. പുനരുപയോഗ ഊർജ്ജ സംഭരണം, സാങ്കേതിക സഹകരണം എന്നിവയുൾപ്പെടെയുള്ള സുപ്രധാന മേഖലകളിലും ധാരണയിലെത്തി. KSRTC കാർഗോ ലോജിസ്റ്റിക് സർവീസ് മന്ത്രി CP ജോൺ ഫ്ളാഗ് ഓഫ് ചെയ്തു. സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തിയ പദ്ധതി ചരിത്രപരമായ ചുവടുവയ്പ്പാണെന്ന് മന്ത്രി പറഞ്ഞു.
2: ഒരു ചരിത്ര പ്രസിദ്ധമായ ഒരു കാര്യമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. 1965 KSRTC രൂപീകരിച്ചതിന് ശേഷം ആദ്യമായി ഒരു കാർഗോ ലോജിസ്റ്റിക്സ് വിംഗ് ഇന്ന് ആരംഭിക്കുകയാണ്, അത് ഫ്ളാഗ് ഓഫ് ചെയ്യുകയാണ്. വെറ്റ് ലീസ് എന്നറിയപ്പെടുന്ന ഒരു സമ്പ്രദായത്തിൽ കൂടിയാണ് ഇപ്പൊ കാര്യങ്ങൾ നടക്കുന്നത്. 30 രൂപ പെർ കിലോമീറ്റർ എന്ന രീതിയിലാണ് ഈ ട്രക്കുകൾ നമുക്ക് കിട്ടിയിട്ടുള്ളത്.
1: ആരോഗ്യവും ദീർഘായുസ്സും ഒന്നിച്ചുറപ്പാക്കുന്ന സമഗ്ര ആരോഗ്യ മാതൃക വികസിപ്പിക്കാൻ സംസ്ഥാന സർക്കാർ ഉന്നതതല ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ചു. മുഖ്യമന്ത്രി ചെയർപേഴ്സണും ആരോഗ്യമന്ത്രി വൈസ് ചെയർപേഴ്സണുമാകും. രോഗങ്ങൾ തടയുന്നതിനും തുടക്കത്തിൽ തന്നെ കണ്ടെത്തുന്നതിനും മികച്ച ചികിത്സ ലഭ്യമാക്കി ആരോഗ്യകരമായ വാർദ്ധക്യം ഉറപ്പാക്കുന്നതിനുമാണ് സമഗ്ര പദ്ധതി നടപ്പാക്കുന്നത്. രാജ്യത്ത് ആദ്യമായാണ് ഒരു സംസ്ഥാനം ഇത്തരമൊരു പദ്ധതി നടപ്പിലാക്കുന്നത്. ലോകത്തിന് മാതൃകയാകുന്ന ആരോഗ്യ സംരക്ഷണ ശൈലി യാഥാർത്ഥ്യമാക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്നാണ്.

0: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: ലഹരി മാഫിയകൾക്കെതിരായ പ്രവർത്തനം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി രാജ്യത്ത് ആദ്യമായി കേരളത്തിൽ എക്സൈസ് വകുപ്പിന് കീഴിൽ സംസ്ഥാന നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ നിലവിൽ വന്നു. തിരുവനന്തപുരം എക്സൈസ് ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ മന്ത്രി എം ലിജു ബ്യൂറോ ഉദ്ഘാടനം ചെയ്തു. എൻഫോഴ്സ്മെന്റ്, ഇന്റലിജൻസ്, റിസർച്ച് ആൻഡ് അനാലിസിസ്, സൈബർ ഇന്റലിജൻസ് ആൻഡ് സൈബർ ഓപ്പറേഷൻസ് എന്നിങ്ങനെ നാല് വിഭാഗങ്ങളായി തിരിച്ച് ലഹരി ശൃംഖലകളെ കണ്ടെത്തുന്നതിനുള്ള സമഗ്രമായ സംവിധാനമാണ് ബ്യൂറോയിലുള്ളത്. കോഴിക്കോട് ജില്ലയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ തീർപ്പ് കൽപ്പിക്കാൻ ബാക്കിയുള്ള ഓഡിറ്റ് പരാമർശങ്ങൾ പരിഹരിക്കാൻ വകുപ്പിന്റെ നേതൃത്വത്തിൽ നൂതന പദ്ധതിയായ സ്വസ്ഥം തദ്ദേശം ആരംഭിച്ചു. വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
2: കോഴിക്കോട് ജില്ലയിലെ 91 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഏറ്റവും ഒടുവിലത്തെ 3 വർഷങ്ങളിലെ ഓഡിറ്റ് തടസ്സങ്ങളാണ് പരിശോധിച്ച് സംസ്ഥാന ഓഡിറ്റ് വകുപ്പിന്റെ സഹായത്തോടെ പരിഹരിക്കാൻ പോകുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ധനപരമായ അടിത്തറ ഭദ്രമാക്കുന്നതിനും ഓഡിറ്റ് കുരുക്കുകൾ അഴിച്ചുവെച്ച് തലയുയർത്തി നിൽക്കുവാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ പര്യാപ്തമാക്കുന്നതിനുമാണ് സ്വസ്ഥം തദ്ദേശ പദ്ധതി നടപ്പാക്കുന്നത്. ഇതിനായി വകുപ്പിൽ നിന്ന് വിരമിച്ച ഉദ്യോഗസ്ഥന്മാർ ഓഡിറ്റ് മിത്രങ്ങളായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ സഹായിക്കും.
1: സ്റ്റുഡൻസ് ലീഡേഴ്സ് കോൺക്ലേവ് നാളെയും മറ്റന്നാളും നിയമസഭാ ഹാളിൽ നടക്കും. മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഉദ്ഘാടനം ചെയ്യും. പാർലമെന്ററി ജനാധിപത്യത്തിന്റെ മൂല്യങ്ങൾ വിദ്യാർത്ഥികളിലും യുവജനങ്ങളിലും എത്തിക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാന സർക്കാരിന്റെ പാർലമെന്ററി കാര്യ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് കോൺക്ലേവ് സംഘടിപ്പിക്കുന്നത്. കണ്ണൂർ പട്ടുവം മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിലെ ഡിജിറ്റൽ ലൈബ്രറി സജീവമാക്കാൻ തീരുമാനം. ജില്ലാ കളക്ടറുടെ കുട്ടികളുമായുള്ള പ്രതിവാര സംവാദമായ കളം പരിപാടിയിലാണ് തീരുമാനം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ.ഒ. ശശിധരൻ.
3: പട്ടുവം MRS ലെ 35 വിദ്യാർത്ഥികളായിരുന്നു ഇത്തവണ കളം പരിപാടിയിലെ അതിഥികളായി എത്തിയത്. നിങ്ങളിൽ ആരൊക്കെ ദിവസവും പത്രം വായിക്കും എന്ന കളക്ടറുടെ ചോദ്യത്തിന് വായിക്കാൻ പത്രമില്ലെന്നായിരുന്നു കുട്ടികളുടെ മറുപടി. ഇതിന് പരിഹാരമായാണ് ഡിജിറ്റൽ ലൈബ്രറിയിൽ ഹൗ ടു റീഡ് എ ന്യൂസ് പേപ്പർ എന്ന പത്രവായനയുടെ പുതിയ സെഷൻ കൂടി ഉൾപ്പെടുത്താൻ ജില്ലാ കളക്ടർ അധ്യാപകരോട് നിർദ്ദേശിച്ചത്. അടുത്ത ആഴ്ച മുതൽ ഇതിന്റെ പുരോഗതിയും കളക്ടർ നേരിട്ട് അന്വേഷിക്കും.
1: 2026 രസതന്ത്രത്തിനുള്ള നൊബേൽ പുരസ്കാരത്തിന് ഫ്രഞ്ച് ശാസ്ത്രജ്ഞനായ ഹെൻറി ബി കാഗൻ, ജാപ്പനീസ് ശാസ്ത്രജ്ഞനായ കെൻസോ സോയി എന്നിവർ അർഹരായി. അസിമെട്രിക് ഓർഗാനിക് സിന്തസിസിലെ നോൺ ലീനിയർ ഇഫക്റ്റുകളും ഓട്ടോ കാറ്റലിസിസും കണ്ടെത്തിയതിനാണ് അംഗീകാരം. പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ മ്യൂസിയം വകുപ്പിലെ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് മന്ത്രി ഒ.ജെ. ജനീഷ് തിരുവനന്തപുരത്ത് വന്യജീവി വാരാഘോഷത്തിന്റെ സമാപന സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മൃഗശാല പരിപാലനത്തിന് CSR ഫണ്ട് പ്രയോജനപ്പെടുത്തുമെന്ന് മന്ത്രി പറഞ്ഞു. മൃഗങ്ങളുടെ പരിപാലനം ഒരു നിശ്ചിത കാലത്തേക്ക് സ്പോൺസർ ചെയ്യുന്നതിനായി സ്വകാര്യ വ്യക്തികളെ സമീപിക്കുമെന്നും മന്ത്രി പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുസേവന രംഗത്ത് 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി ജനസേവനത്തിലൂടെ രാഷ്ട്രസേവനമെന്ന പ്രത്യേക പരമ്പരയിൽ സാഗർമാല പദ്ധതിയെക്കുറിച്ചാണ് ഇന്ന് പരാമർശിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ 2015 കേന്ദ്ര സർക്കാർ സാഗർമാല പദ്ധതിക്ക് തുടക്കമിട്ടത്. തുറമുഖങ്ങളുടെ നവീകരണം, തീരദേശ സമൂഹങ്ങളെ ശാക്തീകരിക്കൽ എന്നിവയിലൂടെ തുറമുഖ അധിഷ്ഠിത വികസനം സാധ്യമാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. സാങ്കേതികവിദ്യയുടെ വളർച്ചയ്ക്കനുസരിച്ച് ഡിജിറ്റൽ സാക്ഷരതയില്ലാതെ മുന്നോട്ടു പോകാനാകില്ലെന്ന് മന്ത്രി പി.കെ. കുഞ്ഞാലിക്കുട്ടി. ഡിജിറ്റൽ സുരക്ഷാ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന സൈബർ ജാഗ്രതാ ക്യാമ്പയിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. തിരുവനന്തപുരം പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ അധ്യക്ഷതയിൽ കോട്ടയം റബ്ബർ ബോർഡിൽ പ്രതിമാസ ഇന്റർമീഡിയ പബ്ലിസിറ്റി കോർഡിനേഷൻ കമ്മിറ്റി യോഗം ചേർന്നു. യോഗത്തിൽ കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലുള്ള വിവിധ വകുപ്പുകളുടെയും പ്രമുഖ കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളുടെയും പ്രതിനിധികൾ പങ്കെടുത്തു. PIB ADG വി പളനിസ്വാമി യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. എറണാകുളം ജില്ലയിലെ എല്ലാ സ്കൂളുകളും സ്കൂൾ സുരക്ഷാ പദ്ധതി തയ്യാറാക്കി ഉസ്കൂൾ ആപ്പിൽ നിർബന്ധമായും അപ്ലോഡ് ചെയ്യണമെന്ന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി. ഓടക്കാലെ ഗവൺമെന്റ് HSS ഓഡിറ്റോറിയം തകർന്ന സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ജില്ലാ കളക്ടർ ജി പ്രിയങ്കയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് നിർദ്ദേശം. പ്രധാന വാർത്തകൾ വീണ്ടും. ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആശംസകൾ അറിയിച്ച് ലോക നേതാക്കൾ. റിപ്പോ നിരക്ക് 25 ബേസിസ് പോയിന്റ് വർദ്ധിപ്പിച്ച് റിസർവ് ബാങ്കിന്റെ പണനയം പ്രഖ്യാപിച്ചു. ആരോഗ്യവും ദീർഘായുസ്സും ഉറപ്പാക്കുന്ന സമഗ്ര ആരോഗ്യ മാതൃക വികസിപ്പിക്കാൻ ഉന്നതതല ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ച് സംസ്ഥാന സർക്കാർ. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി NTPC മുഖ്യമന്ത്രി ചർച്ച നടത്തി. കായംകുളത്ത് 2000 MW ശേഷിയുള്ള ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം സ്ഥാപിക്കാൻ ധാരണ. ലഹരി മാഫിയകൾക്കെതിരായ

0: പ്രവർത്തനം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി എക്സൈസ് വകുപ്പിന് കീഴിൽ സംസ്ഥാന നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ നിലവിൽ വന്നു. KSRTC കാർഗോ ലോജിസ്റ്റിക്സ് സർവീസിന് തുടക്കമായി. പദ്ധതി ചരിത്രപരമായ ചുവടുവയ്പെന്ന് മന്ത്രി CP ജോൺ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:45.
1: ആകാശവാണി കൊച്ചി FM 102.3. സമയം 6 മണി കഴിഞ്ഞ് 40 മിനിറ്റും 20 സെക്കൻഡും. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്രഗാനങ്ങൾ കേൾക്കാം. കിഴക്കുണരും പക്ഷി എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനം. ഗാനരചന KJയകുമാർ, സംഗീതം രവീന്ദ്രൻ.

ചിത്രം പ്രിയം. ചിത്രപാടിയത് എസ് രമേശൻ നായരുടെ വരികൾ. സംഗീതം ബേണി ഇഗ്നീഷ്യസ്.

ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടത്. ആകാശവാണി കൊച്ചി FM 102.3. കാലാവസ്ഥ അറിയിപ്പ്. കേരളത്തിൽ സാമാന്യം വ്യാപകമായി മഴ.

ലഭിച്ചു. ലക്ഷദ്വീപിൽ മഴ ഉണ്ടായില്ല. ഇന്നും നാളെയും കേരളത്തിൽ സാമാന്യം വ്യാപകമായും ലക്ഷദ്വീപിൽ ചില സ്ഥലങ്ങളിൽ മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യതയുണ്ട്. കൊച്ചിയിൽ ഇന്ന് രേഖപ്പെടുത്തിയ കൂടിയ താപനില 33.8 ഡിഗ്രി സെൽഷ്യസ്. കുറഞ്ഞ താപനില 24.7 ഡിഗ്രി സെൽഷ്യസ്. കാലാവസ്ഥാ അറിയിപ്പാണ് ശ്രോതാക്കൾ കേട്ടത്. ആകാശവാണി കൊച്ചി FM 102.3. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ

0: കാർഷിക ജീവനം.
1: കൃഷി അറിവുകളും അനുഭവങ്ങളും.

സ്വാഗതം പ്രിയ ശ്രോതാക്കളെ ഇന്നത്തെ കാർഷിക ജീവനത്തിലേക്ക്. നമ്മുടെ വസ്ത്രങ്ങൾക്ക് മൃദുലമായ സ്പർശം നൽകുന്ന ഒരു നാരുണ്ട്. വയലിൽ നിൽക്കുമ്പോൾ മഞ്ഞുപോലെ വെളുത്ത പൂക്കളായി തോന്നുന്ന ഒരു വിള, ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കാർഷിക വിള. അതെ, പരുത്തി തന്നെ. ഇന്ന് ഒക്ടോബർ 7, ലോക പരുത്തി ദിനം. പരുത്തിയുടെ പ്രാധാന്യം ലോകത്തിനു മുമ്പിൽ അവതരിപ്പിക്കാനും പരുത്തി കൃഷിയുമായി ബന്ധപ്പെട്ട കർഷകരുടെയും തൊഴിലാളികളുടെയും സംഭാവനകൾ അംഗീകരിക്കാനും ലക്ഷ്യമിട്ടാണ് ഈ ദിനം ആചരിക്കുന്നത്. 2021 ഓഗസ്റ്റ് 30 ഐക്യരാഷ്ട്രസഭ പൊതുസഭയുടെ 75th സമ്മേളനം എല്ലാ വർഷവും ഒക്ടോബർ 7 ലോക പരുത്തി ദിനമായി പ്രഖ്യാപിക്കുന്ന ഒരു പ്രമേയം അംഗീകരിച്ചു. കാർഷിക ജീവനം ഇന്ന് ചർച്ച ചെയ്യുന്നത് പരുത്തി കൃഷിയുടെ പ്രാധാന്യത്തെക്കുറിച്ചാണ്. ശബ്ദസാന്നിധ്യം കൊടുവായൂർ കൃഷി ഓഫീസർ എം ബഷീർ അഹമ്മദ്, മുതലവടയിലുള്ള പരുത്തി കർഷകൻ രാജാറാം. പുരാതനകാലം മുതൽ തന്നെ മനുഷ്യർ പരുത്തിനാരുകൾ ഉപയോഗിച്ച് വസ്ത്രങ്ങൾ നിർമ്മിച്ചിരുന്നു. ഇന്ത്യയിലും പരുത്തിക്ക് വളരെ പഴക്കമുള്ളൊരു ചരിത്രമുണ്ട്. അതെ, ഇന്ന് നമ്മൾ വളരെ സ്വാഭാവികമായി ധരിക്കുന്ന ഒരു കോട്ടൺ ഷർട്ടിനോ സാരിക്കോ പിന്നിൽ ഒരു നീണ്ട യാത്രയുണ്ട്. ആ യാത്ര തുടങ്ങുന്നത് ഒരു ചെറിയ വിത്തിൽ നിന്നാണ്. വിത്ത് മണ്ണിൽ വിതയ്ക്കുന്നു, മുള പൊട്ടുന്നു, ചെടി വളരുന്നു, പൂക്കൾ വിരിയുന്നു, പിന്നീട് പരുത്തിക്കായകൾ രൂപപ്പെടുന്നു. ആ കായകൾ പാകമാകുമ്പോൾ പൊട്ടി തുറക്കുന്നു. അപ്പോഴാണ് മഞ്ഞുപോലെ വെളുത്ത പരുത്തിനാരുകൾ പുറത്തേക്ക് വരുന്നത്. ആ കാഴ്ച എത്ര മനോഹരമാണ്! എന്നാൽ ആ മനോഹാരിതയ്ക്ക് പിന്നിൽ കർഷകൻ്റെ മാസങ്ങളോളം നീളുന്ന ഒരധ്വാനമുണ്ട്. ഒരു പരുത്തിപ്പൂ കാണുമ്പോൾ നമ്മളതിൻ്റെ ഭംഗി മാത്രമേ കാണുന്നുള്ളൂ. പക്ഷേ ഒരു കർഷകൻ കാണുന്നത് അതിൻ്റെ പിന്നിലെ അധ്വാനമാണ്. വിത്ത് വാങ്ങണം, നിലമൊരുക്കണം, വിത്ത് വിതയ്ക്കണം, വെള്ളവും വളവും നൽകണം, കീടബാധയിൽ നിന്ന് സംരക്ഷിക്കണം, കാലാവസ്ഥയെ ആശ്രയിച്ച് കാത്തിരിക്കണം. അതിനുശേഷമാണ് വിളവെടുപ്പ്. മഴ കൂടുതലായാലും കുറഞ്ഞാലും അത് പരുത്തി കൃഷിയെ ബാധിക്കും. കീടബാധ ഉണ്ടായാലും പ്രശ്നം. അങ്ങനെ നിരവധി വെല്ലുവിളികൾക്കിടയിലാണ് ഒരു പരുത്തി കർഷകൻ തൻ്റെ വിള വളർത്തുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ പരുത്തി വസ്ത്രത്തിലെ ഓരോ പരുത്തിനാരിനും പിന്നിൽ ഒരു കർഷകൻ്റെ വിയർപ്പിൻ്റെ കഥയുണ്ട്.

പരുത്തി ലോകത്തിലെ പ്രധാന വ്യാവസായിക കാർഷിക വിളകളിലൊന്നാണ്. പരുത്തിനാരിൽ നിന്നും നൂൽ നിർമ്മിക്കുന്നു, നൂലിൽ നിന്ന് തുണി നിർമ്മിക്കുന്നു, ആ തുണിയിൽ നിന്ന് വസ്ത്രങ്ങൾ ഉണ്ടാക്കുന്നു. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ പരുത്തിക്ക് വലിയ സ്ഥാനമുണ്ട്. പരുത്തിവിത്തിൽ നിന്നും എണ്ണയും ലഭിക്കുന്നു. വിത്തിൻ്റെ അവശിഷ്ടങ്ങൾ കാലിത്തീറ്റ ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നു. അങ്ങനെ കൃഷിയിലും വ്യവസായത്തിലും വ്യാപാരത്തിലും തൊഴിൽ മേഖലയിലും വലിയ പങ്കു വഹിക്കുന്നതിനാലാണ് പരുത്തിയെ പലപ്പോഴും വെള്ളസ്വർണം എന്ന് വിളിക്കുന്നത്. പരുത്തി കൃഷിയിൽ ഇന്ത്യയ്ക്ക്

0: വലിയ സ്ഥാനമുണ്ട്. ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലായി വലിയ തോതിൽ പരുത്തി കൃഷി ചെയ്തു വരുന്നു. സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ചെറുകിട ഉടമകൾക്കും തൊഴിലാളികൾക്കും ഉപജീവന മാർഗത്തിൻ്റെയും വരുമാനത്തിൻ്റെയും ഒരു പ്രധാന സ്രോതസ്സാണ് പരുത്തി മേഖല. കേരളത്തിൽ പാലക്കാട് ജില്ലയിലാണ് പരുത്തി കൃഷി ചെയ്യുന്നത്. എന്നാൽ കാലാവസ്ഥാ വ്യതിയാനം, തൊഴിലാളിക്ഷാമം എന്നിവ മൂലം പരുത്തി കൃഷി ഏതാണ്ട് നിലച്ച മട്ടാണ്. പരുത്തി കൃഷിയിടങ്ങൾ ഇന്ന് മാവിൻ തോട്ടങ്ങളായി മാറിക്കഴിഞ്ഞു. എന്നാൽ തമിഴ്നാട്ടിൽ പരുത്തി കൃഷി സജീവമായി ചെയ്തു വരുന്നു. പരുത്തി കർഷകർ മാത്രമല്ല, പരുത്തി ശേഖരണം, നൂൽനൂൽപ്പ്, വസ്ത്രനിർമ്മാണം, വിപണനം തുടങ്ങിയ നിരവധി മേഖലകളിൽ ജോലി ചെയ്യുന്ന ആളുകളുടെയും ജീവിതം പരുത്തിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. അതുകൊണ്ട് പരുത്തി ഒരു വിള മാത്രമല്ല, ഒരു വലിയ സാമ്പത്തിക ശൃംഖല കൂടിയാണ്. വ്യാപാരം, കൃഷി, നവീകരണം, നിക്ഷേപം, സുസ്ഥിര വികസനം എന്നിവയെക്കുറിച്ചുള്ള ചർച്ചകൾക്കായി ആഗോള പരുത്തി തുണിത്തര പങ്കാളികൾ ഈ വർഷം പരുത്തി ദിനത്തിൽ ഉസ്ബെക്കിസ്ഥാനിൽ ഒത്തുകൂടുന്നു. പാലക്കാട് കൊടുവായൂർ കൃഷിഭവനിലെ കൃഷി ഓഫീസറാണ് എം ബഷീർ അഹമ്മദ്. കേരളത്തിലെ പരുത്തി കൃഷിയുടെ ഇപ്പോഴത്തെ അവസ്ഥ, സാധ്യതകൾ എന്നിവ വിശദീകരിക്കുന്നു.
1: പാലക്കാട് ജില്ലയിൽ കിഴക്കൻ പ്രദേശങ്ങളായ മുതലമട, പട്ടഞ്ചേരി, പെരുമാട്ടി, വടകരപ്പതി, എരുത്തിയാമ്പതി, പുതിശ്ശേരി തുടങ്ങിയ പഞ്ചായത്തുകളിലാണ് പരുത്തി കൃഷി വ്യാപകമായി ചെയ്തുകൊണ്ടിരുന്നത്. കുറച്ചു കാലമായി, ഏകദേശം 10-15 വർഷമായി പരുത്തി കൃഷി പാടെ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. എരുത്തിയാമ്പതി, വടകരപ്പതി പഞ്ചായത്തുകളിലെ തമിഴ്നാട് ബോർഡർ അതിർത്തി പങ്കെടുക്കുന്ന ഒന്നോ രണ്ടോ സ്ഥലങ്ങളിൽ മാത്രം നാമമാത്രമായ കർഷകർ മാത്രമേ ഇപ്പോൾ പരുത്തി കൃഷി ചെയ്യൂ. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ഒന്ന്, പ്രധാനമായിട്ടും തെങ്ങ് കൃഷിയിലേക്കും മാവ് കൃഷിയിലേക്കും ഇവിടുത്തെ കർഷകർ മാറി എന്നുള്ളതാണ്. ഇതിനേക്കാൾ പരിചരണം കുറവ്, മെച്ചപ്പെട്ട വരുമാനം എന്നിവയാണ് ഇതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒരു കാലത്ത് മുതലമട പഞ്ചായത്തിലെ മലയോര മേഖലകളിൽ നിലക്കടലയും പരുത്തിയും പ്രധാന കൃഷിയായിരുന്നു. എന്നാൽ ഇപ്പോൾ ആ പ്രദേശങ്ങൾ മുഴുവനും തെങ്ങ് കൃഷിയിലേക്കും പ്രശിഷ്യ മാവ് കൃഷിയിലേക്കും മാറി എന്നുള്ളതാണ്. അതിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, പുറത്ത് അന്യജില്ലകളിൽ നിന്ന് ധാരാളം കർഷകർ, ഒരു കുടിയേറ്റ കർഷകർ ഇവിടെ കുടിയേറി പാർക്കുകയും അതോടുകൂടി അവിടുത്തെ തനത് കൃഷികളായ പിന്നെ പരുത്തി, നിലക്കടല എന്നിവ പൂർണ്ണമായും ഇല്ലാതാകുകയും ചെയ്തു. കൃഷി വകുപ്പ് ഇതിൽ ഒരു പ്രത്യേക താല്പര്യമെടുത്തുകൊണ്ട് പരുത്തി കൃഷി പ്രോത്സാഹിപ്പിക്കുകയാണെങ്കിൽ കർഷകരെ ഇതിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ സാധിക്കും, തീർച്ചയായിട്ടും സാധിക്കും. അതിനുവേണ്ടി കർഷകർക്ക് നല്ല ഇനം വിത്ത് നൽകുകയും അത് മെച്ചപ്പെട്ട വിലയ്ക്ക് സംഭരിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കർഷകരെ പരുത്തി കൃഷിയുടെ പൂർവ്വപ്രതാപം വീണ്ടെടുക്കുവാൻ നമുക്ക് തീർച്ചയായിട്ടും സാധിക്കുക തന്നെ ചെയ്യും. ചിറ്റൂരിലെ മണ്ണ് അറിയപ്പെടുന്നത് തന്നെ ബ്ലാക്ക് കോട്ടൺ സോയിൽ എന്നാണ്. ചിറ്റൂർ താലൂക്കിലെ വലിയൊരു ഏരിയ ഇതിനനുയോജ്യമായ സ്ഥലമാണ്. ആയതുകൊണ്ട് തന്നെ ആ പരുത്തി കൃഷി, ഈ ലോക പരുത്തി കൃഷിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിന് നല്ലൊരു പ്രോത്സാഹനം നൽകുകയും നമ്മുടെ പരുത്തി കൃഷി തിരിച്ചു കൊണ്ടുവരികയും, ഇന്നാണെങ്കിൽ പരുത്തിക്ക് നല്ല വില ലഭിക്കുന്ന ഒരു സ്ഥിതിവിശേഷം നമ്മുടെ നാട്ടിലുണ്ട്. ഒന്ന് രണ്ട് കർഷകർ ചെയ്യുന്ന ആളുകൾ തന്നെ ഇവിടെ സംഭരണശാലകളോ അത് വിൽക്കുന്നതിനുള്ള സംവിധാനങ്ങളോ ഇല്ലാത്തത് കൊണ്ട് തമിഴ്നാടിനെ ആശ്രയിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് നമുക്ക് ഇവിടെ തന്നെ പകരം ക്ലസ്റ്റർ രൂപത്തിൽ ഇവിടെ കർഷകരെ സംഘടിപ്പിച്ചുകൊണ്ട് നമ്മളിപ്പോൾ പുതിയ ദേശീയ പരിപാടിയൊക്കെ നടത്തുന്ന പോലെ തന്നെ പരുത്തി കൃഷി മേഖലയിലേക്ക് കൂടി നമ്മൾ കാലെടുത്ത് വെക്കേണ്ടത് കാലഘട്ടത്തിൻ്റെ അനിവാര്യതയാണ്. അത് തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടി ഓരോരുത്തരും പ്രയത്നിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ കർഷകരെ ഈ പ്രത്യേക കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ സാഹചര്യത്തിൽ, ഇത് വെള്ളം വളരെ കുറവ് വേണ്ട ഒരു കൃഷിയായതുകൊണ്ട് തന്നെ, ഇത്തരം മഴ നിഴൽ പ്രദേശമായ ചിറ്റൂർ താലൂക്കിൻ്റെ കിഴക്കൻ പ്രദേശങ്ങൾ തീർച്ചയായിട്ടും ഇത് പരിപോഷിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. പരുത്തി കൃഷിക്ക് അനന്ത സാധ്യതകളാണ് കേരളത്തിലുള്ളത്. ഇന്ത്യയിലെ ഒരു പാരമ്പര്യ കൃഷി എന്ന നിലയ്ക്ക് വസ്ത്ര നിർമ്മാണ മേഖലയിലെ പ്രധാന അസംസ്കൃത വസ്തുവായതിനാൽ പരുത്തിക്ക് വിപണിയിൽ എപ്പോഴും മികച്ച സാധ്യതകളുണ്ട്.

0: അതോടൊപ്പം തന്നെ പരുത്തി കുരുവിൽ നിന്ന് എണ്ണ, ഭക്ഷ്യ എണ്ണ നമുക്ക് ഉൽപ്പാദിപ്പിക്കാവുന്നതാണ്. നല്ല ഗുണമേർമയേറിയ ഭക്ഷ്യ എണ്ണ കൂടി നമുക്ക് ഉൽപ്പാദിപ്പിക്കാവുന്നതാണ്. ലോകമെമ്പാടും തന്നെ കോട്ടൺ വസ്ത്രങ്ങൾക്ക് ആവശ്യക്കാർ ഏറി വരികയാണ്. അതുകൊണ്ട് തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന പരുത്തിക്ക് എളുപ്പത്തിൽ വിപണനം കണ്ടെത്താം. പരുത്തിക്കുരുവിൽ നിന്നുള്ള എണ്ണ വേർതിരിച്ചെടുക്കുന്നത് കർഷകർക്കൊരു അധിക വരുമാനം കൂടെ ലഭ്യമാകുന്നു. അതോടൊപ്പം തന്നെ അതിൻ്റെ ഉപോൽപ്പന്നം മികച്ച കാലിത്തീറ്റയായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. എണ്ണയിൽ നിന്നെടുത്ത് വരുന്ന പിണ്ണാക്ക് നല്ല കാലിത്തീറ്റയായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അതിൻ്റെ വിപണി മൂല്യം ഇന്ന് കർഷകർക്ക് ഏറെ പ്രിയപ്പെട്ടതും കൂടിയാണ്. കാലാവസ്ഥ കിഴക്കൻ മേഖലയിലെ, നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു നമ്മുടെ പാലക്കാട് ജില്ലയിലെ കിഴക്കൻ അതിർത്തി പഞ്ചായത്തുകൾ ഉൾപ്പെടെ അട്ടപ്പാടിയുടെ വിവിധ മേഖലകൾ കൂടെ ഇതിനകത്ത് വിപുലീകരിച്ച് പരുത്തി കൃഷി പ്രോത്സാഹിപ്പിക്കാവുന്നതാണ്. കുറഞ്ഞ ചെലവും ഉയർന്ന ലാഭവുമാണ് ഇതിൻ്റെ ഒരു ആകർഷണത. തുടക്കത്തിൽ ചെറിയൊരു ഈർപ്പം വേണമെന്ന് വെച്ചാൽ വളർച്ചയുടെ വിവിധ ഘട്ടങ്ങളിൽ വളരെ കുറച്ച് വെള്ളം മാത്രമേ ഇതിനാവശ്യമുള്ളൂ. ഈ എല്ലിനോ പ്രതിഭാസത്തിൻ്റെ ഈ പ്രത്യേക സാഹചര്യത്തിൽ കർഷകരെ സഹായിക്കുന്നതിന് വേണ്ടി ഇത്തരം വിളകൾ പരിപോഷിപ്പിക്കേണ്ടത് കാലഘട്ടത്തിൻ്റെ വളരെ അത്യന്താപേക്ഷിതമാണ്. അതിനുവേണ്ടി അത്യാധുനിക അത്യുൽപാദനശേഷിയുള്ള വിത്തുകൾ നമ്മുടെ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് ലഭ്യമാക്കി അത് പ്രോത്സാഹിപ്പിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ പരമ്പരാഗത വ്യവസായമാണ് നൂൽനൂൽപ്പ്. ഇന്നും കിഴക്കൻ പ്രദേശങ്ങളിൽ വിശിഷ്യ ചുറ്റൂരു ഭാഗത്ത് ഇപ്പോഴും നൂല് നൂറ്റ് വസ്ത്രം നിർമ്മിക്കുന്ന വ്യവസായങ്ങൾ ധാരാളം ഉണ്ട്. അവർക്കുള്ള സംസ്കൃത വസ്തുക്കൾ പുറമേ നിന്നാണ് അവർ വാങ്ങി വരുന്നത്. തത്തമംഗലം ഭാഗത്തും ചിറ്റൂരിൻ്റെ വിവിധ പ്രദേശങ്ങളിലും ഒരു സമുദായം തന്നെ ഇതിനെ ചുറ്റിപ്പറ്റിയാണ് അവരുടെ ഉപജീവന മാർഗം കണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ ഈ വ്യവസായത്തെ നിലനിർത്തുന്നതിന് വേണ്ടി പൂർണ്ണമായ ഒരു പ്രോത്സാഹനവും അതിലൂടെ കർഷകർക്ക് നല്ലൊരു വരുമാനവും നമ്മുടെ പാരമ്പര്യം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങളും ഇതിൻ്റെ ഭാഗി ഉണ്ടാകണമെന്ന് മാത്രം പറയുന്നു.
1: പരുത്തി കൃഷി പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. കീടനാശിനികളുടെയും രാസവളങ്ങളുടെയും അമിത ഉപയോഗം മണ്ണിനെയും ജലത്തെയും പരിസ്ഥിതിയെയും ബാധിക്കാം. കാലാവസ്ഥാ വ്യതിയാനവും പരുത്തി കർഷകർക്ക് വലിയ വെല്ലുവിളിയാണ്. അതുകൊണ്ടാണ് ഇന്ന് ലോകം സുസ്ഥിരമായ പരുത്തി കൃഷിയെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നത്. കുറഞ്ഞ ജല ഉപയോഗം, പരിസ്ഥിതി സൗഹൃദ കൃഷിരീതികൾ, മണ്ണിൻ്റെ സംരക്ഷണം, കർഷകരുടെ ക്ഷേമം എന്നിവയ്ക്ക് പ്രാധാന്യം നൽകുന്ന രീതികൾ കൂടുതൽ പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട്. നമ്മൾ രാവിലെ വസ്ത്രം ധരിക്കുമ്പോൾ അതിൻ്റെ പിന്നിലെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ചിന്തിക്കാറില്ല. ഒരു കർഷകൻ്റെ വയലിൽ നിന്ന് ആരംഭിക്കുന്ന യാത്ര, പരുത്തി ശേഖരണം, നാരും വിത്തും വേർതിരിക്കൽ, നൂൽ നിർമ്മാണം, നെയ്ത്ത്, തുണിയുടെ നിറം നൽകൽ, തയ്യൽ, ഒടുവിൽ നമ്മുടെ കൈകളിൽ വസ്ത്രമായി എത്തുന്നു. അതുകൊണ്ട് ഒരു പരുത്തി തുണി വെറും തുണിയല്ല, അത് കർഷകൻ്റെ അധ്വാനത്തിൻ്റെയും തൊഴിലാളികളുടെ വിയർപ്പിൻ്റെയും ശാസ്ത്രത്തിൻ്റെയും വ്യവസായത്തിൻ്റെയും കൂട്ടായ അടയാളമാണ്.
2: ഒരു 15 ക്വിന്റാൽ ഉണ്ട്, ഒരു 1.5 ടൺ പരുത്തി കിട്ടും മൊത്തം ഏക്കറിന്. അതെല്ലാം ഉള്ള സ്ഥലമാകുമ്പോൾ
1: ഇത് പാലക്കാട് മുതലമടയിലുള്ള രാജാറാം, പാരമ്പര്യമായി പരുത്തി കൃഷി ചെയ്തിരുന്ന കർഷകൻ. രാജാറാമിന് 4 ഏക്കർ പരുത്തി കൃഷി ഉണ്ടായിരുന്നു, മികച്ച ലാഭവും ലഭിച്ചിരുന്നു. എന്നാൽ കാലാവസ്ഥാ വ്യതിയാനവും തൊഴിലാളി ക്ഷാമവും കൃഷിയെ ബാധിച്ചു. പരുത്തി കൃഷിയുടെ രീതി, പരിപാലനം എന്നിവയെക്കുറിച്ച് വിശദീകരിക്കുകയാണ് രാജാറാം.
2: ഈ ഏരിയ മൊത്തം തെങ്ങൊന്നുമില്ല, അന്നത്തെ പട്ടിയും കടല മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ലേബർ കുറച്ചുണ്ടെങ്കിൽ മതി, അല്ല നമുക്ക് ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് ഇല്ല, കുറച്ച് പൈസ ഉണ്ടെങ്കിൽ നമുക്ക് അത് ചെയ്തു പോവാ. അത് അതിന് വേണ്ടിയിട്ടാണ് മൊത്തം, ഈ ഏരിയ മൊത്തം പട്ടിയാണ്, ഞങ്ങളുടെ ഏരിയ മൊത്തം പരുത്തിയായിരിക്കും.
1: പരുത്തി കൃഷി ചെയ്യുമ്പോൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്?
2: നല്ല ക്ലൈമറ്റ് ഉണ്ടാകണം, കർക്കിട മാസത്തിൽ തുടങ്ങണം. ആടി എന്ന് പറയുന്നത് തമിഴില്, ആ മാസം നല്ല കാടൊക്കെ നല്ല പൂട്ടി അതിന് പിന്നെയാണ് നമ്മൾ വിത്തൊക്കെ ചെയ്യുള്ളൂ. വിത്ത് ചെയ്ത ശേഷം ഒരു 3 മാസത്തിലാണ് വിളവെടുക്കാൻ തുടങ്ങും. വിളവെടുത്ത് കഴിഞ്ഞാൽ നമുക്ക്

0: കാർത്തിക മാറിലിന്ന് പറയുന്നു കൂടെ ഡിസംബർ ആ ടൈത്തിനാണ് വരുള്ളൂ. പിന്നെ ജനുവരി മാർച്ച് ലാസ്റ്റ് ഏപ്രിൽ വരെ ഈ കൃഷി അങ്ങനെ പിടിച്ചു നിൽക്കും. അധികം മെയിൻറ്റനൻസ് ഇല്ലാതെ ഒരു കൃഷിയാണ്.
1: മണ്ണൊരുക്കുന്നത് എങ്ങനെയാണ്?
0: അതിൽ ട്രാക്ടറാണ്. ഇപ്പൊ അന്നൊക്കെ കാളയാണ്, മൂരി വെച്ചിട്ടാണ് പൂട്ടുന്നത്. ഇന്നൊക്കെ ഇപ്പൊ ട്രാക്ടർ ആയതുകൊണ്ട് ഇപ്പൊ ട്രാക്ടറാണ് ഇപ്പോ. പിന്നെ നല്ല ചാണകം, ഒരുപാട് മെയിൻറ്റനൻസ് ഇല്ലാത്ത ഒരു കൃഷിയാണ്.
1: എത്ര ഏക്കറിലായിരുന്നു കൃഷി ചെയ്തുകൊണ്ടിരുന്നത്?
0: നമ്മ ചെയ്ത് 4 ഏക്കറാണ്. വിത്ത് കുക്കി വെക്കേണ്ടതാണ്. ഇതെല്ലാം 2 ടൈപ്പ് ഉണ്ട്. വെല്ലം ഉള്ള സ്ഥലത്ത് നട്ടാനുള്ള വെറൈറ്റി വേറെ ഉണ്ട്. വെല്ലം ഇല്ലാതെ നമ്മ മളയെ നോക്കിട്ട് ചെയ്യുന്ന കൃഷിയുമുണ്ട്. 2 സെപ്പറേറ്റ് ആയിട്ട് വരുമ്പോൾ വെല്ലം കൂടുതലുണ്ടെങ്കിൽ അതിന് വിലയും ഇത്ര കൂടുതലായി കിട്ടും, ഇത്തിരി വിളവെടുപ്പും ഇത്തിരി കൂടുതലായി കൂടുതലാകും. വെല്ലമില്ലാത്ത സ്ഥലത്ത് നമ്മൾ മാനാവാലിന്ന് പറയും. അവന്തരിയൊക്കെ ചെയ്യുമ്പോൾ ഇത്തിരി വിലയും ഒരു കിലോന് 5 രൂപ മാർജിൻ ഉണ്ടാകും. പിന്നെ വിളവും കുറച്ച് 2 ക്വിൻറ്റാൽ പറയും, അതൊക്കെ ഇത്തിരി കുറയും.
1: വളപ്രയോഗങ്ങൾ എന്തൊക്കെയാണ്?
0: മെയിൻ ചാണകം. ചാണകം ഉള്ള വീശി വിട്ടാണ് നമ്മ അന്ന് മാടൊക്കെ വെച്ച് കാളയൊക്കെ മൂരിയൊക്കെ വെച്ച് പൂട്ടുന്നത്. പിന്നെ അതിന് ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ 3x3 മറ്റേ വെള്ളം ഉള്ള സ്ഥലത്ത് നട്ടുന്നത്. വെള്ളം ഇല്ലാത്ത സ്ഥലത്ത് 2x1 ഗ്യാപ്പ്. 2 അടി പാറും 1 അടിക്ക് ഒരു വിത്താണ് വെള്ളം ഇല്ലാത്ത സ്ഥലത്ത്. വെള്ളം ഉള്ള ഇടത്തില് 3x3 ഗ്യാപ്പും 3 അടി വിത്തിന്റെ ഗ്യാപ്പും വേണം, 3 അടി പാറിന്റെ ഗ്യാപ്പും വേണം. അതിന്റെ ഗ്യാപ്പ് 3 വേണം, വിത്തിന്റെ ഗ്യാപ്പും 3 വേണം.
1: ഇങ്ങനെയുള്ള പ്രദേശത്താണ് കൂടുതലായിട്ടും കൃഷി ചെയ്യാൻ അനുയോജ്യം.
0: വെള്ളം എവിടെ ഉണ്ടെങ്കിൽ നമ്മൾ ഇപ്പൊക്കെ ഒരുപാട് അഡ്വാൻസ് മോഡൽ വന്നു, ടെക്നോളജി വന്നു. ഇപ്പൊ ഡ്രിപ്പ് ഏത് മലയിലെയും പിന്തിലെയും അപ്പ് ആൻഡ് ഡൗൺ എവിടെ വേണമെങ്കിലും നമ്മൾ ചെയ്യാം. ഒരു സ്ഥലത്ത് ഹൈറ്റിലെ 8 ലിറ്റർ, 1 മണിക്കൂർക്ക് 8 ലിറ്റർ വെള്ളം എന്ന് പറഞ്ഞാൽ ഡൗണിൽ 8 ലിറ്റർ വെള്ളം മാത്രമേ ഇറങ്ങുള്ളൂ. അതുപോലെ ഡ്രിപ്പൊക്കെ ഇപ്പൊ വന്നു. ഇപ്പൊ ചെയ്യണത് എല്ലാം സിമ്പിളാണ്. അന്ന് ചെയ്യണതാണ് ബുദ്ധിമുട്ട്. 15-20 കൊല്ലം മുമ്പ് ചെയ്യണതാണ് ബുദ്ധിമുട്ടെല്ലാം. നല്ല വിത്ത് മേശം കിട്ടില്ല. അന്ന് ഇത്ര ഇതുമില്ല, ഇത്ര പുളും അങ്ങനെ ഒന്നും ഇല്ല. ഇപ്പൊ ഒരുപാടുണ്ട്, പക്ഷെ അതിനുള്ള അഡ്വാൻസ് ഇപ്പൊ വന്നിട്ടുമുണ്ട്.
1: വിളവെടുപ്പ് സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്?
0: വിളവെടുക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് പുളു, അന്ന് കായ് പുളുവിന് ഒരു സംഭവം നടക്കും. അത് മറ്റേ കായിലെ പുളിവ് കയറിയിട്ട് മൊത്തം ഡാമേജ് ആക്കും. പക്ഷെ ഇപ്പൊ അത് ഇല്ല. അത് അതിന് വിത്ത് തന്നെ അതിന് ഒരു പ്രത്യേക ഒരു വിത്താണ് ഇപ്പൊ വന്നിട്ടുള്ളത്. ഇത് വന്നിട്ട് 10 കൊല്ലമായി, 7-8 കൊല്ലത്തിന് മേലായി ആ വിത്ത് വന്നിട്ട്. അതിന് പുളുക്ക കായില് വരുന്ന പുളുവില്ല ഇപ്പോ. മറ്റേ തേനും അത് ചെറിയ ചെറിയ ഫംഗസ് അത് അതുപോലെയൊക്കെ ഉണ്ടാകും. അതൊക്കെ നമുക്ക് റെഡിയാക്കുക, അതൊക്കെ സിമ്പിളായിട്ട് പോകും. വിളവെടുക്കുമ്പോൾ മെയിൻ പണിക്കാർ കറക്റ്റായിട്ട് എടുത്ത് വെക്കണം. പിന്നെ അത് 2 ദിവസം വൈകിയാലും കുഴപ്പമില്ല, വേസ്റ്റ് ഒന്നും ആകില്ല. പക്ഷേ വെടിച്ചിട്ട് പുറത്ത് ചാടി കളഞ്ഞ് ഒരുപാട് 4 ദിവസം 5 ദിവസം അങ്ങനെയൊക്കെ ലേറ്റാകുമ്പോഴേക്കും അതിന്റെ വെയിറ്റേജ് കുറയും. ആ വിത്തിന്റെ വെയിറ്റ് കുറഞ്ഞാൽ അതിന്റെ മറ്റേ ക്വാളിറ്റി കൂടും, പക്ഷെ വെയിറ്റ് കുറയും, നമുക്ക് ലാസ് ആകും. പരുത്തി കൃഷി വെടിക്കുമ്പോൾ ഈ പഞ്ഞ് പുറത്തേക്ക് വരും. പഞ്ഞ് പുറത്തേക്ക് വരുമ്പോൾ ഈ ചൂട് മൊത്തം കൊള്ളുമ്പോൾ ആ വിത്ത് നമ്മൾ എത്ര പെട്ടെന്ന് എടുക്കണോ അത്ര ആ വിത്തിന്റെ വെയിറ്റ് കിട്ടും, ആ കുറുവിന്റെ വെയിറ്റ് കിട്ടും. അങ്ങനെ 4-5 ദിവസം ആയി കഴിഞ്ഞാൽ മൊത്തം ഈ കാറ്റും ഈ വെയിലും കൊണ്ട് അതിനുള്ള ഈരപ്പതമൊക്കെ പോയിട്ട് നവറൊക്കെ പോയിട്ട് ഇത്രയും ഡ്രൈ ആയി ഇത്ര ഈൽഡ് കുറയും, പിന്നെ വെയിറ്റ് കുറയും. ഏത് കൃഷിക്കായാലും പറ്റിയ മണ്ണാണ് ഇവിടെ പാലക്കാട്, ഈ കൊല്ലങ്കോട്, മുതലമട, അതേമാതിരി മീനാക്ഷിപുറം ഈ ഭാഗത്തൊക്കെ നല്ല ഒരു കൊളിഞ്ചാമ്പാർ അതുപോലെ സ്ഥലത്തൊക്കെ നല്ല ഒരു മണ്ണാണ്. ഏവറേജ് ഒന്ന് ഒരേ ടൈപ്പിലിരിക്കും. ഇപ്പോ വരണ വെറൈറ്റി വിത്തൊക്കെ എവിടെ വേണമെങ്കിൽ ചെയ്യുന്ന പോലെ ഇപ്പോ കമ്പനി പ്രൊഡക്ഷൻ ചെയ്തിട്ടുള്ളത്. വെള്ളം ഒരുപാട് ഉള്ള സ്ഥലത്ത് മാത്രം പറ്റില്ല, മറ്റേ എവിടെ വേണമെങ്കിലും ചെയ്യാം. ഇപ്പോഴാണ് ഹൈബ്രിഡ് വിത്ത് വന്നിട്ടുണ്ട്, നല്ല ഈൽഡും ഇപ്പൊ കിട്ടുന്നുണ്ട്. ഒരു വിധമൊക്കെ അന്നത്തിന് ഇന്ന് ഡബിൾ ഇരട്ടി ഇത് കിട്ടുന്നുണ്ട് ഈൽഡ്. അന്ന് പണിക്കാരൻ എടുക്കുന്നത് പോലെ ഇന്ന് പണിക്കാരൻ എടുക്കില്ല, അതാണ് ഒരു വിഷയം. അന്ന് മാക്സിമം ഒരാൾ 10 കിലോ ഒക്കെ എടുക്കും. ഇന്ന് ലേബർ ചാർജ് അത്രയാണോ, 25-30 ഉണ്ടായിരുന്നുള്ളൂ. ഒരാള് മാക്സിമം ഒരു 10 കിലോ ആണ്, ഏവറേജ് 10 കിലോന്റെ മുകളില് എടുക്കുകയും ചെയ്യും. 8 കിലോ 9 കിലോ ഒക്കെ അന്ന് എടുക്കും. പക്ഷെ ഇന്ന് അത്ര എടുക്കുമെന്ന് സംശയമാണ്.
1: താങ്കൾ ഒരു 4 ഏക്കറിലാണ് പരുത്തി കൃഷി തുടങ്ങിയത്, മുടക്കുമുതലും അതിൽ നിന്ന് കിട്ടുന്ന ലാഭം എങ്ങനെയാണ്?
0: ലാഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 15 ക്വിൻറ്റാൽ വരും വെള്ളം ഇല്ലാതെ സ്ഥലത്ത്. 12-15 ക്വിൻറ്റാൽ എന്ന് പറഞ്ഞാൽ ഒരു 1 ക്വിൻറ്റാൽ എന്ന് പറഞ്ഞാൽ 100 കിലോ ആണ്. ഒരു 15 ക്വിൻറ്റാൽ വന്ന് ഒരു 1.5 ടൺ പരുത്തി കിട്ടും മൊത്തം ഏക്കറിക്ക്. വെള്ളമുള്ള സ്ഥലം ആകുമ്പോൾ 1500 എന്ന് പറഞ്ഞ് 1800 2 ടണ്ണിന്റെ അടുത്ത് വരും. അവരും നോട്ട് ആൻഡ് ക്ലൈമറ്റ് ഇതൊക്കെ ബേസ് ആക്കിയിട്ടാണ് ആ ഈൽഡ് വരുന്നത്. തൂക്കത്ത് അന്ന് വെള്ളമില്ലാതെ പരുത്തി മറ്റേ എല്ലാ റെയിനും ഒരു വെറൈറ്റി ഉണ്ട്, MC5 അതൊക്കെ

0: 20 ടു 25 28 ആ റേഞ്ചിൽ പോകും. പിന്നെ PCH പിന്നെ വരലക്ഷ്മി അത് അതൊക്കെ ഒരു 30 to 35 റേറ്റിലേക്ക് പോകും.
1: വിപണിയൊക്കെ പാലക്കാട് തന്നെയായിരുന്നു
0: അന്ന്, മൊത്തം കച്ചവടക്കാരാണ് ഇവിടെ. ഇവിടെ തമിഴ്നാട് ബാർഡറുണ്ട്, തമിഴ്നാട്ടിലുള്ള ആൾക്കാർ ഇവിടെ മൊത്തം വരും. ഇപ്പൊ കച്ചവടം ഇപ്പൊ മില്ലുകൾ തന്നെ എടുക്കണം തോന്നുന്നുണ്ട്. പൊള്ളാച്ചിലൊക്കെ മില്ല, ഒരുപാട് മില്ല, 2-3 മില്ലുണ്ട്. അവരൊക്കെ കൊണ്ടുപോയി കൊടുത്താൽ ഇവിടെ തന്നെ എടുക്കും തോന്നുന്നുണ്ട്.
1: ഇപ്പൊ പരുത്തി കൃഷിയിൽ എന്തെങ്കിലും രോഗങ്ങള് കീടങ്ങള് അങ്ങനെ വരുവാണെങ്കിൽ എന്താ ചെയ്യുക?
0: അതൊക്കെ എല്ലാം മെഡിസിൻ ആണ്, മെഡിസിൻ തന്നെ. അന്ന് നമ്മ പരുത്തി നട്ടുമ്പോ ഉള്ള മരുന്നിലൊക്കെ ഇപ്പൊ ഇല്ല. അന്ന് പരുത്തി നട്ടുമ്പോ നമ്മ ഉള്ളത് എക്കാലക്ഷൻ എന്ന് പറയും, ആൾഡയർ എന്ന് പറയും, അത് ഒരു മരുന്നാണ്. പിന്നെ മാക്സിമം അതിലെ ഒരു കറും പുള്ളി അത് അസുഗണി എന്ന് പറയും തമിഴില്, ഒരു ഡാഡായിട്ട് വരും, അത് സ്മെല്ലും വരും, നമ്മ കൈ തൊട്ട് പോകുമ്പോ സ്മെല്ലും വരും അത്. അതിനൊക്കെ ഈ എക്കാലത്ത് ഇതുപോലെ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ വലിയ വലിയ പ്രശ്നം പറഞ്ഞാൽ ആ മറ്റേ കായ്പുളുവാണ് വലിയ വിഷയം. അത് ഇപ്പൊ വരണ വരില്ല, അതൊന്നും ഇല്ല. പച്ചക്കറിക്ക് പോലെ ഒന്നും മരുന്ന് യൂസ് ചെയ്യുന്ന വേണ്ട. ഇത് മെയിൻറ്റനൻസ് വളരെ കുറവാണിത് പരുത്തി.
1: എത്ര നാളുകൾക്ക് ശേഷം വിളവെടുക്കാം?
0: നമ്മൾ വിത്ത് കുത്തിയിലിരുന്ന് 90 to 100 വിളവെടുക്കാൻ തുടങ്ങും. വിളവെടുക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ മാക്സിമം ഒരു 100 നിൽക്കും. ഒരു 80 to 90 ഇടയ്ക്ക് അങ്ങനെ ചെറിയ ചെറിയ ആയിട്ട് പരുത്തി കിട്ടും. ഒരു 100 കഴിഞ്ഞാൽ ഫുൾ ഈൽഡ് വരാൻ തുടങ്ങും. അതിൽ നിന്ന് ഒരു 70-80 നല്ല ഈൽഡ് ആയിരിക്കും. പിന്നെ അങ്ങനെ ലാസ്റ്റ് ആകുമ്പോൾ കുറച്ച് കുറച്ച് കുറച്ച് ഗ്യാപ്പ് കിട്ടി വരും. ക്ലൈമറ്റിന്റെ ഒരു ഇത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അതിന്റെ ഈൽഡ് നമുക്ക് നോക്കും. പണിക്കാരുടെ കുറവായതും പിന്നെ ഇതിലെ വിലയും പിന്നെ ക്ലൈമറ്റും എല്ലാം ഒരു ഇതായതുകൊണ്ട് മാങ്കായിക്ക് മാറി.
1: ചൂട് കൂടി വരുവാണല്ലോ ഇപ്പോഴത്തെ കാലാവസ്ഥയെ.
0: പരുത്തിക്ക് ചൂട് ഒരു വിഷയമല്ല. മഴ കിട്ടുന്ന വെള്ളമില്ലാത്ത സ്ഥലത്ത് ഒരു പിടിച്ചു നിൽക്കാനുള്ള വെള്ളം മാത്രം കിട്ടിയാൽ മതി, പിന്നെ അതങ്ങനെ പിടിച്ചു വരും. വെള്ളമുള്ള സ്ഥലത്തായ ഏത് ക്ലൈമറ്റും വിഷയം നല്ലത്.
1: ഇപ്പൊ ഈ കൃഷിയിലേക്ക് ഇറങ്ങാൻ ഉദ്ദേശിക്കുന്ന കർഷകരുണ്ടെങ്കിൽ അവരോട് എന്തെങ്കിലും ഒരു ഉപദേശമായിട്ട് പറയാൻ എന്തെങ്കിലും ഉണ്ടോ?
0: പറയുകയാണെങ്കിൽ ഇപ്പൊ തമിഴ്നാട്ടിലെ വിത്ത് ഒരുപാട് വിത്തുണ്ട്. നല്ല വിത്ത് നോക്കിയിട്ട് മേടിക്കണം, അത്രേ ഉള്ളൂ. പിന്നെ വേറെ ഇതിലെ ഒരു നമുക്ക് പണിക്കാരൻ മെയിൻ കിട്ടണം, അതൊന്ന് നോക്കി വെച്ചിട്ട് കുറച്ച് 1-2 ഏക്കർ ചെയ്തിട്ട് പിന്നെ വേണമെങ്കിൽ നമുക്ക് കൂടുതൽ 5-10 ഏക്കർ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. പക്ഷെ മഴ കാലത്തില് പറ്റില്ല, മഴയില്ലാ സമയം. ഇത് ഈ കർക്കിടക എന്ന് പറഞ്ഞാൽ ഇവിടെ ആടി മാസമില്ല, അവിടെ കർക്കിടക മാസം എന്ന് പറയുന്നത്. ആ മാസം തുടങ്ങിയിട്ട് നമുക്ക് ഇത് നല്ല ഹീറ്റ് ചൂടുള്ള സമയത്താണ് ഇത് വിളവും കിട്ടവും ചെയ്യും. വിളവെടുത്ത് കളഞ്ഞാൽ അത് ഡേമേജ് ഇല്ലാതെ നമുക്ക് വെക്കാനും പറ്റും. പിന്നെ അത് വെള്ളമൊക്കെ തട്ടിക്കളഞ്ഞാൽ, മഴയൊക്കെ തട്ടി വെള്ളമൊക്കെ തട്ടിക്കളഞ്ഞാൽ അത് ഡേമേജ് ആയിരിക്കും, ലൈറ്റ് സാമ്പൽ കളറായിട്ട് അത് വേസ്റ്റ് ആയി പരുത്തി. അപ്പോൾ ഫുൾ ക്ലിയർ ആയിരിക്കണം.
1: പിന്നെ ഈ വിളവെടുത്ത് കഴിഞ്ഞാൽ മറ്റ് എങ്ങനെയാണ് അതിന്റെ പ്രോസസ്സിംഗ് ഒക്കെ?
0: നമ്മൾ ചെയ്യുമ്പോൾ അവിടെ തന്നെ അഡ്വാൻസ് കൊടുത്ത് എല്ലാ കാട്ടിലും അഡ്വാൻസ് 5,000, 2,000, 10,000 ഒക്കെ കൊടുത്തിട്ട് പോകും. അത്രയുള്ള വിലയുള്ളൂ. പിന്നെ അത് ഒന്ന് അവിടെ തന്നെ കൊടുത്തിട്ട് അവരെ ഒന്ന് ചാക്കൊക്കെ നമ്മുടെ കയ്യിൽ ഇട്ടിട്ട് പോകും. പിന്നെ അവർ ആഴ്ചയ്ക്ക് വരുന്നതാണ് വരുള്ളൂ. വന്നിട്ട് മൊത്തം പരത്തി അവർ കൊണ്ടുപോകും. പൈസ എത്ര വേണമെങ്കിൽ അവർ പൈസ തരും. ഇപ്പൊ മാർക്കറ്റിംഗ് ഇപ്പോ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് മില്ലുകൾ തന്നെ കൊടുക്കാം. അന്നും കൂടി ഒരു മീഡിയേറ്റർ ഉണ്ടാകും, ചിലപ്പോൾ 1 rupee വയ്ക്കും, പിന്നെ വേറെ ഒരാൾ 1 rupee വയ്ക്കും. ഇപ്പോ അതിന്റെ ഒരു വിഷയമില്ല. ഇപ്പൊ സെല്ലിൽ എവിടെ അടിച്ചാലും മില്ല് അതിനുള്ള എല്ലാ നമ്പറൊക്കെ വരുന്നുണ്ട്. അപ്പൊ തന്നെ കൊടുത്തു കഴിഞ്ഞാൽ അപ്പൊ തന്നെ പൈസ കിട്ടുന്നു. സൗകര്യങ്ങളൊക്കെ ഇപ്പൊ ഉണ്ട്.
1: വിളവെടുത്തു കഴിഞ്ഞാൽ പിന്നെ ചെടി അത് നശിപ്പിക്കുകയാണോ?
0: നമ്മൾ ചെയ്യുമ്പോൾ അന്നൊക്കെ അത് കൈക്കോട്ട് വെച്ച് വെട്ടിയാണ് എടുക്കേണ്ടത്. ഇനി അതിന്റെ ഒരു ഇതൊന്നുമില്ല. ഇപ്പൊ അത് ഒട്ടാതായിട്ടല്ല വെട്ട്, അതിന്റെ പൗഡർ ആയി പോകില്ലേ. ഇപ്പൊ ഒരുപാട് അഡ്വാൻസ് ഡ്രിപ്പ് ഇറിഗേഷൻ വന്നിട്ടുണ്ട്. ഒരുപാട് ഡ്രിപ്പ് എങ്ങനെ നമുക്ക് പോയിന്റ് ആയിട്ട് വിളിക്കുന്ന പോലെ ഉണ്ട്. ഇപ്പോഴൊക്കെ ഒരുപാട് അഡ്വാൻസ് വന്നു, മരുന്നും വന്നു, വിത്തും വന്നു, എല്ലാം. ലേബർ മാത്രം ഫിറ്റാണെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് ചെയ്യാം.
1: പരുത്തി കൃഷി ലാഭകരമാണോ എപ്പോഴും?
0: ലാഭം എന്തായാലും ഉണ്ടാവും, നഷ്ടം എന്തായാലും ഉണ്ടാവില്ല. ഒരുപാട് കൃഷി ചെയ്തിട്ട് നമ്മൾ ഇറക്കിയ പൈസ കൂടി ഫിറ്റാണ് വന്നിട്ടുണ്ട്. പക്ഷെ പരുത്തിയിൽ അതുപോലെ വരാൻ ചാൻസേ ഇല്ല.
1: 4 ഏക്കർ കൃഷി ചെയ്യുമ്പോ എത്ര തൊഴിലാളികളുടെ ആവശ്യം വരും?
0: 5 പണിക്കാരുടെ വേണം. ഒരു ടൈമിലെടുത്ത് എടുത്തു പോകുമ്പോ ലാസ്റ്റ് എത്തുമ്പോഴേക്ക് ഇവിടെ വരും, പിന്നെ ഇവിടെ നിന്ന് എടുത്തു പോകുമ്പോഴേക്ക് പിന്നെ വീണ്ടും ഇവിടെ വരും. അപ്പൊ നല്ല സീസണിൽ 5 ആളൊന്നും പറ്റില്ല, 10-15 ആളാണ് നമുക്ക്. 100 സ്റ്റാർട്ടിങ് ആയി കഴിഞ്ഞാൽ നമ്മുടെ നോട്ടം എങ്ങനെയുണ്ടോ അതുപോലെ വരുന്നത്. മാക്സിമം ഒരു 90 വിളവുകൾ തന്നെ നിൽക്കും. ഒരു 70 നല്ല വിളവ് കിട്ടും. ഒരു ചെടിക്ക് എത്ര വരുന്നത് അങ്ങനെ നമുക്ക് അതിന്റെ നമ്മുടെ നോട്ടം, നമ്മുടെ ക്ലൈമറ്റ്, നമ്മുടെ മണ്ണിന്റെ കപ്പാസിറ്റിയും ഇതൊക്കെ കാമ്പേഷൻ കറക്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ പറയുന്ന ഈൽഡ് വരുള്ളൂ.
1: ചെറുപ്പം മുതലേ പരുത്തി കൃഷി അല്ലെങ്കിൽ വർഷങ്ങളായിട്ട് ചെയ്തോണ്ടിരിക്കുവായിരുന്നു അല്ലേ?
0: അച്ഛന്റെ അച്ഛൻ തുടങ്ങിയതാണ് ഇതൊക്കെ, അച്ഛൻ പറ്റുന്ന തുടങ്ങിയതാണ്.
1: പാരമ്പര്യമായിട്ട് പരുത്തി കൃഷിയായിരുന്നു.
0: ആ

0: കടലയും പാറ്റിയും. ഒരു സീസൺ കടലയിടും, വിഷു വരില്ലേ ആ മാസം കടലയിടും, അത് കരുക്കടൽ മുടിയുമ്പോൾ പാറ്റിയിടും. ഇതിൽ ഈ രണ്ട് കൃഷി മാത്രമേ നമ്മ മാത്രമല്ല നമ്മുടെ ഞങ്ങളുടെ ഏരിയ മൊത്തം അതേ ചെയ്യുള്ളൂ.
1: കടല കൃഷിയും പരുത്തി കൃഷിയും മാറി മാറിയാണ് ചെയ്യുന്നത് അല്ലേ?
0: ആ ഒരു സീസൺ കടല കൃഷിയും ഒരു സീസൺ പരുത്തി കൃഷിയാണ് ചെയ്യുന്നത്. ഏരിയ ഉണ്ടെങ്കിൽ അവർ ചോളം ചെയ്യും.
1: കടല

0: ചെയ്തു. അവർ 12 ഏക്കർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു വലിയും മിച്ചമൊന്നുമില്ല, വലിയ നഷ്ടമൊന്നുമില്ല. ഒരു 5 ലക്ഷം രൂപയ്ക്ക് അടുത്ത് കടല കൊടുത്തു. 4.5 കടല കൊടുത്തു. 2.5 അടുത്ത് ചെലവുണ്ടാവും. എന്തായാലും 2 രൂപ കിട്ടിയിട്ടുണ്ടാവും. എല്ലാവരും ചെയ്യണം. നമുക്കൊക്കെ ആഗ്രഹമുണ്ട്. ഇവിടെ പണിക്കാരന്റെ ഒരു ഇഷ്യൂ ആയത് കൊണ്ടാണ്. പിന്നെ വേറെ ഒരു മരുന്നടിക്കുന്ന വിഷയമൊന്നുമില്ല, വിൽക്കുന്നതും വിഷയമില്ല. എല്ലാ സൗകര്യവും ഉണ്ട്. പണിക്കാരുടെ ബുദ്ധിമുട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് ചെയ്യാം. നല്ല ഒരു നഷ്ടമില്ലാതെ ഒരു രീതിക്ക് കൊണ്ടുപോകാം.
1: വെളുത്ത പരുത്തിപ്പൂവിൽ ഒരു കർഷകന്റെ സ്വപ്നമുണ്ട്. പരുത്തിനാരിൽ ഒരു തൊഴിലാളിയുടെ അധ്വാനമുണ്ട്. നമ്മുടെ വസ്ത്രത്തിൽ അവരുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമുണ്ട്. അതുകൊണ്ട് പരുത്തി കൃഷിയുടെ വ്യാപനത്തിനും പരുത്തി കർഷകന്റെ ക്ഷേമത്തിനും പ്രകൃതിയെ സംരക്ഷിക്കുന്നതിനും സുസ്ഥിരമായ നാളേക്കുമായി നമുക്ക് ഈ പരുത്തി ദിനത്തിൽ കൈകോർക്കാം. ലോക പരുത്തി ദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി സമാപിക്കുന്നു. ശബ്ദസാന്നിധ്യം കൃഷി ഓഫീസർ എം ബഷീർ അഹമ്മദ്, പരുത്തി കർഷകൻ രാജാറാം.
2: ഇതോടെ ഇന്നത്തെ കാർഷിക ജീവനം സമാപിക്കുന്നു. നിർവഹണം റിയ, സഹകരണം ഡോക്ടർ സി വി സാബുജി. കാർഷിക ജീവനം.
3: കൃഷി അറിവുകളും അനുഭവങ്ങളും.
4: അറിയിപ്പ്. ആകാശവാണി കൊച്ചി FM നിലയം നാളെ ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന അപ്പോളോ അഡ്ലക്സ് ഹോസ്പിറ്റൽ FM ഹെൽത്ത് ലൈൻ തത്സമയ ഫോണിൻ പരിപാടിയിൽ സ്തനാർബുദം, ലക്ഷണങ്ങൾ, രോഗനിർണയം, ചികിത്സാവിധികൾ ഇവയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൺസൾട്ടന്റ് മെഡിക്കൽ ഓങ്കോളജിസ്റ്റ് ഡോക്ടർ ഫിലിപ്പ് ജോർജ് കുറ്റിക്കാട്ട് മറുപടി നൽകുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ നാളെ ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ 0484-2-42-63-97 അല്ലെങ്കിൽ 0484-2-42-63-87 അല്ലെങ്കിൽ 94-46-45-58-88 എന്ന നമ്പറിൽ വിളിക്കുക. വിളിക്കേണ്ട സമയം നാളെ ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ. അറിയിപ്പ് കഴിഞ്ഞു.
5: ചില്ലുജാലകം. ചില്ലുജാലകം നിറമിഴുന്ന ജീവിതത്തിലെ ജാലകക്കാഴ്ചകൾ ചലച്ചിത്രഗാനങ്ങളുടെ അകമ്പടിയോടെ.
6: പടർന്നു കയറുന്ന തണുപ്പ് കാലടികളിൽ നനയ്ക്കുന്നു. ഉച്ഛ്വാസത്തിൽ ഉയരുന്ന ചൂട് പുകയായി അന്തരീക്ഷത്തിൽ ലയിക്കുന്നു. ആവേശത്തിൽ നടന്നു പോകുന്ന അയാളെ സൂക്ഷിച്ചു നോക്കൂ, അത് ഞാൻ തന്നെയല്ലേ?
5: ചൊവ്വാഴ്ചകളിൽ രാവിലെ 10:30 ബുധനാഴ്ചകളിൽ രാത്രി 10:30. ചില്ലുജാലകം നിറമിഴുന്ന ജീവിതത്തിലെ ജാലകക്കാഴ്ചകൾ.

0: ദിവസവും രാവിലെ 7 മണിക്ക് മഹിതം മലയാളം. മലയാള ഭാഷയുടെ അഴകും ആഴവും തിരഞ്ഞു പോകാം. കേൾക്കൂ മഹിതം മലയാളം, ദിവസവും രാവിലെ 7 മണിക്ക്.
1: ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ വിപണി. കമ്പോള മൊത്ത വ്യാപാര വില നിലവാര ബുള്ളറ്റിൻ. ഡയറക്ടറേറ്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്, തിരുവനന്തപുരം മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്. വെളിച്ചെണ്ണ ക്വിൻ്റലിന് കൊല്ലം 25,400 രൂപ, ആലപ്പുഴ 25,100 രൂപ, കോട്ടയം 28,300 രൂപ, എറണാകുളം 24,000.

0: 9,900 രൂപ, കൊച്ചി റെഡി 24,900 രൂപ, ആലുവ 26,700 രൂപ, വടക്കൻ പറവൂർ 26,200 രൂപ. കൊപ്ര ക്വിൻ്റലിന് ആലപ്പുഴ തെളിവ് 15,800 രൂപ, ആലപ്പുഴ പുകരാശി 15,750 രൂപ, എറണാകുളം 15,400 രൂപ, വടക്കൻ പറവൂർ 15,700 രൂപ. തേങ്ങാപ്പിണ്ണാക്ക് ക്വിൻ്റലിന് എറണാകുളം 3,600 രൂപ, വടക്കൻ പറവൂർ 3,800 രൂപ. കാപ്പിക്കുരു ക്വിൻ്റലിന് കട്ടപ്പന 37,000 രൂപ. നാളികേരം തൊണ്ടില്ലാത്തത് 1,000-ന് എറണാകുളം 31,000 രൂപ, തൊടുപുഴ 30,000 രൂപ. ആലുവ ക്വിൻ്റലിന് 5,700 രൂപ. കയർ ക്വിൻ്റലിന് ആലപ്പുഴ 5 തെങ്ങ് 9,600 രൂപ, ആലപ്പുഴ 6 അട്ടുപുഴ 7,400 രൂപ, കൊച്ചി പറവൂർ 5,200 രൂപ. കുരുമുളക് ക്വിൻ്റലിന് കൊച്ചി ഗാർബിൾഡ് 72,400 രൂപ, കൊച്ചി അൺഗാർബിൾഡ് 70,400 രൂപ, ആലുവ 68,000 രൂപ, തൊടുപുഴ 69,000 രൂപ, കട്ടപ്പന 70,000 രൂപ. ഏലം കിലോഗ്രാമിന് കൊച്ചി 4,100 രൂപ, തൊടുപുഴ 3,350 രൂപ, കട്ടപ്പന 3,100 രൂപ. ചുക്ക് ക്വിൻ്റലിന് കൊച്ചി 32,000 രൂപ, തൊടുപുഴ 30,000 രൂപ. റബ്ബർ എല്ലോട്ടി ക്വിൻ്റലിന് കോട്ടയം 26,700 രൂപ, മൂവാറ്റുപുഴ 26,000 രൂപ, കോതമംഗലം 25,200 രൂപ, തൊടുപുഴ 25,500 രൂപ. മഞ്ഞൾ ക്വിൻ്റലിന് കൊച്ചി 18,500 രൂപ, തൊടുപുഴ 18,000 രൂപ. പുൽത്തൈലം ക്വിൻ്റലിന് കൊച്ചി 1,90,000 രൂപ, ആലുവ 1,85,000 രൂപ. കശുവണ്ടിപ്പരിപ്പ് ക്വിൻ്റലിന് കൊല്ലം 84,300 രൂപ. പൈനാപ്പിൾ ക്വിൻ്റലിന് എറണാകുളം 6,000 രൂപ, അടയ്ക്ക 1,000-ന് എറണാകുളം 4,600 രൂപ. നേന്ത്രക്കായ് ക്വിൻ്റലിന് എറണാകുളം 6,400 രൂപ, ആലുവ 6,000 രൂപ, തൊടുപുഴ 6,800 രൂപ. ശ്രോതാക്കൾ കേട്ടത് വിപണി കമ്പോള മൊത്ത വ്യാപാര വില നിലവാര ബുള്ളറ്റിൻ. ഡയറക്ടറേറ്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്, തിരുവനന്തപുരം മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്.
1: മച്ചാനെ, കേക്ക് ചേട്ടനെ ഹമാരാ ചോയ്സ് പൊളിയാണ്, പണിക്കൂലിയൊക്കെ ഭീകര കുറവ്.
2: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബറോൺ മോൾ, കൊച്ചി.
3: പ്രഭാതങ്ങളെ ധ്യാനാത്മകമാക്കാം, ദിനാന്ത്യത്തോളം ഊർജസ്വലരാകാം. കേൾക്കൂ സുഭാഷിതം, ദിവസവും രാവിലെ 5:55.
0: ആകാശവാണി കൊച്ചി FM 102.3.

0: FM Evening.
1: FM ഈവനിംഗിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹപൂർവ്വം സ്വാഗതം. FM ഈവനിംഗിൽ ഇന്നാദ്യം

0: സമകാലികം.
1: മഴ മാറിയപ്പോൾ ദാഹിക്കുന്ന കൊച്ചി.
2: വേനൽ കടക്കും മുമ്പേ തന്നെ കുടിവെള്ളത്തിന്റെ കരുതൽ മണി മുഴങ്ങുകയാണ്. മഴ കുറഞ്ഞതോടെ പലയിടങ്ങളിലും ജലലഭ്യത കുറയുന്നു. പുഴകളും ജലാശയങ്ങളും വറ്റിവരളുമ്പോൾ കുടിവെള്ള വിതരണ സംവിധാനങ്ങളും പ്രതിസന്ധിയിലാകുന്നു. ഒരു പ്രദേശത്തിന്റെ ദൈനംദിന ജീവിതത്തെ തന്നെ ബാധിക്കുന്ന തരത്തിൽ കുടിവെള്ളക്ഷാമം നേരിടുമ്പോൾ വരും ദിവസങ്ങളെക്കുറിച്ചുള്ള ആശങ്കയും ഉയരുകയാണ്. ജലത്തിന്റെ ഓരോ തുള്ളിയും വിലപ്പെട്ടതാകുന്ന സാഹചര്യം ചർച്ച ചെയ്യുന്നു ഇന്നത്തെ സമകാലികം.
3: രണ്ടു മൂന്നാഴ്ച മുമ്പ് നമുക്ക് ഒരു ഏകദേശം ഒരു 15-16 ദിവസത്തോളം കണ്ടിന്യൂസ് വെള്ളം വന്നില്ല. പിന്നെ ഞാൻ വാട്ടർ അതോറിറ്റി പോയി പരാതിയൊക്കെ എഴുതി കൊടുത്തായിരുന്നു.
2: തൃപ്പൂണിത്തുറ സ്വദേശി ജോജോ.
3: അതിനുശേഷം അവരെന്തോ പൈപ്പിന്റെ ഇഷ്യൂ ഒക്കെ ഉണ്ടായിരുന്നു, റെക്ടിഫൈ ചെയ്തു എന്ന് പറഞ്ഞ് പിന്നെ വെള്ളം രണ്ടു ദിവസം വന്നു. അതിനുശേഷം പിന്നെയും വേറെ പൈപ്പ് പൊട്ടി എന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ ഒരു പ്രശ്നം, ഞങ്ങൾ ഈ തൃപ്പൂണിത്തുറ എന്ന് പമ്പ് ചെയ്യുന്നത് ലിങ്ങേ അറ്റമാണ്. 24 മണിക്കൂർ പമ്പ് ചെയ്താൽ ചിലപ്പം ഇടയ്ക്ക് കറണ്ട് പോകുമ്പോഴത്തേക്ക് നമുക്കിത് പമ്പിങ് നിന്ന് പോകുമ്പം നമുക്ക് ആ പമ്പിങ് കിട്ടാതെ വരും. അപ്പൊ വീണ്ടും വീണ്ടും പമ്പ് ചെയ്യുമ്പോഴും എപ്പോഴും ഈ ആദ്യമുള്ളവർക്കേ കിട്ടുള്ളല്ലോ അവരെല്ലാം. അപ്പൊ ഈ വേനൽ ഇപ്പൊ കടുത്ത ചൂടായതുകൊണ്ട് ആളുകൾ ചെടി നനയ്ക്കാനും ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടാവുമല്ലോ വെള്ളം. അപ്പൊ അങ്ങനെ യൂസ് ചെയ്ത് വരുമ്പോഴത്തേക്കും നമുക്കിത് വെള്ളം കിട്ടാതെ വരുന്ന ഒരവസ്ഥയായിരുന്നു. ഏകദേശം മൊത്തത്തിൽ നോക്കിയാൽ ഒരു മാസത്തോളം വെള്ളം ഇല്ലായിരുന്നു, കുടിവെള്ളം കിട്ടാത്ത അവസ്ഥയായിരുന്നു. പ്രദേശത്തുള്ള കുറച്ച് പേർക്കൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു. നമ്മൾ അതിൽ തന്നെ ഏറ്റവും പൊങ്ങിയിരിക്കുന്ന സ്ഥലമാണ് തൃപ്പൂണിത്തുറ എന്ന് പമ്പ് ചെയ്യുന്നതിൽ ഇങ്ങേ അറ്റമാണ്, അതിൽ ഏറ്റവും പൊങ്ങിയിരിക്കുന്ന സ്ഥലമാണ്. അപ്പൊ ബാക്കി എല്ലായിടവും ഫില്ലായാലല്ലേ ഉള്ളൂ നമുക്ക് വെള്ളം എത്തുള്ളൂ. അപ്പൊ ഈ പകൽ എന്തെങ്കിലും കാരണവശാൽ 2 മണിക്കൂറോ 3 മണിക്കൂറോ കറണ്ട് പോയി കഴിഞ്ഞാൽ ആ പമ്പിങ് കുറയുന്നോണ്ട് അതിനനുസരിച്ച് നമുക്ക് വെള്ളം കിട്ടാത്ത ഒരവസ്ഥ വരുന്നുണ്ട്.
2: തൃപ്പൂണിത്തുറ 2nd വാർഡ് മെമ്പർ പ്രവീൺ.
4: കഴിഞ്ഞ ദിവസം ഉണ്ടായത് നമ്മുടെ തൃപ്പൂണിത്തുറ എരൂരുള്ള ഒരു മെയിൻ പൈപ്പ് അവിടെ കേബിളിന്റെ നിർമ്മാണ പ്രവർത്തനത്തിന്റെ ഭാഗമായി പൊട്ടിയപ്പോഴാണ് 2 ദിവസം കുടിവെള്ളക്ഷാമം മൊത്തത്തിൽ അവിടെ അനുഭവപ്പെട്ടത്. ഇപ്പൊ ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന വാർഡ് എന്ന് പറഞ്ഞാൽ 2nd വാർഡാണ്. അതുപോലെ തന്നെ 1st വാർഡ്, 2nd വാർഡ്, അതുപോലെ തന്നെ 51st വാർഡിന്റെ ഒരു ചെറിയ ഭാഗം, അതായത് എരൂര് പാലത്തിന്റെ വടക്കുവശത്ത് വരുന്ന ഭാഗത്താണ് ഏറ്റവും കൂടുതൽ കുടിവെള്ളക്ഷാമം ഉള്ളത്. അത് ഈ കഴിഞ്ഞ ദിവസം പൊട്ടിയ പൈപ്പുമായി ബന്ധപ്പെട്ടല്ല, അല്ലെങ്കിൽ തന്നെയും മിക്കപ്പോഴും നമ്മുടെ ഇവിടെ കുടിവെള്ളക്ഷാമം ഉണ്ടാവുന്ന ഒരു ഏരിയയാണ്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളുടെ വാട്ടർ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട പമ്പിങ്ങില് എന്തെങ്കിലും സ്ലോ ആകുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഇടയ്ക്കിടെ കറണ്ട് പോകുമ്പോഴത്തേക്കും അവരുടെ ഫോഴ്സ് കുറയും. അതിന്റെ ഒരു മെയിൻ പ്രശ്നം ഞങ്ങൾ ബാധിക്കുന്നത് ഈ എരൂര്, അതായത് നമ്മുടെ എരൂര് ഭാഗത്ത് മുതൽ SN ജംഗ്ഷൻ മുതൽ ലേബർ ജംഗ്ഷൻ വരെയുള്ള സ്ഥലങ്ങളിൽ കുടിവെള്ളക്ഷാമം ഒട്ടും തന്നെ ഇല്ല. അവിടെയെല്ലാം നല്ല ഫോഴ്സിൽ തന്നെ വെള്ളം വരും. ഞങ്ങളുടെ ഇപ്പുറത്തേക്ക് എന്ന് പറയുമ്പോഴത്തേക്കും എരൂര് പാലത്തിന്റെ അടിയിലൂടെയാണ് നിലവിലുള്ള പൈപ്പ് ഇട്ടിരിക്കുന്നത്. അപ്പൊ അത് അത്രയും താഴത്തേക്ക് ഇറങ്ങി തിരിച്ചു വന്ന് പിന്നെ മുകളിലോട്ട് കയറി വരാനുള്ള പ്രഷർ മിക്കപ്പോഴും ഉണ്ടാവാറില്ല. അപ്പൊ അതായത് സാധാരണ ഗതിയിൽ നമ്മളുടെ രാവിലെ തുടങ്ങുന്ന പമ്പിങ് ഞങ്ങളുടെ വാർഡില് എത്തുമ്പോഴത്തേക്കും 6 മണി 7 മണി സമയത്തേക്കാണ് വന്ന് തുടങ്ങുന്ന ചില സ്ഥലങ്ങളിലൊക്കെ. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും മിക്കപ്പോഴും കുടിവെള്ളക്ഷാമം അനുഭവിക്കുന്ന ഒരു ഭാഗമാണ് ഞങ്ങളുടെ ഒരു ഏരിയ. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് നാളത്തെ ഒരു പ്രശ്നമായതുകൊണ്ട് കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം അതോറിറ്റിയുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുകയും അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഒരു മെയിൻ കാരണം മിക്കപ്പോഴും കറണ്ട് പോകുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് വാട്ടർ അതോറിറ്റി അധികൃതർ പറഞ്ഞത്. നമ്മുടെ തൃപ്പൂണിത്തുറയിലെ വാട്ടർ ടാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസാദ് ജംഗ്ഷനിലുള്ള വാട്ടർ അതോറിറ്റിയാണ് നമ്മളുടെ മെയിൻ ടാങ്ക് ഇവിടുത്തെ ഉള്ളത്. അപ്പൊ അവിടെ വെള്ളം വരുന്നത് കരിങ്ങാച്ചിറ പമ്പിംഗ് സ്റ്റേഷനിൽ നിന്നാണ് ഇങ്ങോട്ടേക്ക് വെള്ളം പമ്പ് ചെയ്യുന്നത്. ചൂണ്ടിയിൽ നിന്ന് തുടങ്ങും, ചൂണ്ടിയിൽ നിന്ന് നേരെ പമ്പ് ചെയ്ത് കരിങ്ങാച്ചിറ പമ്പിംഗ് സ്റ്റേഷനിൽ വരും. കരിങ്ങാച്ചിറ പമ്പിംഗ് സ്റ്റേഷനിൽ പമ്പ് ചെയ്തിട്ട് നമ്മളുടെ എരൂരുള്ള വാട്ടർ ടാങ്കിലോട്ടാണ് വരുന്നത്. അപ്പൊ മിക്കപ്പോഴും ഈ പമ്പിംഗ് സ്റ്റേഷൻ കരിങ്ങാച്ചിറ എന്ന് പറയുമ്പോൾ KCB ചോറ്റാനിക്കരയാണ് അവിടുത്തെ പവർ സപ്ലൈ കൊടുക്കുന്നത്. അപ്പൊ ചോറ്റാനിക്കര ഡിവിഷനുമായി ബന്ധപ്പെട്ട് കറണ്ട് പോകുമ്പോഴത്തേക്കും അന്നവിടെ പമ്പിങ്ങിന് ബുദ്ധിമുട്ട്, പമ്പിങ് നടക്കില്ല. അല്ലെങ്കിൽ മിക്കപ്പോഴും ഈ പറഞ്ഞ പോലെ ഉച്ച വരെ ഉള്ള ടൈമിങ് അങ്ങനെ പോകുമ്പോഴത്തേക്കെല്ലാം നമുക്ക് ഒട്ടും തന്നെ വെള്ളം കിട്ടില്ല. വർക്ക് എടുക്കുമ്പോഴത്തേക്കും നമ്മളത് ഇടപെട്ട് കരിങ്ങാച്ചിറ പമ്പിംഗ് സ്റ്റേഷനിൽ എപ്പോഴും അത് പ്രവർത്തിക്കണം എന്നുള്ള രീതിയിലുള്ള ചർച്ച വരികയും അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ചോറ്റാനിക്കര KCBയിൽ കറണ്ട് പോകുമ്പോഴത്തേക്കും നമുക്ക് തൃപ്പൂണിത്തുറ KCBയിൽ നിന്നും കറണ്ട് ഉപയോഗിച്ചുകൊണ്ട് മോട്ടർ പ്രവർത്തിക്കണം എന്ന രീതിയിലുള്ള ആശയം വന്നപ്പോൾ അതിനുമായി ബന്ധപ്പെട്ട് നമ്മൾ നഗരസഭയിലും മറ്റും അവതരിപ്പിക്കും.

0: കറണ്ട് പോകുമായി ബന്ധപ്പെട്ട് വരുന്ന കുടിവെള്ള പമ്പിങ്ങിന്റെ പ്രശ്നം ഒരു പരിധിവരെ കുറയാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അത് കഴിഞ്ഞാലും ഈ പറഞ്ഞ പോലെ നല്ലൊരു ക്വാളിറ്റിയുള്ള വെള്ളം കിട്ടും എന്നല്ല ഞാൻ പറയുന്നത്. അപ്പൊ അത് കഴിഞ്ഞാലും നമ്മളുടെ ഈ ഒരു പാലത്തിന്റെ നമ്മുടെ പുഴയുടെ അടിയിൽ കൂടെയുള്ള വിഷയം കൂടി പരിഹരിക്കേണ്ടതുണ്ട്. അപ്പൊ അതിനെ എന്താണ് ബദൽ സംവിധാനം എന്നുള്ളത് നമ്മള് വാട്ടർ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ബദൽ സംവിധാനം ഏകദേശമൊക്കെ ആയിട്ടുണ്ട്. അപ്പൊ അതിന് കുറച്ച് ഫണ്ട് കണ്ടെത്തണം. അപ്പൊ അതിനുള്ള ഒരു പ്രപ്പോസൽ കൂടി നമ്മൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്.
1: കൂളൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടിജോ.
2: പ്രദേശം ഉൾപ്പെടുന്ന കുണ്ടൂര് ചാലക്കുടി പുഴയുടെ തീരത്തുള്ള വാർഡാണ് എന്റെ വാർഡ്. ഇപ്പൊ ഞങ്ങൾക്ക് ഏകദേശം 8 എൽ ഐ സ്കീമുകളുണ്ട് ഞങ്ങളുടെ പഞ്ചായത്തിൽ. പിന്നെ അതിനോടനുബന്ധിച്ച് ഈ പഞ്ചായത്തിന്റെ ചെറുകിട ജലസേചന പദ്ധതികളുണ്ട്. ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഉപ്പുവെള്ളം. അത് പുത്തമ്പേലിക്കര പഞ്ചായത്ത് എറണാകുളം ജില്ലയാണ്. അപ്പൊ ആ പുത്തമ്പേലിക്കര പഞ്ചായത്ത് ഒരു ബ്രിഡ്ജ് കം റെഗുലേറ്റർ ഉണ്ട്. കണക്കൻ കടവ് ബ്രിഡ്ജ് കം റെഗുലേറ്റർ എന്നാണ് അതിന്റെ പേര്. അതിലെ ഷട്ടറുകളെല്ലാം തകർന്ന് അപ്പൊ അതിൽ കൂടി ഉപ്പുവെള്ളം കയറിക്കൊണ്ടിരിക്കും. അപ്പൊ ഷട്ടർ നന്നാക്കാനായിട്ട് ഫണ്ട് അനുവദിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. പക്ഷെ ഇതിന്റെ പ്രശ്നം എന്ന് വെച്ചാല് ഈ ഇതിന്റെ ബെഡ് കോൺക്രീറ്റ് ഈ ഷട്ടർ വന്ന് അടിയിൽ പതിയൂലോ. അപ്പൊ അതിന്റെ അടിയിലെ ബെഡ് കോൺക്രീറ്റ് പോയേക്കും. അപ്പൊ അതും കൂടി ശരിയാക്കിയാല ഇത് ശാശ്വതമായിട്ട് ഇതിനൊരു പരിഹാരം കാണാൻ പറ്റുള്ളൂ. ഇപ്പോഴും മണൽ ബണ്ട് ഇടയാണ്. ഉപ്പുവെള്ളം കയറാതിരിക്കാനായിട്ട് മണൽ ബണ്ട് ഒഴിവാക്കിക്കൊണ്ട് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്തെങ്കിൽ ഇപ്പൊ വീണ്ടും മണൽ ബണ്ട് ഇടേണ്ട സാഹചര്യമാണ്. ഇപ്പൊ വർഷം തോറും മണൽ ബണ്ട് ഇടണ്ട്. അതിന് ഏകദേശം 75 രൂപയോളം ചെലവിട്ടുകൊണ്ടാണ് ഇത് ചെയ്തത്. അപ്പൊ ഇപ്പൊ പ്രശ്നങ്ങളൊന്നുമില്ല. എന്നാലും ഉപ്പുവെള്ളം കയറിയിട്ടുണ്ട്. ഉള്ളൂർ പഞ്ചായത്തിന്റെ ഭാഗത്തേക്ക് ഇങ്ങനെ ഉപ്പുവെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഞങ്ങളവിടെ പോയി നോക്കിയിരുന്നു. ഇപ്പൊ ഷട്ടറുകളെല്ലാം തകർന്നിരിക്കുകയാണ്. ഇട്ടിരിക്കുന്ന ഷട്ടറുകളുടെ അടിയിൽ കൂടി വെള്ളം എടുക്കുകയാണ് അതിന്റെ സംഭവം. ഇത് 1997 ഉദ്ഘാടനം ചെയ്തത്. കുടിവെള്ളക്ഷാമം ഉണ്ടാവുന്ന വെച്ചാൽ ഈ എൽ ഐ സ്കീമുകൾ വർക്ക് ചെയ്താലുള്ള കിണറുകളിലൊക്കെ വെള്ളം വരുള്ളൂ. അപ്പൊ സ്വാഭാവികമായിട്ട് ഉപ്പുവെള്ളം കയറി കഴിഞ്ഞാൽ ഡിസ്ട്രിഗേഷൻ പദ്ധതികൾ നനയ്ക്കും. ഡിസ്ട്രിഗേഷൻ പദ്ധതി എന്ന് വെച്ചാല് 75 HP രണ്ട് മോട്ടറുകൾ, 75 HP ഒരേ മോട്ടറുകൾ, അങ്ങനെയുള്ള പല സ്ഥലങ്ങളിലും പല HP മോട്ടറുകളാണ് പ്രവർത്തിക്കുന്നത്. അപ്പൊ ഉപ്പുവെള്ളം കയറി കഴിഞ്ഞാൽ ഈ വെള്ളം അടിക്കാൻ പറ്റില്ല. കർഷകർക്ക് കൃഷി രക്ഷിക്കും. അപ്പൊ ഈ വെള്ളം അടിച്ചാൽ കിണറുകളിൽ വെള്ളം എത്തുള്ളൂ. അപ്പൊ ഇപ്പൊ അതിനുള്ള ഇപ്പൊ അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ ഭാവിയിലേക്ക് അത് മഴ പെയ്തില്ലെങ്കിൽ കൃഷിയാവണം. പിന്നെ ഇതിന്റെ ഈ അറ്റകുറ്റപ്പണി എന്ന് പറഞ്ഞാല് ഇതിന്റെ ബെഡ് കോൺക്രീറ്റ് ശരിയാക്കണം. പിന്നെ അതുപോലെ ഉപ്പുവെള്ളത്തിന് തടുത്തു നിർത്താവുന്ന തടുക്കാവുന്ന രീതിയിലുള്ള മെറ്റൽ ഉപയോഗിക്കണം ഇതിന്റെ ഷട്ടറിന്. അതായത് കപ്പലുകൾക്ക് ഉപയോഗിക്കുന്ന മെറ്റൽ ഉണ്ടല്ലോ, കപ്പലുകൾക്ക് ഉപ്പുവെള്ളം പ്രതിരോധിക്കാനുള്ള കഴിവുണ്ടല്ലോ ഉപ്പുവെള്ളത്തിന്. കപ്പലിന്റെ അതൊന്നും ഞങ്ങളുടെ ഒരു ആവശ്യം. ഉപ്പുവെള്ളം തന്നെ പ്രതിരോധിക്കാൻ കഴിവുള്ള മെറ്റൽ ഉപയോഗിച്ച് ഇതിന്റെ ഷട്ടറുകൾ നിർമ്മിക്കണം. ഇതിന്റെ ഏറ്റവും കൂടുതൽ ദുരിതമനുഭവിക്കുന്നത് കുടൂർ ഗ്രാമപഞ്ചായത്ത്. തൊട്ടടുത്ത ഈ പുത്തമ്പലിക്കര ഇതിന്റെ തൊട്ടടുത്തുള്ളത് കുടൂർ ഗ്രാമപഞ്ചായത്ത്. പിന്നെ അന്നമ്മയുടെ പഞ്ചായത്ത്, എറണാകുളം ജില്ലയിൽ പാറക്കടവ്, കുണ്ടുകര പഞ്ചായത്ത് ഒക്കെ ഉണ്ട്. അപ്പൊ ഏറ്റവും കൂടുതൽ ഡിസ്ട്രിഗേഷൻ ഉള്ളത് കുടൂർ ഗ്രാമപഞ്ചായത്താണ്. ഈ ഡിസ്ട്രിഗേഷൻ വർക്ക് ചെയ്യുന്നുണ്ടാണ് പഞ്ചായത്തിന്റെ ഈ ജനകീയ സമിതികൾ നടത്തുന്ന ചെറുകിട ഡിസ്ട്രിഗേഷനുകൾ വർക്ക് ചെയ്യുന്നത്. അപ്പൊ അതും കൂടി നനച്ചു കഴിഞ്ഞാൽ ആകെ പ്രശ്നമാവും.
1: തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റി 4 വാർഡ് മെമ്പർ സജത്ത്.
3: 30 നമ്മുടെ പൈപ്പ് ലൈൻ ഇവിടെ തിരുമ്പനത്തിട്ട് പഴയ പൈപ്പ് ലൈനാണ്. 30 അത് കാസ്റ്റൈൻ പൈപ്പാണ് ഇട്ടേക്കുന്നത്. അത് പ്രഷർ കൂടുമ്പോഴത്തേക്കും ആ പൈപ്പ് സ്വാഭാവികമായിട്ട് പൊട്ടിപ്പോവാണ്. 2.5 താഴ്ചയിലാണ് ആ സാധനം ഇട്ടേക്കുന്നത് ഇവിടെ. അപ്പൊ അത് അതിന്റെ ഫോഴ്സ് കുറയുന്നതനുസരിച്ച് നമുക്കൊരു വെള്ളം കിട്ടാത്തൊരവസ്ഥയിലേക്ക് നമ്മുടെ ഇരുമ്പനം 4 വാർഡ്, പ്രത്യേകിച്ച് 4 വാർഡും 5 വാർഡുമാണ് ഏറ്റവും കൂടുതൽ വെള്ളക്ഷാമം നമുക്ക് കിട്ടാത്തത്. അപ്പൊ അതുകൊണ്ട് നമ്മളിപ്പോ പുതിയ വെള്ളം ഒന്ന് മാറ്റി പുതിയ വാൾവുകളിലെ പുതിയ വാട്ടർ അതോറിറ്റി ആയിട്ട് അത്യാവശ്യ സഹകരണം അവർ അവിടുത്തെ ഏരിയ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ടും നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഇപ്പൊ കുറച്ച് 3-4 വാൾവ് മാറ്റിപ്പറ്റും, കുറച്ച് ഫോഴ്സ് കൂടിയെങ്കിലും അതിന്റെ ഫ്ലോ കൂടിയിട്ടില്ല. വെള്ളത്തിന്റെ ഫ്ലോ കൂടിയാലാണ് നമ്മുടെ ഈ ഇരുമ്പനം വാർഡെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് മലഭാഗത്തിന്റെ ഒരു ഭാഗമാണ്. കാരണം കുറച്ച് മുകളിലേക്ക് വെള്ളം കയറേണ്ട ഒരു സ്ഥലങ്ങളുണ്ട്. അതായത് ചുങ്കത്ത് റോഡ് മുകളിൽ വശമുള്ളൊരു മല താഴ്വശമുള്ള സ്ഥലമാണ്. പിന്നെ പാറക്കടവ് എന്ന് പറഞ്ഞൊരു കേറ്റത്തുകൂടി കയറിയിട്ട് ഇറങ്ങേണ്ട സ്ഥലമാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ നിരന്തരം വാട്ടർ അതോറിറ്റി പോയി പ്രശ്നം ഉണ്ടാക്കി. കഴിഞ്ഞ ദിവസം നമ്മളൊരു സമരം നടത്തി. സമരം നടത്തേണ്ട ഭാഗമായിട്ട് ഈ നമ്മുടെ സ്പോട്ടിൽ വന്ന് നമ്മുടെ വാൾവ് മാറ്റാനുള്ള സംവിധാനം ഇപ്പൊ 2 വാൾവുകൾ മാറ്റി. അതുകൊണ്ട് നമുക്ക് ഇന്നലെയും വെള്ളം തുറന്നപ്പോഴും ഭാഗികമായിട്ട് വെള്ളം വന്നില്ല. ഇതിനൊരു ശാശ്വത പരിഹാരം അല്ലെങ്കിൽ നമ്മളിപ്പോ പുതിയതായിട്ട് ആദ്യത്തെ ഭാഗമായിട്ട് നമ്മളിപ്പോ കരിങ്ങാച്ചിറ മുതൽ ഇരമ്പരം വരെയുള്ള ഭാഗത്തേക്ക് പൈപ്പ് ലൈൻ ഇട്ടിട്ടുണ്ട്, പുതിയ പൈപ്പ് ലൈൻ. ആ പൈപ്പ് ലൈനിലേക്ക് കരിങ്ങാച്ചിറ ഭാഗത്തുനിന്ന് ഇപ്പൊ നമുക്ക് സാങ്ഷൻ കിട്ടാത്ത രണ്ട് പ്രശ്നം. പമ്പ് ഹൗസിൽ ഉള്ള ഭാഗത്തേക്കുള്ള കണക്ഷൻ നമുക്ക് കിട്ടണം. അതിനുള്ള പേപ്പർ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കണം. അതിന്റെ ഭാഗമായിട്ട് MBA എന്ന് ഇടപെട്ടിരുന്നെങ്കിൽ റെയിൽവേ ക്രോസ് ചെയ്തിട്ടുള്ള ഒരു പൈപ്പ് അപ്പുറം ഇപ്പുറം വന്ന് നിൽക്കുകയാണ്. അതും കൂടി ഒന്ന് കണക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക്

0: കുടിവെള്ളത്തിന് ഏകദേശം ഒരു പരിഹാരം ഉണ്ടാവുമെന്നാണ് എന്റെ പ്രതീക്ഷ. അതിനുവേണ്ടിയുള്ള സമരത്തിലും അതിനുവേണ്ടിയുള്ള കാര്യപരിപാടിയിലാണ് ഇവിടുത്തെ ജനങ്ങളും ഞങ്ങളും നിൽക്കുന്നത്. അതിന് മുമ്പ് കുടിവെള്ളക്ഷാമമുണ്ട്, നമ്മൾ ടാങ്കറിലൊക്കെ കൊണ്ടുവന്ന് അത്യാവശ്യം വീടുകളിലൊക്കെ കൊടുത്താണ് ഈ സംഭവം നമ്മൾ താൽക്കാലികമായിട്ട് പരിഹരിക്കുന്നത്. എന്നാലും ജനങ്ങൾക്ക് കിട്ടുള്ള രാവിലെ തുടങ്ങി ജനങ്ങളെ വിളിക്കാൻ തുടങ്ങും, നമ്മള് വെള്ളം മഞ്ഞില്ല വെള്ളം മഞ്ഞ പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ എന്റെ വീട്ടിലിപ്പോഴും ഞാൻ വെള്ളം എനിക്കും കിണറില്ല, അതുകൊണ്ട് ഞാൻ വെള്ളം വാങ്ങിക്കുകയാണ്. എന്റെ അവസ്ഥ അതാണ്. അപ്പൊ മറ്റുള്ള ഭാഗത്തേക്കുള്ളെന്ന് പറഞ്ഞാൽ എനിക്ക് സ്ഥലം സ്ഥലങ്ങളായതുകൊണ്ട് ഒട്ടും വെള്ളം കയറാത്തൊരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്.
1: തൃപ്പൂണിത്തുറ വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയർ പ്രകാശ് ചന്ദ്രൻ.
2: നമുക്ക് ചൂണ്ടയിലുള്ള ജലശുദ്ധീകരണ പ്ലാന്റിൽ നിന്നാണ് തൃപ്പൂണിത്തുറ കരിങ്ങാച്ചിറ നമ്മുടെ പമ്പ് ഹൗസിലേക്ക് വെള്ളം വരുന്നത്. 46 MLD പ്ലാന്റിൽ നിന്നും 30 MLD വെള്ളമാണ് കരിങ്ങാച്ചിറ പമ്പ് ഹൗസിലേക്ക് വരുന്നത്. അതിൽ 17 MLD വെള്ളമാണ് തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റിയിൽ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് അടുത്ത കാലത്തായി കുറച്ച് പവർ കട്ടും അങ്ങനെയൊക്കെയുള്ള ചെറിയ പ്രശ്നങ്ങൾ വന്നപ്പോൾ ഈ ചൂണ്ടയിലും കരിങ്ങാച്ചിറ പവർ കട്ട് വന്നപ്പോഴത്തേനും കുറച്ച് പവർ ഫെയിലിയർ വന്നതിന്റെ ഒരു പോരായ്മ വന്നാൽ 1-2 ദിവസം കുറച്ച് വാട്ടർ ഷോർട്ടേജ് ഉണ്ടായിരുന്നു. ഇപ്പം പക്ഷെ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇല്ല, ഒരുവിധം വലിയ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. പക്ഷെ ഇന്നലും ഉള്ളൊരു കാര്യം എന്ന് വെച്ചാൽ 2010 കമ്മീഷൻ ചെയ്ത പ്ലാന്റാണ് ചൂണ്ടി പ്ലാന്റ്. അത് കഴിഞ്ഞിട്ട് സപ്ലൈ അന്ന് തുടങ്ങിയിട്ടുള്ളത് 17 MLD അല്ലെയാണ്. പുതിയ കണക്ഷൻസ് കൊടുക്കുന്നുണ്ടെങ്കിലും വേറെ സപ്ലൈയുടെ ക്വാണ്ടിറ്റി ഇംപ്രൂവ് ചെയ്തിട്ടില്ല. അത് കാരണം പുതിയ കണക്ഷൻസ് കൊടുക്കുമ്പോഴത്തേനും വളരെയധികം പ്രശ്നങ്ങൾ വരുന്നു. പിന്നെ അതുപോലെയെങ്കിലും ഇപ്പം വേനൽ കടുത്തോടുകൂടി ആൾക്കാരുടെ ഉപയോഗം ഒരു 30% വരെ കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് അത് മീറ്റ് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ട് വരുന്നുണ്ട് ഈ ടൈലൻഡിലൊക്കെ വെള്ളം എത്തിക്കാനായിട്ട്. അതാണ് നിലവിലത്തെ സ്ഥിതി.
1: കേരള വാട്ടർ അതോറിറ്റി കൊച്ചി സർക്കിൾ സീനിയർ സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ രതീഷ് കുമാർ.
3: ഭൂമിയുടെ 71% ജലത്താൽ സമൃദ്ധമാണെങ്കിലും ഈ ജലത്തിന്റെ വെറും 0.5% മാത്രമേ ഉപയോഗയോഗ്യമായിട്ടുള്ളൂ. കാലാവസ്ഥാ വ്യതിയാനം സമസ്ത മേഖലകളെയും ബാധിക്കുന്നുണ്ട് എങ്കിലും ജലവിതരണ സംവിധാനത്തെയാണ് ഇത് മുഖ്യമായും ആദ്യഘട്ടത്തിൽ തന്നെ ദോഷകരമായി ബാധിക്കുന്നത്. കാലാവസ്ഥാ വ്യതിയാനം മൂലം ചില സമയങ്ങളിൽ അതിശക്തമായ മഴ ലഭിക്കുമ്പോൾ തന്നെ വേനലും അതികഠിനമായി മാറിക്കൊണ്ടിരിക്കുന്നു. ഈ അസ്ഥിര സ്വഭാവം വരൾച്ചാകാലത്ത് അതിതീവ്രമായ ജലക്ഷാമത്തിന് കാരണമാകുന്നു. കൂടിയ താപനില ജലസംഭരണികളിലെ ബാഷ്പീകരണം വർദ്ധിപ്പിക്കുകയും ലഭ്യമായ ജലത്തിന്റെ അളവിൽ കുറവ് വരുത്തുകയും ചെയ്യുന്നു. കേരളത്തെ സംബന്ധിച്ചിടത്തോളം നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ ശുദ്ധജലത്തിനായി കിണറുകളെ ആശ്രയിക്കുന്ന സ്ഥിതിവിശേഷമാണ് നിലവിലുണ്ടായിരുന്നത്. എന്നാൽ കാലാവസ്ഥാ വ്യതിയാനവും അമിതമായ ചൂഷണവും നിമിത്തം ഭൂഗർഭ ജലവിധാനം ക്രമാതീതമായി താഴുന്ന പശ്ചാത്തലത്തിലും ജനപ്പെരുപ്പം നിമിത്തം കിണറുകളിലെ ജലത്തിന്റെ ശുദ്ധത ഉറപ്പുവരുത്തുവാൻ സാധിക്കാത്ത പശ്ചാത്തലത്തിലുമാണ് കുടിവെള്ളത്തിനായി ആണെങ്കിലും പൈപ്പുകൾ വഴിയുള്ള ജലവിതരണത്തെ ആശ്രയിക്കാൻ നിഷ്കർഷിച്ചത്. കൂടുതൽ ആളുകൾ പൈപ്പ് വഴിയുള്ള ജലവിതരണത്തെ ആശ്രയിക്കേണ്ടി വരുമ്പോൾ വാലറ്റ പ്രദേശങ്ങളിൽ ജലക്ഷാമം രൂക്ഷമാകാൻ തുടങ്ങി. വൈദ്യുത വിതരണ ശൃംഖലയിൽ ഉപഭോക്താക്കളുടെ എണ്ണം വർദ്ധിക്കുമ്പോൾ കുറഞ്ഞ വോൾട്ടേജിലാണെങ്കിലും വൈദ്യുതി ലഭ്യത ഉറപ്പുവരുത്താൻ കഴിയും. എന്നാൽ ജലവിതരണ ശൃംഖലയുടെ തുടക്കത്തിൽ ഉപഭോക്താക്കൾ കൂടുതൽ ജലം ശേഖരിക്കുമ്പോൾ വാലറ്റ പ്രദേശങ്ങളിൽ ജലദൗർലഭ്യം അനുഭവപ്പെടുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. മാത്രമല്ല ജലക്ഷാമം മുന്നിൽ കണ്ട് വീടുകളിൽ കൂടുതൽ വലിപ്പമുള്ള ഭൂഗർഭ സംഭരണികൾ നിർമ്മിച്ചത് മൂലം വാലറ്റ പ്രദേശങ്ങളിൽ ജലം ലഭ്യമല്ലാത്ത സ്ഥിതിയാണ് സംജാതമാകുന്നത്. ഈ പ്രവണത മനസ്സിലാക്കി 24/7 അതായത് എല്ലാ ദിവസവും 24 മണിക്കൂർ ജലവിതരണം ഉറപ്പാക്കാൻ കഴിഞ്ഞാൽ അനിയന്ത്രിതമായ അളവിൽ ഉപഭോക്താക്കൾ ജലം ഉപയോഗിക്കുന്നത് തടയാൻ കഴിയുമെന്നും തന്മൂലം ജലവിതരണം മെച്ചപ്പെടുത്താൻ കഴിയുമെന്ന അറിവിന്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിലെ 9 പട്ടണപ്രദേശങ്ങളായ തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട്, തൃശൂർ, കൊല്ലം, കണ്ണൂർ, ആലപ്പുഴ, ഗുരുവായൂർ, പാലക്കാട് എന്നിവിടങ്ങളിൽ കേരള വാട്ടർ അതോറിറ്റി 24/7 ജലവിതരണ പദ്ധതികളുമായി മുന്നോട്ട് പോകുന്നത്. ബാക്കിയുള്ള പ്രദേശങ്ങളിൽ വാലറ്റ പ്രദേശങ്ങളിൽ ജലവിതരണം കാര്യക്ഷമമാക്കുന്നതിന് ഫീഡർ ലൈൻ സ്ഥാപിക്കുന്ന പ്രവൃത്തികളുമായും ജലഅതോറിറ്റി മുന്നോട്ട് പോകുന്നുണ്ട്. ലീക്കുകൾ മൂലവും ജലമോഷണം നിമിത്തവും ഉണ്ടാകുന്ന NRW നഷ്ടം കുറയ്ക്കുന്നതിനായി പഴയ പൈപ്പുകൾ മാറ്റിസ്ഥാപിക്കുകയും ലീക്കുകൾ സമയബന്ധിതമായി തീർത്ത് ജലവിതരണം കാര്യക്ഷമമാക്കാനും ശ്രമിക്കുന്നുണ്ട്. 24/7 ജലവിതരണം സാധ്യമല്ലാത്ത പ്രദേശങ്ങളിൽ മേഖല തിരിച്ചുള്ള ജലവിതരണം നടത്തി എല്ലാവർക്കും തുല്യമായ ജലവിതരണം സാധ്യമാക്കാൻ ശ്രമിച്ചു വരുന്നു. ജലസംഭരണശാലകളിലെ ചെളി പുറന്തള്ളാൻ ശ്രമിക്കുമ്പോൾ നഷ്ടപ്പെടുന്ന ജലം വീണ്ടും പുനഃസംക്രമണം നടത്തുന്നതിനുള്ള സംവിധാനവും പുതിയ ജലസംഭരണശാലകളിൽ നടപ്പിലാക്കി വരുന്നുണ്ട്. വർദ്ധിച്ചു വരുന്ന അന്തരീക്ഷ താപനില ജലത്തിന്റെ അളവിനെ മാത്രമല്ല ലഭ്യമായ ജലത്തിന്റെ ഗുണനിലവാരത്തെയും ദോഷകരമായി ബാധിക്കുന്നുണ്ട്. ഇത് മനസ്സിലാക്കി ശുദ്ധജല വിതരണം തന്നെ സഹായിക്കുന്നതിനായി ജല ദുർവിനിയോഗം ചെയ്യാതെ മറ്റുള്ളവർക്കു കൂടി ഉപകാരപ്പെടുന്ന രീതിയിൽ ജല ഉപഭോഗം പരിമിതപ്പെടുത്താൻ എല്ലാ ഉപഭോക്താക്കളും ശ്രദ്ധിക്കേണ്ടതാണ്. കേരള അതോറിറ്റി കണക്ഷനുകളിൽ നിന്ന് മോട്ടോർ പമ്പ് സെറ്റ് ഉപയോഗിച്ച് നേരിട്ട് ജലം ഊറ്റുന്നത് നിയമവിരുദ്ധമാണ്. ഇതുമൂലം ജലവിതരണ ശൃംഖലയിൽ എയർ ബ്ലോക്ക് ഉണ്ടാവുകയും ജലവിതരണം മൊത്തത്തിൽ താറുമാറാവുകയും ചെയ്യും. കുടിവെള്ളം എല്ലാവർക്കും അവകാശപ്പെട്ടതാണ് എന്ന് മനസ്സിലാക്കി അതിന്റെ ഉപയോഗം പരിമിതപ്പെടുത്തേണ്ടത് ഓരോ പൗരന്റെയും ബാധ്യതയാണ്.
1: മഴയുടെ കുറവ് പ്രകൃതിയുടെ മുന്നറിയിപ്പാണെങ്കിൽ ജലത്തിന്റെ കരുതലില്ലാത്ത ഉപയോഗം മനുഷ്യന്റെ വീഴ്ച കൂടിയാണ്. കുടിവെള്ളത്തിന്റെ ലഭ്യത ഉറപ്പാക്കാൻ അടിയന്തര ഇടപെടലുകൾക്കൊപ്പം ലഭ്യമായ ജലം സൂക്ഷിച്ചുപയോഗിക്കേണ്ട ഉത്തരവാദിത്തം ഓരോരുത്തർക്കുമുണ്ട്. ഇന്നത്തെ കരുതൽ മാത്രമാണ് നാളെയുടെ സുരക്ഷ.
3: മഴ മാറിയപ്പോൾ ദാഹിക്കുന്ന കൊച്ചി.
4: നിർവഹണം ആർ ഉണ്ണികൃഷ്ണൻ, സഹകരണം ജിതാ സുധീർ.
5: ഡിസ്കൗണ്ട് ഒപ്പം മറ്റ് കിടിലൻ ഓഫറുകളും ഏതാനും ദിവസത്തേക്ക് മാത്രം.
6: തുടങ്ങാം ഇൻവെസ്റ്റിംഗിന്റെ പാഠം. ഒരു

കെഎസ്ഇബി അറിയിപ്പ്. എരൂർ സെക്ഷൻ പരിധിയിൽ ചക്കാലമുട്ട്, കടക്കോടം, വടക്കേക്കോട്ട മെട്രോ സ്റ്റേഷൻ പരിസരം എന്നിവിടങ്ങളിൽ പൂർണ്ണമായും, മഞ്ഞേലിപ്പാടം, ചൈതന്യനഗർ, മച്ചലിപ്പറമ്പ്, മുല്ലയ്ക്കൽ നഗർ എന്നിവിടങ്ങളിൽ ഭാഗികമായും നാളെ രാവിലെ 8 മണി മുതൽ വൈകിട്ട് 5 മണി വരെ വൈദ്യുതി മുടങ്ങും.

0: സേവന വാർത്തകൾ. കേരള സർക്കാരിന്റെ 100 ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി പട്ടികജാതി വികസന വകുപ്പ് ആലപ്പുഴ മായിത്തറയിൽ ആരംഭിക്കുന്ന പെൺകുട്ടികളുടെ പോസ്റ്റ് മെട്രിക് ഹോസ്റ്റലിലേക്ക് പട്ടികജാതി, പട്ടികവർഗ അല്ലെങ്കിൽ അർഹതയുള്ള മറ്റ് വിഭാഗങ്ങൾ, ജനറൽ വിഭാഗം ഒഴിവുകളിലേക്ക് പ്രവേശനത്തിനായി ഈ ഗ്രാൻസ് ആനുകൂല്യം ലഭിക്കുന്നവരോ പോസ്റ്റ് മെട്രിക് വകുപ്പിന്റെ പരിശീലന കോഴ്സുകൾക്ക് പഠിക്കുന്നവരോ ആയ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാം. നിശ്ചിത മാതൃകയിലുള്ള അപേക്ഷ നവംബർ 2 മുൻപായി കഞ്ഞിക്കുഴി ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസിലോ ആലപ്പുഴ മുനിസിപ്പൽ സ്റ്റേഷൻ 1 പ്രവർത്തിക്കുന്ന ജില്ലാ പട്ടികജാതി വികസന ഓഫീസിലോ സമർപ്പിക്കണം.
1: മച്ചനെ, കേക്ക് ചേട്ടന് ഹമാരാ ചോയ്സ് പൊളിയാണ്. പണിക്കൂലിയൊക്കെ ഭീകര കുറവ്.
2: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബറോൺ മോൾ, കൊച്ചി.
0: ഗാന്ധി ജയന്തി വാരാഘോഷത്തിന്റെ ഭാഗമായി പാലക്കാട് ജില്ലയിലെ ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി ജില്ലാ ഇൻഫർമേഷൻ ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ കാവ്യാലാപന മത്സരം സംഘടിപ്പിക്കുന്നു. കവിതകളുടെ ഉള്ളടക്കം ഗാന്ധിജിയുമായി ബന്ധപ്പെട്ടതായിരിക്കണം. മത്സരത്തിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർ ഈ മാസം 9 മുൻപ് ആലാപനത്തിന്റെ വീഡിയോ സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് 0491-250-53-29. പ്രിയ ശ്രോതാക്കളെ, FM ഈവനിംഗ് തുടർന്ന് കേൾക്കാം. 7:45 വാർത്തകൾക്ക് ശേഷം.

ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ദീർഘദർശിയായ നയങ്ങളിലൂടെ ഇന്ത്യയെ 2047 വികസിത രാഷ്ട്രമാക്കി മാറ്റുമെന്ന് പ്രധാനമന്ത്രി. ആശംസകൾ നേർന്ന ലോക നേതാക്കൾ. 57-ാമത് GST കൌൺസിൽ യോഗം ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ അധ്യക്ഷതയിൽ നാളെ ന്യൂഡൽഹിയിൽ ചേരും.

0: ആരോഗ്യവും ദീർഘായുസ്സും ഒന്നിച്ച് ഉറപ്പാക്കുന്ന സമഗ്ര ആരോഗ്യ മാതൃക വികസിപ്പിക്കാൻ ഉന്നതതല ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ച് സംസ്ഥാന സർക്കാർ. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിന് സംസ്ഥാന വ്യാപകമായി ഈ മാസം 15 മുതൽ പ്രത്യേക എൻറോൾമെന്റ് ഡ്രൈവ് നടത്തുമെന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ ഡി സജിത് ബാബു. 2026 രസതന്ത്ര നൊബേൽ പുരസ്കാരം സ്വന്തമാക്കി ഹെൻറി ബി കാഗനും കെൻസോ സോയും. ജപ്പാനിൽ ഈ മാസം 18 മുതൽ 24 വരെ നടക്കുന്ന ഏഷ്യൻ പാരാ ഗെയിംസിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പ്രമോദ് ഭഗത്തും ഭാവന പട്ടേലും ഇന്ത്യൻ പതാകയേന്തും. ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ദീർഘദർശിയായ നയങ്ങളിലൂടെയും കഠിനാധ്വാനത്തിലൂടെയും ഇന്ത്യയെ 2047 വികസിത രാഷ്ട്രമാക്കി മാറ്റുമെന്ന് പ്രധാനമന്ത്രി ജനങ്ങൾക്ക് ഉറപ്പു നൽകി. ന്യൂഡൽഹിയിൽ വികസിത് ഭാരത് സങ്കൽപ് സഭയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ 12 വർഷത്തിനിടെ രാജ്യത്തെ സാഹചര്യങ്ങൾ പൂർണ്ണമായും മാറിയതായി പറഞ്ഞ പ്രധാനമന്ത്രി, കയറ്റുമതിയിലടക്കം രാജ്യം പുതിയ റെക്കോർഡുകൾ സൃഷ്ടിച്ചതായും ചൂണ്ടിക്കാട്ടി. കാർഷിക മേഖലയും ഇക്കാലയളവിൽ സുസ്ഥിര വളർച്ചയ്ക്കും പരിഷ്കരണത്തിനും വേദിയായി. ഭീകരതയുടെ ശക്തി കേന്ദ്രങ്ങൾ തകർക്കാൻ ഇന്ത്യയ്ക്ക് സാധിച്ചതായും ശ്രീ മോദി പറഞ്ഞു. ജനങ്ങളുടെ പിന്തുണയും അചഞ്ചലമായ വിശ്വാസവുമാണ് തന്റെ രാഷ്ട്രീയ യാത്രയ്ക്ക് കരുത്തായതെന്നും അദ്ദേഹം വ്യക്തമാക്കി. 2001 ഒക്ടോബർ 7 ശ്രീ നരേന്ദ്രമോദി ഗുജറാത്ത് മുഖ്യമന്ത്രിയായി ചുമതലയേറ്റിട്ട് ഇന്ന് 25 വർഷങ്ങൾ പൂർത്തിയാകുന്നതിന്റെ ഭാഗമായി നടന്ന പരിപാടിയിൽ ബിജെപി ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ ഉൾപ്പെടെ പ്രമുഖർ പങ്കെടുത്തു. സംസ്ഥാനങ്ങളിലും വികസിത് ഭാരത് സങ്കൽപ് സഭയുടെ ഭാഗമായി വിപുലമായ പരിപാടികൾ ഇന്ന് നടന്നു. ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ആശംസകൾ നേർന്ന ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഉൾപ്പെടെ പ്രമുഖർ. വികസനം എന്ന കാഴ്ചപ്പാടിനെ അദ്ദേഹം ദേശീയ ദൌത്യമാക്കി മാറ്റിയതായി ഉപരാഷ്ട്രപതി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ജനക്ഷേമത്തിന് പ്രാധാന്യം നൽകി ഭരണ സംവിധാനത്തിന് പുതുദിശയും വേഗവും പകരാൻ ശ്രീ മോദിക്ക് സാധിച്ചതായി ലോക്സഭാ സ്പീക്കർ ഓം ബിർള അഭിപ്രായപ്പെട്ടു. കഠിനാധ്വാനത്തിന്റെയും നിശ്ചയദാർഢ്യത്തിന്റെയും സേവനയാത്രയായിരുന്നു അദ്ദേഹത്തിന്റേതെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അഭിനന്ദന സന്ദേശത്തിൽ കുറിച്ചു. ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ആശംസകൾ നേർന്ന ലോക നേതാക്കൾ. വിശദാംശങ്ങളിലേക്ക്.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തെയും ഇന്ത്യയുടെ വികസനത്തിന് അദ്ദേഹം നൽകിയ സംഭാവനകളെയും ജപ്പാൻ പ്രധാനമന്ത്രി സനായ തകായിച്ചി പ്രശംസിച്ചു. ശ്രീ മോദിയുടെ ഭരണ നേട്ടങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യയുടെ സ്ഥാനം ഉയർത്തിയതായും അവർ പറഞ്ഞു. ബെൽജിയം പ്രധാനമന്ത്രി ബാർട്ട് ഡി വെവറും പ്രധാനമന്ത്രിയെ അഭിനന്ദിച്ചു. ഇന്ത്യയും ബെൽജിയവും തമ്മിലുള്ള പങ്കാളിത്തം കൂടുതൽ ആഴത്തിലാക്കാനുള്ള സന്നദ്ധതയും അദ്ദേഹം വ്യക്തമാക്കി. 25 വർഷത്തെ ഭരണ നേതൃത്വം അപൂർവമായ നേട്ടമാണെന്ന് നൈജീരിയൻ പ്രസിഡന്റ് ബോല അഹമ്മദ് ടിനുബു പറഞ്ഞു. ഇത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയിൽ ഇന്ത്യൻ ജനതയ്ക്കുള്ള വിശ്വാസത്തിന്റെ പ്രതിഫലനമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഡൊമിനിക്ക പ്രധാനമന്ത്രി റൂസ് വെൽറ്റ് സ്കെറിറ്റും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അഭിനന്ദിക്കുകയും ഡൊമിനിക്കയോട് കാണിച്ച സൌഹൃദത്തിന് നന്ദി അറിയിക്കുകയും ചെയ്തു. പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ കൈവരിക്കുന്ന വികസന മുന്നേറ്റങ്ങളെ പ്രശംസിച്ച ഭൂട്ടാൻ പ്രധാനമന്ത്രി ഷെറിംഗ് ടോബ്ഗെ, ഇന്ത്യയുടെ വികസനയാത്ര ഭൂട്ടാൻ അടക്കമുള്ള അയൽ രാജ്യങ്ങൾക്ക് ഏറെ നിർണായകമാണെന്ന് അഭിപ്രായപ്പെട്ടു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: അടിസ്ഥാന ബാങ്കിംഗ് നിരക്കുകളിൽ 25 ബേസിസ് പോയിന്റിന്റെ വർധന വരുത്തി റിസർവ് ബാങ്ക്. 2023 ഫെബ്രുവരിക്ക് ശേഷം ഇതാദ്യമായാണ് നിരക്ക് വർദ്ധിപ്പിക്കുന്നത്. റിപ്പോ നിരക്ക് ഇതോടെ 5.5%. ഭവന വാഹന വായ്പകളുടെ പലിശ നിരക്ക് ഇതോടെ വർദ്ധിക്കും. നടപ്പ് സാമ്പത്തിക വർഷത്തിൽ രാജ്യത്തിന്റെ GDP വളർച്ച 7.1% RBI ഗവർണർ സഞ്ജയ് മൽഹോത്ര വ്യക്തമാക്കി. 57th GST കൌൺസിൽ യോഗം ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ അധ്യക്ഷതയിൽ നാളെ ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നടക്കും. GST തർക്ക പരിഹാരം, നികുതി വരുമാന വർധന എന്നിവയ്ക്ക് ആവശ്യമായ പരിഷ്കരണങ്ങളെക്കുറിച്ച് യോഗം ചർച്ച ചെയ്യും. 5 പരിഷ്കരണ നിർദ്ദേശങ്ങൾ കേന്ദ്ര സർക്കാർ യോഗത്തിൽ മുന്നോട്ട് വയ്ക്കുമെന്ന് ധനമന്ത്രാലയ വൃത്തങ്ങൾ അറിയിച്ചു. ഇന്ത്യ മൊബൈൽ കോൺഗ്രസിന്റെ 10th പതിപ്പ് നാളെ ന്യൂഡൽഹിയിലെ യശോഭൂമിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യും. ടെലി കമ്മ്യൂണിക്കേഷൻസ്, ഡിജിറ്റൽ കണക്ടിവിറ്റി മേഖലകളിൽ ഇന്ത്യ കൈവരിച്ച ശ്രദ്ധേയമായ പുരോഗതി വ്യക്തമാക്കുന്ന 4 ദിവസത്തെ മേളയിൽ 100-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ട്. മൊബൈൽ കോൺഗ്രസിന് മുന്നോടിയായി GSMA ബോർഡ് അംഗങ്ങളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ സംവദിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ആരോഗ്യവും ദീർഘായുസ്സും ഒന്നിച്ച് ഉറപ്പാക്കുന്ന സമഗ്ര ആരോഗ്യ മാതൃക വികസിപ്പിക്കാൻ സംസ്ഥാന സർക്കാർ ഉന്നതതല ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ചു. മുഖ്യമന്ത്രി അധ്യക്ഷനും ആരോഗ്യമന്ത്രി ഉപാധ്യക്ഷനുമായ ടാസ്ക് ഫോഴ്സിൽ ആരോഗ്യ വിദഗ്ധർ അംഗങ്ങളാകും. രോഗങ്ങൾ തടയുന്നതിനും തുടക്കത്തിൽ തന്നെ കണ്ടെത്തി മികച്ച

0: ചികിത്സ ലഭ്യമാക്കി ആരോഗ്യകരമായ വാർദ്ധക്യം ഉറപ്പാക്കുന്നതിനുമാണ് സമഗ്ര പദ്ധതി നടപ്പാക്കുന്നത്. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനും തെറ്റ് തിരുത്തുന്നതിനുമായി സംസ്ഥാന വ്യാപകമായി പ്രത്യേക എൻറോൾമെന്റ് ഡ്രൈവ് സംഘടിപ്പിക്കാൻ തീരുമാനിച്ചതായി മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ ഡി സജിത് ബാബു. ഈ മാസം 15 മുതൽ 31 വരെ വില്ലേജ് ഓഫീസുകൾ കേന്ദ്രീകരിച്ച് ഫോം വിതരണവും ഡിജിറ്റൽ ഹെൽപ്പ് ഡെസ്കുകളും പ്രവർത്തിക്കും. 2026 രസതന്ത്ര നൊബേൽ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. ഫ്രഞ്ച് രസതന്ത്രജ്ഞൻ ഹെൻറി ബി കാഗനും ജാപ്പനീസ് രസതന്ത്രജ്ഞൻ കെൻസോ സോയിയും പുരസ്കാരം പങ്കിടും. അസിമെട്രിക് ഓർഗാനിക് സിന്തസിസുമായി ബന്ധപ്പെട്ട നോൺ ലീനിയർ ഇഫക്റ്റുകളും ഓട്ടോ കാറ്റലിസിസും കണ്ടെത്തിയതിനാണ് അംഗീകാരം. മരുന്നുകളുടെ നിർമ്മാണത്തിനും ജീവന്റെ ഉത്ഭവത്തെക്കുറിച്ചുള്ള പഠനങ്ങളിലും വിപ്ലവം സൃഷ്ടിക്കാൻ ഈ കണ്ടെത്തലിലൂടെ സാധിച്ചു. രണ്ട് തന്മാത്രകൾക്ക് പ്രതിബിംബ സമാന ഘടന എങ്ങനെയുണ്ടാകുന്നു എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താനും ഇവരുടെ ഗവേഷണത്തിലൂടെ കഴിഞ്ഞു. ലോക പരുത്തി ദിനത്തോടനുബന്ധിച്ച് കർഷകർക്ക് ആശംസകൾ നേർന്ന് കേന്ദ്ര ടെക്സ്റ്റൈൽസ് മന്ത്രി ഗിരിരാജ് സിംഗ്. രാജ്യത്ത് 60 ലക്ഷം കർഷകർ പരുത്തി കൃഷി ചെയ്യുന്നതായും എണ്ണമറ്റ ചെറുകിട സംരംഭങ്ങൾ കൈത്തറി വ്യവസായത്തിൽ ഏർപ്പെട്ടിരിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു.
1: വിശ്വ കപാസ് ദിവസ് ഹം മനാതേ ഹൈ, ഇസ് ദിൻ ഹം കിസാനോ കോ യാദ് കർതേ ഹൈ. കപാസ് മേ അഗർ ഭാരത് കേ അന്ദർ 60 ലക്ഷം കിസാൻ ജുഡേ ഹുവേ ഹൈ, തോ ഹമാരേ കരോഡോ മസ്ദൂർ ജുഡേ ഹുവേ ഹൈ, കരോഡോ ഛോട്ടേ ഛോട്ടേ ഉദ്യം ജുഡേ ഹുവേ ഹൈ ഹാൻഡ്ലൂം സേ, തോ മൈ സബോ കോ ആജ് കേ ദിൻ ബധായി ദേതാ ഹൂം.
0: പ്രതിഷേധ മാർച്ചിനിടെ ഇന്നലെ ന്യൂഡൽഹിയിലെ ആകാശവാണി ഭവനിൽ അതിക്രമിച്ചു കയറിയതിന് കോൺഗ്രസ് നേതാക്കളായ രാഹുൽഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കുമെതിരെ FIR രജിസ്റ്റർ ചെയ്ത ഡൽഹി പോലീസ്. പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിലാണ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ജപ്പാനിലെ ഐചി നഗോയയിൽ ഈ മാസം 18 മുതൽ 24 വരെ നടക്കുന്ന ഏഷ്യൻ പാരാ ഗെയിംസിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പാരാലിമ്പിക് ചാമ്പ്യന്മാരായ പ്രമോദ് ഭഗത്തും ഭാവന പട്ടേലും ഇന്ത്യൻ പതാകയേന്തും. ഗെയിംസിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ താരങ്ങൾക്ക് പാരാലിമ്പിക്സ് കമ്മിറ്റി ഓഫ് ഇന്ത്യ നാളെ ഔദ്യോഗിക യാത്രയയപ്പ് നൽകും. കേന്ദ്ര കായികമന്ത്രി മൻസുഖ് മാണ്ഡവ്യ, സഹമന്ത്രി രക്ഷാ ഖഡ്സെ എന്നിവർ ചടങ്ങിൽ പങ്കെടുക്കും. 2036 ഒളിമ്പിക്സ് പാരാലിമ്പിക്സ് മത്സരങ്ങൾക്ക് വേദിയാകാനുള്ള ഇന്ത്യയുടെ അപേക്ഷ ഈ മാസം അവസാനം അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ ഫ്യൂച്ചർ ഹോസ്റ്റ് കമ്മീഷന് മുന്നിൽ സമർപ്പിക്കും. ഗുജറാത്തിലെ അഹമ്മദാബാദാണ് ഇന്ത്യ വേദിയായി നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇന്ത്യയ്ക്ക് പുറമെ ജർമ്മനി, ഖത്തർ, തുർക്കി, ഹംഗറി, ദക്ഷിണ കൊറിയ, ദക്ഷിണാഫ്രിക്ക എന്നീ രാജ്യങ്ങളെയും IOC ക്ഷണിച്ചിട്ടുണ്ട്. രാജ്യത്തിന്റെ വികസന യാത്രയ്ക്ക് രൂപം നൽകുന്നതിൽ സ്ത്രീകൾ നിർണായക പങ്ക് വഹിക്കുന്നുണ്ടെന്ന് കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രി അന്നപൂർണാദേവി. ന്യൂഡൽഹിയിൽ നടന്ന പ്രൊട്ടക്ഷൻ ഓഫീസർമാരുടെ ദേശീയ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അവർ. രാജ്യത്തെ സ്ത്രീകൾ ശാക്തീകരിക്കപ്പെടുകയും സുരക്ഷിതരാകുകയും ചെയ്യുമ്പോൾ മാത്രമേ വികസിത ഇന്ത്യ എന്ന ലക്ഷ്യം യാഥാർത്ഥ്യമാകൂ എന്നും കേന്ദ്രമന്ത്രി അഭിപ്രായപ്പെട്ടു. ഇന്ത്യ ആഫ്രിക്ക പങ്കാളിത്തം വരും തലമുറകൾക്ക് കൂടി വേണ്ടിയാണെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഫോറിൻ സർവീസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഖാനയിൽ നടന്ന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയിലെയും ആഫ്രിക്കയിലെയും യുവജനങ്ങളെ ശാക്തീകരിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും കേന്ദ്രമന്ത്രി വിശദീകരിച്ചു. രാജ്യത്തെ പാരിസ്ഥിതിക സാമ്പത്തിക വളർച്ച കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി പുതിയ മാർഗരേഖ പുറത്തിറക്കി കേന്ദ്ര സർക്കാർ. 2022-26 കാലയളവിലെ മാർഗരേഖയുടെ തുടർച്ചയാണിത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ദീർഘദർശിയായ നയങ്ങളിലൂടെ ഇന്ത്യയെ 2047 വികസിത രാഷ്ട്രമാക്കി മാറ്റുമെന്ന് പ്രധാനമന്ത്രി. ആശംസകൾ നേർന്ന ലോക നേതാക്കൾ. 57-ാമത് GST കൌൺസിൽ യോഗം ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ അധ്യക്ഷതയിൽ നാളെ ന്യൂഡൽഹിയിൽ ചേരും. ആരോഗ്യവും ദീർഘായുസ്സും ഒന്നിച്ച് ഉറപ്പാക്കുന്ന സമഗ്ര ആരോഗ്യ മാതൃക വികസിപ്പിക്കാൻ ഉന്നതതല ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ച് സംസ്ഥാന സർക്കാർ. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിന് സംസ്ഥാന വ്യാപകമായി ഈ മാസം 15 മുതൽ പ്രത്യേക എൻറോൾമെന്റ് ഡ്രൈവ് നടത്തുമെന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ ഡി സജിത് ബാബു. 2026 രസതന്ത്ര നൊബേൽ പുരസ്കാരം സ്വന്തമാക്കി ഹെൻറി ബി കാഗനും കെൻസോ സോയും. ജപ്പാനിൽ ഈ മാസം 18 മുതൽ 24 വരെ നടക്കുന്ന ഏഷ്യൻ പാരാ ഗെയിംസിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പ്രമോദ് ഭഗത്തും ഭാവന പട്ടേലും ഇന്ത്യൻ പതാകയേന്തും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
2: ആകാശവാണി കൊച്ചി FM 102.3. പ്രിയ ശ്രോതാക്കളെ, FM ഈവനിംഗ് തുടരുന്നു. FM ഈവനിംഗിൽ കേൾക്കാം

0: കേൾക്കട്ടെ നഷ്ടപ്പെട്ട അമ്മൂമ്മ കഥയുടെ ബാക്കി ഭാഗം കേൾക്കണ്ടേ? കേട്ടോളൂ. ചിരിച്ചുകൊണ്ട് അമ്മൂമ്മ കുത്തനെയുള്ള ഒരു ചെരുവിലൂടെ ഉരുണ്ടുപോകുന്ന കൊഴുക്കട്ടയുടെ പിന്നാലെ ഓടാൻ തുടങ്ങി. വയലിൽ പണിയെടുത്തിരുന്ന ഒരു വൃദ്ധൻ ഇത് കണ്ടിട്ട് വിളിച്ചു ചോദിച്ചു, എങ്ങോട്ടാ അമ്മൂമ്മേ ഇത്ര ധൃതിയിൽ? ഞാനെന്റെ കൊഴുക്കട്ടയെ പിടിക്കാനുള്ള ശ്രമത്തിലാണ്. അവൻ വലിയ ഓട്ടക്കാരനാണ്. ഓടുന്നതിനിടെ അമ്മൂമ്മ പറഞ്ഞു, അയ്യോ നിങ്ങളങ്ങ് താഴേക്ക് പോകണ്ട, അവിടെയാണ് ഒനിയുടെ താമസം. മനുഷ്യരെ പിടിച്ചു തിന്നുന്ന വിരൂപനായ ഭീമൻ രാക്ഷസൻ. അയാൾ പരിഭ്രമത്തോടെ വിളിച്ചു പറഞ്ഞു, ഇതൊരു വിചിത്രമായ സ്ഥലം തന്നെ. അമ്മൂമ്മ പിറുപിറുത്തു, ഇങ്ങനെയൊരു വിഡ്ഢിത്തം ഞാൻ ഇതുവരെ കേട്ടിട്ടേയില്ല. എന്നിട്ട് ഉറക്കെ ചിരിച്ചുകൊണ്ട് അവർ താഴോട്ടോടിയിറങ്ങി. കുന്നിന്റെ അടിവാരത്തെത്തിയപ്പോൾ ഒരു പാറയുടെ വശത്ത് തട്ടി നിൽക്കുന്നു കൊഴുക്കട്ട. വേഗം ആ പാറയുടെ അടുത്തെത്തി അമ്മൂമ്മ കുനിഞ്ഞപ്പോഴേക്കും ഭൂമി കുലുങ്ങുമാറ് ഒരു ഭയങ്കര ശബ്ദം, ഭും ഭും ഭും. അമ്മൂമ്മ വേഗം ആ പാറയ്ക്ക് പിന്നിൽ ഒളിച്ചു. ആ ശബ്ദം അടുത്തടുത്ത് വന്നു, ഭും ഭും ഭും. പാറയ്ക്ക് പിന്നിൽ നിന്ന് അമ്മൂമ്മ പതുക്കെ ഒളികണ്ണിട്ട് നോക്കി. അതാ അവിടെ നിൽക്കുന്നു ആ ഭീകര രാക്ഷസൻ ഒനി. അമ്മൂമ്മ ശ്വാസമടക്കി പാറയോട് പറ്റിച്ചേർന്നിരുന്നു. പക്ഷേ ഒനിയുടെ ജടപിടിച്ച മുടിയും വലിയ തലയും രോമം നിറഞ്ഞ വലിയ പരന്ന മൂക്കും വീർത്ത കുടവയറും തൂണുപോലുള്ള കാലുകളുമൊക്കെ കണ്ടപ്പോൾ അമ്മൂമ്മയ്ക്ക് ചിരിയടക്കാനായില്ല. ചിരിക്കാതിരിക്കാനുണ്ടോ അമ്മൂമ്മയ്ക്ക് പറ്റുന്നു? അമ്മൂമ്മ നിലത്ത് കിടന്നുരുണ്ട് ചിരിക്കാൻ തുടങ്ങി. എന്നെ കണ്ടിട്ട് ചിരിക്കാൻ എങ്ങനെ നിങ്ങൾക്ക് ധൈര്യം വന്നു? ഒനി അലറി, നിങ്ങളെ ഞാൻ പിടിച്ചു തിന്നാൻ പോവുകയാണ്. അതോടെ അമ്മൂമ്മയുടെ ചിരി നിന്നു. അയ്യോ എന്നെ തിന്നല്ലേ, അമ്മൂമ്മ അപേക്ഷിച്ചു. ഞാൻ അങ്ങയ്ക്ക് നല്ല ഭക്ഷണമുണ്ടാക്കിത്തരാം, ഞാനൊരു നല്ല പാചകക്കാരിയാണ്. ഇതാ ഈ കൊഴുക്കട്ട തിന്നു നോക്കൂ. ഒനി കൊഴുക്കട്ട വായിലിട്ടു. നല്ല സ്വാദ്, അസൽ കൊഴുക്കട്ട. ശരി, എനിക്കൊരു പുതിയ പാചകക്കാരിയെ ഒടുവിൽ കിട്ടിയിരിക്കുന്നു. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാൻ തള്ളേ, എന്നെ ഇനി കളിയാക്കിയാൽ ഒരൊറ്റ ചിരി ഞാൻ നിങ്ങളെ വേവിച്ചു തിന്നും. രാക്ഷസൻ അമ്മൂമ്മയെ വിരട്ടി. അങ്ങനെ അമ്മൂമ്മ ഒനിയുടെ ഒപ്പം യാത്രയായി. കുറച്ചു ദൂരം നടന്ന് പിന്നെ ഒരു വലിയ പുഴ കടന്ന് അവർ ഒനിയുടെ ഗംഭീരൻ കൊട്ടാരത്തിലെത്തി. അമ്മൂമ്മ ചുറ്റും നോക്കി. കൊട്ടാരത്തിന്റെ വലിയ വാതിലും ഭീമാകാരൻ അടുപ്പും വലിയ കലങ്ങളുമൊക്കെ കണ്ടപ്പോൾ അമ്മൂമ്മയ്ക്ക് ചിരി വന്നു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഈ കഥയുടെ അടുത്ത ഭാഗം നാളെ ഇതേ സമയം കേൾക്കാം. കാത്തിരിക്കണേ. കൊഴുക്കട്ട നഷ്ടപ്പെട്ട അമ്മൂമ്മയുടെ കഥ ഇഷ്ടപ്പെട്ടോ? ഈ നാടോടിക്കഥ നിങ്ങൾക്കായി വായിച്ചത് പ്രീതി.
1: തുടങ്ങാം ഇൻവെസ്റ്റിംഗിന്റെ പാഠം.

0: സെബിയുടെ ഒരു ഇൻവെസ്റ്റർ ബോധവൽക്കരണ സംരംഭം. കൂടുതൽ വിവരങ്ങൾക്ക് സെബി ഇൻവെസ്റ്റർ വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ സെബി സാർഥി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.
1: ആകാശവാണി FM വാർത്തകൾ.
2: ഇന്ത്യ മൊബൈൽ കോൺഗ്രസിന്റെ 10th പതിപ്പ് നാളെ ന്യൂഡൽഹിയിലെ യശോഭൂമിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യും. കാലാവസ്ഥ

0: വ്യതിയാനത്തെ പ്രതിരോധിക്കുന്ന കാർഷിക പ്രവർത്തനങ്ങളിലൂടെ കർഷകർക്ക് കാർബൺ ക്രെഡിറ്റ് ലഭ്യമാക്കുന്നതിനായി കൃഷിവകുപ്പിന് കീഴിൽ കാർബൺ സെൽ രൂപീകരിക്കണമെന്ന കൃഷിമന്ത്രി ടി സിദ്ദിഖിന്റെ നിർദ്ദേശം അംഗീകരിച്ച് ലോകബാങ്ക്. പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജനയുടെ ഭാഗമായി കൊല്ലം ഇരവിപുരം തെക്ക് മത്സ്യഗ്രാമത്തിൽ പ്രാവർത്തികമാക്കിയ വിവിധ പദ്ധതികൾ ഫിഷറീസ് മന്ത്രി ബി അബ്ദുൽ ഗഫൂർ ഉദ്ഘാടനം ചെയ്തു. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിന് സംസ്ഥാനവ്യാപകമായി ഈ മാസം 15 മുതൽ പ്രത്യേക എൻറോൾമെന്റ് ഡ്രൈവ് നടത്തുമെന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ ഡി സജിത് ബാബു. ഈ മാസം 15 മുതൽ 31 വരെ വില്ലേജ് ഓഫീസുകൾ കേന്ദ്രീകരിച്ച് ഫോം വിതരണവും ഡിജിറ്റൽ ഹെൽപ്പ് ഡെസ്കുകളും പ്രവർത്തിക്കും. കെഎസ്ആർടിസി കാർഗോ ലോജിസ്റ്റിക് സർവീസിന് ഇന്ന് തുടക്കമായി. ഡൽഹിയിൽ നിന്നും എയർ ഇന്ത്യ വിമാനത്തിൽ തിരുവനന്തപുരം എയർപോർട്ടിലെത്തിയ മൊബൈൽ ഫോണുകളാണ് ആദ്യമായി കെഎസ്ആർടിസിയുടെ ട്രക്കിൽ എറണാകുളത്തേക്ക് കയറ്റി അയച്ചത്. ടെക് കേരളം ബ്രാൻഡും ഐടി പാർക്ക് അഫിലിയേഷൻ പദ്ധതിയും മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി നാളെ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. ജപ്പാനിൽ ഈ മാസം 18 മുതൽ 24 വരെ നടക്കുന്ന ഏഷ്യൻ പാരാ ഗെയിംസിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പ്രമോദ് ഭഗത്തും ഭാവിന പട്ടേലും ഇന്ത്യൻ പതാകയേന്തും.
1: ആകാശവാണി FM വാർത്തകൾ.
2: ശാസ്ത്രദീപ്തി.
3: കണക്കുകൂട്ടാനറിയാത്ത ഐൻസ്റ്റീൻ ലോകം കണ്ട ഏറ്റവും പ്രഗത്ഭനായ ശാസ്ത്രജ്ഞരുടെ പട്ടികയിൽ ആദ്യത്തെ 5 പേരിലെങ്കിലും ഉൾപ്പെടുന്ന ഒരാളാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ. അത്രയേറെ പ്രഗത്ഭൻ ആയിരുന്നെങ്കിലും നാം സാധാരണയായി ചെയ്യുന്ന പല കാര്യങ്ങളും ചെയ്യുവാൻ അദ്ദേഹത്തിന് കഴിയുമായിരുന്നില്ല അത്രേ. ഒരിക്കൽ സഹപ്രവർത്തകരായ കുറച്ച് ശാസ്ത്രജ്ഞർ ഐൻസ്റ്റീനെ കാണാനായി അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പുറപ്പെട്ടു. മേൽവിലാസം തിരക്കി നടന്ന് ഒടുവിൽ അവർ ഒരു വീടിന് മുന്നിലെത്തി. കോളിംഗ് ബെൽ അമർത്തി. അല്പം കഴിഞ്ഞപ്പോൾ ഒരു സ്ത്രീ വന്ന് വാതിൽ തുറന്നു. ആരാ, എന്തു വേണം? ഞാൻ ഈ വീടിൻ്റെ സൂക്ഷിപ്പുകാരിയാണ്, അവർ പറഞ്ഞു. വീട് ഇതുതന്നെയാണെന്ന് ഉറപ്പുവരുത്താൻ അവർ ആ സ്ത്രീയോട് ചോദിച്ചു, മഹാഗണിതജ്ഞനായ പ്രൊഫസർ ആൽബർട്ട് ഐൻസ്റ്റീൻ താമസിക്കുന്നത് ഇവിടെ തന്നെയല്ലേ? ആ ചോദ്യം കേട്ട് വീട് സൂക്ഷിപ്പുകാരി അവരെ തന്നെ ആശ്ചര്യത്തോടെ നോക്കി, എന്നിട്ട് പൊട്ടിച്ചിരിച്ചു. നിങ്ങൾ പറയുന്ന മഹാനെയൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ആൽബർട്ട് എന്ന് പറഞ്ഞുള്ള ഒരു പാവത്താനോട് താമസിക്കുന്നുണ്ട്. പക്ഷേ അയാൾ ഗണിതജ്ഞനൊന്നുമല്ല. എന്തിന്? അയാൾക്ക് കണക്ക് കൂട്ടാൻ പോലും അറിയില്ല. കടയിൽ നിന്ന് വാങ്ങുന്ന സാധനങ്ങളുടെ ലിസ്റ്റിലെ വില ശരിക്ക് കൂട്ടി നോക്കാൻ പോലും അറിയില്ല. എപ്പോഴും തെറ്റിക്കും. അതുകൊണ്ട് ഞാനാണ് ആ ജോലി കൂടി ചെയ്യുന്നത്, അവർ പറഞ്ഞു. ഇതായിരുന്നു ലോകം മുഴുവൻ ആരാധിക്കുന്ന ഒരു ശാസ്ത്രജ്ഞനെക്കുറിച്ചുള്ള ആ സ്ത്രീയുടെ അഭിപ്രായം. ഗണിത ഭൗതിക ശാസ്ത്രങ്ങളിലെ സങ്കീർണ പ്രശ്നങ്ങൾ പോലും ഈസിയായി പരിഹരിക്കുന്ന സാക്ഷാൽ ഐൻസ്റ്റീന് പക്ഷേ പച്ചക്കറിയിലെ ലിസ്റ്റ് കൂട്ടി നോക്കുവാൻ തെറ്റിപ്പോവുമായിരുന്നത്രേ. ഐൻസ്റ്റീന് കേരളവുമായി ഒരു ബന്ധം കൂടിയുണ്ട്. നമ്മുടെ സംസ്ഥാനത്തെ ഒരു സർവകലാശാലയിൽ വൈസ് ചാൻസലറാകാൻ ക്ഷണം ലഭിച്ചിട്ടുണ്ട് ഐൻസ്റ്റീന്. നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് 10 വർഷം മുമ്പ് തിരുവിതാംകൂറിലെ ഉന്നത വിദ്യാഭ്യാസം മെച്ചപ്പെടുത്താൻ ഒരു സർവകലാശാല സ്ഥാപിച്ചു, തിരുവിതാംകൂർ സർവകലാശാല. 1937 രൂപം കൊണ്ട ഈ സർവകലാശാലയുടെ ആദ്യത്തെ വൈസ് ചാൻസലറാവാൻ അന്നത്തെ രാജാവായിരുന്ന ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ ആദ്യം ക്ഷണിച്ചത് സാക്ഷാൽ ഐൻസ്റ്റീനെയായിരുന്നു. മാസം 6000 രൂപയാണ് ആ മഹാശാസ്ത്രജ്ഞന് ശമ്പളമായി വാഗ്ദാനം ചെയ്തത്. അമേരിക്കയിലെ പ്രിൻസ്റ്റൺ സർവകലാശാലയിൽ ചേരാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം ആ ക്ഷണം നിരസിക്കുകയും ചെയ്തു. ജീവിച്ചിരുന്നപ്പോൾ സംഭവബഹുലമായിരുന്ന ഒരു ജീവിതത്തിനും ഒരുപടി അപ്പുറത്തേക്ക് മരണത്തിന് ശേഷവും അദ്ദേഹത്തെക്കുറിച്ചുള്ള വാർത്തകൾ സഞ്ചരിക്കുകയുണ്ടായി. 1955 തന്റെ 76-ാം വയസ്സിൽ അദ്ദേഹം രോഗാതുരനായി അമേരിക്കയിലെ പ്രിൻസ്റ്റൺ ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ടു. അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കുവാനായി സർജറി നടത്തുവാൻ ഡോക്ടർമാർ തീരുമാനിച്ചെങ്കിലും അദ്ദേഹം സമ്മതിച്ചില്ല. അങ്ങനെ ആന്തരിക രക്തസ്രാവം മൂലം അദ്ദേഹം മരണത്തിന് കീഴടങ്ങി. എന്നാൽ ആ ആശുപത്രിയിലെ ചീഫ് പത്തോളജിസ്റ്റായ തോമസ് ഹാർവി അദ്ദേഹത്തിന്റെ ശവശരീരം കുടുംബത്തിന് വിട്ടു നൽകുന്നതിനു മുമ്പ് ഒരു കാര്യം രഹസ്യമായി ചെയ്തു. ഐൻസ്റ്റീന്റെ തലച്ചോറ് ശരീരത്തിൽ നിന്നും എടുത്തുമാറ്റി ഒരു ജാറിൽ സൂക്ഷിച്ചു വെച്ചു. ലോകം കണ്ട ഏറ്റവും ബുദ്ധിമാനായ വ്യക്തിയുടെ തലച്ചോറിന്റെ പ്രത്യേകത എന്തായിരിക്കുമെന്ന് പഠിച്ച് ലോകത്തോട് വിളിച്ചു പറയുവാനായിരുന്നു അദ്ദേഹം അങ്ങനെ ചെയ്തത്. അങ്ങനെ തലച്ചോറില്ലെന്ന സത്യമറിയാതെ അദ്ദേഹത്തിന്റെ മൃതശരീരം ദഹിപ്പിക്കപ്പെട്ടു. ജീവിതവും മരണവും മരണാനന്തരവും ഒക്കെ സംഭവബഹുലമാക്കിയ വലിയ പ്രതിഭാശാലിയായിരുന്നു ആൽബർട്ട് ഐൻസ്റ്റീൻ. ഐസക് ന്യൂട്ടന്റെ ചലന നിയമങ്ങളെ വരെ ചോദ്യം ചെയ്ത പ്രതിഭാശാലി. സ്വന്തം പ്രാഗൽഭ്യം മൂലം തലച്ചോറ് പോലും മോഷ്ടിക്കപ്പെടുകയും പഠനത്തിന് വിധേയമാകുകയും ചെയ്ത ലോകം കണ്ട ഏറ്റവും വലിയ ശാസ്ത്രജ്ഞൻ. അദ്ദേഹത്തെ വിശേഷിപ്പിക്കാൻ വാക്കുകൾ തികയില്ല എന്നതാണ് വാസ്തവം.
2: ഈ വിവരങ്ങൾ നൽകിയത് ഡോക്ടർ അഭേഷ് രഘുവരൻ, അസിസ്റ്റന്റ് പ്രൊഫസർ, സെന്റർ ഫോർ സയൻസ് ഇൻ സൊസൈറ്റി, കുസാറ്റ്.
4: ശാസ്ത്രദീപ്തി.
0: എഫ് എം ഈവനിങ്ങിൽ അടുത്തതായി.

0: AIHMS ഹോമിയോപ്പതി ആരോഗ്യ ജീവിതം.
1: ഈ പരിപാടിയുടെ പ്രായോജകർ AIHMS ഹോമിയോപ്പതി.
2: എയിംസ് ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്. ലോകോത്തര നിലവാരമുള്ള ഡോക്ടർമാർ, കൃത്യമായ ചികിത്സാരീതികൾ, ജർമ്മൻ നിർമ്മിത മരുന്നുകൾ, 15 സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകൾ കേരളത്തിലെ എല്ലാ പ്രമുഖ നഗരങ്ങളിലും. എയിംസ് ഹോമിയോപ്പതി, 3rd Cross Road, സ്ട്രീറ്റ് ബി, പനമ്പിളി നഗർ, മാവേലിപുരം, കാക്കനാട്, സീമാസിന് സമീപം, ആലുവ. ഫോൺ 9349374747.
3: തലവേദനയ്ക്ക് ഹോമിയോപ്പതി ചികിത്സ. ഇതേക്കുറിച്ച് AIHMS ന്യൂറോ ക്ലിനിക്കിലെ ഡോക്ടർ എസ് ജവഹറുമായി അഭിമുഖം.
4: വളരെ സാധാരണയായിട്ട് കാണുന്ന ഒരു അസുഖമാണ് തലവേദന. രോഗലക്ഷണമാണെന്ന് നമുക്ക് പറയാം. തലവേദന വരാത്ത ആൾക്കാരും വളരെ കുറവായിരിക്കും. എപ്പോഴെങ്കിലും ഏതെങ്കിലും പ്രായത്തിലുമൊക്കെ തലവേദന ഉണ്ടാകും.
5: തീർച്ചയായിട്ടും
4: സാധാരണ കുട്ടികളിൽ വളരെ കുറവാണ് എന്ന് നമ്മൾ പറയാറുണ്ട്. ഒരു കൗമാരമൊക്കെ കഴിയുമ്പോൾ ആണ് ടീൻസിലാണ് തലവേദന വരുന്നത്. അപ്പോൾ തലവേദന പല കാരണങ്ങൾ കൊണ്ടുവരാം. ചിലത് നമ്മൾക്ക് താൽക്കാലികമായിട്ട് വരുന്ന തലവേദനയാവാം. ചിലത് പക്ഷെ കുറെ നാളുകൾ കൊണ്ടുവരുന്നതുണ്ടാവും. പിന്നെ മൈഗ്രെയിൻ പോലുള്ള തലവേദനകൾ, അത് കുറെ കാലം നീണ്ടു നിൽക്കുന്നതായിട്ടും ഉണ്ട്. അപ്പൊ നമുക്ക് ഇന്ന് തലവേദനയും ഹോമിയോപ്പതിയുടെ ചികിത്സയും എന്നുള്ള കാര്യത്തെ കുറിച്ചുള്ള കുറെ കാര്യങ്ങൾ പങ്കുവെക്കാം.
5: ആദ്യം തലവേദനയെ കുറിച്ച് സംസാരിക്കും മുമ്പ് തലേനെ കുറിച്ച് സംസാരിക്കാതെ, തലേന്ന് പറയുമ്പോൾ നമ്മൾ തലസ്ഥാനം, ബ്രെയിൻ. ബ്രെയിൻ പറയുമ്പോൾ നമ്മൾ ഒരു കോണിന്റെ മുകളിൽ ഐസ്, 3 ഐസ് വെച്ചാൽ എങ്ങനെ ഉണ്ടാവും, അത് തന്നെ നമ്മുടെ തലയിലുള്ള ബ്രെയിൻ്റെത്. ആ കോൺ പറയുന്നത് ബ്രെയിൻ സ്റ്റം. അതിന്റെ മുകളിൽ വന്നിട്ട് സെറിബെല്ലം, സെറിബറം, ഇതന്നെ ഒരു ഔട്ടർ ലെയർ ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ, അതിന്റെ താഴെ കുറേ ഉണ്ട്. ഹൈപ്പോ തലാമസ്, പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്, കുറേ എണ്ണം ബ്രെയിൻ്റെ തലാമസ്, അങ്ങനെ കുറേ എണ്ണം ഉണ്ട്. ഇതിനകത്ത് നിന്ന് ഇതിൽ എവിടെയെങ്കിലും ഒരു ഫോൾട്ട് ഉണ്ടെങ്കിൽ, എവിടെയെങ്കിലും ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ടെങ്കിലും തലവേദന വരാൻ സാധ്യതയുണ്ട്. തലവേദന മാത്രമല്ല, കുറേ ഡിസീസ് ഉണ്ട്. നമ്മുടെ ഇന്ന് ആ തലവേദനയെ കുറിച്ച് സംസാരിക്കുമ്പോൾ, ആ തലവേദന പറയുമ്പോൾ കറക്റ്റായിട്ട് പറയണമെങ്കിൽ ഒരു 4 ഉണ്ട്. ഒന്ന് ഗ്യാസ്ട്രിക് ഹെഡേക്ക് എന്ന് പറയും, ഇനിയൊന്ന് സൈനസ് ഹെഡേക്ക്, ഇനിയൊന്ന് ബ്ലഡ് പ്രഷർ ഹെഡേക്ക്, ഇനിയൊന്ന് സ്ട്രെസ് റിലേറ്റഡ് ഹെഡേക്ക്. ഈ ഗ്യാസ്ട്രിക് ഹെഡേക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ലേറ്റായിട്ട് കഴിക്കുന്നതും, അല്ല ഇത് ഓയിലി ഫുഡ് ഓവറായിട്ട് കഴിക്കുന്നത്, പിന്നീട് പിസ്സ ബർഗർ ഒക്കെ അങ്ങനെ ആ രീതിയിലൊക്കെ കഴിച്ചിട്ട് ചില ആൾക്കാരിനൊക്കെ ഗ്യാസ്ട്രിക് ഹെഡേക്ക് വരും. പിന്നീട് ഓയിലി ഫുഡ് കൂടുതലായിട്ട് കഴിക്കുന്നത്. ഈ സൈനസ് ഹെഡേക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ മുഖത്തും ആ ഭാഗം കംപ്ലീറ്റ്, ഫ്രണ്ടൽ പോർഷൻ പറയും, ആ സൈഡ് കംപ്ലീറ്റ് വരും ഈ സൈനസ് ഹെഡേക്ക് എന്ന് പറയുന്നത്. ഇത് വന്നിട്ട് സാധാരണയായിട്ട് നമ്മൾ ഐസ് വാട്ടർ, ഐസ് ക്രീം, ഇല്ലെങ്കിൽ കോൾഡ് അറ്റ്മോസ്ഫിയറിൽ എന്തെങ്കിലും എതിർകൊള്ളുമ്പോൾ ഇങ്ങനെയൊക്കെ വരും. ഈ സൈനസ് ഹെഡേക്ക് ഇനിയൊരു ഇത് എന്താണെന്ന് പറഞ്ഞാൽ, കൂടെ തുമ്മലൊക്കെ കൂടുതലായിട്ട് വരും, ഇല്ലെങ്കിൽ ഈ നോസ് അബ്സ്ട്രക്ഷൻ, മൂക്കടപ്പ് ഉണ്ടാവും, ഇതൊക്കെ ഈ സൈനസ് ഹെഡേക്കിൽ ഉണ്ടാവും. പിന്നീട് ഇനിയൊന്ന് എല്ലാവർക്കും അറിയുന്നത് ബ്ലഡ് പ്രഷർ കാരണം, അത് സ്ട്രെസ്, എല്ലാം ബ്ലഡ് പ്രഷർ സ്ട്രെസ് എല്ലാം റിലേറ്റഡാണ്. ഇപ്പോൾ നമ്മുടെ ഈ ഹെഡേക്ക് എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ഈ തലസ്ഥാനം പറയുമ്പോൾ ഒരു നമ്മുടെ ബ്രെയിന്, ഇതിന് ഓരോ ഭാഗത്തിനും ഓരോ ഫങ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ ക്യാപിറ്റലിൽ എന്ത് നടക്കുന്നുണ്ട്, PWD ഡിപ്പാർട്ട്മെന്റ്, എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ്, ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ്, ഇങ്ങനെ പോലെ തലയിൽ ഓരോ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ഓരോ വശങ്ങളാണ്, അതെ. അതിലിരുന്നാണ് ഈ ട്രീറ്റ്മെന്റ് വൈസ് നമ്മൾ നോക്കുമ്പോൾ ആ ഓരോ വശത്ത് എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും അത് വെച്ചിട്ട് നമ്മൾ കൊടുത്താൽ മതി. ചില ഇതിൽ പോലെ ഒരുമിച്ച് ഹോമിയോപ്പതിയിലല്ല മെഡിസിൻ, ആ പേഷ്യന്റിന്റെ സിംപ്റ്റം വെച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. ആ പേഷ്യന്റിനാണ് നമ്മൾ മരുന്ന് കൊടുക്കുന്നത്. പേഷ്യന്റ് ആക്ച്വലി ആ ഡിസീസിന് മരുന്നില്ല, ആ പേഷ്യന്റ് എന്തുകൊണ്ടാണ് ആ സ്ട്രെസ് വരുന്നത്, ആ സ്ട്രെസ്സിന് അവർ എന്ത് ചെയ്യുന്നു, ആ സ്ട്രെസ്സിന് വേണ്ടി അവർക്ക് അവരുടെ റിയാക്ഷൻ എന്താ. ചില ആൾക്കാരനെ ഹെഡേക്ക് വന്നിട്ട് ആരെങ്കിലും ചീത്ത പറയുമ്പോൾ വരും, ചില ആൾക്കാരനെ ഹെഡേക്ക് വന്നിട്ട് ഓർക്കല്ലാതപ്പോ വരും. ഇത് ഇതിന് മാറി മാറി നമ്മൾ അത് വരുമ്പോൾ വി കൻ ഗിവ് മെഡിസിൻ. അതെ, ടെൻഷൻ ഈ ഇടയ്ക്ക് ടെൻഷൻ ഹെഡേക്ക്. ആദ്യം പറഞ്ഞ പോലെ ഹെഡേക്ക് വന്നിട്ട് ഒരു ടീൻസിന് പറഞ്ഞല്ല, ഇപ്പൊ ഈ ഇടയ്ക്ക് ഞങ്ങൾ നോക്കുന്നത് 5-6 പിള്ളേർ ഈ കൂടുതലായിട്ട് ഈ മൊബൈൽ നോക്കിയിട്ട് ഹെഡേക്ക് വരണം. എല്ലാവർക്കും ഈ ഓക്സിപ്റ്റൽ കാഴ്ച കൊണ്ട് ഈ ഓക്സിപ്റ്റൽ ആ കളർ ഇമേജസ് ഒക്കെ അകത്ത് കൂടുതലായിട്ട് കയറുമ്പോൾ കുറേ പിള്ളേർ അങ്ങനെ വരുന്നുണ്ട്. ഇപ്പൊ ഈ ഇടയ്ക്ക് ഹെഡേക്ക് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് തന്നെ അതിശയായിരിക്കണം. അത് കുറേ പിള്ളേർ ഈ 5-6 ഈ കണ്ണാടിയൊക്കെ ഇടുമ്പോൾ അത് തന്നെ നമുക്ക് കാണാൻ തന്നെ കഷ്ടമായിരിക്കണം. ആ കണ്ണാടി ഇട്ടിട്ട് അവർക്ക് വരുമ്പോൾ അത് ഇപ്പോൾ ഒരു സ്റ്റൈലായി പോയി, അവർക്ക് മനസ്സിലാവണില്ല.
4: അമിതമായിട്ടുള്ള മൊബൈലിനെയും ലാപ്ടോപ്പ് അങ്ങനെയുള്ള,
5: അതെ അതെ അതെ, ലാപ്ടോപ്പ് അതെ ആദ്യം ഞാൻ ഞങ്ങളുടെ ക്ലിനിക്കിലൊക്കെ എഴുതി വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. ദയവായിട്ട് മൊബൈലും ലാപ്ടോപ്പും കൊച്ചിനും കൊടുക്കരുത്, വീഡിയോ ഗെയിംസ് കളിക്കരുത്. ആ കളർ ഇമേജസ് അകത്ത് പോയാൽ അത്രയും
4: ഒരുപാട് നേരം കളിക്കുകയാണ്,
5: അത് ഒരുപാട് നേരം അവർ അതിൽ തന്നെ ഉണ്ട്. അത് കൊടുത്താൽ അമ്മക്കളൊക്കെ പാവം, അത് കൊടുത്താൽ തന്നെ മോള് കഴിക്കുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നടക്കാണ്. ഭക്ഷണം കഴിക്കാൻ വേണ്ടിയെങ്കിലും അത് ഒരു ഭക്ഷണം കഴിക്കാൻ ഒരു ഇതായി പോയിപ്പോ അത് അങ്ങനെ പുറത്തു വിടില്ല.

0: അതെ, ഇപ്പൊ മൊബൈൽ ആയിപ്പോയി, അത് മൊബൈൽ കാരണം ഹെഡ് ഏക്ക് വരാൻ തുടങ്ങി. ഇപ്പൊ ആദ്യം വന്നിട്ട് ഹെഡ് ഏക്ക് വരുമ്പോ ആദ്യം അവർക്ക് ഭയങ്കര പെയിൻ ഉണ്ടാവും, പിന്നീട് വോമിറ്റിംഗ്, ഇങ്ങനൊക്കെ കുറെ ഇതൊക്കെ അസസറി സിംപ്റ്റംസ് കുറെ ഉണ്ട്.
1: ഡോക്ടർ, അപ്പൊ ഈ തലവേദന നമുക്ക് ഇങ്ങനെ പല കാരണങ്ങളും കൊണ്ടുവന്ന പല രീതിയിലുള്ള തലവേദന ഡോക്ടർ പറഞ്ഞു. അപ്പോ തലവേദന നമുക്ക് തിരിച്ചറിയണം, ഏത് എന്ത് തലവേദനയാണ്, അതെങ്ങനെയാണ് നമ്മൾ ഈ ഓരോ തരം തലവേദന തിരിച്ചറിയുന്നത്?
0: തലവേദന ആദ്യം വന്നിട്ട് ഞാൻ പറഞ്ഞ നാല് വെറൈറ്റി ഉണ്ട്. ഗ്യാസ്ട്രിക് ഹെഡേക്ക് ആകുമ്പോൾ
1: എവിടെയാണ് തലവേദന ഉണ്ടാവുക?
0: മോസ്റ്റ്ലി വന്നിട്ട് ഗ്യാസ്ട്രിക് ഹെഡേക്ക് എന്ന് പറയുമ്പോൾ ഈ രണ്ട് സൈഡ് ടെമ്പിൾ റീജിയൻ എന്ന് പറയും, രണ്ട് സൈഡ് മുകളിലും വെർട്ടെക്സും ടെമ്പിളും ഈ മുകളിലും സൈഡിലും കൂടിയായിരിക്കും കൂടുതലായിട്ട്. സൈനസ് ഹെഡേക്ക് എങ്ങനെ ഫ്രണ്ടിൽ പറഞ്ഞ പോലെ ഈ നെറ്റിയില് ബി പിയുടെ ഹെഡേക്ക് എന്ന് പറയുമ്പോൾ ഈ ത്രോബിങ് അത് ഈ ടെമ്പിൾ റീജിയനിലെ വരും, സൈഡില്. നമ്മൾ കൈവച്ച് നോക്കിയാൽ തന്നെ അറിയാം,
1: നെറ്റിയുടെ
0: സൈഡ് കൈവച്ച് നോക്കിയാൽ തന്നെ അറിയാം ബ്ലഡ് ത്രോബിങ് ഉണ്ടാവും. ബ്ലഡ് പ്രഷർ കൂടുന്ന അവിടെ വെച്ച് തന്നെ അറിയാം. തലവേദന കൂടുതലായിട്ട് വരുന്നത് ഈ മൈഗ്രെയിൻ ടൈപ്പ് ഓഫ് ഹെഡ് ഏക്ക്. ആ മൈഗ്രെയിൻ കൂടുതലായിട്ട് എല്ലാവർക്കും ഈ ഇടയ്ക്ക് എത്ര കഷ്ടപ്പെടുന്നവർ, ഒരു ഇന്റർനാഷണൽ ഇതുണ്ട് ഈ സൂസൈഡൽ ടെൻഡൻസി ഏറ്റവും കൂടുതൽ വരുന്നത് ഹെൽത്ത് ഇഷ്യൂസിൽ ക്യാൻസറിനെ കാട്ടിലും മൈഗ്രെയിൻ ഹെഡ് ഏക്കും സ്റ്റമക് അൾസറിനാണ് അവർ പറയുന്നത്. അത്രയ്ക്ക് ഒരു വേർസ്റ്റ് ഫോം ഓഫ് ഹെഡ് ഏക്ക് ഉണ്ട്.
1: നമ്മളിപ്പോ സാധാരണ ഉള്ള തലവേദന ഡോക്ടർ ഇപ്പൊ പറഞ്ഞത് നമുക്ക് തലയുടെ ഓരോ വശങ്ങളിലും അങ്ങനെയൊക്കെയാണ് ഉണ്ടാവുന്നതെന്ന് പറഞ്ഞു. അപ്പൊ ഈ മൈഗ്രെയിൻ ഹെഡ് ഏക്ക് എങ്ങനെയാണ്?
0: മൈഗ്രെയിൻ ഹെഡ് ഏക്ക് എനി വൺ പാർട്ട് ഏതെങ്കിലും ഒരു ഒരു വശത്ത് വരും, വന്നാലേ അത് രണ്ട് മണിക്കൂർ തൊട്ട് 24 മണിക്കൂറും അല്ലെങ്കിൽ 48 മണിക്കൂർ വരെ അവർക്ക് ഉണ്ടാവും. ആ മൈഗ്രെയിൻ വരുമ്പോൾ അവർക്ക് കുറെ നേരം നീണ്ട് അവർക്ക് അത് എവിടെയെങ്കിലും പോയി തല ഇടിച്ച് കൊള്ളാന്ന് തന്നെ അവർക്ക് തോന്നും. അത്രയ്ക്ക് ഒരു വസ്റ്റ് വയലന്റ് ആയിട്ടിരിക്കും, അവരുടെ
1: വെട്ടിപ്പൊളിക്കുന്ന
0: പോലെ. ചില പേഷ്യൻസ് ഒക്കെ പറയും ചുറ്റി വെച്ച് അടിക്കുന്ന പോലെ ഉണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇരുമ്പ് റാഡ് കൊണ്ട് അടിക്കുന്ന പോലെ ഉണ്ടാവും. അതെ, അത്രയും ബുദ്ധിമുട്ടുണ്ടാവും. എനിക്കറിഞ്ഞ പേഷ്യൻസ് ഒക്കെ തലയുടെ മുകളിൽ ഒരു കല്ല് പോലെ വെച്ചിട്ട് പെയിൻ കുറയ്ക്കാൻ വേണ്ടി ത്രോബിങ്ങിന്റെ അത്ര ഒരു വയലന്റ് ഹെഡ് ഏക്ക് ആയിരിക്കും മൈഗ്രെയിൻ. പിന്നീട് മൈഗ്രെയിൻ ഹെഡ് ഏക്ക് മോസ്റ്റ്ലി വന്നിട്ട് ഇത് 90% സ്ട്രെസ്സിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അവർ എന്തെങ്കിലും ഒരു അവരുടെ എന്തെങ്കിലും പൈസ പോയോ, ഇല്ല ഹസ്ബൻഡ് ടോർച്ചർ, ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫാമിലി ടോർച്ചർ, ഇല്ലെങ്കിൽ മനസ്സിൽ വിഷമം. 90% മൈഗ്രെയിൻ മനസ്സിൽ വിഷമം കാരണം തന്നെ പറഞ്ഞത്. പിന്നീട് അത് കൂടുന്നത് എന്താന്ന് പറഞ്ഞാൽ ചെറുതായിട്ട് എന്തെങ്കിലും ഒരു സ്മെല്ല്, ചെറുതായിട്ട് എന്തെങ്കിലും ഒരു ശബ്ദം,
1: ചിലർക്ക് അത് ശബ്ദം കേൾക്കാൻ വയ്യ,
0: ശബ്ദം കേൾക്കാൻ വയ്യ, അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട്. എന്തെങ്കിലും ചെറുതായിട്ട് അവർക്ക് ഒരു എമോഷണൽ ഔട്ട്ബേസ്റ്റ് ഉണ്ടെങ്കിലും തലവേദന കൂടും. പിന്നെ അവർക്കൊണ്ട് ഇരിക്കാൻ സാധിക്കില്ല, വോമിറ്റ് എടുക്കണം. ചില ആൾക്കാർ വോമിറ്റ് ഛർദ്ദിച്ചാൽ മാറിക്കോളും, ചില ആൾക്കാരിന് ഛർദ്ദിച്ചാലും മാറില്ല. ഇങ്ങനൊക്കെ ഉണ്ട് മൈഗ്രെയിനിൽ. മൈഗ്രെയിനിൽ കുറെ ഉണ്ട് വെറൈറ്റീസ്.
1: അപ്പം മൈഗ്രെയിനിന്റെ തലവേദന ഇതിന് ഒരു പാരമ്പര്യ
0: ഉണ്ടോ? അതെ, ജനറ്റിക് ആയിട്ടുണ്ട്. മൈഗ്രെയിൻ ജനറ്റിക് ആയിട്ട് വരുന്നുണ്ട്. മാക്സിമം എല്ലാ ഡിസീസും എല്ലാം ജനറ്റിക് ജീനിൽ വരുന്നുണ്ട്.
1: അപ്പോ ഈ മൈഗ്രെയിൻ വരുന്നതിന് മുമ്പ് ചിലർക്ക് അതിന്റെ ഒരു ഓറ എന്നൊക്കെ പറയുന്ന,
0: അതെ അതെ,
1: എങ്ങനെയാണ് മൈഗ്രെയിൻ അവർ വരുന്നുണ്ട് സൂചന?
0: മൈഗ്രെയിൻ വന്നിട്ട് രണ്ടെണ്ണം ഉണ്ട്, വിത്തൗട്ട് ആറ വിത്ത് ആറ എന്ന് പറഞ്ഞിട്ട്. ഇത് ഈ വിത്തൗട്ട് ആറ എന്ന് പറയുന്നത് നമുക്ക് അറിയില്ല, പെട്ടെന്ന് അവർക്ക് പെട്ടെന്ന് വരും, പെട്ടെന്ന് കൂടും, പെട്ടെന്ന് അത് കുറയും. ഈ വിത്തൗട്ട് ആറ എന്ന് പറയുന്നത് ചില ആൾക്കാരെ പറയും കറക്റ്റ് ആയിട്ട്. ചില പേഷ്യൻസ് എന്ത് പറയും പറഞ്ഞാല്, ഈവൻ വന്നിട്ട് ഈ ക്ലൈമറ്റ് ചേഞ്ച് വരുമ്പോ നാളെ മഴ വന്നാൽ എനിക്ക് മൈഗ്രെയിൻ വരും, ആ രീതിയിൽ അവരുടെ ഇതായിരിക്കും. അതേപോലെ വന്നിട്ട് ഇത് അവർക്ക് തന്നെ അറിയാം, തീർച്ചയായിട്ടും ഒരു രണ്ട് ദിവസം മൈഗ്രെയിൻ വരും, രണ്ട് ദിവസം എസ്പെഷ്യലി പീരിയഡ്സ് വരുന്ന മുമ്പ് രണ്ട് ദിവസം മുമ്പ് തന്നെ അവർക്ക് തുടങ്ങും, തലവേദന തുടങ്ങും. അങ്ങനെ വന്നിട്ട് ഈ വിത്ത് ആറാൻ പറയുന്നത് ആ മൈഗ്രെയിൻ വരുന്ന മുമ്പ് അവർക്ക് എന്തൊക്കെ സിംപ്റ്റം പറഞ്ഞാൽ, ചില ആൾക്കാർ ഗാസ്ട്രൈറ്റിസ് വരും, ചില ആൾക്കാർ ഡയറിയ വരും, വയറ്റുപൊക്കം വയറിളക്കം വരും, ചില ആൾക്കാരുടെ വയറുവേദന, മൂഡ് സ്വിംഗ് ഉണ്ടാവും,
1: ദേഷ്യം
0: എല്ലാം ഉണ്ടാവും ആറാ വരുന്ന മുമ്പ് തന്നെ. അതെ, അത് വന്നിട്ട് സ്ലോ ആയിട്ട്, ഇത് തന്നെ എല്ലാവർക്കും ഭയങ്കര കഷ്ടമായിരിക്കും ഈ സ്ലോ ആയിട്ട് വന്നിട്ട് സ്ലോ ആയിട്ട് പുറത്തു പോണത്. അത് രണ്ട് ദിവസം മൂന്ന് ദിവസം അങ്ങനെ ഉണ്ടാവും, പിന്നീട് അത് ആ ബുദ്ധിമുട്ടാവും. പിന്നീട് ഒരു മൂന്ന് മാസത്തിന് അത് ഉണ്ടാവില്ല, പിന്നീട് അത് ഉണ്ടാവും, അങ്ങനെ തന്നെ.
1: അപ്പൊ മൈഗ്രെയിനിലെ ഈ ഓറ ഉള്ളതും ഓറ ഇല്ലാത്തതുമായിട്ടുള്ള മൈഗ്രെയിൻ ഉണ്ട്. അതില് പക്ഷെ ഇങ്ങനെ ചില ബുദ്ധിമുട്ടുകൾ, അത് നീണ്ടു നിൽക്കുന്ന ഒരു തലവേദന,
0: ചിലപ്പോ
1: രണ്ട് മൂന്ന് ദിവസം,
0: മൂന്ന് ദിവസം ഉണ്ടാവും, ചിലപ്പോ രണ്ട് മാസം ഉണ്ടാവില്ല, അങ്ങനെ ഉണ്ടാവും.
1: അപ്പൊ ഇവർക്ക് ഓരോരുത്തർക്കും പ്രത്യേകതകളുണ്ട് അല്ലെ?
0: അതെ അതെ, ഓരോരുത്തർ പ്രത്യേകതയുണ്ട്,
1: അവർക്ക് ഇഷ്ടവും അനിഷ്ടവും. ഒക്കെ ഉണ്ടാവും.
0: അതെ അതെ അതെ അതെ. അതായത് ട്രീറ്റ്മെന്റ് വൈസ് നമ്മൾ നോക്കുമ്പോൾ അവരുടെ അവർക്ക് എന്ത് ഇഷ്ടം എന്ത് ഇഷ്ടമല്ലാത്തത്, പിന്നീട് അവരുടെ വന്നിട്ട് എന്ത് പറയണ ഈ മൂൺ ഫേസ്, കറുത്ത വാവ് വെളുത്ത വാവ്, അതിലെ ചില ആൾക്കാരിന് കൂടും. ഇതിനൊക്കെ ഓരോന്നും ഓരോ മെഡിസിൻ ഹോമിയോപ്പതിയിലുണ്ട്, അത് ഒരു നല്ല മെഡിസിൻസ് ഒക്കെ ഉണ്ട്. അതിൽ വന്നിട്ട് നമ്മൾ ആ കേസ് ഹിസ്റ്ററി എടുക്കുമ്പോൾ തന്നെ മനസ്സിലാവും ആ പേഷ്യന്റ് എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്, ആ പേഷ്യന്റിന്റെ കേസ് എങ്ങനെയുണ്ട്, അത് വെച്ചിട്ടാണ് കൊടുക്കേണ്ടത്. നമുക്ക് ഒരുമിച്ച് ഇപ്പോൾ ഹോമിയോപ്പതിയിൽ മാത്രം തന്നെ

കറുത്തവോ വെളുത്തവോ ഒക്കെ നോക്കി കൊടുക്കുന്നത്. ബാക്കി വേറെ എന്ത് സിസ്റ്റത്തിലും എനിക്കുണ്ടോന്ന് അറിയില്ല. ഹോമിയോപ്പത്തിൽ മാത്രം തന്നെ ഈ മൂൺ ഫേസ് അഗർവേഷൻ, ഇത് ഈ ആകാരം കഴിക്കുക, എംപ്റ്റി സ്റ്റമക്ക് അഗർവേഷൻ, ഈ ഫാസ്റ്റ്

0: അതായത് മാനസിക പിരിമുറുക്കം കൊണ്ട് വരുന്നത്, അതിന് തലയുടെ വേദന എങ്ങനെയായിരിക്കും, എവിടെയായിരിക്കും വേദന കൂടുതലും?
1: അത് സ്ട്രെസ് എന്ന് പറയുമ്പോൾ ഞങ്ങൾ ഹോമിയോപ്പത്തിയിൽ രണ്ട് സൈഡായിട്ട് ഡിഫൈൻ ചെയ്യണം. ഒന്ന് വലത്ത് പക്കം, റൈറ്റ് സൈഡ് ഇടത് വശം. ഈ റൈറ്റ് സൈഡ് പറയുമ്പോൾ അവരുടെ ഫാമിലി, അതായത് ഫ്രണ്ട്സായിട്ടോ ഇല്ല ഹസ്ബൻഡോ ആയിട്ടോ ഇല്ല വൈഫായിട്ടോ ഔട്ട്സൈഡേഴ്സ് ആയിട്ടോ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ റൈറ്റ് സൈഡിൽ വരും. നമ്മുടെ ഇടത് വശത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹാർട്ടുള്ള സ്ഥലത്ത് നമ്മുടെ ഫാമിലി, അച്ഛൻ, അമ്മ, ബ്രദർ, സിസ്റ്റേഴ്സ്, നമ്മുടെ സൺ, ഡോട്ടർ, ഇങ്ങനെ
0: ഇവരുമായിട്ട്
1: ഡയറക്റ്റ് റിലേഷൻസ്, അതെ അതെ, നേരിട്ടുള്ളത്. ഈ സൈഡ് അഫിനിറ്റി ആ ഹോമിയോപ്പത്തിൽ കുറച്ചുകൂടി ഇത്. റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡ് നമുക്ക് രണ്ട് സൈഡിന് വേറെ വേറെ മെഡിസിൻസ് ഒക്കെ ഉണ്ട്, രണ്ട് സൈഡിന് ഉള്ള മെഡിസിൻസ് ഒക്കെ ഉണ്ട്. പിന്നീട് ആ രണ്ട് സൈഡിൽ ആ റീസൺ, അതിന്റെ കോസ്,
0: കാരണം
1: അത് അത് വെച്ച് നമ്മൾ കൊടുത്താൽ മതി.
0: ഇനി ഡോക്ടർ, ഇപ്പൊ നമ്മൾ ഈ തലവേദന ഒരേ പാറ്റേണില് ഒരേ രീതിയിൽ പലർക്കും തലവേദന വരാറുണ്ട്. അത് ഇപ്പൊ ചിലപ്പോ ഡോക്ടർ പറഞ്ഞ പോലെ ഒരു മാസത്തില് ഇന്ന സമയത്ത്, പ്രത്യേകിച്ചും സ്ത്രീകൾക്കാണ് കൂടുതലും അങ്ങനെയുള്ള ഈ ഇപ്പൊ ആർത്തവ ആ സൈക്കിൾ ഉണ്ടാവുന്ന ആ സമയത്ത് തലവേദന വരും. അപ്പൊ ഈ തലവേദന നമുക്ക് നേരത്തെ തന്നെ തിരിച്ചറിയാൻ പറ്റുന്ന ഒന്നാണ്?
1: അല്ല, അത് ചില സമയത്ത് ചില ആൾക്കാർ പറയുന്നത് രണ്ട് മാസം വരണ്ട്, മൂന്ന് മാസം വരണില്ല, പെട്ടെന്ന് വരണ്ട്. അപ്പൊ നമുക്ക് ആക്ച്വലി അവരുടെ പഴയ ഹിസ്റ്ററി, പാസ്റ്റ് ഹിസ്റ്ററി എന്ന് പറയാം, അത് വെച്ചിട്ട് നമ്മൾ മെഡിസിൻ കൊടുത്താൽ അതെല്ലാം മാറിക്കോളും.
0: പഴയ ചരിത്രം
1: അവരുടെ, അതെ അതെ അതെ, അവര് തലവേദന വരണ മുമ്പ് അവർ എങ്ങനെ ഉണ്ടായിരുന്നു, അതിന്റെ ഹിസ്റ്ററി നമുക്ക് കിട്ടിയാൽ നല്ല ഒരു മെഡിസിൻ ഒക്കെ കൊടുക്കാം.
0: ഇനി പനിയോടൊപ്പം ചിലപ്പോ തലവേദന വരുന്ന ഇതൊക്കെ പറയാറുണ്ടോ? അത് വ്യത്യസ്തമായിട്ടുള്ളത്, താൽക്കാലികമാണോ അത്?
1: അത് താൽക്കാലികം തന്നെ, അത് കെട്ടറൽ ഹെഡേക്ക് പറയാം. ഈ താൽക്കാലികം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ മൂത്രം ഒഴിക്കാൻ താമസിക്കുമ്പോൾ പറഞ്ഞ ഹെഡേക്ക്, അതൊക്കെ താൽക്കാലികം. അതിനൊക്കെ മെഡിസിൻസ് ഒക്കെ ഒന്നും അത്ര ആവശ്യമില്ല. അത് കുറെ നേരം കഴിഞ്ഞ് മൂത്രം ഒഴിക്കുമ്പോൾ മാറിക്കോളും. ചില ആൾക്കാരന് പീരീഡ്സ് വരുമ്പോൾ മാറും, പീരീഡ്സിന് തലേദിവസം മാത്രം ഉണ്ടാവും. അതിനൊക്കെ മെഡിസിന്റെ ആവശ്യം അത്രയില്ല, ബട്ട് അതിനൊക്കെ ഹോമിയോപ്പത്തിയിൽ മെഡിസിൻസ് ഉണ്ട്.
0: പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ ഭക്ഷണം കഴിക്കാതിരിക്കുകയാണ്, ചില സമയത്തിന് ഭക്ഷണം കഴിക്കാൻ പറ്റിയില്ല, ചിലർക്ക് അതിൽ ചായ കുടിക്കുന്നതായിട്ടും ബന്ധപ്പെടുത്തും തലവേദന.
1: അതെ അതെ, അതെന്താന്ന് പറഞ്ഞാൽ ഈ തല വെറും ചായ മാത്രം കുടിച്ചോണ്ടിരിക്കും. അത് അപ്പൊ ഈ ബൈലും പറയുന്ന ബിലിയസ് ഹെഡേക്ക് പറയും. ആ ബൈലും പറയുന്നത് നമ്മുടെ ലിവറിൽ നിന്ന് കരളിൽ നിന്ന് ഉണ്ടാക്കുന്ന ഒരു സാധനം. അത് വന്നിട്ട് ഡൈജഷൻ ഇതിൽ കൂടുമ്പോ ഇങ്ങനെ ഹെഡേക്ക് വരും, അവര് തലവേദന വരും. അത് വന്നിട്ട് ഈ ഫാസ്റ്റിംഗ് ഉള്ള ആൾക്കാർ എല്ലാവരും പട്ടിണി കിടക്കുമ്പോ എല്ലാവർക്കും അത് വരും.
0: അപ്പൊ അവർക്ക് ആ ഇത് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അതൊക്കെ മാറുകയും ചെയ്യും.
1: അത് മാറും ചെയ്യും. അതിന്റെ ഇതൊക്കെ മെഡിസിൻ്റെ ആവശ്യമേ ഇല്ല, വരണമല്ല, വെറുതെ മെഡിസിൻ കഴിച്ചിട്ട് ആവശ്യമില്ലാതെ എന്തെങ്കിലും വന്നു.
0: ഈ മൈഗ്രെയിൻ തലവേദനയുടെ ചികിത്സ എങ്ങനെയാണ് ഹോമിയോപ്പതിയിൽ? ചിലപ്പോ ഒരു വശത്ത് മാത്രമായിരിക്കും, ചിലപ്പോ അത് രണ്ട് ഭാഗത്തേക്കും മാറാനുള്ള
1: സാധ്യത. മൈഗ്രെയിൻ വന്നിട്ട് ഹോമിയോപ്പതിയിൽ കുറേ മെഡിസിൻസ് ഉണ്ട്. അത് നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോൺസ്റ്റിറ്റ്യൂഷൻ മെഡിസിൻ, റൈറ്റ് സൈഡ്, ലെഫ്റ്റ് സൈഡ്, റൈറ്റ് ടു ലെഫ്റ്റ്, ഇതിങ്ങനെ റൈറ്റിന് സെപ്പറേറ്റ് മെഡിസിൻ ഉണ്ട്, ലെഫ്റ്റിന് സെപ്പറേറ്റ് മെഡിസിൻ ഉണ്ട്, റൈറ്റ് ടു ലെഫ്റ്റിന് വേറെ മെഡിസിൻ ഉണ്ട്. പിന്നെ വാണ്ടറിങ് പെയിൻ, പെയിൻ വന്നിട്ട് ഒരു സ്ഥലത്ത് നിന്ന് ഇന്നൊരു സ്ഥലത്ത് മാറിക്കൊണ്ടിരിക്കുന്നു, അതിന് മെഡിസിൻ ഉണ്ട്. പിന്നീട് ആ മൊഡാലിറ്റീസ് പറയും, നല്ല ഹാർഡായിട്ട് എന്തെങ്കിലും കെട്ടി കിടക്കണമെന്ന് പറയും, അത് അതിനൊക്കെ മെഡിസിൻ ഉണ്ട്. പിന്നീട് ഇത് എന്തെങ്കിലും കഴിച്ച് അത് കൂടുമ്പോൾ, ഇപ്പോൾ നോൺ വെജിറ്റേറിയൻ കഴിച്ച് കൂടും, വെജിറ്റേറിയൻ കഴിച്ച് കൂടും, ഇല്ലെങ്കിൽ ഈ പൊട്ടാറ്റോ ഇത് അങ്ങനെ ഈ കിഴങ്ങ് ഇതൊക്കെ കഴിച്ചിട്ട് കൂടുമ്പോഴൊക്കെ അതിനെ ഓരോന്നും ഓരോ മെഡിസിൻസ് ഉണ്ട്.
0: ചിലർക്ക് ചില ഭക്ഷണം കഴിച്ചാലോ ചില മണം അടിച്ചാലോ,
1: അതെ അതെ, ഹോമിയോ മെഡിസിൻ കഴിച്ചിട്ട് പിന്നെയും ആ ഭക്ഷണം കഴിച്ചാലോ പിന്നീട് ആ സ്മെല്ലിന് അടുത്ത് പോയാലോ പിന്നെയും തിരിച്ച് തലവേദന വരാൻ പാടില്ല, മൈഗ്രെയിൻ വരാൻ പാടില്ല, അതാണ് ഹോമിയോപ്പതിയുടെ ശരിക്കും.
0: അതായത് നേരത്തെ അവർക്ക് ഇപ്പൊ ചിലർക്കുണ്ട് ഇപ്പൊ കടുക് താളിക്കുക, അതൊക്കെ വരുമ്പോ ചില
1: ആ സ്മെൽ കാണുമ്പോ തന്നെ
0: ചില സെന്റുകളും
1: പെർഫ്യൂംസ് ഒക്കെ
0: ഉപയോഗിക്കുന്നു.
1: അത് നമ്മുടെ ഓൾഫാക്ഷൻ, നമ്മള് മൂക്കിനുള്ള പോയി തലനകത്ത് കയറിയ തലവേദന, മൈഗ്രെയിൻ കൂടുതലായിട്ട് പറഞ്ഞത് ട്രൈജിമിനൽ ന്യൂറോളജി ആണ് പറഞ്ഞിട്ട് ട്രൈജിമിനൽ നെർവ് അഫക്ട് ചെയ്യും. അപ്പൊ ഇത് എന്തെങ്കിലും ഒന്ന് ഒരു സെൻസേഷൻ നമ്മൾ ഈ കാതിൽ ഇറിറ്റേറ്റ് ചെയ്യും, ഈ കാതിൽ എന്തെങ്കിലും കേൾക്കുന്നത് ഇറിറ്റേറ്റ് ചെയ്യാം, മണക്കണത് ഇറിറ്റേറ്റ് ചെയ്യാം, കണ്ണുകൊണ്ട് കാണുന്നത്, ചില ആൾക്കാരുടെ ബ്രൈറ്റ് ലൈറ്റ് ഇഷ്ടാവില്ല, ആ തലവേദന വരുമ്പോൾ എല്ലാം അടച്ചിട്ട് കിടക്കും, ഇരുട്ടത്ത് കിടക്കണം, ചില ആൾക്കാർ വെയിലത്ത് മോൾ നോക്കാൻ സാധിക്കില്ല, ഫോട്ടോഫോബിയ എന്ന് പറയും. അങ്ങനെ ഓരോരോ ഇതിന് ഹെഡേക്ക് ഇതുണ്ട്, ഓരോരോ തരത്തിൽ ഓരോരോ അതിന് ഓരോരോ മെഡിസിൻസ് ഉണ്ട്. അപ്പോൾ ബാക്കി സിസ്റ്റത്തിനും ഹോമിയോപ്പത്തിനും ഒരു സിമ്പിളായിട്ട് ഒരു എക്സാമ്പിൾ പറഞ്ഞാലോ, ഇപ്പോൾ ഈ മുറിയിലെ ഒരു എലി ചത്തുപോയി വെച്ചോളൂ, ഭയങ്കര ബാഡ് സ്മെൽ ഉണ്ടാവും, ആ എലിനെ എടുത്ത് പുറത്ത് കളയുന്ന പകരം റൂം സ്പ്രേ അടിച്ചുകൊണ്ടിരുന്നാൽ മാറില്ല. ഹോമിയോപ്പത്തി അത് എന്തുകൊണ്ടാണ് ഈ മണം വരണം പറഞ്ഞിട്ട് അത് ആ എലി എവിടെ ഉണ്ട് അത് എടുത്ത് പുറത്ത് കളയുന്നവർ, അത് തന്നെ ആ റൂട്ട് കോസ്, ആ റൂട്ട് കോസ് എടുത്ത് പ്രധാന കാരണം എന്താ അത് വെച്ചിട്ട് പുറത്ത് കളയുന്നത് ഹോമിയോപ്പത്തിയുടെ മെഡിസിൻ.
0: ഇപ്പൊ ഡോക്ടർ, ഇപ്പൊ മൈഗ്രെയിൻ തലവേദന സാധാരണ പറയുന്ന ഒരു 10-50 വയസ്സൊക്കെ ആകുമ്പോൾ ചിലപ്പോ തന്നെ പോകും
1: പറയാറുണ്ട്. അത് അവർ ഏജ് ആയി പോയ പാവം അത്ര ദിവസം തന്നെ കഷ്ടപ്പെടുന്ന പാവം. അത് ഇപ്പഴത്തെ ഞാൻ പറഞ്ഞല്ലോ 5 വയസ്സ് തൊട്ട് ആൾക്കാരുണ്ട്. കുറെ അവർ അവർ എന്താണ് പറഞ്ഞാൽ അവരുടെ മൈൻഡ് അവരുടെ മാനസിക പ്രോബ്ലം അവരുടെ കൂടെ വന്നുകൊണ്ടേ ഇരിക്കുമ്പോൾ ആ തലവേദന കൂടെ വന്നുകൊണ്ടിരിക്കും. അതിന് ഇടയ്ക്ക് ഹോമിയോപ്പത്തി

0: കഴിച്ചാൽ അത് എന്ത് മാനസിക പ്രോബ്ലം ഉണ്ടെങ്കിലും ഹോമിയോപ്പത്തി കഴിച്ചാൽ തലവേദന ഇത് ഉണ്ടാവില്ല അവർക്ക്.
1: അപ്പൊ അതായത് റൂട്ട് കോസ് എന്ന് പറഞ്ഞു പ്രധാന കാരണം മൂലകാരണം എന്താണോ അതിനെ
0: അത് നോക്കി ചോദിച്ചാൽ മതി. അത് അത് എവിടെ ഉണ്ട്, അത് ആ കാരണത്തിന്റെ ഇത് എന്തൊക്കെ മാനസികമായിട്ട് അകത്തിരുന്ന് അവർ പേഷ്യന്റ് പുറത്തു പറയണം ആദ്യം. പേഷ്യന്റ് അവരുടെ ഹിസ്റ്ററി പുറത്ത് പറയണം. അതെ അതെ, ഏത് സമയത്ത് വേദന വന്നത്, എന്തുകൊണ്ട് ആ വേദന വന്നത് തുടങ്ങിയത്, ആര് കാരണം ആ വേദന തുടങ്ങിയത്, ഇതൊക്കെ പേഷ്യന്റ് പുറത്ത് പറഞ്ഞാൽ നമുക്ക് ഈസിയാണ്.
1: അതനുസരിച്ചാണ് മരുന്ന്.
0: അതെ അതെ, അതനുസരിച്ചാണ് മരുന്ന് കൊടുക്കുന്നത്.
1: ഈ ചില ഭക്ഷണമായിട്ട് ബന്ധപ്പെട്ട് ചിലർക്ക്
0: മോസ്റ്റ്ലി ഭക്ഷണം എന്ന് പറയുമ്പോൾ ഈ ഓയിലി ഫുഡാണ് എല്ലാവരും പറയാ. ഓയിലി ഫുഡ്, പിന്നെ ചീത്ത ഫിഷ് കഴിക്കുന്നത്, മീൻ കഴിക്കുന്നതും, പിന്നെ നോൺ വെജിറ്റേറിയൻ, പിന്നീട് ഈ ബേക്കറി ഐറ്റംസ്, കേക്ക്സ് ഇങ്ങനൊക്കെ കഴിക്കുമ്പോൾ വരുന്നുണ്ട് ഓയിലി ഫുഡ്.
1: ഇൻഫെക്ഷൻ പോലും അതിനകത്ത് എന്തെങ്കിലും
0: അവർ ഈ അജിനോമോട്ടോ അതൊക്കെ എന്തൊക്കെ കുറെ സാധനങ്ങളൊക്കെ ഇടുന്നുണ്ട്, ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് ഒക്കെ, അത് കിട്ടുമ്പോൾ അത് തീർച്ചയായിട്ടും
1: വരുന്നുണ്ട്. ഇനി തലവേദന നമ്മളിപ്പോ മാറ്റി എടുത്തു കഴിഞ്ഞാൽ ഹോമിയോപ്പതി ചികിത്സ ഡോക്ടർ പറഞ്ഞപ്പോ നമ്മള് കോൺസ്റ്റിറ്റ്യൂഷണൽ മെഡിസിൻ ആണ്, അപ്പൊ അതിൽ ഏത് കാരണം കൊണ്ടാണോ തലവേദന വരുന്നത് ആ കാരണത്തെയാണ് ചികിത്സിച്ച്.
0: അതെ അതെ അതെ അതെ അതെ, കാരണത്തെ ചികിത്സ, അതെ റൂട്ട് കോസ് ട്രീറ്റ് ചെയ്യുന്നത്.
1: അപ്പൊ അത് പിന്നെ ഇപ്പൊ മൈഗ്രെയിൻ പോലെയുള്ളതൊക്കെ ചികിത്സിച്ച് നമ്മൾ നിയന്ത്രിച്ച് നിർത്തിക്കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ആവർത്തിക്കാൻ
0: ഹോമിയോപ്പത്തി കൊണ്ട് തീരുമ്പോൾ 90% തിരിച്ചു വരില്ല. വേറെ എന്തെങ്കിലും കാരണം കൊണ്ട് അവർക്ക് ട്രിഗർ ആകാം, അത് ഞാൻ ഇല്ലെന്ന് പറയില്ല. ബട്ട് ഹോമിയോപ്പത്തി കൊണ്ട് വരുമ്പോൾ ഒരു ഡിസീസ്, ഒരു തലവേദന മാറുമ്പോൾ തീർച്ചയായും മാക്സിമം വരില്ല. ഒരു 10% വരാൻ സാധ്യതയുണ്ട്. എന്താന്ന് പറഞ്ഞാൽ അവരുടെ ഫാമിലിയിൽ വേറെ എന്തെങ്കിലും സ്ട്രെസ്, വേറെ എന്തെങ്കിലും അവർക്ക് ഒരു പൈസ ആരെങ്കിലും എടുത്തുകൊണ്ട് പോയി, ഇല്ല അവർ എന്തെങ്കിലും ഒരു ഡീപ്പ് സ്ട്രെസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തിരിച്ച് ട്രിഗർ ആകാം,
1: വീണ്ടും
0: വരാം, ഇല്ലെങ്കിൽ വരില്ല.
1: അപ്പൊ ഈ മൈഗ്രെയിൻ ഒക്കെ നമുക്ക് അങ്ങനെ വേറെ ഇങ്ങനെ ട്രിഗറിങ് അല്ലെങ്കിൽ പ്രേരക ഘടകങ്ങളൊന്നും ഇല്ല എങ്കിൽ നമുക്ക് നല്ല രീതിയിൽ
0: ഹോമിയോപ്പതി ട്രീറ്റ് ചെയ്യാം.
1: മറ്റ് തലവേദനകൾക്കും അതേപോലെ തന്നെ നമ്മൾ
0: എല്ലാം, ഈ മൈഗ്രെയിൻ മാത്രമല്ല എല്ലാ തലവേദന, എല്ലാ രീതിയാണ് തലവേദന. ഹോർമോൺ ചേഞ്ചസ് തലവേദന, ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ ഗ്യാസ്ട്രിക് തലവേദന, സൈനസ് കാരണമുള്ള തലവേദന, എല്ലാത്തിനും ഹോമിയോപ്പതി നല്ല ചികിത്സയുണ്ട്.
1: സൈനസ് കാരണമുള്ള കഫക്കെട്ടോ
0: കഫക്കെട്ടൊക്കെ, അതെ അതെ കഫക്കെട്ട് ഉണ്ടാവും, അത് നമ്മൾ മെഡിസിൻ കൊടുത്ത് മാറ്റാം.
1: അവിടെയാണ് അണുബാധ
0: ഉണ്ടാകുമ്പോഴാണ് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാവും.
1: അപ്പൊ തലവേദന ശരിക്കും പറഞ്ഞാല് വളരെ നിസ്സാരമായിട്ട് തോന്നുമെങ്കിലും ചില തലവേദനകൾ വളരെ,
0: ഇതിൽ എന്താന്ന് പറഞ്ഞാൽ ചില പേഷ്യൻസ് അവർ സെൽഫ് മെഡിക്കേഷൻ എടുക്കാൻ തുടങ്ങുന്നുണ്ട്. ഒന്ന് സ്വയം മെഡിസിൻ എടുത്തിട്ട് അവർ പെട്ടെന്ന് പോയി ഒരു മെഡിക്കൽ ഷോപ്പിൽ മേടിക്കുന്നതും, പെട്ടെന്ന് എന്തെങ്കിലും ഒരു അവർക്ക് അറിഞ്ഞ ഒരു മെഡിസിൻസും എടുക്കുന്നത്, അത് അത് തന്നെ അവർക്ക് തലവേദന കൂട്ടും. അവർക്ക് അറിയാതെ തന്നെ അത് അകത്ത് പോയിക്കൊണ്ടിരിക്കും.
1: ഡോക്ടറെ കാണിക്കാതെ മരുന്ന്
0: എടുക്കേണ്ടാണ് പറയുന്നത്. അതെ അതെ അതെ, ഏത് ഏത് സിസ്റ്റം ഉണ്ടെങ്കിലും ഡോക്ടർ കാണിച്ച് എടുക്കുന്നത് നല്ലത്.
1: തലവേദന എന്ന് പറയുന്നത് വളരെ ലളിതമായ ഒരു അസുഖമാണെങ്കിലും ഇപ്പൊ മൈഗ്രെയിൻ പോലെയുള്ള കുറെ നാള് ചികിത്സ വേണ്ട തലവേദനകളും ഉണ്ട് എന്നുള്ളതാണ്.
0: അതെ അതെ അതെ അതെ, തലവേദന ഉണ്ട്. അതും മൈഗ്രെയിനൊക്കെ അവരെ സൂസൈഡൽ ഇത് താട്ടുവരെ കൊണ്ടുപോകുന്നു,
1: ആത്മഹത്യാ പ്രവണത വരെ ഉണ്ടാക്കും.
0: അതെ അതെ അതെ അതെ അതെ.
1: അപ്പോ തലവേദനയെ കുറിച്ചുള്ള കുറെ വിവരങ്ങളാണ് ഡോക്ടർ പങ്കുവച്ചത്. ഹോമിയോപ്പതി ഇതിൽ എത്രത്തോളം ഫലപ്രദമാണ് എന്നുള്ള കാര്യം കൂടി ഡോക്ടർ പങ്കുവച്ചിട്ടുണ്ട്. അപ്പൊ ഇത്രയും വിലപ്പെട്ട വിവരങ്ങൾ പങ്കുവച്ചതിന് വളരെ നന്ദി.
2: തലവേദനയ്ക്ക് ഹോമിയോപ്പതി ചികിത്സ, ഇതേക്കുറിച്ച് AIHMS ന്യൂറോ ക്ലിനിക്കിലെ ഡോക്ടർ എസ് ജവഹറുമായി ഇതുവരെ സംസാരിച്ചത് TP രാജേഷ്.
3: എയിംസ് ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്, ലോകോത്തര നിലവാരമുള്ള ഡോക്ടർമാർ, കൃത്യമായ ചികിത്സാരീതികൾ, ജർമ്മൻ നിർമ്മിത മരുന്നുകൾ, 15 സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകൾ കേരളത്തിലെ എല്ലാ പ്രമുഖ നഗരങ്ങളിലും. എയിംസ് ഹോമിയോപ്പതി, 3rd Cross Road, സ്ട്രീറ്റ് ബി, പനമ്പിള്ളി നഗർ, മാവേലിപുരം, കാക്കനാട്, സീമാസിന് സമീപം, ആലുവ. ഫോൺ 9349374747.
2: AIHMS ഹോമിയോപ്പതി, ആരോഗ്യ ജീവിതം.
4: ഹോമിയോപ്പതി ശീഘ്രമായി തന്നിരുന്നു ആരോഗ്യ ജീവിതം, സൗമ്യ സാന്ത്വന സ്പർശമായി നൽകിയിരുന്നു സുഖാമൃതം.
2: AIHMS ഹോമിയോപ്പതി, ആരോഗ്യ ജീവിതം.
5: ഈ പരിപാടിയുടെ പ്രായോജകർ AIHMS ഹോമിയോപ്പതി.
6: മച്ചനെ, കേക്ക് ചേട്ടനെ ഹമാരാ ചോയ്സ് പൊളിയാണ്, പണിക്കൂലിയൊക്കെ ഭീകര കുറവ്.
7: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രീഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബറോൺ മോൾ, കൊച്ചി.
8: സേവന വാർത്തകളിലേക്ക്. പ്രധാനമന്ത്രി സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജനയുടെ ഭാഗമായി 2026 ഒക്ടോബർ 8 തീയതി രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ സേവാ സേതു

0: ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. പദ്ധതിയുടെ അർഹതാ മാനദണ്ഡങ്ങൾ, സബ്സിഡി, രജിസ്ട്രേഷൻ, ഇൻസ്റ്റാളേഷൻ, വായ്പാ സൗകര്യങ്ങൾ എന്നിവയെക്കുറിച്ച് വിശദമായ വിവരങ്ങൾ ലഭിക്കുന്നതിനായി താൽപ്പര്യമുള്ള ഉപഭോക്താക്കൾ ക്യാമ്പിൽ പങ്കെടുക്കേണ്ടതാണ്. വേദി എറണാകുളം കോളേജ് സെക്ഷൻ കോൺഫറൻസ് ഹാൾ. ക്യാമ്പ് നടക്കുന്നത് നാളെ രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
2: എന്നും രാവിലെ 10:30.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
3: തുടങ്ങാം ഇൻവെസ്റ്റിംഗിന്റെ പാഠം.

0: സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ 1 മുതൽ 8 വരെ ക്ലാസുകളിൽ പഠിക്കുന്ന OBC വിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന കെടാവിളക്ക് സ്കോളർഷിപ്പ് പദ്ധതിയിലേക്ക് അപേക്ഷിക്കേണ്ട തീയതി ഈ മാസം 15 വരെ നീട്ടി. കൂടുതൽ വിവരങ്ങൾക്ക് 0492 2 22 23 35 0492 2 22 23 35. അപേക്ഷാ ഫോം മാതൃകയും വിശദവിവരങ്ങളും www.egrants.kerala.gov.in ൽ നിന്നും ലഭിക്കും. പാലക്കാട് ജില്ലയിലെ ക്ഷീരവികസന വകുപ്പിന് കീഴിൽ മിൽക്ക് ഷെഡ് വികസന പദ്ധതിയിലേക്ക് വനിതാ കാറ്റിൽ കെയർ വർക്കർ തസ്തികയിലേക്ക് അപേക്ഷിക്കാം. അപേക്ഷ ഈ മാസം 10 വൈകിട്ട് 4 മണിക്കകം ബന്ധപ്പെട്ട ബ്ലോക്ക് തല ക്ഷീരവികസന യൂണിറ്റ് ഓഫീസിൽ എത്തിക്കണം. വിശദവിവരങ്ങൾക്ക് 0491 2 50 51 37 0491 2 50 51 37.
1: മച്ചനെ, കേക്ക് ചേട്ടന് ഹമാരാ ചോയ്സ് പൊളിയാണ്. പണിക്കൂലിയൊക്കെ ഭീകര കുറവ്.
2: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഓബറോൺ മോൾ, കൊച്ചി.
0: ഹരിപ്പാട് താലൂക്ക് ആസ്ഥാന ആശുപത്രിയിൽ മുനിസിപ്പാലിറ്റി മുഖേന അധിക ഡോക്ടറെ നിയമിക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. യോഗ്യത MBBS ബിരുദം. തിരുവിതാംകൂർ കൊച്ചി മെഡിക്കൽ കൌൺസിൽ രജിസ്ട്രേഷൻ. പ്രായം 45-ൽ താഴെ. യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പും ബയോഡേറ്റയും സഹിതം ഈ മാസം 12 വൈകുന്നേരം 4 മണിക്ക് മുൻപായി താലൂക്ക് ആശുപത്രി ഓഫീസിൽ അപേക്ഷ നൽകണം. കൂടുതൽ വിവരങ്ങൾക്ക് 0479 2 41 27 65 0479 2 41 27 65. സേവന വാർത്തകളിലാണ് ശ്രോതാക്കൾ കേട്ടത്. സമയം 8 മണി കഴിഞ്ഞ് 30 മിനിറ്റും 13 സെക്കൻഡും. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഈവനിംഗ് മെലഡി. ഇന്നത്തെ ഈവനിംഗ് മെലഡിയിൽ മുഹമ്മദ് റഫി, ആശാ ബോൺസ്ലെ എന്നിവർ പാടിയ ഗാനം കേൾക്കാം. മജ്റൂഹിന്റെ രചന, ഈണം നൽകിയത് RD ബർമൻ. ഗാനമിതാ

ഈവനിങ് മെലഡി ആസ്വദിച്ചുവല്ലോ. ഇനി സേവന വാർത്തകളിലേക്ക്. ന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെട്ട വിധവകൾ, വിവാഹബന്ധം വേർപെടുത്തിയവർ, ഉപേക്ഷിക്കപ്പെട്ട സ്ത്രീകൾ എന്നിവരുടെ ഭവന പുനരുദ്ധാരണത്തിനായി സംസ്ഥാന സർക്കാരിന്റെ ഇമ്പിച്ചി ഭാവ ഭവന പുനരുദ്ധാരണ പദ്ധതിയിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് 0491-2-50-53-09 ഇമ്പിച്ചി ഭാവ ഭവന പുനരുദ്ധാരണ

0: കഥയിലേക്ക് അപേക്ഷകൾ അയക്കാം. നമ്പർ ഒരിക്കൽ കൂടി 0491250 53 09.
1: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
2: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.

0: ദക്ഷിണ ഭാരത ഹിന്ദി പ്രചാര സഭ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ സഹകരണത്തോടു കൂടി ആരംഭിക്കുന്ന സ്പോക്കൺ ഹിന്ദി ക്ലാസ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് 0484-237-51-15, മറ്റൊരു നമ്പർ 0484-237-76, 0484-237-76. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 31.
1: മച്ചാനെ, കേക്ക് ചേട്ടന് ഹമാരാ ചോയ്സ് പൊളിയാണ്. പണിക്കൂലിയൊക്കെ ഭീകര കുറവ്.
2: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബറോൺ മോൾ, കൊച്ചി.

0: കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ കുസാറ്റെക് ഫൗണ്ടേഷനിൽ കരാർ അടിസ്ഥാനത്തിൽ ജനറൽ മാനേജർ ഒഴിവിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. MBA യോഗ്യത ഉള്ളവർക്ക് അപേക്ഷിക്കാം. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ വിശദമായ ബയോഡാറ്റ tbi@qsat.ac.in എന്ന ഇമെയിൽ വിലാസത്തിലേക്ക് ഈ മാസം 20 മുൻപായി അയക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് 98 95 02 57 73 98 95 02 57 73.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
2: തുടങ്ങാം ഇൻവെസ്റ്റിംഗിന്റെ പാഠം.

0: സെബിയുടെ ഒരു ഇൻവെസ്റ്റർ ബോധവൽക്കരണ സംരംഭം. കൂടുതൽ വിവരങ്ങൾക്ക് സെബി ഇൻവെസ്റ്റർ വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ സെബി സാർഥി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.
1: അറിയിപ്പ്. ആകാശവാണി കൊച്ചി എഫ് എം നിലയം നാളെ ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന അപ്പോളോ അറ്റ്ലക്സ് ഹോസ്പിറ്റൽ എഫ് എം ഹെൽത്ത് ലൈൻ തത്സമയ ഫോണിൻ പരിപാടിയിൽ സ്തനാർബുദം, ലക്ഷണങ്ങൾ, രോഗനിർണയം, ചികിത്സാവിധികൾ ഇവയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൺസൾട്ടന്റ് മെഡിക്കൽ ഓങ്കോളജിസ്റ്റ് ഡോക്ടർ ഫിലിപ്പ് ജോർജ് കുറ്റിക്കാട്ട് മറുപടി നൽകുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ നാളെ ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ 0484-2-42-63-97 അല്ലെങ്കിൽ 0484-2-42-63-87 അല്ലെങ്കിൽ 9446-45-58-88 എന്ന നമ്പറിൽ വിളിക്കുക. വിളിക്കേണ്ട സമയം നാളെ വ്യാഴാഴ്ച ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ. അറിയിപ്പ് കഴിഞ്ഞു. പ്രിയ ശ്രോതാക്കളെ, ഇനി ഒരു ഗാനമായാലോ? ഹൃദയപൂർവം എന്ന ചിത്രത്തിന് വേണ്ടി സിദ് ശ്രീറാം ആലപിച്ച ഗാനം കേൾക്കാം. മനു മഞ്ജിത്തിന്റെ വരികൾ, സംഗീതം ജസ്റ്റിൻ പ്രഭാകരൻ.

0: ഹൃദയപൂർവം എന്ന ചിത്രത്തിന് വേണ്ടി സിദ് ശ്രീറാം ആലപിച്ച ഗാനമാണ് ശ്രോതാക്കൾ കേട്ടത്. മനു മഞ്ജിത്തിന്റെ വരികൾ, സംഗീതം ജസ്റ്റിൻ പ്രഭാകരൻ. പ്രിയ ശ്രോതാക്കളെ, സമയം 8 മണി കഴിഞ്ഞ് 45 മിനിറ്റ്.
1: അശരണരുടെ സുവിശേഷം, ഫ്രാൻസിസ് നൊറോണ എഴുതിയ നോവൽ, വായിക്കുന്നത് ടി എസ് ആശാദേവി.
2: അധ്യായം 1. നത്താൾ നക്ഷത്രവുമെടുത്ത് പഞ്ഞിമരച്ചോട്ടിലേക്ക് നടക്കുമ്പോൾ ജ്വരച്ചൂടിൽ തേവന്റെ ചുവടൊന്ന് ഇടറി. നിങ്ങൾക്ക് കയറാൻ പറ്റുമോ? അടിയാള പെണ്ണിനെ നോക്കി ചിരിച്ചുകൊണ്ട് അയാൾ തളപ്പ് കാലിലിട്ടു. മീൻ പൊലപ്പുപോലെ വെള്ളിവെട്ടം നിറയുന്ന ആകാശത്തിലേക്ക് ചീനക്കടലാസിൽ തീർത്ത നക്ഷത്രം ഉയർന്നു. കാഴ്ച കാണാൻ വേലിക്കരയിൽ നിന്നിരുന്ന അടിയാള കിടാങ്ങൾ കുഞ്ഞുവർക്കി കാരണവർ മുറ്റത്തേക്ക് വരുന്നത് കണ്ട് നിശബ്ദരായി. നക്ഷത്രക്കയർ കടിച്ചുപിടിച്ച അണപ്പല്ലിൽ നിന്നും ചോര പൊടിയുന്നതറിയാതെ തേവൻ പഞ്ഞിമരത്തിലേക്ക് കയറിക്കൊണ്ടിരുന്നു. പാതി ഉയരം താണ്ടുമ്പോൾ ചെത്തിക്കടപ്പുറത്തെ കാറ്റാടിക്കൂട്ടങ്ങൾ കാറ്റിലിളകി.

0: ഉണ്ടാകുന്നത് അയാൾ കണ്ടു. ആലപ്പുഴയിൽ നിന്നും വീശുന്ന ദീപസ്തംഭത്തിന്റെ വെളിച്ചം ഒരാവർത്തി കൂടി കടലിനെ കടന്നുപോകുമ്പോൾ ഒടിച്ചുകുത്തിക്കപ്പുറത്തെ നിരപ്പിൽ നിന്ന് രണ്ടു കടൽപ്പന്നികൾ ജലത്തിനു മീതെ ഉയർന്നു മറിഞ്ഞു. ഏറ്റവും മുകളിലെ മരച്ചില്ലയിൽ നത്താൾ നക്ഷത്രം തൂക്കുമ്പോൾ ചെത്തിയെ രണ്ടായി മുറിച്ച് കടലിലേക്കൊഴുകുന്ന പൊഴിയും കെട്ടുവള്ളങ്ങളിലെ റാന്തൽ വെട്ടങ്ങളും കിഴക്കുകായലിലെ വിളക്കുമരങ്ങളും തേവന്റെ കാൽച്ചുവട്ടിലായി. പഞ്ഞിമരത്തിന്റെ പച്ചവിധാനത്തിൽ കെട്ടിത്തൂക്കിയ നക്ഷത്രം കണ്ട് ആകാശങ്ങളിലിരുന്ന് വൈശ്യനപ്പാപ്പൻ ചിരിച്ചു. പുരയ്ക്കൽ കാരണവരുടെ സ്വർണം കെട്ടിയ പല്ലിന്റെ തിളക്കം നോക്കി തൊട്ടടുത്തിരുന്ന കുഞ്ഞുമാലാഹ പറഞ്ഞു, അപ്പാപ്പന്റെ കടപ്പുറത്തും ഒരു നക്ഷത്രം ഉദിച്ചു. മാലാഖവചനത്തിന് കിന്നരം പോലെ ചെത്തിക്കടപ്പുറത്തെ കപ്പേളയിൽ നിന്ന് സന്ധ്യാമണി ഉയർന്നു. തീരത്തെ കുടിലുകളിലെ അമ്മച്ചിമാരുടെ കുരിശുവര പ്രാർത്ഥന തുടങ്ങിയപ്പോൾ വൈശ്യനപ്പാപ്പിന് കൂട്ടിരുന്ന കാവൽമാലാഖ താഴേക്ക് ചിറകു വിരിച്ചു. ചൊരിമണലിനുമീതെ വളർന്നു പന്തലിച്ച കണ്ടലിന്റെ കടും പച്ചപ്പിന് മുകളിലൂടെ പഞ്ഞിമരത്തിലേക്ക് പറന്നിറങ്ങുന്ന മാലാഖമാരെ പോലെ ഭൂമിയിലേക്ക് പോകാൻ കഴിയാത്തതിന്റെ ദണ്ണം വൈശ്യനപ്പാപ്പന്റെ മുഖത്ത്. ക്രോവേന്മാരും സഫ്രൈന്മാരും പറന്നിറങ്ങിയ കാറ്റിൽ പഞ്ഞിക്കായകളുടെ കൂട് തുറന്നു. മരക്കൊമ്പുകളിലെല്ലാം മഞ്ഞു പൊതിഞ്ഞ പോലെ വെളുത്ത പഞ്ഞി. ചിറകു വിരിച്ചിറങ്ങിയ കുഞ്ഞുമാലാഖ തേവനെ വീശിക്കൊണ്ടിരുന്നു. പിൻകഴുത്തിലെ തണുത്ത കാറ്റിന്റെ തലോടലേറ്റ് താഴേക്കിറങ്ങുമ്പോൾ പനിച്ചിട്ട് അയാളുടെ കീഴ്ത്താടി വിറച്ചു. പുരയ്ക്കൽ വീട്ടുമുറ്റം മരോട്ടി വിളക്കുകളുടെ വെട്ടത്തിൽ സാഞ്ചോസ് പുണ്യാളന്റെ പെരുന്നാൾ കപ്പേള പോലെ. വിളക്കിൽ എണ്ണ പകരാൻ മേരി പുറത്തേക്കിറങ്ങുന്നത് കണ്ട് നക്ഷത്രമുണ്ടാക്കാൻ കീറിയ മുളയുടെ പൊളപ്പുകളും തുഞ്ചും തൂത്തുകൂട്ടിക്കൊണ്ടിരുന്ന അടിയാളത്തിപ്പെണ്ണ് ചൂല് പിന്നാക്കം ചേർത്ത് മുറ്റത്തെ ഒറ്റപ്പുന്ന ചോട്ടിലേക്ക് മാറി. ജോസഫ് പണക്കിഴിയിൽ നിന്നും കാശെടുത്തിട്ട് തേവനെ അടുത്തേക്ക് വിളിച്ചു.
1: മടിയിലേക്ക് ഇട്ടോ താമ്ര, എന്റെ മേലപ്പിടി മുഷുക്ക.
0: നക്ഷത്രം കാണാൻ വന്നവർക്കെല്ലാം പുരയ്ക്കിലെ കൊച്ചു തമ്പ്രാൻ നേർച്ചക്കാശ് കൊടുക്കുമ്പോൾ കരിമ്പനടിച്ച പണിത്തോർത്തിന്റെ അറ്റത്ത് പൊൻകാശു മുറുക്കിക്കെട്ടി തേവൻ അനുവാദം ചോദിച്ചു,
1: ഏനങ്ങ് കുടിയിലോട്ട്? കിടാങ്ങളെയും കുട്ടി കാലത്തിങ്ങി വന്നേക്കണം.
0: നടമുറിയിൽ നിന്ന് അമ്മ വിളിച്ചു പറയുന്നത് കേട്ട് ആളുകൾക്ക് പിന്നാലെ തേവനും പെണ്ണും നടന്നു മറയുമ്പോൾ മേരി ഉണ്ണീശോയുടെ രൂപമെടുത്ത് പുൽക്കൂടിന് നടുക്കുവെച്ചു. രൂപത്തിൽ തൊട്ട കൈ വയറിനു മീതെ ചേർത്ത് അവൾ മെല്ലെ വിളിച്ചു,
1: എന്റെ കുഞ്ഞു നസ്രായനേ.
0: കുഞ്ഞ് ഇടങ്കാൽ തിരിച്ചതറിഞ്ഞ് അവളുടെ മുഖത്ത് നത്താൾ നിലാവ്. പുൽക്കൂട്ടിലെ പാകിമുളപ്പിച്ച കടുകിന്റെ പച്ചപ്പിൽ യൗസേപ്പും കന്യാമറിയവും ആട്ടിടയന്മാരും നിരന്നു. ഗബ്രിയേൽ ദൂതന്റെ രൂപം ചരടിൽ കോർത്തു കെട്ടുമ്പോൾ ജോസഫിന് സംശയം.
1: പാതിര കുർബാനയ്ക്ക് ഇവളെ കൊണ്ടുപോണാ? വഴിക്കെങ്ങാനും ഒന്നും ഉണ്ടാവില്ല. തമ്പുരാൻ കർത്താവിന്റെ നിശ്ചയ ഓരോ പേറും. വ്യാകുലപ്പെടാണ്ട് നീ പെണ്ണിനെയും കൂട്ടി പള്ളി പോവാൻ നോക്ക്.
0: പുത്തൻ കവണി ചുറ്റി അമ്മ അപ്പന് പുറകെ തീരത്തേക്ക് നടക്കുന്നത് കണ്ട് അയാൾ മേരിയെയും വിളിച്ചുകൊണ്ട് പിന്നാലെ ചെന്നു. ഷെമ്മാശന്മാരുടെ കറുത്ത ലോവ പോലെ കടലിരുണ്ടു. തിരകൾക്കുമീതെ ഉയർന്നു താണുകൊണ്ടിരുന്ന വഞ്ചിയിലെ വെളിച്ചങ്ങൾ കരയിലേക്ക് അടുത്തുകൊണ്ടിരുന്നു.
2: അശരണരുടെ സുവിശേഷം, ഫ്രാൻസിസ് നൊറോണ എഴുതിയ നോവൽ, വായിച്ചത് TS ആശാദേവി.

0: FM ഈവനിംഗിൽ. ഇനി
1: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ,

0: ഇന്ന് മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ പി ആന്റണി.
1: അലങ്കാരശാസ്ത്ര രംഗത്ത് മലയാളത്തിൽ ആദ്യമുണ്ടായ ഗ്രന്ഥം ഫാദർ ജെറാർഡ് കണ്ണമ്പള്ളി രചിച്ച അലങ്കാരശാസ്ത്രം എന്ന ഗ്രന്ഥമാണ്. 1881 ഈ ഗ്രന്ഥത്തിൻ്റെ രചന. അലങ്കാരശാസ്ത്ര വിഷയത്തിൽ മലയാള സാഹിത്യ വിദ്യാർത്ഥികളുടെ പാഠപുസ്തകമായി ദീർഘകാലം വർത്തിച്ച ഭാഷാഭൂഷണം എന്ന ഗ്രന്ഥം 1902 പ്രസിദ്ധപ്പെടുത്തുന്നത്. ഭാഷാഭൂഷണം സാഹിത്യ പഠനത്തിനുള്ള ആധികാരിക ഗ്രന്ഥങ്ങളിൽ ഒന്നായിട്ടാണ് പരിഗണിക്കപ്പെട്ടിരുന്നത്. ഫാദർ ജെറാർഡിന്റെ അലങ്കാരശാസ്ത്രം പ്രഭാഷണകലയുടെ അഭ്യസനത്തിനുള്ള ഉപാധി എന്ന വിധമാണ് രചിക്കപ്പെട്ടിരിക്കുന്നത്. പാഠകം പറച്ചിലിന്റെയും മറ്റും പാരമ്പര്യം ഉണ്ടായിരുന്നെങ്കിലും പ്രസംഗം എന്ന കല കേരളത്തിലേക്ക് കടന്നു വരുന്നത് ക്രിസ്ത്യൻ മിഷണറിമാരുടെ കാലത്തോടെയാണ്. സെമിനാരിയിൽ വൈദിക വിദ്യാർത്ഥികളുടെ പരിശീലനം ലക്ഷ്യമാക്കി രചിച്ചതാണ് അലങ്കാരശാസ്ത്രം. അതുകൊണ്ട് തന്നെ അതിനു പുറത്ത് കാര്യമായ പരിഗണന ഈ ഗ്രന്ഥത്തിന് ലഭിച്ചില്ല. ഗ്രീക്ക്, ലാറ്റിൻ തുടങ്ങിയ പാശ്ചാത്യ ഭാഷകളിലും സംസ്കൃതത്തിലും പാണ്ഡിത്യം നേടിയിരുന്ന ഫാദർ ജെറാർഡ് രണ്ട് പാരമ്പര്യങ്ങളിലെയും അറിവിനെ ഗ്രന്ഥരചനയിൽ പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. എങ്കിലും അരിസ്റ്റോട്ടിൽ, ടെർട്ടുല്യൻ തുടങ്ങിയ പാശ്ചാത്യ പണ്ഡിതരുടെ രചനകളെയാണ് അലങ്കാരശാസ്ത്രത്തിന്റെ താത്വിക അടിത്തറയായി അദ്ദേഹം സ്വീകരിക്കുന്നത്. പ്രഭാഷണകലയുടെ സാധ്യതകൾ പ്രയോജനപ്പെടുത്താൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഗ്രന്ഥകാരൻ ചർച്ച ചെയ്യുന്നത്. പ്രഭാഷണത്തെ ഭദ്രശില്പമാക്കാൻ വേണ്ട തർക്കശാസ്ത്ര തത്വങ്ങളും വിശദമാക്കുന്നു. അവതാരിക എന്ന പേരിലുള്ള ആമുഖത്തിനു പുറമെ 3 കാണ്ഡങ്ങളായിട്ടാണ് ഗ്രന്ഥത്തിന്റെ രചന. അലങ്കാരശാസ്ത്രത്തിന്റെയും തർക്കശാസ്ത്രം അഥവാ ലോജിക്കിന്റെയും തത്വങ്ങളാണ് ഇവിടെ ആശ്രയിക്കപ്പെടുന്നത്. എഴുത്തച്ഛൻ, പൂന്താനം, കുഞ്ചൻ നമ്പ്യാർ, അർണോസ് പാതിരി, ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ തുടങ്ങിയവരുടെ കൃതികളിൽ നിന്നാണ് തത്വവിശദീകരണത്തിന് ഗ്രന്ഥകാരൻ ഉദാഹരണങ്ങൾ കണ്ടെത്തുന്നത്. ഭാഷണ തന്ത്രങ്ങളുടെ വിവരണത്തിനാണ് ഊന്നൽ നൽകുന്നത്. ഫാദർ ജെറാർഡ് നൽകുന്ന ഒരു നിർദ്ദേശം ഇന്നും വളരെ പ്രസക്തമാണ്. അന്യ ഭാഷകളിൽ നിന്നുള്ള ഭാഷാഘടനയും അലങ്കാരങ്ങളും നമ്മുടെ ഭാഷയ്ക്ക് ചേരുന്നതല്ലെങ്കിൽ അവയെ വർജിച്ച് മാതൃഭാഷയുടെ ഘടനയും ശൈലിയും സ്വീകരിച്ച് എഴുതണം. നസ്രാണി ദീപികയുടെ പ്രഥമ മാനേജിംഗ് എഡിറ്ററായിരുന്ന ഫാദർ ജെറാർഡ് കേവലം 40 അന്തരിച്ചു.
2: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
3: മഹിതം മലയാളം എല്ലാ ദിവസവും രാവിലെ 7 മണിക്കും രാത്രി 8:50

പ്രിയ ശ്രോതാക്കളെ, ഇനി നാളത്തെ പരിപാടികൾ. നാളെ രാവിലെ 5:55 സുഭാഷിതം അവതരിപ്പിക്കുന്നത് സുരേഷ് നാരായണൻ. രാവിലെ 8:05 ചിത്രപതംഗം, ചലച്ചിത്ര സംവിധായകൻ സവിൻ സാ പങ്കെടുക്കുന്നു. 11:00 ആകാശവാണി FM വാർത്തകളെ തുടർന്ന് കൈകൊട്ടിക്കളിപ്പാട്ടുകൾ, KN ഗിരിജയും സംഘവും അവതരിപ്പിച്ചത്. ഉച്ചയ്ക്ക് 12:40 പ്രകാശധാര. കാഴ്ചാ പ്രശ്നങ്ങളും തലവേദനയും, ഡോക്ടർ വീണ വിശ്വം സംസാരിക്കുന്നു. ഉച്ചകഴിഞ്ഞ് 3:00 അപ്പോളോ അഡ്ലക്സ് ഹോസ്പിറ്റൽ FM ഹെൽത്ത് ലൈൻ തത്സമയ ഫോണിൻ പരിപാടിയിൽ സ്തനാർബുദം, ലക്ഷണങ്ങൾ, രോഗനിർണയം, ചികിത്സാവിധികൾ ഇവയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൺസൾട്ടന്റ് മെഡിക്കൽ ഓങ്കോളജിസ്റ്റ് ഡോക്ടർ ഫിലിപ്പ് ജോർജ് കുട്ടിക്കാട്ട് മറുപടി നൽകുന്നു. നാളെ ഉച്ചകഴിഞ്ഞ് 3:00 അപ്പോളോ അഡ്ലക്സ് ഹോസ്പിറ്റൽ FM ഹെൽത്ത് ലൈൻ തത്സമയ ഫോണിൻ പരിപാടിയിൽ.

ഇതിൽ വിവേകവാണി, ദീപസ്തംഭ മഹാശ്ചര്യം എന്നിവയ്ക്കൊപ്പം ഗാനങ്ങളും. നാളെ വൈകിട്ട് 5 മണിക്ക് ഗുഡ് ഈവനിംഗ് കൊച്ചി ലൈവ് ഫോണിംഗ് പ്രോഗ്രാം. വൈകിട്ട് 6:50 കിസാൻ വാണി. കൂടുതൽ വരുമാനത്തിന് ഓരു ജലാശയങ്ങളിലെ കൂട്ടുമത്സ്യകൃഷി. ഡോക്ടർ പി എ വികാസ് സംസാരിക്കുന്നു. നാളെ വൈകിട്ട് 6:50 കിസാൻ വാണിയിൽ. രാത്രി 8:05 യുവവാണി. യൂണിവേഴ്സിറ്റി ഓഫ് എഡിൻബ്രയിലെ സ്കൂൾ ഓഫ് ഫിസിക്സ് ആൻഡ് അസ്ട്രോണമിയിലേക്ക് ഫുള്ളി ഫണ്ടഡ് സ്കോളർഷിപ്പോടെ പ്രവേശനം ലഭിച്ച ആതിര കെ പി പങ്കെടുക്കുന്നു. നാളെ രാത്രി 8:05 യുവവാണിയിൽ. രാത്രി 9:30 കഥകളി പദങ്ങൾ, 10:30 ചലച്ചിത്ര ഗാനങ്ങൾ.

പ്രിയ ശ്രോതാക്കളെ, ഇനി എഫ് എം ഡയറിയിൽ ചോദിച്ച ചോദ്യവും ഉത്തരവും പറയാം. ചോദ്യം ഇതായിരുന്നു, ടെന്നീസിലെ അപൂർവ നേട്ടമാണ് ഒരു കലണ്ടർ വർഷത്തിലെ ഗോൾഡൻ സ്ലാം, അതായത് വിംബിൾഡൺ, ഓസ്ട്രേലിയൻ ഓപ്പൺ, US ഓപ്പൺ, ഫ്രഞ്ച് ഓപ്പൺ എന്നിവയ്ക്കൊപ്പം അതേ വർഷം തന്നെ ഒളിമ്പിക് സ്വർണവും നേടുക. സിംഗിൾസിൽ ഈ നേട്ടം സ്വന്തമാക്കിയ ഒരേ ഒരു താരമേയുള്ളൂ. ആരാണ്? ഉത്തരം, സിംഗിൾസിൽ ഒരു കലണ്ടർ വർഷത്തിൽ തന്നെ ഇത് നേടിയത് ജർമ്മനിയുടെ സ്റ്റെഫി ഗ്രാഫ്. 1988 നാല് ഗ്രാൻഡ്സ്ലാം കിരീടങ്ങൾക്കൊപ്പം സോൾ ഒളിമ്പിക് സ്വർണവും സ്റ്റെഫി ഗ്രാഫ് സ്വന്തമാക്കി. പ്രിയ ശ്രോതാക്കളെ, ഇതോടെ ഇന്നത്തെ എഫ് എം ഈവനിംഗ് ഇവിടെ പൂർണ്ണമാകുന്നു. എഫ് എം ഈവനിംഗ് ഇനി നാളെ രാത്രി 7:35.

സമയം 9 മണി കഴിഞ്ഞ് 15 മിനിറ്റും 50 സെക്കൻഡും. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. വാലിയുടെ വരികൾക്ക് കെ ഭാഗ്യരാജ് ഈണം നൽകിയ ഗാനം, എസ് പി ബാലസുബ്രഹ്മണ്യം, ചിത്ര എന്നിവർ പാടിയത്. ചിത്രം പവനു പവനു താൻ.

0: അതെ, വൈകിട്ട് എന്താ പരിപാടി?
1: അതോ, ഇനി മുതൽ വൈകിട്ട് 5 മണിക്ക് കൊച്ചി FM-ൽ ഗുഡ് ഈവനിംഗ് കൊച്ചി.
0: എന്താ ഈ ഗുഡ് ഈവനിംഗ് കൊച്ചി?
1: അത് നമ്മുടെ ശ്രോതാക്കൾ ന്യൂസ് ആൻഡ് വ്യൂസ് പങ്കുവെക്കുന്ന തത്സമയ ഫോണിൻ പരിപാടി, ഒപ്പം ഇഷ്ടഗാനങ്ങളും. ഗുഡ് ഈവനിംഗ് കൊച്ചി.

തമിഴ് ചലച്ചിത്ര ഗാനങ്ങളിൽ അടുത്തതായി പട്ടധാരി എന്ന ചിത്രത്തിനു വേണ്ടി ചിന്മയ്യ ആലപിച്ചത്, സംഗീതം SS കുമരൻ.

സമയം 9 മണി കഴിഞ്ഞ് 30 മിനിറ്റും 30 സെക്കൻഡും. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. രാം ലഖൻ എന്ന ചിത്രത്തിനു വേണ്ടി മൻഹർ ഉദാസ്, അനുരാധ പൊതുവാൾ എന്നിവർ പാടിയ ഗാനം. ഗാനരചന ആനന്ദ് ബക്ഷി, സംഗീതം ലക്ഷ്മികാന്ത് പ്യാരലാൽ.

ചിത്രം മിസ്റ്റർ ഇന്ത്യ. ജാവേദ് അക്തർ രചന നിർവഹിച്ച്, ലക്ഷ്മികാന്ത് പ്യാരേലാൽ സംഗീതം നൽകിയ ഗാനം കവിതാ കൃഷ്ണമൂർത്തിയും സംഘവും ആലപിച്ചത്.

മുകേഷും സംഘവും ആലപിച്ച ഗാനമാണ് അടുത്തത്. ആനന്ദ് ബക്ഷി, ലക്ഷ്മീകാന്ത് പ്യാരേലാൽ കൂട്ടുകെട്ടിൽ പിറന്നത് ഗാനം. ചിത്രം സത്യം ശിവം സുന്ദരം.

0: Rajini.
1: സഹീർ ലുധിയാൻവി വരികൾ എഴുതി ലക്ഷ്മീകാന്ത് പ്യാരലാൽ ഈണം നൽകിയ ഗാനമാണ് അടുത്തത്. ചിത്രം ദാഗ്. ലതാ മങ്കേഷ്കർ, കിഷോർ കുമാർ എന്നിവർ പാടിയത്.

കല, സംസ്കാരം, സയൻസ്, ടെക്നോളജി പ്രചോദിപ്പിക്കുന്ന അനുഭവങ്ങൾ, ജീവിതം, യുവത്വം. യുവവാണി, യുവതയുടെ സ്വരം. ഞായർ, തിങ്കൾ, വ്യാഴം ദിവസങ്ങളിൽ രാത്രി 8:05-നും ശനിയാഴ്ചകളിൽ രാവിലെ 8:05-നും ആകാശവാണി കൊച്ചി FM 102.3. ഓൺലൈനായി കേൾക്കുവാൻ ന്യൂസ് ഓൺ എയർ എന്ന ഞങ്ങളുടെ മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.

ഡക്കെയ്റ്റ് എന്ന ചിത്രത്തിന് വേണ്ടി ആശാ ഭോസ്ലെ, സുരേഷ് വടേക്കർ എന്നിവർ പാടിയ ഗാനമാണ് ശ്രോതാക്കൾ കേട്ടത്. സംഗീതം ആർ ഡി ബർമൻ. സമയം 10 മണി കഴിഞ്ഞ് 10 മിനിറ്റും 20 സെക്കൻഡും. ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങളിൽ അടുത്തതായി ശ്യാംരാജ് വരികളെഴുതി, ആദേശ് ശ്രീവാസ്തവ ഈണം നൽകി, പങ്കജ് ഉദാസ്, അനുരാധ പൊതുവാൾ എന്നിവർ പാടിയ ഗാനം, ചിത്രം എക് ധുൻ പ്യാർ കി.

ചിത്രം ഹാത്തി മേരെ സാഥി. ഗാനരചന ആനന്ദ് ബക്ഷി. ഈണം നൽകിയത് ലക്ഷ്മികാന്ത് പ്യാരലാൽ. കിഷോർ കുമാർ, ലതാ മങ്കേഷ്കർ എന്നിവർ ആലപിച്ചത്.

ഗംവാർ എന്ന ചിത്രത്തിൽ മുഹമ്മദ് റഫി, ആശാ ഭോസ്ലെ എന്നിവർ പാടിയ ഗാനം. ഗാനരചന രജീന്ദർ കിഷൻ, സംഗീതം നൌഷാദ്.

0: ആകാശവാണി കൊച്ചി FM 102.3.
1: സമയം 10 മണി കഴിഞ്ഞ് 30 മിനിറ്റും 50 സെക്കൻഡും. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ കേൾക്കാം

0: ചില്ലു ജാലകം, നിറമെഴുന്ന ജീവിതത്തിലെ ജാലക കാഴ്ചകൾ.
1: റൊമാനിയയിലെ ട്രാൻസിൽവാനിയയിലുള്ള ഡ്രാക്കുള പ്രഭുവിന്റെ കൊട്ടാരം. സമയം ഏതാണ്ട് അർദ്ധരാത്രി. BBC സ്റ്റുഡിയോയിലിരുന്ന് കൊട്ടാരത്തിന്റെ വിവരണം നൽകുന്നു പ്രശസ്ത കമന്റേറ്റർ ജോബി അർണോൾഡ്. വാക്കുകൾ കൊണ്ട് അദ്ദേഹം ശ്രോതാക്കളെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകുന്നു. 1950 കാലഘട്ടം. വാക്കുകൾ കൊണ്ട് ചിത്രമെഴുതിയ ജോബി അർണോൾഡ് ശ്രോതാക്കളെ ബ്രഹ്മാത്മക ലോകത്തിലെത്തിക്കുന്നു. പരിപാടി കേട്ടുകൊണ്ടിരുന്നവരെ ജോബി ഏതോ അപകടത്തിന്റെ മുൾമുനയിലാണ് എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ പരിപാടി അവസാനിപ്പിക്കുന്നു. ജനം തരിച്ചിരിക്കുന്നു. ഇനിയുള്ള സംഭവങ്ങൾ വർണ്ണിക്കുന്നതെങ്ങനെ? അന്ന് രാത്രി BBC സ്റ്റുഡിയോ വിട്ടിറങ്ങിയ ജോബി താൻ മറ്റുള്ളവർക്ക് പകർന്നു നൽകിയ ബ്രഹ്മാത്മക ലോകത്ത് അല്പനേരം ചുറ്റിത്തിരിയേണ്ടി വന്നതായി രേഖപ്പെടുത്തിയിരിക്കുന്നു. താൻ വിവരിച്ചു നൽകിയ പേടിപ്പെടുത്തുന്ന പല രംഗങ്ങളും അദ്ദേഹത്തിന് അഭിമുഖീകരിക്കേണ്ടി വന്നു. തന്റെ വാക്കുകൾക്ക് താൻ കീഴടങ്ങിയതായി അദ്ദേഹത്തിന് തോന്നി. താൻ പറഞ്ഞ വാക്കുകൾ വിശ്വസിച്ച അനേകായിരങ്ങളുടെ വിശ്വാസത്തിന്റെ ശക്തിയുടെ നേർക്കാഴ്ചയാണ് തനിക്കുണ്ടായതെന്ന വിശകലനത്തോടെ തികച്ചും ബ്രഹ്മാത്മകവും അയഥാർത്ഥവുമായ ലോകമായിരുന്നു താൻ കണ്ടതെന്ന് ജോബി സാക്ഷ്യപ്പെടുത്തുന്നു. വിശ്വാസങ്ങളിലൂടെയും വിശ്വാസരാഹിത്യത്തിലൂടെയും വിശ്വാസനിഷേധത്തിലൂടെയുമാണ് എന്നും നാം ജീവിച്ചു പോന്നിട്ടുള്ളത്. വിശ്വാസങ്ങളിലെ സത്യം എന്നത് ഉത്തരം കിട്ടാത്ത ചോദ്യമായി അവശേഷിക്കുന്നു. വിശ്വാസിക്ക് വിശ്വാസമാണ് സത്യം. അതിൽ സത്യത്തിൻ്റെ അളവ് എത്ര എന്നത് അവനെ ഒരു കാലത്തും അലട്ടുന്നില്ല.

വിശ്വാസം സത്യമാകണമെന്നില്ല. സത്യമെങ്കിൽ അതിനെ വിശ്വാസമെന്ന് പറയുന്നത് എന്തിന്? വിശ്വാസം തികച്ചും വ്യക്തിപരമാണ്. അത് നിലവിലുള്ള സാമൂഹിക യാഥാർത്ഥ്യങ്ങളെ നിരാകരിക്കുന്നില്ലെങ്കിൽ ആത്മീയതയുടെ അന്തർധാരയും വിശ്വാസങ്ങളിൽ അധിഷ്ഠിതമാണ്.

ബുദ്ധിയും മനസ്സും നമ്മുടെ ചിന്തയുടെ രണ്ട് മുഖങ്ങളാണ്. ബുദ്ധി യുക്തി തേടി സഞ്ചരിക്കുന്നെങ്കിൽ മനസ്സ് കൂടുതൽ സ്വതന്ത്രമാണ്. വിശകലനാത്മകമാണ് ബുദ്ധിയെങ്കിൽ അതിസങ്കീർണമാണ് മനസ്സിന്റെ സൃഷ്ടി. വിശ്വാസം രൂഢമൂലം ആകുന്നതോടെ അത് ബുദ്ധിയെ മറയ്ക്കുമെന്ന് പറയപ്പെടുന്നു. തീവ്രമായ വിശ്വാസങ്ങളിലും ചോദ്യവും ഉത്തരവും ഉണ്ട്. എന്നാൽ വിശ്വാസത്തിന് അകത്തുനിന്നുമാണ് എന്ന് മാത്രം.

യുക്തിചിന്ത വിശ്വാസങ്ങളെ നിരാകരിക്കുന്നു. വിശ്വാസങ്ങളിലെ അസത്യം തേടി വിശ്വാസ നിഷേധത്തിനൊരുങ്ങുന്ന യുക്തിചിന്തകൾ സമൂഹത്തിൽ ഒറ്റപ്പെടുന്നു. ചോദ്യങ്ങൾ വിശ്വാസത്തിനപ്പുറത്തു നിന്നാവുമ്പോൾ പലപ്പോഴും ഉത്തരം കിട്ടിയെന്ന് വരില്ല. വിശ്വാസത്തിനപ്പുറത്തെ സത്യം വിശ്വാസിക്കന്യമാണല്ലോ എന്നും.

ചിന്തകളുടെ ഒരു തുടർച്ച മനുഷ്യന് പലതരം വിശ്വാസങ്ങളും പ്രദാനം ചെയ്തിട്ടുണ്ട്. വിശ്വാസങ്ങളിൽ അതിരിടപെട്ട ചിന്തയ്ക്ക് സ്വതന്ത്ര സ്വഭാവം നഷ്ടപ്പെടുന്നു. ചിന്തകൾ പ്രത്യേക ദിശയിൽ കേന്ദ്രീകരിച്ചു പോകുന്നു. അതിൽ തന്റെ വിശ്വാസം ഏറ്റവും ശ്രേഷ്ഠമെന്ന് വിശ്വാസി കരുതിപ്പോകുന്നു. ബാഹ്യമായ അറിവിന്റെ ലോകം അവനെ കൂടുതൽ സഹിഷ്ണുതയുള്ളവനാക്കുന്നു.

വിശ്വാസങ്ങൾ വ്യക്തിപരമാണ്. സമൂഹത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ തടസ്സമാവാത്ത ഏത് ചിന്തയും സ്വാംശീകരിക്കപ്പെടേണ്ടതാണ്. ഒരു പ്രത്യേക ദിവസം ഒരു സാധനം വാങ്ങിയാൽ ഐശ്വര്യദായകം എന്ന വിശ്വാസം തെറ്റെന്ന് പറയാൻ പറ്റില്ല. കാരണം വിശ്വാസിക്ക് വിശ്വാസമാണ് സത്യം. എങ്കിലും ഈ ഒരു വിശ്വാസം ചൂഷണത്തിന് മാർഗമാവുകയാണെങ്കിൽ അതിനെ എതിർക്കേണ്ടതുണ്ട്. വിശ്വാസങ്ങൾ ഒളിഞ്ഞിരിക്കുന്ന ചൂഷണങ്ങളെ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു.

സമൂഹ സൃഷ്ടിയിൽ വിശ്വാസങ്ങൾക്ക് തനതായ പ്രാധാന്യമുണ്ട്. വിശ്വാസമില്ലെങ്കിൽ സമൂഹമാകുന്നതെങ്ങനെ? വിശ്വാസങ്ങളിലെ സത്യവും സത്യത്തോടുള്ള വിശ്വാസവും നമുക്ക് വഴികാട്ടികളാകട്ടെ. ചില്ലുചാലകം ഇവിടെ പൂർണ്ണമാകുന്നു. സത്യത്തിന്റെ പാത മുൾമുനകൾ നിറഞ്ഞതാണെന്ന് വിശ്വാസം നമ്മെ പഠിപ്പിക്കുന്നു. വിശ്വാസങ്ങളിലെ സത്യം തേടി ചില്ലുചാലകം പ്രയാണം തുടരുകയാണ് അടുത്ത ആഴ്ചയിലേക്ക്.

ചില്ലജാലകം സമാപിക്കുന്നു. രചന നിർവഹണം ആർ ഉണ്ണികൃഷ്ണൻ, അവതരണം ഡോക്ടർ വിപുൽ മുരളി, സഹായം അർപ്പണ കൃഷ്ണരാജ്.

നാടൻ ശീലുകൾ തേടി ഒരു യാത്ര. ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ രാവിലെ 11 മണിക്ക് കൊച്ചി FM ൽ.

0: സാങ്കേതിക വിദ്യയിലെ വികാസ പരിണാമങ്ങൾക്കനുസരിച്ച് സൗന്ദര്യ ശാസ്ത്രപരമായ വിപ്ലവങ്ങൾ കൊണ്ട് സ്വയം നവീകരിച്ച് മുന്നോട്ടു പോകുന്ന ചലച്ചിത്രകലയുടെ മാറ്റം ഈ പരമ്പരയിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.
1: ചിത്രപതംഗം എല്ലാ വ്യാഴാഴ്ചയും രാവിലെ 8:05.
0: അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് എഴുതുക. ചിത്രപതംഗം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, കൊച്ചി 21. അഭിപ്രായങ്ങൾ AIRFMKochi@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലേക്കും അയച്ചോളൂ.
2: അഭിപ്രായങ്ങൾ വാട്സപ്പിലും അയക്കാം. വാട്സപ്പ് നമ്പർ 9447562212.
0: പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9:30.
3: ദിവസവും രാവിലെ 7 മണിക്ക് മഹിതം മലയാളം. മലയാള ഭാഷയുടെ അഴകും ആഴവും തിരഞ്ഞു പോകാം. കേൾക്കൂ മഹിതം മലയാളം ദിവസവും രാവിലെ 7 മണിക്ക്.
4: പ്രഭാതങ്ങളെ ധ്യാനാത്മകമാക്കാം, ദിനാന്ത്യത്തോളം ഊർജസ്വലരാകാം. കേൾക്കൂ സുഭാഷിതം ദിവസവും രാവിലെ 5:50.